0: ആ അതിൽ നമ്മൾ യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ നാലാളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു മൂന്ന് ദിവസം, തിരിച്ചിങ്ങോട്ടൊരു മൂന്ന് ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്.
1: നമ്മൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
0: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
1: അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനം.
0: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമെ നമ്മുടെ മൂന്ന് ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
1: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
0: സെപ്റ്റംബർ 4
1: നാലിലാണ് യാത്ര.
0: അതെ,
1: നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്.
0: കൊച്ചിയിൽ നിന്ന് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടി കൂടെ നിന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
1: അവിടുന്ന് പിന്നെ നമ്മൾ
0: വണ്ടി
1: വിളിച്ചിട്ട് നമ്മൾ
0: വണ്ടി വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
1: അപ്പം യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ
0: നിസാർ
1: ദേവാലയം,
0: ബഷീർ
1: മാഷം.
0: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
1: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി മൂന്നാളുകൾക്ക് നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
0: അതെ അതെ, നിസാറ് ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്. കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
1: നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി
0: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
1: യെസ്, ദർഭംഗയിലേക്ക് ബീഹാറിലെ ദർഭംഗ.
0: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടുന്നുള്ള ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
1: കുറേ സാധനങ്ങളും ഗീസും കവറും കുറേ ലഗേജും.
0: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
1: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
0: വളരെ
1: പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, എനിക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലായിന്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിന്റെ ഭംഗിയും അതിന്റെ മതുകളൊക്കെ. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്ക് അതിന്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ അവിടുന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അധിക സമയം വെയിറ്റ് ചെയ്യാനില്ല.
0: എന്നാലും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്.
1: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
0: 2:30.
1: ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പൊ ഈ ഹൈദരാബാദിനെ സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. പാടത്ത് പോയിട്ട് ഇറങ്ങുന്നു.
0: അതെ, ശരിക്കൊരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയല്. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു എയർപോർട്ട്.
1: ഞാനപ്പോ വിചാരിച്ച എന്താന്നോ, ഇതിന്ന് തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടുന്ന് ഇനി വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെയാണ് ദർഭംഗ.
0: അതെ അതെ അതെ, ഏകദേശം ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടുന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
1: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി.
0: ആ
1: പിന്നെ
0: അതെ അതെ അതെ, പിന്നെ അതെ അവിടെ നമ്മളെ ജാമിയ മിഫ്താഹുൽ ഉലൂമിലെ ബനാത്തിൻ്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
1: വിശപ്പുണ്ട്,
0: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്കൊരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ, എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാവാറ സ്വാഭാവികമായിട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകണം.
1: അത് അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഇറങ്ങുന്ന ഒരു ഹോട്ടലിൽ
0: അവർക്ക്
1: പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി.
0: അതെ, അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്.
1: ഒരു കലത്തിൽ അല്ലേ, പിന്നെ കലത്തിലാണ് വേവിക്കുന്നത്.
0: ആ കലത്തില് ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തില്. അത് മട്ടൻ റൊട്ടി
1: നല്ല ടേസ്റ്റ്, അപ്പാര ടേസ്റ്റ്.
0: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിന്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ള നേരം ഇതിലാക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. എനിക്ക് തോന്നുന്നു ഗുജറാത്താണ് അതിൻ്റെ ഗുജറാത്ത്, അതെ ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
1: പിന്നെ നമ്മൾ പോവുകയാണ്. നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്,
0: സൂപ്പോൾ.
1: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ അവിടെ, കുറച്ച് സമയം നമ്മൾ കറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറെ,
0: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ.
1: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറെ നടന്നു, പക്ഷേ ലെസ്സി കിട്ടിയില്ല അവസാനം.
0: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ ലുഹുറും സ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലുഹുറ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
1: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്?
0: പിന്നെ ലസ്സി തേടി ഇറങ്ങി,
1: ലസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
0: നേരെ നമ്മൾ മിഫ്താ ഉലൂമിലേക്കാണ്.
1: മിഫ്താ ഉലൂമിൽ എത്തും.
0: അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി ഏകദേശം രാത്രി കുമ്പേ അവിടെ എത്തണം എന്നിട്ട് അവിടെ
1: അന്ന് രാത്രി അവിടെ നിൽക്കുന്നു.
0: ആ രാത്രി അവിടെ നിന്നു, പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുന്ന് ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച്
1: അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
0: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
1: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
0: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടെ പോകുന്നത്.
1: അതിനാണ് നമ്മൾ
0: പിന്നെ സാധനം നമ്മൾ
1: അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയും കൂട്ടിയിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ കൂട്ടിയിട്ട് നമ്മൾ ഡെയിലി നേരെ
0: ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്. അതായത് നമ്മളുള്ളത് സോപ്പോൾ ജില്ലയാണ്. സോപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്നറിഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു, അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. പിന്നെ നമുക്കത് ഈ അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട്
1: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഏകദേശം? ശരിക്കും നമുക്ക്
0: 60 കിലോമീറ്റർ
1: അടുത്ത്, 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട്
0: മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോണത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവര് ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
1: ആശാരിൻ്റെ അടുത്തേക്ക്.
0: അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരി പണി ചെയ്യുന്നില്ല.
1: അത് വളരെ ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ.
0: അതെ അതെ, വളരെ പിന്നെ എന്താ പറയുക, നമ്മൾ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
1: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മൾ അവിടെ ഇറക്കുന്നത്.
0: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ കഴിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തേക്കാം. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി, അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്നാണ് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
1: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പൊ അവര് അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പൊ അതിനകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പൊ ആലന്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശുണ്ട്. പശുവിന്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു, അപ്പൊ അയാൾ കിടക്കല ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
0: ഫുൾകോട്ടിൽ.
1: അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടി കൊണ്ട് ഇവിടെ കിടക്കുന്ന ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന്
0: സംരക്ഷണമായിട്ട്
1: അരയിൽ കൊണ്ടുപോവോ
0: അതെ
1: അങ്ങനെയൊക്കെയുള്ള.
0: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല.
1: അല്ല,
0: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
1: ഇതാക്കുന്ന സ്ഥലമാണ്,
0: ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല് പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല. അപ്പൊ ആ ഒരു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
1: മദ്രസയിലേക്ക്
0: വീട്ടിൽ അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡി ആക്കി.
1: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരുന്നു.
0: പണി പൂർത്തിയാകാത്ത വീട്,
1: പണി
0: പൂർത്തിയാകാത്ത വീട്ടിൽ
1: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
0: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
1: അവിടെ നിന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്,
0: പിറ്റേന്ന് രാവിലെ നമ്മള് ശുഭഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ.
1: അതെ,
0: ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു. മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്.
1: അപ്പോഴത്തേന്
0: പോയിട്ടുണ്ട്. അവൾ ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്ന് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
1: അതായത് ജമിയ മിഫ്താലൂലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
0: അറിവാണ്. അപ്പോൾ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. പോലെ പിന്നെ അവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
1: അതെ അതെ അതെ.
0: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
1: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവർ കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു
0: പൂരി
1: അതാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
0: കുട്ടികൾക്ക്
1: വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
0: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
1: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മള് ഓർഡർ ചെയ്തത്? അപ്പോഴേക്ക് നമ്മൾ പോയി
0: പോയി
1: അല്ലെ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട്
0: നമ്മൾ പോയി. അതെ.
1: പിന്നെ നമ്മൾ നേരെ
0: അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച്. നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
1: അങ്ങനെയാണ് കല്യാണത്തിന്
0: കല്യാണത്തിന് പോകുന്നത്.
1: അപ്പൊ കല്യാണത്തിന് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ
0: ഉണ്ടാവുന്നതായി പോയി. അതെ, ആ ഒരു അഗ്രിമെന്റിലാണ്.
1: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
0: രാംഘട്ട്
1: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
0: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘട്ട് അതായത് പൂർണ്ണിയ വരെ 160 kilometers
1: ഉണ്ട്.
0: 60 kilometers
1: നമ്മൾ എത്തുമ്പോ 10:11-12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
0: അതിന്റെ മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്.
1: അതിന്റെ മുന്നേ
0: 11:30 നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകണത്. അവിടെ
1: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റ് ഉള്ള ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റമത്തുള്ളസ്താഹിന്റെ വീടിന്റെ മുമ്പിലേക്കും എത്തുമ്പോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡലായതുകൊണ്ട് കല്യാണത്തിൻ്റെ ആ ഒരു വൈബ് ചിലപ്പോൾ പണ്ടത്തെ അടുത്ത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
0: സാരിയൊക്കെ
1: ചുറ്റി കുറേ ആളുകൾ വട്ടത്തിലിരിക്കുന്നത്
0: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിൻ്റെ ബെഡൊക്കെ
1: ഇട്ടിരിക്കാൻ പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നേ.
0: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ രാംഘട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ റോഡ് ക്ലോസ് ചെയ്ത്
1: കുറച്ച് പ്രയാസം
0: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകുന്നത്.
1: പക്ഷേ അതിലെ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട് ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. നമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എന്റെ നാട്ടിൽ കുറെ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട്
0: കണ്ടു.
1: അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്.
0: അവിടുത്തെ പിന്നെ തഹ്ഫിദുൽ ഖുർആന്റെ
1: സ്ഥാപനത്തിലേക്ക്.
0: അതിനു മുമ്പ് നമ്മള് കടല അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പൊ. അപ്പൊ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാരും കൂടി സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മൾ ആ ഒരു യാത്രയിൽ
1: നല്ല വെയിലും
0: നല്ല വെയിലുണ്ട്,
1: എന്നാലും
0: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോണ കണ്ടിട്ടുണ്ട് അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്,
1: കൗതുകത്തിൽ നോക്കുന്നുണ്ട് നമ്മുടെ രൂപം ഭാവം. അവിടുത്തെ ഉള്ള ആളല്ലാന്ന് അവർക്ക് അറിയാലോ.
0: ഒന്നാമത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
1: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
0: വലിയ ആളുകളെന്നെ ചോദിക്കുന്നുണ്ട്, അവര് ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
1: അതെ അതെ അതെ, അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
0: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
1: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ്
0: രാഹുൽ
1: ഗാന്ധി യാത്രയാണോ അതോ നീ പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി യാത്ര ഉണ്ടായിരുന്നല്ലോ.
0: അപ്പൊ ആ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
1: പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, സലൈക്ക് മുംബൈ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകവും സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ, നമ്മൾ
0: ഹാഫിസ് റംസാൻ
1: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ, നമ്മളുടെ എന്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം, അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
0: സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യാപിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസ് ആണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
1: എല്ലാവരും കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലുള്ളതിൽ വെള്ളം പറ്റും ഇതൊക്കെ തന്നെ നൂറുസ്കാരം അവിടെ
0: നിന്ന്
1: നമ്മളെ വണ്ടിയിൽ, പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മള് പിന്നെ അങ്ങോട്ട്
0: വണ്ടിയിലാക്കി തന്നു.
1: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട്. അപ്പൊ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിന്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ബീഹാറിലെ ഒരു മനോഹരമായ കല്യാണ കാഴ്ചകളും യാത്രകളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് നസ്റുള്ള സ്വലാഹി, വി ടി അബ്ദുസലാം. പീസ് റേഡിയോ ശബാലംബലി പ്രത്യേക ദിന പരിപാടികൾ തുടരുന്നു.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا

അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കാലത്തിനൊപ്പം മാറിക്കൊണ്ടേയിരിക്കും. പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ നീതിയും വിധിയും ഒരിക്കലും മാറുന്നില്ല. മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ കൂടെ മരണം വരെ ചരിക്കാൻ കഴിയട്ടെ നമുക്ക് ഓരോ ദിനവും. പീസ് റേഡിയോ ലൈവ് മോർണിംഗ് ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.

പീസ് റേഡിയോ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഇന്ന് 2026 ജൂൺ 15 തിങ്കൾ. ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 28. കൊലവർഷം 1201, മിഥുനം 1.

അപ്പോൾ ഇന്നും വളരെ മനോഹരമായ പരിപാടികളുമായി മോർണിംഗ് ലൈവ് ഷോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് സലാം പറഞ്ഞു വന്ന കുറേ ആളുകളുണ്ട്. നാദിറ ഇടിമൂഴിക്കൽ, നസീമ കാരിപ്പറമ്പ്, ഷാനവാസ് പുല്ലമ്പി, അൻവർ എം ടി മുട്ടിൽ വയനാട്, സബീന തത്തമംഗലം, മൈമുന ചീക്കലോട്, സീനത്ത് പാലക്കാട്, സുഹറ നടുവണ്ണൂർ, സഫിയ വി കെ പത്തപ്പിരിയം, ഇംതിയാസ് തിരുവമ്പാടി, ഫസീല മുണ്ടക്കൽ, നഫിസ ബി എ താമരശ്ശേരി സൗദ, പി കെ പാലക്കാട്, സൈന ബി പി എൻ കാലിക്കറ്റ്, സലീന തോട്ടശ്ശേരി അറ, മുംദാസ് ബേപ്പൂർ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, നജുമായ കെ കെ, സഹൽ പി ഇടപ്പലം. അപ്പം എല്ലാവർക്കും വേറെയും സലാം പറഞ്ഞ് നേരത്തെ വന്ന കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. അപ്പം ഇന്ന് ഇന്നത്തെ പ്രോഗ്രാമുകളും അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ പ്രോഗ്രാം പതിവ് പോലെ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. ഖലീഫ അത്വനൈജിയുടെ ഖിറാത്താണ് മധുരം ഖുർആനിൽ കേൾക്കുന്നത്. സൂറത്ത് ആലിമ്രാൻ 185-ാമത്തെ ആയത്ത്.

0: മാഷല്ല. അപ്പോൾ മധുരം ഖുർആനിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് കേട്ടോ കേട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖിറാത്താണ് കേട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. പീസ് ടൈമിൽ ഇന്ന് വായിക്കുന്നു, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും കേൾക്കാവുന്ന ഡിജിറ്റൽ ആത്മീയ തണൽ, പുതുതലമുറക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ മികച്ച പ്ലാറ്റ്ഫോം, പരസ്യ കോലാഹലങ്ങളില്ലാതെ ശുദ്ധമായ അറിവ് മാത്രം തരുന്ന ഇടം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന മികച്ച ഇസ്ലാമിക സംപ്രേക്ഷണം, ഫോണിലെപ്പോഴും ഓൺ ചെയ്ത് വയ്ക്കാൻ തോന്നുന്ന ഒരേയൊരു ആപ്പ്, ഡിജിറ്റൽ ലോകത്തെ നന്മയുടെ വെളിച്ചം, അതാണ് പീസ് റേഡിയോ എന്നാണ് ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കൾ നേരത്തെ അയച്ചിട്ടുള്ള ഫീഡ്ബാക്കിൽ നിന്നും ഇന്ന് നാം വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഒറ്റക്കാണ്, ഒറ്റക്കല്ല, ജസീൽ സർ ഒരല്പം വൈകി എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: അപ്പോൾ നമ്മൾ മധുരം ഖുർആനൊക്കെ കേട്ടു, പീസ് ടൈം വായിച്ചു, അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്.
1: ചോദ്യം വന്നു,
0: അവരും എനിക്കറിയാം ചാൻസ് ഉണ്ട്. മുഹമ്മദ് റാഫി ഈരാറ്റുപേട്ടയുടെ ഒരു മെസ്സേജ് കണ്ടു, റേഡിയോയുടെ പ്രേക്ഷകർക്കും മണിയർ പ്രവർത്തകർക്കൊക്കെ സലാം പറഞ്ഞുകൊണ്ട് വാലിക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഈ ഖുർആനെ, മധുരം ഖുർആനില് ശരിക്ക് എത്തും. ഒരുപക്ഷെ പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഹിഫ്ള് ഉണ്ടാവും, അല്ലെങ്കിൽ തുടക്ക ഭാഗമെങ്കിലും. ഹിഫ്ള് മാത്രമല്ല, എല്ലാ പിന്നെ ക്ലാസ്സുകളിലും പല ഇതിലും കേൾക്കുന്ന ഭാഗം കൂടിയാണത്. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും പിന്നെ ഓർമ്മപ്പെടുത്തലാണ്. ശരിക്ക് കഴിഞ്ഞൊരു കുറച്ച് ഇതെടുത്താലേ നമ്മൾക്ക് പിന്നെ പ്രായം കുറഞ്ഞ കുറേ ആളുകളുടെ മരണങ്ങളാണ് ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ നമ്മുടെ സച്ചുമോൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മളതിൻ്റെ കൂടെ ഖുതുബൻ്റെ കുറേ ഭാഗം കേട്ടല്ലോ, ഇസുമോൻ്റെ മരണം ഉണ്ടായിരുന്നു,
0: പിന്നെ ഹാഷിം,
1: ഹാഷിമിൻ്റെ പിന്നെ മരണത്തിൻ്റെ വിഷയത്തിൽ മയ്യത്തിനെ കണ്ടിട്ട് അസൂയ മുദാന പറഞ്ഞല്ലോ. അതെ, ശരിക്ക് ആ ഒരു പിന്നെ എന്താ പറയുക, പ്രായം കുറഞ്ഞ ആളുകൾ, പ്രത്യേകിച്ച് പുതിയ ആളുകൾ, തലമുറയിലുള്ള ആളുകൾ, നമ്മളെ കുറച്ച് വലുതായിട്ടൊക്കെ മരിച്ചിട്ടുള്ളൂ എന്നുള്ള ചിന്തകൾ ഉള്ളവർക്കൊക്കെ വലിയൊരു ഒരു പാഠമാണ്, ഉണർത്തലാണ്. ശരിക്ക് ജീവിതം എപ്പോഴും അള്ളാഹ് തിരിച്ചെടുക്കാം, തന്ന അവസരത്തെ തിരിച്ചെടുക്കാം എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്.
0: അപ്പോൾ പിന്നെ മെസ്സേജ് അയക്കാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മെസ്സേജ് അയക്കാൻ പ്രയാസം ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ
1: വേറെ ആർക്കും പ്രയാസം
0: നിങ്ങൾക്ക്
1: അയച്ചിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ അല്ലേ? ഉമേറ, തൃശ്ശൂർ, വെള്ളാർക്കാട്, അതേപോലെ സമീജ, പാറാൽ ഒക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്നാണ് സിഫിയ്ക്ക് തിരുന്നാൾ അടിയച്ചത്.
1: ഈ ഒറ്റക്കാണോ ചോദിക്കാൻ നിന്നപ്പോൾ തന്നെ ആൾ വന്നു എന്നാണ് ജമീല വി കെ പൂരൂർ പറഞ്ഞത്.
0: അതെനിക്ക് തോന്നി ഇപ്പം ചോദിക്കും. അപ്പോഴേക്കും നമ്മളിനി പ്രോഗ്രാമുകളുടെ ഒരു ഷെഡ്യൂൾ ആ ഒരു ക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്ന് തോന്നുകയാണ്. ഇപ്പോൾ മധുരം ഖുർആൻ കേട്ടു, പീസ് ടൈം വായിച്ചു.
1: ശരിക്ക് പീസ് ടൈമിൽ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഫോണിലെപ്പോഴും ഓൺ ചെയ്ത് വെക്കാൻ തോന്നുന്ന ഒരേ ഒരു ആപ്പ് എന്ന് പറഞ്ഞല്ലേ, അത് ശരിക്കും ഒരു പുതിയ കാലത്തെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗത്തിനെ കുറിച്ചും ഒരു ഒരു ഒരു ഇത് പറയുന്നുണ്ട്. മറ്റ് ആപ്പുകൾ തുറന്നിടുമ്പോൾ ഇത്ര തന്നെ ഒരു സമാധാനമോ അല്ലെങ്കിൽ സ്വൈര്യം നമുക്ക് മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പേടിയാ. പക്ഷെ ഇതിലൊരു പേടിയില്ല. പീസ് റേഡിയോ തുറന്നിടുമ്പോൾ പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ആത്മീയ തണലാണ്, വെളിച്ചം, നന്മയുടെ വെളിച്ചമാണ്. ഈ ഓരോ ശരിക്കും നമ്മൾ ക്യാപ്ഷനൊക്കെ കൊടുക്കണ പോലുള്ള ചെറിയ ചെറിയ വാചകങ്ങളാണ്. കൃത്യമായി പീസ് റേഡിയോയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പക്ഷേ കുറിച്ച് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വാക്കുകളാണ് ഈ പീസ് ടൈമിൽ പിന്നെ നമ്മൾ ഇന്ന് വായിച്ച ഫീഡ്ബാക്ക്.
0: അല്ലെ, പീസ് ടൈമിലേക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, പീസ് ടൈമിലേക്ക് സാധാരണ അതിന് വേണ്ടിയിട്ട് ആരും മെസ്സേജ് അയക്കണം അത്ര ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നുന്നുണ്ട്.
1: എന്തോ പ്രശ്നങ്ങളുണ്ടോയെന്ന് സംശയമുണ്ട്. ഷാജിദ വീട്ടിൽ വല്ലപ്പോഴും പറഞ്ഞതും മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്
0: ക്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട്
1: അതും പറഞ്ഞിട്ടുണ്ട്.
0: അതെന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല.
1: കേൾക്കുന്നില്ല, എല്ലാരും കേൾക്കുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്.
0: ഇപ്പോഴും കട്ടായിട്ടാണുള്ളത്. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമാണ്, ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്ന ആളുകൾ,
1: ഒരാൾ മാത്രമാണ് ഇപ്പോൾ അത് പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ളത്.
0: പിന്നെ മെസ്സേജ് വരുന്നിടത്ത് പ്രശ്നം ഇല്ല, സിദ്ധി അഴിക്കൽ ഒരു സ്ഥലം പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാല്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആയിരിക്കാം. നമുക്ക് എനിക്കൊന്ന് പുലരിവട്ടത്തിലേക്ക് പോവാനുള്ള സമയമായിട്ടുണ്ടോ?
1: സമയമാവുന്നുള്ളൂ,
0: ആവുന്നേയുള്ളൂ. അപ്പോൾ പുലരിവട്ടത്തിന് നമ്മൾ ഇന്നലെ അതുപോലെ ഇന്നൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഒരുപാട് നല്ല ആശയസമ്പുഷ്ടമായിട്ടുള്ളൊരു പുലരിവട്ടം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഓരോ ദിവസമുള്ളത് പോലെ തന്നെ ഇൻഷാല്ല.
1: ശരിക്കേ ഒരു പിന്നെ സാധാരണ പുലരിവട്ടം കഴിഞ്ഞിട്ടാണ് ഒരു കമന്റ് ഇടാറില്. ഇന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കാലം കേട്ട പുലരിവട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ യെസ് മനസ്സിലിപ്പോഴും തറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത് ഭയങ്കര ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പുലരിവട്ടം ഏതാണ്? ചെറിയൊരു ചോദ്യം ചോദിക്കണം, ഏത് വിഷയത്തിൽ വന്നതാണ് എന്നുള്ളതാണ് ചോദ്യം.
0: റംല പി സി ചിങ്ങപുരം അവര് പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും സ്ലാം റഹ്മത്തുള്ള, കേൾക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. 5:55 മുതൽ എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, റിവൈൻഡിൽ കിട്ടാത്തൊരു പ്രശ്നമേ ഉള്ളൂ. റിവൈൻഡിൽ കിട്ടുമായിരിക്കും, പിന്നീട് ശരിയാവും.
1: റിവൈൻഡിൽ മൊത്തത്തിൽ ലൈവ് കിട്ട, ലൈവിൽ വന്ന വിഷയങ്ങൾ കിട്ടാത്തതാണോ മുഴുവനായിട്ടുള്ളതാണോ?
0: ഇപ്പോൾ ഓക്കെയാണ്. ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോവേണ്ടവനാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഹൃദ്യമായ രീതിയിൽ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടാണ് എൻവർ എൻ ടി മുട്ടിൽ അയച്ചൊരു മെസ്സേജ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്.
1: മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അല്ലേ? യെസ്. അപ്പം മെസ്സേജിന് പ്രയാസമില്ല, പ്രശ്നമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് പിന്നെ എറർ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം പറയണം.
0: സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാകാണ്, വിൻഡോയിൽ വെബ് പേജ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്ലിയർ ആണ്, ഒരുവിധം ആൾക്കാരും അത് ക്ലിയർ ആയിട്ട്
1: വരുന്നുണ്ട്.
0: കുട്ടി അഹമ്മദ് പേരന്നൂർ, ജമില വി പി, കാളിക്കാവ്, അൻസില, എറണാകുളം ഒക്കെ എന്ത് ചെയ്യാണ് മെസ്സേജ് അയച്ചത്. മനസ്സിലയച്ചൊരു മെസ്സേജ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താ വെച്ചാല് അതാണ് തോന്നുന്നുണ്ട്. നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുള്ള ദിവസങ്ങൾ ഞാൻ കേൾക്കുന്ന പുലിവെട്ടം എനിക്കുള്ള പരിഹാരം എനിക്ക് പറഞ്ഞു തരുന്ന പോലെയായിട്ടാണ് തോന്നാറുള്ളത്.
1: യെസ്.
0: അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല.
1: അതായത്
0: പിന്നെ ഇതുവരെ കേട്ടതിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കൊരു ഒരു സ്ട്രൈക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മിച്ച് നിൽക്കുന്ന പുലരിവട്ടം, ആ ആശയം, ആ ചിന്ത ഏതായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പുലരിവട്ടം എല്ലാം ഒന്നിനൊന്നു മെച്ചമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് സമീറ കൊയിലാണ്ടിയിൽ നിന്ന് വായിച്ചത്. റിവൈൻഡിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകണ്ട. റിവൈൻഡ് ഇപ്പം നമ്മൾ ലൈവിൽ തന്നെ നിലനിൽക്കട്ടെ. റിവൈൻഡിൻ്റെ കാര്യം അവിടെ,
1: അതെ, ലൈവിലാണ് ഇപ്പം വേണ്ടത്. മോർണിംഗിൽ വരുന്ന പ്രോഗ്രാമുകൾ റിവൈൻഡിൽ ലൈവ് കഴിഞ്ഞിട്ടാണ് പൊതുവെ വരാറുള്ളത്. ആ സമയത്തുള്ളൊരു പ്രയാസമാണോ എന്നുള്ളത് പിന്നെ ഇപ്പോഴുള്ള റിവൈൻഡിനാണോ കൊണ്ട് പിന്നെ പ്രയാസം ശാല ടെക്നിക്കൽ ടീമിന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യും എന്ന് തോന്നുന്നു.
0: ലൈവ് ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ലൈവിനെ കുറിച്ച് ചിന്തിക്കുക. റിവൈൻഡ് ഇപ്പോൾ തൽക്കാലം, പിന്നെ അതിനെന്തെങ്കിലും അത് പിന്നീട് തീരുമാനിക്കുമായിരിക്കും. ഓക്കെ ഇൻഷാല്ല. എൻ്റെ ഓർമ്മയിൽ ഉള്ളത് മക്കളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അതിപ്പോഴും മനസ്സിലുണ്ട്. സഫിയക്ക് എത്തിരങ്ങാടി അയച്ചത് മക്കളെക്കുറിച്ച്,
1: നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വിഷയം വന്നു അല്ലേ? യെസ്.
0: അതുപോലെ ബാക്കിയുള്ള ആളുകളും അയക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ അയച്ചോളും.
1: അതെ അതെ അതെ.
0: അപ്പോഴേക്കും
1: ഇന്നത്തെ പുലരിട്ടത്തിലേക്ക് കടക്കാം അല്ലേ?
0: അപ്പോഴേക്കും ഇന്നത്തെ പുലരിട്ടത്തിൽ ആരാണ്, എന്നെ ഏതാണ് വിഷയം?
1: കൊടുക്കാൻ പണമില്ലെങ്കിലും പുണ്യം നേടാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
1: ആരിസ്മലയുടെ തന്നെയാണ് ഇന്നും നമുക്ക് പുലരിവട്ടത്തിൽ വരുന്നത്. അത് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. അൽഹംദുലില്ലാ, അത്രയും. അപ്പം ഇന്നത്തെ വിഷയം നമ്മൾ സാധാരണ പുലരട്ടം കഴിയുമ്പോൾ നമ്മൾ പീസ് റേഡിയോ സഹായത്തെക്കുറിച്ച് പറയലുണ്ട്. അപ്പോൾ ഇന്നത്തെ പുലരട്ടത്തിലത് എന്താണ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇൻഷാല്ല, കൊടുക്കാൻ പണമില്ലെങ്കിലും
0: പുണ്യം നേടാം.
1: യെസ്.
3: അപ്പോൾ ഒരു പൈസ കടം ചോദിക്കാൻ വേണ്ടി, കടം കൊടുക്കാൻ നമ്മളെത്തില്ല, പക്ഷെ അവന് കടം കിട്ടാവുന്നൊരു വഴി നമുക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായി വരുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ നമുക്ക് പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്വതക്ക കൊടുക്കാൻ എന്താ തടസ്സം? നമ്മുടെ അടുക്കൽ പണമില്ല. അറിവ് പകരാൻ എന്താണ് തടസ്സം? എനിക്കൊന്നും അറിയില്ല. എല്ലാറ്റിനുമുള്ള തടസ്സമായി നമ്മൾ കാണുന്നത് അത് നമ്മളെടുത്ത് ഇല്ല എന്നുള്ളതാണ്. ശരി, ഒരു പക്ഷേ അത് ആ ഉത്തരം ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ അടുക്കലില്ലെങ്കിലും ആവശ്യക്കാരനായ ഒരാൾക്ക് നമ്മളതിനൊരു വഴി, ഒരു മാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിന് പ്രതിഫലം കിട്ടുന്നു എന്ന വിവരം നമ്മൾ യഥാർത്ഥത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ തന്നെ നന്മയെ അറിയിച്ചു കൊടുക്കുക, ഒരാൾക്ക് നല്ല കാര്യത്തെക്കുറിച്ചൊരു ഇൻഫർമേഷൻ, ഒരു വിവരം കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. മനസ്സിലല്ലേ? നമ്മൾ എന്തിനെക്കുറിച്ചാവട്ടെ അയാൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഹദീസ് നമുക്ക് റിയാദു സാലിഹിൽ കാണാൻ പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് വാഹനം തരണം, എനിക്ക് വാഹനമില്ല. എന്തിന് വാഹനം? യുദ്ധത്തിന് പോകാനുള്ള വാഹനം എനിക്കില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മേ അജിദുമ നിനക്കൊരു വാഹനം, നിന്നൊരു വാഹനത്തിൽ കയറ്റാനുള്ള എന്തെങ്കിലും എൻ്റെ കൈവശവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നീ എന്താണ്, ഇഖ്തി ഫുലാനൻ ഫലഅല്ലഹു അയ്യഹ്മിലുക അയ്യഹ്മിലക, നിന്നെ എന്തു ചെയ്യും, നീ ഇന്നൊരുത്തൻ്റെ അടുത്ത് പോവുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, നിനക്ക് വാഹനം തരും, നിനക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ അയാൾ ഒരുക്കി തരുന്നതെന്ന് അയാളെ സഹായിക്കാൻ കരുത്തുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി വിവരങ്ങൾ പറഞ്ഞു, അള്ളാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. അപ്പോൾ വളരെ സന്തോഷവാനായി യുദ്ധത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു, നേരെ പോയി പോയിട്ട് നബിയോട് പറഞ്ഞു, മൻ ദല്ല അല ഹൈ, ഈ വിഷയം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, മൻ ദല്ല അല ഹൈരിൻ ഫലഹു മിത്തു അജ്രി ഫാഇലി, ഒരാളൊരു നന്മ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തതുപോലെയുള്ള പ്രതിഫലം അവന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്ര വിശാലമാണ് ഈ കാര്യമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പൈസ കടം ചോദിക്കാൻ വേണ്ടി, കടം കൊടുക്കാൻ നമ്മളെത്തില്ല, പക്ഷെ അവന് കടം കിട്ടാവുന്നൊരു വഴി നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ. മനസ്സിലായി? അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായി വരുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ പല കാരണങ്ങളുടെ പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ അതിന് പറ്റാവുന്ന വഴി പറഞ്ഞു കൊടുക്കുക. ഖുർആൻ പറഞ്ഞ എന്താണ്, വല യഹുല്ലു അലാ ത്വഅമിൽ മിസ്കിൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൽ അവൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പ്രേരിപ്പിക്കുക, അതൊരു വലിയൊരു വലിയൊരു മനഃശാസ്ത്രം അതിലുണ്ടല്ലോ. എന്താണ് ആ മനഃശാസ്ത്രം? ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു കുട്ടി ഹോസ്പിറ്റലിലാണ്, അപ്പോൾ ആ കുട്ടീൻ്റെ ബില്ലടക്കാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ ആരുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, എനിക്ക് എന്തെങ്കിലും സഹായം തരണമെന്ന് പറയുമ്പോൾ തന്നെ അവർ സംശയത്തിലാവും, എന്താണ് ഇയാളിപ്പോൾ എന്തെങ്കിലും ആണോ, തട്ടിപ്പാണോ, ചോദിക്കണം എന്താണോ, ഇതിപ്പോൾ എങ്ങനെ ചോദിക്കണം, ഇപ്പോൾ എന്താണ് എന്നങ്ങനെ ചിന്തിക്കുക. നേരെ മറിച്ച് എന്നെ അറിയുന്ന, അയാളെ അറിയുന്ന ഒരാൾ പറയണം, എന്താ ഇന്നവൻ്റെ ആ കുട്ടി ഹോസ്പിറ്റലിലാണ്, കുറച്ച് പ്രയാസത്തിലാണ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ വേഗം കിട്ടും, അത് പെട്ടെന്ന് കിട്ടും. അങ്ങനെ സഹായിക്കാൻ നമുക്ക് പറ്റും. സ്വന്തം ആവശ്യങ്ങൾ സ്വന്തമായി പറയാൻ ആളുകൾക്ക് മടി ഉണ്ടായിരിക്കും, എന്നാൽ മറ്റൊരാൾക്കത് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ വളരെയധികം കഴിയും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, നമുക്ക് പരിചയമുള്ള ഒട്ടേറെ ആളുകൾ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പെരുന്നാളായി വസ്ത്രമല്ല, അപ്പോൾ നമ്മൾ അവിടെ കുട്ടികളൊന്നും വസ്ത്രമില്ലാതെ നിൽക്കുകയാണ്, ആ കുട്ടിയെ കുറച്ചൊരു വസ്ത്രം കൊടുത്തൂടെ എന്ന് നിങ്ങളൊരു ടെക്സ്റ്റൈൽസ് കയറി പറഞ്ഞാൽ അവർ പറയും, അവരോട് വരാൻ വേണ്ടി പറയും, അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു വാക്കുകൊണ്ട് എത്ര ആളുകൾക്ക് അതിൻ്റെ സഹായങ്ങളും ഉപകാരങ്ങളും കിട്ടും. നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ അതിന് പറ്റുന്നൊരാളോട് പറഞ്ഞാൽ നമുക്കത് പറ്റും. അപ്പോൾ നമുക്കൊരു പള്ളിക്ക് സ്ഥലം കൊടുക്കാൻ പറ്റില്ല, നമുക്കൊരാളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്ഥലം ഉണ്ടല്ലോ, ഒരു അഞ്ച് സെന്റ് ഒരു പള്ളി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഉള്ള അവസരങ്ങൾ വിനിയോഗിക്കണം, നന്മകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു എല്ലാ നന്മകളും സ്വീകരിച്ച് നമുക്ക് പ്രതിഫലം തരട്ടെ.

0: മാഷാല്ലാ. അപ്പോൾ നമുക്ക് എന്നും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പൈസ ഇല്ലെങ്കിലും പുണ്യം നേടാനുള്ള വകുപ്പുണ്ട് എന്ന ഭാഗമാണ് ഇന്നത്തെ പുലരോട്ടത്തിൽ നമുക്ക് ഹരിസ്മലി നമ്മോട് പറഞ്ഞത്.
1: മാഷാല്ലാ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, പുലരിവട്ടം ഓരോ ദിവസവും അതിൻ്റേതായ നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കാവുന്ന കുറേ ആശയങ്ങളെയും എന്താ പറയുക, പിന്നെ പോയിന്റ്സുകളും അതിൽ
0: അതെ,
1: നമുക്ക് ബാക്കിയുണ്ടാവും.
0: ജമീല
1: അതുകൊണ്ട്
0: വിപ്പി
1: നിങ്ങൾ
0: കാളിയോ പറഞ്ഞതേ, ഞാൻ കേട്ട എല്ലാ പ്രോഗ്രാമുകളും എനിക്ക് തന്നെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പുലരിവട്ടത്തെ കുറിച്ച് പറയണം, എന്നാൽ എല്ലാ മറ്റുള്ളവർക്കും കൂടി കേട്ടിരുന്നെങ്കിൽ എന്നൊരു ആവശ്യം കൂടി എനിക്ക് മൈൻഡിൽ വരാറുണ്ട്. അപ്പോൾ
1: വരാറുണ്ട്.
0: അതിൻ്റെ ഒരു പോയിന്റ് കൂടിയാണ് ഇന്നത്തെ പുലരിവട്ടത്ത് പറഞ്ഞത്.
1: അതെ,
0: അവർക്ക് കൂടി കൊടുക്കുമ്പോൾ അത് പുണ്യം കിട്ടുന്നു, പൈസ അല്ലെങ്കിലും കൂലി കിട്ടാവുന്ന വകുപ്പായിട്ട് വരുന്നു എന്നാണ്.
1: സഫിയ വി കെ പത്തപ്പിരിയം ഇതുപോലെ പറഞ്ഞ അമ്മായിയമ്മ മരുമകൾ എന്ന വിഷയത്തിൽ പറഞ്ഞ പുലരിവട്ടമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നത്. റംല പി സി ചിങ്ങപുരവും അത് കുടുംബജീവിതമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് പുലരിവട്ടത്തിൻ്റെ വിഷയത്തിൽ.
0: അതേ വിഷയത്തിൽ നാദിറയുടെ മുഴുക്കൽ പറഞ്ഞതേ, ക്ഷമയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ മരുമക്കളോട് ചെയ്യുന്ന സമീപനത്തെ പറ്റി പറഞ്ഞത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ പെൺമക്കൾ അന്യ വീട്ടിൽ കഴിയുന്നത് ഓർത്താൽ നമ്മുടെ മരുമക്കളെ സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റും. മാഷാല്ല, നല്ല ഒരു
1: ആശയം.
0: പോയിന്റ്. അതെ.
1: ഷക്കീല പി എച്ച് പത്തനാട് കങ്ങഴ കോട്ടയം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പുലരിവട്ടം ജീവിതത്തിൻ്റെ സകല മേഖലകളെയും പരാമർശിക്കുന്നു. അന്നന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോഴത്തെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പേര് പറയാത്ത ഒരു ഡബിൾ എസ് കാണുന്നുണ്ട്. അവർ പറഞ്ഞത് ടൈറ്റിൽ നെയിം ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല.
0: ഓ,
1: ഒരു മോനെക്കുറിച്ച് നല്ലത് പറയുന്ന സന്ദർഭത്തിൽ അവൻ്റെ രഹസ്യ ആണ് സാൻ
0: രഹസ്യ സന്ദർഭത്തിലെ
1: സന്ദർഭത്തിലെ
0: തെറ്റിനെ
1: തെറ്റിനെ ഓർത്ത് സംസാരിച്ച ആ ഒരു വിഷയത്തെ ആ വിഷയമായിരുന്നു അന്ന്
0: അവരെ മൈൻഡിലുള്ള പോയിന്റ്
1: പോയിന്റാണ് ഈ എസ് എസ് ഒന്ന് എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ.
0: അതെ.
1: ബഷീരി അബൂ തലശ്ശേരി നഫീസ പി ആ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ള മെസ്സേജ് കണ്ടോ?
0: ഇല്ല, കണ്ടില്ല.
1: പണ്ട് ആകാശവാണി റേഡിയോ ആയിരുന്നു ദിവസവും രാവിലെ കേൾക്കാറുള്ളത്. പി എസ് റേഡിയോ വന്നതിന് ശേഷം പിന്നെ ഉസ്താദിൻ്റെ രാവിലത്തെ പ്രഭാഷണം കേൾക്കേണ്ടതായി ഒഴിവാക്കി. അതുകൊണ്ട് മറ്റത് ഒഴിവാക്കി ഇത് കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ എല്ലാ പ്രഭാഷണവും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ്, ഒരു വലിയ അറിവുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് നഫീസ പി എ താമരശ്ശേരി. അതുപോലെ സെറീന ചമൽ താമരശ്ശേരിയും നമ്മുടെ കൂടെയുണ്ട്.
0: സുബൈദ ഇസ്മായിൽ മടിക്കേരി, അവർ പറഞ്ഞതേ, എല്ലാ ദിവസവും പുല്ലുവട്ടം ഒന്നിനേക്കാളൊന്നും മെച്ചായതുകൊണ്ട് ഏതിനെ കുറിച്ചാണ് പറയാൻ മനസ്സിൽ ഭയങ്കര ഫൈറ്റ് ആയിട്ട് വരികയാണ്.
1: പിന്നെ പറഞ്ഞോളൂ. ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി, അവർ പറഞ്ഞത് അരിസ്മോലവി ഫാമിലി കൗൺസിലിംഗ് സംബന്ധിച്ച്, അതായത് ഭർത്തൃ വീട്ടിലെ ഭർത്താവിൻ്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും സ്വഭാവം സംബന്ധിച്ചുള്ള പരാമർശം എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്.
0: വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരു ശ്രോതാവ് എടുത്തു പറഞ്ഞത്.
1: അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പരമാവധി നോ പറയാതിരിക്കുക. ജീവിത നിഘണ്ടുവിലെ നോ എന്നത് ഹറാമുകളോട് മാത്രം ആവുക. നല്ല അറിവ് ഇന്നും പുലിരിവട്ടത്തിലൂടെ തന്നു എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
0: പുതിയ ആളുകൾ വരുന്നിട്ടുണ്ട് മാഷാല്ല.
1: പുതിയ ആളുകൾ ആരൊക്കെയാണ്?
0: സുലിഹ കെ ടി എ എ പരിചയമുണ്ടോ?
1: ഇല്ല.
0: പിന്നെ ഷീബ സിദ്ദീഖ്.
1: അവരൊക്കെ
0: ഷീബ സിദ്ദീഖ് അസ്സലാമു അലൈക്കും അസ്സലാം പറഞ്ഞു വന്നതാണ്. സുലിഹ കെ ടി എന്ന ശ്രോതാവ് പറഞ്ഞത് എല്ലാ പുലരിവട്ടവും കുടുംബത്തിനെ കുറിച്ചായത് കാരണം ഏതെങ്കിലും ഒന്നെടുത്ത് പറയാൻ കഴിയില്ല, എല്ലാം എന്നോട് പറയുന്നത് പോലെയാണ്. ശരിക്കും അത് വളരെ നല്ലൊരു പോയിന്റ് ആട്ടോ. കുടുംബവുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഹരിസ്മോലി സംസാരിക്കുമ്പോൾ ഇത് എന്നോട് തന്നെയാണ്, ഏത് വിഷയം എടുത്താലും. അപ്പം കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും വരും. ഇപ്പം മക്കളോടുള്ള വിഷയം സമീപനം വരും, മരുമക്കളുടെ വിഷയം വരും, ഭർത്താവ് ഉപ്പ ഉമ്മ നമ്മളുമായി ബന്ധമുള്ള എല്ലാവരുടെ വിഷയങ്ങളും വരുമ്പോൾ ഇത് എന്നോട് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളൊരു ചിന്ത വരും. മാഷാല്ല. അപ്പോൾ
1: ഞാനേ ഇത് പറഞ്ഞപ്പോഴേ പിന്നെ പണ്ട് അരിസ്മലൈൻ്റെ ഞാൻ ഇത് നേരത്തെ ജസീൽ സാർ ചോദിച്ചല്ലോ ഏതാണ് ഓർമ്മയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, പുലരിവട്ടത്തിന് മുമ്പ് അരിസ്മലൈൻ്റെ സംസാരത്തിലൂടെ ഒരു കാര്യം, ഒരു വീട്, ആ വീടിൻ്റെ മുറ്റത്ത് രണ്ട് കുട്ടികൾ സാധാരണ കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ആ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെറിയ ഒരു കുറ്റിച്ചെടികൾ വളർന്നു, അപ്പോൾ അയാളത് ശ്രദ്ധിച്ചില്ല, പിന്നെയും വളർന്നു, പിന്നെയും വളർന്നു, പിന്നെ ആ കുറ്റിച്ചെടികൾ ഇങ്ങനെ ഒരു കാടായി മാറി. അപ്പോഴും കാടായി മാറിയതിന് ശേഷം പിന്നീട് ആ കാട്ടിൽ അതിലൊരു പാമ്പുണ്ടായിരുന്നു. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു, പാമ്പ് വന്നു കുട്ടിയെ കൊത്തി. അതും അങ്ങനത്തെ ഒരു ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ അശ്രദ്ധ അവസാനം അതൊരു വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നത് എന്നെ കുറിച്ച് മുമ്പ് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു പ്രഭാഷണ ഇതിലാണ്, എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നി അതാണ്.
0: ഓരോ നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകാനുള്ള സമയമാണ് ഇപ്പം. അപ്പോൾ ക്വിസായിലെ ക്വിസ് എപ്പോഴാണ് ചോദ്യം ഇപ്പോൾ വരും, നമ്മളതിന് അവസരം കൊടുക്കാതെ നേരം എന്തിയാണ് ക്വിസിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ക്വിസിനെ കുറിച്ച് പുതിയതായി വന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനാണ്, ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പിസി റേഡിയോ ടാബിലെ ഏറ്റവും താഴെയുള്ള സെൻറ്ററിൽ കാണിക്കുന്ന ഫീഡ്ബാക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രോഗ്രാം ഓപ്ഷനിൽ നിങ്ങൾ ലൈവ് ക്വിസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ പ്രത്യേകം പറയുക, ഒറ്റവട്ടം എഡിറ്റ് ചെയ്യുക, പേരിൻ്റെ കൂടെ നെയിം എന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ തന്നെ സ്ഥലത്തിൻ്റെ പേരും കൂടി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം അയക്കുമ്പോൾ ഉത്തരം ഇതെനിക്കറിയാലോ എന്ന് കരുതി ഉത്തരം മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് അയക്കേണ്ടതില്ല. ചിലപ്പോൾ വലിയ ഉത്തരങ്ങൾ വരും, ഓപ്ഷൻ മാത്രമാണ് ഉത്തരം അയക്കേണ്ടത്. എ ആണെങ്കിൽ എ, സി ആണെങ്കിൽ സി, ബി ആണെങ്കിൽ ബി, അങ്ങനെ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ഉത്തരമായിട്ട് അയക്കേണ്ടത്. ചോദ്യങ്ങൾ അല്ലേ, ചോദ്യത്തിലേക്ക് പോകാം. ഒരുങ്ങാൻ സമയം കൊടുക്കണോ? ജസ്റ്റ് ഒന്ന് അല്ലേ, അടുക്കളയിൽ പണിയിലോ അല്ലെങ്കിൽ
1: പേര് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ സ്ഥലപ്പേരില്ലെങ്കിൽ അതൊന്ന്
0: ഒന്ന് ചെപ്പ് ചെക്ക് ചെയ്യാ. ജസ്റ്റ് ഒരു ചെറിയ സെക്കൻഡ്സുകൾ അതിന് സമയം തരികയാണ്. ജസ്റ്റ് ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെയിം ആൻഡ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് നെയിം എന്നുള്ളടത്ത് പിന്നെ പേരിന്റെ കൂടെ തന്നെ സ്ഥലമല്ലേന്ന് ഉറപ്പിക്കുക. ആ ഒരു നമ്മുടെ ഒരു ചിത്രം, ഒരു പ്രൊഫൈലിന്റെ ചിത്രം ഉണ്ട് അവിടെ റൈറ്റ് സൈഡിൽ, ആ ഭാഗത്ത് പേരിന്റെ അവിടെ നിങ്ങളെ സ്ഥലം കൂടി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചേർക്കുക. അഡ്രസ്സ് എന്നുള്ളടത്ത് സ്ഥലം ഉള്ളത് ഇവിടെ പരിഗണിക്കുള്ളൂ, സിസ്റ്റത്തിൽ പേര് മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നെയിം എന്നുള്ള പേര് എന്നുള്ളടത്ത് തന്നെ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രോഗ്രാം എന്നുള്ളടത്ത് ലൈവ് ക്വിസ് തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ലൈവ് ക്വിസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇൻഷാല്ലാ ആൻസറിലേക്ക് അല്ലേ നിങ്ങൾക്ക് യെസ് ചോദ്യത്തിലേക്ക് പോവാം.
1: ചോദ്യം ഇതാണ്, ഹദീസിലെ മുഅല്ലഖ് എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്?
0: കുറച്ച് ഇൽമിയായിട്ടുള്ള ക്വിസ്മാണ്, മാഷാല്ലാ.
1: ഓപ്ഷൻ എ, നിവേദക പരമ്പരയുടെ അവസാനം ഒഴിവാക്കൽ.
0: അവസാനം ഒഴിവാക്കിയത്. ഓപ്ഷൻ ബി, നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാളെ ഒഴിവാക്കിയത്. ഓപ്ഷൻ സി,
1: എല്ലാവരും സ്വീകരിച്ചത്.
0: യെസ്.
1: ഓപ്ഷൻ ഡി, ഏറ്റവും നീളം കൂടിയ ഹദീസ്.
0: ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസിലെ മുഅല്ലഖ് എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്? ഓപ്ഷൻസ്
1: എ, നിവേദക പരമ്പരയുടെ അവസാനം ഒഴിവാക്കിയത്.
0: ബി, നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാളെ ഒഴിവാക്കിയത്.
1: സി, എല്ലാവരും സ്വീകരിച്ചത്.
0: ഡി, ഏറ്റവും നീളം കൂടിയ ഹദീസ്.
1: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം.
0: യെസ്.
1: ഹദീസിലെ മുഅല്ലഖ് എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്?
0: ഓപ്ഷൻസ് എ, നിവേദക പരമ്പരയുടെ അവസാനം ഒഴിവാക്കിയത്.
1: ബി, നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാളെ ഒഴിവാക്കിയത്.
0: സി, എല്ലാവരും സ്വീകരിച്ചത്.
1: ഡി, ഏറ്റവും നീളം കൂടിയ ഹദീസ്.
0: ഉത്തരം എഴുതാനുള്ള സമയമാണ്. യെസ്.

0: ഓക്കെ, അപ്പം ഉത്തരം എഴുതി അയക്കാനുള്ള സമയം കഴിഞ്ഞു. ഉത്തരമല്ല, ഓപ്ഷൻ അയക്കാനുള്ള സമയം കഴിഞ്ഞു. നമ്മൾ ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ?
1: അതെ.
0: അപ്പോൾ ആളുകൾക്ക് ചിലപ്പം അറിയാത്ത ഏരിയ ആവാൻ ചാൻസ് ഉണ്ട്. പ്രയാസപ്പെടുത്തുന്ന വിഷയമാണ്, ടഫാണ്, ടൈറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനത്തത് നമുക്ക് എലിമി ആയിട്ടുള്ള സംഗതികൾ വേണം. അപ്പോൾ ഇപ്പം മുഅല്ലഖ് എന്നുള്ള പദം ഇപ്പോൾ നമ്മൾ 3 തവണ വായിച്ചു. ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ മുഅല്ലഖ് ഇനി കേൾക്കുമ്പോൾ അത് ഹദീസുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു പോയിന്റ് കിട്ടി ചോദ്യത്തിൽ നിന്ന്. മുഅല്ലഖ് എന്ന പ്രയോഗം ഹദീസുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്, ഒരു പ്രയോഗമാണ് എന്നൊരറിവ് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം എന്നെ വല്ലാതെ കുഴക്കി എന്ന ഇതിന് നമ്മൾ ഇന്ന് ഡൗട്ടായി അക്യൂസായി എന്നാണ് ഒരു ശ്രോതാവ് ജമീല വി പി കാളിയോ പറഞ്ഞത്.
1: ഇന്ന് പല ആൾക്കാരും ഒന്ന് കറങ്ങി കുത്തിയിട്ടുണ്ടാവും, അല്ല കറക്കി കുത്തിയിട്ടുണ്ടാവും.
0: അപ്പോൾ കറക്കി കുത്തിയതാണ് വന്നിട്ടുള്ളത്, സലീന തോട്ടശ്ശേരിയുടെ കറക്കി കുത്തി. ഇന്ന് കുറച്ച് കുഴങ്ങും എന്നാണ് ഇംതിയാസ് തിരുമ്പാടി
1: പറഞ്ഞിട്ടുള്ളത്.
0: അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതായിരുന്നു, ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്യൂസിനെ എടുക്കണം എന്നുള്ളത്. ഒരു 3 പേർക്ക്, ഇന്നത്തെ 4 പേർക്ക് ഇന്നത്തെ പ്രശ്നം വന്നിട്ടുണ്ട് ആ വിഭാഗം. സാരില്ല,
1: നെക്സ്റ്റ് ദിവസങ്ങളൊക്കെ ശരിയാക്കാം.
0: ലൈല അമ്മയൂര് പറഞ്ഞത് കറക്കി കുത്തിയതാണ്, ഇനി എന്തായാലും പുതിയൊരു അറിവ് കിട്ടും എന്നുള്ള ഉറപ്പാണ് ഇൻഷാല്ലാ.
1: പക്ഷെ നമുക്ക് ആ ഹദീസുമായി ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് കൊണ്ട് നമ്മൾ അല്ലുസൂലിലൊക്കെ ആ വിഷയങ്ങൾ പറയാറുണ്ട്. മലിക് സലഫിയുടെ സംസാരത്തിലൂടെയൊക്കെ ഉണ്ടായിരുന്നു അത് കേൾക്കുന്ന സമയത്ത്. അതുപോലെ ഇനി അതുമല്ല, അന്നൂർ കേൾക്കുന്ന സമയത്തും അതൊക്കെ പഠിക്കാൻ പറ്റും.
0: തല പുകച്ചു, ഉത്തരം കുഴക്കി. അപ്പോൾ കിസ് ഏതായാലും ഇന്നത്തത് ശരിക്ക് ഒറിജിനൽ ക്വിസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പമുള്ള ഈസി ക്വസ്റ്റ്യൻ എന്ന് മാറിയിട്ട് കുറച്ച് നെടുങ്ങറുള്ള ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇൽമുണ്ടാവും.
1: ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പൊ ഈ ഹദീസുമായി ബന്ധപ്പെട്ടത് കേട്ടപ്പോ ഒരു അപരിചിതത്വം, എന്തോ എന്നറിയില്ല, അത് എന്താന്നുള്ളത് ആ നിലക്ക് തോന്നിയിട്ട് കറക്കി കുത്തിയ ആൾക്കാരുണ്ടാവും.
0: യെസ്,
1: ഇവിടേക്കോ മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു സംശയം, ഇത് ഏതോ ഒരു കൺഫ്യൂഷൻ, അതാണോ ഇതാണോ, അതല്ല ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ, ഈ വിഷയത്തിൽ ഞാനത് ഇന്ന സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, എനിക്കതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്നുള്ള, അതാണ് 3-ാമത്തെ ചോദ്യം. ഇതിന് ഏകദേശം അറിയുന്ന ആളുകൾ എന്ത് ചെയ്യട്ടെ, ഒന്ന് പറയട്ടെ എന്റെ അഭിപ്രായത്തിൽ.
0: ഇങ്ങനെ വന്ന് തോന്നിയ ആളുകൾ,
1: അതെ, അതായത് ഈ വിഷയം ഞാൻ റേഡിയോയിലൂടെ
0: മുമ്പ് കേട്ടിട്ടുണ്ട്,
1: മുമ്പ് വിഷയങ്ങളൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് ഹദീസുമായി ബന്ധപ്പെട്ടതിന്റെ നിവേദ പരമ്പര ഇതൊക്കെ ബന്ധപ്പെട്ട് എനിക്കൊരു ധാരണയുണ്ട്, അത് കുറച്ചൊക്കെ എനിക്ക് അറിവുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ, ഞാനത് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ട് എന്നുള്ള ആളുകളൊന്ന് പറഞ്ഞാൽ നന്നാവും.
0: അപ്പൊ കറക്കി കുത്തിയ ടീമാണ് ഇന്ന് കുറെ ആളുകളുള്ളത് എന്നാണ്
1: സലാല പയ്യാനക്ക്.
0: നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നേരത്തെ ഉത്തരം വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയിൽ വന്നതാ. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ,
1: മാഷാല്ലാ.
0: റിയാദു സ്വാലിഹീൻ സ്ഥിരമായി കേൾക്കുന്നുണ്ട്, ഇന്നത്തെ ചോദ്യം ഈസി. അപ്പൊ നിങ്ങൾ ചോദിച്ച 1-ാമത്തെ ഓപ്ഷനാണത്, നേരത്തെ റേഡിയോയിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ള ഭാഗം. മാഷാല്ലാ. അപ്പൊ കൺഫ്യൂഷൻ ആയ കുറെ ആളുകളുണ്ട്. ഫാത്തിമ അമത്തുള്ള, ഞാനും കറക്കി കുത്തിയതാണ്. മുനീർ ചെമ്നാട്, ഇന്നത്തെ ചോദ്യം കൺഫ്യൂഷനായി. ഇത് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, മാഷാല്ലാ, പഠിക്കാൻ അവസരം കിട്ടി. ശരിക്കും അവിടെയാണ് പോയിന്റ്. ഇന്നത്തെ എന്ത് കിസ്, അത് ഒന്നും അറിയാത്ത ചോദ്യഭാഗം ചോദിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം, ആലോചിക്കുന്നതിന് പകരം, ഇൻഷാല്ലാ ഇന്ന് ഇൻഷാല്ലാ പുതിയ സ്ഥാനം പഠിക്കും കിസ് വഴി എന്നുള്ളത് കിട്ടുന്നതാണ്. അബ്ദുൽ മജീദ്, സ്ഥലം കൊടുക്കാത്ത ഒരാൾ ശ്രോതാവ് അബ്ദുൽ മജീദ് മാത്രം, അവർ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു പിന്നെ കറക്കി കുത്തി എന്നുള്ള വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്.
1: സഫിയ എടപ്പാള് കേട്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മയിലുണ്ട്, വരുന്നില്ല. നല്ല ചോദ്യമാണ്, ഇടക്കിടക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആക്കിയാൽ അത് നല്ലതാണെന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി.
0: യെസ്,
1: എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ആൻസർ ഉണ്ട് അറിയില്ല, അതുകൊണ്ട് ഒന്ന് കറക്കി കുത്തിയേക്കാണെന്ന് റസിയ ചെങ്ങാനി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നീ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യട്ടെ, ഇൻഷാല്ലാ അതിൽ ഇന്ന ഇന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയാം, കുറച്ച് ഞാൻ പഠിച്ച, ചിലപ്പോ അറബി കോളേജുകളിലൊക്കെ പഠിച്ച ആളുകളും ചിലപ്പോൾ ഉണ്ടാവും.
0: യെസ്,
1: മുമ്പ് ഇതുപോലെ എന്തോ ഒന്നും പറഞ്ഞപ്പോ ഞാനിത് കോളേജിൽ പഠിച്ചത് ഓർക്കുന്നു എന്നുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട്. കറണ്ട് പോയപ്പോ ഗിസ് മിസ്സായ ഒരാളുണ്ടു,
0: കറണ്ട്
1: പോയപ്പോ കിസ് മിസ്സാവാനുള്ള
0: ആ സമയത്ത് വേറെ എന്തിനോ ആവശ്യത്തിന്
1: പോയിണ്ടാവും. കറണ്ട് പോയപ്പോ ഫോൺ ഓഫായി പോയി.
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഫീഡ്ബാക്ക്, ഒരുപാട് ആളുകൾ ക്വിസിൻ്റെ ടഫിനെ കുറിച്ചാണ്, ടഫ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മുടെ ശ്രോതാക്കൾ മാഷാല്ലാ വളരെ ലൈവായിക്കൊണ്ടാണ് നിങ്ങൾ പിന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്ത് നമ്മൾ ശരിക്ക് എത്രയോ നേരത്തെ ലൈവ് തുടങ്ങുന്നതിൻ്റെ എത്രയോ നേരത്തെ തന്നെ സലാം പറഞ്ഞിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്.
1: അപ്പോൾ വൺ മിനിറ്റ് ടോക്കിലേക്ക് പോയാലോ?
0: ഓ, വൺ മിനിറ്റ്,
1: വൺ മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ്. ആ പ്രവാചകനെ ലോകത്തയച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ മുഴുവൻ കരുണ നിറഞ്ഞതാണ്. ഇർഹമു മം ഫിൽ അർദ് ഇർഹമുക്കും മം ഫി സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പ്രവാചകന്റെ അധ്യാപനത്തെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയാണ് പ്രവാചകനിലുള്ളത്. അതുകൊണ്ട് പ്രവാചക അധ്യാപനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ സ്വഭാവവുമായി ബന്ധപ്പെട്ടില്ലേ, ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃകയെ പിൻപറ്റുക എന്നുള്ളതാണ് അബ്ദുറൌഫ് അലി കമി അദ്ദേഹം നടത്തിയിട്ടുള്ള വൺ മിനിറ്റ് ടോക്ക്. വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ, ഒരുപാട് ദിവസങ്ങളായി എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന വൺ മിനിറ്റ് ടോക്ക് സ്ഥിരമായി സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നേരത്തെ പുലരുവിട്ടത്തിൽ പറഞ്ഞല്ലോ, നമ്മളിത് വേറെ ആൾ കേൾക്കണം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ സ്റ്റാറ്റസിൽ വെക്കുന്നു, ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ആ ഒരു പണി നമ്മൾ ബോധപൂർവം, അപ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇപ്പോൾ ജസ്റ്റ് ഷെയറിംഗ് നടന്നാൽ അവർ ചിലപ്പോൾ കേൾക്കണം എന്നില്ല, അല്ല കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു വോയിസ് നോട്ട്, ചെറിയൊരു ഒരു റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് അയച്ചു കൊടുക്കുക. ഇതൊന്ന് വോയിസ് കേൾക്കുമ്പോൾ ആൾക്കാർ എന്താ പറയുക, ഇത് ഇന്നോട് എന്തോ കാര്യമായിട്ട് എന്തോ പറഞ്ഞു എന്നുള്ളൊരു ഒരു ഒരു പരിഗണന കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ഒരു പേരൊക്കെ വിളിച്ചിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രൂപത്തിലുള്ള പേര് വിളിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര കാര്യമായിട്ട് തോന്നും. ജസ്റ്റ് പേര് വിളിക്കുക, അങ്ങനെ ഇത് കേൾക്കണം എന്ന് കേട്ട് നോക്കണം എന്നുള്ള രൂപത്തിൽ ഒരു ഒരു സാധാ ഒരു കാഷ്വൽ സംസാരം, അത് കൂടുതൽ ആളുകളിൽ ഇത് യൂസ് ചെയ്യാൻ കാരണമാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.
1: ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു ഷെഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമുക്കൊരു ചരിത്രം അല്ലേ
0: ഇൻഷാ
1: അല്ലാ സാർ പറയൂ.
0: അപ്പോൾ ഇതൊരു പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിഷയമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തെ പള്ളിയിൽ, മദീന പള്ളിയിൽ രണ്ടാൾക്കാർ വന്നു. ആ സംഭവം ഇങ്ങനെയാണ്, ഞാനൊരിക്കൽ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് സായിബ് ഇബ്നു യസീദ് റഹ്മഹുള്ളാഹി അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ പള്ളിയിൽ നിൽക്കുകയാണ്. ആ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ചരൽക്കല്ല്, ചെറിയ ചരൽക്കല്ലെടുത്ത് ആരോ ഇനി ഒരാൾ എറിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എറിഞ്ഞ ഭാഗത്ത് ഏറ് വന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോണ്ട് ഉമർലാനുണ്ടുള്ളത്. അങ്ങനെ ഉമർലാൻ എന്നോട് പറയാണ്, ആ രണ്ടാൾക്കാരെ പോയി വിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നാലാൾക്കാരായി. അപ്പോൾ സായിബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഏറുകൊണ്ടപ്പോൾ അവിടെ ഉള്ള രണ്ടാൾക്കാരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാനവരെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഉമർലാനു ചോദിച്ചു, മൻ അൻതുമ ഈ കൊണ്ടുവന്ന ആൾക്കാർ? ആ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾ എഴുത്തുകാരാണെന്നാണ് ചോദ്യം. ഓ മിൻ അയിന അൻതുമ, ഒന്നുകിൽ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ്, അതാണ് ചോദ്യം വന്നത്. അപ്പോൾ നമ്മൾ ത്വായിഫുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മദീന പള്ളിയിലാണ് സംഭവം. അപ്പോൾ ഉമർലാനു പറഞ്ഞൊരു വാചകമുണ്ട്, ലോ കുന്തുമാ മിൻ അഹ്ലിൽ ബലദി, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ ഔജഅതുകുമാ, ഞാൻ നിങ്ങളെ വേദനാക്കുമായിരുന്നു. എന്നിട്ട് അത് ഞാനങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള കാരണം അടുത്ത ഭാഗത്താണ്, തർഫാനി അസ്വാത്തക്കുമാ ഫി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒച്ചത്തിൽ സംസാരിക്കണം. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് ഇബാദത്തിനും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ അല്ലെങ്കിൽ റബ്ബിനെ ഓർത്ത് ഈ പിന്നെ ദിക്റുകൾ ചൊല്ലിയൊക്കെ വളരെ ശാന്തമായി നിൽക്കേണ്ട ഒരു ഒരു ഏരിയയാണ് പള്ളിയാണ്. ആ മഹല്യത്ത് നമ്മൾ കീപ്പ് ചെയ്യണം. ആ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ പവിത്രതയും അതിൻ്റെ അദബും നമ്മൾ സൂക്ഷിക്കണം. പലപ്പോഴും പല പള്ളികളിലും ഈ നിസ്കാരം കഴിഞ്ഞേക്ക് പിന്നെ മസ്ബൂക്കുകളെ അഥവാ ഫുള്ള് കിട്ടാത്ത ആളുകളുണ്ടാകും, അവർ ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്തായിരിക്കും ഈ ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര ഈ ഒരു ചരിത്രത്തിൽ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, അപ്പം മദീന പള്ളിയിലുള്ള മദീനൻ്റെ നാട്ടിലെ ആളുകളാണ്, ഇപ്പം വേറെ നാട്ടുകാരായതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് എന്നുള്ള നിലക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുക, അപ്പോൾ ഉറക്കെ ഓതുന്നത് പോലും നിസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്താണ് സാധാ സംസാരം. ദുനിയാവിയായിട്ടുള്ള വിഷയങ്ങൾ ഒരു പിന്നെ പല വിഷയങ്ങളും, ദുനിയായിട്ടുള്ള പല വിഷയങ്ങളും ആളുകൾ സംസാരിക്കുന്നത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു തോത് കുറഞ്ഞു കുറഞ്ഞു, പള്ളിയോടും ഖുർആനിനോടൊക്കെയുള്ള അദബും അതിനോട് നമ്മൾ കാണിക്കേണ്ട ഈ ആദരവൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് പുതിയ കാലത്ത് തോന്നിയിട്ടുള്ളത്. അത് പരമാവധി നമ്മളിൽ, നമ്മൾ ഞാൻ പറയുന്ന എന്നിലും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർ നമ്മളിൽ ആ ഒരു വിഷയം, അത് ആരാവട്ടെ, പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, ചില സമയത്തൊക്കെ ചില പള്ളിയിൽ നിന്ന് പിന്നെ മൈക്കിലൂടെ പറയേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീകളൊന്ന് ഉണ്ടാതിരിക്കണം എന്നുള്ള രൂപത്തിൽ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചെറിയ അത്ര തന്നെ ഒച്ചല്ലെങ്കിലും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ പള്ളി എന്ന് പറയുന്നതിൻ്റെ ശ്രേഷ്ഠതയും ആദരവും നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അത് നമ്മൾ ഇനിയിപ്പോൾ മക്കളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് അവർക്ക് നല്ലൊന്ന് പഠിപ്പിക്കാൻ കൂടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് പള്ളിക്ക് അതിൻ്റെതായ ഒരു ഇത് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു പിന്നെ ഈ നല്ല ആദരവ് കാണിക്കുന്നവരായി നമ്മൾ മാറണം. ചരിത്രത്തിൽ നിന്നും ആ ഒരു സംഭവമാണ് പറയാനുള്ളത്. ഇവിടെ ഉമർലാൻഹു ചെയ്ത പണി എന്താണല്ലോ, അതുകൂടി പറഞ്ഞ് കൂട്ടിച്ചേർത്ത് വായിക്കാം. ഇപ്പോൾ സായിബ് റഹ്മുള്ളയെ അദ്ദേഹം വിളിക്കുന്നത് ഒച്ചത്തിലല്ല, ചേരൽക്കല്ലുകൊണ്ട് ഏറിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു അടയാളം അവനെ വിളിക്കുന്നതിൻ്റെ രൂപത്തിലടയാള ശബ്ദിക്കുന്നില്ല. അപ്പോൾ അതുപോലും ഒഴിവാക്കിയിട്ടാണ് ഇവർ തമ്മിലുള്ള സംസാരം. പിന്നെ ശരിക്കു പറഞ്ഞാൽ പള്ളിയുടെ ഹുർമത്ത് നമ്മൾ എത്രമാത്രം നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.
1: നമുക്ക് പിന്നെ പള്ളി അത് പറഞ്ഞപ്പോൾ എനിക്കേ ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു മൂന്ന് കാര്യങ്ങൾ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം. മൂന്ന് ആലയങ്ങളാണ് ഒരു മനുഷ്യൻ, ആ മൂന്ന് ആലയങ്ങൾ നന്നായാൽ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വലിയ സ്വസ്ഥത ലഭിക്കുന്നുള്ളതാണ്. ഒന്നാമത്തെ ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിക്കുന്ന കുടുംബാലയമാണ്. രണ്ടാമത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വിദ്യാഭ്യസിക്കുന്ന വിദ്യാലയമാണ്. മൂന്നാമത്തത് മനുഷ്യന് ആരാധന നടത്തുന്ന ആരാധനാലയമാണ്. ഈ ആരാധനാലയത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയാവുമ്പോൾ അതെന്തിനാണ് ഈ ആരാധനാലയം? അതവൻ മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ട് പഠിച്ചവനായിട്ട് അത്രമേൽ അതിന് ഹുറുമത്തും മാത്തപ്പും കാണിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒരു നിലക്കും എന്ത് ചെയ്യരുത്, അവൻ്റെ ആ ഒരു സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ടുള്ള അവൻ്റെ ഇതിൻ്റെ ഭംഗം വരരുത്, ഭംഗം വരുത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ എന്താ സംഭവിക്കണേ, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അദബ് പണി കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ പല ആൾക്കാരും കുട്ടികളെ പള്ളി കൊണ്ടുപോകുമ്പോൾ ആ കുട്ടീനെ അദബ് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കില്ല. പള്ളീൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണം എന്ന് കുട്ടീനെ പഠിപ്പിക്കാതെ കുട്ടികൾ അവിടെ, ഞാൻ ഒരു പള്ളിയിൽ കണ്ടു കുട്ടികൾ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് എന്താ ചെയ്യുക വെച്ചാൽ കുട്ടികൾ പള്ളിയിലേക്ക് വരണം എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളും വന്നിട്ട് പള്ളിയിൽ ഈ സൈഡിൽ ആ സൈഡിലേക്ക് അവിടെ ഒന്ന് നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചാട്ടം പഠിക്കുകയാണ്, ഈ സൊഫെന്ന് ആ സൊഫിലേക്ക് ചാട്ടം പഠിക്കാൻ മാറിയ സംസ്കാരത്തിന്റെ മുമ്പ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പൊ അവര് ന്യായെന്താണ്, കുട്ടികൾ പള്ളിയിൽ കളിക്കട്ടെ, കുട്ടികൾക്ക് കളിക്കാൻ പള്ളിന്റെ പുറത്ത് സ്ഥലമായിക്കോട്ടെ, പക്ഷെ പള്ളിക്കകത്ത് കുട്ടികൾ വരട്ടെ, പക്ഷെ കുട്ടികൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാതെ കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പൊ അതൊരു ഒരു എന്താ പറയാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ചരിത്രത്തിൽ നിന്ന് ആ ചരിത്രം പക്ഷെ പലർക്കും നമുക്കും, ഞാനും ആദ്യമായിട്ടാണ് ഈ സംഭവം കേൾക്കുന്നത്, പക്ഷെ നമുക്ക് ആ സംഭവത്തെ ഒരുപാട് കാര്യത്തോട് ചേർത്ത് വെക്കാൻ പറ്റി.
0: ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, സലാം സാർ ചോദിച്ച ചോദ്യം, ഈ ക്വിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അറബി കോളേജിൽ വെച്ച് ഉസൂല ഹദീസിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് സബീന പാലാങ്കോണം അവർ പറഞ്ഞത്. അതേപോലെ തന്നെ ഫൈസൽ മൗലവിയിൽ നിന്ന് എപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷേ എന്താണ് എന്നുള്ളത് ഓർമ്മയിലില്ല എന്നാണ് ഫസീല മുണ്ടക്കൽ പറഞ്ഞത്. ഉത്തരം അറിയില്ല. യെസ്, മുഅല്ലഖ് കേട്ടിട്ടുണ്ടാണ്, അബ്ദുൽ സത്താർ ടി പി പെരിയാരം. അപ്പോ ക്വിസ് ഇന്നത്തത് അൽഹംദുലില്ലാഹ്, ഇന്നത്തുന്ന് വലിയ വളരെ ലൈവായിട്ട് പങ്കെടുക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഇൽമിയായ ഒരു ഭാഗത്ത് വലിയ ഒരു സംഭാവന ചെയ്തിട്ടാണ് ഇന്നത്തെ ലൈവ് പോണത്.
1: സക്കീന ഒട്ടുപാറ പറഞ്ഞു, ഈ മുഅല്ലഖ് ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ കേട്ടപ്പോ ഒരു കേട്ട പരിചയം പോലെ തോന്നി. അപ്പൊ ആൻസർ ഏതി സി ആണോന്നൊന്നും അറിയില്ല. ഓക്കെ, പിന്നെ പറയുമ്പോ കണ്ണട വെക്കാൻ കൂടി പറയുക, അപ്പൊ ഓപ്ഷൻ തെറ്റൂല.
0: ഉത്തരം ഉത്തരം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് യെസ് എയും ബിയും ആണ് അങ്ങനെ മാറാൻ ചാൻസ്
1: ഉള്ളത്.
0: സിയും ഡിയും നമ്മളെ കീബോർഡ് വരുമ്പോഴേ അടുത്തടുത്തുള്ളത്.
1: ഹൈറുദ്ദീൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, റേഡിയോയിലൂടെ തന്നെ കേട്ടിട്ടുണ്ട്, ആൻസർ അറിഞ്ഞിട്ടില്ല, എന്നാലും കറക്കി കുത്തി.
0: കിസു മിസ്സായി എന്നുള്ളതാണ് ഹൈറുദ്ദീൻ അഷ്റഫ് പടിഞ്ഞാറത്തറ പറഞ്ഞത്.
1: അപ്പൊ ഇവിടേക്കോ കേട്ട് പരിചയമുള്ള ആളുകളുണ്ട്, ധാരണ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ വീണ്ടും പുതുക്കാനും ഉത്തരത്തിലേക്ക് എത്താനും നമുക്ക് പറ്റി, പലർക്കും പറ്റുമെന്ന് വിചാരിക്കുകയാണ്.
0: ഒരു പൊതുവിഷയം ഹുസൈൻ എൻ കെ വടക്കുംപാട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് സന്തോഷ ദിനം പറഞ്ഞിട്ട്. സൗജന്യമാണെന്ന് പറയുന്നുണ്ട്.
1: പിന്നെ റിയാദ് സ്വാലിഹിൻ കേൾക്കാറുണ്ട്, പക്ഷെ അത് ഓർമ്മയിൽ വന്നില്ല.
0: അബ്ദുൽ മാലിക് സലഫിയുടെ ഹദീസിനെ കുറിച്ചുള്ള ക്ലാസുകളിൽ കേട്ട ഓർമ്മയിലാണ് ഉത്തരയിരുന്നാണ് ശുഹൈബ യേശി അഴിക്കൽ.
1: പിന്നെ ചരിത്രത്തെ കുറിച്ച് ശുഹൈബ എംപളപട്ടണം, വളരെ നല്ല ചരിത്രം. പള്ളിയിൽ കയറിയാലാണ് പല സ്ത്രീകളും വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. അപ്പം പള്ളിയിൽ ഇരിക്കുമ്പോ നമുക്ക് അതിന്റെ അതബോടുകൂടി അവിടെ കാര്യങ്ങൾ നമുക്ക് പറയാം. അതെ, നമ്മൾ അദബ് തെറ്റരുത് എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടും കാണിക്കേണ്ടത്. ശബ്ദമിടുക.
0: ഓക്കെ, നമുക്ക് പി സി റേഡിയോയിൽ എത്രയോ പ്രോഗ്രാമുകൾ ഓടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകമായി കേൾക്കാൻ താല്പര്യപ്പെടുന്ന പരിപാടികൾ ഉണ്ടാവും. എന്നാൽ അവർ കേൾക്കാതെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കേൾക്കേണ്ടതായ, അതല്ലെങ്കിൽ പിന്നെ അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഓൾറെഡി റണ്ണിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തുന്ന വിഷയത്തിൽ ഇന്ന് നമ്മുടെ പി സി റേഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100+ പ്രോഗ്രാമുകളുണ്ട്, അതിലേറെ 100+ അവതാരകരുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ പി സി റേഡിയോ ഫാമിലി, പി ആർ ഫാമിലി എന്നുള്ള പേരിൽ ഇപ്പോൾ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പി സി റേഡിയോക്ക് ഉണ്ട്. അപ്പോൾ മോർണിംഗ് ലൈവിൽ ഈ ഒരു കുറച്ച് സമയം നമ്മൾ അങ്ങനെയുള്ളൊരു പരിപാടി, ഇന്നത്തെ പരിചയപ്പെടുന്ന പരിപാടി അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായിട്ട് ചെറിയൊരു ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇതെന്താണ് എന്ന്, ചിലപ്പോൾ കേൾക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ കേട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് ചെറിയൊരു പരിചയപ്പെടലാണ് ഇന്ന്. എല്ലാ ദിവസവും രാവിലെ 7:20 അൽ മുഅല്ലിം ഉണ്ടാവാറുള്ളത്. പിന്നീട്
1: ഇത് ഖുർആൻ റേഡിയോ
0: രണ്ടാമത്തെ സ്റ്റേഷനിലാണ്. യെസ്, പീസ് ഖുർആൻ റേഡിയോ എന്ന സ്റ്റേഷനിലാണ് നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാം ലഭ്യമാകുന്നത്. 24 റിവൈൻഡിൽ അതുണ്ടാകും. പിന്നെ ഖുർആൻ എന്താണ് എന്നുള്ളത് ഇൻഷാല്ലാ കേട്ടു നോക്കാം അല്ലേ. അൽ മുഅല്ലിം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: മാഷല്ലാ. അപ്പോ അൽ മുഅല്ലിം എന്താണ് എന്നുള്ളത് ശരിക്ക് ഇപ്പം എല്ലാവർക്കും പഠിഞ്ഞിട്ടുണ്ടാവും.
1: പേരെന്താ അർത്ഥമാക്കണമെന്ന് ഇപ്പൊ മനസ്സിലായി.
0: അതെ അതെ, ശരിക്ക് നമ്മളെല്ലാവരും പഠിക്കേണ്ട വിഷയമാണ് ഹിഫ്ള്. നമ്മള് പിന്നെ ഉണ്ടാവേണ്ടതാണ് കൂടെ. അപ്പൊ എന്തിനാണ് അൽ മുഅല്ലിം ചോദിച്ചാൽ, അതിൽ അവതാരകരൊന്നും ഇല്ല അല്ലേ. ഖിറാത്ത് കേൾക്കുന്നു, കുട്ടികളുടെ പിന്നെ പാരായണം അതിൻ്റെ കൂടെ ഉള്ളത് കേൾക്കുന്നു. അപ്പൊ ഹിഫ്ളാക്കാൻ ഉള്ള പിന്നെ വലിയ ഒരു അവസരമാണ് നമ്മൾക്ക് ശരിക്ക് ഈ അൽ മുഅല്ലിമിനൂടെ നമുക്ക് കിട്ടുന്നത്.
1: സഫി എടപ്പാള് പറഞ്ഞത് അൽ മുഅല്ലിം ഇടക്കൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇടക്കൊക്കെ ഒന്ന് നമ്മളിങ്ങനെ റേഡിയോ കേൾക്കുമ്പോൾ സ്റ്റേഷനൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം.
0: അതെ,
1: അപ്പോൾ അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നറിയണ്ടല്ലോ.
0: അതെ,
1: നമുക്ക് രണ്ട് ചാനലാണല്ലേ, രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും നമുക്കൊരു വിരസതയൊക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരാം. കാരണം അവിടെ കൂടുതൽ വർത്തമാനങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല ആ ചാനലിൽ.
0: അവിടെ ശരിക്ക് കൂടുതൽ പരലോകം അല്ലേ ലാഭം നേടാവുന്ന വലിയൊരു അവസരമുണ്ട് അവിടെ. അപ്പോൾ അൽ മുഅല്ലിം എന്നുള്ളത് നമ്മളെല്ലാ ദിവസവും 7:20 വരുന്നത്. പിന്നീട് അത് റിവൈൻഡ് ഓപ്ഷനിലുണ്ടാകും. അപ്പോൾ ഹിഫ്ളാക്കാൻ പഠിക്കാൻ അല്ലെങ്കിൽ ഖുർആനിൻ്റെ പിന്നെ കൂടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്. പിഷ റേഡിയോ, ഖുർആൻ റേഡിയോയിൽ, ഖുർആൻ സ്റ്റേഷനിൽ തഫ്സീർ പഠിക്കുന്ന, തജീദ് പഠിക്കുന്ന, അതേപോലെ ഖത്മുൽ ഖുർആനുണ്ട്. അതൊക്കെ ഭാഗമായിട്ട് നമ്മളുടെ ഹിഫ്ളിനെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ഒരു മുഅല്ലിമായി അവിടെ ആ ഒരു പ്രോഗ്രാം മാറും എന്നുള്ളത് ഉറപ്പാണ്. മാഷാല്ലാ, അൽ മുഅല്ലിം നല്ല പരിപാടിയാണ്. മൈമൂന കരുവാരക്കൂടും ചുള്ളിയോട് പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ.
1: ഖദീജ തൊടുപുഴയും അത് തന്നെ, അർത്ഥവത്തായ പാരായണം പഠിക്കാൻ വളരെ എളുപ്പം എന്നതാണ്.
0: യെസ്,
1: നമ്മൾ എനിക്ക് തോന്നുന്നത് ഇതാ എന്താണ് റാഹത്ത് സുൽത്താന കൽപ്പറ്റയിൽ നിന്നും സലാം പറഞ്ഞ ഇടക്ക് കുറെ പുതുമുഖങ്ങൾ പോലെയാണ് കടന്നു വരുമ്പോൾ നമ്മൾ പിന്നീട് വായിച്ചു പോകും.

0: അപ്പോ
1: പുതിയ
0: പേര് കാണുമ്പോ അപ്പൊ ഇനി ഇത് പുതിയതാണോ അല്ലെന്ന് അറിയില്ല, ഇനി അതിന്റെ പേരിൽ വേറെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നറിയില്ല.
1: വലൈക്കും സലാം വറഹ്മത്തുള്ള,
0: ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. കലണ്ടർ വേണോ? കലണ്ടർ വേണ്ട.
1: അപ്പൊ നമ്മൾ ഇൻഷാല്ലാ പുതിയ ഒരു ഭാഗത്തേക്ക്, പുലരിവട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിക്കുന്ന ഒരു സംഗതി, ഒരു ദിവസം ഒരു ഹദീസ് എന്ന ടാഗ് ലൈൻ ശ്രോതാക്കൾ കൊടുത്ത പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പോകുന്നത്. തിരുമൊഴികൾ
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ ഇന്ന് ബഹുമാനായ കെ വി മുഹമ്മദ് അലി പതിവ് പോലെ നമ്മോട് സംസാരിക്കുന്നത് ഒരു കാര്യത്തിലും ഒരാളോടും അന്യായമരുത് എന്ന ഒരു ടൈറ്റിലാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. عن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما روى عن الله تبارك وتعالى أنه قال يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالموا يا عبادي كلكم ضال إلا من هديته فاستهدوني أهديكم يا عبادي كلكم جائع إلا من أطعمته فاستعموني أطعمكم. ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള അല്പം സുദീർഘമായ ഒരു നബിവചനത്തിലെ ആദ്യ ഭാഗമാണ് കേൾപ്പിച്ചത്. മഹാനായ സ്വഹാബി അബൂദർ ജുന്ദബ് ബിനു ജുനാദ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധീരനായ ഒരു വ്യക്തിയായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് മുമ്പ് തന്നെ മക്കയിൽ വെച്ച് ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇസ്ലാം പ്രഖ്യാപിക്കാൻ, സധൈര്യം പ്രഖ്യാപിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. ഹിജ്റ 31-നോ 32-നോ ആണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. അബൂദർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു പറഞ്ഞതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിക്കുന്നു. അബൂദർ ഗഫാരി ആ വിവരം നമ്മെ അറിയിക്കുന്നു. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അന്നഹു ഖാൽ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി എൻ്റെ അടിമകളെ, ഇന്നി ഹർറംതു ദുൽമ അലാ നഫ്സി തീർച്ചയായിട്ടും ഞാൻ തടഞ്ഞിട്ടുണ്ട്, അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അല്ലുൽ അതിക്രമത്തെ, അന്യായത്തെ, അലാ നഫ്സി എന്നോട് തന്നെ, അതായത് ഞാൻ എന്നോട് അതിക്രമം കാണിക്കുന്നത് ഞാൻ തടഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് ഒരിക്കലും ഒരാളോടും അന്യായം അതിക്രമം കാണിക്കുകയില്ല. അവൻ അതിനുമാത്രം പരിശുദ്ധനാണ് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും. തുടർന്ന് അള്ളാഹു അറിയിച്ചു, വജഅൽതുഹു ബൈനക്കും മുഹറമ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലും ഞാൻ അതിനെ, അഥവാ ലുൽമിനെ, അന്യായത്തെ, അനീതിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ പരസ്പരവും, എൻ്റെ അടിമകളെ, നിങ്ങൾ പരസ്പരം, നിങ്ങൾക്കിടയിൽ ഒരിക്കലും അന്യായവും അതിക്രമവും ലുൽമും അതിക്രമവും അന്യായവും അനീതിയും പാടില്ല. ഫലാ തൊലാലമു എന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പരസ്പരം ലുൽമ് കാണിക്കുന്നവരാകരുത്, കാരണം നിങ്ങൾക്കിടയിൽ അത് പാടില്ല, അത് ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരിക്കലും പരസ്പരം ലുൽമ് കാണിക്കുന്നവരാകരുത്, അക്രമം കാണിക്കുന്നവരോ അന്യായം കാണിക്കുന്നവരോ അനീതി ചെയ്യുന്നവരോ ആകരുത്. തുടർന്ന് അള്ളാഹു അറിയിക്കുന്നു, യാ ഇബാദി എൻ്റെ അടിമകളെ, കുല്ലുക്കും ദാല്ലുൻ, നിങ്ങളെല്ലാവരും വഴി തെറ്റിപ്പോയവരാണ്, വഴി പിഴച്ചവരാണ്, പിഴച്ചുപോയവരായിരുന്നു, ആണ് താനും, ഇല്ലാമൻ ഹദൈത്തുഹു, ഞാൻ വഴി കാണിച്ചു തന്നവനല്ലാതെ, ഞാൻ വഴി കാണിച്ചു തന്നവനല്ലാത്തവരെല്ലാവരും വഴികേടിൽ തന്നെയാണ്. ഫസ്തഹദൂനി അഹദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ, നേർവഴിയെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, യാ ഇബാദി എൻ്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, വിശപ്പുള്ളവരാണ്, ഇല്ലാമൻ അത്വഅംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ, അതായത് ഭക്ഷണം നൽകി അവന് ഉപജീവനത്തിനുള്ള മാർഗം നൽകി, അങ്ങനെ ഞാൻ ധന്യനാക്കിയവനൊഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ വിശന്നു കഴിയുന്നവരാണ്. ഫസ്തത്വമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ആവശ്യപ്പെടുക, എന്നോട് വിശപ്പകറ്റാൻ ഭക്ഷണം എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് അത്വഹമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും എന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടെ റഹ്മാനായ റബ്ബ് വളരെ ഗൗരവപ്പെട്ട കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, റഹ്മാനായ റബ്ബ് അന്യായവും അക്രമവും ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. റഹ്മാനായ റബ്ബ് ഒരാളോടും അന്യായം കാണിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളും അങ്ങനെയാകണം. ഒരാളോടും അനീതിയോ അക്രമമോ കാണിക്കരുത്, പരസ്പരം അക്രമം കാണിക്കുന്നവരാകരുത് എന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഒരാളോടും അനീതിയും അക്രമവും അന്യായവും പാടില്ല, അത് ഏത് നിലയിലുള്ളവരാകട്ടെ എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നീട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി. ഒന്ന്, അള്ളാഹു ഹിദായത്ത് നൽകിയവൻ മാത്രമാണ് വഴിപിഴക്കാതെ ശരിയായ റൂട്ടിലൂടെ പോകാനാകുന്നത്. അള്ളാഹു റിസ്ക് നൽകിയവൻ മാത്രമാണ് വിശപ്പ് മാറി സന്തോഷത്തോടെ ജീവിക്കാനാകുന്നത്. അതുകൊണ്ട് എല്ലാം നൽകുന്നത് റബ്ബാണ്, നൽകിയത് റബ്ബാണ്. ഒരിക്കലും തന്നെ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതവും മുന്നോട്ടു പോക്കും ഉണ്ടാകരുത് എന്നതുകൂടി റഹ്മാനായ റബ്ബ് അറിയിച്ചതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അവൻ ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം മഹാ കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. സലൂനി അൽഹുദ വത്ലുബൂഹു മിന്നി, എന്നിൽ നിന്ന് എന്നോട് നിങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകാം എന്നതാണ് അവിടെ ഹിദായത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. അപ്രകാരം തന്നെയാണ് ഭക്ഷണത്തെക്കുറിച്ചും. ഭക്ഷണം നൽകുന്നത് ഞാനാണ്, നിങ്ങളെന്നോട് റിസ്ക്കിന് വേണ്ടി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. റിസ്ക്കിൻ്റെ ഖജനാവ് റബ്ബിങ്കിലാണല്ലോ, റബ്ബിൻ്റെ ഔദാര്യം. അത് കിട്ടാത്തവരൊക്കെ വിശക്കുന്നവരായിട്ട് തന്നെയാണ് നിലകൊള്ളുക. അതുകൊണ്ട് അള്ളാഹുവിനോട് ഭക്ഷണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ലഭിക്കാനുള്ള ആ മാർഗം അത് എളുപ്പമാക്കി തരാൻ വേണ്ടി അള്ളാഹുവിനോട് യാചിക്കണം. അള്ളാഹു അതിനുള്ള കാരണങ്ങൾ, അത് ലഭിക്കാനുള്ള കാരണങ്ങൾ എളുപ്പമാക്കി തരും എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലതോടൊപ്പം, ഒരിക്കലും അന്യായവും അക്രമവും അള്ളാഹുവിനോടരുത്, പരസ്പരം മനുഷ്യർ തമ്മിലും ഉണ്ടാകരുത്, എല്ലാം നൽകിയത് റബ്ബാണെന്ന ഓർമ്മ വേണം. അത് ഹിദായത്താണെങ്കിലും റിസ്ക്കാണെങ്കിലും ഒക്കെ റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മറക്കാതെ അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവനോട് വീണ്ടും ഹിദായത്തും അതേപോലെ തന്നെ റിസ്ക്കും ഒക്കെ ചോദിച്ചുകൊണ്ട് അന്യായം കാണിക്കാതെ ജീവിക്കണമെന്ന വളരെ ഗൗരവതരമായ സന്ദേശമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കാനാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷല്ലാ, വളരെ നല്ല മികച്ച ഒരു ഭാഗമാണ് കേട്ടുള്ളത്. ഒരു ദിവസം ഒരു ഹദീസ് എന്നുള്ള പിന്നെ ക്യാപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. പീസ് റേഡിയോ പി ആർ ഫാമിലിയിലെ ശ്രോതാക്കൾ അവരിട്ട പേരാണ് ഒരു ദിവസം ഒരു ഹദീസ് എന്നുള്ളത്, തിരുമൊഴികൾ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. കൃത്യമായിട്ട് റാവിയെ കുറിച്ചടക്കം പഠിക്കാനുള്ള ഒരവസരമാണ് സലാം സാർ നമ്മുടെ ഈ ഒരു തിരുമൊഴികൾ നമ്മൾ അതുവഴി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവിതത്തിൽ ആരെയും പിന്നെ ദുൽമ് കാണിക്കരുത് എന്നൊരു ഭാഗവും അതിൽ പറഞ്ഞു. പിന്നെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ അള്ളാഹിൻ്റെ റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അതും വളരെ നല്ലൊരു ലൈഫിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ഒരു പോയിന്റാണ് ആ അവസാന ഭാഗത്ത് പറഞ്ഞത് മാഷാല്ലാ. അപ്പോൾ ശ്രോതാക്കളൊക്കെ നമ്മുടെ ഭയങ്കര പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, പറളി യാത്രയിൽ കുറേ പേർക്ക് റേഡിയോ പരിചയപ്പെടുത്തി കൊടുത്തു. സ്റ്റേഷൻ രണ്ടും റേഡിയോ തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് സഫിയത്തിരുരങ്ങാടി
1: ഇന്നലെ പറളിക്കുള്ള യാത്രയെ കുറിച്ച് പറഞ്ഞിരുന്നു.
0: യെസ്, അപ്പോൾ പോണ ആൾക്കാരുടെ ദിക്കറിന് പോവാന്നാ പറഞ്ഞത്. അപ്പോൾ കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്നലെ മുഅല്ലിം ഡേ ആയിരുന്നു എന്നാണ് അൻസി എറണാകുളം പറഞ്ഞത്.
1: അത് എങ്ങനെയാന്ന് മനസ്സിലായില്ല.
0: ഇന്നലെ മുഅല്ലിം ഡേ,
1: ഇന്നലെ മുഅല്ലിം ഡേ ആയിരുന്നു. ഓക്കെ, നമ്മൾ അത് അവർ അവർ തന്നെ വ്യക്തമാകട്ടെ.
0: ഓക്കെ, ശ്രോതാക്കൾ മാഷാല്ലാ, നേരത്തെ മുഅല്ലിമിനെ കുറിച്ച് ഇപ്പം മൈമൂന പാറപ്പുറമാണ് ഹൃദ്യമായ പാരായണമാണ് കേട്ടിരുന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ശരിക്ക് പ്രത്യേകത ഇപ്പം സൂറത്തുൽ ഫാത്തിഹ എടുത്താൽ തന്നെ സലാം സാർ, നമ്മൾ ഡെയിലി ഭയങ്കര 17 തവണയെങ്കിലും നമ്മൾ എന്തുണ്ട് ആവർത്തിക്കുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത്, എത്ര കേട്ടാലും നമുക്കൊരു മനസ്സിന് കൂടുതൽ കൂടുതൽ ഇഷ്ടമല്ലാതെ നമ്മൾക്കെന്തില്ല, ഇത് കുറേ കേട്ടില്ലേ കുറേ ഒതുന്നതല്ലേ എന്നൊരു തോന്നൽ വരുന്നില്ല. മാഷാല്ലാ, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രത്യേകതകളിൽ വലിയ ഒരു പ്രത്യേകതയായി പണ്ഡിതന്മാരൊക്കെ ഉണ്ടെന്ന ഒരു സംഗതി ആ വിഷയമാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ അൽ മുഅല്ലിമിൽ കേട്ട സൂറത്തുൽ അൻഫാലിലെ വചനങ്ങൾ ഹിഫ്ളാക്കാനുള്ള ഒരു വഴി, ശരിക്കിപ്പോൾ 2 തവണ പിന്നെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ കാരി ഓതുന്നു, പിന്നെ കുട്ടികൾ അത് എടുത്തു ഓതുന്നു, ആ സമയത്ത് നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളും കൂടെ ഓതുക. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സമയത്ത് നിശ്ചിതായത് സെലക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ആവർത്തനം വരുന്നത്. യെസ്. ഓക്കെ, നമ്മളെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത്, മാഷാല്ലാ, കെ വി ഉസ്താദിൻ്റെ വാക്കുകൾ ദിവസവും ഒരു ഹദീസ് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഗുണപാഠം കിട്ടുന്ന വിഷയം അവതരിപ്പിക്കാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ വിഷയം അറിയിച്ചിട്ടുള്ളത്. പിന്നെ മഴയെക്കുറിച്ച് മുനീർ ചെമ്മനാട് ചെറിയൊരു ആശങ്ക ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് 2 ദിവസമായി മഴയില്ല, ബാക്കിയുള്ള സ്ഥലത്ത് മഴയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, പെയ്യും ആറാവട്ടെ.
1: എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു ഹദീസ് പറഞ്ഞു എന്ന കെ വി മോലയ്ക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു ആഫിയത്തും ബർക്കത്തും ഒക്കെ നൽകട്ടെ എന്നാണ് ഷൈബായും വള്ളപട്ടണം. കുറച്ച് സമയം ഖുർആൻ ക്ലാസ്സിലായിരുന്നു, എന്താണ് കുംബൈത്തിൽ നിന്നെടുക്കുന്ന കുവൈത്തിൽ നിന്നെടുക്കുന്ന ഉസ്താദിൻ്റെതാണ് ക്ലാസ്, ആ ക്ലാസ്സിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
0: ഓക്കെ, അമീർക്ക് ഒരു ചെറിയൊരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. പുലരിവട്ടം കേട്ടപ്പോൾ ഓർമ്മ വന്നത്, ഇന്നലെ ഒരു സഹോദരൻ, ഇപ്പം പുലരിവട്ടത്തിൽ നമ്മൾ ഒരാൾക്ക് നന്മ അറിയിച്ചു കൊടുത്താൽ കൂലി കിട്ടും, പൈസ വേണ്ടാറുണ്ടല്ലോ. അപ്പം ഇന്നലെ ഒരാൾ, അവരുടെ പരിചയത്തിലുള്ള ഒരാൾ, എറണാകുളത്തേക്ക് താമസം മാറി. അവിടെ കിബില എങ്ങോട്ടാന്ന് അറിയില്ല, നിസ്കരിക്കാൻ പുതിയ സ്ഥലത്ത് പോയതല്ലേ. അപ്പോൾ മെസ്സേജ് അയച്ച് ചോദിച്ചു എങ്ങനെയാണ് കിബില കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ മേ ജമീലിൻ്റെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്തു, എന്നിട്ട് അതിൽ ഇങ്ങനെ തന്നെ കോളി പിന്നെ സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു.
1: നല്ലൊരു
0: അത് കിബില മാത്രമില്ല, എല്ലാ അതുക്കാറും, ആ അതുക്കാർ എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി എന്താ അറിയോ, ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമാണ് ഈ സംഗതി എന്ന് പറഞ്ഞിട്ട് ഇത് പരിചയപ്പെടാൻ വളരെ വൈകിപ്പോയി. അപ്പൊ മാഷാല്ലാ, ജമീലിനെ കുറിച്ച് നമ്മൾ പല തവണ പറയാറുണ്ട്. ഇനിയിപ്പോ
1: നല്ലൊരു ടൂൾ എന്ന് വെച്ചാല് ഈ യാത്ര പോകുമ്പോഴൊക്കെ കിബില നോക്കാൻ, ഇതാണ് എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ.
0: അതെ, ഇതിൽ സക്കാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, കിബില ഫൈൻഡർ. ശരിക്ക് നമുക്ക് എല്ലാ സംഗതി ഒരു ഓൺലൈൻ ലൈബ്രറി പോലെ നമ്മൾക്ക് പിന്നെ ഉപയോഗിക്കാൻ, എല്ലാ സംഗതി അതിൽ ഒറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നെ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് നമ്മൾക്ക്, നമ്മൾ ജീവിക്കുന്ന കാലത്ത്. ഇപ്പോൾ ജമീലിന് മുമ്പ് ആ ഓപ്ഷൻ ഇല്ലല്ലോ. അത്രയും സാധനം, ഓഡിയോ വീഡിയോ അതുക്കാർ, പിന്നെ വായിക്കാനുള്ള പുസ്തകങ്ങൾ, എല്ലാം ഖുത്ബകൾ എല്ലാം നമുക്ക് കേൾക്കുന്നു. ഗാനങ്ങളുണ്ട്, എല്ലാ സംഗതികളും, കുട്ടികൾക്കുള്ള കിഡ്സ് ഗാലറി ഉണ്ട്. അപ്പോൾ എല്ലാ സംഗതികളെയും ഒരു ഒരു ഒരാപ്പിൽ മാഷാല്ലാ.
1: റുഷ്ദ കളിക്കാവ് നേരത്തെ പറഞ്ഞ മെസ്സേജ്, ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായ പ്രോഗ്രാമാണ് അൽമുഅല്ലിം. ഇടക്കൊക്കെ അത് കേൾക്കാറുണ്ട്
0: മാഷാല്ലാ. യെസ്. അപ്പോൾ മഴ കാസർഗോഡ് മാത്രമല്ല, കണ്ണൂർ രണ്ടു ദിവസമായി ഇല്ല എന്നാണ് സമിയ ഉളിയിൽ കണ്ണൂർ പറഞ്ഞിട്ടുള്ളത്. യെസ്.
1: ഓക്കെ.
0: ഓ, സമസ്തയുടെ മദ്രസയിൽ മുഅല്ലിമിൻ്റെ ആയിരുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
1: റഷീദ ബാനു.
0: യെസ്.
1: ആ, അങ്ങനെ അവർ ഒരു, അതാണ് നേരത്തെ പറഞ്ഞല്ലേ.
0: അതെ അതെ.
1: ശരി, നമ്മൾ നേരത്തെ, നമ്മൾ മുമ്പ് തന്നെ പല ദിവസങ്ങളിൽ ഈ സന്ദർഭത്തിൽ റേഡിയോയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്ന ഒന്നാണ് റേഡിയോ മെമെൻഡോസിനെ കുറിച്ച്. ഇന്നും ഇന്നലെ നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു ചില കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ട്, തൊപ്പികൾ, റെയിൻകോട്ട്, ഇതെല്ലാം ഉണ്ട്. 97 46 9 50 006 നമ്പർ ഓർമ്മയുണ്ടല്ലോ.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 97 46 9 50 006. യെസ്. ഓക്കെ. പിന്നെ 500 മൊഡ്യൂൾ 16 പുതിയ ക്ലാസ്, അത് പിന്നെ 150 മുതൽ സൂറത്ത് ബഖറയിൽ 150 മുതൽ 180 വരെയുള്ള ആയത്തുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ 28-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി വരും ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ.
0: അപ്പോൾ ഇത് 500-ൻ്റെ പ്രത്യേകതയെ, ഒരു 19 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു ദൈർഘ്യം അതിൻ്റെ സെറ്റ് ചെയ്ത് അങ്ങനെ അത് കേൾക്കാൻ നമ്മളൊരു മാറ്റിവെച്ചാൽ വലിയ ഒരു ഒരു ഒരു വലിയൊരു അനുഗ്രഹം. റബ്ബിൻ്റെ മാർഗ്ഗ, റബ്ബിൻ്റെ കലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അത്രയേറെ പിശ്രിയോ ശ്രോതാക്കൾക്ക്, ലോക മലയാളികൾക്ക് വലിയൊരു അവസരമാണ് തുറന്നു വെച്ചിട്ടുള്ളത്. അത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അത് എഴുതി വെക്കുന്ന കുറേ ആളുകളുണ്ട്, നോട്ട് ചെയ്ത് കൃത്യമായി ഓരോ ക്ലാസ്സിൻ്റെത്. അപ്പം നമ്മൾ മോർണിംഗ് പിന്നെ ലൈവിൽ പങ്കുകൊടുത്തിക്കൊണ്ടുള്ള ഓരോ ശ്രോതാക്കളും ആ ഒരു പിന്നെ കോഴ്സ് ഓപ്ഷൻ അത് അറിയാത്തവരുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പുതിയതായി വന്ന ആളുകളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താണ്, നമ്മുടെ പി സ്റ്റഡിയോ തുറക്കുന്ന സമയത്ത് 2-ാമത്തെ ഓപ്ഷൻ കോഴ്സസ് എന്ന ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കാണാം. അവിടെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പുതിയതായിട്ട് വരുന്ന ആളുകൾ ആ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് 500 കോഴ്സുണ്ട്, ലൈഫ് കോഴ്സുകളുണ്ട്, പിന്നെ ഒരുപാട് കോഴ്സുകൾ വേറെ ഉണ്ട്, കുട്ടികളുടെ പരിപാടികളൊക്കെ അതിൽ വരാറുണ്ട് കോഴ്സ് രൂപത്തിൽ. അപ്പോൾ കോഴ്സിൻ്റെ എൻറോൾമെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നടത്തണമെന്നാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ അതിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പഠനം ആവശ്യമുള്ള, മദ്രസ കഴിഞ്ഞു ഉസ്താദ് ഇപ്പം പഠിക്കാനൊന്നും വലിയ വഴിയില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ റേഡിയോ തുടങ്ങിയെന്ന് റേഡിയോ അയച്ചു കൊടുക്കലാണ്. ഇപ്പം നമ്മൾ റേഡിയോ അയച്ചു കൊടുത്തിട്ട് പറയൽ, റേഡിയോ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായ പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടുന്ന പി സി റേഡിയോ കോഴ്സ് നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആളുകളാണെങ്കിൽ 500 തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ നമുക്ക് ക്യുസിൻ്റെ ആൻസർ ഒന്ന് പറയാം അല്ലേ.
1: ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചാൽ ആൻസറിലേക്ക് പോകാം. അതായത് ഫാമിലി ലൈവ് ടെലീഗിസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യം.
0: ഓക്കെ.
1: ഫാമിലി ലൈവ് ടെലീഗിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് മറക്കേണ്ട. ഫാമിലി ലൈവ് ടെലിഗ്യൂസിൻ്റെ പുതിയൊരു മെത്തേഡിലേക്ക് നമ്മൾ മാറുന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നിങ്ങളിൽ നിന്നുള്ള ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കിട്ടാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് പറഞ്ഞത്, 90 20 840 840.
0: യെസ്. അപ്പോൾ ക്യുസിൻ്റെ ആൻസർ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ടഫായിരുന്നു, കറക്കി കുത്തിയതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹദീസിലെ മുഅല്ലഖ് എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഇതായിരുന്നു: നിവേദക പരമ്പരയുടെ അവസാനം ഭാഗം ഒഴിവാക്കിയത്, നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാൾ ഒഴിവാക്കിയെന്നാണ് ബി ഓപ്ഷൻ. സി എല്ലാവരും സ്വീകരിച്ചത്, ഡി ഏറ്റവും നീളം കൂടിയ ഹദീസ്. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു നേരത്തെ, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഉത്തരം എഴുതാം എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഓപ്ഷനൊക്കെ വേണമെങ്കിൽ ഇതിന് കട്ട് ചെയ്യാം. ലാസ്റ്റ് രണ്ടെണ്ണം ചെറിയൊരു ആലോചന വെച്ച്, അതായത് ഇൻഷാല്ലാ ഉത്തരം എന്താണ്?
1: ബി,
0: ബി ഓപ്ഷൻ ബി ആണ് ഇന്നത്തെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ശരിയായി. ചേടാ തെറ്റിപ്പോയി പുതിയ അറിവ് കിട്ടിയാണ് കുറേ കമൻറ്റുകൾ വരും.
1: അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാൾ ഒഴിവാക്കി.
0: യെസ്. അപ്പം മുഅല്ലഖ് എന്നുള്ള പ്രയോഗവും എന്താണ് അതിൻ്റെ അർത്ഥവും കൃത്യമായിട്ട് അപ്പം ഇന്നത്തെ ലൈവ് ക്വിസ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഇൻഷാല്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കുന്നതാണ് ഇൻഷാല്ല. അപ്പോൾ അറിവ് കിട്ടിയ ആളുകൾ അവരാണ് ഇന്നത്തെ ലൈവ് ക്വിസിലെ വിജയികൾ അല്ലേ? ശരിക്ക് പുതിയതായിട്ട് കേട്ട ആളുകളുണ്ട്, കുറേ ആളുകൾ പറഞ്ഞു കേട്ടുപോയിട്ടുണ്ട്, വാക്ക് കേട്ടിട്ടുണ്ട്, അറിയാം, പരിചയമുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തായിരുന്നു അത് എന്നുള്ളത്. അപ്പം ഹദീസിൻ്റെ പിന്നെ അൻ അൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സനദിൽ തുടക്കത്തിൽ നിവേദക പരമ്പരാന സനദ് അതിൻ്റെ തുടക്കത്തെ ഭാഗത്തിൽ ഒഴിവാക്കിയാൽ മുഅല്ലഖ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ശരിക്ക് കോളേജിൽ പോയി പഠിക്കുമ്പോൾ ചിലപ്പോൾ കേട്ടുപോയിണ്ടാവും, പക്ഷെ തലയിൽ കയറിയിട്ടുണ്ടാവും. ഇന്ന് ഇന്നിപ്പോൾ ഈ ലൈവ് ക്വിസ് പോയി നല്ലോണം തലയിൽ കയറിയിട്ടുണ്ടാവും. യെസ്.
1: ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഹദീസിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ അതിൽ നമ്മളൊരു മുഅല്ലഖ് എന്നുള്ളൊരു പദം അതെങ്ങനെയാണ് അതിൻ്റെ അങ്ങനെ വന്നത്, അല്ലെങ്കിൽ അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇൻഷാല്ല. അതിൻ്റെ ഉത്തരം ശരിയാണെന്നാണ് നസീം അഷ്റഫ് തിരുവേഗപ്പുറം കറക്റ്റ് കുത്തി
0: ശരിയായി അഴിക്കലും അത് തന്നെ പറഞ്ഞത്. എന്റെ ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ. മുനീർ ചെമ്മനാട് പുതിയ അറിവ് കിട്ടി എന്ന് പറഞ്ഞു. യെസ്.
1: അതുപോലെ ഇനി അതുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജുകൾ വരും. നേരത്തെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഉത്തരം കറക്കി കുത്തി ശരിയായതും, നേരത്തെ ഞാൻ സംശയം ഉണ്ടായിരുന്നു എന്നാലും ശരിയായി. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ മെസ്സേജുകൾ അയക്കുക, പുതിയ അറിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഉസൂലുൽ ഹദീസ് ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് കൂടിയും പറയണം അല്ലേ?
0: ആൻസർ തെറ്റിയെന്നാണ് അമൽ ഹമീദ് നോർത്ത് പറവൂർ. ഒരു പുതിയ അറിവ് കിട്ടി, തെറ്റുമ്പോഴാണ് കൂടുതൽ പഠിക്കുക,
1: തെറ്റുമ്പോൾ തന്നെയാണ് പഠിക്കുക.
0: തെറ്റുക നല്ല പരസ്പരം തെറ്റലല്ല, നമ്മൾ ആൻസറുകൾ തെറ്റുമ്പോഴാണ്. ഓക്കെ, ക്വിസ് ആൻസർ പ്ലീസ് എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ആൻസർ പറഞ്ഞു, ഓപ്ഷൻ ബി ആയിരുന്നു, കേൾക്കാത്ത ആയിരിക്കും. യെസ്. അജിവ വജീഹ് കരുവാരെ കൊണ്ട് എൻ്റെ ഉത്തരം ശരിയായി, വിജയികൾ ഉൾപ്പെടുമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഇൻഷാല്ലാ.
1: നമ്മളിനി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോരുമ്പോൾ പെട്ടെന്നൊന്ന് ഹാങ്ങോ അല്ലേ, ഇതൊന്നിങ്ങനെ ഇങ്ങനെ പോരുമ്പോൾ ഒന്ന് മാറ്റാൻ നമ്മൾ സ്വരത്തിലേക്ക് പോകും.
0: നേരത്തെ പറഞ്ഞ സ്റ്റേഷൻ മാറ്റി പിടിക്കല്ലേ, ഇവിടെ സ്റ്റേഷൻ മാറുന്നില്ല, നമ്മൾ റൂട്ട് മാറ്റാം,
1: മൈൻഡിന്റെ
0: സ്റ്റേഷൻ. അതെ, ഒരു
1: അതിമനോഹരമായൊരു ഗാനം.
0: യെസ്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം, കണ്ണടച്ചിരുന്ന് കേട്ടാൽ അത്രയും ഹൃദ്യമാവും ഇൻഷാല്ലാ.

0: മാഷല്ലാ. അപ്പോൾ ശരിക്ക് ഇത് ആസ്വദിച്ച് കേട്ട ആളുകൾക്ക് ആ ചരിത്രത്തിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. രസരാം സാറേ,
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അതാണ് നമ്മൾ തുടക്കത്ത് പറഞ്ഞത്. പിന്നെ ആ ഒരു ചെവി നല്ലോണം കൊടുത്ത് നല്ലോണം കേൾക്കണം. കാര്യമായിട്ട് സമയം, ഇപ്പോൾ തിങ്കളാഴ്ച ആണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിന് സമയം ശ്രദ്ധിച്ച് കേട്ട ആളുകൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ത്വായിഫിൽ നിമിഷം അനുഭവിച്ച പീഡനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അർത്ഥവത്തായ ഗാനം, മനോഹര ഗാനം, ഏറെ ഇഷ്ടപ്പെട്ട ഗാനം എന്നാണ് ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്നുള്ളത് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇനിയും ഈ സ്വരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയക്കാം. മൈമുന ചീക്കിലോട് പറഞ്ഞു, വികാര നിർഭരമായ ഗാനം, മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വരികൾ, അവിടെയും നബിസ്വല്ലാസ്ലമ കരുണ നാം ഓർക്കണം. മാഷാല്ല, നല്ല ഫീലിങ്ങോടെ പാടിയെന്നാണ് ബറക്കല്ലാഹു ഫീക്ക്.
1: ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ ഗാനം മാഷാല്ല, സീന ബിൻത് അബ്ദുറഹ്മാൻ. ഓക്കെ,
0: യെസ്,
1: സൂപ്പർ മാഷാല്ല. പ്രവാചകനെ പറ്റിയുള്ള സങ്കടം അറിയിക്കുന്ന നല്ല അർത്ഥവത്തായ ഗാനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ്. മുബീൻ പട്ടാണി ആണോ പാടിയത് അറിയില്ല, മോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ചോദിച്ചു.
0: മുബീൻ പട്ടാണി അല്ല, അബ്ദുള്ള അമീൻ ആണ്. അബ്ദുള്ള അമീൻ,
1: സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഹൃദയസ്പർശിയായ ഗാനമാണ്. ഈ ഗാനം കേൾക്കുമ്പോൾ എന്റെ ഉസ്താദ് പാഠം പഠിപ്പിച്ചു, അർത്ഥം പറഞ്ഞത്
0: സ്വരം സൂപ്പർ, അതിമനോഹരമായ ഗാനം, പറയാൻ വാക്കുകളില്ല.
1: റുഷ്ദ കാളികാവ് അല്ലേ. ഓക്കെ, 90 20 ബാക്കി നമ്പർ കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: അത് നമ്മുടെ ടെലികിസിന്റെ നമ്പർ ആയിരിക്കും അല്ലേ.
1: 90 20 840 840, ബാക്കി നമ്പർ പറയാൻ അതെല്ലാരും ഈസി. 840 840.
0: അതെ, സ്ഥിരമായി കേൾക്കുന്ന പുതിയ ആളായിരിക്കും.
1: കറക്കി കുത്തി തെറ്റിപ്പോയതാണ്, പുതിയ അറിവ് കിട്ടിയതിന്റെ സന്തോഷം അറിയിക്കുന്നില്ല. ഇനിയൊരിക്കലും ഇത് മറക്കില്ല. ഇത് തന്നെയാണല്ലോ നമ്മുടെ പീസ് റേഡിയോ എന്ന് സീറീന ബിൻത് അബ്ദുറഹ്മാൻ നേരത്തെ അയച്ച മെസ്സേജ് ആണ്.
0: യെസ്, അപ്പോൾ ഉത്തരം തെറ്റിപ്പോയാലും പുതിയ അറിവ് കിട്ടിയെന്നതിൽ ഒരുപാട് ആളുകളുണ്ട് ആ ഒരു ടീമിൽ. ആയിഷ കരുമ്പിൽ, ഉമ്മുകുൽസു ചിറമംഗലം ഒക്കെ ആ ഒരു വിഷയം തന്നെ പറഞ്ഞ ആളുകളാണ്. ഉത്തരം ശരിയായി എന്നും ആ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ.
1: നഫീസ പിയ താമരശ്ശേരി, നല്ലൊരു ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു എന്നും, അല്ലാമതല്ല ഭക്ഷണവും വസ്ത്രവും വിശാലമാക്കിത്തന്ന അള്ളാഹുവിന് സ്തുതി, ഇതുപോലെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കാൻ കഴിയട്ടെ. എന്റെ ഉത്തരം തെറ്റി, നല്ല അറിവ് കിട്ടി മാഷാല്ലാ.
0: ഓ മാഷാല്ല, ഉമ്മുൽസ് ചെറുമകൾ പറഞ്ഞതേ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണിത്. ഉമ്രക്ക് പോയത് ഓർമ്മ വന്നു എന്നാണ്. ഓക്കെ,
1: കണ്ണ് നിറയാതിരിക്കാൻ ആവില്ല, കണ്ണ് നിറയാതിരിക്കാറില്ല അത്രയും. പിന്നെ ഹൃദയസ്പർശിയായിട്ടുള്ള ഗാനം, സാജിദ ശംസു കാസർഗോഡ്.
0: അപ്പൊ സ്വരം നല്ലവണ്ണം അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് തിരക്കിനിടയിലും.
1: അപ്പൊ സ്വരം, നമ്മൾ ഇനിയും സ്വരം പോലെ തന്നെ മറ്റു സ്വരങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോകും ഇൻഷാല്ലാ.
0: അമീർക്ക് ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പീസ് ഫാമിലിയിലെ കാര്യമായിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്ഥിരം ശ്രോതാവ് നജ്മോൻ ഇക്ബാൽ, അദ്ദേഹത്തിന്റെ മെസ്സേജുകളൊന്നും ഇപ്പോൾ കാണാറില്ല, എന്തു പറ്റി എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
1: അത് അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം വരുമായിരിക്കാം അല്ലേ.
0: ഷിഫാന ഫിറോസ് പത്തപ്പിരിയം, സ്വരം സൂപ്പർ മാഷാല്ല എന്നറിയിച്ചിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും, നല്ല സ്വരമാണ്. ബഷേരി അബു തലശ്ശേരി,
1: വഴിവിളക്കിൽ ഇന്ന് എന്ത് ചിന്ത? ഇന്നലെ മനോഹരമായ ചിന്ത ഉണ്ടായിരുന്നു വഴിവിളക്കിൽ, ഇന്നത്തെ വഴിവിളക്കിൽ എന്തായിരിക്കുമെന്ന്. ഇന്നത്തെ വഴിവിളക്ക് ശരിക്ക് 2564 62 വഴിവിളക്കാണ് അല്ലേ.
0: നന്മ സന്തോഷവും തിന്മ ദുഃഖവും നൽകുന്നുവെങ്കിൽ, അതാണ് ഹെഡിങ്. നിങ്ങൾക്ക് മനസ്സിലായി?
1: നന്മ
0: സന്തോഷവും തിന്മ ദുഃഖവും നൽകുന്നുവെങ്കിൽ,
1: നന്മയിൽ തന്നെ നമ്മൾ നിലകൊണ്ടാൽ മതിയല്ലോ. തിന്മ ദുഃഖമാണ്, ദുഃഖം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ.
0: ഇത് ഹദീസാണ്. നിസ്സാരം പറഞ്ഞു, നിന്റെ നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്റെ തിന്മകൾ നിന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീയാണ് യഥാർത്ഥ സത്യവിശ്വാസം. മാഷാല്ലാ,
1: ആ ഒരു ചിന്ത ആളുകൾക്ക് ഇല്ലെന്ന്.
0: അതെ, അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൽ അതാണ് വന്നിട്ടുള്ളത്. 2564. ഓക്കെ,
1: 2564.
0: സോറി.
1: ഓക്കെ, അപ്പം നമ്മൾ പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് വഴിവിളക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴ് ഹിന്ദിയും ഉറുദു കന്നഡ. ഇന്നലെ മോള് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ മോള് ജാമ്യയിൽ ഇന്ത്യയിൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ എൻട്രൻസ് ടെസ്റ്റ് ചെയ്താൽ വേണ്ടി പോയിരുന്നു. അപ്പം അന്ന് സമയത്ത് കോയമ്പത്തൂരിലുള്ള വെമ്പത്തൂരാണെന്ന് തോന്നുന്നു, അവിടെ ഉള്ള കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ നമ്പർ വാങ്ങിയപ്പോൾ അവർ സ്റ്റാറ്റസിൽ വഴിവിളക്ക്, അപ്പോഴാണ് മോക്ക് അറിയുന്നത്, വഴിവിളക്ക് ഉറുദുവിലുണ്ടോ? അവള് അത് അറിയില്ല, ഉറുദുവിലുണ്ടോ? കാരണം ആ ഫ്രണ്ട്സിന്റെ ഉറുദുവിൽ കണ്ടു, ഇതേ മലയാളത്തിൻ്റെത് കണ്ടത് അതേപോലെ തന്നെ ഉറുദുവിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ഉറുദുവിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഭാഷകളും, അപ്പോൾ അവരത് ഓരോരുത്തർ അവരുടെ ഭാഷ ഇത്രയും ആളുകൾ അത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് അത് വഴിവിളക്ക് എത്തിക്കാനും അത് പരിചയപ്പെടാനൊക്കെ നമുക്കും കഴിയട്ടെ, പരിചയപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു.
0: യെസ്,
1: നമ്മളിനി ചിന്തയുടെ ഒരു ഗാനത്തിലേക്കാണ് പോകുന്നത്.
0: ചിന്താഗാനം.
1: ചിന്താഗാനം.
0: അയ്യോ,
1: നമ്മുടെ
0: സ്വരം കൂടുതൽ ചിന്തിപ്പിക്കുന്ന സംഗതി ആയിരുന്നു.
1: ആയിരുന്നു.
0: അതെ.
1: അപ്പോൾ അതുപോലെ ഇതൊരു പൊതുവായിട്ടുള്ള കാര്യം, പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ആ ഗാനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചിന്ത തോന്നി എന്നുള്ളത് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പീസ് റേഡിയോയിലെ ടെക്നിക്കൽ വിങ്കിൽ നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടാവുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിഹാബിൻ്റെ ആലാപനത്തിലുള്ള ഒരു ചിന്താഗാനമാണ്.
0: ഓക്കെ,
1: അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം.

0: സാധാരണ സാധാരണഗതിയിൽ നമ്മൾ
1: ചിന്തയിൽ
0: ചിന്തയിൽ ഇതുപോലെ ഒരു ഒരു സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇതില് എനിക്ക് തോന്നിയത്
1: ചിന്തകൾ
0: ഒരുപാട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കവിതയുടെ സ്വരം, നമ്മുടെ ഷിയാബിന്റെ വരികൾ കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ ആ നിൽക്കാണ് നമ്മളത്
1: ഉൾക്കൊള്ളിച്ചത്. മാഷാല്ലാ, അർത്ഥവത്തായ കവിതയാണ്. ഡോക്ടർ സജി പേരാമ്പ്ര എഴുതിയ കവിതയല്ലേ ഇത്? വളരെ നന്നായി ആലപിച്ചു.
0: അപ്പൊ ഷിയാബ് മാഷാല്ലാ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് അതിനെ ആലപിച്ചു. ഷിയാബിൽ അങ്ങനെ ടെക്നിക്കൽ വിങ്കിൽ നമ്മൾ കാണാത്തൊരു കഴിവ് മാത്രല്ല,
1: അതെ,
0: പിന്നെ അപ്പോ നമ്മൾ കാണാത്തൊരു കഴിവാണ് ഇപ്പൊ കണ്ടത്, ടെക്നിക്കൽ വിങ്ങിലുള്ള കഴിവ് മാത്രല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്.
1: സമീറ ബി പി വടകര പറഞ്ഞ നല്ല ഭംഗിയുള്ള വരികളാണ്, കവിതയുടെ സ്റ്റൈലാണ് അല്ലേ എന്നാണ് ഫാത്തിമ സിദ്ദി അയ്ക്കൽ ചോദിച്ചത്. അപ്പൊ ഒരു നന്മയുടെ മരമാവുക എന്ന മെസ്സേജ് ചിന്ത.
0: ഒരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, സാധാരണ നമ്മൾ കുട്ടിയോട് ചോദിക്കും നിനക്ക് ആരാണ് ആവേണ്ടത് എന്ന് ചോദിക്കും. ഇപ്പൊ കുട്ടികൾ എപ്പോഴും പറയും ഇന്ന ആളാവണം, പോലീസാവണം, പട്ടാളാവണം, പൈലറ്റാവണം, അങ്ങനെ പലതും ആവണം. ഇവിടെ ഒരു കുട്ടി പിതാവിന്റെ മാതാവിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ് ഞാൻ ആരാവണം.
1: തിരിച്ചിങ്ങോട്ട് ചോദിക്കണല്ലേ,
0: ഞാൻ ആരാവണം, ഞാൻ ആരാവണം എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം, മോനെ നീ ഒരു ഡോക്ടറാവണം, നീ ഒരു എഞ്ചിനീയർ ആവണം എന്നതിന്റെ അപ്പുറത്തേക്ക് നീ ഈ പറഞ്ഞ നന്മകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാവണം എന്ന് പറയുന്നിടത്ത് ഒരുപാട് നന്മകൾ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെവിടെയൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നീ ഇന്ന ഇന്ന ക്വാളിറ്റി നിന്നിലുണ്ടായിരിക്കണം മോനെ എന്ന്
1: ഫസ്റ്റ് വരിയിലും തന്നെ മറുപടി.
0: അതെ അതെ,
1: ഏത് ഇതിലെത്തിയാലും നല്ല ആളാവുക,
0: ഏറ്റവും നല്ല മനുഷ്യനായി മാറണം. ആ മനുഷ്യത്വത്തിന്റെ ഉറവുകളും തണലുകളും തണുപ്പുമാണ് സമൂഹത്തിലേക്ക് നിന്നിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് ഓരോ വരികളിലൂടെയും അത് ചേർത്ത് വെക്കുകയാണ്. അപ്പോ അധ്യാപകന്റെ മുമ്പിൽ നീ ആരായിരിക്കണം, ഒരു പിന്നെ പാവപ്പെട്ടവന്റെ മുമ്പിൽ നീ ആരായിരിക്കണം, അപകടപ്പെടുന്നവന്റെ മുമ്പിൽ നീ ആരായിരിക്കണം, ദാഹം കൊണ്ട് ദാഹാർത്ഥനായി പോകുന്നവന്റെ മുമ്പിൽ നീ എന്തായിരിക്കണം, വിശക്കുന്നവന്റെ മുമ്പിൽ നീ ആരായിരിക്കണം, ഇങ്ങനെ വാടിപ്പോയവർക്ക് നീ തണുപ്പും തണലായി മാറണമെന്ന് പറയുന്ന ആ കവിതയിൽ ഉള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇതുപോലെ എണ്ണി പറയാൻ പറ്റും മോനെ നീ ഇന്ന ഇന്ന രൂപത്തിലുള്ള ക്വാളിറ്റി നിന്നിൽ ഉണ്ടായിരിക്കണമെന്ന് പറയാൻ പറ്റണം എന്നുള്ളതാണ്.
1: യെസ്, അപ്പോൾ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്ന ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഒരു കവിത കേട്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എന്ന് വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ കവിത. വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കുക എന്നതിലപ്പുറം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരുപാട് നല്ല പാഠങ്ങളുള്ള വരികളാണ് നമ്മൾ കേട്ടത്. യെസ്, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് സീനത്ത് പാലക്കാട് ചിന്താഗാനം സൂപ്പർ എന്ന് അറിയിച്ചിട്ടുണ്ട്. യെസ്, അന്താമിത്ത് നസറുള്ള പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റ് പോയിന്റാണ്.
0: ആണോ?
1: എന്താണോ ഇസ്ലാം അത് ചുരുക്കി എഴുതിയ വരികളാണ്.
0: മാഷാല്ലാ,
1: ഇസ്ലാം ഇത്തരം ഘട്ടങ്ങളിൽ എന്താവണം എന്നാണ് പറയണത്. അത് ശരിക്ക് മാഷാല്ലാ കൃത്യമായിട്ട്. അപ്പൊ കവിതയാണോ നന്നായിട്ട് ആലപിച്ചു, നല്ല ഈരടികളാണ് മൈമുന ചീക്കിലോട് പറഞ്ഞു. യെസ്, ആയിവാ അമീർ തീർത്ഥാണ്ടർ പറഞ്ഞത് ഞാൻ ആരാകണം എന്ന ചോദ്യത്തിന് ഇത്രയധികം ഉത്തരങ്ങൾ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ട വളരെ മനോഹരമായ വരി.
0: സൂപ്പറായിട്ട്
1: അയ്യവാ, നല്ല ഭംഗിയുള്ള വരികൾ എന്നാണ് സമീറ പി പി വടകര പറഞ്ഞത്. യെസ്,
0: നല്ലതുപോലെ പാടി അല്ലേ ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ടയിൽ നിന്ന് നല്ലപോലെ കവിത പാടിയിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. അപ്പോ ഷിയാബ് ഇന്നത്തെ ചിന്ത ഷിയാബ് കൊണ്ടുപോയി.
1: അസ്മ നടുവണ്ണൂർ പറഞ്ഞത് അസ്ലാം സ്വരം നല്ല അർത്ഥവത്തായ വരികൾ മാഷാല്ലാ. സ്വരം ആണ് എന്ന്
0: വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ,
1: സ്വരത്തിന് ശേഷമാണ് അത് വന്നത്, സ്വരം വേറെ ആയിരുന്നു.
0: ഈണൻ ടീമിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: ആ പ്രമോഷൻ ഫസ്റ്റ്
0: ഈണൻ ടീമിലേക്കുള്ള
1: മാഷാല്ലാ.
0: അപ്പോ അവന് വേറെ എവിടെയും പോകണ്ട, അവിടെ തന്നെ ജയിപ്പിച്ചാ മതിയല്ലോ അല്ലേ. അപ്പോ ഷിയാബ് പെരുന്തമണ്ണ സ്റ്റുഡിയോയിലാണ് ഷിയാബ് ഉള്ളത്. പിന്നെ നമ്മുടെ ഒരു ദീർഘമായിട്ട് പീസ് റേഡിയോ ടീമിലുള്ള അല്ലെ, ഒരുപാട് കാലത്ത് പുതിയ വന്ന സ്റ്റാഫും അല്ല, ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെയുള്ള ഷിയാബ്. അപ്പോൾ മാഷാല്ലാ, ഇനിയും നല്ല നല്ല ഗാനങ്ങൾ ഇതുപോലെ നല്ല വരികൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ഷിയാബിന് ഇനിയും കഴിയട്ടെ.
1: അതെ, ഓക്കെ. നമുക്ക്
0: സാബിർ പറഞ്ഞതൊരു കൂടി വയ്ക്കാം. എൻ്റെ മകന് 12 വയസ്സാണ്, അവൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ, ഞാൻ പറയും നീ നല്ലൊരു മനുഷ്യനാകണമെന്ന്, പറയും പോലെ അത് ആകാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന്. ഞാൻ അങ്ങനെ കുട്ടികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒരു എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ചോദിക്കാൻ സാധാരണ നമ്മൾ മോനെ നീ ആരാവണം അങ്ങോട്ട് ചോദിച്ചിട്ട് പറയിപ്പിക്കലാണ്. ഇങ്ങോട്ട് വന്നൊരു മകൻ ഉമ്മയോട് ചോദിക്കണം, ഉമ്മ ഞാൻ ആരാണാവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ
1: പറ്റും. എൻ്റെ ലൈഫിൽ ഒരു അനുഭവമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റായിട്ട് പുളിക്കൽ കോളേജിൽ പ്രിലി ഫസ്റ്റിന് ചേരുന്ന സമയത്ത് നമ്മൾ സാറ് ചോദിച്ചു, ഉസ്താദ് ചോദിച്ചു, പരിചയപ്പെടുന്ന സമയത്ത് തുടക്കത്തിലുള്ള ക്ലാസ്സിന് തുടക്കത്തിൽ നിങ്ങൾക്ക് ആരാവണമെന്നുള്ള കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കണമെന്നുള്ള വിഷയം പറയുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും പൊതുവെ എന്താണോ എല്ലാവരും പറയണത് ഇതേപോലെ ഇങ്ങനെ ഇന്ന ആളാവണം, ടീച്ചറാവണം, പ്രൊഫസറാവണം, ട്രാൻസ്ലേറ്റർ ആവണം, ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് കോഴിക്കോട് അവിടെ മാങ്കാവാദുള്ള സുഹൃത്ത് പറഞ്ഞു ഈ ആൻസറാണ് പറഞ്ഞത്, എനിക്ക് നല്ലൊരു മനുഷ്യനാണ്. അന്ന് ആ ആൻസർ ബാക്കിയുള്ള എല്ലാവരും ആൻസർ നമ്മൾ മറന്നുപോയി, ആരാണ് എന്താ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ ഈ മറുപടിയും പറഞ്ഞ ആളെ നമുക്ക് കറക്റ്റ് ഓർമ്മയാണ്, നല്ല മനുഷ്യനാണ്. ഏത് പ്രൊഫഷൻ ആവട്ടെ, പ്രൊഫഷനിപ്പോ ടീച്ചിങ് ആണ്, പക്ഷേ ആ മറുപടി നമ്മളെ മൈൻഡിലുണ്ട് നല്ല മനുഷ്യനാവണമെന്നുള്ളതാണ്.
0: അല്ല നല്ല മനുഷ്യനാവാന്നുള്ളതിന് ഒരു മരണം വരെ അതായിക്കൊണ്ടേ അല്ലേ, മറ്റേതാവുമ്പോ ഒരു നിശ്ചിത കാലാവുമ്പോ അയാൾ ആയിട്ടുണ്ടാവും. ഡോക്ടർ ആവണം പറഞ്ഞ ഡോക്ടറെ കഴിഞ്ഞു പിന്നെന്ത്, പക്ഷെ മനുഷ്യനാവണം എന്ന് പറയുമ്പോ മരിക്കണവരെ അയാൾ നല്ല മനുഷ്യനാവാണ്, നല്ലൊരു വിശ്വാസി ആവാണ്, നല്ല മുഅ്മിനാവാണ്, അപ്പോഴാണ് നല്ല മനുഷ്യനാവുന്നതല്ലോ.
1: ഓക്കെ, സ്വരമാണെന്ന് വിചാരിച്ചു, കവിത കഴിയാനായപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം സ്വരം കേട്ടിട്ട് സ്വരം വരും ഇൻഷാല്ലാ.
0: നമ്മുടെ പീസിലെ എല്ലാവരും പൊളിയാണല്ലേ എന്നാണ് മൈമനാച്ചിക്കലോട് ചോദിച്ചിട്ടുള്ളത്.
1: യെസ്, ഈ ഗാനത്തിലുള്ള മോട്ടിവേഷൻ എല്ലാ മക്കൾക്കും ഒരു ഉമ്മ ഉപ്പ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇത് മതി. അത് നേരത്തെ അതിന്റെ ആൻസറാണ്, ഇസ്ലാം എന്താണ് പറയുന്നത് അത് തന്നെയാണ് ശരിക്കും അതിന്റെ ഒരു സാരാംശം കൃത്യമായിട്ട് കൊടുത്തതാണ്.
0: ഓരോ വരിയിലും ഉണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ഗുണപാഠങ്ങൾ. അല്ലാഹു ഇത് ആലപിച്ച ആളെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ, ഉയർത്തട്ടെ, ആമീൻ.
1: സുഹറ കൽപ്പറ്റ പറഞ്ഞതേ
0: വീഡിയോ എങ്ങനെയാണ് പറഞ്ഞത്,
1: റേഡിയോ സംവിധാനത്തിന്റെ പിന്നിലുള്ളവർക്ക് എല്ലാവരും തന്നെ പ്രതിഭകളായി വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
0: പുതിയതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്,
1: കേൾക്കണ്ടാവും വിചാരിക്കും അല്ലേ,
0: കേൾക്കണ്ടാവും വിചാരിക്കാണ്.
1: ഓക്കെ, നമ്മള് ദായി മീറ്റ് എന്താണ് എന്നൊരു സംഗതി കുറെ ആൾക്കാര് ചിലപ്പോ എന്തിപ്പോ ദായി മീറ്റ്, ദായി മീറ്റിനെ കുറിച്ച് കുറച്ചൊന്ന് പറയാൻ തോന്നുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടില് വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ജില്ലകളില് നമ്മുടെയൊക്കെ നാട്ടിൽ വ്യത്യസ്ത പിന്നെ റോളുകളിൽ അധ്യാപകരായിട്ട്, ഖത്തീബുകളായിട്ട്, അതേപോലെ തന്നെ പ്രഭാഷകരായിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടാകും. ഇത്തരം ദഅവത്ത് നടത്തുന്ന ആളുകൾക്കാണ് അറബിയിൽ ദാഴി എന്ന് പറയുക. ആ ദാഴികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സംഗമങ്ങളാണ് ദാഴി മീറ്റ്. നമ്മൾ ശരിക്കും പിന്നെ വർഷത്തിൽ 2 തവണ ആ ഒരു സംഗമം നമ്മൾ നടത്താറുണ്ട്. അത് ജാമ്യയിലോ അല്ലെങ്കിൽ മറ്റു സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നടത്തും. എന്നിട്ട് ഇപ്പോഴുള്ള അല്ലെങ്കിൽ ലൈവായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ വ്യക്തത വരുത്താനുള്ള കാര്യങ്ങളുണ്ടാകും, ദീനിയായിട്ടുള്ള ചർച്ചകളുണ്ടാകും, ദഅവത്തിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് പുതിയ നമ്മുടെ മുന്നോട്ട് പോക്ക് കാര്യങ്ങൾ സമീപനങ്ങൾ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് കൊണ്ടുവരികയും അതിൽ പണ്ഡിതന്മാരായിട്ടുള്ള ദാഴികളിൽ തന്നെ വളരെ പാണ്ഡിത്യമുള്ള ആളുകൾ അതേപോലെ തന്നെ കഴിവുറ്റ അത്തരം പ്രതിഭകളായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അതിന് നേതൃത്വം നൽകാറുള്ളത്. ആ ദാഴി മീറ്റ് ശരിക്ക് 2 ദിവസം ആണ് ഉണ്ടാവാറുള്ളത്. 2 ദിവസം ക്യാമ്പ് ചെയ്തിട്ട് പഠിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ. അന്ന് ആ സമയത്ത് വേറെ പ്രോഗ്രാം നമ്മുടെ പൊതു പരിപാടികളോ സംഗതികളോ ഉണ്ടാവാറില്ല, അത് ഒഴിവാക്കിയിട്ടാണ് വെക്കാറുള്ളത്.
0: മാഷാല്ലാ. അപ്പോൾ ദായമീറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ദായമീറ്റ് അറിയുന്ന ആളുകൾ ഉണ്ടാവും, കാരണം വീട്ടിൽ നിന്നൊക്കെ എടുക്കാൻ പോകുന്ന ചോദിക്കുമ്പോൾ അല്ലേ, അപ്പോൾ ദായമീറ്റിന് പോകുന്നു പറയുന്ന. അപ്പം അതിൽ ഒരു നാട്ടിൽ ദഅവത്ത് നടക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പഠനവും ചിന്തയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയും അത് സമൂഹത്തിൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണത് സംഘടിപ്പിക്കുന്നത്. അല്ലാഹു അത് തുടർന്നു പോവാനും ആളുകൾക്ക് കൂടുതൽ ഇൽമ് വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചോദ്യവും ഒരു
1: വിജയികളെ പറഞ്ഞിട്ട് പോകാം.
0: ആണോ? വിജയകള് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ അല്ലേ?
1: ഓക്കെ,
0: ശരി.
1: ചോദ്യം പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്, കവിത പാടുന്ന സമയത്ത് വന്നിട്ട് സ്വരമാണ് അപ്പൊ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കിലായിരിക്കും, ഇപ്പോഴായിരിക്കും കയറാൻ പറ്റിയ, അപ്പോഴും കയറിയല്ലോ മാഷാല്ലാ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഹദീസിലെ മുഅല്ലഖ് എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നാണ് ചോദ്യം. അതിലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്, ഓപ്ഷൻ എ നിവേദക പരമ്പരയുടെ അവസാനം ഒഴിവാക്കിയത്, ബി നിവേദക പരമ്പരയുടെ തുടക്കത്തിൽ ഒരാളെ ഒഴിവാക്കിയത്, സി എല്ലാവരും സ്വീകരിച്ചത്, ഡി ഏറ്റവും നീളം കൂടിയ ഹദീസ്. ഉത്തരം ബി ആയിരുന്നു, പരമ്പരയുടെ തുടക്കത്തിൽ ഒരാളെ ഒഴിവാക്കിയതാണ്. അപ്പോൾ വിജയികളിൽ നിന്ന് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ഇന്നത്തെ ഒരു സന്തോഷമുണ്ട്, ആരും പേര് മാത്രം ഇട്ടിട്ടില്ല, സ്ഥലപ്പേര് ഫുള്ള് എല്ലാവർക്കും ഉണ്ട് മാഷാല്ലാ. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് മുഹമ്മദ് റജുൽ എം ടി പി, കൊറിയ. ആ മാഷാല്ലാ, എം ടി പി അവിടുത്തെ സ്ഥലമാണോ അതോ നാട്ടിലെ അതോ സ്ഥലത്തിൻ്റെ ഷോർട്ടാണോ എന്ന് അറിയില്ല.
0: അപ്പോൾ കൊറിയയിൽ നിന്നാണ് ആദ്യ വിജയി.
1: യെസ്,
0: വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യത്തെ.
1: അതെ അതെ, അപ്പം വലിയ സന്തോഷമുണ്ടെന്ന്, ഇന്റർനാഷണൽ വിജയിയാണ് വന്നിട്ടുള്ളത്.
0: സുഹൈറ മുജീബ് പൊന്നാനി,
1: അബു ഹംദാൻ കൈപ്പുറം,
0: റൗഹ കെ പത്തപ്രിയം,
1: റവാഹ
0: റവാഹ റവാഹ കെ പത്തപ്രിയം,
1: നാഫില പാലക്കാട്,
0: മുംതാസ് ബീഗം എം സി സി തിരൂർ,
1: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
0: ആയിഷ അലി അടിമാലി,
1: ആയിഷ അലി അടിമാലി,
0: ആയിഷ അലി അടിമാലി
1: ഷംസാദ് തലശ്ശേരി,
0: റുക്സാന ഹുസൈൻ ഉപ്പുകുളം,
1: ഫാസില എ ജി പോത്താങ്കണ്ടം,
0: മുഹമ്മദ് കോയ
1: ബേപ്പൂർ,
0: ബേപ്പൂർ
1: കൂടി പോലേ, ആമിന ടി കൊടിയത്തൂർ.
0: ഒരിക്കൽ കൂടി വായിക്കാം, മുഹമ്മദ് റജുൽ എം ടി പി കൊറിയ,
1: സുഹൈറ മുജീബ് പൊന്നാനി,
0: അബു ഹംദാൻ കൈപ്പുറം,
1: റവാഹ് കെ പത്തപ്പിരിയം,
0: നാഫില പാലക്കാട്,
1: മുംതാസ് ബീഗം എം സി സി തിരൂർ,
0: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
1: ആയിഷ അലി അടിമാലി,
0: ഷംസാദ് തലശ്ശേരി,
1: റുക്സാന ഹുസൈൻ ഉപ്പുകുളം,
0: ഫാസില എ ജി പോത്തംകണ്ടം,
1: മുഹമ്മദ് കോയ ബേപ്പൂർ,
0: ആമിന ടി കൊടിയത്തൂർ.
1: അപ്പോ വിജയികൾക്കുള്ള ആശംസകൾ.
0: താങ്കളുടെ നാട്ടിൽ നിന്നും ഒരാളുണ്ടെന്ന്?
1: അതെ.
0: അറിയോ?
1: അറിയും,
0: അറിയും.
1: യെസ്, ഈ പിസോഡ് വന്നേരട്ടോ,
0: അങ്ങനെ അറിയാം.
1: ഈ പേരിങ്ങനെ വായിക്കും, ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് വായിക്കും, ചിലപ്പോൾ വിജയികളിൽ വരും. മുമ്പ്, കുറേ മുമ്പ് പെരിന്തമണ്ണ പിന്നെ ലൈവില് പോകുന്ന സമയത്ത് അവിടുന്ന് വിജയികളിൽ വായിച്ച ഓർമ്മയുണ്ട്.
0: അങ്ങനെ ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു ബ്രദറോ, അല്ല ബ്രദർ വീട്ടിലുള്ള സിസ്റ്ററോ.
1: അതിന്റെ ശേഷമാണ്, പിസോഡ് വന്നതിന് ശേഷമാണ്. ഇതാരാണ്, നമ്മളിങ്ങനെ പേര് വായിക്കും, നമുക്ക് പരിചയമല്ലായിരുന്നു, പിന്നീട് അറിഞ്ഞു, നമ്മൾ അന്വേഷിച്ചു അറിഞ്ഞു. അലഹമ്ദുല്ല. യെസ്, അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ വിന്നറിന് സ്പെഷ്യൽ കൺഗ്രാചുലേഷൻ ആണ് ഹഫ്സ ബീവി കാക്കനാട് അറിയിച്ചത്. അപ്പൊ കൊറിയ എന്നുള്ള വിജയി വന്നിട്ടുണ്ട്, മാഷാല്ല.
0: പിന്നെ ദാഇ മീറ്റ് പറഞ്ഞപ്പോഴാണ് ദാഇയ മീറ്റ് ഉണ്ട് ട്ടോ.
1: ഇന്നത്തെ
0: താരം ഷിയാബ് തന്നെയാണ്. വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന് കുറെ പുതിയ പേരുകൾ കൂടി കേൾക്കാൻ.
1: കറക്റ്റാട്ടോ, പുതിയ പേരുകൾ വളരെ, ഒന്നോ രണ്ടോ പഴയ ആളുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം പുതിയ പേരുകളാണ്. നമുക്ക് ഇത്രയും ആളുകൾ ശരിക്ക് മറ്റു സമയത്ത് ഫീഡ്ബാക്കുകൾ കുറവാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുവശം. പുതിയ ആളുകളായിട്ട് തോന്നുന്നത് സാധാരണ ഫീഡ്ബാക്കുകളാണ്, തിരക്കായിരിക്കും. ഓക്കെ, മാഷാല്ലാ.
0: അപ്പൊ വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ, ഇന്നത്തെ നാഫില പാലക്കാട് നൗഫൽ പാലക്കാടിന്റെ മകളാണോ എന്നാണ് അമീർക്കയുടെ ഒരു ചോദ്യം, സംശയമാണ് കേൾക്കുന്ന ഒരു.
0: അതെ, അത് തോന്നാനുള്ള കാരണം എന്തായിരിക്കാം? നൗഫൽ നാഫില
1: കണക്ഷൻ ഉണ്ട്. അപ്പോ
0: പറയട്ടെ,
1: കൊറേ നാളുകൾക്ക് ശേഷം ഒന്നുകൂടി വിജയിയായി. അപ്പം
0: അതാരാ?
1: മുംതാസ് ബീഗം എം സി സി തിരൂർ. സിസ്റ്റത്തിന് പുതിയ ആളുകൾ മാത്രമല്ല, മുമ്പ് വന്നവരും എടുക്കാൻ അറിയും. യെസ്, കവിത ഉഷാറായിന്നുള്ള മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ അയച്ചിട്ടുണ്ട്. ഓക്കെ,
0: നമ്മള് ഇനി, എനിക്ക് തോന്നുന്നത് മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോവാം, പക്ഷേ ബാക്കി നമുക്കൊരു പ്രോഗ്രാം കൂടി
1: പരിപാടി
0: പ്രോഗ്രാം കൂടി ഉണ്ട്.
1: അതെന്താന്നുള്ളത് ശ്രോതാക്കൾക്ക് അറിയും.
0: അവസാന,
1: അതെ, ഒരു ചോദ്യം ഒരു ഉത്തരം ഇൻഷാല്ല. അപ്പൊ അത് സമകാലികവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
2: ജനങ്ങൾ ഇസ്ലാമിക് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു, എന്താണ് ഇത്തരം ആളുകളോട് മറുപടി പറയേണ്ടത്? ഇത് ഒരു വിശ്വാസിക്ക് യോജിച്ചതാണോ എന്നാണ് ഒരു ശ്രോതാവിന് അറിയേണ്ടത്.
3: പല വിഷയങ്ങളിലും മറ്റു മതവിഭാഗങ്ങളെ അനുകരിക്കുകയാണ് മുസ്ലിങ്ങളാണെന്ന് പറയുന്ന പലരും. പുതുവർഷ പിറവിയോടനുബന്ധിച്ച് യുവസമൂഹം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുകയില്ല. സാധാരണയായി ഡിസംബർ കഴിഞ്ഞ് ജനുവരി 1 പ്രസ്തുത കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതുവർഷ ആശംസകളും പുതുവർഷ ആഘോഷങ്ങളുമൊക്കെ അരങ്ങേറാറുള്ളത്. എന്നാൽ കഴിഞ്ഞ 1-2 ഇസ്ലാമിക കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ പുതുവർഷ ആശംസകളും പുതുവർഷ പരിപാടികളുമൊക്കെ സമൂഹത്തിൽ കണ്ടു വരുന്നു. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എല്ലാ വിഷയത്തിലും അംഗീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമൊക്കെ അറബിക് കലണ്ടർ അഥവാ ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറിനാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ആ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ 1 കഴിഞ്ഞ് പുതിയ 1 പിറക്കുമ്പോൾ പ്രത്യേകമായ ആഘോഷങ്ങളോ പരിപാടികളോ ഇല്ല എന്നത് മനസ്സിലാക്കണം. ഇത്തരം നവീനമായ പ്രവർത്തനങ്ങൾ മുളയിൽ തന്നെ നുള്ളിക്കളയുവാനാണ് മുസ്ലിം സമൂഹം തയ്യാറാകേണ്ടത്. അത്തരത്തിലൊരു പരിപാടി ആഘോഷം മുസ്ലിമീങ്ങൾക്കില്ല എന്ന് ഉണർത്തുകയാണ്.
1: അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമായിരിക്കും ചിലപ്പോൾ, ചിലപ്പോഴെങ്കിലും ആളുകൾ അറിയാതെ ഇതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ളൊരു ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ഒരു ചോദ്യം ഒരു തരത്തിൽ കേട്ടിട്ടുള്ളത്. മാഷാല്ലാ. അപ്പോൾ മുഹറം ആകുമ്പോഴാണ് പൊതുവെ ഈ ഒരു പിന്നെ രീതി കാണാറുള്ളത്. ആ സമയത്ത് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ കേൾക്കാൻ അവസരം കിട്ടുന്നത് വലിയൊരു തൗഫീഖാണ്. ഇതിൻ്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ പലതും ഇപ്പോൾ സലാം സാർ, നമ്മൾ പല വിഷയങ്ങളും പ്രതികരിക്കുമ്പോഴേ എന്തിനാപ്പോൾ നമ്മൾ എതിർക്കേണ്ട ആവശ്യം, അത് ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന മൈൻഡ് സെറ്റുള്ള കുറേ ആളുകളുണ്ട്, മെൻറ്റാലിറ്റി ഉള്ള.
0: അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ, നമ്മൾ പ്രതികരിച്ച് ചേരിച്ചിട്ട് ചില കാര്യങ്ങൾ അവർ അറ്റെടുക്ക് നിർത്തിക്കൊണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രതികരണം പോലും പിന്നെ കുറേ ആൾക്കാർ ഈ പ്രതികരണം, നമ്മൾ പ്രതികരണം കേട്ടിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ വരുന്നുണ്ട്, അത് ശരിയല്ലല്ലോ എന്ന് ധരിച്ചു വരുന്ന ആളുണ്ടാവും. അതുകൂടി ഇല്ലാതെ അവൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഫ്ലെക്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഫുട്ബോൾ ഫ്ലെക്സ്, ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫ്ലെക്സ്
1: വെക്കുക,
0: നമ്മളിപ്പോൾ പ്രതികരിച്ച് ചേരിച്ചിട്ട് ആ ആളുകൾ ഒന്നുകൂടിയും ഉഷാറാക്കി പോകും. പക്ഷെ അവരെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന നമ്മുടെ തന്നെ മക്കളും കുടുംബവും ബാക്കിയുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതൊരു തെറ്റല്ലാത്തൊരു കാര്യമാണ്, നല്ലതാന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും, അവർക്ക് ഇത് ബോധ്യപ്പെടും, അല്ലാത്ത ആളുകൾ അത് പ്രവർത്തിച്ചുകൊണ്ടേ
1: വരുന്നുണ്ട്. പ്രതികരിക്കേണ്ട സമയത്ത് പിന്നെ പ്രതികരിക്കുമ്പോൾ അത് വല്ലാതെ ആക്സെപ്റ്റ് ചെയ്യില്ല പ്രതികരിക്കാൻ.
0: അതെ, അല്ല, പ്രതികരണം ഉണ്ടായിരിക്കണം. അവരെന്തോ ചെയ്യണോ ചെയ്യണമെന്ന, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട കാര്യം തിന്മയെ വിലക്കുക എന്നുള്ളതാണ്. ആ തിന്മയെ വിലക്കുന്നിടത്ത് ആളുകളത് ഉൾക്കൊണ്ട് മാറിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മളുടെ പ്രസക്തിയല്ല. തിന്മ വിലക്കാൻ ഏൽപ്പിക്കപ്പെട്ടതായി നമ്മൾ പ്രതികരിക്കണം.
1: ജമീല വിപി കാളിയോ, വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾക്ക് പുതിയ മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്ന്

0: എന്നാണ് പറഞ്ഞത്.
1: പിന്നെ നമ്മുടെ റോസിന വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചത്, എൻ്റെ ഉമ്മ രാവിലെ തൊട്ട് 10 മണിവരെ കണ്ടിന്യൂസ്ലി പീസ് റേഡിയോ കേൾക്കും ഡെയിലി, പക്ഷെ അവർ ഷീസ് ബ്ലൈൻഡ് ആൻഡ് ഓർഡർ പിന്നെ ഉപ്പാക്ക് ഉമ്മ ബ്ലൈൻഡാണ്, ഉപ്പാക്ക് ക്യാൻസർ ആണ് ഇപ്പം ഇങ്ങനെ ടെസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ശ്രോതാവാണ്, തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മുടെ ഈ ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് തന്നെയാണ്, കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അള്ളാഹുവരുടെ അസുഖം ഇത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യട്ടെ, ഹയർ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഓക്കെ, പുതിയ മെമ്പർമാർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പേരുകൾ, പുതുപേരുകൾ വന്നത് ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്.
1: ആഹാ, യെസ്. അപ്പം പുതിയ ആളുകൾ ഇനിയിപ്പം ക്യുസിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നത് മെസ്സേജ് അയക്കുന്നിടത്തും പുതിയ ആളുകൾ,
0: അതെ പുതിയ പേരുകൾ കാണുന്നുണ്ട്.
1: അവരിനിയും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വരണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പേര് മാറ്റിയാൽ വിജയാകാറുണ്ടെന്നും എൻ്റെ മോൻ്റെ പേര് മാറ്റിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ള അതൊക്കെ ആക്സിഡൻ്റലി സംഭവിക്കുന്നൊരു കാര്യമായിരിക്കും.
0: അപ്പം നാഫില നൗഫ നൗഫലിൻ്റെ മകളാണോ, അല്ല നാഫില പാലക്കാട് നൗഫല പാലക്കാട് മകളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല.
1: അത് പിന്നെ ഇനി നമ്മൾ നോക്കേണ്ട വരുമല്ലോ. സമയം അവസാനിക്കാറായിട്ടുണ്ട്. വിജയികൾക്ക് അഭിനന്ദനമായി ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ. അപ്പോൾ അപ്പം നമ്മൾ പ്രതികരണത്തിൻ്റെ കാര്യം പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞു വെച്ച് പ്രതികരിക്കാം.
0: അതെ,
1: പ്രതികരണം ഒരിക്കലും അവസാനിപ്പിക്കാം.
0: അത് പലപ്പോഴും ഇപ്പോൾ ആ ഒരു ചോദ്യത്തിൽ അവസാനത്തിൽ പറഞ്ഞത് അത് മുളയിലേ നുള്ളണം എന്നാണല്ലേ. ഇത്തരം വിഷയങ്ങൾ മുളയിലേ നുള്ളിയില്ലെങ്കിലുള്ള പ്രശ്നം അതൊരു ജനറലൈസ് ആയിപ്പോടും. ഏത് സംഗതി അങ്ങനെ തന്നെ, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, നമ്മളെ വീട്ടിലും ഉണ്ടാവുമ്പം അല്ലാത്ത സമയത്ത് അവിടെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയാം, വീട്ടിലേ പറഞ്ഞു വെക്കുക, അങ്ങനെയൊക്കെ അവിടെ കാണുന്നുണ്ട്, അത് ശരിയല്ല കേട്ടോ എന്ന് പറയാം.
1: അതെ അതെ.
0: പിന്നെ നമ്മൾ നാട്ടിൽ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റും.
1: നമുക്ക് ഈ ചിലപ്പോൾ എന്താ വെച്ചാൽ ആളുകളുടെ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു പരിധിയില്ലാതെ എന്ത് തോന്നുന്നു അതൊക്കെ ചെയ്യാന്നുള്ളിടത്തേക്കാണ് ആളുകൾക്ക്. അപ്പോൾ ഫുട്ബോള് പിന്നെ നമുക്ക് കളിക്കാം, കളി കാണാം, പക്ഷേ അതിനൊരു ലിമിറ്റില്ല. മാക്സിമം എന്തും ആവാം എന്നുള്ളിടത്തേക്ക് തലമുറ പോകുമ്പോൾ അത് സമൂഹത്തിന് ഭീഷണിയാണ്. അത് പല നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
0: അതെ.
1: ഇപ്പൊ നാഫില പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഹസൻ അൻസാരിയുടെ അനിയത്തിയാണ്.
0: ഓ,
1: അപ്പോ റേഡിയോ ആങ്കർ ആയിട്ടുള്ള നമ്മുടെ ഹസൻ അൻസാരിയുടെ അനിയത്തിയാണ് നാഫില പാലക്കാട്. അപ്പൊ ഇനി അതിന്റെ പ്രശ്നങ്ങളില്ല, അത് കഴിഞ്ഞു.
0: അപ്പൊ ക്ലിയർ ആയി.
1: അവരെന്നെ ഡയറക്റ്റ് ആയിട്ട് അവരെന്നെ ദൂരീകരിക്കാൻ വന്നിരിക്കുകയാണ്.
0: അപ്പം മഷാല്ലാ പി ആർ ഫാമിലി, പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ പിന്നെ വ്യാപ്തി കൂടിക്കൂടി വരികയാണ്. പുതിയ മെമ്പർമാരുടെ പേരുകൾ നമ്മൾ കാണുന്നു, പുതുതായി വിജയികളുടെ ലിസ്റ്റിൽ പുതിയ ആളുകൾ വരുന്നു, അതേപോലെ തന്നെ പ്രാർത്ഥനാ വസീയത്തുകളുമായി പല ആളുകളും നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളുടെ പ്രാർത്ഥനകൾ ശരിക്കും നന്മയുടെ കേൾവി, നന്മയുടെ കേൾവികൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നന്മ നിറഞ്ഞ ഒരു ഒരു ഒരു കൂട്ടം ആളുകളുടെ ദുആയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു ഒരു കുറവ് നമ്മൾ വരുത്തരുത്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക,
1: അത് നമ്മൾ ഒരു യാന്ത്രികമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് അപ്പുറത്തേക്ക് ഓരോരുത്തരും അവരുടെ മാനസികാവസ്ഥ എത്രമാത്രം ആയിരിക്കും, ആ മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ആയിരിക്കും വളരെ ഇഖ്ലാസോടുകൂടി ഇതിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പം നമ്മൾ കേൾക്കുമ്പോഴും ഒക്കെ ആ ഒരു മനസ്സോടുകൂടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൻ്റെ നമുക്കും അതിൻ്റെ ഗുണമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം.
0: പുലരിവട്ടത്തിൽ ഹരിസ്മലി പറഞ്ഞിരുന്നല്ലോ, നമ്മുടേതായ ഒരു പ്രശ്നം പോലെ എന്ത് ചെയ്യുക, നമ്മളതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്.
1: നമ്മളറിയാത്ത, നമ്മൾ കേൾക്കാത്ത ഒരാൾ, എത്രയോ ആളുകൾ കടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹു അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെയൊക്കെ വിഷമങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രേമുള്ളവരെ മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും കാണാം. മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഉണ്ടായിരുന്നത് മുക്കം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം,
0: ഞാൻ ജസീൽ കുടിയത്തൂർ,
1: ടെക്നിക്കൽ വിംഗിൽ നിന്നും ഇർഫാൻ കുടിയത്തൂർ.

റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ എല്ലാവരും മനസ്സിലേക്ക് ചേർത്ത് വെച്ച സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ടൈറ്റിലിൽ

0: വൈബ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ നിമിഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഇതാ വൈബ്സിൽ എത്തി നിൽക്കുകയാണ്. വൈബ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോട്ടുകളിലൂടെ പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യമായി നമ്മൾ പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ ഹമീദ് മാഷാണ് നമ്മുടെ കൂടെ ചേരുന്നത്. വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ വ്യക്തവും ലളിതവും ഏതുകാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന് ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ, എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അല്ലാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്, വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അള്ളാഹു തന്നെയും റസൂലിനോട് പറയുന്ന ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിന്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗആത്തിക്കും വരീഷൻ വലിബാസു തഖ്വ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യനവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അള്ളാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്നിച്ചൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന നൂറായിരം ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കും. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ? ആകാമെങ്കിൽ എത്രയാണ്? ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും, പത്ത് വ്യക്തികളെ എടുത്താൽ പത്ത് അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ സമാധാനത്തിനും സമൂഹങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ആധാരമായി വർത്തിക്കുന്നുമുണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, ഇസ്ലാമിക നിയമങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇസ്ലാം അത്രമേൽ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആധുനികനായ ഒരു മനുഷ്യൻ്റെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ, യുക്തിബോധമുള്ളൊരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ മേൽ ബൗദ്ധികമായൊരു ബലപ്രയോഗം നടത്തുന്നതാണ് ഇസ്ലാമിക നിയമങ്ങളെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അതിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു വിശാലത നൽകി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാഹ്, മനോഹരമായ ഒരു വിശദീകരണമാണ് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നമ്മൾ കാതോർത്തത്. ഹമീദ് മാഷ ആണ് നമ്മളൊപ്പം ചേർന്നത്. വിശ്വാസിയും വ്യക്തിത്വ പ്രതിസന്ധിയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്.
1: തീർച്ചയായും നമ്മളെ പിന്നെ മോർണിംഗ് വൈബ്സിൻ്റെ ഈ ഒരു സമയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു കുളിർമ പകരാൻ നമുക്കൊരു സ്വരമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
0: കെട്ടുകൾ മൂന്നും കെട്ടി എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു ഹിഷാം അങ്ങാടിപ്പുറം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ കെട്ടുകൾ മൂന്നും കെട്ടി എന്ന വരികളുമായി നമ്മുടെ കൂടെ ചേർന്നത് ഹിഷാം അങ്ങാടിപ്പുറം.
1: ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് നമ്മുടെ സഹോദരിമാരൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള വ്യക്തതയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും മറ്റുമൊക്കെ വിശദീകരിക്കപ്പെടുകയാണ് ഡോക്ടർ ഫവാസ് അലി. അദ്ദേഹം കിംസ് അൽ ഷിഫയിലെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി കൂടിയായ ഡോക്ടർ അബ്ദുൽ മാലിക്കും.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഫവാസ് അലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൊതുവെ ഒരു ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ എക്സ്പീരിയൻസും പൊതുജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ അസുഖങ്ങളെ കുറിച്ച് എടുക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഡീസിൽ നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളതായിരിക്കും. പക്ഷേ പലപ്പോഴും അതിൻ്റെ ചികിത്സ സങ്കീർണമായി മാറാറുണ്ട്. പലപ്പോഴും ആളുകൾ ഡോക്ടറുടെ അടുത്ത് എത്തിപ്പെടുന്നത് വൈകിയാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ വശം എങ്ങനെയാണ്, അതിൻ്റെ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ്, ആ ഫലപ്രദമാവാൻ എന്തൊക്കെ ചെയ്യണം, ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടെത്താം, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ, അത് പ്രിവെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ. എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ എത്രമാത്രം കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ള ഫസ്റ്റ് ചോദ്യം.
3: കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അത് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിലും കേരളത്തിൽ നോക്കുകയാണെങ്കിലും ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ഇന്ത്യയുടെ ബാക്കി രണ്ടാമത് വരുന്നത് കേരളത്തിലാണെങ്കിൽ തൈറോയ്ഡ് ക്യാൻസറും ഇന്ത്യയിലാണെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസറുകളാണ്,
2: സെർവിക്സ്
3: ക്യാൻസർ. പക്ഷേ കേരളം ഏകദേശം ഒരു പാശ്ചാത്യ ലെവലിലേക്കാണ്, കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ക്യാൻസർ റേറ്റ്സും ക്യാൻസർ ഡിറ്റക്ഷൻ റേറ്റ്സും എല്ലാം ഒരു പാശ്ചാത്യരോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെവൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന ക്യാൻസറുകൾ വളരെ നേരത്തെയാണ്. അതുകൊണ്ട് കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നതും ചികിത്സിക്കപ്പെടുന്നതും കേരളത്തിൽ തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി ക്യാൻസറിൻ്റെ അവബോധം കൂടുതലാണെങ്കിൽ തന്നെ ഇപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും ഒരു മറച്ചു വെക്കപ്പെടേണ്ട അസുഖമായിട്ടാണ് പലരും കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ നാഡീവ്യൂഹം അല്ലെങ്കിൽ ഒരു പ്രധാന ജോലി വഹിക്കുന്ന ആൾ നമ്മുടെ ഉമ്മമാർ തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും ഉപ്പമാർക്ക് പല റോളുകളുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഒരു കൃത്യമായ പ്രവർത്തനം കൊണ്ടാണ് ആ കുടുംബം നല്ല രീതിയിൽ പോകുന്നത്,
2: ആ വീടും
3: ആ കുടുംബവും. അപ്പോൾ അവരുടെ ഗൃഹനാഥയുടെ ഒരു അഭാവം ആ കുടുംബത്തിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് അവർക്ക് ബോധ്യമായിട്ടുള്ള ആൾക്കാരുമാണ്. ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖം ബ്രസ്റ്റ് ക്യാൻസറാണ്. കാരണം തൊട്ടു നോക്കിയാൽ കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകൾ വളരെ കുറച്ചേ ഉള്ളൂ. തൊലിപ്പുറത്ത് വരുന്നതും ബ്രസ്റ്റിൻ്റെ ക്യാൻസറും ഒക്കെ തന്നെയാണ്. മുഴകൾ പലപ്പോഴും വേദന ഉണ്ടാവില്ല ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഇവർ ഈ മുഴകൾ കാണുമ്പോൾ പലപ്പോഴും പല ചിന്തകളാണ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നത്. സ്ത്രീകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം അവസാനം, ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ട്. മകന്റെ 10-ാം ക്ലാസ്സിന്റെ പരീക്ഷ, അല്ലെങ്കിൽ മകളുടെ പരീക്ഷ, മകളുടെ കല്യാണം, അല്ലെങ്കിൽ ഡിഗ്രിക്കുള്ള പഠനം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയുടെ കാര്യങ്ങൾ, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് മാത്രമേ
2: പേരക്കുട്ടിയുടെ കല്യാണം,
3: വീട്ടിലെ പ്രസവം, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും അവസാനം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഭൂരിഭാഗം സ്ത്രീകളിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ ലേറ്റാവുകയും ലേറ്റർ സ്റ്റേജിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന അവസ്ഥയിലേക്കും ഇപ്പോഴും വിരളമല്ല. എന്നാൽ തന്നെ ഇപ്പോൾ അവബോധം കൂടിയതിനെ കൊണ്ട് തന്നെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ക്യാൻസർ എന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയും ഇത് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്താഗതികളെല്ലാം, ഇപ്പോൾ കല്യാണത്തിന് എങ്ങനെ മുടി കൊഴിഞ്ഞുകൊണ്ട് ഞാൻ പോവുക എന്നുള്ള ഒരു പല ചിന്തകളും അവരെ ഇപ്പോഴും വേട്ടയാടുന്നത്. പക്ഷേ പലപ്പോഴും ചില സമയത്ത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പിയൊക്കെ ഒഴിവാക്കാൻ പറ്റാറുണ്ട്. അത് ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി ഇല്ലാതെ തന്നെ അവർക്ക് ചികിത്സകൾ നൽകാൻ കഴിയാറുണ്ട്. പക്ഷേ അത് ചില വിഭാഗങ്ങളിൽ മാത്രമാണ്, എല്ലാവർക്കും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല.
2: എന്നാലത് അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ എത്തണം.
3: ഈ ഡോക്ടറെടുത്ത് എത്തണം. പലപ്പോഴും ഓങ്കോളജിസ്റ്റിനെ കാണാൻ തന്നെ പലരും പേടിക്കുന്നു. കാരണം വെച്ചാൽ ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി തരുന്ന ഡോക്ടറാണ്, അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടാൻ പോകുന്ന മുടി പോകും,
2: മുറി വരും,
3: മുറി വരും,
2: ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, മൂത്രിക്കാൻ കഴിയില്ല, എല്ലാം പ്രയാസപ്പെടും.
3: അപ്പൊ അത് ഓങ്കോളജിസ്റ്റിന്റെ ജോലി അത് മാത്രമല്ല. ആക്ച്വലി ക്യാൻസറിനെ സമയത്ത് കണ്ടുപിടിക്കലും അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കലും, അതുകൂടെ തന്നെ അയാളുടെ മൊത്തത്തിലുള്ള ഹെൽത്തിന് ഉത്തരവാദിത്തം ഓങ്കോളജിസ്റ്റിനുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ട സമയാസമയങ്ങളിൽ വേണ്ട സ്ക്രീനിങ്ങുകളും സമയാസമയങ്ങളിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകളും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ബാക്കിയുള്ള ചികിത്സകൾ എങ്ങനെ കൊണ്ടുപോകുന്ന അവരെ എല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട ജോലി എപ്പോഴും ഒരു ഓങ്കോളജിസ്റ്റിനാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങളെ പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണുള്ളത്. അപ്പോൾ ക്യാൻസർ ഇല്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ ചോദിച്ചിട്ട് വരാം.
2: അപ്പോൾ ഇനി ഈ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കോസസ്, ഇപ്പം നമുക്ക് പല അസുഖങ്ങൾക്ക് പറഞ്ഞ കാരണങ്ങൾ പറയേണ്ടതാണ്, ഇതിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ?
3: ബ്രസ്റ്റ് ക്യാൻസർ ഏത് ക്യാൻസറിനെ പോലെയും കൂടുതലായിട്ടും ജനിതകമായി വരുന്ന വ്യതിയാനങ്ങളാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതായത് സ്പൊറാഡിക് കോസസ്, അതായത് പെട്ടെന്ന് ഒരു ജനിതകമായ വ്യത്യാസം വന്നതുകൊണ്ട് വരുന്ന, പക്ഷേ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അമിതവണ്ണം, ഹോർമോണുകളുടെ അതിപ്രസരമായിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ലേറ്റ് ആയിട്ട് വരുന്ന പ്രഗ്നൻസികൾ, അതേപോലെ തന്നെ ഹോർമോണുകൾ അമിതമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ, അതായത് നമ്മൾ ഹോർമോൺ ഗുളികകൾ ഉപയോഗിക്കുന്ന രീതികൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഹോർമോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ ഒരു ലിമിറ്റ് വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ പ്രസവങ്ങളുടെ കുറവും അതേപോലെ മുലയൂട്ടലിൻ്റെ കുറവും വരെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യതകളെ
2: പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടെത്തൽ വളരെ എളുപ്പമെന്ന് പറഞ്ഞു, അത് ഒന്നുകൂടി സിമ്പിളായിട്ട് സ്ത്രീകൾക്ക് സ്വയമായി കണ്ടെത്താവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിച്ചു.
3: സ്വയം സ്തന പരിശോധനയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യത്തെ പടിയിലുള്ള അത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് മാസക്കുളി കഴിഞ്ഞതിന് ശേഷം ഉള്ള അടുത്ത 5 അല്ലെങ്കിൽ 10 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. റെഗുലറായിട്ട് മാസക്കുളി വരുന്നവർക്ക് അത് ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും. ഇറഗുലർ ആണെങ്കിലും ആ പീരീഡ്സ് കഴിഞ്ഞ സമയത്ത് നോക്കുന്നത് ഒരു കയ്യിൽ നമ്മുടെ വലത്തെ കൈ ഉപയോഗിച്ച് ഇടത്തെ മാറും, ഇടത്തെ കൈ വെച്ച് വലത്തെ മാറുമാണ് പരിശോധിക്കേണ്ടത്. ആദ്യമേ നമ്മൾ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം ഒരു മിററിൻ്റെ മേലെ മുന്നിൽ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്ന് സ്ഥാനങ്ങളുടെ ഷെയ്പ്പ്, അതായത് അതിൻ്റെ ആ ഒരു
2: ആകൃതിയിലുള്ള
3: വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, മുലക്കണ്ണുകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അത് ഉള്ളുവലിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത്, പുതിയതായിട്ട് വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ, അതിൽ നിന്ന് നീര് വല്ലതും വരുന്നുണ്ടോ, പ്രത്യേകിച്ച് ബ്ലഡ് കളറുള്ള രക്ത കലർന്നുകൊണ്ടുള്ള നീര് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം സ്ഥാനം ഒരു നമ്മുടെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് നമ്മുടെ സൂചി പിന്നെ ക്ലോക്കിൻ്റെ സൂചി പോകുന്നത് പോലെ കൈ എടുത്ത് അത് അകത്ത് നിന്ന് പുറത്തേക്ക് ചെയ്യുക, ഇങ്ങനെ വട്ടത്തിൽ ഓപ്പോസിറ്റ് കൈ വെച്ച് പുറത്തേക്ക് ചെയ്യുക. അതുപോലെ കക്ഷത്തിലേക്കും കൈ വ്യാപിപ്പിച്ച് കൈ രണ്ടും വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചെറിയ മുഴകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. യൂഷ്വലി കണ്ടെത്താൻ കഴിയുന്ന സ്റ്റേജ് തന്നെ 2 സെന്റിമീറ്ററിന്റെ അടുത്തുള്ള മുഴകളെ കൈകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതിനു മുമ്പുള്ള മുഴകളെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ തന്നെ ചെയ്യേണ്ടി വരും. ആ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ്.
2: മാമോഗ്രാം എന്ന് കേൾക്കുമ്പോൾ വലിയ റേഡിയേഷൻ ഉള്ള ഒരു എന്തോ എന്താ പറയുക ടെസ്റ്റാണ് എന്നാണ് പൊതുവെ സ്ത്രീകൾ.
3: അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ പല്ലിൻ്റെ എക്സ്റേ എടുക്കുന്നത് വലിയ വലിയ റേഡിയേഷൻ ഉള്ള എക്സ്റേ ആയിരിക്കും. അതേപോലെ ചെറിയ എക്സ്റേ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാനികരമല്ലാത്ത എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴും മാമോഗ്രാം ചെയ്യുന്നത് ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം, 40 വയസ്സിന് ശേഷമുള്ളവർക്കാണ് യൂഷ്വലി നമ്മൾ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറ്. 35 വയസ്സ് വരെ ഹൈ റിസ്ക് ആൾക്കാർക്ക് കുറച്ച് നേരത്തെ ചെയ്യാറുണ്ട്. അതിന് മുമ്പ് വരെ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ മാമോഗ്രാം ചെയ്യുമ്പോൾ നോക്കുന്നത് ബ്രസ്റ്റിനകത്തുള്ള ഗ്രന്ഥികൾ ഒഴിവാക്കിയ ഭാഗത്ത് മുഴകൾ വരുന്നുണ്ടോ എന്നുള്ള. അപ്പോൾ ബ്രസ്റ്റ് വളരെയധികം ഗ്രന്ഥികളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ മാമോഗ്രാമിൽ നിന്ന് കാര്യമായിട്ടുള്ള ഉപയോഗം കിട്ടില്ല. അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് അൾട്രാസൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് മാമോഗ്രാമിന് പോലെ തന്നെ നമുക്ക് മുഴകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഫാമിലിയിൽ ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ, ഓവറി ക്യാൻസറിൻ്റെയൊക്കെ കൂടുതൽ കാണുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടി മാമോഗ്രാം, MR മാമോഗ്രാം എന്ന് പറയും, MRI സ്കാൻ വെച്ചിട്ടുള്ള മാമോഗ്രാമും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ അത് എല്ലാവർക്കും ആവശ്യമില്ല. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം.
2: സ്ത്രീകളും ചെയ്യേണ്ട
3: കാര്യം സ്വയം സെൽഫ് എക്സാമിനേഷൻ. അതിനു വേണ്ടിയിട്ടുള്ള പാംഫ്ലെറ്റുകൾ ഇന്ന് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്
2: യൂട്യൂബിലും
3: എല്ലാത്തിലും. അപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാളും നന്നായിട്ട് പറയുന്ന, വളരെ വളരെ എക്സ്പേർട്ട് ആയിട്ട് പറയുന്ന ആൾക്കാർ
2: യൂട്യൂബ് മുമ്പിൽ വെച്ചിട്ട്
3: അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ
2: മടിക്കും.
3: അപ്പൊ ആ സംശയങ്ങൾ ചോദിക്കുക, പ്രശ്നമുള്ളതല്ലെങ്കിൽ വെറുതെ കളയാലോ. കാരണം മിക്കവാറും ഈ കാണുന്ന മുഴകളെല്ലാം പ്രശ്നമില്ലാത്തതായിരിക്കും.
2: ഹൈലൈറ്റ് ചെയ്യേണ്ടത്
3: കാരണം എന്താ വെച്ചാൽ
2: ബ്രസ്റ്റിൽ കാണുന്ന മുഴകളിലെ മെജോറിറ്റി ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. മുഴ കണ്ടെത്തി എന്നുള്ളതുകൊണ്ട്
3: ക്യാൻസർ അല്ല അല്ല,
2: പക്ഷെ അത് ക്യാൻസർ അല്ലാന്ന് ഉറപ്പുവരുത്തല്
3: മനസമാധാനത്തിൽ.
2: ഒരു മുഴ ഉണ്ട് പിന്നെ ആൾക്ക് ആള് പുറത്ത് വന്നില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത്
3: ഉറപ്പാണ്
2: എന്നും പറച്ചനന്റെ
3: ഉണ്ടല്ലോന്നല്ല.
2: അപ്പൊ അത് കുഴപ്പമില്ലാത്തതാണ്,
3: അധികവും കുഴപ്പമില്ലാത്തതായിരിക്കും.
2: അത് ആ ഉറപ്പുവരുത്തുന്നുള്ളത്
3: എന്താ,
2: അത് ഉറപ്പുവരുത്തുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മളെ സ്ത്രീകള് മടി കാണിക്കരുത് എന്ന് തന്നെയാണ് ഈ സമയത്ത് സ്ട്രെസ് ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെ മുഴ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്?
3: മുഴ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മള് കൃത്യമായി അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി, ഒരു അത് പാരാ നിങ്ങളുടെ അടുത്തുള്ള ഫാമിലി ഡോക്ടർ ആണെങ്കിൽ തന്നെ അവരുടെ അടുത്ത് പോയി കൃത്യമായ ടെസ്റ്റുകൾക്ക് വിധേയമാകുന്നുള്ള. ആദ്യമേ ഇങ്ങനെ കാണുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് നിർദ്ദേശിക്കുക ഒരു മാമോഗ്രാം ചെയ്യാൻ തന്നെയായിരിക്കും. മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ. ഈ അൾട്രാസൗണ്ട് സ്കാനിലും മാമോഗ്രാമിലും നമുക്ക് മനസ്സിലാവും അത് 95% കേസുകളിലും നമുക്കത് പ്രശ്നമുള്ളതാണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. പ്രശ്നമുള്ളതാണെന്ന് അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് അത് എടുത്തു കളയുന്നതിന് മുമ്പ് ഒരു ബയോപ്സി ചെയ്യുക എന്നുള്ളതാണ്.
2: എന്ത് തരം സെല്ലുകളാണ് അതിലുള്ളത് എന്ന് അറിയാനുള്ളത്
3: വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബയോപ്സി ചെയ്യുക എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് നമ്മൾ ആ മുഴ വലുതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കുത്തി എടുക്കാമായിരുന്നു. ഇന്ന് അൾട്രാസൗണ്ട് പോലത്തെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് അത് കറക്റ്റായിട്ടുള്ള ആ ഭാഗം, നമുക്ക് സംശയമുള്ള ഭാഗം ഡയറക്റ്റായിട്ട് നോക്കി തന്നെ നമുക്ക് ബയോപ്സി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മുഴയുടെ ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ആ സൈഡിൽ കുഴപ്പമുണ്ടാവില്ല, മറ്റേ സൈഡിലായിരിക്കും കുഴപ്പം. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നമ്മൾ അൾട്രാസൗണ്ട് വഴി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സൂചി വെച്ചിട്ട് എടുക്കാമെന്ന്. ഈ സൂചി എന്ന് പറഞ്ഞാൽ അതും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിലൊരു കാര്യമാണ്. അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഫാസ്റ്റ്നെസ്സിൽ നമുക്ക് അത്രയും വേദനയൊന്നും അനുഭവപ്പെടില്ല. അത് മാത്രമല്ല, അതിൽ കറക്റ്റായിട്ടുള്ള കോറ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൂ കട്ട് ഗണ്ണുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ബയോപ്സി എടുക്കാം. ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പത്തോളജി ഡോക്ടർ അത് നോക്കേണ്ടതാണ്. ഡോക്ടറെ നോക്കിയതിന് ശേഷം അവർക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയതിന് ശേഷം അസുഖമുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നത് ഒരു ക്വാഡ്രപ്പിൾ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോർമോൺ പോസിറ്റീവ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള IHC. അത് നമ്മൾ എപ്പോഴും ആൾക്കാരോട് പറയുക എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടത്, ഇനി എന്തിനാണ് ടെസ്റ്റ്? അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് കുറേ കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട്. ആ കുട്ടികൾ ഏത് സ്കൂളിൽ നിന്നാണ് മനസ്സിലാക്കണം. ആ സ്കൂളിൽ നിന്ന് അവർക്കിപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവരെ മനസ്സിലാക്കാൻ കൊടുക്കുന്നത് അവർക്ക് നമ്മൾ യൂണിഫോം കൊടുക്കുക എന്നുള്ളതാണ്. അവരവരുടെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയാണ് IHC ടെസ്റ്റ്, ഇമ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രിക്ക് ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന വകഭേദത്തിലുള്ള കോശങ്ങളാണെന്ന് അവരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെട്ടു. ആ ബ്രസ്റ്റ് ക്യാൻസറിൽ 4 വകഭേദങ്ങളാണുള്ളത്: ഹോർമോൺ പോസിറ്റീവ്, ഹോർമോൺ നെഗറ്റീവ്, HER2 പോസിറ്റീവ്, ബേസൽ ടൈപ്പ്. അപ്പോൾ പിന്നെ ആ ഈ ഹോർമോൺ നെഗറ്റീവ് തന്നെയാണ് ബേസൽ ടൈപ്പ്. അതേപോലെ തന്നെ ഈ ഹോർമോൺ ടൈപ്പ് പോസിറ്റീവിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് വിഘടനം കുറച്ച് കൂടിയ ടൈപ്പ്, കുറച്ച് കുറഞ്ഞത്, അതിന് ലുമിനൽ എയും ലുമിനൽ ബിയും എന്ന് പറയും. അതേപോലെ HER2 പോസിറ്റീവ്, ബേസിൽ ആണെങ്കിൽ ഒരു രീതിയിലുള്ള എക്സ്പ്രഷനും, അതായത് ഒരു ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റിവിറ്റിയും കാണിക്കത്തില്ല. അപ്പോൾ ഇത് ഓരോന്നും അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചികിത്സാ വിധി ഇന്ന് ഓരോന്നിനും വ്യത്യസ്തമാണ്. ചിലത് ആദ്യമേ എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, ചിലത് എടുക്കുന്നത് അവസാനം അത് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അസുഖത്തിൻ്റെ ഘടന അല്ലെങ്കിൽ ബയോളജിയെ മനസ്സിലാക്കാൻ നമുക്ക് മിസ്സാവുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ കാണുമ്പോൾ കുറച്ച് വലുതാണെങ്കിൽ എപ്പോഴും നമ്മൾ കഴിയുന്നതും അതിന് മരുന്ന് കൊടുത്ത് അത് ചുരുക്കിയതിന് ശേഷം വേണം എടുക്കാൻ. അതേപോലെ തന്നെ ഹെർ2 പോസിറ്റീവ്, അതായത് ഹെർ2 ഡ്രിവൺ ക്യാൻസർ ആണെങ്കിൽ അതിനെ മരുന്ന് കൊടുത്ത് ചുരുക്കുന്ന വഴി നമുക്ക് ആ മരുന്നിനോട് എത്രത്തോളം റെസ്പോൺസ് ആ മരുന്ന് ആ ക്യാൻസർ കാണിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് അറിവും കൂടി ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ബയോപ്സി എടുക്കുമ്പോൾ കിട്ടും.
2: ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് സെല്ലാണ് എന്ന് മനസ്സിലാക്കി, ഇനി അടുത്ത് എന്നിട്ടാണ് നമ്മൾ ചികിത്സയിലേക്ക് പോകുന്നത്.
3: യെസ്, ഇനി
2: ചികിത്സാ രീതിയിൽ ഏതൊക്കെയുണ്ട്?
3: ചികിത്സാ രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് കാര്യമായിട്ട് 3 ചികിത്സാ രീതികളാണുള്ളത്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾക്ക് ആദ്യമായി നമ്മൾ ചെയ്യുന്നത്, ഇത് ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റേജിങ്, അതായത് ഏത് സ്റ്റേജിലാണ് അസുഖം ഇരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകൾക്കും പെറ്റ് സ്കാൻ നിർബന്ധമല്ല. എന്നാൽ കൂടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൈലയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്ന് തോന്നുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾക്ക് പെറ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് കാണാത്ത രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം.
2: എന്ന് പറയുമ്പോൾ അത് റേഡിയേഷനുള്ള സ്കാനിംഗ് ആണോ അല്ലെന്ന് വീണ്ടും
3: റേഡിയേഷനുള്ള സ്കാനിംഗ് ആണ്, പക്ഷേ അത് ഹാംഫുൾ അല്ല. അത് ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒന്നും, കാരണം ഇതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ്, അതായത് അതിന് അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ ദോഷത്തെക്കാളും ഇത്ര. അതുപോലെ തന്നെയാണ് നമുക്ക് CT സ്കാൻ, അതായത് സാധാരണ സ്കാന്, ബോൺ സ്കാൻ എന്നിവയൊക്കെ ഇതിൻ്റെ സ്റ്റേജിങ്ങിനായിട്ട് ഉപയോഗിക്കാം. പ്രൂവ് പൂർണ്ണമായ സ്റ്റേജിങ് കിട്ടിയതിന് ശേഷമാണ് അടുത്ത ചികിത്സാ രീതി നമ്മൾ ആലോചിക്കുന്നത്.
2: അപ്പം ഏത് ടൈപ്പ് സെല്ലാന്ന് മനസ്സിലാക്കണം, ആ സെല്ലുകൾ ശരീരത്തിൽ എവിടേക്കോ എത്തി എന്നുള്ളത്
3: മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനോടും, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ആർമിയുണ്ട്, അതിനെതിരെ പോരാടുന്ന മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, പെത്തോളജിസ്റ്റ്, ഇവരെല്ലാം കൂടിയിരുന്ന് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണം എങ്ങനെ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് വളരെ തുടക്കമുള്ള ലീഷനാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയ സർജറി വഴി മുഴ മാത്രം നീക്കം ചെയ്യുകയും അതുപോലെ ആ മുഴയിൽ നിന്ന് കായലിലേക്ക്, മുഴയിൽ നിന്ന് കണക്ഷനുള്ള കായല, സെൻട്രൽ ലിംഫ് നോഡ്, അത് നമുക്ക് എടുത്തു കളയാനും പറ്റും. ചില സമയത്ത് അത് കയലിലേക്ക് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കയലുകളും നമ്മൾ എടുത്ത് കളയേണ്ടി വരും. അതുകൂടാതെ ഇപ്പോൾ ബ്രസ്റ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ബ്രസ്റ്റിലേക്ക് നമുക്ക് അസുഖം വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി റേഡിയേഷൻ ചികിത്സ ആവശ്യമായി വരാം. അല്ലെങ്കിൽ കയലിലേക്ക് സ്പ്രെഡ് ചെയ്ത അസുഖമാണെങ്കിൽ നമ്മൾ റേഡിയേഷൻ അവിടെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി, ആ ഭാഗത്ത് തിരിച്ചു വരാതിരിക്കാനാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് അസുഖം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ തന്നെ തിരിച്ചു വരാതിരിക്കാനാണ് റേഡിയേഷൻ. ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉറങ്ങിക്കിടക്കുന്ന സെൽസ് ആയിട്ടാണ് അപ്പോൾ അനുഭവപ്പെടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെറ്റ് സ്കാൻ ചെയ്താലോ മറ്റേതോ ഒന്നും ചിലപ്പോൾ കണ്ടുകൊള്ളുന്നില്ല, അവരവിടെ പോയി ഉറങ്ങിക്കിടക്കും. ആ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളെ നിഷ്പ്രഭമാക്കാനാണ് കീമോതെറാപ്പി അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പി പോലത്തെ ചികിത്സകൾ നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ഉറങ്ങിക്കിടക്കുന്നവരെ തല്ലിക്കൊല്ലാൻ,
3: യെസ്, തല്ലിക്കൊല്ലാൻ എന്ന് പറയാൻ പറ്റില്ല. അവരെ അവരെ കൂടി നമ്മൾ ഒഴിവാക്കുന്നത് വഴിയേ അതിനെ പൂർണ്ണമായും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന നഷ്ടങ്ങളാവാം ചിലപ്പോൾ മുടിയൊഴിച്ചിലെല്ലാം, പക്ഷെ ആ മുടിയൊഴിച്ചിലൊക്കെ തിരിച്ചു വരാവുന്ന നഷ്ടങ്ങളേ ഉള്ളൂ, തിരിച്ചു വരാതിരിക്കാറില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന മുടിയൊഴിച്ചിൽ നമുക്ക് പലപ്പോഴും മനപ്രയാസം എന്തായാലും ഉണ്ടാക്കും, പക്ഷേ അതെല്ലാം ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ആലോചിക്കുന്നത് വഴി നമുക്ക് അതിനെയൊക്കെ മറികടക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സ്വയം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണത്. സ്നേഹിക്കുന്നത് കാരണം മുടി വെച്ചിട്ടായിരിക്കില്ല നമ്മളെ പലരും സ്നേഹിക്കുന്നത്. മുടി വെച്ച് സ്നേഹിക്കുന്നവര് നമ്മൾ സ്നേഹിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക.
2: അപ്പോ ബ്രസ്റ്റ് ക്യാൻസറിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എടുക്കാനുണ്ട്, ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം, ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും ശ്രോതാക്കളോട് പറയുന്നത്, നിങ്ങളുടെ സഹോദരിമാരോട് അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം മനസ്സിലാക്കാനും അതിലെ ഏറ്റവും സിമ്പിളായിട്ട് ചികിത്സിക്കാവുന്ന നല്ല ഫലപ്രാപ്തിയുള്ള തുടക്കത്തിൽ ചികിത്സിച്ചാൽ നന്നായിട്ട് എന്താ പറയുക മാറാവുന്ന ഒരു ക്യാൻസർ കൂടിയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളതും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തുടക്കത്തിൽ നിന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതുമായി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തി തന്ന മെഡിക്കൽ ഓങ്കോളജി കിംസ് എൽഷിബയിലെ ഡോക്ടർ ഫവാസ് അലിക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വേറെ വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാത്തുഹു.
0: മാഷാല്ലാ, നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ പിന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായൊരു ചർച്ചയാണ് നമ്മളിതുവരെ കേട്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ കരുതേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കിംസ് അൽഷിഫ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക് നടത്തിയ സംസാരമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇനി ഒരു പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങുകയാണ്.
0: അതെ,
1: സഫീറുൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. രോഗിക്ക് ശമനം തേടുന്ന പ്രാർത്ഥന എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംവദിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. അസുഖം രോഗം എന്ന ലോകം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതിൽ നിന്നും വിജയിക്കൽ അനിവാര്യമാണ്. എന്നാൽ ഈ അസുഖം ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്. വേദന ഉണ്ടാകും, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി നല്ല വാചകങ്ങൾ, സന്തോഷമുണ്ടാക്കുന്ന, മനസ്സിനിണക്കമുണ്ടാക്കുന്ന, എളുപ്പമുണ്ടാക്കുന്ന വാചകങ്ങൾ സംസാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ രോഗിയുടെ അടുക്കൽ നിന്ന് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രാർത്ഥന ഇത്ര തവണ ചൊല്ലണം എന്ന് പ്രവാചകൻ നിയമം വെച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നോ അല്ലെങ്കിൽ എത്രയും തവണ നമുക്ക് ചൊല്ലാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥനയുടെ ആദ്യ വാചകമാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇശ്ഫി അന്ത ശാഫി. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇശ്ഫി അന്ത ശാഫി എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ, നീ പ്രയാസം നീക്കിക്കൊടുക്കണമേ. ഇതാ ഈ വ്യക്തിക്ക് നീ പ്രയാസം നീക്കിക്കൊടുക്കണമേ. ഇശ്ഫി, അദ്ദേഹത്തിന് നീ ശിഫ നൽകണമേ. അന്ത ശാഫി, നീയാണല്ലോ അസുഖം സുഖപ്പെടുത്തുന്ന. ഷാഫി, അല്ലാഹുവേ, നീയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ മനുഷ്യന്റെ അസുഖത്തെ നീ നീക്കിക്കൊടുക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിന്റെ ഉദ്ദേശം. എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുന്നവനായ ജനങ്ങളുടെ റബ്ബേ, നീ ഇദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകണമേ, നീയാണല്ലോ അസുഖം ശിഫിയാക്കുന്ന ഷാഫി എന്നാണ് ഈ ആദ്യ വാചകങ്ങളുടെ അർത്ഥം. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രോഗിക്ക് ശമനം തേടുന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് സഫീർ അൽ ഹിക്കമി.
1: മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു നിമിഷങ്ങളിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഏറെ ഹൃദ്യമാകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പ്രവേശിക്കാനുള്ളത്. ഈ പൂമരത്തണലിൽ അവിടെ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അള്ളാഹു നൽകിയ ഭക്ഷണം എന്ന വിഷയത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാം, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ എൻ്റെ പൂമരത്തണലിലെ കൊച്ചു കുഞ്ഞു ശ്രോതാക്കളെ, അനുജത്തിമാരെ, അനുജന്മാരെ, പൂമരത്തണലിൻ്റെ വിശേഷങ്ങളാർന്ന സംസാരങ്ങൾ നിങ്ങൾ കാതോർക്കുമ്പോൾ ഈ സുദിനത്തിൽ എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാൻ വളരെ സുന്ദരമായ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും പല കാര്യങ്ങളും ഇഷ്ടമാണ്. എന്നാൽ ചിലർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലർ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ചിലർക്കിഷ്ടപ്പെട്ട കാര്യം ചിലർ ഇഷ്ടപ്പെടുന്നുമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. കൂട്ടുകാർക്കെല്ലാവർക്കും മിഠായി ഇഷ്ടമല്ലേ? ആരാണ് മിഠായി ഇഷ്ടപ്പെടാത്തത്? എല്ലാവരും മിഠായി ഇഷ്ടപ്പെടുന്നു. മധുരപലഹാരങ്ങളും മറ്റു രുചികരമായ ഭക്ഷണ സാധനങ്ങളും നമുക്കിഷ്ടമാണ്. എങ്കിൽ നമുക്ക് കഴിക്കാൻ ആവശ്യമായ രുചികരമായ കുടിക്കാനുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നമുക്കൊരുക്കി തന്നത് ആരാണ്? നമുക്കിഷ്ടമുള്ള പല പല ആഹാരങ്ങളുണ്ട്, പല പല ഭക്ഷണ സാധനങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരുക്കി തരുന്നത് ആരാണ് കൂട്ടുകാരെ? നമുക്കറിയാം, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ നമ്മൾ കാണുന്ന സുന്ദരമായ ഭൂമിയും അതിലുള്ള കാഴ്ചകളും അതിലുള്ള പക്ഷികളും അതിലുള്ള പ്രാണികളും നമ്മളും മനുഷ്യരും ജീവികളും എല്ലാറ്റിനെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. എന്നാൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹു, നമുക്കാവശ്യമായ വായു നൽകിയ അള്ളാഹു, നമുക്കാവശ്യമായ വെള്ളം നൽകിയ അള്ളാഹു, ആ അള്ളാഹു അല്ലേ കൂട്ടുകാരെ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തന്നത്? നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തന്നതും അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. കൂട്ടുകാർ ഓർത്തു നോക്കാറുണ്ടോ, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ വാപ്പയോട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോട് നമ്മൾ പറയുമ്പോൾ നമുക്കെല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരുന്നുണ്ട്, വാപ്പ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, എല്ലാം നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും എല്ലാം ഒരുക്കി തരുന്നുണ്ട്. ഇതെല്ലാം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ കൂട്ടുകാരെ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ നമുക്ക് ഇതെല്ലാം ഒരുക്കി തന്നത്? കാണാൻ കണ്ണും കേൾക്കാൻ കാതും അങ്ങനെ തുടങ്ങി പല അനവധി കാര്യങ്ങളും ഒരുക്കി തന്ന അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ ഇതെല്ലാം നമുക്കൊരുക്കി തന്നത്? അങ്ങനെ തുടങ്ങി അനവധി നിരവധി കാര്യങ്ങൾ നമുക്കൊരുക്കി തന്ന നമ്മുടെ രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു തആല. ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? നമുക്കെല്ലാം ഒരുക്കി തന്ന അള്ളാഹുവിനെ കുറിച്ചും

എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നോക്കു കൂട്ടുകാരെ, രാവിലെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് വെളിച്ചം പകരാൻ പകൽ സമയത്ത് ഇതാ ആര് വരുന്നുണ്ട്? സുന്ദരനായ സൂര്യൻ വരുന്നുണ്ട്. ആ സൂര്യനെയും സൃഷ്ടിച്ചത് നമ്മുടെ രക്ഷിതാവ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ സന്ധ്യസമയം കഴിഞ്ഞ് രാത്രിയിൽ നമുക്ക് നിലാവെളിച്ചം തരുന്നത് ആരാണ്? നമ്മുടെ ചന്ദ്രനാണ്, നമ്മുടെ അമ്പിളിമാമൻ. അമ്പിളിമാമൻ നമുക്ക് വെളിച്ചം തരുന്ന ആ അമ്പിളിമാമനെ സൃഷ്ടിച്ചത് ആരാണ്? പടച്ചതല്ലാഹു അല്ലെ? ആ അല്ലാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. എന്തിനെ സൃഷ്ടിച്ചു? നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ആ ചന്ദ്രന് ചുറ്റുമുള്ള നക്ഷത്രം, അങ്ങനെ തുടങ്ങി അനവധി നിരവധി ധാരാളക്കണക്കിന് സൃഷ്ടിപ്പുകളെ സൃഷ്ടിച്ച ലോകരക്ഷിതാവ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വതആല. അവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണല്ലേ. ആ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകിയത്. ജീവൻ നിലനിർത്താൻ നമുക്ക് വെള്ളം. കൂട്ടുകാരെ, വെള്ളമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ദിവസം ഇങ്ങനെ കളിച്ച് ഗ്രൗണ്ടിലൊക്കെ പോയി നല്ല ഫുട്ബോളൊക്കെ കളിച്ച് നല്ല, അല്ലെങ്കിൽ ക്രിക്കറ്റോ അങ്ങനെ പല കളിയും കളിച്ച് നമ്മളിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ തളർന്ന് ഞങ്ങൾ നമ്മളിങ്ങനെ വീട്ടിലോട്ട് വരും അല്ലേ. ആകെ മൊത്തത്തിൽ തളർന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം, തണുത്ത വെള്ളത്തിൻ്റെ ഒരു തുള്ളി നമ്മുടെ വായിക്കകത്തു കൂടി ഇറങ്ങിപ്പോകുമ്പോൾ എത്ര ആശ്വാസമാണ് നമുക്ക് കൂട്ടുകാരെ. അപ്പോൾ ആ വെള്ളം തന്നത് ആരാണ്? അല്ലാഹു അല്ലേ. അങ്ങനെ തുടങ്ങി കുറേ അനുഗ്രഹങ്ങൾ ആ നമുക്ക് കാണാൻ കണ്ണും എല്ലാം നമുക്ക് നൽകിയതാരാണ്? നമ്മുടെ രക്ഷിതാവ്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും, കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയതേകിയതാരാണ്? കൂട്ടുകാർ മറുപടി പറയൂ, എങ്ങനെ?

അപ്പൊ കൂട്ടുകാരെ, എല്ലാത്തിനും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു തആല, ആ അല്ലാഹു സുബ്ഹാനഹു തആല ഇതൊക്കെ നമുക്ക് നൽകുമ്പോ അവന് നമ്മൾ നന്ദി കാണിക്കണ്ടേ? നന്ദി കാണിക്കണമോ വേണ്ടേ? വേണം, വേണ്ടേ? വേണം. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് തന്നത്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തന്നതും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. എങ്കിൽ കൂട്ടുകാരെ, അല്ലാഹു തന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലാഹു നൽകിയ അനുഗ്രഹമാണല്ലോ ഭക്ഷണവും. ആ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ അല്ലാഹുവിനെ ഓർക്കണം. എപ്പോഴും അവന് ശുക്രുള്ളവനായിക്കൊണ്ട്, എപ്പോഴും അവന് നന്ദി പ്രകടിപ്പിക്കുന്ന നല്ല കൂട്ടുകാരായിക്കൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം കൂട്ടുകാരെ? നല്ല കുട്ടികളായിട്ട് മാറണം. കൂട്ടുകാരെ നോക്കൂ, നമുക്ക് ഭക്ഷണമൊക്കെ നൽകിയത് അല്ലാഹു അല്ലേ? എങ്കിൽ അല്ലാഹുവിനോട് നന്ദി കാണിക്കണ്ടേ? വേണം. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ

യുടെ ഈ പൂമരത്തണലിലെ എപ്പിസോഡ് കഴിയുമ്പോൾ എന്റെ കൂട്ടുകാർ മുഴുവനും എന്റെ പീസ് റേഡിയോ പൂമരത്തണലിലെ എല്ലാ ശ്രോതാക്കളും എന്ത് ചെയ്തിരിക്കണം? ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിരിക്കണം. എന്താണെന്നറിയുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥയിലൂടെ അള്ളാഹു തന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അള്ളാഹുവിന് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടുകാരെ, ഒരു കഥ കേട്ടു നോക്കൂ. ഒരു സ്ഥലത്ത് അഷ്റഫും മകൻ ഷെരീഫും ഉണ്ടായിരുന്നു. അഷ്റഫ് ഷെരീഫിൻ്റെ വാപ്പയാണ്. ഷെരീഫിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ആര്? ഷെരീഫിൻ്റെ പിതാവ് അഷ്റഫ്. അങ്ങനെ പല പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മുടെ ഷെരീഫിന് വേണ്ടി അഷ്റഫ് എന്തു ചെയ്യും? പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാവരും, ഷെരീഫും അഷ്റഫും, വാപ്പ അഷ്റഫും മകൻ ഷെരീഫും, അങ്ങനെ ഉമ്മയും, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരു ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഷെരീഫ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ച്, ഷർട്ടൊക്കെ ഇങ്ങനെ കൈയിൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചു, ഷർട്ടൊക്കെ മടക്കി വെച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ടേബിളിൻ്റെ ചുറ്റുമിരുന്നു. ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അഷ്റഫ് ചോദിച്ചു, ഷെരീഫ് കൈ കഴുകിയോ? അപ്പോൾ ഷെരീഫ് പറഞ്ഞു, ഇല്ല അപ്പ. എങ്കിൽ മകനെ നീ കൈ കഴുകിയിട്ട് വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ അങ്ങനെയാണ്. എങ്ങനെ? കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. എന്ന കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാറുണ്ടോ? നമ്മൾ വേഗം ഓടിപ്പോയി ഭക്ഷണം കഴിക്കല്ലേ ചെയ്യലുള്ളൂ. കൈ കഴുകാറുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കണം. കൈ കഴുകിയതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമതായി അഷ്റഫ് ഷെരീഫിന് കൊടുത്ത ഉപദേശം. രണ്ടാമതായി, കൈ കഴുകി ഇങ്ങനെ അഷ്റഫ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഷ്റഫിൻ്റെ മുമ്പിൽ ഷെരീഫ് വന്നിരിക്കുമ്പോൾ ഷെരീഫിനോട് വാപ്പ ചോദിക്കുകയാണ്, അഷ്റഫേ, ഷെരീഫേ, നിനക്ക് ഭക്ഷണം നൽകിയത് അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കണ്ടേ മകനെ. അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അപ്പോ ഷെരീഫ് പറഞ്ഞു, അറിയില്ല വാപ്പ. എന്റെ കൂട്ടുകാർക്ക് അറിയുമോ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന്? അറിയുമോ പീസ് റെഡിയിലെ പൂമരത്തണലിലെ ശ്രോതാക്കൾക്ക് അറിയുമോ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന്? അഷ്റഫ് മകൻ ഷെരീഫിന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയുമോ? മകനെ, ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയത് ഏകനായ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന് ശുക്ര് പ്രകടിപ്പിക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം മകൻ ഷെരീഫേ എന്ന് ആര് പറഞ്ഞു? അഷ്റഫ് മകനോട് പറഞ്ഞു. എങ്ക കൂട്ടുകാരെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയലുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അങ്ങനെ ഷെരീഫും അഷ്റഫും എല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് അഷ്റഫിൻ്റെ മകൾ ഷെരീഫിൻ്റെ അനുജത്തി ഭക്ഷണം കഴിക്കാനിരുന്നു, ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ ബിസ്മി പറയാതെയാണ് ഷെരീഫിൻ്റെ അനുജത്തി ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അഷ്റഫ് ചോദിച്ചു, മകളെ, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല വാപ്പ, മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫ് പറഞ്ഞു കൊടുത്തു, മകളെ, സാരമില്ല, ബിസ്മി പറയാൻ മറന്നുപോയാൽ മകളെ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു എന്ന് പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അഷ്റഫ് മകൾക്കും പറഞ്ഞുകൊടുത്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴൊക്കെയോ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ മറന്നൊക്കെ പോകും. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൂട്ടുകാരെ പറയേണ്ടത്? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാൻ മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു. കൂട്ടുകാർ പറഞ്ഞു നോക്കൂ. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു.

0: അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കൈ കഴുകണം, ബിസ്മി ചൊല്ലണം. ബിസ്മി പറയാൻ മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു എന്ന് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ മര്യാദകൾ എന്ത് ചെയ്യണം? എൻ്റെ പൂമരത്തണയിലെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് നല്ല കുട്ടികളായി മാറണം. ഇനി കൂട്ടുകാരെ, അങ്ങനെ ഭക്ഷണം കഴിച്ചവർ തുടങ്ങി. അങ്ങനെ അഷ്റഫ് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു, പല നല്ല ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അഷ്റഫ് മകൻ ഷെരീഫിനോട് പറഞ്ഞു കൊടുത്തു, മകനേ, ഷെരീഫേ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ
1: നുറുങ്ങുകൾ
2: ഇന്നത്തെ പിസോഡിയോയിലുള്ള നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത് അദൃശ്യനായ അംഗരക്ഷകൻ.
1: അതെ,
2: ടി ചാണ്ടി രചന നിർവഹിച്ച് മൻസൂർ മണ്ണാർക്കാടാണ് അതിന് ശബ്ദം നൽകിയിട്ടുള്ളത്.
3: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല, അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിന് ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ച് മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിൻ്റെ പള്ളക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിൻ്റെ കൈയിൽ തട്ടി അമ്പിൻ്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
2: മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. അദൃശ്യനായ അംഗരക്ഷൻ എന്ന വിഷയത്തെ
1: ടി ചാണ്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അള്ളാഹിർ അൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങളെക്കുറിച്ച് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും ശരിയായൊരു വഴിയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നത്. എട്ടാമത്തെ നാമമായി നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അല്ലാഹിർ എന്ന അള്ളാഹു പരിചയപ്പെടുത്തിയൊരു പേരാണ്. ലാഹിർ എന്ന് പറഞ്ഞാൽ അദിബൻ എന്നാണ് അതിനെ നമുക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കുക. വഹുവല്ലാഹിറു അലാ കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന, അതിനെയെല്ലാം മികച്ചു നിൽക്കുന്നവൻ. വഹുവൽ ആലി ഫൗക കുല്ലി ശൈഇൻ, എല്ലാറ്റിൻ്റെ മേലും ഔന്നത്യം നേടുന്നവനാണ് അല്ലാഹു. വ അൻതല്ലാഹിറു ഫലൈസ ഫൗകക ശൈഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകന്റെ വാക്കായി കാണാം, അള്ളാഹുവെ നീയാണ് ലാഹിർ, മികച്ചു നിൽക്കുന്നവൻ, അതിജയിച്ചു നിൽക്കുന്നവൻ. ഫലൈസ ഫൗകക ശൈഇ, നിന്നെ അതിജയിക്കാൻ നിന്റെ മീതെ യാതൊന്നുമില്ല. അപ്പോൾ പടച്ചറബ്ബ് എല്ലാ അർത്ഥത്തിലും അത്യുന്നതനാണ്, അജയ്യനാണ് എന്നുള്ള ഒരു ബോധമാണ്, തിരിച്ചറിവാണ് നമുക്ക് ആ നാമം നൽകുന്നത്. അള്ളാഹുവിനെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ലോകത്ത് ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവ്, നാം ആരാധിക്കുന്ന, നാം നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കുന്ന അള്ളാഹു സർവശക്തനാണ്, കഴിവുറ്റവനാണ്, നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുവാൻ പര്യാപ്തനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകും. തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹത്വവും ആദരവും ഔന്നത്യവുമൊക്കെ തിരിച്ചറിയുമ്പോൾ അവനെ ആദരിക്കാൻ, അവനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാ സംഗതികളും അവൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതോടൊപ്പം വിനയവും താഴ്മയും അവന് പരിപൂർണമായി കീഴ്പ്പെടുവാനുള്ള മനസ്സും ഒക്കെയാണ് ആ നാമം നമുക്ക് ഉണ്ടാക്കിത്തരിക. അതുകൊണ്ട് തന്നെ ആ പടച്ചറബ്ബിനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ നാം മടിക്കേണ്ടതില്ല. പടച്ചറബ്ബ് ഒരിക്കലും അവനോട് ചോദിക്കുന്നതിൽ നമ്മളോട് വെറുപ്പുള്ളവനല്ല, ചോദിക്കാതിരിക്കുമ്പോഴാണ് അല്ലാഹുവിന് ദേഷ്യമെന്നാണ്. മല്ലം യസ് അലില്ലാഹ യഗളബ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാൽ അള്ളാഹു അയാളോട് ദേഷ്യപ്പെടുമെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഘട്ടത്തിലും ആശ്രയമായി സ്വീകരിക്കാവുന്ന, എല്ലാറ്റിൻ്റെയും മീതെ അതിജയിച്ചു നിൽക്കുന്ന സർവശക്തനായ അള്ളാഹു, അവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഒമ്പതാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അൽ ബാത്തിൻ, അതേ ആയത്തിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ച മറ്റൊരു നാമമാണ് ഹുവൽ ഔവലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. ബാത്തിൻ എന്ന് പറയുമ്പോൾ നിഗൂഢമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഒന്ന്, എല്ലാം നിഗൂഢമായ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ, അവനേക്കാൾ അപ്പുറത്തൊരു നിഗൂഢതയില്ല. ഫലാശൈ അഖറബ ഇലാശൈ ഇമ്മിൻഹു, ഏതൊരു കാര്യത്തോടും അവനേക്കാൾ അടുത്തവനായി മറ്റൊന്നുമില്ല. ഏത് രഹസ്യവും ഏത് നിഗൂഢതയും ഏറ്റവും കൃത്യമായി വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു. വല്ലാഹു തആല ആരിഫുൻ ബിബവാത്തിനിൽ ഉമൂരി വല്ലവാഹിരിഹ, ഏത് കാര്യത്തിൻ്റെയും ആന്തരികവും ബാഹ്യവുമായ നിഗൂഢവും സൂക്ഷ്മവുമായ എല്ലാ കാര്യവും അവനറിയും. മറ്റൊരാശയം, അവനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി അറിയാൻ, അവൻ്റെ എല്ലാ സംഗതികളും ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കുകയില്ല എന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ ഒരു നിഗൂഢതയായിരിക്കും, ഒരു രഹസ്യമായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പരിപൂർണമായി അള്ളാഹുവിനെ അറിയാൻ, ഉൾക്കൊള്ളാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നതാണ്. വഹുവൽ മുഹ്തജബു അനിൽ ഇദ്രാക്, അഥവാ പരിപൂർണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം നിഗൂഢമായവൻ, മറയിടപ്പെട്ടവൻ. വ ഇന്നമാ യുദ്റകു ബി ആസാരിഹി വ അഫ്ആലിഹി, അവനെ നമുക്കറിയാനുള്ള മാർഗം അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അവനിവിടെ സൃഷ്ടിച്ചിട്ടുള്ള പലതിൻ്റെയും ആധാറുകളിലൂടെ, അടയാളങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുക. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈ, അല്ലാഹുവെ നീയാണ് ഏറ്റവും നിഗൂഢമായവൻ, അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്നറിയുമ്പോൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സൂക്ഷ്മതാബോധം ഒരു വിശ്വാസിക്ക് അത് പകർന്നു നൽകേണ്ടതുണ്ട്. ആ പടച്ചറബിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാനോ ഒന്നും പറയുവാനോ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ്. അതേപോലെ അവൻ്റെ മഹത്വവും നമ്മുടെ നിസ്സാരതയും നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹുൽ കിറാം, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ യഖൂലു ഇദാ ആവൗ ഇലാ ഫിറാശിഹി, അവർ അവരുടെ കിടപ്പറകളിലേക്ക് കിടക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ച പല ദിക്കറുകളുടെയും പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, അല്ലാഹുവേ നീയാണ് ആദിമൻ, മുമ്പേയുള്ളവൻ, നിനക്ക് മുമ്പ് അങ്ങനെ ഒന്നില്ല, ആ ഒരു അവസ്ഥയില്ല, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, അല്ലാഹുവേ നീയാണ് അന്തിമൻ, നിനക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥയില്ല, യാതൊന്നുമില്ല. വ അൻതൽ ലാഹിറു ഫലൈസ ഫൗകക ശൈ, നീയാണ് എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്നവൻ, നിന്റെ മീതെ നിന്നെ അതിജയിക്കാൻ നിന്നെ പരാജയപ്പെടുത്താൻ യാതൊന്നുമില്ല. വ അൻതൽ ബാത്വിൻ ഫലൈസ ദൂനക ശൈ, നീയാണ് ഏറ്റവും നിഗൂഢമായവൻ, ഏത് രഹസ്യവും അറിയുന്നവൻ, നിന്റെ രഹസ്യങ്ങളാകട്ടെ അത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഇഖ്ളി അന്നദ്ദൈൻ, ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരയണമേ, നീക്കിത്തരയണമേ. വ അഗ്നിന മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ധന്യത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു പഠിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് നമുക്കും അല്ലാഹുവിൻ്റെ ആശ്രയത്വം ആവശ്യമാണ്. അല്ലാഹു സഹായിച്ചാൽ നടക്കാത്തൊരു കാര്യവുമില്ല. അല്ലാഹുവിനെ വെട്ടിച്ചുകൊണ്ടോ അവനെ കവച്ചു വെച്ചുകൊണ്ടോ നമുക്കൊരു കാര്യവും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലായിരുന്നാലും ദുർബലതയുടെ സന്ദർഭങ്ങളിലായിരുന്നാലുമൊക്കെ അല്ലാഹുവിനെ ആശ്രയമായി കണ്ടുകൊണ്ട് ചോദിക്കുവാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഒരു വസീല എന്ന രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചതാണ് ഈ നാല് നാമങ്ങൾ. അള്ളാഹുവേ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ. അപ്പോൾ അൽ അവ്വൽ എന്ന പേരും അൽ ആഖിർ എന്ന അള്ളാഹുവിൻ്റെ നാമവും, വ അൻതൽ ലാഹിർ ഫലൈസ ഫൗകക ശൈ, അല്ലാഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമവും, വ അൻതൽ ബാത്തിൻ ബാത്തിൻ എന്നുള്ള ഈ നാമവും. ഈ നാല് പേരുകൾ വെച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവേ ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരയണമേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പത്താമത്തെ ഒരു പേരാണ് അള്ളാഹുവിൻ്റെതായി പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വന്ന ഒരു നാമമാണ് അൽ ബാരി, ജീവൻ നൽകിയവൻ, അഥവാ സ്രഷ്ടാവ് എന്നാണതിന് നമുക്ക് പറയാൻ പറ്റുന്ന പരിഭാഷ. വാഹിബുൽ ഹയാത്ത് ലിൽ അഹ്യാ, ജീവനുള്ള എല്ലാറ്റിനും ജീവൻ എന്ന ആ സവിശേഷത, ആ ഗുണം നൽകിയത് അല്ലാഹുവാണ്. ബറ അല്ലാഹുൽ ഖൽഖ ഐ ഖലഖഹും വ ഔജദഹും മിനൽ അദം, ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടികളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവൻ അവനാണ് അല്ലാഹു അൽ ബാരി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കൊരു 40-50 വയസ്സായി എന്ന് സങ്കല്പിക്കുക. ഒരു 55 വർഷത്തിന് മുമ്പ്, 50 വയസ്സുകാരൻ ഒരു 55 വർഷത്തിന് മുമ്പ്, 40 വയസ്സുകാരൻ 45 വർഷത്തിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉത്തരമില്ല. ശൂന്യത ആയിരിക്കും അയാൾക്ക് കൊലപ്പെടുത്തുവാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന ദഹരി ലം യകുൻ ശൈഅ മദ്കൂറ, മനുഷ്യൻ പ്രസ്താവയോഗ്യമായ അഥവാ ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഏതൊരു മനുഷ്യൻ്റെയും മുന്ന് കഴിഞ്ഞു പോയിട്ടില്ലേ? നമ്മൾ ജനിച്ച വർഷത്തിൻ്റെയും അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ജീവനും അതേപോലെ സംവിധാനങ്ങളും ഒരുക്കിയവൻ അൽ മൂജിദുൽ മുബ്ദിഉൽ ഖാലിഖ് സുബ്ഹാനഹു വതആല, അത്യുന്നതനും പരിശുദ്ധനുമായ അല്ലാഹുവാണ് നമുക്ക് അസ്തിത്വം നൽകിയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമുക്ക് ജീവൻ നൽകിയവൻ എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ പടച്ച റബ്ബിനോട് അങ്ങേയറ്റം കടപ്പെട്ടവനാണ് ഞാനും നിങ്ങളും. അൽബാരി ഉല്ലദി ഖലഖ ജമീഅൽ മൗജൂദാത് വബറഅഹ വസവ്വാഅ ബിഹിക്മതിഹി വസവ്വറഹ. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ എല്ലാറ്റിനെയും രൂപപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. അവയുടേതായ പ്രകൃതങ്ങളും പ്രത്യേകതകളും നൽകി അവയെ പാകപ്പെടുത്തിയവനും അല്ലാഹുവാണ്. അല്ലാഹുവിന് അവൻ്റേതായ യുക്തികളും രഹസ്യങ്ങളുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചവൻ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഈ സൗകര്യങ്ങളൊരുക്കിയ അനുഗ്രഹദാതാവാണ് അല്ലാഹു എന്ന് തിരിച്ചറിയുമ്പോൾ അവനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അവൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ശിരസാവഹിക്കാൻ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും ജീവനെന്നുള്ള മഹത്തായ ആ ഔദാര്യം നൽകിയത്, അതിൻ്റെ അനുബന്ധമായി നമുക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ, അതാണ് അൽബാരി, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു. 11-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അൽബർ. അൽബർ എന്ന് പറഞ്ഞാൽ അത്യധികം നന്മ ചെയ്യുന്നവനെന്ന്. ഇന്നഹു ഹുവൽ ബറു റഹീം, പരിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിലെ 28-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ. ബർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ഹുവൽ വാസിഉ ഫീ ഇഹ്സാനിഹി ലി ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികൾക്ക് അറ്റമില്ലാത്ത നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണവൻ. യുഅത്തി, അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പടച്ചറബിൻ്റെ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പോലും സൃഷ്ടികളായ നമ്മൾ അശക്തരാണ്. അത്രമാത്രം നന്മകൾ അള്ളാഹു നമുക്ക്, അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതേപോലെ തന്നെ അവൻ്റെ നന്മയുടെ ഭാഗമാണ് അസ്വാദിഖു ഫീ വഅദിഹി, അവൻ പറഞ്ഞ വാക്കുകളിൽ, വാഗ്ദാനങ്ങളിൽ അവൻ സത്യസന്ധനാണ് എന്നത്. ന്യൂനതകൾ വിട്ടുകൊടുക്കുന്നു, പാപങ്ങൾ പൊറുക്കുന്നു, അതേപോലെ അവൻ്റെ അടിമകളായ സൃഷ്ടികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം അവൻ്റെ നന്മയുടെ ഭാഗമാണ്. വയഖബലുൽ ഖലീല മിൻഹു വയുനമ്മീഹ്, സർവശക്തനായ സർവചരാചരങ്ങളുടെയും അധിപനും സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവിന് നാം അർപ്പിക്കുന്ന നിസ്സാരമായ ആരാധനകളും നമ്മുടെ നന്മകളും അവനത് സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ വലതു കൈ കൊണ്ട് കൊടുക്കുന്ന ചെറിയൊരു ദാനം, യഖബലു അത്തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കും. അതേപോലെ അസ്വദഖ, ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കുമെന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ വളർത്തു മൃഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് പരിപോഷിപ്പിച്ച് വളർത്തുന്നതുപോലെ അള്ളാഹു നിങ്ങളുടെ നന്മകളെ, ദാനധർമ്മങ്ങളെ സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ പടച്ചറബിനെ സംബന്ധിച്ച് അവൻ അത്യധികം നന്മ ചെയ്യുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ നന്മയുടെ ഭാഗമാണ് കനിവും അനുകമ്പയും കാരുണ്യവും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ അവൻ്റെ ഔദാര്യവും അവൻ നൽകുന്ന രിസുക്കും അവൻ്റെ നന്മയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മക്കും 10 മടങ്ങ് പ്രതിഫലം നൽകുന്നവനാണ് അവനെന്നത് അവൻ്റെ നന്മയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, തെറ്റും കുറ്റവും സംഭവിച്ചു പോകുന്ന ആളുകളോട് വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യുന്നവനാണ് അല്ലാഹു എന്ന് തിരിച്ചറിയുമ്പോൾ, അതെല്ലാം അല്ലാഹുവിൻ്റെ നന്മകളാണ് എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന നമുക്ക്, നമ്മളിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് ആ നന്മ വീതിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവൻ്റെ സൃഷ്ടികളോട് നന്മ ചെയ്യേണ്ടതുണ്ട്. 2 തരത്തിലുള്ള നന്മകൾ അള്ളാഹുവിൻ്റെതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ ബറുൽ ആം, അഥവാ സർവരോടും അള്ളാഹു കാണിക്കുന്ന, സർവ്വസൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്ന നന്മ. അവിടെ അവന് വഴിപ്പെട്ടവർ എന്നോ അവന് നിഷേധിക്കുന്നവർ എന്നോ പരിഗണിക്കാതെ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവവായു അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. വെള്ളവും അതേപോലെ തന്നെ സസ്യലതാദികളും ഈ ലോകത്ത് വേണ്ടുന്ന എല്ലാം അള്ളാഹു ഒരുക്കിയത് അവൻ്റെ നന്മയുടെ ഭാഗമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിട്ടല്ല, എല്ലാവർക്കുമുണ്ട്. രണ്ടാമത്തെ ഒരു തരം നന്മ അൽ ബർറുൽ ഖാസ്, പ്രത്യേകമായ അവൻ്റെ നന്മയാണ്. അഥവാ അവൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് പാലിച്ച് ജീവിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നന്മയാണ്. അപ്പോ അള്ളാഹു അൽ ബർ അർ റഹീം, അത്യധികം നന്മ ചെയ്യുന്ന പരമകാരുണ്യകനാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നന്മകൾക്ക് വേണ്ടി നാം പ്രയത്നിക്കുകയും ആ നന്മകൾ കിട്ടിയതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അത് നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അവനെ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആത്മാർത്ഥമായി സ്നേഹിച്ച് അവനെ വഴിപ്പെട്ട് ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാല്ലാ, നമ്മൾ അല്ലാഹിർ അൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ കേട്ടത്. ഷമീർ മദനിയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
1: ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് കഥ നമ്മുടെ കഥ പറയുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു കച്ചവട സംഘം മദീനയിലെത്തിയ വാർത്ത ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അവർ മദീന പള്ളിയുടെ അരികിലാണ് തമ്പടിച്ചിരിക്കുന്നത്. രാത്രിയായപ്പോൾ പതിവ് പോലെ പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉമർ റളിയല്ലാഹുവിന് പുറത്തിറങ്ങി. കേട്ടിട്ടില്ലേ നമ്മൾ ആ കഥയൊക്കെ? അപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാതിൽ പതിയുന്നത്. വിശപ്പാണ് ആ കുഞ്ഞിനെ കരയിപ്പിക്കുന്നത്. കുഞ്ഞിൻ്റെ ഉമ്മയുടെ അരികിലെത്തി കുഞ്ഞിന് പാല് നൽകാൻ ഖലീഫ ഉമർ റളിയല്ലാഹുവിന് ആവശ്യപ്പെട്ടു. കുഞ്ഞിൻ്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവരെ ഉമർ റളിയല്ലാഹുവിന് ഉണർത്തി. ഉമർ റളിയല്ലാഹുവിനോ തിരിച്ചു മടങ്ങി. എന്നാൽ അധികം വൈകിയില്ല, വിശന്ന് കരയുന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിൽ വീണ്ടും ഉയർന്നു. അത് കേട്ടതും കുഞ്ഞിനെ ഓർത്തുള്ള ദുഃഖവും ഉമ്മയോടുള്ള ദേഷ്യവും ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. കുഞ്ഞിൻ്റെ ഉമ്മയുടെ അരികിലെത്തിയ ഉമർ റളിയല്ലാഹുവിനോ വീണ്ടും അവരെ താക്കീത് ചെയ്തു. എന്നാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഖലീഫയാണെന്നറിയാതെ ആ സ്ത്രീ പറയാണ്, നിങ്ങൾക്കെന്തറിയാം? ഉമറിൻ്റെ ഭരണത്തിന് കീഴിൽ റേഷൻ കിട്ടുക മുലകുടി നിർത്തിയ കുട്ടികൾക്കാണ്. ബൈത്തുൽമാലിൽ നിന്നും ഓഹരി കിട്ടാൻ ഞാൻ കുഞ്ഞിൻ്റെ പാലുകൂടി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് റേഷൻ കിട്ടണ്ടേ? ആ സ്ത്രീയുടെ സംസാരം ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണ് നനച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉമർ റളിയല്ലാഹുവിനോ ആ രാത്രി പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ഒരു കുഞ്ഞിനെ അവൻ്റെ അവകാശം തടയപ്പെടുകയാണോ എന്ന് സ്വന്തത്തോട് തന്നെ കുറേ സമയം ചോദിച്ചു. നോക്കൂ, അന്ന് സുബൈനിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രജകളോടായി ഉമർ റളിയല്ലാഹുവിനെ അറിയിക്കുകയാണ്, ഇനിയാരും റേഷൻ ലഭിക്കാനായി കുഞ്ഞുങ്ങളുടെ മുലകുടി നിർത്തേണ്ടതില്ല. എല്ലാ കുട്ടികൾക്കും ഇന്നു മുതൽ റേഷൻ നൽകുന്നതായിരിക്കും, ഉറക്കെ ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു. എന്തൊരത്ഭുതമുള്ള കഥയല്ലേ! ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം എത്ര നീതിമാനായ ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹുവിനോ! ഓരോരുത്തരുടെ വിഷമങ്ങളും അന്വേഷിച്ചറിഞ്ഞ് ഭരണം നടത്തിയ ആ ഉമർ റളിയല്ലാഹുവിനോ, ആ ഖലീഫയിലാണ് നമുക്ക് മാതൃകയുള്ളത്. കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കഥയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതൊരു കേവലം കഥയാണോ? ഒരിക്കലുമല്ല. അപ്പം ഈ കഥകളൊക്കെ നമ്മുടെ മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കണം! വളരുംതോറും ഈ കഥകളൊക്കെ നമുക്ക് ഏറ്റവും പ്രചോദനം ഉൾക്കൊള്ളുന്ന കഥകളായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത കഥയുമായി അപ്പം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. നമ്മോട് ഇതുവരെ കഥ പറയാം പ്രോഗ്രാമിൽ പിച്ചത് വീട്ടി അബ്ദുൽ സലാം ആയിരുന്നു.
2: ഇനി നമ്മൾ ജനക്ഷേമം എന്നൊരു പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ ജനക്ഷേമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പദ്ധതികൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം. അപ്പോൾ ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നത് ജേഫർ കക്കൂത്ത്. അദ്ദേഹം കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കോർഡിനേറ്ററാണ് മലപ്പുറം ജില്ലയിലെ. അതുപോലെ കൂടെയുള്ളത് പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയാണ്. കുടുംബശ്രീ പദ്ധതികൾ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ജനക്ഷേമം പദ്ധതി പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്.
6: ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. കുടുംബശ്രീ മിഷൻ്റെ ദൗത്യങ്ങളെക്കുറിച്ചും ഏതാനും സ്കീമുകളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. നമ്മുടെ കൂടെയുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് സാറാണ്. സർ, നമ്മൾ കുറച്ച് സ്കീമുകളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ ചില സവിശേഷമായ സ്കീമുകളെക്കുറിച്ചും സംസാരിച്ചു. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉദാഹരണം ഈയിടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾ, പീഡനങ്ങൾ, അതിൽ കുടുംബശ്രീക്ക് റോളുണ്ടോ?
7: കുടുംബശ്രീക്ക് അതിൽ നല്ല റോളുണ്ട്. ഇതിൽ മലപ്പുറത്ത് അത് സമന്വയം എന്ന ഒരു പ്രത്യേക പേരിട്ടുകൊണ്ട് നിരവധി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുടുംബശ്രീയും സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തനതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതിലൊന്നാണ് എല്ലാ വാർഡുകളിലും പോലീസ് അല്ലെ എക്സൈസ് അല്ലെ മറ്റു ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. അത് അയൽക്കൂട്ട തലത്തിൽ പ്രതിജ്ഞകൾ എടുക്കുക. അങ്ങനെ നിരവധിയായിട്ട് രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ ബാലസഭകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പിന്നെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക, ജാഥകൾ സംഘടിപ്പിക്കുക, വിവിധങ്ങളായിട്ടുള്ള പ്രചരണ പരിപാടികൾ, പോസ്റ്റർ ക്യാമ്പയിന്, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമന്വയം എന്ന പേരിൽ ഈ ലഹരിക്കെതിരെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മനുഷ്യച്ചങ്ങലകളിൽ കണ്ണികളായിക്കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സമന്വയം പരിപാടിയിലൂടെ ലഹരിക്കെതിരെ. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കെതിരെയും വനിതകൾക്കെതിരെയുള്ള അക്രമത്തിനെതിരെ കുടുംബശ്രീ എന്നും അതിൻ്റെ പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീക്ക് കമ്മ്യൂണിറ്റി കൗൺസിലർ എന്നുള്ളൊരു തസ്തിക നിലവിലുണ്ട്. ഒരു പഞ്ചായത്തിൽ രണ്ട് ദിവസം, ഒരു CDSൽ രണ്ട് ദിവസം അവർ സന്ദർശിച്ചുകൊണ്ട് പിന്നെ അവരുടെ സേവനം പിന്നെ ഉപയോഗപ്പെടുത്താം, കൗൺസിലിങ്ങിന് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ അതിപ്പോൾ കുറേ കൂടി മലപ്പുറം ജില്ലയിലൊരു പുതിയ രീതിയിൽ അവരുടെ ദൗത്യം താഴെ തട്ടിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. പോലീസ്, എക്സൈസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ വിവിധ പിന്നെ സാമൂഹ്യ നീതി വകുപ്പ് അവരുടെയൊക്കെ സഹായം കൊണ്ട് വിവിധങ്ങളായ സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തുക, PTA ക്യാമ്പയിൻ നടത്തുക, അംഗനവാടികൾ ഉപയോഗിച്ച് ക്യാമ്പയിൻ നടത്തുക, അതേമാതിരി അമ്മമാരെ പ്രത്യേക പരിപാടികൾ, അയൽക്കൂട്ടങ്ങളിൽ രണ്ടോ മൂന്നോ അയൽക്കൂട്ടങ്ങൾ കൂടിയിട്ട് അവർ ആസൂത്രണം പരിപാടികൾ ആസൂത്രണം ചെയ്യുക, അതിലേക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളെ ഒക്കെ ഏർപ്പാടാക്കുക, അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുക. കുടുംബശ്രീക്കൊരു സ്നേഹിത എന്നൊരു സംവിധാനം നിലവിലുണ്ട് ജില്ലയിൽ. ഈ അക്രമത്തിനെതിരെയാവുന്ന കുട്ടികളെയും വനിതകളെയും താൽക്കാലിക ഒരു ഷെൽട്ടറാണ്. പരമാവധി ഒരാഴ്ച വരെ താമസിപ്പിക്കും. അതിൻ്റെ ഇടയിൽ പിന്നെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് അവർക്കുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന രീതി. അപ്പോൾ ഒരു അഭയസ്ഥാനമായിട്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ എല്ലായിടത്തും സ്നേഹിത പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു വിങ്ങാണ് കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്. അങ്ങനെ വനിതകൾക്കും കുട്ടികൾക്കും എതിരുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഒക്കെ ഇതിനൊരു പ്രധാന ഘടകമാണല്ലോ, അപ്പോൾ അതിനെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
6: അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാലും പെട്ടെന്ന് രാജ്യം വിട്ടുപോകാനോ അല്ലെങ്കിൽ കടുങ്ങി ചെയ്യാനോ നിൽക്കേണ്ട,
7: സ്നേഹിതയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൗൺസിൽ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിൽ ആരെ കണ്ടാലും ഇവരെ നമ്പറുകൾ ലഭ്യമാണ്. ഇവരെ നേരിട്ട് ആ സ്നേഹിത സംവിധാനത്തിലേക്ക് എത്തിക്കേണ്ടതാണ് എത്തിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൗൺസിലറെ മുമ്പിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്തെങ്കിലും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വല്ലതും നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തും. ഇപ്പോൾ പോക്സോക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വളരെ പോക്സോയിലൊക്കെ വളരെ കടുകട്ടിയാണ്. ഇത്തരം നിയമങ്ങളെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം കൊടുത്താൽ തന്നെ
6: പകുതി പ്രശ്നം
7: തീരും. കാരണം ചില മനോരോഗങ്ങളൊക്കെ അപ്പോൾ തന്നെ ഒഴിവാകും. കാരണം അതിൻ്റെ ശിക്ഷകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളത് അതൊക്കെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുളയിലേ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്നേഹിതയിലേക്ക് വരാതെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊരു കുട്ടി വരാതെ ഒരു ഗാർഹിക പീഡനം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇത്തരം അവയർനെസ്. നമ്മളുടെ ഇടയിൽ ധാരാളം സംവിധാനങ്ങൾ നിലവിലുണ്ട്. അത് ഏറ്റവും താഴെത്തട്ടിൽ എത്തിക്കണം. അതിലേറ്റവും പ്രാധാന്യപ്പെട്ട തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്. അത് കുടുംബശ്രീക്ക് അതിൻ്റെ സംവിധാനമുണ്ട് താഴെത്തട്ടിൽ എത്തിക്കാനുള്ള ഒരു മിഷനറി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ.
6: ഒരു വിജിലൻസ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
7: ഒരു വിജിലൻസ് ഗ്രൂപ്പ് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു നിര വിജിലൻസ് ഗ്രൂപ്പ് എന്നുള്ള നിലക്ക് കുടുംബശ്രീക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും നിലവിലുണ്ട്.
6: മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് മാത്രമല്ല ഒരു നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രയാസമാണത്. ആ മേഖലയിലും കുടുംബശ്രീയുടെ കയ്യൊപ്പുണ്ട്. ബഡ്സ് സ്കൂളുകളും മറ്റും സർവന്ന് വിശദീകരിക്കാം.
7: അതെ, ബഡ്സ് സ്കൂൾ കുടുംബശ്രീ ഏറ്റെടുക്കാനുള്ളൊരു കാരണമുണ്ട്. ഒരു കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഇത് വനിതകൾക്കെതിരെ, വനിതകളുടെ ശാക്തീകരണം, വനിതകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്ക്, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള നിലക്ക് ആ വീടിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഒരു പക്ഷേ ഈ കുട്ടിയുടെ മാതാവായിരിക്കും. അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. അവർക്ക് ജോലി കൊടുക്കുക, ഈ കുട്ടിയെ പിന്നെ പകൽ സമയങ്ങളിൽ സംരക്ഷിക്കുക, ആ കുട്ടിയുടെ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നമ്മുടെ ട്രസ്റ്റ് ഷോപ്പുകളിലൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ നിർമ്മിച്ചു കൊടുക്കാനൊക്കെ പ്രാപ്തരാക്കുക. അതുപോലെ തന്നെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും കടയോ മറ്റെന്തെങ്കിലും ജീവനോപാധി നൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇത്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലൊട്ടുക്ക് ബഡ്സ് സ്കൂളുകൾ കുടുംബശ്രീ അതിൻ്റെ പിന്നെ ടീച്ചേഴ്സിനെ, അതിൻ്റെ സിലബസുകൾ, അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ തെറാപ്പി ഉപകരണങ്ങൾ എല്ലാം കുടുംബശ്രീയാണ്. അതുപോലെ തന്നെ അതിനുള്ള കെട്ടിടവും സാമഗ്രികളും ശമ്പളവും കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് പഞ്ചായത്താണ്. അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനും അവർക്ക് കലാപരിപാടികൾ, ഇപ്പോൾ ബഡ്സ് ഫെസ്റ്റ് എന്ന രീതിയിൽ ജില്ലാതലത്തിൽ പരിപാടികൾ, സംസ്ഥാന തലത്തിലും ബഡ്സ് ഫെസ്റ്റുകൾ നടക്കുന്നത്, ഇത്തരത്തിലൊക്കെ പ്രാപ്തരാക്കുക. അവർക്ക് പല നൈപുണ്യങ്ങൾ, അവരെ ചില കരകൗശല കഴിവുകൾ, ചിത്രം വരക്കാന് അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാന് അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാന് ക്ലീനിങ് സൊല്യൂഷനുകൾ നിർമ്മിക്കാന് ഇത്തരത്തിനൊക്കെ പ്രാപ്തരാക്കുക, അതിന് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ കുടുംബശ്രീയാണ്.
6: 1998 മുതൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഏതാണ്ട് കാൽനൂറ്റാണ്ടിനോട് അടുക്കുകയാണ്. സാറും ഒരു വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിലുണ്ട്. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്, വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഓർമ്മയിൽ വരുന്നുണ്ടോ?
7: ഒന്ന്, എനിക്ക് ബഡ്സ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇവരെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ, നല്ല പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണല്ലോ വരിക. ഈ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരും.
6: ഒരു സമ്മിശ്ര വികാരം.
7: കാരണം ഈ കുട്ടി ഇവിടെ ഒരവസ്ഥ, ആ പിന്നെ ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ, പക്ഷേ ആ കുട്ടിയുടെ കഴിവ് കാണുമ്പോഴുള്ള സന്തോഷം, പക്ഷേ അത് ഇത്തരത്തിലൊരു കുട്ടിയാണല്ലോ എന്നുള്ളതിലുള്ളൊരു ഒരു സങ്കടം, അത് ഈ ബഡ്സ് കലാമേളകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു വലിയൊരു ജീവിതത്തിലൊരു അനുഭവമായിട്ടാണ്. ഞാൻ രണ്ട് കലാമേളകളാണ് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ചത്. അതെനിക്ക് ജീവിതത്തിൽ പുതിയ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ട്രസ്റ്റ് ഷോപ്പ് അടക്കം അത്തരം കാര്യങ്ങൾ, ഇവർക്ക് പരിശീലനങ്ങൾ കൊടുക്കണം എന്ന് തോന്നിയത് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന തിരൂർ നടക്കുന്ന കലാമേളയിൽ, ജില്ലാ കലാമേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറഞ്ഞു ഇവർക്ക് ഒരു കട കൊടുക്കണം, കലക്ടറോട് നിർദ്ദേശിച്ചു, കലക്ടർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നീക്കും എന്ന് പറഞ്ഞ് ഇവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, എനിക്ക് ഏറ്റവും മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ അവസ്ഥയും അതിൽ സന്തോഷം സങ്കടമൊക്കെ ഉള്ള സമ്മിശ്ര പ്രതികരണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈകാരിക.
6: മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്കൂൾ പെരിന്തൽമണ്ണയിലുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മോൻ ഇതുപോലെ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ ഒരു മത്സരത്തിൽ ഒരു ഒപ്പന എന്തുവാണ് അത് കളിക്കുമ്പോൾ, മുതിർന്നവരാണ് പക്ഷേ ആൺകുട്ടികളൊക്കെയാണ്, പക്ഷേ അവർ ഈ ഒപ്പന കളിക്കുന്നതിനിടയിൽ ഒരാളത്തിൻ്റെ ഡ്രസ്സ് കുറച്ച് നീങ്ങിപ്പോയി. പക്ഷെ അതൊന്നും അറിയാതെ കളിച്ച് കണ്ടപ്പോൾ കുറേ പേരുടെ കണ്ണ് നിറഞ്ഞതാണ് സത്യം. വല്ലാത്തൊരു
7: ഞാൻ അതേപോലെ മറ്റൊരനുഭവം പറയാം. ഓവറോൾ ട്രോഫി ഒരു സ്കൂളിന് കിട്ടി ജില്ലാ ഫസ്റ്റ് വെല്ല്. അപ്പോൾ അതിലൊരു കുട്ടി, ഒരു ഓവറോൾ ട്രോഫി നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ കയ്യിലാണല്ലോ കൊടുക്കുക. ഒരു ഉയരം കുറഞ്ഞൊരു ചെറിയ കുട്ടി അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, എനിക്കും ട്രോഫി വേണം. ഓവറോൾ ട്രോഫി ആ ഒരു ടീമിന് മൊത്തം കൊടുക്കുന്നതാണല്ലോ, ഒരു ട്രോഫി കിട്ടിയേ പോയുള്ളൂ. ഇതൊക്കെ നമ്മൾ പിന്നെ കണ്ണ് നിറയിക്കും. ആ കുട്ടിയുടെ പെരുമാറ്റവും അപ്പോഴത്തെ അവസ്ഥയും, എനിക്ക് ട്രോഫി വേണം. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്.
6: താങ്കൾ നേരത്തെ സർവീസിലുള്ള സമയത്തും കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പും സാമൂഹിക സേവന രംഗത്ത് ഇടപെടുന്ന ഒരാളാണ്. ഒരു ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ എന്താണ് താങ്കളുടെ റോള്?
7: ജില്ലാ മിഷൻ, ഇതിൽ ജില്ലാ മിഷൻ്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ട്രൈബൽ രംഗത്തുണ്ട്, വനിതാ ശാക്തീകരണ രംഗത്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹിത, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനം. ഇത്തരം പ്രവർത്തനങ്ങൾ, മൈക്രോ ചെറുകിട സംരംഭങ്ങൾ, മാർക്കറ്റിംഗ്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കുടുംബശ്രീക്ക് നിരവധി സംവിധാനങ്ങളുണ്ട്. ബ്ലോക്ക് തലത്തിൽ എല്ലാ ബ്ലോക്കിലും 4 ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. വിവിധ വിഷയങ്ങൾ, കൃഷി ആയിട്ട് ബന്ധപ്പെട്ടും മൈക്രോ എൻ്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ പറഞ്ഞ സ്നേഹിതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അവരെ നിയന്ത്രിക്കണം, അവരെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. മറ്റൊന്ന്, ഇതിൻ്റെ ഓഡിറ്റ് സംവിധാനമാണ്. ഓഡിറ്റർ ഓരോ അയൽക്കൂട്ടങ്ങൾ ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടോ, സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഓഡിറ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻ്റുമാരുണ്ട്, MEC മാർ. ഇവർക്ക് ഇവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ട്രെയിനിങ്ങുകൾ നടത്തും. അവർ പിന്നെ യൂണിറ്റുകളെ കൈപിടിച്ച് ഉയർത്തും, യൂണിറ്റുകൾ പ്രോജക്ട് റിപ്പോർട്ട് ശരിയാക്കി കൊടുക്കും, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ CRP മാർ, കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന, മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന CRP മാർ എന്നുള്ള പോസ്റ്റുണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ മൃഗസംരക്ഷണ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങൾ, ADS CDS, അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കണം, അവരെ നിയന്ത്രിക്കണം, അവരെ കാര്യങ്ങൾ പരിശോധിക്കണം. പിന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനം, ജനകീയ ഹോട്ടലുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, മാലിന്യ സംസ്കരണ രംഗത്ത് ബഡ്സ് സ്കൂളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫണ്ടുകൾ അലോട്ട്മെൻറ്റ്, അത് കൃത്യമായിട്ട് ചിലവഴിക്കൽ, അത് വ്യവസ്ഥാപിതമായിട്ട് ചിലവഴിക്കൽ, ഇപ്പോൾ അതുപോലെ തന്നെ ജില്ലാ ഇനീഷ്യേറ്റീവായിട്ടുള്ള നിരവധി പരിപാടികളുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ഫോറമുണ്ട് അവർക്ക്, അതുപോലെ തന്നെ സ്നേഹ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം, ഓരോ വീട്ടിലും പാലിയേറ്റീവ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ. മിഷന് സ്വന്തമായിട്ടുള്ള സ്റ്റാഫുണ്ട്, ഓഫീസ് സ്റ്റാഫുകൾ 10-20 പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിവിധങ്ങൾ RP മാരുണ്ട്, റിസോഴ്സ് പേഴ്സൺമാർ ഓരോ വിഷയങ്ങൾക്കും. ഓരോ CDSലും പിന്നെ 111 CDSലും ക്ലർക്കുമാരുണ്ട്, അക്കൗണ്ടൻ്റുമാർ. അങ്ങനെ നിരവധി സ്റ്റാഫ് സംവിധാനമുള്ള, അവരൊക്കെ നിയന്ത്രിച്ച് ക്രിയാത്മകമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്.
6: പകല് തികയില്ല
7: തീർച്ചയായിട്ടും.
6: കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സംഘകൃഷി, അതേപോലെ തരിശ് ഭൂമി ഉപയോഗപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്, അങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ കുടുംബശ്രീ ഒരുപാട് മേഖലകളിൽ തലങ്ങളിൽ ഇടപെടുന്നുണ്ട്. കൃഷിയുടെ കാര്യങ്ങളൊന്ന് പറയാമോ?
7: കൃഷി ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, JLG കളുണ്ട്. അതിൽ പിന്നെ വാഴക്കൃഷി, നെൽകൃഷിയൊക്കെയാണ്. അവർക്ക് പിന്നെ വളരെ വലിയ ലോണുകൾ, പിന്നെ വിളവെടുപ്പ് കാലത്ത് തിരിച്ചടക്കുന്ന രീതിയിലുള്ള ലോണുകൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ സബ്സിഡിയോടുകൂടി കൊടുക്കുന്നുണ്ട്. 4% ഇൻട്രസ്റ്റോടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് ലോണ് കൊടുക്കാനുള്ള സംവിധാനം കുടുംബശ്രീ JLG കൾക്കുണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും, തിരിച്ചടവ് കൃത്യമായിട്ട് ചെയ്യുന്ന അടുത്ത വിളവിന് വേണ്ടിയിട്ടുള്ളത് അടുത്തത് കൊടുക്കും. അതൊരു സംവിധാനം, അതിന് ഇൻട്രസ്റ്റ് ഇളവുകളും കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ സംവിധാനത്തിൽ. മറ്റൊന്ന്, ഇപ്പോൾ അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ വീട്ടിലും വേണ്ട പച്ചക്കറി, ഓരോ വാർഡിലും 50 ആളുകൾക്ക് പച്ചക്കറി വിത്തോ തൈകളോ കൊടുത്തുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് അവനവൻ്റെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള സംവിധാനം, ഇത് കൃഷി വകുപ്പുമായിട്ട് സംയോജിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രി തെറാപ്പി എന്ന് പറഞ്ഞ് ബഡ്സ് സ്കൂളുകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ പിന്നെ ആട് ഗ്രാമം, ക്ഷീരസാഗരം, ഇത് നമ്മുടെ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി യൂണിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ട്രൈബൽ മേഖലയിൽ നിരവധി യൂണിറ്റുകൾ ആട് ഗ്രാമമായിട്ടും ചില സമയങ്ങളിൽ പോത്തുകുട്ടി പരിപാലനം, അങ്ങനെയുള്ള അതേമാതിരി മുട്ടക്കോഴി വളർത്തൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. ഞാനിവിടെ വന്നതിൻ്റെ ശേഷം നേച്ചർ ഫ്രഷ് മിൽക്ക് വിതരണ പരിപാടി ഒരു തൊഴിൽ അവസരമായിട്ട് കണ്ടുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്ഗർ നഴ്സറികൾ, നമ്മുടെ ജില്ലക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ, 45 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ പഞ്ചായത്ത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകളും പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാർഷിക രംഗത്ത് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഉള്ള പരിശീലനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇനി പ്രൊഡ്യൂസർ കമ്പനികൾ പറ്റുമോ എന്ന് നോക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ്, ഒരേ ടൈപ്പ് ജോലി ചെയ്യുന്ന കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കമ്പനി രൂപീകരിക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുണ്ട്. കാർഷിക രംഗത്ത് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്.
6: അതേപോലെ സ്നേഹവീട് എന്നൊരു സംരംഭമുണ്ട്, 2 ലക്ഷത്തോളം സബ്സിഡി ഒക്കെ ലഭിക്കുന്ന ഒരു സംഗതി, ഒന്ന് പറയാമോ?
7: സ്നേഹവീട് യഥാർത്ഥത്തിൽ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു പരിപാടിയാണ്, ഗൃഹശ്രീ പദ്ധതി. 2 ലക്ഷം രൂപ ഹൗസിംഗ് ബോർഡ് കൊടുക്കും, 1 ലക്ഷം രൂപ ഒരു സ്പോൺസർ, 1 ലക്ഷം രൂപ ബെനഫിഷ്യറിയുടെ കോൺട്രിബ്യൂഷൻ, കുടുംബശ്രീ അത് ഒന്നും കൂടി പൊളിച്ചെഴുതിയുകൊണ്ട് ഹൗസിംഗ് ബോർഡിൻ്റെ പരിപാടി തന്നെ, ഹൗസിംഗ് ബോർഡിൻ്റെ നോംസ് പ്രകാരം സ്പോൺസറിങ് ഏജൻസി CDS അവർ വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ചെറിയ എമൗണ്ട് സ്വരൂപിച്ചുകൊണ്ട് 100,000 രൂപ സമാഹരിക്കുന്നു. അതുപോലെ തന്നെ ബെനഫിഷ്യറി കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ആ പ്രദേശത്തെ ആളുകൾ ഇയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ബെനഫിഷ്യറിക്ക് വേണ്ടി സ്വരൂപിച്ചു കൊടുക്കുന്ന 100,000. അങ്ങനെ ഈ 200,000 രൂപ അടച്ചുകൊണ്ട് നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ 200,000 ഉപയോഗിച്ച് 400,000 രൂപയ്ക്ക് വീട് പണിത് കൊടുക്കുന്ന ഒരു സംവിധാനം. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കൺവെർജൻസ് തന്നെയാണ്, അതായത് സംയോജിത സാധ്യതകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡുകളുടെ സംയോജിത സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഗൃഹശ്രീ പദ്ധതി അല്ലെങ്കിൽ സ്നേഹവീട് എന്നുള്ള പദ്ധതി. ഓരോതിലും 50 ആളുകളുടെ ഈ കുടുംബശ്രീയിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വയസ്സായ ഒരാളുണ്ട്, 25 കൊല്ലം മുമ്പ് കുടുംബശ്രീയിൽ അംഗമായ പിന്നെ അവിടുത്തെ മരുകൾക്കും മക്കൾക്കൊന്നും അംഗമാവാൻ പാടില്ല. അപ്പോൾ അതിനാണ് ഓക്സിലറി ഗ്രൂപ്പ്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് ഇതിൽ പിന്നെ വരാൻ വേണ്ടിയിട്ട് വേറെ ഗ്രൂപ്പ്, കുടുംബശ്രീ അല്ല, 50 ആളിലെ ഒരു ടീം. അവർക്ക് എന്ത് ചെയ്യുക, കുടുംബശ്രീയുടെ ത്രിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മറ്റു പല പ്രവർത്തനങ്ങളും ഏർപ്പെടാം.
6: അയൽക്കൂട്ടം 18 വയസ്സിന് മുകളിലുള്ള വനിതകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ഒരു ഓക്സിലറി ഗ്രൂപ്പ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു
7: ഈ അയൽക്കൂട്ട സംവിധാനത്തിൽ ഒരാൾ മെമ്പറായി കഴിഞ്ഞാൽ, കുടുംബശ്രീയിൽ മെമ്പറായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പിന്നെ മെമ്പറാവാൻ കഴിയില്ല ഒരു വനിതക്ക്. ഇപ്പോൾ അമ്മായിയമ്മ ഇതിൽ പെട്ടു എന്ന് അല്ലെ, അമ്മ ഇതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബശ്രീയിൽ അംഗമാർ കുടുംബത്തിൽ വേറൊരാളെ, ഒരു കുടുംബമാണൊരു യൂണിറ്റ്. പക്ഷേ നമ്മുടെ യുവതികൾ വ്യത്യസ്ത ടേസ്റ്റിലുള്ള ആളുകൾ, അവർക്ക് ജോലി ആവശ്യമുണ്ട്, പിന്നെ ലൈവ്ലിഹുഡ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഓക്സിലറി ഗ്രൂപ്പ്. ഓരോ വാർഡിലും 50 ആളുകൾ താഴെ ഉള്ള ആളുകൾ വെച്ചിട്ട് ഓക്സിലറി ഗ്രൂപ്പ്, അതിന് ഭാരവാഹികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശങ്ങളുണ്ട്. ഓക്സിലറി ഗ്രൂപ്പിന് കുടുംബശ്രീ സംവിധാനത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലോണ് കിട്ടാൻ വേണ്ടിയിട്ട്, യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, മറ്റെല്ലാ പരിപാടികൾക്കും കുടുംബശ്രീ അംഗം എന്നുള്ളത് പോലെ തന്നെയുള്ള പരിഗണനയും, അതോടൊപ്പം തന്നെ പുതിയ മേഖലകൾ, യുവതികളുടെ നമ്മളെ പുതിയ ജനറേഷൻ്റെ ടേസ്റ്റുകൾക്കനുസരിച്ചുള്ള ജോബ് മേളകൾ, അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ സംവിധാനം, DDKY പോലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് അവർക്ക് വരാനും തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കാനും നമ്മുടെ ജോബ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള മേഖലകളിലൊക്കെ പിന്നെ താല്പര്യവും പ്രാവീണ്യവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ടാണ് ഓക്സിലറി ഗ്രൂപ്പിനെ കണ്ടിട്ടുള്ളത്.
6: അതുപോലെ തന്നെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയാം.
7: ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംവിധാനമാണ്. ഓരോ വാർഡിലും 2 ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അതിനെ റീസൈക്ലിങ്ങിന് വിടുക എന്നുള്ള സംവിധാനമാണ്. അവർക്കതൊരു വരുമാന മാർഗ്ഗമാണ്, വേസ്റ്റ് ഡിസ്പോസൽ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. തൊഴിലുറപ്പിൽ കുടുംബശ്രീ ഇടപെടുന്നത്, ഇതിൽ വിദഗ്ധ തൊഴിൽ പണിശാലകൾ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ തൊഴുത്ത് ആട്ടിൻകൂട് ഒക്കെ സൗജന്യമായിട്ട് നിർമ്മിക്കാനുള്ള സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതൊരു കൺവെർജൻസ് സംയോജ്യ സാധ്യതയാണ്, തൊഴിലുറപ്പുമായിട്ട് എങ്ങനെ സംയോജിച്ച് പോകാമെന്നുള്ളതാണ്. വില്ലേജ് ഹാർട്ട് എന്നുള്ളൊരു പരിപാടിയുണ്ട്. 35 ലക്ഷം രൂപയ്ക്ക് ഓരോ വില്ലേജിലും ഓരോ മാർക്കറ്റ് വേണമെങ്കിൽ സൗജന്യമായിട്ട് തുടങ്ങാനും തൊഴിലുറപ്പിൽ കഴിയും. അപ്പോൾ ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ്, ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പണിശാലകൾ ചെറിയ യൂണിറ്റുകൾക്ക് പിന്നെ കെട്ടിടം നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് ഇതിൽ സംവിധാനമുണ്ട്. രണ്ടും രണ്ടാണ്, ഒന്ന് പിന്നെ തൊഴിലുറപ്പിൻ്റെ കൺവെർജൻസാണ്, മറ്റത് എല്ലാ പഞ്ചായത്തിലും ഉള്ളതാണ് ഹരിതകർമ്മസേന. അത് പഞ്ചായത്ത് നല്ല രീതിയിൽ കുടുംബശ്രീ സംവിധാനത്തിലൂടെ നടപ്പാക്കി വരുന്നത്.
6: കുടുംബശ്രീ സംവിധാനത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും. ഇനിയും സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. തൽക്കാലം നമുക്കിവിടെ സമാപിപ്പിക്കാം. ഈ മേഖല സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് വന്ന ജാഫർ കക്കൂത്ത് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയുടെ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്ററാണ് അദ്ദേഹം. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തനതായ ഒരുപാട് പരിപാടികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഭാവനാപൂർണമായ ഇടപെടലുകളും ആസൂത്രണങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നടത്താൻ ജാഫർ സാറിന് കഴിയട്ടെ എന്ന് ടീം പീസ് റേഡിയോ ഹൃദ്യമായി ആശംസിക്കുന്നു. തിരക്കിനിടയിലും ഇങ്ങനെ സമയം കണ്ടെത്തിയതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമ പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ജാഫർ കക്കൂത്ത്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകര. കുടുംബശ്രീ പദ്ധതികൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ.

കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സൽഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്.

0: ഒന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: Peace Radio. Tune to reality.

0: ഇനി നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലേക്കാണ്.
1: അതെ, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിനും അവരുടെ കുടുംബ ബന്ധങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സ്നേഹക്കൂട് പ്രോഗ്രാമിൽ നിന്ന് ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സുലഹി എന്നിവരാണ് പങ്കെടുക്കുന്നത്. പ്രണയച്ചുഴിയിലെ ജീവിതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരിക്കൽ കൂടി ബഹുമാനനായ ഹാരിസ് മൗലവിയുടെ കൂടെ ഈയൊരു സെഷനിൽ പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു ഇത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തിയും വ്യാപ്തിയും ഉയർച്ചയും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വൈകുന്നേരം മകൾ വരാത്തത് കാണുമ്പോൾ വീട്ടിൽ നിന്ന് ജനവാതിൽ വഴി പുറത്തേക്ക് നോക്കി തുടങ്ങുന്ന ഒരുമ്മ, പിന്നെയും വൈകുമ്പോൾ അവളെയും കാത്ത് ഗേറ്റിൻ്റെ ഓരത്ത് കാത്തു നിൽക്കുന്നൊരുമ്മ, നേരം ഇരുട്ടിയിട്ടും അവൾ വരാത്തത് കാണുമ്പോൾ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അറിയുമ്പോൾ, അയൽപ്പക്കത്തെ വീട്ടിലോ മുമ്പൊരിക്കൽ താൻ പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിലെ ന്യൂസിലോ ഒക്കെ കണ്ട ചില കാര്യങ്ങൾ മനസ്സിൽ മിന്നിമറയുന്നു. പതിയെ അവളുടെ റൂമിലേക്കെത്തി അവളുടെ ബെഡും പായയുമൊക്കെ പരിശോധിക്കുമ്പോൾ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എനിക്ക് അവനെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണ്, ഞാൻ സുരക്ഷിതയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത് ഇത്തരം ഒരു കത്ത് വായിക്കുന്ന ഉമ്മയാകാതിരിക്കാൻ, അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാകുന്ന ഒരു ഉപ്പയാകാതിരിക്കാൻ, അച്ഛനാകാതിരിക്കാൻ, അമ്മയാകാതിരിക്കാൻ, ജാതിമത വ്യത്യാസമില്ലാതെ ഇത്തരം അനുഭവങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ അപക്വതയുടെ യാത്ര നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയുടെ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഉന്നയിക്കാൻ കഴിയും. വരും എപ്പിസോഡുകളിൽ ആ സംശയങ്ങൾ ഉൾപ്പെടുത്താനും ഇൻഷാല്ലാ നമുക്ക് പരമാവധി ശ്രമിക്കാം. ഹാരിസ് മൗലവിയുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ വെക്കുന്ന ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായ വ്യത്യാസമില്ലാതെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയും വിവാഹിതരും വിവാഹിതകളും അടക്കം ഇത്തരമൊരു മേഖലയിൽ ഓരോ ദിവസവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിഹിതങ്ങളും ഒളിച്ചോട്ടങ്ങളും പ്രണയങ്ങളുമൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ചില കാരണങ്ങൾ? ആ കാരണങ്ങളെ നിർവചിക്കുക വഴി അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമുക്കെത്താമല്ലോ.
3: സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ബന്ധപ്പെടാനും ആശയവിനിമയങ്ങൾ നടത്താനും അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്നത് നമുക്ക് എല്ലാവർക്കുമാണ്. അതിനിന്ന് മുമ്പത്തേതിനേക്കാളും സാധ്യതകളും സൗകര്യങ്ങളും വർദ്ധിച്ചു വന്നു എന്നതാണ് വസ്തുത. സാധാരണഗതിയിൽ ഒരു അന്യ സ്ത്രീക്കും ഒരു അന്യ പുരുഷനും പരസ്പരം സംസാരിക്കാനും ഇടപഴകുവാനും കുറേ തടസ്സങ്ങളുണ്ട്. ഒന്ന്, സമൂഹം അതിനെ എങ്ങനെ കാണും, മറ്റാളുകൾ അറിയുമല്ലോ, കാണുമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, എന്തു പറയും, ഇത്തരത്തിലുള്ള ലജ്ജയുടെയും അതേപോലെ തന്നെ അഭിമാനത്തിൻ്റെയും ഒക്കെ അവസ്ഥകൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്നത് ഇത്തരം ഫോണുകളിലൂടെയോ മറ്റൊക്കെയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തായ പെൺകുട്ടിക്ക് പോലും തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടെന്നോ അവളത് സജീവമായി കൊണ്ടടക്കുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് പോലും, അത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞേക്കും, പുറത്തുള്ള വല്ല പയ്യന്മാരുമായിട്ടാണെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വതന്ത്രമായി എന്തും ആശയവിനിമയം ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ കാലം, പുതിയ ലോകം എന്നത് ഇത് വർദ്ധിപ്പിക്കുന്നതിലൊരു പ്രധാന ഘടകമാണ്. കാരണം മുമ്പൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു വിവാഹം വരുമ്പോൾ വാപ്പയുമ്മയോ വേണ്ടാന്ന് പറഞ്ഞാൽ അന്ന വേണ്ട എന്ന് പറയാൻ പറ്റുന്നത് അത്രേ അതിന് ആഴമുള്ളൂ. ഇന്നതിൻ്റെ ആഴം വളരെയധികം വലുതാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ അവരുടെ എന്തും വീഡിയോ ആയിട്ടോ എങ്ങനെ അയക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ എന്ത് പ്രയാസങ്ങളെ എത്രത്തോളം ആഴമായി ഷെയർ ചെയ്യാനും മണിക്കൂറുകൾ കണക്കിന് അതിനു വേണ്ടി ചിലവഴിക്കാനും ഇപ്പോൾ പറ്റും. ഒരു കോളേജ് ടൈമിലെ ഒഴിവ് കിട്ടുന്ന ഒരു മണിക്കൂറല്ല ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നത്, മറിച്ച് 24 മണിക്കൂറും ഇവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ബന്ധപ്പെടാൻ സൗകര്യം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അനവധി നിരവധി അവസരങ്ങൾ, ഇതെല്ലാം ആകുമ്പോൾ ഒരാണും പെണ്ണും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കഴിഞ്ഞൊരു ദിവസത്തെ സംഗമത്തിൽ എനിക്ക് പറയാൻ തോന്നിയത്, ഇവിടെ പ്ലസ് ടുവിന് പഠിച്ച്, ഹൈസ്കൂളിൽ പഠിച്ച്, കോളേജിൽ പഠിച്ച്, ഡിഗ്രി പാസ്സായി പി ജി വരെ എത്തിയിട്ടും ഞാൻ ഇതുവരെയും ഒരു അന്യനായ, എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനൊരു സ്വകാര്യ ബന്ധത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണം. കാരണം പ്രതിരോധിച്ച് നിന്നില്ലേ, എന്തെല്ലാം സന്ദർഭങ്ങളെ, എന്തെല്ലാം സാഹചര്യങ്ങളെ, അവസരങ്ങളെ, അതിനെ മുഴുവനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടോ തൻ്റെ അഭിമാനത്തെക്കുറിച്ചുള്ള അഭിബോധം കൊണ്ടോ ലജ്ജ കൊണ്ടോ എന്തോ ആവട്ടെ തടഞ്ഞു നിർത്തി ഒരു വിവാഹം വരെ വിശുദ്ധയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത്രയും സാഹസികമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രചാരത്തെക്കുറിച്ചും ഇതിൻ്റെ വർധനവിനെക്കുറിച്ചും നാം ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല.
2: ഇതെത്രത്തോളം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിന് പിന്തുണ കിട്ടുന്നു എന്നതുകൂടി ഇതോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഒരു കുട്ടി അബദ്ധത്തിൽ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ട്, ഒരു ഹായ് മെസ്സേജ് കണ്ട്, അവർ തമ്മിൽ അവരുടെ എല്ലാ ന്യൂനതകളുടെ സ്വഭാവ വൈകല്യങ്ങളുടെ മേഖലകളും മാറ്റിവെച്ച് രണ്ടുപേരും ഏറ്റവും മാന്യമായി ഇടപെടുന്ന, യഥാർത്ഥ വ്യക്തിത്വം പുറത്തു കാണിക്കാതെ ഇടപെടുന്ന ആ ഇടപെടലിലൂടെ ഉണ്ടായ ബന്ധങ്ങൾ, അത് ഇവിടുത്തെ ക്ലബ്ബുകാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടെ ഇതൊരു ഹിഡൻ അജണ്ടയായി വിശേഷിച്ച് മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നവരുമൊക്കെ, കോടതിയും പോലീസുമൊക്കെ ഒരുപക്ഷെ നിയമത്തിൻ്റെ ചില ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതിന് പിന്തുണ കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ, മൗലവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ ആഴം പിന്നെയും വർദ്ധിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉത്തരം രൂപപ്പെടുത്തേണ്ട ഒരു മേഖലയുണ്ട്. ഇങ്ങനെ ഒരു കെണിയിൽ കുടുങ്ങിയ കുട്ടി, ഒരു ചതിയിൽപ്പെട്ട കുട്ടി, താൻ ചതിയിൽപ്പെട്ടതാണ് എന്ന് ഒരു കൗൺസിലറുടെ മുന്നിലടക്കം പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴും, അന്യമതസ്ഥനായ ഇന്ന ആളെ കൂടെ പോയപ്പോൾ ഇന്നതായിരുന്നു, സ്വന്തം മതസ്ഥനായ ഇന്ന കൂടെ പോയ കുട്ടിൻ്റെ അവസ്ഥ പിന്നീട് ഇന്നതായി, ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും ഇതിൽ അകപ്പെട്ട കുട്ടികൾ ഈയൊരു സ്വാധീനത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയാത്തതിൻ്റെ കുറേ അനുഭവങ്ങൾ ആരുസ്മോലിയുടെ തന്നെ ഒരുപാട് അനുഭവങ്ങളിലുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണ് തോന്നിയിട്ടുള്ളത്?
3: എന്താ പറയുക, രക്ഷിതാക്കളും ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഉത്തരമാണ് ശരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ സാധാരണ അഫയർ കേസുകളിലൊക്കെ വരുന്ന പെൺകുട്ടികൾ, എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല, എനിക്കത് ചിന്തിക്കാൻ പറ്റൂല, ഇനി ഒഴിവാക്കിയാൽ തന്നെ വേറൊരാൾ എനിക്ക് ഭർത്താവായി സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ എന്തായിരുന്നാലും ഞാനത് വിട്ടുപോവില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം, എന്താണ് അതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് സത്യത്തിൽ അഞ്ചും ആറും കൊല്ലം പ്രേമിച്ച ഒരു പെൺകുട്ടിക്ക് പോലും അറിയില്ല. ഇന്നലെ വന്നൊരു പെൺകുട്ടി 6 വർഷമായിട്ട് മാതാപിതാക്കൾ അറിയാതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 വർഷം കൊണ്ടും നമ്മുടെ ചോദ്യത്തിന് അവൾ ഉത്തരം പറയണില്ല. എന്താണ് ഇവനുള്ളൊരു പ്രത്യേകത? നീ പരിചയപ്പെട്ട ഒട്ടനവധി ചെറുപ്പക്കാരിൽ ഇവന് മാത്രമുള്ള, ഇവനെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ, ഇവനെ തന്നെ കിട്ടിയേ പറ്റൂ, ഇവനെ കിട്ടിയില്ലെങ്കിൽ ഞാനിത് ജീവിക്കില്ല എന്നൊക്കെ പറയാൻ മാത്രം ഇവൻ എന്താണ് പ്രത്യേകത? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആണ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഇതൊരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് എന്നെന്തുകൊണ്ടോ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത് വളരെ ഡേഞ്ചറാണ്. കാരണം ഒരു അന്യനായ ഒരു പുരുഷനോട് അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ലൈംഗികതയാണ് അല്ലെങ്കിൽ ഒരു പിന്നെ എതിർ സെക്സിനോടുള്ള ഒരു താല്പര്യമാണ് എന്നെ ഇതിലേക്ക് പിടിച്ചു വലിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സത്യത്തിൽ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അഫയറിലകപ്പെട്ട പെൺകുട്ടികളുടെ പരാജയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ നമ്മൾ വായിച്ചു തിരൂരിൽ കാമുകന് വേണ്ടി ഭർത്താവിനെ കഴുത്തറുത്ത് കൊന്നൊരു പെൺ സ്ത്രീയെക്കുറിച്ച് വായിച്ചു. നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെ നൂറുകണക്കിന് കൊലപാതകങ്ങൾ ചെയ്ത് മനസ്സ് കടുത്തു പോയതവളാണോ അവൾ? അല്ലല്ലോ. പക്ഷെ പിന്നെ അവൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? കാരണം അവൾ ആഗ്രഹിച്ച ഒരു ഓപ്പോസിറ്റ് സെക്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആണിലേക്ക് എത്തണമെന്നതാണ് അവിടുത്തെ കാര്യം. അതിലെന്താണുള്ളത്? അവൻ കൊടുക്കുന്ന ഔദാര്യങ്ങളാണോ, അവൻ കൊടുക്കുന്ന സഹായങ്ങളാണോ, ഇപ്പോഴുള്ള ഭർത്താവിനേക്കാളും അയാൾ എന്തെങ്കിലും ഭൗതിക വിഭവങ്ങൾ കൊടുക്കുന്നുള്ളതാണോ? ഒന്നും അല്ലല്ലോ. മക്കളോടൊപ്പം ജീവിക്കുന്ന ലീഗലായ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും വലുതെന്താ അവിടെ കിട്ടാനുള്ളത്? നോക്കു നിങ്ങൾ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെയും പിടിച്ചിട്ട് വന്നിരിക്കുന്നു പള്ളിമുറ്റത്ത്, ഇശാന നമസ്കാരത്തിൻ്റെ സമയത്ത്. എന്തിനാണ് വന്നത്? കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. തൊട്ടപ്പുറത്ത് കയ്യും കെട്ടി ഉമ്മ കരഞ്ഞ് നിൽക്കുമ്പോൾ, വാപ്പ കണ്ണു തുറച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ, ഈ വാപ്പൻ്റെ കൂടെ പോകണം എന്ന് ഞാൻ പറയണം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ പറയണം, ഒരു ഉസ്താദ് പറയണം. 19 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മ കരഞ്ഞു നിൽക്കുമ്പോൾ കാമുകന്റെ കൂടെ പോകാൻ ആ കുട്ടിയുടെ മനസ്സ് കടുത്തുപോയത് എങ്ങനെ ആ കുട്ടിക്ക് കഴിഞ്ഞു? അവിടെയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിലേക്കുള്ള ആകർഷണീയത. ഇപ്പൊ രണ്ടു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പിന്നിലുണ്ട്. ഒന്ന് എന്താണ്? തൻ്റെ വിഷമങ്ങളും വേദനകളും പറയാം. അത് പറയുന്നത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇവന് എന്നെ അറിയാം, എ ടു സെൻ എന്നെ മനസ്സിലാക്കിയ ആളാണ്, എന്നെ അറിഞ്ഞ ആളാന്ന് പറയാൻ കാരണം ഈ ഷെയറിങ്ങാണ്. ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, അതായത് ഒരു പുരുഷനോട്, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സമാധാനം കിട്ടും, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു പുരുഷന് സമാധാനം കിട്ടും. അതുകൊണ്ടാണ് ഈ തസ്കുനു ഇലേഖ എന്ന് പറഞ്ഞത്. ഭർത്താവിനോടും പിന്നെ ഭർത്താവിനോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഭാര്യയോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ അഫെയറിൽ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഴമായ ബന്ധമുണ്ടാകുന്നു. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെക്സാണ്. കാരണം ഈ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊന്നും എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഇത്തരം പൈങ്കിളി സംസാരങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ ഇവരിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ചാറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അവിഹിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പുരുഷനിലേക്ക് എത്താൻ വേണ്ടി ഒരു സ്ത്രീ എന്തും ചെയ്യും, ഒരു സ്ത്രീയിലേക്ക് എത്താൻ ഒരു പുരുഷൻ എന്തും ചെയ്യും. കാരണം അത്രയും അപകടകരമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രക്ഷിതാക്കളും മനസ്സിലാക്കണം, ഇത്തരം അഫയറിൽ കൂടുന്ന കുട്ടികൾ മനസ്സിലാക്കണം. എനിക്കെന്തുകൊണ്ടാണ് ഈ ഇഷ്ടം തോന്നുന്നത് എന്ന്, അവൻ പോയാൽ മരിക്കാൻ തോന്നുന്നതും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതും കൊല്ലാൻ തോന്നുന്നതും വിഷം കൊടുക്കാൻ തോന്നുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത്രയും ശക്തമാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആകർഷണീയത. അതിലാണ് ഞാൻ കുടുങ്ങിപ്പോയതെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് രക്ഷിതാവിനോട് നമ്മൾ പറയുകയാണെന്ത്, നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, ഒരു 2 ആഴ്ച കുട്ടിക്കൊരു സമയം കൊടുക്ക്, അവളത് മനസ്സിലാക്കി പിൻവാങ്ങാൻ. അയാൾക്ക് പിറ്റേന്ന് തന്നെ മറുപടി കിട്ടണം, അവൻ ഒഴിവാക്കിയോ അവൻ ഒഴിവാക്കിയില്ലേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതങ്ങനെ പെട്ടെന്നൊരു സെക്കൻഡിൽ വിടാൻ കുട്ടികൾക്ക് പറ്റൂല. അത് വിടാൻ ചില സമയങ്ങളും സന്ദർഭങ്ങളും അനുവദിച്ച് കൊടുക്കണമെന്നത് ഈ സ്നേഹത്തിൻ്റെ അവസ്ഥ രക്ഷിതാക്കന്മാർ മനസ്സിലാക്കുമ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കുടുങ്ങിപ്പോയാൽ മാരകമായ അപകടങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ ഫസാദുകൾ, അരിയൽ വ്യാപകമായ ഫസാദുകൾ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ആ ഫസാദ് എനിക്കും നിങ്ങൾക്കും നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. ഇത് വിവാഹേതര വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ഇത്തരം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ എവിടെ എത്തും, എന്തൊക്കെ ഉണ്ടാക്കും എന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്.
2: എന്തുകൊണ്ട് ഒന്നുമല്ലാത്ത ഒരു ചെറുപ്പക്കാരനിൽ ഒരു റിക്ഷാ ഡ്രൈവർ, അവളാണെങ്കിൽ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി, ഇവനാണെങ്കിൽ ഒരു റിക്ഷാ ഡ്രൈവർക്ക് തകരാറുണ്ടായിട്ടല്ല, അവളുടെ വിദ്യാഭ്യാസ കഴിവ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴോ കുടുംബപരമായി വെച്ച് നോക്കുമ്പോഴോ സൗന്ദര്യം മാച്ച് ചെയ്യുമ്പോഴോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത, ഒരു നിലക്കും പറ്റാത്ത, എടുക്കാൻ കൊള്ളാത്ത ഒരുത്തനെ ഒരു പെൺകുട്ടി എടുക്കുന്നതിൻ്റെ കാരണമാണ് ഇവിടെ വളരെ സിമ്പിളായി ആരുസ്മലി സൂചിപ്പിച്ചിട്ടുള്ളത്. അയാൾ ഒരാണാണ് എന്നതാണ് അതിൻ്റെ കാരണം. ഒരു ആണിനോട് തോന്നുന്ന അഭിനിവേശമാണ് അതിൻ്റെ കാരണം എന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോയാൽ വൻ അപകടങ്ങളാണ് ഉണ്ടാവുക. ഞാനൊരു വിഷയം വളരെ ക്ലിയറായി നമുക്ക് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു. ഇപ്പോൾ ആൺകുട്ടികളുടേതാണെങ്കിലും പെൺകുട്ടികളുടേതാണെങ്കിലും ചില രക്ഷിതാക്കളെങ്കിലും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ വെള്ളത്തിനോടോ ഭക്ഷണത്തിനോടോ ഒരു കുട്ടി ഒരു വ്യക്തിക്ക് തോന്നുന്ന ദാഹം പോലെ ശരീരത്തോടും ലൈംഗികതയോടും തോന്നുന്നൊരു ദാഹത്തിൻ്റെ ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളെയൊക്കെ ഈ കുട്ടി ഞാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കണം, എനിക്കെൻ്റെ പഠനം പൂർത്തിയാക്കണം എന്നൊക്കെ ചിന്തിച്ച് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഭാഗം. രണ്ട്, രക്ഷിതാക്കൾ തന്നെ അവൾ പഠിക്കട്ടെ, അവൻ പഠിക്കട്ടെ, അവന് എം ബി എ കൂടെ കഴിയട്ടെ, അവൻ്റെ കൂട്ടുകാരൻ എം ബി എ കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നൊരു ഘട്ടം. ഈ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇത്തരം സമീപനങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ടോ? മറ്റൊരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നതിൻ്റെ കാരണം എതിർ സെക്സാണ് എന്നത് മാത്രമാണെങ്കിൽ ആ മേഖല പരിഹരിക്കപ്പെടാനുള്ള ഇസ്ലാമിക പരിഹാരം വിവാഹമല്ലേ? അപ്പോൾ അതിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്?
3: ഇത് വളരെ ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടി എന്തേ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായിട്ട് അവർ വിവാഹം കഴിയുന്ന സമയം വരെയും ധാരാളം ആളുകളെ കണ്ടും പരിചയപ്പെട്ടിട്ടും ഒരാളോടും ഒരു താല്പര്യവും തോന്നാതെ ജീവിക്കണമെങ്കിൽ അതിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യും? ഈ ഒരു മനസ്സിൻ്റെ താല്പര്യവും ആഗ്രഹങ്ങളും തേട്ടങ്ങളും നിർവൃത്തികളും നിർവഹിക്കാൻ വിവാഹം തന്നെയാണ് പരിഹാരം. കാരണം വിവാഹം കൊണ്ട് കിട്ടുന്നൊരു ഗുണം, വിവാഹിതയായൊരു പെൺകുട്ടി കോളേജിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഫൈനൽ ഡി സിയിലെ കുട്ടികൾ പെൺകുട്ടികളെ വിളിക്കണ്ട, അത് വിളിക്കണ്ടെന്ന്. അവർക്ക് അവരിൽ ഒരു കുട്ടി മാത്രം ഇനി കല്യാണം കഴിയാൻ ബാക്കിയുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് അധ്യാപകൻ പറയുന്നൊരു കാര്യം. അതായത് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തൊരു ആൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ അറിയാം, അവൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. പിന്നെ എന്ത് ചെയ്യുന്നില്ല, അവളിലേക്ക് അഫയർ വരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കേണ്ട കാലം കഴിഞ്ഞ ഭർത്താവുണ്ട്. അവളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഷെയറിങ്ങുകളും നടത്താൻ ഭർത്താവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം എന്നത് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണ്. ഒരു പെൺകുട്ടിൻ്റെ രക്ഷിതാവിന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയപ്പോഴാച്ചാൽ, ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഈ ബേജാറ് മനസ്സിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ആ കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് വിവാഹം ഒരു പരിഹാരം തന്നെയാണ്. കണ്ണിനെയും കാതിനെയും ഒക്കെ സൂക്ഷിക്കാൻ, നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ എന്തു ചെയ്യുക, ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തിക്കുക. വൈകിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ 18-19 വയസ്സാകുമ്പോൾ അവർക്കൊരു അഫയറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കല്യാണം സിമ്പിളായി നടക്കും. എന്നാൽ നമ്മൾ 2 ലേറ്റ് ആക്കുമ്പോഴേക്കും ഇവരെന്തായിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു അഫയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ അവർ വിവാഹം വേണ്ടെന്ന് പറയുന്നത് ഡിഗ്രി കഴിയാനല്ല, അവൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ധാരാളം കണക്കിന് പെൺകുട്ടികൾ അങ്ങനെയുണ്ട്. നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവർ പറയും, എന്ത് എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട്, നടത്തണമെങ്കിൽ അത് നടത്തണമെന്ന് പറയും. അപ്പോൾ വൈകിപ്പിക്കുമ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ട്. വിവാഹം തീർച്ചയായും ഒരു പരിഹാരമാണ്. അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും സാഹചര്യങ്ങൾ, ഒരു ബാഅത്ത് സാഹചര്യങ്ങൾ അതിന് അനുകൂലമാണെങ്കിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്.
2: വിവാഹം എന്ന പരിഹാരത്തെ സ്വീകരിക്കുകയും അതോടൊപ്പം കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കാവുന്ന വിധമുള്ള ബോധവൽക്കരണങ്ങൾ, വിജ്ഞാനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്ന മേഖല വിസ്മരിച്ചുകൂടാ എന്നുകൂടി സന്ദർഭത്തിൽ ചേർത്തുവെക്കുന്നു. മദ്രസയിൽ ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ജയിച്ച് പോകുന്നതിൻ്റെ ഒരു പിന്നെ ആ ഒരു മതബോധം അല്ലെങ്കിൽ ആ ഒരു മതപരമായ അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് തുടർച്ചയായ ബോധവൽക്കരണങ്ങൾ, തിരിച്ചറിവുകൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ വിവാഹം അനിവാര്യമായും നടക്കണമെന്നും അത് സുരക്ഷിതത്വമാണ് എന്നും ഒക്കെ പറയുമ്പോൾ, ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു കേൾവിയുടെ കൂടെ ഉള്ള ചില രക്ഷിതാക്കളെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അവളൊരു അഫെയറിൽ പെട്ട് അത് ഏകദേശം നിർത്തി നിൽക്കുകയാണ്, അവൾ പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ വിവാഹത്തിന് സന്നദ്ധമല്ല എന്നാണ് പറയുന്നത്, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കാൻ കഴിയും? ഒരു അഫെയറിൽ പെട്ടു, അതിൽ നിന്ന് മോചിതയായി, അതല്ലെങ്കിൽ ഒരു അഫെയറിൻ്റെ വക്കത്താണ്, അവളാണെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറയുന്നു, അപ്പോൾ നിർബന്ധിച്ച് പിടിച്ച് കെട്ടിച്ചു കൊടുത്താൽ പിന്നീടത് പ്രശ്നങ്ങളാവുകയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരെങ്കിലും, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മളെ കേൾക്കുന്നു, അവരോട് നമുക്ക് എന്ത് പറയാൻ കഴിയും?
3: ഇതിൽ എൻ്റെ അറിവിൽ തന്നെ നിരവധി പെൺകുട്ടികൾ വീടുകളിൽ മാതാപിതാക്കളോട് പിണങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, റൂമിൽ വാതിലടച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ ബന്ധു വീടുകളിൽ പോയി പുനരധിവാസം സ്വീകരിച്ച ധാരാളം പെൺകുട്ടികളുണ്ട്. ഇവർക്കൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ബോധ്യപ്പെടുത്തി കൊടുക്കാതെ അഫയറുകളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ്. അതായത് അഫയറിൽ പെട്ടു പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് തന്നെ ബോധം വേണം. ഇപ്പോൾ സാധാരണ രക്ഷിതാക്കന്മാർ പറയുള്ളൂ മദ്രസ്സിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ഖുത്തുബൊക്കെ എല്ലാവരും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ അഫെയറിനെ കുറിച്ചും ഈ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള അപകടങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് വിവാഹത്തിന് മുമ്പായിരുന്നാലും നമ്മുടെ ഏത് സന്ദർഭത്തിലായിരുന്നാലും ആ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരെ പിന്തിരിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു അഫെയറുകൾ വന്നു കഴിഞ്ഞാൽ വിവാഹം ബുദ്ധിമുട്ടായി വരുന്നു, വിവാഹത്തിലേക്ക് എത്താൻ പ്രയാസമായി വരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. സത്യമാണ്, നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴേ അഫെയർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അഫെയറുകൾ പുറത്തു വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ യഥാർത്ഥത്തിൽ എന്താക്കണം രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടി ഇത് തെറ്റായി കാണില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടിനോട് പിടിച്ചടിച്ചു അല്ലെങ്കിൽ റൂമിലിട്ടു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു അഫെയറിൽ രക്ഷിതാക്കന്മാർ കാണിക്കുന്ന സ്വാഭാവികമായ എല്ലാ പ്രതികരണങ്ങളും റോങ്ങാണ്. ഒന്ന് കുട്ടിനെ അടിക്കുക. അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ. ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉമ്മനോട്, അതായത് നിങ്ങളെനിക്ക് 18 വർഷം കൊണ്ട് തന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം ഈ കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് ഇയാൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്നേഹക്കുറവ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരെ നമ്മൾ ഉപദേശിക്കും ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട സ്വാഭാവികമായ കാര്യമാണ്. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രശ്നം വരുമ്പോൾ അടിക്കും പീഡിപ്പിക്കും ചെയ്യുമ്പോൾ ഇവനിലേക്ക് അടുക്കും. ഏത് ഈ അഫെയറിലേക്കുള്ള വഴി നമ്മൾ എന്ത് ചെയ്യാണ് കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവനെ എന്ത് ചെയ്യും ഇവൾ അന്വേഷിച്ചും തേടിയും കൊണ്ടിരിക്കും. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് ഇത് പലരോടും പറയും. പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുടുംബങ്ങളിൽ മൊത്തം അറിഞ്ഞ് എല്ലാവരും വിളി ഉപദേശമാകുമ്പോൾ കഴിയുന്നതും എന്ത് ചെയ്യരുത് പാരൻസ് അല്ലാത്ത മറ്റൊരാളിലേക്ക് വളരെ ആലോചിച്ച് മാത്രമേ ഈ അഫെയറിൽ നമ്മൾ അറിയിക്കാൻ പറ്റുള്ളൂ. അറിയിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാല്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം എന്താണ് അമ്മാവന് ചെയ്യാനുള്ളത്, എന്താണ് എളാപ്പക്ക് ചെയ്യാനുള്ളത്, എന്താണ് മൂത്താപ്പക്ക് ചെയ്യാനുള്ളത്, അത് അവളുടെ അഭിമാനത്തെ ബാധിക്കും. അതുകൊണ്ട് അവളുടെ അഭിമാനത്തെ ബാധിക്കാതെ നമുക്കതിനെന്ത് ചെയ്യണം വളരെ സ്നേഹപൂർവ്വം സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പറ്റും. പിന്നെ ഒരു അഫെയർ ഉണ്ടായി പോയി എന്ന് വെച്ചിട്ട് ഒരു കല്യാണത്തിനൊന്നും ഒരു തടസ്സമല്ല. കാരണം അഫെയറുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന പെൺകുട്ടികൾ എത്രയോ കുട്ടികൾ വിവാഹത്തിലൊരു പ്രയാസമില്ലാതെ വിവാഹിതരായി സുന്ദരമായി ജീവിച്ചു പോകുന്നു. പക്ഷേ സാവകാശം വേണ്ടി വരും. മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി സമയവും സന്ദർഭവും കൊടുത്താൽ അവർ ശരിയായ രൂപത്തിലേക്ക് വരും എന്നാണ് മനസ്സിലാവുന്നത്.
2: അഫെയറിൽ അകപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ, ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് അടുക്കളയുടെ പരിസരത്ത് വീട്ടിലെ മറ്റൊരു റൂമിലിരുന്ന് കേൾക്കുന്ന അഫെയർ ബാധിതയായ ഒരു പെൺകുട്ടി, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ഇവിടെ ബഹുമാനനായ ആരിസ് മൗലവി നമ്മളടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടി അഫെയറിലാണി എന്നറിയുമ്പോൾ അവളൊരു രോഗിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവൾക്ക് ക്യാൻസറാണ് എന്നറിയുമ്പോൾ അവളെ നമ്മൾ അടിക്കാറില്ല, കൂടുതൽ അടുത്തിരുന്ന് സ്നേഹിക്കാറാണ്. നമ്മളോട് തുറന്നു പറയാനും നമ്മളുമായി കാര്യങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ ഉള്ളിലെ സ്നേഹം അവൾക്കു മുന്നിൽ തുറന്നിടാനും അവൾക്ക് സംസാരിക്കാനും ഇടപെടാനുമുള്ള അവസരം സൃഷ്ടിക്കാനും ഒക്കെ ചിലപ്പോൾ നമ്മുടെ അടുക്കള തിരക്കുകൾ, ചിലപ്പോൾ നമ്മുടെ ജോലി തിരക്കുകൾ ഒക്കെ കാരണമായപ്പോഴാണ് മറ്റൊരാളിലേക്ക് അവൾ പോയത്. അതുകൊണ്ട് അവൾ അഫെയറിൽ അകപ്പെട്ടതിൻ്റെ പ്രതിസ്ഥാനത്ത് നമ്മളുണ്ട്. അതുകൊണ്ട് അവളെ ഏറ്റവും സ്നേഹപൂർവ്വം സമീപിക്കണം എന്ന പോയിൻ്റ് വളരെ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിൽ വെക്കുക. അതോടൊപ്പം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്ന പോയിൻറ്റും ഇവിടെ ക്ലിയറായി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി എന്ന് തന്നെ പറയാൻ ചോദിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൗൺസിലേഴ്സിനെ പലപ്പോഴും കാണേണ്ടി വരാറുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോ സ്നേഹക്കൂട് മായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം മിക്കവാറും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരിസ് മൗലവിയാണ്, അദ്ദേഹത്തെ കിട്ടണമെന്നായിരിക്കും ആളുകളൊക്കെ പൊതുവേ പറയാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു ദിവസം തന്നെ 10, 20, 30 ആളുകൾ കാണാനും ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങൾ മൗലവി അനുഭവിക്കാറുണ്ട് എന്നുള്ളത് വളരെ വ്യക്തിപരമായി എനിക്കറിയാം. ഇങ്ങനെ വരുമ്പോൾ ഒരു കൗൺസിലറെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അല്ലെങ്കിൽ ഒരു നല്ല കൗൺസിലറെ അയാൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതല്ല, പാരൻസിനു തന്നെ ഒരു നല്ല കൗൺസിലറായി മാറുന്ന അവസരങ്ങളുണ്ടോ? ഇത് പാരൻസ് ഡീൽ ചെയ്താൽ തീരാത്ത ഈ വിഷയങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ അലയുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരെ നമുക്ക് ഏത് രീതിയിൽ ഗൈഡ് ചെയ്യാൻ കഴിയും?
3: ഈ കൗൺസിലർമാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു അഫെയറിലൂടെ വന്നൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന അവളുടെ കല്യാണം അയാള് സ്നേഹിച്ച ആളുമായി നടത്തി കൊടുക്കണം എന്നാണ് അവളുടെ ലക്ഷ്യവും അവളുടെ ആഗ്രഹവും അവളുടെ വാശിയും. ഇതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത്, ഒരു കൗൺസിലറെ സമീപിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിൻ്റെ മാനസികാവസ്ഥയാണ് പലരും അതിനെ പരിഗണിക്കുക. അവരതിൻ്റെ ദീനീ വശത്തെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്താ വെച്ചാൽ അവർ പറയാ, നിങ്ങളെന്ത് ചെയ്യുമോ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ആ പയ്യൻ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു ചെയ്തു കൊടുക്കൂ. കാരണം അവൾ അതിന് മാത്രം മാനസിക സമ്മർദ്ദത്തിലാണ്. ഒരു പക്ഷേ അത് വഴി പിരിച്ചു കഴിഞ്ഞാൽ അവൾ മാനസിക രോഗി വരെ ആവാം എന്ന ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ചില അങ്ങനത്തെ കൗൺസിലർമാരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ, പരിഹാരത്തിന് വേണ്ടി നമ്മൾ തന്നെ കൊണ്ടുപോയ കക്ഷി പറയുന്ന പരിഹാരം നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. കാരണം രണ്ടാമത്, ഈ കുട്ടിയെ നമ്മൾ കൺവീൻസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് വിവാഹം ചെയ്തു കൊടുക്കാൻ തടസ്സം എന്നതിന് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം അവളോട് പാരൻസ് പറയണം. അവരുടെ സ്റ്റാൻഡ് ആദ്യം എന്തായിരിക്കണം? ശക്തമായിരിക്കണം. ചെയ്യില്ലെന്നാണെങ്കിൽ ചെയ്യില്ലെന്നുള്ള ആ സ്റ്റാൻഡിൽ അവർ വ്യക്തമായും ശക്തമായും നിൽക്കണം. ഇപ്പോൾ ഞാൻ ഇതുവരെ കേട്ട കാര്യങ്ങളിലൊക്കെ എന്താ വെച്ചാൽ, രക്ഷിതാക്കന്മാർ പറയുന്ന ന്യായപ്രകാരം ആ കുട്ടിയെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രക്ഷിതാവ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ അവൾക്കൊരു കല്യാണം വന്നു നിൽക്കുന്നുണ്ട്, അവൻ എഞ്ചിനീയറാണ്, ഗൾഫിലാണ്, നല്ല സ്മാർട്ടാണ്, അവൻ്റെ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ അഫെയറായി വന്ന ആളെ പറഞ്ഞു, അയാളൊരു ജോലിയില്ലാത്ത ആളാണ്, വേറെ പഠിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പെൺകുട്ടീൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എന്ത് ചെയ്തു, കല്യാണം അന്വേഷിച്ച് വന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ എൻ്റെ അഫെയറും, എൻ്റെ അഫെയറായ വ്യക്തി കല്യാണം അന്വേഷിച്ച് വരുന്ന ആളുവാണെങ്കിൽ പാപ്പ ആർക്കാ ചെയ്തു കൊടുക്കുക? പാപ്പ എന്ത് ചെയ്യും? എൻ്റെ അഫെയർ മാരേജ് നടത്തും. അതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, വ്യക്തിയെ താരതമ്യം ചെയ്യുന്നത് മാത്രമാണ് വിവാഹത്തിന് തടസ്സമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയെ എനിക്ക് തന്നുകൂടാ? അയാൾക്കുണ്ടാകുന്ന കുറവുകൾ സഹിക്കേണ്ടവൾ ഞാനല്ലേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഉത്തരമില്ല. നമ്മൾ ഇന്നേ വരെ പറഞ്ഞു വന്ന കാര്യം എന്താണ്, അഫെയർ എന്നുള്ളതൊരു വിവാഹമാകുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചാൽ, ഇതൊരു അവിഹിത ബന്ധമാണ്, ഇത് വിവാഹത്തിലേക്കുള്ള ശരിയായ ഒരു വഴിയല്ല, അതിലുപരി ഈ വിവാഹപൂർവ്വ ബന്ധം വളരെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അത് വെറുതെ പറയണതല്ല, അത് വളരെ വസ്തുതാപരമായി തന്നെ രക്ഷാക്കൾക്ക് ബോധം വേണം. ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എൻ്റെ മകൾ എത്തിയാൽ അവളുടെ ഭാവി എന്തു ചെയ്യും? തടസ്സപ്പെടും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാണും പെണ്ണും തമ്മിലുള്ള ആകർഷണീയതയാണ് ഇവളുടെ ഈ വാശിക്ക് പിന്നിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അവൾക്കിഷ്ടപ്പെട്ടൊരു ആണിൻ്റെ അടുക്കൽ എത്താൻ ഉള്ള ആഗ്രഹം ആണായതുകൊണ്ട് അവിടെ പറഞ്ഞു, ഈ കാന്തും ഇരുമ്പും തമ്മിൽ ഇങ്ങനെ നിൽക്കും, അതിൻ്റെ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെങ്ങനെ അകറ്റി നിർത്താനുള്ള ബലപ്രയോഗം ഉണ്ടല്ലോ. ആ ബലപ്രയോഗത്തിന് നമുക്ക് മോചനം നേടാൻ എന്തേ ആവശ്യമുള്ളൂ? അത് വിട്ടാൽ മതി. വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തമ്മിൽ അടുത്ത് നിൽക്കും. അടുത്ത് നിന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതുപോലെ ഈ ആകർഷണീയതയുടെ കാലാവധി ഏത് വരെയുള്ളൂ? അവരൊന്നും ഒന്നു ചേരുന്ന വരെയുള്ളൂ. അപ്പം എങ്ങനെ കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെന്തില്ല? ഈ അഫെയറിൻ്റെ ഒരു മാനസികാവസ്ഥ പോയി, പിന്നെ വൈഫായി, ഭാര്യയായി, പിന്നെന്താ വെച്ചാൽ ഇവർക്ക് തന്നെ എന്ത് ചെയ്യും? വേറെ കുറേ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കും. അതിലുപരി ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികളുമായി അവിഹിത ബന്ധമുണ്ടാക്കുന്ന ആളുകൾ അപകടകാരികളാണ്. ഇപ്പം ഈ ഏറ്റവും അവസാനം ഞാൻ സംസാരിച്ച പെൺകുട്ടി അഫെയറായി സ്വീകരിച്ചിരിക്കുന്ന പയ്യൻ, ആ പയ്യനെ അവളുടെ ബ്രദറിൽ നിന്ന് തന്നെ അറിയാം. ഒരു ചെറുപ്പക്കാരിൽ എന്തെല്ലാം ഉണ്ടാവാമോ അതെല്ലാം അവനിലുണ്ട്. അപ്പം ഞാൻ അവളോട് ചോദിക്കുന്നത്, ഇവൻ നിന്നെ കല്യാണം കഴിച്ച് പിറ്റേന്ന് മുതൽ വേറെ പെണ്ണിന് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അവൾ മറുപടി, ഇവന് വേറെ ആളെ ഇനി ചാറ്റ് ചെയ്യൂല. അപ്പം ഞാൻ അന്വേഷിച്ചോക്കുമ്പോൾ ഇവന് ഇവളുടെ മുമ്പ് വേറൊരാളുണ്ട്. അപ്പോൾ അതൊരു ടെൻഡൻസിയാണ്. ഈ ടെൻഡൻസി ഉള്ള ആളുകളെത്തി എങ്ങനെ നമ്മുടെ മക്കളെ സുരക്ഷിതരാവും? ധാരാളം കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് കൺവിൻസ് ചെയ്ത പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം, നമ്മളത് ഡീൽ ചെയ്യണോടത്ത് നേരത്തെ പറഞ്ഞമാർ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് വളരെ ശക്തമായിരിക്കണം. അവരെ ബോധ്യപ്പെടുത്താവുന്നൊരു സ്റ്റാൻഡിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. വളരെ നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരു അഫെയറിനെ നമ്മൾ എന്ത് ചെയ്യുക, വേർപ്പെടുത്തുന്നത് ഒരിക്കലും ആ കുട്ടിക്ക് സുരക്ഷിതം നൽകൂല. കാരണം ഒന്ന് അവൾ മാനസികമായി തകരും, രണ്ടാമത്തെ മറ്റൊരു വിവാഹം ഇവനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൾക്ക് സാധ്യമല്ലാതെ വരും. പിന്നെ അവർ വേറിട്ടതിൻ്റെ കുറേ പ്രത്യാഘാതങ്ങൾ അതുമൂലം ഉണ്ടാകും. അതുകൊണ്ട് ബോധ്യപ്പെട്ട് എനിക്ക് അവനെ വേണ്ട, ധാരാളം പെൺകുട്ടികൾ അങ്ങനെ പറയും. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോകണം, അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്ത സമയത്താണ് ഉമ്മ അതിൽ ഇടപെടുന്നത്. പക്ഷെ അവൾക്ക് ബോധ്യപ്പെട്ടു, അവൾ തന്നെ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ വരില്ല. ഇപ്പോൾ ഇത് അതിൻ്റെ മുമ്പൊരു ദിവസം, ഇപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇതേപോലെ ഒരു കൗൺസിലിംഗ് നമ്മൾ നടത്തിയ ഒരു കേസിൽ വളരെ വാശി പിടിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവൾ എന്ത് ചെയ്തു, അവൻ്റെ പാരൻസിൻ്റെ മുന്നിൽ അവനെ ഇരുത്തിയിട്ട് അവൾ പറഞ്ഞു ഒരു കാരണവശാലും ഒരു കാലത്തും ഇവനിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല, എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയത് കാണാൻ പറ്റും. മാറും, നമ്മൾ വളരെ നല്ല ബോധ്യപ്പെടുത്തി കൊടുത്തി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് സ്നേഹത്തോടെ ഇടപെട്ടാൽ പിൻവാങ്ങിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഏത് തെറ്റൊന്നും പിൻവാങ്ങാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഈ തെറ്റൊന്നും പിൻവാങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.
2: അഫെയറിലകപ്പെട്ട കുട്ടികളോട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാൻഡ് നമുക്ക് വേണം എന്ന് ഇവിടെ അരസ്മലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം, ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന ഘട്ടം വന്നപ്പോൾ അവസാനം സ്റ്റേഷനിൽ എത്തിക്കുകയും എസ് ഐ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എസ് ഐ രക്ഷിതാവിനോട് ചോദിച്ചു ഇവള് പ്രസവിച്ചപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു അവളെ 2 കിലോ 700 ഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ നീ ഇപ്പോൾ എത്ര കിലോ ഉണ്ട്? ഞാൻ 31 കിലോ ഉണ്ട്. അപ്പം 2 700 ൽ നിന്ന് 31 കിലോയിലേക്ക് നീ വെറുതെ എത്തിയതല്ല, നിന്നെ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ അങ്ങനെ നോക്കി വളർത്തിയതാണ്. ഇനി നീ പറയ് നീ ആരുടെ കൂടെയാണ് പോകുന്നത്? അവസാനം അവള് അവൻ്റെ കൂടെ പോകാൻ തീരുമാനിക്കുകയും അവൻ്റെ കുടുംബം അങ്ങനത്തെ ഒരു നിലവാരമുള്ള കുടുംബമാണ് അവനെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിഷയത്തിൽ അവസാനം മഹല്ല് കമ്മിറ്റി ഇടപെട്ടപ്പോൾ മഹല്ല് കമ്മിറ്റി അത് ഒന്ന് ഹലാലാക്കി കൊടുക്കണം എന്ന ഒരു കമൻ്റാണ് പറയുന്നത്. എന്നാൽ ഈ വാപ്പ എനിക്കങ്ങനൊരു മോളില്ല, ഞാനത് ചെയ്യുകയില്ല, എൻ്റെ അവളെ താഴെ പിന്നെയും കുട്ടികളുണ്ട് എന്ന വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് അദ്ദേഹവും സ്വീകരിച്ചു. ഇത്തരം ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു പിതാവ് പ്രതികരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഒരു ക്ലിയർ സ്റ്റാൻഡാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
3: എന്നാൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തേക്ക് ഇത് എത്താൻ പാടില്ല, എത്തിയാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഇൻഷാല്ലാ മറുപടി പറയേണ്ട കാര്യമാണ്. പക്ഷേ എത്താൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത. കാരണം എത്താൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ധാരാളം ഘട്ടങ്ങളിലൂടെ മാത്രമേ ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 6 കൊല്ലമായിട്ടുള്ള അഫയർ ഇവരറിഞ്ഞിട്ട് 5 മാസം പോലും ആയിട്ടില്ല. 5.5 കൊല്ലം വീട്ടിലും കുടുംബത്തിലുമൊക്കെ വെച്ചിട്ടൊരു പെൺകുട്ടിക്ക് അങ്ങനെയൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ, ആ കുട്ടിയുമായുള്ള ഇടപഴകൽ ഇതൊക്കെ വളരെ സ്മൂത്തായി നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഏത് ചലനങ്ങളും ഉമ്മയറിയും, ഏത് ചലനങ്ങളും വാപ്പയറിയും. കാരണം അത്രയും അകലത്തിലും ബന്ധ കുറവിലുമാണ് ജീവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷനിലേക്കോ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഘട്ടത്തിലേക്കോ ഒക്കെ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇത് പരിഹരിക്കണം. ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഒരു കുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ബോധ്യപ്പെടുത്തണം. എനിക്കൊരു വളരെ മനസ്സിന് കുളിർമുള്ളൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ്, അഫയറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് മാത്രം സ്കൂളിൽ ഞാൻ എടുത്തു. ഞാൻ എടുത്തപ്പോൾ കഴിഞ്ഞൊരു അതൊരു ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്, ഒരു യൂണിഫോമിലൊരു പെൺകുട്ടി. അപ്പോൾ ഞാൻ ആ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, സാറെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്, എന്താണ്? അപ്പോൾ എൻ്റെ താത്തക്ക് എൻ്റെ ജ്യേഷ്ഠത്തിക്ക് എന്തുണ്ട്, ഒരു അഫയറുണ്ട്, വാപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവൾ ആ ഒരു ആ പയ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവളോടൊന്ന് സംസാരിച്ച് പരിഹരിക്കണം. അപ്പോൾ ഞാൻ അവളിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് നീ എൻ്റെ അടുത്ത് വന്നത്? പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് സാറെടുത്ത സമയത്ത് ഞാൻ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഞങ്ങൾ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ ഈത്തൻ്റെ കാര്യത്തിൽ, അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ശരിയാവും എന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളൊരു പെൺകുട്ടിക്ക് ബോധ്യപ്പെടുക മാത്രമല്ല, അത് തൻ്റെ ജ്യേഷ്ഠത്തിയെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കാൻ മാത്രം പെൺകുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പെൺകുട്ടിക്ക് ഇപ്പോൾ അഫയറില്ല, അവൾക്കിപ്പോൾ ക്ലാസ് കിട്ടിയപ്പോൾ എന്താണ് അഫയറുള്ള ജ്യേഷ്ഠത്തിയെ തിരുത്തണം എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾക്ക് ഉത്തരവാദിത്തമില്ലേ സുഹൃത്തുക്കളെ, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ, സമൂഹത്തിന് ഉത്തരവാദിത്തമില്ലേ, മറ്റ് നേതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നതിന് മുമ്പ് അതിനൊരു ബോധം നൽകുക. ഒന്നത്. രണ്ടാമത്തത്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരിലേക്കുള്ള ആക്സസ് മുടങ്ങരുത്. നമ്മൾ അവരായിട്ട് നല്ല നിലക്ക് നിന്ന് വർത്തമാനം പറയാനും നമ്മൾ വിളിച്ചോടത്തേക്ക് വരാനൊക്കെ ഉള്ള ഒരു ബന്ധം സ്മൂത്തായി നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകണം. അത് നിലനിർത്തി മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ ഇവളെല്ലാ കാര്യങ്ങളും ആലോചിക്കുന്ന ആരോടാണ്, ഇവളെ ചാടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളായിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ, ഇപ്പുറത്ത് നമ്മൾ ഇവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൾ മുഴുവൻ വിവരങ്ങളും ആർക്കാണ് കൊടുക്കുന്നത്, അയാൾക്ക് കൊടുക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഓരോ കരുക്കൾ നീക്കണം. നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ഒന്നിച്ചു ജീവിക്കാനുള്ള കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ പറയണത്, സ്റ്റേഷനിൽ എത്തി തന്നെ വിചാരിക്കാം, എത്തി തന്നെ വിചാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ അവൾ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾക്ക് തന്നെ തോന്നും എൻ്റെ തീരുമാനം അത്ര ശരിയായില്ല എന്നൊക്കെ തോന്നും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഒരു പ്രശ്നമല്ല, തിരിച്ചു വരാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കേണ്ടത്. ഇനി അതിനൊരു സാധ്യതകളും കാണുന്നില്ല എങ്കിൽ, സ്വാഭാവികമായും ഇസ്ലാമികമായി ഒരു വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ ഇവിടെ വെച്ച് പറയുമ്പോൾ അത് കുട്ടികൾക്കൊരു പ്രോത്സാഹനമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു നിലക്കും ഒരു കുട്ടിയെ തിരിച്ച് കിട്ടാത്ത സാഹചര്യം വരുന്ന സന്ദർഭത്തിൽ ഈ സമൂഹത്തിൽ എന്തുണ്ട, ഒരു മോശമുണ്ടാവാതിരിക്കാൻ ഭാവിയിൽ ആ കുട്ടിയെ എല്ലാ സമയത്തും എന്താണ് ഒരു ഇസ്ലാമെന്ന് സമ്പൂർണ്ണമായി വിട്ടുപോകുന്നൊരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കാൻ, ഇങ്ങനത്തിലൊക്കെ ഏറ്റവും അപകടം കുറഞ്ഞ അവസ്ഥ ഏതാണെന്ന് പണ്ഡിതന്മാരോടും വിവരമുള്ളവരോടും ചോദിച്ച് ആലോചിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്യണം, വൈകാരികമല്ലാത്തൊരു തീരുമാനം, ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വൈകാരികമായ മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നൊരു തീരുമാനമല്ല, പക്വവും ചിന്തയും ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അത്തരം ഒരു അനുകൂല തീരുമാനം വരുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കുമൊക്കെ ഇതേ റൂട്ട് കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിലും പിന്നീട് അത് നടത്തിക്കിട്ടും എന്ന ഒരു തത്വത്തിലേക്ക് എത്തുകയില്ലേ എന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക.
3: തീർച്ചയായും നമ്മളത് ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നടത്തിക്കൊടുക്കണം എന്നല്ല നമ്മൾ പറയണത്, മറിച്ച് ആ ഒരു സന്ദർഭത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കണം. തികച്ചും വൈകാരികമായി പോയാൽ ചിലപ്പോൾ അപകടങ്ങൾ നമ്മൾ വിചാരിച്ചതിലേറെ എന്തെയും സംഭവിക്കും. അവിടെയും ആലോചിച്ചും അന്വേഷിച്ചും സന്ദർഭങ്ങൾ പഠിച്ചും നമുക്കൊരു തീരുമാനം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ കണ്ടൊരു തീരുമാനം ഉണ്ടാക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന പല രക്ഷിതാക്കൾക്കും ആ തീരുമാനം ശരിയായില്ലെന്ന് പിന്നെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നിൽക്കുന്നൊരു സ്റ്റാൻഡ് എന്താണെന്ന് വിചാരിച്ചാൽ, തിരിച്ചു കൊണ്ടുവരുവാൻ ഏത് സ്റ്റേജിലും കഴിയുമെന്നാണ് നമ്മൾ പറയുക. ഏത് സ്റ്റേജിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ പിന്നെ മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ.
2: തീർച്ചയായും പ്രത്യാശയാണ് എന്നും എപ്പോഴും നമുക്ക് വേണ്ടത്. 5-5.5 കൊല്ലം നമ്മുടെ റൂമിൻ്റെ തൊട്ട് റൂമിൽ ഇരുന്ന് അവൾ മറ്റൊരു ഭാഗത്തിരിക്കുന്ന ആളോട് സംസാരിച്ചപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ആത്മപരിശോധനകൾക്ക് ഇപ്പോൾ സമയമായിട്ടുണ്ട്. മറ്റൊരാളുടെ അനുഭവം നമ്മുടെ അനുഭവമാകും മുമ്പ് തലയിണ കീഴിൽ അവളും ഒരു കുറിപ്പ് വെക്കരുതേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കൂടുതൽ ശക്തമായി സജീവമായി ഇടപെടാം. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്.
0: സ്നേഹക്കൂടിലായിരുന്നു പ്രണയച്ചുഴിയിലെ ജീവിതങ്ങൾ. ഈ കാലഘട്ടത്തിൽ, എക്കാലഘട്ടത്തിലും നമ്മുടെ സമൂഹം ചതിയിൽപ്പെട്ടു പോയ കാര്യങ്ങൾ അല്ലേ, അതിൽ ഒരു അനുഭവിച്ച സഹോദരിമാരുടെ, പ്രത്യേകിച്ചും സഹോദരിമാരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സുലാഹി എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: ഇനി നമ്മൾ പീസ് റേഡിയോയിൽ കേൾക്കുന്നത് അൽ ഉസൂൽ.
0: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: സൂറത്തുകളുടെ നാമങ്ങൾ അല്ലേ, സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ നാമങ്ങൾ
0: എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് ഇന്ന് സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ ബിലില്ലാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ സൂറത്തുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ആഗമാനം, സന്മാർഗം കാണിക്കുവാനും ദുർമാർഗം ഏതാണെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ്. 23 വർഷത്തിന് ഇടയിലായി അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സമയങ്ങളിലുമായി അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനിൽ 114 അധ്യായങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ 114 അധ്യായങ്ങളുടെയും പേരുകൾ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേരുകൾ, നാമകരണങ്ങൾ നൽകപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള സൂറത്തുകൾ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ട് തരം സൂറത്തുകളാണ്: മക്കിയായ സൂറത്തുകൾ, മദനിയായ സൂറത്തുകൾ. മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ മക്കിയെന്നും പ്രവാചകന്റെ ഹിജ്റാനന്തരം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മദനിയെന്നുമാണ് സാധാരണയായി നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെയുള്ള സൂറത്തുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ, ഒരു സൂറത്തിന് തന്നെ ചിലപ്പോൾ ഒന്നിലധികം പേരുകളുണ്ടാകാം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പേരുകൾ സൂറത്തുകൾക്ക് നൽകപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനോടനുബന്ധമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പഠനമാണ്. ആ പ്രമാണങ്ങളിൽ പ്രഥമമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കുറിച്ചുള്ള വിശദമായ പഠനത്തിലാണ് നമ്മളുള്ളത്. അതിലാണ് ഖുർആനിൻ്റെ കുറിച്ചും ആ ഖുർആനിൻ്റെ സൂറത്തുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ മൊത്തത്തിലുള്ള പേരുകൾ പരിശോധിച്ചാൽ അതിനെ നമ്മൾ മൂന്നായി നമുക്ക് ഭാഗിക്കാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ചില സൂറത്തുകളുടെ നാമങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലിസ്ഹാബി. നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓതണം, ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ഒരു ശുപാർശകനായി പരലോകത്ത് കടന്നു വരും. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അസ്ഹറവൈൻ അൽ ബഖറ വസൂറത്ത് ആൽ ഇംറാൻ. നിങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാനും ധാരാളമായി കൊണ്ടോതണം, അത് നിങ്ങൾ ഓതണം. ഫഇന്നഹുമാ തഅതിയാനി യൗമുൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാനി. ഒരു മേഘത്തണൽ പോലെ ഈ രണ്ട് സൂറത്തുകളും അന്ത്യനാളിൽ പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ ഹദീസിൽ സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇംറാൻ ഈ രണ്ട് സൂറത്തുകളുടെയും പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പേരുകൾ ഉണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖുർആൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അളീം. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യത്യസ്തമായ പേരുകൾ പ്രവാചകൻ പറഞ്ഞു, അത് ഉമ്മുൽ ഖുർആനാണ്, സബ്ഉൽ മസാനിയാണ്, അൽ ഖുർആനുൽ അളീമാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ സൂറത്തിൻ്റെ പേരുകളായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് ഒന്നാമത്തെ ഇനങ്ങൾ, അഥവാ ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ ഒരു ഇനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രഥമമായി ഖുർആൻ പഠിച്ചിട്ടുള്ള സഹാബിമാർ. ആ സഹാബിമാരിൽ നിന്ന് ചില സൂറത്തുകളുടെ പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖുൽതു ലിബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനോട് പറഞ്ഞു, സൂറത്തുൽ ഹശർ, സൂറത്തുൽ ഹശറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽ സൂറത്ത് ബനി നളീർ. നീ പറഞ്ഞോ ആ സൂറത്തിന് സൂറത്തു ബനി നളീർ എന്നു പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. അപ്പോൾ ബനു നളീർ ഗോത്രക്കാരുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവമാണ് ആ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്നുകൊണ്ട് തന്നെ നീ ബനു നളീർ സൂറത്തു ബനി നളീർ എന്നുകൂടി ആ സൂറത്തിന് പേര് പറഞ്ഞോ എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ഒരു രീതിയാണ്. സഹാബത്തിൽ നിന്ന് സൂറത്തുകളുടെ പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇനം, സഹാബിമാരല്ലാത്ത സലഫുകളിൽപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ തലമുറ തലമുറയായിക്കൊണ്ട് അങ്ങനെ പറയപ്പെട്ടു വന്നിട്ടുള്ള പേരുകളുണ്ടാകും. അതധികവും സൂറത്തുകളുടെ ആദ്യ ഭാഗത്തുള്ള പദങ്ങൾ വച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഉദാഹരണമായി സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊനിനെ കുറിച്ച് അറഅയ്ത അല്ലദി യുക്കദു ബിദ്ദീൻ ഫദാലിക അല്ലദി യദുഉ ലതീം എന്ന് തുടങ്ങിയ സൂറത്ത് അറഅയ്ത, അതുപോലെ തന്നെ ലം യക്കുനി, ഇത്തരം പേരുകൾ നബിയോ സഹാബത്തോ പഠിപ്പിച്ചതല്ല, പക്ഷെ സലഫുകളിൽ നിന്ന് ആ സൂറത്തുകൾക്ക് അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. അത് തലമുറ തലമുറയായിക്കൊണ്ട് അങ്ങനെയാണ് നമുക്ക് പകർന്ന് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വിശുദ്ധ ഖുർആനിലുള്ള സൂറത്തുകളുടെ നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, ചിലപ്പോൾ ഒരു സൂറത്തിനു തന്നെ ഒന്നിലധികം പേരുകൾ കണ്ടേക്കാം, അഥവാ ചില സൂറത്തുകൾക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടായേക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ലഭിച്ചതായിരിക്കാം, അല്ലാതെയും ഉണ്ടാകാം. ഉദാഹരണമായി സൂറത്തുൽ ഫാത്തിഹ അതിന് ഒന്നിലധികം പേരുകളുണ്ട്. സൂറത്തുൽ ബഖറ അതിന് ഒന്നിലധികം പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, സൂറത്തുൽ ബഖറയും ആലു ഇംറാനും ഒന്നിലധികം പേരുകൾ പ്രവാചകനിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ, അതിന് ആ പേരുകൾ ഒരു വെറുതെ നാമകരണം ചെയ്യപ്പെടുന്നതല്ല. എന്തെങ്കിലും ഒരു കാരണം ആ സൂറത്തിന് ആ പേര് ലഭിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ആ കാരണങ്ങൾ പലവിധമാണ്. ഒന്ന്, ആ വിഷയം അഥവാ ഖുർആനിൽ ആ സൂറത്തിന് പേര് നൽകപ്പെട്ട ആ വിഷയം ആ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ടാകും. ഉദാഹരണമായി സൂറത്തു തൗബ എടുക്കാം. സൂറത്തു തൗബ വിശ്വാസികളായ ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ പണിഷ്മെൻറ്റും അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതുമാണ് ആ സൂറത്തിൽ ഒരു പരാമർശം. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ സൂറത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ച ആ വിഷയത്തിലുള്ളതുകൊണ്ട് ആ സൂറത്തിന് സൂറത്തു തൗബ എന്ന് പേര് ലഭിച്ചു. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കഭാഗം, ആദ്യ ഭാഗത്തുള്ള ചില പരാമർശങ്ങൾ. ഉദാഹരണമായി സൂറത്തു സൽസല, അതിനൊന്നാമത്തെ ആയത്ത് തന്നെ ഇദാ സൽസലത്തിൽ അർദു സൽസലഹ, ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ സൂറത്തു തൗഹീദ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, അതിൻ്റെ പ്രഥമമായ ആയത്തിൽ തന്നെ ആ സൂറത്തിൻ്റെ പേരിന് അനുഗുണമായ രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ്, മുമ്പ് സൂചിപ്പിച്ചു ഒന്നിലധികം പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടാകും. ഉദാഹരണമായി സൂറത്തുൽ ബഖറ പോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, സബ്ഉൽ മഥാനി, ഖുർആനുൽ അദീം എന്ന ഒറ്റ പേരിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, ആ സൂറത്തുകൾ അതിൻ്റെ പേരുകൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാം. ഓരോ സൂറത്തുകൾക്കും വേറെ വേറെ പേരുകളാണ്. പേരുകൾ എന്ന് പറയുമ്പോൾ ആ പേരുകളിലൂടെയാണ് നമ്മൾ ആ സൂറത്തുകളെ തിരിച്ചറിയുന്നത്. ഏതു കാര്യവും അങ്ങനെ തന്നെയാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാമതായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് പേരുകളാണല്ലോ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, പേരുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയായി നമുക്കത് ബോധ്യപ്പെടും. ഈ വിഷയത്തിൽ മാത്രം അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകൾ, ആ പേരുകളുടെ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി മസാഇദുൻ നദ്ർ ലി ഇശ്റാഫി അലാ മഖാസിദി സുവർ എന്ന് പറയുന്ന ഇമാം അൽ ബഖാഇയുടെ ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ തഹരീർ വ തൻവീർ എന്ന് പറയുന്ന ലിത്താഹർ ബിൻ ആഷൂറിൻ്റെ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഓരോ സൂറത്തുകളുടെയും പേരുകൾ പ്രത്യേകമായി എടുത്ത് ചർച്ച ചെയ്യുകയും എത്ര പേരുകൾ ഓരോ സൂറത്തുകൾക്കുമുണ്ട് എന്ന് പ്രത്യേകമായിക്കൊണ്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഈ വിഷയത്തിലുള്ള ഒരു പുതിയ പഠനമാണ് അസ്മാഉ സൂവരിൽ ഖുർആൻ വഫലാഇലുഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പഠനം. അത് മുനീറ മുഹമ്മദ് നാസർ അദ്വൈസിരിയുടെ ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പഠനമാണ്. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പേരുകൾ ഖുർആനിൻ്റെ പേരുകൾ പോലെ തന്നെ ആ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകൾ ഒരുപാട് വ്യത്യസ്തമായ ചർച്ചകൾക്ക് ലോകത്ത് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഈ വിഷയമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില ഹദീസുകളിൽ, അത് ദുർബലമായ ചില ഹദീസുകൾ കാണാം, ലാ തഖൂലു സൂറത്തുൽ ബഖറ വലാക്കിൻ ഖൂലു അസ്സൂറ അല്ലത്തി യുദ്കറു ഫീഹ അൽ ബഖറ എന്ന് ഇമാം ബൈഹഖിയുടെ ഒരു റിവായത്ത് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ സൂറത്തുൽ ബഖറ എന്ന് പറയരുത്, ബഖറത്ത് പരാമർശിക്കപ്പെടുന്ന സൂറത്തുകൾ സൂറത്ത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക എന്ന് ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. പക്ഷേ അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂറത്തുൽ ബഖറ എന്ന് സ്വഹീഹായി അവിടുന്ന് പറഞ്ഞതായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ സനദ് പ്രബലമല്ലാത്തതുകൊണ്ട് ആ ഒരു വാദം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. സാന്ദർഭികമായി അതൊരു സൂചന നൽകി എന്ന് മാത്രം. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആലവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ.
0: അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ നാമങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം നമുക്ക് ഇതുവരെ പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
5: പീസ് റേഡിയോ സ്വരം, ത്യാഗപൂർണമായ പ്രവാചക ജീവിതത്തെ അടുത്തറിയുക. നബിചരിത്രത്തിൻ്റെ വചനാമൃതം പോലെ ചില വരികൾ. ത്വായിഫ് നഗരിതൻ, ആലാപനം ആൻഡോ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു നഹ്ലിലെ 84-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 84-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 81-ാമത്തെ ആയത്ത് മുതൽ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം മരണം വരെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൽ നിന്നും 84-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മുംബൈ ഐ എം ഇൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ജൂൺ 15 വരെ അപേക്ഷിക്കാം. മുംബൈ ഐ എം ഇൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ചുറ്റുപാടുകളിൽ നിന്നും പകർന്നു ലഭിക്കുന്ന പാഠങ്ങളെ ശ്രോതാക്കളുടെ മനോമുകുരങ്ങളിൽ എത്തിക്കുന്ന നുറുങ്ങുകളിൽ ഇന്ന് പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ 10 കാര്യങ്ങൾ. സമീർ മുണ്ടേരിയുടെ വിവർത്തനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുറഹീം മഞ്ചേരി.
1: അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ പ്രയാസമനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നു, പ്രയാസങ്ങൾ പരിഹരിക്കുന്നു. അവനെ സ്മരിക്കുന്നത് കൊണ്ടല്ലാതെ ഹൃദയങ്ങൾ ജീവസുറ്റതാവുകയില്ല. അവൻ്റെ അനുവാദമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. അവൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു പ്രയാസത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയില്ല. അവൻ എളുപ്പമാക്കിയാലല്ലാതെ ഒരു ആഗ്രഹവും സഫലമാവുകയില്ല. അവനെ അനുസരിക്കുന്നതിലൂടെയല്ലാതെ സൗഭാഗ്യം ലഭിക്കുകയില്ല. കൊറോണ എന്ന പേരിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധിയുടെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില ഉപദേശങ്ങളാണ് ഇവ. ഈ പരീക്ഷണം അള്ളാഹു എല്ലാവരിൽ നിന്നും എത്രയും പെട്ടെന്ന് നീക്കിക്കളയട്ടെ. ആമീൻ. 1. പരീക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് പറയേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമം സ്മരിക്കുന്നതോടെ ഭൂമിയിലും ആകാശത്തിലും യാതൊന്നും ഉപദ്രവിക്കുകയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പറഞ്ഞാൽ നേരം പുലരുന്നതുവരെ അവനെ ഒരു പരീക്ഷണവും ബാധിക്കുകയില്ല. ആരെങ്കിലും അത് പ്രഭാതത്തിൽ പറഞ്ഞാൽ വൈകുന്നേരം വരെ അവനെ ഒരു പരീക്ഷണവും ബാധിക്കുകയില്ല. അതായത്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. 2. യൂനസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അധികരിപ്പിക്കുക. അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സമയത്ത് നടത്തിയ ദുആയാണ് ഇത്. അള്ളാഹു പറഞ്ഞു, ദുന്നൂനിനെയും ഓർക്കുക. അദ്ദേഹം കുപിതനായി പോയിക്കളഞ്ഞ സന്ദർഭം. നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കമുണ്ടാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. നീ എത്ര പരിശുദ്ധൻ! തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു. അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു എന്ന ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതായത്, അവർ പ്രയാസത്തിലാകുമ്പോൾ നമ്മിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരീക്ഷണത്തിന്റെ സമയത്ത് അവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ ചെയ്ത ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഒരാൾക്കും അല്ലാഹു ഉത്തരം നൽകാതിരുന്നിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫവാഇദിൽ പറഞ്ഞു, തൗഹീദ് മുഖേനയാണ് ഇഹലോകത്തെ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രയാസത്തിന്റെ സമയത്തുള്ള ദുആ തൗഹീദ് കൊണ്ടായത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും തൗഹീദ് കൊണ്ട് അവന്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കാതിരിക്കുകയില്ല. 3. പരീക്ഷണക്കെടുതിയിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, പരീക്ഷണം, ദൗർഭാഗ്യം പിടികൂടൽ, മോശമായ വിധി, ശത്രുക്കൾ സന്തോഷിക്കൽ എന്നിവയിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുമായിരുന്നു. അല്ലാഹുവേ, പരീക്ഷണക്കെടുതിയിൽ നിന്നും, ദൗർഭാഗ്യക്കയത്തിൽ നിന്നും, വിധിയിലെ വിപത്തിൽ നിന്നും, എനിക്കേൽക്കുന്ന പ്രയാസത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. സ്വഹീഹുൽ ബുഖാരി. 4. വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴുള്ള പ്രാർത്ഥന പതിവാക്കുക എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് പറഞ്ഞാൽ അന്നേരം അയാളോട് പറയപ്പെടും, മറ്റുള്ളവരുടെ തിന്മയിൽ നിന്ന് നീ തടയപ്പെട്ടു, നീ സംരക്ഷിക്കപ്പെട്ടു, നീ സന്മാർഗം സിദ്ധിച്ചവനായി. പിശാജ് അവനിൽ നിന്ന് അകന്നു നിൽക്കും. എന്നിട്ട് മറ്റൊരു പിശാജിനോട് പറയും, നീ എങ്ങനെ ഒരാളിലേക്ക് കടന്നു ചെല്ലും? തീർച്ചയായും അയാൾ സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു, മറ്റുള്ളവരിൽ നിന്നുള്ള തിന്മ അയാൾക്ക് തടയപ്പെട്ടിരിക്കുന്നു, അയാൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. 5. പ്രഭാതത്തിലും പ്രദോഷത്തിലും സൗഖ്യത്തിന് വേണ്ടി തേടുക. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും തേടുന്നു. അല്ലാഹുവേ, എന്റെ ആദർശത്തിലും ഇഹലോക ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഞാൻ നിന്നോട് പാപമോചനവും സൗഖ്യവും തേടുന്നു. അല്ലാഹുവേ, നീ എന്റെ നഗ്നത മറക്കണമേ, എന്റെ ഭയപ്പാടുകൾക്ക് നിർഭയത്വമേകണമേ. അല്ലാഹുവേ, എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും മുകളിലൂടെയും പിണഞ്ഞേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് നീ എനിക്ക് സംരക്ഷണമേകണമേ. എന്റെ താഴ്ഭാഗത്തിലൂടെ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തപ്പെടുന്നതിൽ നിന്നും നിന്റെ മഹത്വത്തിൽ ഞാൻ അഭയം തേടുന്നു. 6.
2: ഐടി ജാലകം വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നിയന്ത്രിക്കാൻ വിഷയം അവതരിപ്പിക്കുന്നു സാലിഹ് ഇബ്രാഹിം.
3: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ഐ ടി ജാലകം പുതിയ ഒരു എപ്പിസോഡിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അടുത്തതായി നമ്മളെല്ലാവരും ഫോണിൽ, നിങ്ങളുടെ സ്വന്തം ഫോണിലാണ് റേഡിയോ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഫോൺ എടുത്ത് സെറ്റിങ്സിലെ കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ, 3rd ഓപ്ഷനായ നോട്ടിഫിക്കേഷൻ എടുക്കുക. മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളും വൈബ്രേഷൻ അതുപോലെയുള്ള പോപ്പപ്പ് നോട്ടിഫിക്കേഷനൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം, കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വ്യത്യസ്തം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ കളേഴ്സ് മാറ്റാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വ്യത്യസ്ത കളർ, 7 വ്യത്യസ്ത കളറുകളുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ലൈറ്റ്, ആ നോട്ടിഫിക്കേഷൻ വരുന്ന ലൈറ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ്, 3rd ഓപ്ഷൻ, ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത കളർ, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്ത കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ്. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ടോപ്പ് ഓഫ് ദി സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട്, നല്ല പ്രയോറിറ്റിയോട് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ്, നമ്മൾ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ഹൈ പ്രയോറിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ഓണാക്കിയാൽ മതി. ഇതുവരെ നമ്മൾ പേഴ്സണൽ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത്. ഇനി ഗ്രൂപ്പിൻ്റെ, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ നോട്ടിഫിക്കേഷൻ, പേഴ്സണൽ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ ഗ്രൂപ്പുകളുടെ നോട്ടിഫിക്കേഷൻസും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും പേഴ്സണൽ നോട്ടിഫിക്കേഷനുപരി ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഒത്തിരി ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ, നാട്ടിലെ ഗ്രൂപ്പുകൾ, കുടുംബത്തിലെ ഗ്രൂപ്പുകൾ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ, ഓഫീസ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ഗ്രൂപ്പ്സിൽ കയറി നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല, നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിലൂടെ വരുന്ന മെസ്സേജസിന് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടൊരു ടോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ടോണിൽ നിങ്ങളുടെ ഓഡിയോസ്, ഫയൽ മാനേജർ, മ്യൂസിക്, വ്യത്യസ്ത നമ്മുടെ ഫോണിലെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് അതിലുള്ളൊരു ഫയൽ ചൂസ് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2, നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ, നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് വൈബ്രേഷൻ വേണ്ട എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈബ്രേറ്റ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട്, ലോങ് ഒക്കെ ഉണ്ട്. ഷോർട്ട് ആണെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ, ലോങ് ആണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻസ് വാട്സപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പേഴ്സണൽ മെസ്സേജസിൽ നമ്മൾ നല്ല പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുന്നത് പോലെ ഗ്രൂപ്പിൻ്റെ നോട്ടിഫിക്കേഷന് മുൻഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. വാട്സപ്പിൽ 4th ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ 4th ഓപ്ഷനാണ് അത്. അതുപോലെ നമ്മുടെ വാട്സപ്പ് കോളുകൾ വരുമ്പോഴുള്ള ടോണ്, അതിൻ്റെ ടോണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ, പിന്നെ അല്ലെങ്കിൽ വിദേശത്ത് പ്രവാസികളൊക്കെ പലപ്പോഴും ഏറ്റവും കൂടുതൽ വാട്സപ്പും അതുപോലെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പലപ്പോഴും കോളുകൾ നാട്ടിലുള്ളവരായിട്ട് കോൾ ചെയ്യുന്നതൊക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഒരു കോള് വരുമ്പോൾ വാട്സപ്പിലെ കോള് നിങ്ങൾ ഫോൺ കയ്യിലില്ലെങ്കിലും അത് വാട്സപ്പ് കോളാണെന്ന് സ്പെഷ്യലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് റിംഗ് ടോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനത്തെ സംഗതികൾ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വൈബ്രേറ്റ് കോള്, വാട്സപ്പ് കോള് വരുമ്പോൾ അതിന് വൈബ്രേഷൻ വേണോ വേണ്ടേ ഓഫാക്കാനും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വൈബ്രേഷൻ, ലെങ്ത് ആയിട്ടുള്ള വൈബ്രേഷൻ, ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വിൻഡോൻ്റെ അകത്ത്, ഈ സെറ്റിങ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സെറ്റിങ്സിൻ്റെ അകത്ത് നാലാമത്തെ ഓപ്ഷനായ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ പലപ്പോഴും പലരും ബുദ്ധിമുട്ടുന്ന ഒരു കേസാണ്. വാട്സപ്പിലെ മെസ്സേജസ് കൊണ്ടും വാട്സപ്പിലെ ഫോട്ടോസും വാട്സപ്പിലെ വീഡിയോസും കാരണം ഫോൺ മെമ്മറി ഫുള്ളായി, ഹാങ്ങായി, എനിക്ക് ഒരു വാട്സപ്പ് ഓണാക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് മെസ്സേജുകളുടെ ഒരു ദൈർഘ്യം, അല്ലെങ്കിൽ തുരതുരാ മെസ്സേജുകൾ വന്ന് ഫോൺ ഹാങ് ആവുകയാണ് എന്നുള്ളത് പലരും കംപ്ലൈൻറ്റുകൾ പറയുന്നത് കേൾക്കാം. അതിൻ്റെ ഒരു നിയന്ത്രണം വാട്സപ്പ് നമ്മുടെ സ്റ്റോറേജിലെ, വാട്സപ്പ് മുഖേന വരുന്ന മെസ്സേജുകൾ കൊണ്ടുണ്ടാവുന്ന സ്റ്റോറേജ് പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ ഈ ഓപ്ഷൻ ത്രൂ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെറ്റിങ്സിൽ നാലാമത്തെ ഓപ്ഷനായ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഒന്ന് എല്ലാവരും, പിന്നെ നമ്മുടെ വാട്സപ്പ് ബൈ ഡീഫോൾട്ട് നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിലെ പിന്നെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ മീഡിയ ആൻഡ് ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് താഴെ മൂന്ന് കാറ്റഗറി ആയിട്ട് മൂന്ന് ഓപ്ഷൻസ് വീണ്ടും കാണാം. വൺ, യൂസിങ് മൊബൈൽ ഡാറ്റ. നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വേറൊരു വിൻഡോ വരും. അതിൽ കാണിക്കുന്നുണ്ടാവും ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. പലപ്പോഴും നിങ്ങൾക്ക് ബൈ ഡീഫോൾട്ട് ഇതിൽ ഫോട്ടോസ്, ഓഡിയോ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഓണാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വാട്സപ്പിൽ എത്രത്തോളം ഗ്രൂപ്പുകളുണ്ടോ, എത്രത്തോളം പിന്നെ വ്യത്യസ്ത കോണ്ടാക്ട്സുകളുണ്ടോ, ആ കോണ്ടാക്ട്സിൽ നിന്നൊക്കെ അയച്ച് അതുവരെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓഫ്ലൈൻ ആയ ആ സമയത്ത് അയച്ച മെസ്സേജുകൾ മൊത്തം ഒറ്റയടിക്ക് നമ്മൾ ആ ഡാറ്റ ഓണാക്കുന്നതോടു കൂടിയിട്ട് വാട്സപ്പ് നമ്മുടെ ആ ഫോട്ടോസും ഓഡിയോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതേ ടിക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ നിങ്ങളുടെ ഫോണ് ഹാങ് ആവുന്ന ഇഷ്യൂസും മെമ്മറി ഫുള്ളാകുന്ന ഇഷ്യൂസൊക്കെ കുറക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ലവണ്ണം സഹായിക്കും. അപ്പോൾ ഈ ടിക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ ടിക്കുകൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ടിക്ക് എന്ത് ചെയ്യും, പോകും. പച്ചയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടിക്ക് ഓണാണ്. പച്ച പോയി ആ ബോക്സിൽ ഒന്നുമില്ല, കാലിയാണെന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ചെയ്യേണ്ടത്. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ മിക്കവാറും ബൈ ഡീഫോൾട്ട് എല്ലാം ടിക്കായിട്ടായിരിക്കും കാണുക. എല്ലാം എന്ത് ചെയ്യുക, അൺടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തോടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അൺടിക്കാവും. അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴാണ് അത് സേവ് ആവുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വെൻ റോമിങ്. നമ്മൾ റോമിങ്ങിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളതാണ്. അതും ആ എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് അൺടിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്സപ്പിലെ മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനായി. ജസാകല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഐ ടി ജാലകം. അവതരിപ്പിച്ചത് സാലിഹ് ഇബ്രാഹിം. വിഷയം വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ നിയന്ത്രിക്കാൻ.

0: എന്താണ് ഇന്നത്തെ പിന്നെ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള ഒരു കാര്യം?
1: ഇന്ന് അൽ ഇജാബ ലൈവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫീച്ചർ പരിചയപ്പെടുന്നത്. ലൈവ് അൽ ഇജാബ.
0: ഓക്കെ,
1: ലൈവ് അൽ ഇജാബ നടക്കുന്നത് ശനിയാഴ്ചയാണ്.
0: ശനിയാഴ്ച ഏത് സമയത്താ?
1: സാധാരണ ചില മഗ്രിബിനനുസരിച്ച് മാറാറുണ്ടെങ്കിലും ഇപ്പൊ കുറച്ചായിട്ട് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ്. ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ, ഇന്നിപ്പോ 2-3 ശ്രോതാക്കൾ സംശയം ചോദിച്ചല്ലോ, അപ്പൊ എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതു കാലം. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട ചോദ്യമാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഇങ്ങനെ വിളിക്കുക. മറ്റത് പെട്ടെന്ന് കിട്ടാനൊന്നുമില്ല. നമ്മൾ ശ്രോതാക്കളെ പറയാറുണ്ട്, കിട്ടലുണ്ട്, ഇവിടുന്ന് വിളിച്ച് പറയാറുണ്ട് നിങ്ങളെ പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് ഇന്ന ദിവസം വരുന്നു.
0: അതെ,
1: ഇപ്പൊ ലൈവിന് പുറമെ നമ്മൾ ലൈവുകൾ വേറെ ഉണ്ട്, പക്ഷെ ആ സമയത്ത് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ എഴുതിയ ചോദ്യങ്ങൾ ലൈവായി വായിക്കും. അപ്പോൾ ഫൈസൽ മൗലവി, ഷബീബ് സൊലാഹി, അതേപോലെ തന്നെ ഹംസ ജമാലി, ഹംസ മദീനി, ഷമീർ മദീനി, പി എൻ അബ്ദുറഹ്മാൻ, അബ്ദുള്ള അബ്ദുൽ ജബ്ബാർ മദീനി, പിന്നെ ഫൈസൽ മദീനി, സ്വാദിഖ് മദീനി. ഞാൻ എണ്ണിയപ്പോൾ 9 ആൾക്കാർ, മാഷാല്ല, ഈ 9 ആൾക്കാർ, ഇതിൻ്റെ കൂടെ ഒരാളും കൂടി 10, ഉമർ ഫൈസി, 10 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലിജാബ ലൈവിന് വേണ്ടിയിട്ട് ഇടതടപെട്ട് വരുന്നുണ്ട്. ദിവസത്തിൽ, ആഴ്ചയിൽ ചിലപ്പോൾ 5 ദിവസം ലൈവ് അടക്കുന്ന ദിവസങ്ങളുണ്ട്, 5 ദിവസം. അപ്പോൾ അതിൽ ഒരു ലൈവാണ് മെയിനായിട്ട് ശ്രോതാക്കൾക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുക. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അതെന്താണ്? ശനിയാഴ്ച
0: 7-8 ഈ ലൈവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താച്ചാലേ, ചില ആളുകൾക്ക് ചില സംശയങ്ങൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടാവും. അപ്പം അവർക്ക് അവരെ മനസ്സിൽ ഇങ്ങനെ ഒരു തളം കെട്ടി നിൽക്കുന്നതിൽ പ്രയാസമായി നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്ത് പോകാൻ ലൈവ് സഹായിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, പണ്ടൊക്കെയും നമ്മൾ പണ്ഡിതന്മാരുടെ ത്യാഗങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. മാസങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു അറിവ് തേടി പോവാണ്. ഇന്ന് അറിവ് തേടാൻ ഫോണെടുത്ത് നിന്ന് നിൽക്കിയാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ അറിവ് ലഭിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൽ എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുള്ളതാണ്.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: ഇപ്പോൾ കേൾക്കുന്നു ജീവിത പാഠങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആരാധനകളും വിശ്വാസ കർമ്മ സ്വഭാവ കാര്യങ്ങളുമെല്ലാം സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. വിശുദ്ധ റമദാൻ വിട പറയുന്ന സന്ദർഭത്തിൽ ഇസ്ലാം നിർബന്ധമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദാക്കിയ ഒന്നാണ് സകാത്തുൽ ഫിത്ർ എന്നത്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നാം തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ അത് മറന്നു പോവാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതൻ, തർജുമാൻ അൽ ഖുർആൻ, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ര് തുഹ്റത ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി വതുഅമത ലിൽ മസാകിൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദാക്കിയതാണ്, നിർബന്ധമാക്കിയതാണ് സകാത്തുൽ ഫിത്ര് സകാത്ത് എന്നത്. എന്തിനു വേണ്ടി? തുഹ്റത ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് നോമ്പുകാരന് അവൻ്റെ നോമ്പിൽ വന്ന വീഴ്ചകൾ, അതിൽ വന്ന ഫോൾട്ടുകൾക്ക് അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നോളം, ശുദ്ധി എന്നോളം. ഒത്തുഴമത്തൻ ലീൽ മസാക്കിൻ, പാവങ്ങളായ ആളുകൾക്കുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലക്കും സകാത്തുൽ ഫിത്ര് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും, എല്ലാ വിശ്വാസികളും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. സ്വഅ മിൻ തംരിൻ ഔ സ്വഅ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വദ്ദകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. ഒരു സ്വഅ ആണ് പ്രധാനപ്പെട്ട നാട്ടിലെ ഭക്ഷ്യവിഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തമ്പ്ര, ഈത്തപ്പഴം, അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ്, പിന്നെ ബാർലി, ഇങ്ങനെയൊക്കെയുള്ളത് സ്വതന്ത്രരായവർക്ക്, അടിമകൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ചെറിയവർക്ക്, വലിയവർക്ക്, മുസ്ലിമുകളിൽപ്പെട്ട എല്ലാ ഈ പറയപ്പെട്ട എല്ലാ ആളുകൾക്കും അത് നിർബന്ധമാക്കി. വഅമറബിഹ അൻ തുഅദ്ദ ഖബല ഖുറൂജിൻ നാസീല സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു സകാത്തുൽ ഫിത്ർ നൽകാൻ. ജനങ്ങളെല്ലാം ആളുകൾ നമസ്കാരത്തിന് വേണ്ടി, ഈദ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നിർവഹിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ വിശ്വാസികൾ അവർ അനുഷ്ഠിക്കുന്ന നോമ്പിൽ വന്ന വീഴ്ചകൾക്കുള്ളൊരു പരിഹാരം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അത് നൽകാൻ. തൻ്റെ കീഴിലുള്ള, താൻ ചെലവിന് കൊടുക്കുന്നവരായ തൻ്റെ അണ്ടറിലുള്ള എല്ലാവർക്കും പിന്നെ അത് ബാധകമാണ്, അവർക്കെല്ലാം അത് നൽകേണ്ടതുണ്ട് എന്ന്. അത് പൈസയായിക്കൊണ്ടല്ല കൊടുക്കേണ്ടത്, നാട്ടിലെ പ്രധാന ഭക്ഷ്യവിഭവമാണ് അത് നൽകേണ്ടത്. കാരണം അതൊരു ഇബാദത്താണ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ അപ്രകാരമാണതിനെ നമുക്ക് അറിയിച്ചു തന്നത്. പല നാടുകളിലും അത് പൈസയായിക്കൊണ്ട് കൊടുക്കാറുണ്ട്. അവർക്കതിൻ്റെ ഭക്ഷ്യവിഭവം വേണ്ടതില്ല, പൈസ മതി. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, ലൈസല്ലമ്രുവിൽ മസാക്കിൻ, അത് ഈ പാവങ്ങളുടെ കാര്യമല്ല. ഹാദിഹി ഇബാദത്തുൻ, ഇതൊരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്താണ്. തുംഫദു കമാ ജാഅത്ത് അനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെയാണ് ചെയ്യേണ്ടത്. വല്ലദീ ലാ യുരീദു ത്വഅം ഹാദാ ലൈസ ബി മുഹ്താജ്, ഒരു ഭക്ഷണം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ആതിഹിലിൽ മുഹ്താജ് അല്ലാതെ യുരീദു ത്വഅം, ഭക്ഷണം ഉദ്ദേശിക്കുന്ന ആളുകൾക്കത് കൊടുക്കുക, അതാണ്. അങ്ങനെയാണത് ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ അതിൻ്റെ പൈസ കൊടുക്കുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ളത്. പണ്ഡിതന്മാരെല്ലാം അപ്രകാരമാണ് അതിനെ അറിയിച്ചു തന്നിട്ടുള്ളത്. ഇബ്നു ഹസം റഹിമഹുള്ള പറയുന്നു, ലാ തുജ്സി ഉഖീമത്തൽ അസ്ലൻ, ഒരിക്കലും തന്നെ അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളത് ശരിയാവുകയില്ല. എന്നതാല ഖൈറമ ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കിയതല്ലാത്തത് നൽകാൻ പാടില്ല. വൽഖീമത്തു ഫീ ഹുഖൂഖിൻ നാസി ലാ തജൂസു ഇല്ലാ ബിതറാദി മിൻഹും, അത് ജനങ്ങളുടെ ഹക്കുകളിൽ പെട്ടതാണ് അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളത്, അതല്ല വേണ്ടത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, ലാ യുഅത്ത ഖീമത്തുഹു, ആ ഫിത്ർ സക്കാത്തിൻ്റെ പൈസയല്ല കൊടുക്കേണ്ടത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് പറയപ്പെട്ടു, ആളുകൾ ഇങ്ങനെ പറയുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖാന യഖുദുൽ ഖീമ, ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിൻ്റെ പൈസ എടുക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇമാമ സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ള പറയുന്നത്, യദാവുന ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂലുന ഖാല ഫുലാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ ഒഴിവാക്കിയിട്ട് ഇന്ന ആൾ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസിൽ അപ്രകാരമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ, അള്ളാഹ് പറയുന്നു, വാതി അത്വി അല്ലാഹു വാതിഉർ റസൂൽ, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണമെന്ന്. പിന്നെ ഖൗമുൻ യറുദ്ദൂന സുനൻ, ആളുകൾ സുന്നത്തുകളെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് ഖാല ഫുലാൻ വഖാല ഫുലാൻ, ഇന്ന ആൾ പറഞ്ഞു ഇന്ന ആൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്, അത് ശരിയല്ല. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള പറയുന്നത്, അല്ലദീന യഖൂലൂന ബി ജവാസി ഇഖ്റാജി സദഖത്തുൽ ഫിത്ർ നുഖൂദൻ ഹും മുഖ്തിഊന ലിഅന്നഹും യുഖാലിഫൂന അന്നസ്, ഇങ്ങനെ സകാത്തുൽ ഫിത്ർ സദഖത്തുൽ ഫിത്ർ അത് അതിൻ്റെ പൈസ കൊടുക്കുക എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അവർ പ്രമാണങ്ങൾക്ക് എതിരാണ് അവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കിയതും, അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസദഖത്തുൽ ഫിത്രി അനി സഗീരി വൽ കബീരി വൽ ഹുർരി വൽ അബ്ദി മിമ്മൻ തുമബ്ബിനൂന, അതെ, ചെറിയവർക്കും വലിയവർക്കും അടിമകൾക്കും സ്വതന്ത്രരുമെല്ലാം തൻ്റെ അണ്ടറിലുള്ളതായ എല്ലാവർക്കും ആ സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി എന്നാണ്. അത് ജനങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് പൈസ കൊടുക്കുകയല്ല വേണ്ടത്, നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവമാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കതിൽ കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മുള്ള അദ്ദേഹം പറയുന്നു, ലാ തജ്സിയുൽ ഖീമ ഫീ സകാത്തുൽ ഫിത്ർ. ഇമാം നവവി റഹ്മുള്ളയും പറയുന്നു, വലം യജ്സി ആമത്തുൽ ഫുഖഹ ഇഖ്റാജുൽ ഖീമ, അത് പാടുള്ളതല്ല അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളത്. ഫുഖഹാക്കളൊക്കെ തന്നെയും അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇമാം മാലിക് റഹ്മുള്ള പറയുന്നു, വലാ യുജ്സി വ യജ്അല അർറജുലു മക്കാന സകാത്തുൽ ഫിത്ർ അർളൻ മിനൽ ഉറൂദ് ഖീമത്ത്, എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, അതൊന്നും വില കൊടുക്കുക എന്നൊന്നും. വലൈസ കദാലി കമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമല്ല കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. വക്കീഅ് ബിൻ ജറാഹ് റഹിമഹുള്ള സകാത്തുൽ ഫിത്റിൻ്റെ വിഷയത്തിൽ പറയുന്നത്, സകാത്തുൽ ഫിത്രിൽ ഷഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ സകാത്തുൽ ഫിത്ർ സജദത്തി സഹ്വിൽ സ്വലാത്ത്, നിസ്കാരത്തിൽ ആ മറവിയുടെ സുജൂദ് പോലെയാണ്. തജ്ബൂറു നുഖ്സാന സൗമി കമാ യജ്ബൂറു സുജൂദു നുഖ്സാന സ്വലാ, അതെ, നോമ്പിൽ വന്ന ആ കുറവുകൾക്ക് വീഴ്ചകൾക്കുള്ളൊരു പരിഹാരം എന്നുള്ള നിരക്ക്. നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നാൽ സഹവിൻ്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടുമല്ലോ, ആ നിലക്കാണതുള്ളത് എന്ന്. അപ്പം അതുകൊണ്ട് ഈ പൈസ കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഉലമാക്കളൊക്കെ തന്നെയും അത് ഇജ്തിഹാദ് ആണ്. ആ ഇജ്തിഹാദ് നസ്സിനെതിരായി വന്നാൽ അവിടെ നമ്മളത് പരിഗണിക്കേണ്ടതില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ സക്കാത്തുൽ ഫിത്ർ എന്തിനാണത് കൊടുക്കുന്നത്? അല്ലാമ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു, ഇളഹാറു ശുക്രി നിഅമത്തില്ലാ അലൽ അബ്ദി ബിൽ ഫിത്റി മിൻ റമദാൻ വഇക്മാലിഹി. റമദാൻ മാസത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ, ആ നിഅമത്തുകൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു, നോമ്പെടുക്കാൻ സാധിച്ചു, അതിലൊക്കെയുള്ള ആ ഒരു ശുക്ർ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. മറ്റൊന്ന്, സക്കാത്തുൽ ഫിത്ർ ലാ തുദ്ഫു അനിൽ ഹംലു ഫിൽ ബത്തൻ. ഗർഭിണികളായ വയറ്റിലുള്ള കുട്ടിക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതില്ല. അലാ സബീലിൽ വുജൂബ്, നിർബന്ധമാവുന്നില്ല അവർക്ക്. വൈനമാ തുദ്ഫു അലാ സബീലിൽ ഇസ്തിഹ്ബാബ്, എന്നാലൊരു നല്ല കാര്യം എന്നുള്ള നിലക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, എന്നാൽ നിർബന്ധമാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ശക്തമായി കൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ ഒന്ന് അത് തന്നെയാണ്, ലാ യജൂസു ഇഖ്റാജുൽ ഖീമ ഫീ ഖൗലി അക്സരി അഹ്ലിൽ. മെജോറിറ്റി, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അതിൻ്റെ വില കൊടുക്കുക, പൈസ കൊടുക്കുക എന്നുള്ളതല്ല. ലിഖൗനിഹ ഖിലാഫു മാ നസ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും ചെയ്തതിന് എതിരായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്നുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയവർക്കും കുട്ടികൾക്കും എല്ലാം സവാവും ഖാന സ്വായിമൻ ഔസ് ലം യസുഫ്, നോമ്പെടുത്താലും എടുത്തിട്ടില്ലെങ്കിലും, കമാലൗ ഖാന മുസാഫിറം ലം യസുഫ്, ചിലപ്പോൾ യാത്രക്കാരനാവും നോമ്പ് പിടിച്ചിട്ടുണ്ടാവുകയില്ല, ഫഇന്ന സദഖത്തൽ ഫിത്ർ തൽസിമുഹു, സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാവും എന്നുള്ളതാണ്. ഇമാം ബഗ്‌വി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, യജിബു ഇഖ്റാജ് സദഖത്തൽ ഫിത്രി മിൻ ഗാലിബി ഖൗത്തി അഹ്ലിൽ ബലദ് വലാ യജൂസ് ഇഖ്റാജുൽ ഖൈമ. നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവമാണ് നൽകേണ്ടത്, പൈസയല്ല പണമല്ല കൊടുക്കേണ്ടത് എന്ന് പിന്നെ പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ലാ യജൂസു ഇഖ്റാജ സക്കാത്തുൽ ഫിത്ർ ഫീ അവ്വൽ ശഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ ആദ്യത്തിൽ കൊടുക്കാൻ പാടില്ല. വൈനമാ യകൂനു ഇഖ്റാജുഹ ഖബ്ല അൽഈദി ബി യൗമിൻ ഔ യൗമൈൻ, പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. ലിയന്നഹ, കാരണം അത് സക്കാത്തുൽ ഫിത്റാണ്. വൽ ഫിത്റു ലാ യകൂനു ഇല്ലാ ഫീ ആഖിരി ശഹ്, മാസത്തിൻ്റെ അവസാനത്തിലല്ലാതെ ഈ ഫിത്ർ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പൈസ കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ അത് ബാത്തിലാണ്, സുന്നത്തിനെതിരാണ്. ദിനാറും ദിർഹമുകളും പൈസയും ഒന്നും അല്ല കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാ റാഷിദുകളുടെ കാലത്തും ഒക്കെ ഈ ഒരു പാവങ്ങളും ഇങ്ങനെയുള്ള ആവശ്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ശറഅഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യുത്അഇമുഹു അന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅആക്കിയത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. വഹാദ ഫീഹി ശഈറത്തുൽ ഇസ്ലാമി, അതെ, ഇതാണ് ഇസ്ലാമിൻ്റെ ആ ഒരു പിന്നെ അടയാളം. ഇഖ്റാജുൻ നുഖൂദ് ലൈസ ഫീഹി ഹാദിഹി ദാഹിറ, ഈ പൈസ കൊടുക്കുക എന്നുള്ളതിൽ ഇതില്ല. വഹാദിഹി ശഈറ ഫയംബഗി അൻ നുഖ്രിജഹ കമാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്ന് നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു സ്വാഴ് സ്വാമിൻ ബുരി അവി തമ്രി അവൽ അറുസ് വൻ അഹ്ബിഹാമിൻ കൂച്ചിൽ ബലദ് ലി ഷഖ്സിൽ വാഹിദ്, ഒരാൾക്ക് ഒരു സ്വാഴ് എന്നാണ്. നാട്ടിലെ പ്രധാനപ്പെട്ട പക്ഷി അരിയാവാം, ഈത്തപ്പഴാവാം, അല്ലെങ്കിൽ ഗോതമ്പാവാം, എങ്ങനെ. ദക്കറന ഉൻസ സഗീറന കബീറ വല ഹറജ ഫി ഇഖ്റാജി സിയാദത്തി ഫി സകാത്തിൽ ഫിത്ർ കമ ഫഅലത് ബിനിയത്തി സദഖ വലൗലം തുഖ്ബിർ ബിഹൽ ഫഖീർ. അതിനിപ്പോൾ പിന്നെ ആ പറയപ്പെട്ട സ്വാവിൽ കൂടുതലായിട്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും എന്നുള്ള നിലക്ക് കൊടുത്താൽ അതിന് തെറ്റൊന്നും ഇല്ല. എന്നാൽ ഈ പറയപ്പെട്ടത് കൊടുക്കണമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്താണോ പഠിപ്പിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിലാണ് നമ്മൾ ഓരോ ഇബാദത്തുകളും ചെയ്യേണ്ടത്. അതാണ് നമ്മൾ അയിമത്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇമാം അബു ഹനീഫ റഹ്മുള്ള പറഞ്ഞല്ലോ, ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബ അല്ലാഹി തആല വ ഖബറ റസൂലി ഫത്രുക്കു ഖൗലി, അള്ളാഹിൻ്റെ കിതാബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനും എതിരായിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ വന്നാൽ എൻ്റെ വാക്കിനെ നിങ്ങൾ വിട്ടേക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയിമത്തൊക്കെ തന്നെയും സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യാനാണ് സ്വന്തം അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സുന്നത്തുകൾക്കെതിരായി വരുന്ന അഭിപ്രായങ്ങളെയോ മറ്റു ഒന്നുമല്ല എടുക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, പ്രാധാന്യം നൽകേണ്ടത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനാണ്, ഹദീസുകൾക്കാണ്. ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞല്ലോ. അതാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നുണ്ട്, ഇന്നമാന ബഷറുൻ അഖ്തഉ വഉസീബു, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റ് സംഭവിക്കും ശരിയാവും. ഫന്ദുറു ഫി റഅയി, എൻ്റെ അഭിപ്രായത്തിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഫക്കുല്ലുമ വാഫഖൽ കിതാബ വസുന്ന ഫഖുദു, ഖുർആനും സുന്നത്തിന് യോജിച്ചതാണെങ്കിൽ എടുക്കൂ. വക്കുല്ലു മാലം യുവാഫിഖൽ കിതാബ വസുന്ന ഫത്രുക്കു, അള്ളാഹിൻ്റെ കിതാബിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനും എതിരാണ്, യോജിക്കുന്നില്ല എങ്കിൽ അതിനൊഴിവാക്കൂ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ചൂണ്ടിക്കൊണ്ട് മാലിക് റഹിമഹുള്ള പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാളതുമില്ല, ഇല്ല വയുഖദു മിൻ ഖൗലിഹി വയുസ്റഖ് ഇല്ല സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ബാക്കിയുള്ള ആളുകളുടെയൊക്കെ വാക്കുകളിൽ എടുക്കാനും ഒഴിവാക്കാനുള്ളതുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെന്ന് പറഞ്ഞോ അത് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, ആളുകളുടെ അഭിപ്രായങ്ങളോ മറ്റൊന്നുമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. ഏതൊരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മത്തിന് എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞത്, അൽ വാജിബു അലാ കുല്ലി മൻ ബലഅഹു അംറു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫഹു അൻ യുബയ്യിനഹു ലിൽ ഉമ്മ വയൻസഹു ലഹും വയഅ്മറുഹും ബിത്തിബാഇ അംരിഹി. നിർബന്ധമാണ് ഏതൊരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എത്തിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയോ, ഈ ഉമ്മത്തിന് അവർ വ്യക്തമാക്കി കൊടുക്കണം, അവരോട് നസീഹത്ത് നൽകണം, ഉപദേശിക്കണം, അവരോട് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണം. വൈൻ ഖാലഫ ദാലിക റഅയ അദീമിൽ മിനൽ ഉമ്മ, സമൂഹത്തിലെ വലിയ ആളുകൾക്ക് പിന്നെ എതിരാണെങ്കിലും ശരി, നമ്മൾ പിന്തുടരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ്, അതിനെയാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്വാ എന്ന് പറയുമ്പോൾ ഏകദേശം അത് ഒരു 3 കിലോയോട് അടുത്ത് വരും എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. അത്രയും വരുന്ന നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവം. തഖ്റുജു സകാത്തുൽ ഫിത്ർ

0: നദിയിൽ നിന്ന്, അതല്ലെങ്കിൽ അവരുടെ നാട് നാട്ടിലെ പിന്നെ പ്രധാന ഭക്ഷ്യവിഭവം. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ വളരെ ജാഗ്രതയോടുകൂടി കാണണം. സുന്നത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ അത് നമുക്ക് വളരെ ഉപദ്രവം ചെയ്യും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഹനാ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, തഖല്ലഫ സലാസതു അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തിൻ വാഹിദ, ഒരു യുദ്ധത്തിൽ മൂന്നാളുകൾ, കഅബും മാലിക്കും മറ്റ് രണ്ടാളുകളും തബൂക്ക് യുദ്ധത്തിൽ പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് പിന്തിരുന്നല്ലോ. ഫജറ ലഹും മാ സമിഅത, അവരുടെ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും കൈഫ ബിമൻ ഉംറുഹു ഫി തഖല്ലുഫിയാൻ, ജീവിതത്തിൽ ഉടനീളം അള്ളാഹുൻ റസൂലിനോട് ധിക്കാരം കാണിച്ചാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ഒരു സക്കാത്തുൽ ഫിത്ർ, അത് നമ്മൾ റമദാനിൻ്റെ അവസാനത്തിൽ ഓരോ നിർബന്ധമായ എത്ര ആളുകളുണ്ട് വീടുകളിൽ അവരുടെ എല്ലാം കണക്ക് ചേർത്തുകൊണ്ട് ഒരു സ്വാ അത് നൽകാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നാം ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സ്റ്റുഡിയോയിൽ ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 14 മുതൽ 25 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 14 മുതൽ 25 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അലഫാസി.
1: ഡയലോഗ് സ്വതന്ത്ര ചിന്ത ലൈംഗികത അവതരിപ്പിക്കുന്നു CP അബ്ദുള്ള ബാസിൽ.
2: സ്വന്തം അമ്മയോടും പങ്ങളോടും വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ ശവത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ആയിരുന്നു പുരോഗമനം, അവിടെ വരെ ആയിരുന്നു എത്തിയിരുന്നത്. ഇപ്പോ ഒരു ഏകദാനം ആഴ്ചകൾക്ക് മുമ്പ് നോർവേയിൽ നടന്ന ഒരു സംവാദത്തിൽ കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചിട്ടുണ്ട്. അതോടെ ചോദിച്ചത് ഈ പട്ടിയുമായും പൂച്ചയുമായും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് വല്ല പുരോഗമനം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോ പുരോഗമനം തന്നെയാണ്, അതും കുഴപ്പമില്ല എന്നാണ് കേട്ടത്.
3: They change because we recognize greater and greater freedom for the individual as long as the activities of the individual does not harm physically or psychologically other people.
4: You say the same about animals? Was that the same answer for both?
3: Well, I mean, as long as you're not hurting the animal. I am also in favor of animal rights. And again,
2: appo mrugathine vedanikkunnonnillengil adum kolpilla appo paraspara sammadam undengil endu aava nu parnjappo anganeyana pattiyum poochiyokkum choichappo vedanikkunnillengil adum kolpilla ennulla purogamanathilekku ethittu nammal thiruvuri idu parnjappo ചില ആളുകൾ പറഞ്ഞത് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, ആകെ പറഞ്ഞ ഒരു പ്രതികരണം ചോദിച്ചാൽ ഇത് സ്വീഡനിലുള്ള ആളുകളല്ലേ, നോർവേയിലുള്ള ആളുകളല്ലേ, പാശ്ചാത്യന്മാരല്ലേ, കേരളത്തിൽ ഞങ്ങളുടെ മലയാളികളായ യുക്തിവാദികൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മയോടും പെങ്ങളോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ പറ്റുമെന്ന്. തിരൂര പരിപാടി കഴിഞ്ഞ് ഇതിലിടയിലുള്ള പുരോഗമനത്തിന്റെ അടക്കം അതും സംഭവിച്ചു കഴിഞ്ഞു. ഇവരുടെ സംസ്ഥാന പ്രോഗ്രാമിൽ തന്നെ ഈ കേരള മണ്ണിൽ മലയാളത്തിൽ ഇൻസെസ്റ്റ് കുഴപ്പമില്ല, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ അമ്മയുമായും പെങ്ങളുമായും ആങ്ങളയുമായും അച്ഛനുമായും വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഇൻസെസ്റ്റിനെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് സംസ്ഥാന ലോക്കൽ പരിപാടിയിലല്ല സംസ്ഥാന പരിപാടിയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പുരോഗമനം കൂടി നിങ്ങൾ കേട്ടോളൂ.
5: പാർട്ടാണ് സ്വതന്ത്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്, പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻസെസ്റ്റ് സെക്സ് ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ, 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാനിനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും.
2: ആൾക്കാരെന്താ വിചാരിക്കുക എന്ന് കരുതി അമ്മയോടും പെങ്ങളോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നൊക്കെ പറഞ്ഞാൽ അത് അതിനെയൊക്കെ ന്യായീകരിക്കാൽ ആൾക്കാരെന്താ കരുതെന്ന് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, അതിനെയും എതിർക്കേണ്ടതില്ല എന്ന് പച്ച മലയാളത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ അല്ലേ. ചില ആളുകൾ ആകെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സ്വീഡനിലുള്ള അവിടെയുള്ള ആളുകളല്ലേ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെയുള്ള വേദികളിൽ പറഞ്ഞിട്ടുള്ള സംസ്ഥാന വേദിയിൽ തന്നെ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ തോന്നിയതെല്ലാം ധാർമ്മികതയാക്കി നടക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുരോഗമിച്ച് ഏത് വൃത്തികേടുകളിലേക്ക് വരെ പുരോഗമിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ എന്താ ചിന്തിക്കാന്ന് പോലും കരുതണ്ട, നിങ്ങളായിട്ട് പറഞ്ഞോളൂ, അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ആഗോള നേതാവായ ആള് തന്നെ ഇവരവസാനം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, റിച്ചാർഡ് ഡോക്കിൻസ് നേരത്തെ ദൈവം ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവസാനം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, എൻഡിങ് റിലീജിയൻ ഈസ് എ ബാഡ് ഐഡിയ സേസ് റിച്ചാർഡ് ഡോക്കിൻസ്. മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല. കാരണം അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് പറയുന്ന ന്യായം എന്താന്ന് ചോദിച്ചാൽ, ആൾക്കാർക്ക് തോന്നിയതൊക്കെ ചെയ്യും, ആൾക്കാർക്ക് പല തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവും, അതിലേക്കൊക്കെ ചെയ്യാനും അങ്ങനെ സമൂഹം മോശമാകാനും ഈ മതരഹിത സമൂഹം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ആഗോള ആഗോള അപ്പോസ്തലൻ തന്നെ പറഞ്ഞ അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തോന്നിയവ സമാദർശമാക്കി നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആഗോള അപ്പോസ്തലന്മാർക്കുണ്ടായിട്ടുള്ള ആ തിരിച്ചറിവ് അവർക്ക് കൂടി ഉണ്ടാകട്ടെ. അങ്ങനെ മൂല്യാധിഷ്ഠിതമായ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ശബ്ദാവിഷ്കാരം സ്വതന്ത്ര ചിന്ത ലൈംഗികത, അവതരിപ്പിച്ചത് അബ്ദുള്ള ബാസിൽ സി പി.
6: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
7: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിനെ തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതുർക്കാൻ.
6: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
7: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെക്കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു പല സന്ദർഭങ്ങളിലായി. ഉത്തുബത്തുബിനു റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഊതി കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബി ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
6: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്, ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
7: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കും എന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണോ എന്നും ഒക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിൻ്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ, നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല. നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
6: സൂറത്തുൽ കാഫിറൂൻ.
7: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയണം, കുല്ലോ നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
6: അല്ലയോ സത്യനിഷേധികൾ,
7: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വലാ അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അല്ല സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
6: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കെല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും, പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിനു വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല, അത് നടക്കൂല. അത് കേവലം പ്രകടനപരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
7: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

0: ഒരു കൊച്ചു പട്ടണം, ആഗ്രയിലാണ് രാഹുൽ എന്നൊരു വിദ്യാർത്ഥി ജീവിച്ചിരുന്നു. അവിടെ അവൻ പഠനത്തിൽ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത, അവനെല്ലാം അവസാന നിമിഷത്തേക്ക് നീട്ടിവെക്കുമെന്നുള്ളതാണ്. അതാണ് അവനൊരു ദോഷവശമായിട്ട് അവനിൽ ഉണ്ടായിരുന്നു ആ ഒരു പ്രവർത്തനം. ഹോംവർക്ക് എഴുതുന്നതിനും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിനും അവനെല്ലായ്പ്പോഴും വൈകിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ അടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ സംബന്ധിച്ചുള്ള വിവരം നൽകി. എല്ലാ കുട്ടികളും ഉത്സാഹത്തോടെ പഠനത്തിനായി തയ്യാറായപ്പോൾ രാഹുൽ അത് അടുത്ത ദിവസം രാവിലെ പഠിച്ചാൽ മതി എന്ന് കരുതി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പരീക്ഷ എഴുതാനെത്തിയ രാഹുൽ ഈ നോട്ട് പുസ്തകം നോക്കിയപ്പോൾ, അല്ല ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവന് അപരിചിതമായിരുന്നു. അവൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആ ഒരു സമയത്ത് അവർ കിട്ടിയ മാർക്ക്, ആ പരീക്ഷയ്ക്ക് ശേഷം കിട്ടിയ മാർക്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് അധ്യാപകൻ അവനെ വിളിച്ച് പറഞ്ഞു, രാഹുൽ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നേരത്തെ തയ്യാറാവാൻ, വിജയം തയ്യാറായാൽ വിജയം നിനക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അന്ന് മുതൽ രാഹുൽ അവൻ ബോധപൂർവം ചില മാറ്റമുണ്ടാക്കി, എല്ലാ ജോലിയും സമയത്ത് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം മികച്ച പഠിക്കുന്ന, അല്ല മിടുക്കുള്ള കുട്ടിയായി മാറുകയും ചെയ്തു. ഈ ചെറിയൊരു കഥയാണ് പ്രക്ഷേപണ മുമ്പിൽ ഈ സമയത്ത് വെക്കുന്നത്. അതായത് ഇതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ചു കഥയാണെങ്കിലും പലപ്പോഴും ആളുകളുടെ ഒരു ടെൻഡൻസി ഇങ്ങനെയാണ്, അതായത് നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് എന്ത് കാര്യമാണെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു പ്രവണത വിദ്യാർത്ഥികളിൽ ഉണ്ട്. വിദ്യാർത്ഥികളിൽ മാത്രമല്ല, നമ്മളിലൊക്കെ പലപ്പോഴും ചില സമയത്തെങ്കിലും അങ്ങനെയുള്ള സംഗതി കടന്നുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു മെസ്സേജ് ഈ കഥയിലുണ്ട്. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് പറഞ്ഞപ്പോൾ?
1: തീർച്ചയായും ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു, ഒരല്പം സോഷ്യൽ മീഡിയ ജസ്റ്റ് നോക്കിയപ്പോൾ, നമ്മൾ അങ്ങനെയാണല്ലോ പൊതുവെ പല വാർത്തകളും പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയ ന്യൂസുകൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവായ വശങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത കണ്ടു, ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവം, ഈ പറഞ്ഞ സഹൽ സുലാഹയുടെ അതേപോലത്തെ ഒരു സാഹചര്യത്തിലുള്ളൊരു കഥ അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യ അദ്ദേഹത്തോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് വിദേശത്തു നിന്നൊരു ഗ്രാജുവേഷൻ എടുക്കണം. അപ്പോൾ അത് ആദ്യം ഒരു വെല്ലുവിളിയായി അയാളെ ഏറ്റെടുത്തു. പിന്നെ അയാൾ അത് എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്, ഭാര്യ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മറ്റോ ബിരുദാനന്തര ബിരുദോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ള നിലക്കുള്ളൊരു സന്തോഷം പങ്കുവെച്ച വാർത്ത അത് വായിച്ചു. ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ നമുക്കത് മാറ്റിവെക്കാതെ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നതും അർത്ഥസമ്പൂർണമാകുന്നതും. അതിന് എന്താണ് ആ ഒരു പടവുകളിലേക്ക് ഉയരാൻ ഒരു പ്രചോദനം കുടുംബത്തിനും പുറകിലുള്ളവർക്ക് സപ്പോർട്ട് കൂടി നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.
0: ഈ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യത നിർവഹണത്തിലടക്കം ഈയൊരു നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ ശരിക്കും കാണാറുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്ക് ഈ കഥയിൽ നിന്ന് പറയുമ്പോഴൊക്കെ ഫീല് ചിലപ്പോൾ ഓർമ്മ വന്നത് ഈ ലുഹർ നമസ്കാരം, അത് ശരിക്കും സ്ത്രീകളും സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ അവരോരോ ജോലി തിരക്ക് വീട്ടിലെ പണികളൊക്കെ കാരണം ഇങ്ങനെ നീട്ടി നീട്ടി അസർ വരെ എത്തുന്ന അവസ്ഥ, അത് പിന്നെ സമയമുണ്ടല്ലോ. ഈയൊരു മെൻറ്റാലിറ്റി, ആ കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അതിലൊക്കെ, അതിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വൈകാതെ തുടങ്ങുക, സമയത്തെ പാഴാക്കാതിരിക്കുക, ജീവിതത്തിൽ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഗുണപാഠമാണ് ഈ കഥയിൽ അടങ്ങിയിട്ടുള്ളത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള തീരപ്രദേശങ്ങളിൽ 2026 June 10 to July 31 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം. മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തി.
2: സ്കൂള് വിട്ടു വന്ന 4-ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികമുണ്ട്.
3: 48
2: കിട്ടി. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധിക മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 നാക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഉണ്ട് വെട്ടികളഞ്ഞ് കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
3: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷേ 48-ൽ നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് 1 സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസ്സാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
3: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും അതേ ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
2: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോളടിച്ചവൻ, അല്ലെങ്കിൽ പിന്നെ 2 കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത്, ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
3: ആഘോഷിക്കപ്പെടുന്നത്
2: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ, ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യാം.
3: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിന് അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലോ ഒക്കെ കാണണം. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
2: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
3: അതെ,
2: അതാണ് അതിൽ ഏറ്റവും വലിയ, അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു പോകുന്നു
3: മേഖലയിലും
2: എല്ലാ മേഖലയിലും. അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ ഓരോ ദിവസവും മനഃപ്പാഠമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് സൂറത്തു ഖാഫിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സൂറത്തു ഖാഫിലെ 39-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് നമുക്കെല്ലാവർക്കും പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

فاصبر على ما يقول.

وسبح بحمد ربك، وسبح بحمد ربك فاصبح.

0: മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ നാൽപ്പതാമത്തെ ആയത്തു മുതൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ഖാഫിലെ 39-ാമത്തെ ആയത്താണ് ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം അവസരങ്ങൾ പാഴാക്കരുത്. ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗം നേടിയെടുക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്, അതിലൊക്കെ മുഴുകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, നമ്മുടെ മനസ്സിന് ജീവൻ നൽകുന്ന, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന, കൂടുതൽ നന്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അതിനെ വളരെയധികം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും നിങ്ങൾ ഉത്തരം നൽകണമേ. ഇദാ ദഅഅകും ലിമാ യുഹീകും, നിങ്ങളുടെ മനസ്സിന് ജീവൻ നൽകുന്ന വിഷയങ്ങളിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപപ്പിഴവുകളിൽ നിന്ന് അവന് നന്നാകാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെട്ട് തിന്മകളുടെ പാപക്കറയുമായി ഇങ്ങനെ നടക്കുമ്പോൾ, ഈമാനും തഖ്വയും ഇല്ലാതാകുമ്പോൾ, അതിനെ പുതുക്കാനും ഹൃദയത്തെ ലോലമാക്കാനും നന്മയിലേക്ക് തിരിച്ചു വരാനും തിന്മയോട് വെറുപ്പ് പ്രകടിപ്പിക്കാനൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും അവസരം നൽകുമ്പോൾ, ഇസ്തജീബൂലില്ലാഹി വലി റസൂൽ, ആ അവസരം നിങ്ങൾ മുതലെടുക്കണേ, ആ ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്നതാണ്. ആയത്തിൻ്റെ അടുത്ത ഭാഗം എന്താ? അതിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅലമൂ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹു ഒരു അടിമയുടെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിലൊരു മറയെ കൊണ്ടുവന്നിടും, ഹൃദയത്തിന് സീല് വെക്കും, നന്മകൾ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും, വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവും പ്രവാചകനും അവസരങ്ങൾ നൽകുമ്പോൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു പിന്നീട് മറ്റൊരവസരം നമുക്ക് നൽകുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവസരം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ പൊതുവെ ആളുകളൊക്കെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവരാണ്. ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അതിനെ പാഴാക്കുന്ന ആളുകളെയാണ് അധികമായും നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബഹാനഹു വതആല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് മൂന്നായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ് മൂന്ന് വിഭാഗങ്ങൾ? അള്ളാഹു പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബല്ലദി നസ്തഫീനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ചില ആളുകൾ, വേദഗ്രന്ഥം നാം അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേദഗ്രന്ഥം കിട്ടിയപ്പോൾ, വേദഗ്രന്ഥം ഇറങ്ങിയ മാസം വന്നിട്ടും മനുഷ്യരെന്തായി? റമദാനിനെ കുറിച്ചാണ് പറയുന്നത്. ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, ഒരു വിഭാഗം സ്വന്തത്തോടെ തന്നെ അക്രമം പ്രവർത്തിച്ചവരായി. ആ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നന്മകൾ ചെയ്യാനുള്ള എല്ലാ നിലക്കും അവസരങ്ങൾ ലഭിച്ചിട്ടും തിന്മയിൽ വീണ്ടും വീണ്ടും അതിലിങ്ങനെ ജീവിക്കുന്നവർ, അവരെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ പോലും ഹറാമുകൾ കണ്ട ആളുകളില്ലേ? വൃത്തികേടുകൾ ചെയ്തവരില്ലേ? ലഹരി ഉപയോഗിച്ചവരില്ലേ? ആ നോമ്പെല്ലാം ഉപേക്ഷിച്ച് പള്ളിയിലൊന്നും വരാതെ ഇസ്ലാമിനെ പൂർണ്ണമായും ധിക്കരിച്ചു കളഞ്ഞ ആളുകളില്ലേ? അവരാണ് ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച താന്തോന്നികൾ. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അടുത്തൊരു വിഭാഗം നോക്കൂ. നിങ്ങൾ അള്ളാഹു അവരെക്കുറിച്ച് പറയുകയാണ്, വമിൻഹും മുഖത്തസ്വിദ്, അവരിൽ നടുവിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഫർളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ സുന്നത്തുകളിലൊന്നും അവർ മുഴുകൂല. ഫർളായ നമസ്കാരം അവർ നിസ്കരിക്കും, പക്ഷേ അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത് അവർ നമസ്കരിക്കൂല. റമദാൻ വന്നാൽ ഫർളായ നോമ്പുകളൊക്കെ അവരനുഷ്ഠിക്കും, പക്ഷേ അതിനുശേഷം എല്ലാ മാസത്തിലും നമുക്ക് അയ്യാമു തശ്രീഖിൻ്റെ നോമ്പുകളുണ്ട്, തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാനുണ്ട്, സുന്നത്ത് നോമ്പുകൾ അതൊന്നും നോൽക്കില്ല. അതുപോലെ തന്നെ മുഹറം 9-ഉം 10-ഉം, അറഫ നോമ്പ്, ഇങ്ങനെയുള്ള സകല നോമ്പുകളും നമുക്കുണ്ടായിട്ടും അതൊന്നും അനുഷ്ഠിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഖുർആൻ പാരായണമില്ല, ദിക്റുകളില്ല, ദുആ ഇല്ല, തൗബ ഇല്ല, ഇസ്തിഗ്ഫാർ ഇല്ല, സദഖകളില്ല, ഇത്തരത്തിലുള്ള ഒരു നന്മയിലും അവർ ജീവിക്കുന്നില്ല. സഹോദരങ്ങളെ, ആ ഒരു കൂട്ടത്തിലും പെട്ടാൽ പോരെ നമ്മൾ. എന്നാൽ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നന്മയിൽ മുന്നേറുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്തതിൻ്റെ പേരിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുന്നിൽ കണ്ടിട്ട് അതിനെ കൃത്യമായി ഉപയോഗിച്ച ആളുകൾ, അവസരം കിട്ടിയപ്പോൾ മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈയൊരു മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച്

0: ശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ അതിന് ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ എത്രയും നമസ്കരിക്കാം നമുക്ക്. റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് നമസ്കരിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, നമുക്കറിയാം നോമ്പിനെക്കുറിച്ച് ഇസ്ലാം വളരെയധികം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പിനെയും നരകമോചനത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ മതി, ഒരൊറ്റ ദിവസം ആത്മാർത്ഥമായി കൊണ്ട് കളങ്കമില്ലാത്ത നോമ്പ് നോറ്റാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്, ആ നോമ്പ് നോറ്റവന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കിടങ്ങ് കുഴിക്കും. ആ കിടങ്ങിന്റെ വലിപ്പം എത്രയായിരിക്കും എന്നറിയോ? കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണോ അത്രയും വ്യത്യാസത്തിൽ ഒരു കിടങ്ങിനെ അള്ളാഹു കുഴിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെയുള്ള നോമ്പിൽ നരകത്തിൽ നിന്ന് നമുക്ക് 70 വർഷത്തെ വഴിദൂരത്തേക്ക് അള്ളാഹു മാറ്റി നിർത്തുമെന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, സിയാമു ജുന്ന നോമ്പ് പരിചയമാണ്, ഇസ്തജിന്നു ബിഹൽ അബദ് മിനന്നാർ, ആ നോമ്പ് മുഖേന നോമ്പുകാരന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നോമ്പ് നരകമോചനത്തിന് പര്യാപ്തമാവുന്ന ഒരു കർമ്മമാണ് എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി കൊണ്ട് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ നമസ്കാരത്തിൽ അവൻ റുക്കുഉം സുജൂദും എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രയും സമയം അവൻ്റെ പാപങ്ങളെല്ലാം അവനിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങളെ കൃത്യമാക്കാനും സുന്നത്ത് നമസ്കാരങ്ങളെ, സുന്നത്ത് നോമ്പുകളെ അധികരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. സ്വതക്ക വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കയ്യിലൊരു മുറിവ് സംഭവിച്ചാൽ ഒരു ചെറിയ സമയമെടുത്ത് അത് സ്വമേധയാ മാറാറുണ്ട് എന്ന് കരുതി എല്ലാ അസുഖങ്ങളും അതുപോലെ സ്വാഭാവികമായും മാറിക്കൊള്ളണം എന്നില്ല. ചില സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ശ്രോതാക്കൾക്കൊക്കെ സുപരിചിതനായ, കഴിഞ്ഞ ചില എപ്പിസോഡുകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസീൽ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോടാണ്, ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്നിവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും അങ്ങനെ സ്വാഭാവികമായി മാറുന്നൊരവസ്ഥയല്ലല്ലോ ഉള്ളത്. എന്നാൽ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുറി മാറുന്നത് പോലെ പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. റീജനറേറ്റീവ് മെഡിസിൻ വിഭാഗത്തിൽ നമുക്ക് ചില അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുന്നത്. എന്താണ് ഡോക്ടർ ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നൊരു രൂപത്തിലെന്ന്

0: റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം അതിനൂതനമായിട്ട് എന്ന് നമ്മൾ നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അത് നമ്മൾ മരുന്നുകളല്ല അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ ശരീരത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ റിപ്പയറിംഗ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ അത് ഉണങ്ങാൻ സാധ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ റീജനറേഷൻ ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് വളർത്തുക എന്നുള്ളതാണല്ലോ, പുനർജനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോശങ്ങൾ ഉണ്ട്, പലതരം കോശങ്ങളുണ്ട്. അപ്പോൾ ആ കോശങ്ങളെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിലെ പരിക്കുകളോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള റിപ്പയറിംഗ് വർക്കുകളോ ശരിയാക്കി എടുക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയാണത്.
1: അപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ മതിൽ, വീട്ടിലൊരു മതിൽ പൊളിഞ്ഞാടി കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കും, ഇതുപോലെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്?
0: അതുപോലെ എന്നും പറയാം. അങ്ങനെയും ചില ചില കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ടിഷ്യൂ നമ്മൾ പറയും അല്ലേ, ചില ഓർഗൻസിൽ അവിടെ അത് നടക്കും, അതേസമയം ചില ഭാഗങ്ങളിൽ അത് നടന്നോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത് പല എടുത്തും പല ആക്ഷനാണ് വരുന്നത്. ഇപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ ഉണക്കം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഇപ്പം ഇൻ്റർവെൻഷൻ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ അത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടകൾക്ക്, ഈ ടെൻഡൻസ് ലിഗമെൻസ് എന്നൊക്കെ പറയുന്ന പാടകൾ, സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത് വേദനകളിലൊക്കെ ആയിട്ടുള്ള അതൊക്കെ പല ഇഞ്ചുറീസ് കാരണമായിരിക്കും. മുട്ട് തേയ്മാനം, ഇപ്പം നട്ടലിൽ പല ഭാഗത്തേക്കും, ഈവൺ ഇപ്പം പാരലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മറ്റേ കാലുകൾ രണ്ടും തളർന്നു പോയിട്ടുള്ള ആളുകളിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇതിൽ മുതൽ ഇപ്പം അതുപോലെ നമ്മൾ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം കൂടുതൽ നല്ല ആരോഗ്യപരമായ അണ്ഡം കിട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു.
1: അപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ കോമണായി കാണുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന, ഇതുപോലെ തന്നെ ഉള്ള ആൾക്കാരിത് കുറേ കാലം വേദന സഹിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? അതല്ലെങ്കിൽ ഈ ഒരു ചികിത്സ, ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അത്തരം ചികിത്സകൾ, ഏതെല്ലാം ചികിത്സകളിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർ പറയുക.
0: പ്രധാനമായിട്ട് ഇപ്പം പ്രായമായവരിലാണല്ലോ നമ്മൾ വേദനകൾ, ഇപ്പം അതിൽ തന്നെ മുട്ടുവേദന നമുക്ക് എടുത്തു പറയാവുന്നൊരു സംഗതിയാണ്. മുട്ടുവേദന വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ആ സംഗതിയിൽ ഇപ്പം നമ്മളതിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. അപ്പോൾ പി ആർ പി എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിനിൽ നമ്മൾക്ക് അതിനെ പല സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു പി ആർ പി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ജി എഫ് സി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സോസോംസ് ഉണ്ട്, സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിലവേറിയൊരു ചികിത്സ. അപ്പോൾ ഈ പി ആർ പി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ തവണ അത് ചെയ്യേണ്ടി വരും, നിശ്ചിത ഗ്യാപ്പിൽ, അളവിൽ, സമയത്തിൻ്റെ അളവിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 4 മാസം 5 മാസമൊക്കെ എടുത്തിട്ട് അതിൽ, അതായത് തിരിച്ച് ഇപ്പം 5 വർഷത്തിനൊക്കെ ശേഷം എക്സ്റേ കാണുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം മുന്നത്തേനേക്കാളും എക്സ്റേ പോലും മുട്ട് തേയ്മാനം കുറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് തുടക്ക സ്റ്റേജിലുള്ളൂ. അവസാന സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇതൊന്നും അത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: അപ്പോൾ ഒരു സർജറിയിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിത് റിക്കവറൻസ് സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: അതെ അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്റ്റേജിലുള്ളവർക്ക് വളരെ നല്ല റിക്കവറൻസാണ്, അതായത് 90% സക്സസ്ഫുൾ ആണത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിന് ഒരു ഇപ്പം ഇതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ളൊരു മെയിൻ സംഗതിയാണ്. ഗ്രോത്ത് ഫാക്ടർ തന്നെ ശരീരത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്.
1: അപ്പോൾ മരുന്നല്ല,
0: നമ്മളെ ശരീരത്തിൽ കോശങ്ങളിലുള്ളിൽ തന്നെ ഇങ്ങനത്തെ സംഗതിയുണ്ട്. പ്രായം ചെല്ലുമ്പോൾ ഈ രക്തോട്ടം കുറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് അതവിടെ എത്താത്തതുകൊണ്ടാണ് ഈ പാടക്കൊന്നും വളർച്ച വരാത്തത്.
1: നമ്മൾ ഈ ഒരു അസുഖത്തിനപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള ചികിത്സ നമ്മളെ ശരീരത്തിൽ തന്നെ എടുത്തിട്ടുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്, ശരീരം കൊണ്ട് തന്നെയാണ്.
0: തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലെ ചില വളരാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കുത്തിവെച്ചെടുക്കുക. ശരീരം തന്നെയാണ് അവിടെ വളരുന്നത്, നമ്മളതിന് മരുന്ന് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ റിപ്പയറിങ്ങും നടക്കും, സ്വാഭാവികമായിട്ടും ആ വേദന കുറയുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ സാധ്യമാവുന്നുണ്ട്.
1: സ്വാഭാവികമായും നമ്മൾ പലരും മരുന്നുകളെ ഒരുപാട് പേടിക്കുന്ന ആളുകളുണ്ട്. മരുന്നുകൾ ഒരുപാട് വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ള, എന്നാൽ ഇത് മരുന്നുകളേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് രോഗത്തെയാണല്ലോ. അപ്പോൾ രോഗത്തെ ഭയക്കുന്നവരോട്, മരുന്നിനെ ഭയക്കുന്നവരോട് മൊത്തത്തിൽ നല്ലൊരു ഒരു ചിന്തയാണ് ഡോക്ടർ തന്നത് എന്ന് പറഞ്ഞാൽ, ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ ശരീരം കൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളൊരു ചിന്ത. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവായ മെത്തേഡ് ആണോ അതോ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണോ? അതായത് ഒരു ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വൺ ഡേ കടന്ന് ചെയ്യേണ്ട ചികിത്സയാണോ?
0: ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. വന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം കൊണ്ട് ചെയ്യുന്നു, ചിലപ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഒബ്സർവേഷൻ കഴിയുന്നു പോകുന്നു. എന്തൊക്കെ ആണെങ്കിലും രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് 5 വർഷം കഴിഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്യണം, ചില സ്റ്റഡീസ് പറഞ്ഞ് ഓരോ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം, അങ്ങനെ അത് പിന്നെ ഓരോ തവണ ചെയ്താൽ മതി. അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ
1: ചെയ്യാൻ,
0: അതെ അതെ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സസൈസും അങ്ങനത്തെ കുറേ റീഹാബിലിറ്റേഷനൊക്കെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു രീതി, കേവലം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫലപ്രാപ്തി കുറേ കൂടി ഉയർത്താനും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലോണം കുറയുന്നുണ്ട്. അതായത് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻ പിന്നെ ചെയ്യേണ്ടി വരാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എക്സസൈസും വെയിറ്റ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ട മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയും കൂടി കൂടുന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
1: അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ബാക്ക് പെയിൻ, ഈ ബാക്ക് പെയിന് ഇതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ച് മടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് പിന്നെ ഊരെ വളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, അവരോട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഒരു മരുന്ന് കുടിക്കാതെ, ഒരുപാട് മരുന്നുകൾ കുടിക്കാതെ നമുക്ക് ഇതിന് നിങ്ങളുടെ സാധ്യതകളുണ്ടോ?
0: യഥാർത്ഥത്തിൽ ഈ ബാക്ക് പെയിൻ ചികിത്സിക്കാൻ ഒരു പരിധിവരെ ഒരു 85% ബാക്ക് പെയിനും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സസൈസ് റീഹാബിലിറ്റേഷൻ വഴി ചികിത്സിക്കാൻ പറ്റും. അതെന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ, അതിനായിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ്. ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവർ പറയും, ഡോക്ടർ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്, അതല്ല
1: എക്സസൈസ് ആയിട്ട്
0: നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും, അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവരോട് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. അതായത് അധികം സമയം നിൽക്കാൻ പാടില്ല, നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നോളി, പക്ഷെ നിൽക്കരുത് എന്ന് പറയും. ഈവൺ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ഈവൺ പ്രായമുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അവർക്ക് പറ്റുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അവർ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. പിന്നെ ഇത് പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ നിർത്താനാണ് പറയുക പൊതുവേ. പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും, പെയിൻ സഹിച്ച് മുന്നോട്ട് പോകൽ പ്രയാസമായിരിക്കും. അപ്പോൾ കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ സാധാരണഗതിയിൽ എക്സ്റേയിൽ അങ്ങനെ മനസ്സിലാവാറില്ല, നമ്മൾ MRI സ്കാനൊക്കെ ആണ് അതിൽ പോവുക. അപ്പോൾ MRI എടുത്ത് നമ്മളതിന് മനസ്സിലാക്കി ഈ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് MRI റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യത്യാസം കാണാനുണ്ട്. പക്ഷേ അതിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എക്സസൈസിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിലനിന്ന് പോകുന്നില്ല പല ആളുകളും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്,
1: വഴിയിലിട്ട് പോകണം,
0: വഴിയിലിട്ട് പോകുക, അല്ലെങ്കിൽ ഇവരെ ഇത് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുക ഇപ്പം ശരിയായി എന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അത് നിരന്തരമായിട്ട് അത് തുടർന്ന് പോകുന്ന ആളുകളിൽ അത് ആ വ്യത്യാസം കാണുന്നുണ്ട്, അവർ നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ മുട്ടുവേദനയോ?
0: മുട്ടുവേദനയ്ക്കും അങ്ങനെ തന്നെയാണ്. മുട്ടുവേദനയും ഈ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിൽ ഇപ്പം ഈ തേയ്മാനം റിവേഴ്സ് ആവാറില്ല എക്സസൈസിൽ, പക്ഷേ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ തൊടൻ്റെ മസിൽസും അതൊക്കെ സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ മുട്ടുവേദന, അത് മാത്രം ചെയ്താൽ തന്നെ മുട്ടുവേദന കുറയും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ PRP എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ, ഇപ്പം നമുക്ക് ഈ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ പി ആർ പി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലാബിൽ കുറച്ച് സമയം എടുക്കും, അത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെ സമയം എടുക്കും ആ പറഞ്ഞ സംഗതി വേർതിരിച്ചെടുക്കാനും. പിന്നെ നമ്മളത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ഇപ്പം നമ്മളൊക്കെ അത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടുന്നുണ്ട്. ആ കറക്റ്റ് നമ്മൾ ആ കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങൾ ഇമേജ് ഗൈഡൻസ് എന്നറിയും, കണ്ടുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രാപ്തി, കാണാതെ ചെയ്താലും കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ഈ എക്സസൈസ് ഒരു വലിയ ഘടകമാണ്, അത് ഈ തുടക്ക സ്റ്റേജിലെ അതിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മുട്ടുവേദന നടുവേദന വരുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിനെ കുറച്ച് മരുന്ന് കഴിച്ച് അത് മാറിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടു നിന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അതൊരു നിരന്തരമായിട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വേണമെങ്കിൽ വിളിക്കുക. അതിൻ്റെ ഭാഗമാക്കി എക്സസൈസൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ റിസൾട്ട് നല്ലോണം കിട്ടുന്നുണ്ട്.
1: ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ യുവാക്കളിലൊക്കെ ഈ ഇഞ്ചുറീസ് ഉണ്ടല്ലോ, സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓപ്പറേഷൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ചികിത്സ ചിന്തിക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും ഓപ്പറേഷൻ, ചില ഘട്ടത്തിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നല്ല പരിക്ക് പറ്റി അല്ലെങ്കിൽ ചില പാടകളൊക്കെ പൊട്ടി മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ ചികിത്സ കൊണ്ട് തിരിച്ച് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തത് പോലും ചില, ഇപ്പം നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്ന പോലെ മുട്ട്, ഇപ്പം മുട്ടിൻ്റെ അകത്തുള്ള ചില ലിഗമെൻ്റ് ഇഞ്ചറീസൊക്കെ അങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. ഈ സംഗതി കൊടുക്കുന്നു എന്നിട്ട് അവർ പ്രത്യേകതരം ബ്രേസിംഗ് ഒക്കെ ചെയ്തിട്ട്, അത് നമ്മൾ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ വിഭാഗങ്ങളുണ്ട്, ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവരത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതും കൂടി കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഫാസ്റ്റർ റിക്കവറിയാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. സർജിക്കൽ റിക്കവറി കഴിഞ്ഞാലും ഇവർക്ക് കുറേ കാലം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനീഷ്യലി റീഹാബിലിറ്റേഷൻ തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ, കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. അവർ ഈ പ്ലേയേഴ്സൊക്കെ പലരും പോയി ഓഫ് സീസണിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ ഇങ്ങനത്തെ തെറാപ്പികളൊക്കെ എടുത്തു തുടങ്ങി. അതൊരു എന്താ പറയുക, ഇതൊരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അസുഖം വരുന്നതിൻ്റെ മുമ്പേ വരാതെ എങ്ങനെ നല്ല നിലയിൽ 80-90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഇതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വരാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും. പ്ലേയേഴ്സിനൊക്കെ അറിയാം അവരെ ഏത് ലിഗമെൻസാണ് കൂടുതൽ ഇഞ്ചുറി ആവുക എന്നൊക്കെ. ഇപ്പോൾ ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിനാണ് കൂടുതൽ മറ്റേ പരിക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ. അവിടെ അവർ അതൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് സാധാരണക്കാരിലും അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ അസുഖം വരുന്ന സമയത്ത് ചെയ്യാം, പക്ഷെ തുടക്കത്തിലെ ചെയ്യാന്നുള്ളത് ആണ് സാധാരണക്കാരെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർ ഓർക്കേണ്ട ഒരു സംഗതി. അത്
1: ഡോക്ടർ, ഈ കാർഡ് വെട്ടണ മെഷീന്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ല ശരീരം നല്ല ജെർക്കിയാണല്ലോ, അവർക്ക് സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ, അതായത് അവർക്ക് ഈ ഷോൾഡർ പെയിൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഷോൾഡർ പെയിന്, അതല്ലാത്ത ആളുകൾ ഷോൾഡർ പെയിൻ പറയാറാണ്, ഞാനൊരു ഇത് എടുത്തു എന്ന് പറഞ്ഞു മാത്രം. ഷോൾഡർ പെയിനും നമ്മുടെ ഈ ഒരു ചികിത്സാ രീതി തമ്മിൽ എന്താണ്?
0: ഷോൾഡർ പെയിൻ ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ജോലിയും ലാപ്രോസ്കോപ്പിക് സർജൻസ്, അത് കൂടുതൽ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജൻസ്, കുറച്ച് ഒരു പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ സർജറി ചെയ്ത ഒരു ഷോൾഡർ പെയിൻ പറയാറുണ്ട്. അപ്പം ഈ അത് ഈ പറഞ്ഞ ഇങ്ങനത്തെ ജോലികളൊക്കെ, അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഷോൾഡറിൽ ചെറിയ പരിക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ ഷോൾഡറിന് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പല മസിൽസും, ബാക്കിൽ നിന്ന് വരുന്ന പല മസിൽസും, റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും, അതിൻ്റെ ടെൻഡൻ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ പെയിനാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോയിട്ട് കൈ പൊന്തിക്കാൻ പ്രയാസമായി മാറും. അത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഒന്നും കൂടി കൂടും, ഇൻഫ്ലമേഷൻ്റെ സാധ്യത കൂടുന്നതുകൊണ്ടാണ് അത് വരിക. അപ്പോൾ ഫ്രീസിങ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അതിന് നമുക്ക് സാധാരണഗതിയിൽ ഈ സംഗതികൾ ഉപയോഗിക്കാതെ തന്നെ ഹൈഡ്രോഡിസെക്ഷൻ എന്ന് പറയും, അതായത് ആ ഒട്ടിപ്പിടുത്തത്തിന് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഡിസെക്ട് ചെയ്യുക, അതിങ്ങനെ വിടിപ്പിക്കുക. പണ്ടത് സർജറി ചെയ്താൽ ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റും, വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ വല്ല പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഘട്ടത്തിൽ MRI ചെയ്തിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിക്കുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ PRP ആണ് ചെയ്യുക. പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജി എഫ് സി എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, ആ സംഗതി ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീജനറേറ്റീവ് മെഡിസിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ആ സംഗതി ചെയ്യുന്ന സമയത്ത് ആ പരിക്കുകൾ, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും, അത് റിക്കവറി ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും. പക്ഷേ ഈ ഒട്ടിപ്പിടുത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് തന്നെ വിടിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്ത് എക്സസൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പലപ്പോഴും പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യം, ഈ പറഞ്ഞ ഹൈഡ്രോളജി സെക്ഷനൊന്നും ആവശ്യം വരാതെ തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഫിസിയോതെറാപ്പി അതിലൊരു വലിയ ഘടകമാണ്. ഒരു ആഴ്ചയ്ക്ക് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കി വീട്ടിൽ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അത്ര ആക്ടിവിറ്റി നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചിലർക്ക് ജീവിതോപാധിയായിരിക്കും, പറ്റിക്കൊള്ളണമെന്നില്ല.
1: ചില പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഡോക്ടർ പറയണല്ലേ.
0: അതെ അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ ഈ മസ്കുലോസ്കെലറ്റൽ ഫിസിയോതെറാപ്പി എല്ലാത്തിനും സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ആ മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിക്കുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ലൊരു പരിധി വരെ മാറും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ നമ്മൾ ഈ എർഗണോമിക്സ് എന്ന് പറയും, അതായത് ഈ അവരിപ്പോൾ ഈ പിടിക്കുന്ന ഹൈറ്റ്, അതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറയും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും അതുണ്ട്. ഐ ടി പ്രൊഫഷണൽസിനാണ് ഇപ്പം വല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുത്തം ശരിയാക്കുക. അങ്ങനെ ഇപ്പോൾ ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന ഡെൻറ്റിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കഴുത്ത് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു. അപ്പം അതിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മളെ കണ്ണിൻ്റെ ഹൈറ്റിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കറക്റ്റായി വെക്കുക, തല ഇങ്ങനെ താഴ്ത്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിവെൻഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വന്നാൽ തന്നെ വലിയ സംഗതികൾ ചെയ്യുന്ന സർജറി ഇൻ്റർവെൻഷനൊക്കെ ഒഴിവാക്കാൻ തന്നെ കഴിയുന്നുള്ളതാണ്.
1: താങ്ക് യു ഡോക്ടർ. നമ്മളീ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് ഏരിയകളിലൂടെ സഞ്ചരിച്ചു. അതായത് ഇപ്പം സർജറിക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് എന്ത് ഇനി എന്ത് ഇനി സർജറി ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു ആശ്വാസം, ഇനി മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നല്ലൊരു വെളിച്ചമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. ചെറിയൊരു സമയം നമ്മളോടൊപ്പം ഇരുന്നു. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മമാകെ ബേജാറായി, കുറേ വാതിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത ഇങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറഞ്ഞതായൊക്കെ ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി ഇങ്ങനെ കച്ചവടം കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം, എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോട് തന്നെ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്, മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം, പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
2: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എന്റെ പേര് മുഹമ്മദ് ഷഹീദ്. ഭാര്യന്റെ പേര് ജംസീന. ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയാണ് ആസിം എന്ന ഞങ്ങളെ പൊന്നാരം മോന്. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 4 മാസത്തില് ആണ് ഇത് അറിയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു 4 മാസമായി, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ഉടൻ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, മനസ്സില് സൃഷ്ടാവ് തോന്നിപ്പിച്ചത് തരണ. ഞാൻ എപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ അനക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുന്നു പറയുന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തു വന്നാലും സ്വീകരിക്കുന്നില്ല.
3: പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിച്ച് പിതാവിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആസിമിന്റെ പിതാവായിരുന്നു സംസാരിച്ചത്. ആസിം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ അടുത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ്. പലപ്പോഴും നമുക്കെല്ലാം മാതൃകയാണ് ആസിം.
4: തീർച്ചയായിട്ടും
3: നമുക്ക് മാതൃകയാണ്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടും പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ജനനസമയത്ത് അവരുടെ മാതാപിതാക്കൾ സഹിച്ച കുറച്ച് പ്രയാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടത്.
4: പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് കാരണം 4 മാസം ഡോക്ടർ പിന്നെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉറച്ച് തീരുമാനം എടുത്തു അവിടെ. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങളുണ്ട്, അവയവങ്ങൾ ഉണ്ടാവൂല, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവൂല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിധിയിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികളെ സംബന്ധത്തോളം, അതായത് മുസ്ലിമീങ്ങളെ സംബന്ധത്തോളം, വിധിയിൽ ഏതൊരു കാര്യം വന്നാലും അത് പഠിച്ചവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരാലോചിച്ച ആ പ്രയാസത്തിന് ഇന്ന് ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
3: പറയണ്ടേ, ഞാൻ ആസിമിന്റെ ഉപ്പയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വളരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്.
4: വലിയൊരു പോയിന്റ് ആണ് അത്. കാരണം ആ 4 മാസത്തെ കുട്ടിയെ അവർ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പറയാൻ പറ്റൂല. അന്നെടുത്തൊരു തീരുമാനത്തിൽ അത് പടച്ചു അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാവും. വലിയൊരു കാരണം ആദ്യത്തെ ഒരു കുട്ടിയെ ജനിതക പ്രശ്നത്തോടു കൂടി ലഭിക്കുക എന്ന് പറഞ്ഞ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു മാതാപിതാക്കളും തൻ്റെ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ഒന്നല്ല 5-ാമത്തെ കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടീനെ കിട്ടണം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ പിന്നെ ദമ്പതിമാരുണ്ട്, ഉള്ളവർക്ക് നല്ല സ്വാലിഹത്തായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന വലിയൊരു നമ്മുടെ വിശ്വാസിയുടെ ആയുധമാണ്. നമുക്കൊക്കെയും ദാമ്പത്യ ജീവിതത്തോട് ലഭിക്കുന്ന മക്കളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മക്കൾ ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണം നൽകിക്കൊണ്ട് അത് അവരെ പരീക്ഷിക്കല്ല, നമുക്കും കൂടി പരീക്ഷണമാണ്. ഇപ്പോൾ അവയവങ്ങളില്ലാതെ ജനിച്ച ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മളെ നാളിച്ചു നോക്കിയേ, കയ്യും കാലും കണ്ണും കാതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്ത് നേടി, അവനിപ്പം നേടിയ ആ ഒരു ലെവലും നമ്മുടെ ഒരു ലെവലും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പഠിച്ചവനെ ഒരു കുറവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു എന്തെങ്കിലും പോസിറ്റീവ് അവർക്ക് അള്ളാഹു നൽകും എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
3: തീർച്ചയായിട്ടും ആസിമും നമുക്ക് മാതൃകയാണ്, ആസിമിൻ്റെ മാതാപിതാക്കളും നമുക്ക് മാതൃകയാണ്.
4: തീർച്ചയായിട്ടും
3: ആസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മകളെ പറയുന്നവരാണ് നമ്മൾ. നമ്മൾ ആദ്യം ലൈവിൻ്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കാണുക ഇല്ലായ്മകളെ കുറിച്ചാണ്. എന്നാൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ആസിം അവൻ്റെ നാട്ടിൽ കുറേ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവൻ പഠിക്കുന്ന LP സ്കൂൾ അവൻ മുഖ്യമന്ത്രിയെ കാണുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അങ്ങനെ അത് UP സ്കൂളാക്കി മാറ്റി വീണ്ടും ഹൈസ്കൂളാക്കാനുള്ള പരിശ്രമത്തിലാണ്.
4: അതിന്റെ നെട്ടോട്ടം അതിങ്ങനെ അതിൽ ഫുള്ള് കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി വരെ പരിഗണനയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള അത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ശേഷം ഒരു തലമുറക്ക് തന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം നടത്തുന്ന ആ കുട്ടി പറയുന്നുണ്ട്.
3: തീർച്ചയായിട്ടും അപ്പോൾ പരീക്ഷണങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിൽ പതറാതെ, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ അസുവിന്റെ ഉപ്പ പറഞ്ഞ കേൾക്കാം, റബ്ബ് എന്താ എന്നെ പരീക്ഷിക്കാത്തത്? ഞാൻ ആദ്യം ആലോചിച്ചു, അപ്പോഴാണ് ഈ പരീക്ഷണത്തിന്റെ മുന്നിൽ വന്നത്. റബ്ബ് പരീക്ഷിക്കും തീർച്ചയാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന് മാത്രമായിട്ട് നമ്മെ നിയോഗിക്കപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകും, പരീക്ഷണങ്ങൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന്
4: ഖുർആൻ പറഞ്ഞ കാര്യം കൂടിയാണ്. സൂറത്തുൽ ബഖറ പറഞ്ഞല്ലോ, വല നബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാന അവിടെ സന്തോഷിക്കുന്നവർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്?
3: ക്ഷമിക്കുന്നവർക്കാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരീക്ഷണങ്ങളെ നേരിടാനും അവിടെ ക്ഷമിക്കാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. ആയത്തിൽ തന്നെ കാണാം, ഹൗഫ് ഭയം കൊണ്ട്, പേടി കൊണ്ട്, ധന ആള് നഷ്ടം കൊണ്ട്, എല്ലാം ഫലനഷ്ടം കൊണ്ട് എല്ലാം നമ്മെ പരീക്ഷിക്കും. ഏതൊരു പരീക്ഷണത്തിന് മുമ്പിലും നിരാശപ്പെടാതെ, എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്, എങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നമ്മളെന്ത് കുറ്റാ ചെയ്തത്, അത് നിരാശയുടെ ധിക്കാരത്തിൻ്റെ സ്വരങ്ങൾ. പലപ്പോഴും എന്ത് പരീക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്ന, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും, ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും.
4: അതെ, ഈ പരീക്ഷണങ്ങൾ ലഭിക്കുന്ന സമയത്തും നമുക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും ആൾക്കാർ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ കച്ചവടം എങ്ങനെയുണ്ട് വെച്ചാൽ ഭയങ്കര മോശമാണെന്നാണ് പറയുക. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അപ്പുറത്തുള്ള പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിലിങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അള്ളാഹു നൽകിയ നിയമത്തിനെ തിരിച്ചറിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പ്രയാസങ്ങൾ പറച്ചിലുണ്ടാവില്ല
3: തീർച്ചയായിട്ടും. അപ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ, ഒരു സ്വഹാബി കടന്നു വന്നു, ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പരീക്ഷണവും നേരിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരീക്ഷണവും നേരിട്ടിട്ടില്ല, ഒരു പനി പോലും എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു, പറഞ്ഞു കൊടുക്കുകയാണ്, നരകാവകാശിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ പരീക്ഷണങ്ങളൊന്നുമില്ലാത്തവർ എല്ലാവരും നരകത്തിലാണ് എന്നല്ല, വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ, നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സുഖപരമായി ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ, നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവണം, അതിൽ നമ്മൾ ക്ഷമിക്കണം. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി കൂടിയാണ്, ഏതൊരു പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കും, അതവന് ഹൈറാണ് എന്ന് റസൂൽ പഠിപ്പിച്ച കാണാൻ സാധിക്കും.
4: വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ത് വന്നാലും അത് റബ്ബിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയാണെങ്കിലും അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? അതിനുശേഷം നിരാശ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഏതൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ, ഇഹലോകത്ത് പ്രയാസമാണെങ്കിലും പരലോകത്ത് അതിൻ്റെ വിജയമുണ്ട് എന്ന്

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോ. ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദുസ് സ്വാലഹീനിൻ്റെ ഓരോ ഭാഗങ്ങളാണ് പീസ് റേഡിയോ റിയാദുസ് സ്വാലഹീൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹം അള്ളാഹുവിലേക്ക് ചേർത്തു പറയുക എന്ന അധ്യായത്തിൻ്റെ പഠനമാണ് ഇപ്പോൾ റിയാദുസ് സ്വാലഹീൻ പരിപാടിയിൽ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദുസ് സ്വാലിഹീനിലെ 30-ാമത്തെ ഹദീസാണ് കഴിഞ്ഞ എപ്പിസോഡിലായി നാം മനസ്സിലാക്കിക്കഴിഞ്ഞത്. സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള പൂർവകാല സമൂഹത്തിൽ സംഭവിച്ച വിശ്വാസവുമായി ബന്ധപ്പെട്ട, വിശ്വാസികൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന പരീക്ഷണങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു സംഭവ കഥയാണ് നാം ഈ ഹദീസിലൂടെ മനസ്സിലാക്കിയത്. അതിലേതാനും ഫായിദകൾ, ചില പാഠങ്ങൾ ഹദീസ് വായിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാനും ചില ഫായിദകൾ കൂടെ നമുക്കതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ ഹദീസിൽ വന്നിട്ടുള്ള ചില പദങ്ങൾക്ക് ഇമാം നവവി റഹിമഹുല്ലാ നൽകിയിട്ടുള്ള അർത്ഥവും കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഹദീസിൽ വന്ന ഒരു പദമാണ് ദിർവത്തുൽ ജബൽ എന്ന് പറഞ്ഞാൽ അഇലാഹു എന്നാണ് നവവി റഹിമഹുല്ലാ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. റിയാദുസ് സ്വാലിഹീനിൽ തന്നെ നമുക്കത് കാണാം. മുഖബുരയിൽ ഷെയ്ഖ് നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതുപോലെ ചില പദങ്ങളുടെ ലബത്തും അതിനർത്ഥവും ഞാൻ വിവരിച്ചിട്ടുണ്ട് എന്ന് മുഖബുരയിൽ ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നമുക്ക് കാണാം. എല്ലാ ഹദീസുകളുടെയും പദവും അതിൻ്റെ ലബത്തും അർത്ഥവുമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചിലതെല്ലാം നവവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മുഖബുരയിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദിർവത്തുൽ ജബൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അഇലാഹു, ആ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം, അതിൻ്റെ ഉച്ചി എന്നൊക്കെ പറയാം. വഹിയ ബികസ്രി ദാലി അൽ മുഅ്ജമ വലമ്മിഹ ഇർവസ് എന്ന പദം വായിക്കേണ്ടത് ബി കസരി ദാൽ. ദാലിന് കസർ ചെയ്തുകൊണ്ട് ദി ദിർവസ് എന്ന് വായിക്കണം. അൽ മുഴജമ, മുഴജമസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ള എന്നർത്ഥത്തിലാണ്. ഉളമ്മിഹ, ദിർവസ് എന്ന് കസറിന് പകരം ദു ദു എന്നും ദുർവസ് എന്നും വായിക്കാവുന്നതാണ്. വൽ ഖുർഖൂർ, ഖുർഖൂർ എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ടത് ബി ലൊമ്മിൽ ഖാഫൈൻ, രണ്ട് ഖാഫിനും ലൊമ്മ ചെയ്ത് വായിക്കണം. നൊഴമിന സുഫുൻ, കപ്പലുകളിൽ നിന്നുള്ള ഒരു ഇനം, ഒരു തരം കപ്പൽ എന്നാണതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. സ്വഈദ്, സ്വഈദ് എന്നാണ് പിന്നെ ഹദീദിൽ വന്ന മറ്റൊരു വാക്ക്. അതിനർത്ഥം അൽ വസ്വഈദുഹുന, ഇവിടെ സ്വഈദ് എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലർലുൽ ബാരിസതു, തുറസ്സായ സ്ഥലം, വിശാലമായി കിടക്കുന്ന സ്ഥലം എന്നുള്ള ഉദ്ദേശത്തിലാണ്. വല്ലുഹുദൂദ്, ഉഹുദൂദ് എന്ന് പറഞ്ഞാൽ അശ്ഷുഖൂഖു ഫിൽ അർളി കന്നഹരി സ്വഗീർ എന്നാണ്. ചെറിയ പുഴയൊക്കെ പോലെ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കിടങ്ങുകൾ എന്നതാണ് ഉഹുദൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ ഉലിരിമ, ഉലിരിമ എന്ന് പറഞ്ഞാൽ ഊഖിദ എന്നാണ്, കത്തിക്കപ്പെട്ടു. വങ്കഫഅസ്, ഹദീസിൽ വന്ന മറ്റൊരു വാക്കാണ് വങ്കഫഅസ്. ഇങ്കഫഅസ് എന്ന് പറഞ്ഞാൽ ഇൻഖലബസ്, മറിഞ്ഞു എന്നാണ്. വതഖാഅസ്, തഖാഅസ് എന്നാണ് പിന്നെ ഒരു വാക്ക് അതിൽ വന്നിട്ടുള്ളത്. തവക്കഫസ് വജബുനസ് എന്നാണതിൻ്റെ അർത്ഥം, നിന്നു, ഭീരുവായി എന്നാണ്. കുട്ടി ഉമ്മയോട് പറയുന്നത് നിങ്ങൾ പിന്തി നിൽക്കരുത്, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൻ്റെ ഇവിടെ അർത്ഥം തഖാഅസ് എന്ന് മാത്രം പറഞ്ഞാൽ പിന്തി നിന്നു, ഭീരുവായി. കുട്ടിയുമ്മയോട് പറയുന്നത് ഭീരു ആകരുത്, ഭയപ്പെടേണ്ടതില്ല, ഹഖിലാണ്, ചാടിക്കോളൂ എന്നാണ്. ഇത്രയാണ് ഈ ഹദീസിൽ വന്ന പദങ്ങൾക്ക് പ്രത്യേകമായി ഇമാം നവവി റഹിമഹുള്ള അർത്ഥം നൽകിയിട്ടുള്ളത്. ഇതിൽ ചില പ്രത്യേക ഫായിദകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലതെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഹദീസ് വായിച്ചതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇവിടെ കുട്ടി സാഹിറിൻ്റെ, മാരണക്കാരൻ്റെയും റാഹിബിൻ്റെയും കാര്യത്തിൽ അതിലേതാണ് ഹഖ്, ഏതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്നറിയാൻ ആ കുട്ടി നടത്തിയ ഒരു ശ്രമം നമ്മൾ മനസ്സിലാക്കി. വഴിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭീകര ജന്തുവിനെ ഒരു കല്ലെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എറിയുന്നു. ഇവിടെ സാഹിറിൻ്റെ കാര്യം എന്തായാലും അത് അങ്ങേയറ്റത്തെ പാപം തന്നെയാണ്. കാരണം സാഹിർ ഒന്നുകിൽ മുഅ്തദിൻ ളാലിം, അതിർലംഘിക്കുന്നവനും ളുൽമ് ചെയ്യുന്നവനുമാണ്. അല്ലെങ്കിൽ വഇമ്മ കാഫിറുൻ മുഷ്രിക്, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവനും കുഫ്ർ ചെയ്യുന്നവനുമാണ്. കാരണം സാഹിർ തൻ്റെ സിഹറിൽ ഉപയോഗപ്പെടുത്തുന്നത് പിശാച്ചിനെയാണ്. പിശാച്ചിനെ സേവിക്കുക വഴിയാണ് അവൻ സിഹർ ചെയ്യുന്നത്. സിഹറിനവൻ ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് പിശാച്ചിനെയാണ്. ആ പിശാച്ചിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അഥവാ തിന്മകൾ ചെയ്യുക, അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനെ ആരാധിക്കുക തുടങ്ങിയുള്ള മഹ്ലുഷിർക്ക്, തനി ഷിർക്ക് ആണ് സാഹിർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹുവിന് അങ്ങേയറ്റം കോപമുള്ള കാര്യവും അല്ലാഹു പൊറുക്കാത്ത മഹാപാപങ്ങളിൽപ്പെട്ടതുമാണ്. തൗബ ചെയ്യാതെ ആ ഒരവസ്ഥയിൽ കണ്ണടച്ചു പോയാൽ അതൊരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. അങ്ങനെയുള്ള മഹാപാതകമാണ്, പാപമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൊടിയ അള്ളാഹുവൻ അങ്ങേറ്റം കോപമുള്ള കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം, അൽ ഇസ്തിഹാറ, ഖൈറിനെ തേടുക എന്ന കാര്യം, അത് മശ്റൂആണ് എന്നത് ഇതിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. നേർക്കുനേരെ അത് കിട്ടുന്നില്ലെങ്കിലും ഇസ്തിഹാറത്ത് എന്ന് പറയുന്നത് ഒരു കാര്യത്തിലെ ഖൈർ കണ്ടെത്താൻ വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയും അതുപോലെ സുലത പഠിപ്പിച്ച പ്രകാരമുള്ള നമസ്കാരമൊക്കെയാണ്. ആ ഇസ്തിഹാറത്തിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അഥവാ കുട്ടി കല്ലെടുത്ത മൃഗത്തെ എറിയുമ്പോഴുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് പണ്ഡിതന്മാർ അത് ഇസ്തിംബാത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് പൂർവകാല സമൂഹത്തിലും ഈ രീതിയിലുള്ള ഇസ്തിഹാറ നമ്മുടെ ശരീഅത്തിലുള്ള പൂർണ്ണമായും ആർത്ഥത്തിലുള്ള രീതിയിലുള്ള ഇസ്തിഹാറയല്ലെങ്കിലും ഒരു ഇസ്തിഹാറത്ത് ഖൈറിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കതിന് പ്രത്യേകമായ രൂപങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് പഠനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അതിൻ്റെതായ അധ്യായത്തിൽ വരും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമതായി, ഈ ഹദീസിൽ നിന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടി പല രോഗങ്ങളും ആ കുട്ടി വഴി അല്ലാഹു ശിഫയാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരിക്കലും ഈസാ നബി അലൈഹിസ്സലാം അന്ധത ബാധിച്ചവരെയും കുഷ്ഠരോഗം ബാധിച്ചവരെയും വെള്ളപ്പാണ്ടുള്ളവരെയും ചികിത്സിച്ചിരുന്നതുപോലെയല്ല. ഈസാ നബി അലൈഹിസ്സലാം ഇത്തരത്തിലുള്ള രോഗബാധിതരെ തടവുന്നതോടുകൂടെ ആ രോഗം സുഖപ്പെടുക എന്ന മുഴജിസത്താണ് അദ്ദേഹത്തിലൂടെ അല്ലാഹു പ്രകടമാക്കിയതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒലൈസ ക കിസ്വത്തി ഐസ ബിനി മറിയം യം സഹു സ്വാഹിബൽ ആഹതി ഫയബ്റഊ ബൽ ഹാദാ യദുഉല്ലാഹ ഫയസ്തജീബുല്ലാഹു ദുആഹു. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം വിപത്ത് ബാധിച്ചവരെ തടയുക വഴി അവർക്ക് ശമനം ലഭിച്ചിരുന്നു, അവർക്ക് സുഖം ലഭിച്ചിരുന്നു. അതല്ല ഈ കുട്ടിയുടെ നിർവഹിച്ചിട്ടുള്ളത്. കുട്ടി ചെയ്യുന്നത് അല്ലാഹുവിനോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രോഗബാധിതർക്ക് പെട്ടെന്ന് ശിഫ നൽകുന്നു എന്നതാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെത് ഒരു മുഅ്ജിസത്തും കുട്ടിയുടേത് കറാമത്തും കൂടെയാണ് എന്നുകൂടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു ഫായിദ ഇതിലുള്ളത്, ഈ കുട്ടി ഒരിക്കലും ഇതെൻ്റെ കഴിവാണെന്നോ അത് തൻ്റെ അമാനുഷികമായ കഴിവാണെന്നോ കുട്ടി വാദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ നിഅമത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയതാണെന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളും പഠിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാരും വിശ്വാസികളുമെല്ലാം എന്തൊരു നിഅമത്ത് ലഭിച്ചാലും അത് അവരിലേക്ക് ചേർത്തി പറയാൻ എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ സാമർത്ഥ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് സൃഷ്ടികളിലേക്കോ അല്ലെങ്കിൽ സ്വന്തത്തിലേക്കോ ചേർത്ത് പറയുന്ന ഒരു രീതി പണ്ഡിതന്മാരിലോ യഥാർത്ഥ വിശ്വാസികളിലോ കാണാറില്ല. അവരെല്ലാം സകല ന്യാമത്തുകളും അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് പറയാറുള്ളത്. അതാണ് അദബ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനും പഠിക്കുവാനുമുള്ള മറ്റൊരു പാഠം. കാരണം ഇവിടെ കുട്ടി പറയുന്നത് രാജാവ് മന്ത്രിയോട് പറഞ്ഞല്ലോ, ഇന്നൻതഅമൻതദഉതുല്ലാഹലക്ക്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ശമനം നൽകും എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ളത് നിഅമത്തുകൾ മുഴുവനും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയണം എന്നതാണ്. ആ രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, അനുഗ്രഹം അള്ളാഹുവിലേക്ക് ചേർത്തു പറയുക. അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: വിശുദ്ധ ഖുർആനിലെ ശ്രവണ മനോഹരമായ വചനങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങിപ്പോകാം
1: ഇൻഷാല്ലാ. ഇന്ന് 19 അധ്യായം സൂറത്ത് മറിയമിലെ 16 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: നമ്മളിന്ന് കേൾക്കുന്ന ശബ്ദം വിശുദ്ധ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ബന്ദർബലിലയുടെ പാരായണമാണ്.
1: തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആഴമുള്ള ആരോഗ്യ ബോധ്യങ്ങൾക്ക് ആരോഗ്യ ചിന്തകൾ.
1: ഈ ഞരമ്പ് പൊട്ടി, അതായത് ഹെർപ്പിസ് എന്ന് പറയുന്ന അസുഖം, പലയിടത്തും പല പേരാണ് പറയുക, പൊട്ടി എന്നൊക്കെ പറയാറുണ്ട്, ഞരമ്പ് ചൊള്ള അങ്ങനെയൊക്കെ പറയും. ഈ അസുഖം വന്നു പോയ ആളുകളിൽ അത് മാറിയിട്ടും ചിലർക്ക് ആ വന്നു പോയ ഭാഗത്ത് തൊലിപ്പുറത്തൊക്കെ വല്ലാണ്ട് വേദന അനുഭവപ്പെടും. വസ്ത്രം ഇടുന്ന സമയത്ത്, തണുത്ത വെള്ളം തട്ടുന്ന സമയത്ത്, ആരെങ്കിലും തൊടുന്ന സമയത്ത് ഒക്കെ അസാധ്യമായ വേദന അനുഭവപ്പെടുന്നൊരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അത്തരം ആളുകളിൽ ഈ മരുന്ന്, അതിന് ഗുളികകളും മറ്റുമൊക്കെ കൊടുക്കാറുണ്ട്. കൊടുത്താൽ പോലും അത് വേണ്ടത്ര സൗഖ്യം കിട്ടാറില്ല. അങ്ങനെയുള്ള സമയത്ത് അതിന് ചില ഭാഗത്ത് നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ അടിച്ചിട്ട് ആ വേദന കുറക്കാൻ പറ്റാറുണ്ട്. കുറക്കുന്നതോടൊപ്പം തന്നെ ഈ മരുന്ന് തുടർന്ന് പോവുകയാണെങ്കിൽ ആ വേദന നല്ല പരിധിവരെ ശമനം കിട്ടാറ് ഉള്ളതാണ്. സാധാരണഗതിയിൽ അത്തരം വേദനകൾ 6 മാസം വരെ നിലനിൽക്കാറുണ്ട്. ആ 6 മാസം വേദന സഹിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് നൂതനമായ ചികിത്സകളൊക്കെ നിലവിലുണ്ട്.
2: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ

0: ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമ്മൾ മറ്റൊരു പരിപാടിയിലേക്ക് പോയാലോ, പീസ് ടൈം. നമ്മൾ പീസ് ടൈമിൽ ഒരു തെരഞ്ഞെടുത്ത ഒരു ഫീഡ്ബാക്കാണ് സാധാരണ വായിക്കാറുള്ളത്. അത് ഞാൻ വായിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ റേഡിയോ പരിചയപ്പെട്ടത് റേഡിയോ തുടങ്ങിയ സമയത്താണ്. ഒരു പ്രഭാഷണം കേൾക്കാൻ പോയപ്പോൾ അവിടെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു എന്ന് കേട്ടു. അൽഹംദുലില്ല, അവിടെ വെച്ച് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. അന്ന് മുതൽ രാവിലെ എന്നും റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. പുലരിവട്ടവും തിരുമൊഴിയും ഒഴിവാക്കാറേയില്ലായിരുന്നു. അൽഹംദുലില്ല, ലൈവ് വന്നതിന് ശേഷം അത് കൂടുതൽ അടുത്തു. എപ്പോഴും റേഡിയോ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കും. അൽഹംദുലില്ല, കുട്ടികൾ പറയാറ് റേഡിയോ ഉസ്താദ് എന്നാണ്. അൽഹംദുലില്ല, എനിക്ക് വളരെ മാറ്റം തന്നെ വന്നു. റേഡിയോയിൽ കൂടി കൂടുതൽ അറിവുകൾ നേടാൻ കഴിഞ്ഞു. അൽഹംദുലില്ല, അള്ളാഹു ഇത് മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും റേഡിയോ കേൾക്കാത്തവർക്ക് നഷ്ടമാണെന്ന് അള്ളാഹു ഈ സൗഭാഗ്യം നിലനിർത്തി തരട്ടെ. സഫിയ കെ തിരുരങ്ങാടിയാണ് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എന്നും നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഫീഡ്ബാക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. അവരുടെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ഇന്ന് എഴുതുന്നത്. ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നത്, ഞാനൊരിക്കൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഒരു റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി പോയിരുന്നു. ആ സമയത്ത് അവിടുന്ന് ഒരാൾ അനുഭവം പറഞ്ഞത്, നമ്മുടെ പ്രവർത്തകരാണ് പറയുന്നത്, നമ്മുടെ മൂന്നാല് പ്രവർത്തകർ, അവർ വേറെ എന്തോ ഒരു വഴിയിലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റേഡിയോ ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റേഡിയോ കേട്ടപ്പോ വെറുതെ, അവരൊരു മുറുക്കാൻ കട, അങ്ങനെ എന്തോ ചെറിയൊരു കടയാണ്. അപ്പൊ അവിടെ സ്ഥിരമായി ഇതിങ്ങനെ കേൾക്കുന്നത്. അപ്പോ ഇവര് കയറി ചെന്നപ്പോ പിന്നെ അപ്പൊ ഇവര് വെറുതെ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അവര് പറഞ്ഞു, ഇത് ഒരു റേഡിയോ ആണ്, പ്ലേ സ്റ്റോറിലുണ്ട്. അത് ഇവർക്ക്, നമ്മളെ പ്രവർത്തകർക്ക്, ഇതിന്റെ അവക്താക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇയാൾ എന്ന് വെച്ചാൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയൊന്നുമല്ല, ഏതൊരു മനുഷ്യന. അയാൾ ഇങ്ങനെ റേഡിയോ കേട്ടപ്പോ ഇയാൾ സ്ഥിരമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേഡിയോ അയാൾ അയാളെ ചെറിയ മുറുക്കാൻ കടയില് എല്ലാ സമയത്തും തുറന്നു വെക്കുന്നുണ്ട്. അപ്പൊ ഇവരത് കേട്ടപ്പോ ചെന്നതാ, അയാളെ ചെന്ന് പരിചയപ്പെട്ടപ്പോ ഒരു അമുസ്ലിം സുഹൃത്ത്. അപ്പൊ അയാളോട് ഇങ്ങനെ ചോദിച്ചു, പറഞ്ഞു, ഇതൊരു ഇതുണ്ടല്ലോ, മുബർ പറയാണ്, ഇതുണ്ടല്ലോ, ഇത് ഈ റേഡിയോ നമ്മളൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അതായത് നമ്മളെ പ്രവർത്തകൻ അന്ന് എന്നോട് പറഞ്ഞത്, ഞാനിപ്പോ ഇത് വായിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മിച്ചു പോകും. അപ്പൊ ഇത് വലിയ ഒരു എന്താ പറയാ, ഒരു വിപ്ലവമാണ് ശരിക്ക്. പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വിപ്ലവം എന്ന് വെച്ചാൽ കുടുംബകങ്ങളിൽ കുളിർത്തണ്ണൽ തന്നെയാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്.
4: തീർച്ചയായിട്ടും
0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
5: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
6: മുബാഹലയിൽ യഥാർത്ഥത്തെ മനസ്സിലാക്കാതെ ശാപപ്രാർത്ഥന നടത്തിയ വ്യക്തി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സത്യം മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചുവന്ന് തോബ ചെയ്ത് മടങ്ങിയാൽ അയാളിൽ നിന്ന് ആ ശാപം നീങ്ങിക്കിട്ടുമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
7: മുബാഹല എന്ന് പറയുന്നത് ശാപപ്രാർത്ഥന നടത്തലാണ്. യഥാർത്ഥത്തിൽ രണ്ട് സമൂഹം, രണ്ട് സംഘം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള രണ്ടാളുകൾ, അവര് പറയുന്നത് തെറ്റാണെങ്കിൽ അവരുടെ മേലെ ശാപമുണ്ടാകട്ടെ എന്ന് പറയലാണല്ലോ ശരിക്കും മുബാഹല എന്ന് പറയുന്നത്. അത്തരം ശാപപ്രാർത്ഥന നടത്തിയ ഒരാൾക്ക് അയാൾക്ക് പിന്നീടത് കുറ്റം ബോധ്യമായി തൗബ ചെയ്ത് മടങ്ങിയ അയാളിൽ നിന്ന് ആ ശാപം നീങ്ങിക്കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് റബ്ബിനോട് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിക്കുകയാണെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുലിയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു വൽ ഗഫൂർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റാണെങ്കിലും മരണത്തിന് മുമ്പായി, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് സ്വീകരിക്കും. ഷിർക്ക് ചെയ്ത് അതാണ് ഏറ്റവും വലിയ പാപം. ആ ഷിർക്ക് ചെയ്തവൻ വരെ കുറ്റം സമ്മതിച്ച് ഞാൻ ഷിർക്ക് ചെയ്തു പോയല്ലോ എന്ന് ഖേദിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് അള്ളാഹു സ്വീകരിക്കും. എന്ന പോലെ തന്നെ മുബാഹലയായാലും നടത്തിയത് അവന് കുറ്റബോധം തെളിഞ്ഞ് അതിൽ നിന്ന് പിന്മാറി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
6: നമുക്ക് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാമല്ലോ, എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാമല്ലോ. ഉദാഹരണത്തിന് യാത്രയിലാകുമ്പോൾ, നടക്കുമ്പോൾ, അപ്പോഴൊക്കെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വെച്ച് തുടങ്ങേണ്ടതുണ്ടോ അതോ നേരിട്ട് പ്രാർത്ഥിക്കാമോ എന്നാണ്.
7: നമുക്ക് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാമല്ലോ, എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാമല്ലോ. ഉദാഹരണം യാത്രയാകുമ്പോൾ, നടക്കുമ്പോൾ, അപ്പോഴൊക്കെ നബിയുടെ മേലുള്ള സലാത്ത് ചൊല്ലിയിട്ടാണോ ദുആ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ദുആ ചെയ്യുന്നതിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് നമ്മൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ച് സലാത്ത് ചൊല്ലി അതുപോലെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആദാബുകളിൽ പെട്ടതാണ്. ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് എണ്ണി പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ ദുആ ചെയ്യുക, സലാത്ത് ചൊല്ലുക, അതേപോലെ ഹംദും സലാത്തും ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ സലാത്ത് ചൊല്ലാതെ പ്രാർത്ഥിച്ചു എങ്കിൽ അയാൾക്ക് ഉത്തരം കിട്ടൂല എന്നതിനർത്ഥമൊന്നുമില്ല. അതതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്, അതിൻ്റെ ആദാബുകളിൽപ്പെട്ട ഒന്നാണ് എന്നല്ലാതെ അത് പിന്നെ നിർബന്ധമായും സലാത്ത് ചൊല്ലിയാലേ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്ന് അതിന് അർത്ഥമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹംദും സലാത്തും ഒക്കെ ചൊല്ലി എന്നിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അതിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
6: മൂന്ന് ഉംറ ചെയ്താൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
7: ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ഉംറ ചെയ്യുക എന്നുള്ളത് അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം ഉംറയും നിർബന്ധമാണ് എന്ന് തന്നെയാണ്. കാരണം വാത്തിമുൽ ഹജ്ജ വല ഉംറത്തലില്ല എന്നാണ്, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കുക എന്ന്. അപ്പോൾ ഉംറകർമ്മം നിർവഹിക്കുന്നതിന് അതിൻ്റെ മഹത്വങ്ങൾ ഉള്ളതായിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫ്ഫാറത്തു ലിമാ ബൈനഹുമ, ഒരു ഉംറ മറ്റേ ഉംറ വരെ അതിനിടയിലുള്ള എല്ലാ പാപങ്ങൾക്കും അത് മായ്ച്ചു കളയുന്നതാണ് എന്നും, ഉംറത്തും ഫി റമദാനത്ത അതിൽ ഹജ്ജ, റമദാനിലൊരു ഉംറ ചെയ്താൽ അതൊരു ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്നും ചില റിപ്പോർട്ടിൽ എൻ്റെ കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉംറക്കില്ലാത്ത പല മഹത്വങ്ങളും ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ചും വന്നിട്ടുണ്ട്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജാണെങ്കിൽ അതിന് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലങ്ങളൊന്നുമില്ല എന്നും, ഒരാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അധർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനാവശ്യ പ്രവൃത്തികളോ ഒന്നുമില്ലാതെ ഒരാൾ കൃത്യമായിട്ട് ഹജ്ജ് ചെയ്താൽ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ അവർ മടങ്ങി വരും എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ മൂന്ന് ഉംറ നിർവഹിക്കുന്നതിലൂടെ അയാൾ ഹജ്ജ് ചെയ്ത പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയുണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ട് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടതായിട്ട് അറിവിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
6: ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനുവേണ്ടി ഉളു ചെയ്യുന്ന സമയത്ത് എന്താണ് നിയത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യുന്നു എന്നാണല്ലോ നിയത്ത് വെക്കാറുള്ളത്.
7: ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധനയാണ് നിയത്ത്. ഏത് ഇബാദത്തിനും നിയത്ത് അനിവാര്യമാണ്. പക്ഷെ നിയത്ത് എങ്ങനെ വെക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് കരുതലാണ്, അത് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ് നിയത്ത്. അത് ചൊല്ലിപ്പറയലോ അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്ന് ഏറ്റുപറയലോ എടുത്തു പറയലോ അല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഉളു എടുക്കുന്ന സന്ദർഭത്തിൽ അയാൾ ഞാൻ ഇന്നതിനു വേണ്ടി ഉളു എടുക്കുന്നു എന്ന് അവൻ കരുതേണ്ട ആവശ്യമല്ല. ഞാൻ നിസ്കരിക്കാൻ ഉളു എടുക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ ഉളു എടുക്കുന്നു, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ ഉളു എടുക്കുന്നു എന്നൊന്നും മനസ്സിൽ കരുതേണ്ട ആവശ്യമല്ല. ഒരാൾ ഞാൻ ഉളു എന്ന് പറയുന്ന ഇബാദത്ത് ആ ഉളു ഞാൻ ചെയ്യുന്നു, ഉളു എടുക്കുന്നു എന്ന് കരുതിയാൽ അത് തന്നെ മതി എല്ലാ ഇബാദത്തുകൾക്കും. അതിന് ഓരോന്നിനും പ്രത്യേകം ഉളു ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും അതല്ല നിസ്കാരത്തിന് വേണ്ടിയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഞാൻ ഉളു ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഉളു എടുത്താൽ മതി. അതിന് പ്രത്യേകമായിട്ട് നമ്മളെന്ത് ചെയ്യാൻ ഒരു നിയ്യത്ത് വേണം എന്നൊന്നുമില്ല. ഉളുവിനെ എന്ന ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതിയാവും. പ്രത്യേകം ഇല്ല എന്ന് ഉണർത്തുന്നു അല്ലാഹു തആല ആലം.
6: സൂറത്തുകളുടെ ഇടയിൽ നിന്നും ഓതുന്ന സമയത്ത് ബിസ്മി ഓതേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
7: സൂറത്തുകളുടെ ഇടയിൽ നിന്ന് ഓതുന്ന സമയത്ത് ബിസ്മി ഓതണോ വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിൻ്റെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് സൂറത്തുകളുടെ തുടക്കത്തിൽ ഓതുമായിരുന്നു, സൂറത്ത് തൗബ അല്ലാത്ത മറ്റു സൂറത്തുകളിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ജംഅ് ചെയ്ത സന്ദർഭത്തിൽ സൂറത്തു അൻഫാൽ അതേപോലെ തന്നെ സൂറത്തു തൗബ ഇത് രണ്ടും ഒന്നാണോ അല്ലേ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നുകൊണ്ടാണ് അതിൽ സൂറത്തു തൗബയിൽ ബിസ്മി എഴുതാതിരുന്നത് എന്നതാണ്. എന്നാൽ സൂറത്തുകളുടെ ഇടയിൽ നിന്ന് ഓതുന്ന സന്ദർഭത്തിൽ അഴുതു ഓതലാണ് സുന്നത്ത്, അഴുദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ ഫൈദാ ഖറഅത്തുൽ ഖുർആൻ ഫസ്തഅഇദ് ബില്ലാഹി മിനശ് ശൈത്താൻ റജീം, നീ ഖുർആൻ പാരായണം ചെയ്താൽ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ള ആയത്താണ് അതിന് തെളിവായിട്ടുള്ളത്. എന്നാൽ ഒരാൾ സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഓതുന്ന സന്ദർഭത്തിൽ ബിസ്മി ഓതുകയാണെങ്കിൽ അതൊരു തെറ്റാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ലെങ്കിലും അവിടെ ഏറ്റവും സുന്നത്തായിട്ടുള്ളത് അഴുതു ഓതുക എന്നുള്ളതാണ്. സൂറത്തുകളുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുകയുമാണ് വേണ്ടത്, അല്ലാഹു തആല ആലം.
6: കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്ത പള്ളിയിൽ ഖുത്ബയിൽ പറഞ്ഞ ഒരു ഹദീസാണ് ചോദ്യത്തിന് അവലംബം. നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയും രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് സമയമാകുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്നോട് പ്രാർത്ഥിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നോട് ചോദിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് നൽകാം. എന്നോട് പാപമോചനം തേടുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് പുറത്തു നൽകാം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശദീകരിച്ചു. വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ആലങ്കാരിക പ്രയോഗമാണെന്ന്. ഇത് ശരിയാണോ? ഈ ഹദീസ് ആലങ്കാരികമായാണോ പ്രയോഗിച്ചിട്ടുള്ളത്? ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
4: അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടനാമങ്ങളും സവിശേഷതകളും സിഫാത്തുകളും അള്ളാഹു ഖുർആനിൽ എങ്ങനെ പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ എങ്ങനെ പഠിപ്പിച്ചുവോ, അത് അക്ഷരം പ്രതി അനുസരിക്കലാണ് സലഫുകളുടെ പാത. എന്നാൽ ബുദ്ധിക്കനുസരിച്ച് ദീനിനെ അളക്കുന്ന മുൻകാലത്തെ പിഴച്ച കക്ഷിയായ മുഅ്തസിലിയാക്കൾ, ജഹമിയാക്കൾ, അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന അഷ്അരികൾ, അവരൊക്കെ ഏറ്റവ്യത്യാസമനുസരിച്ച് ഒന്നുകിൽ ഈ സിഫാത്തുകളെ പൂർണ്ണമായി തള്ളുകയോ അല്ലെങ്കിൽ അഷ്അരിയാക്കൾ വിശ്വസിക്കുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങളെ എങ്ങനെയാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കലാണ് ഇമാം അബു ഹനീഫയുടെയും ഇമാം മാലിക്കിൻ്റെയും ഇമാം ഷാഫിഈയുടെയും ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ എന്നു വേണ്ട മുൻഗാമികളായ ഇമാമിയങ്ങളുടെ ഒക്കെ വിശ്വാസം. ഹദീത്തിലൊരു കാര്യം സ്ഥിരപ്പെട്ടു വന്ന സ്ഥിതിക്ക്, ആ ഹദീസ് സ്വഹീഹായ സ്ഥിതിക്ക്, യൻസിലു റബ്ബുന തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ അവൻ്റെ ജലാലത്തിനോടും ഖുദ്റത്തിനോടും യോജിച്ച രൂപത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി, ആരുണ്ട് എന്നോട് ദ്വാർക്കാൻ, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നുസൂലിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹദീത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യലാണ്. അത് സലഫുകളുടെ മാർഗമല്ല. സലഫുകളുടെ മാർഗം, സ്വഹാബിമാരുടെ മാർഗം സ്വീകരിക്കലാണ് അഭികാമ്യം, ഏറ്റവും നല്ലത്. അതിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. ഇതിലും മാത്രമല്ല, അയിനല്ലാ, അല്ല എവിടെയാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ വജ്ഹ്, ഇതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്തുന്ന പിഴച്ച കക്ഷികളാണ്, അഹ്ലു സുന്നയുടെ സലഫുകളുടെ മാർഗമല്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
6: അബുദാബിയിൽ നിന്നും ഒരു സുഹൃത്തിൻ്റെതാണ് ചോദ്യം. ഇവിടെ ബാങ്കുകളുടെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവർ പോയിന്റ് നൽകാറുണ്ട്. അത് മൊബൈൽ റീചാർജ് ചെയ്യാനും ഷോപ്പുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ പറ്റും. ഇത് ഉപയോഗപ്പെടുത്താമോ, ഇത് പലിശയുടെ ഗണത്തിൽ വരുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം.
4: അല്ലാഹു ആലം. ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശീലധിഷ്ഠിതമായ ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അത്തരം പാരിതോഷികങ്ങളാണ് എങ്കിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായും അതല്ല മറ്റൊരു രൂപത്തിലൊരു കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ മറ്റ് നിബന്ധനകളൊന്നും വെക്കാതെ തന്നെ കടക്കാരൻ വല്ല പാരിതോഷികം തരുന്ന രൂപത്തിൽ അങ്ങനെയാണ് ബാങ്ക് തരുന്നതെങ്കിൽ അത് അനുവാദവുമാണ്, അതിലേതാണ് എന്നത് പരിശോധിക്കേണ്ടതാണ്.
6: ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർ അനുവദനീയം ആണ് എന്നും ചില പണ്ഡിതന്മാർ ശരിയല്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ പറയുന്നത്?
4: പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം മുൻഗാമികളായ, വളരെ മുൻഗാമികളല്ല എങ്കിലും ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി പോലുള്ള ആളുകളൊക്കെ അവർ ആ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയപ്പോൾ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കൽ അത് സുന്നത്താണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പക്ഷേ വിശദമായി പരിശോധിക്കുമ്പോൾ ആധുനിക കാലത്ത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ ആ ഹദീസുകൾ കൂടുതലായി ഗവേഷണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുവന്ന ഹദീസുകളൊക്കെ തന്നെയും എന്തെങ്കിലും ന്യൂനതകളും പോരായ്മകളും ഉണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തു. ഉദാഹരണമായി അബു റാഫിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റായ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أذن في أذن الحسن بن علي حين ورأت الفاطمة في الصلاة فاطمة رضي الله عنها حسن رضي الله عنه هنا برصبيت شبه النبي صلى الله عليه وسلم نسكارتنا بان قدقنا بولي حسن رضي الله عنه هنا جبيل بان قدقت إن إمام أبو داون ترمذي ذلك الحديث الحديث الشيخ الباني اللي من قامي قلايا بندين ما رأيت البطا حافظ ابن حجر رحمه الله دين برنو ഈ ഹദീത്തിൻ്റെ നിവേദകന്മാരുടെ കൂട്ടത്തിൽ ആസിം ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. വഹു ളഈഫൻ, അദ്ദേഹം ദുർബലനാണ്. അപ്പോൾ ആ വിഷയത്തിൽ വന്ന ഈ ഹദീസ് ദുർബലമാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷുഅബുൽ ഈമാനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇതേ ആശയമുള്ള ഹദീസ്. ആ ഹദീസ് ദുർബലം എന്നതിലപ്പുറം മൗളൂ ആണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം ബുഖാരി റഹമഹുള്ള ഈ ഹദീസിന്റെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കസ്ദാബുൻ, ഇതിൽ അംറുബ്നു സൈഫ് ഹസൻ ബിനു അംറുബ്നു സൈഫ് എന്ന് പറയുന്ന ഇതിലെ റാബി അദ്ദേഹം കസ്ദാബാണ്, അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഹദീസുകൾ ഓരോന്നോരോന്ന് എടുത്തു വെക്കുമ്പോൾ ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യേണ്ടതില്ല. ചില പണ്ഡിതന്മാരൊക്കെ അത് ചെയ്യാം എന്ന് പറയാൻ കാരണം ഫളായിൽ അമലിന് ദുർബലമായ ചില ഹദീസുകൾ വെച്ച് അമൽ ചെയ്യാം എന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ആ ആശയത്തിലാണ് അവരൊക്കെ അത് ചെയ്യാം നല്ലതാണ് എന്ന് പറഞ്ഞത്. ഹദീസുകൾ ദുർബലമാണ് എന്ന് സ്ഥിരപ്പെട്ടിരിക്കെ അത്തരം അമലുകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
6: ഞാൻ ഒരു വർഷം മുമ്പ് ഒരു ജ്വല്ലറിയിൽ ഒരു വർഷം കഴിഞ്ഞാൽ അന്നത്തെ വിലക്ക് സ്വർണം കിട്ടുമെന്ന കരാറിൽ കുറച്ച് കാശ് കൊടുത്തു. പക്ഷേ ആ പദ്ധതി നമുക്ക് പാടില്ല എന്ന് പിന്നീട് പീസ് റേഡിയോയിലൂടെ മനസ്സിലാക്കി. ഇന്നത്തെ വിലക്കാണെങ്കിൽ എനിക്ക് 6 പവൻ കിട്ടും, അന്നത്തെ വിലക്കാണെങ്കിൽ 8 പവനും. ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ വാങ്ങി എനിക്ക് ഹലാലായ 6 പവൻ എടുത്ത് ബാക്കി 2 പവൻ പാവപ്പെട്ടവർക്കോ ദീനീ സ്ഥാപനങ്ങൾക്കോ കൊടുക്കാമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം.
4: സ്വർണം കച്ചവടം ചെയ്യുന്ന പല ജ്വല്ലറികളും ഇന്ന് ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നടത്താറുണ്ട്. ഒന്നുകിൽ നറുക്കെടുപ്പായിരിക്കും, മാസം മാസം ഉപഭോക്താക്കളിൽ നിന്ന് ഒരു സംഖ്യ വാങ്ങുകയും നറുക്കെടുത്ത് ഒന്നുകിൽ നറുക്ക് ലഭിച്ച വ്യക്തി ഇനിയും തിരിച്ചടക്കേണ്ടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ തിരിച്ചടക്കുന്ന രൂപത്തിൽ നറുക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ആളുകൾക്കും അപ്പോഴുള്ള സ്വർണത്തിൻ്റെ വിലയനുസരിച്ചോ അല്ലെങ്കിൽ അവർ കുറി തുടങ്ങിയപ്പോഴുള്ള സ്വർണത്തിന് വില എത്രയാണോ അത് വെച്ചുകൊണ്ടോ ആഭരണം കൊടുക്കാറുണ്ട്. ഇതൊന്നും തന്നെ ഇസ്ലാമികമായി ശരിയായ ഏർപ്പാടല്ല. സ്വർണം വെള്ളി കച്ചവടം നടത്തുന്നവരും വാങ്ങുന്നവരും അറിയേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര ക്യാഷാണ് ഉള്ളത്, ആ ക്യാഷ് കൊടുക്കുകയും അതിനുള്ള ആഭരണം, അതിനുള്ള സ്വർണം വാങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അഥവാ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കണം. മാസം മാസം ഒരു സംഖ്യ കൊടുക്കുകയും എന്നിട്ട് വർഷാവസാനം ആഭരണം കൈപ്പറ്റുകയും ചെയ്യുക എന്ന് വരുമ്പോൾ അത് പലിശയായിത്തീരുന്നു. അവർ ഏത് തരത്തിലുള്ള ഇത്തിഫാക്കാണ് നടത്തിയെങ്കിലും ശരി, സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും എന്ത് തന്നെയായിരുന്നാലും ശരി, അവിടെയൊക്കെ തന്നെ രിബ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ കച്ചവടങ്ങൾ അനുവദനീയമല്ല. അറിവില്ലായ്മ മൂലം അത്തരം ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും തോബ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളും ഇടപാടുകളും അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
6: എനിക്ക് എൻ്റെ താടി സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റുമോ എന്നാണ്.
4: ഇവിടെ ഒരാൾ അയാളുടെ ഭംഗിക്ക് വേണ്ടി താടി സ്ട്രൈറ്റാക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റായ താടി അത് ചുരുണ്ടതാക്കി തീർക്കുക. അവിടെയൊക്കെ ആധുനിക പണ്ഡിതന്മാർ ചില നിബന്ധനകളോടുകൂടി അത് അനുവദിച്ചിട്ടുണ്ട്. ഒന്ന്, അത് താൽക്കാലികമായൊരു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ എന്നേക്കും മാറ്റിമറിക്കുന്ന രൂപത്തിലല്ലാതെ ഒരു താൽക്കാലികമായി ഭംഗിക്ക് വേണ്ടിയാണ് എങ്കിൽ, അതുവഴി ശരീരത്തിന് പ്രയാസകരമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ, അവിടെയൊക്കെ ഒരു അനുവാദം ഉള്ള രൂപത്തിലാണ് ആധുനിക പണ്ഡിതന്മാരിൽ പെട്ട പലരും പറയുന്നത്. ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത് എന്നും, നമ്മുടെ നിയ്യത്ത് അതിലെന്തെങ്കിലും ഒരു അവ്യക്തതയും ഹറാമും കലർന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അത് നിഷിദ്ധമാവും എന്നും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു തആല ആലം.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയനിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയനിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, താഹ റസൂലിന്റെ ഓർമ്മകൾ, ഷാഹിദ് കടപ്പനയുടെ ആലാപനം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ഷാഹിദ് കൊടപ്പന ആലപിച്ചത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ കുരുന്നു കൂട്ടുകാരുടെ പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരോട് സംസാരിക്കുന്നത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എന്നത്തെയും പോലെ ഇന്നും നമുക്ക് ഒരുപാട് ആസ്വദിക്കാനും അറിയാനും പാടാനും കേൾക്കാനും ഒക്കെയുള്ള കഥകളും പാട്ടുകളും അറിവുകളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധയോടെ പീസ് റേഡിയോയുടെ മുമ്പിലുണ്ടല്ലോ അല്ലേ? ശരി, എല്ലാ ആഴ്ചയും ഇതുപോലെ സന്തോഷത്തോടെ കളിച്ചിരിച്ച് എന്നും ഈ സമയമാവുമ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മുടെ പീസ് റേഡിയോയുടെ മുന്നിലെത്തണം. ഒപ്പം നമ്മുടെ അനിയനെയും അല്ലെങ്കിൽ അനിയത്തിയെയും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യണം, ആ നമ്മുടെ പൂമരത്തണലിലും ഒക്കെ കേൾപ്പിക്കണം. അങ്ങനെയുള്ള കൂട്ടുകാരല്ലേ നമുക്കിഷ്ടം? അതെ, കൂട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ സെഷനുകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തു പറയാറുണ്ട്? യെസ്, ആദ്യമായി ഒരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ട് ഇല്ലേ? ഇന്നും അതുപോലെ എം എസ് കൂട്ടുകാർക്കായി ഒരു കുഞ്ഞു മെസ്സേജ് പറയാം. ഇന്ന് പറയുന്ന കുഞ്ഞു മെസ്സേജ് എന്താണെന്നറിയോ കൂട്ടുകാരെ? ഇന്നെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ, ഇപ്പം ഞാനൊക്കെ കാണുന്ന നമ്മളെ പോലെയുള്ള ചില കൂട്ടുകാരൊക്കെ, അവരൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പാടിയൊക്കെ നടക്കും. പാടി നടക്കുകയെന്ന് വിചാരിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ എന്തർത്ഥം ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ? ആ അങ്ങനെ അവരുടെ നാവിൽ എന്തൊക്കെയോ സിനിമാ പാട്ടുകളോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഗാനങ്ങളോ ഒക്കെ ഇങ്ങനെ കാണാം. നല്ലതൊന്നുമില്ല, ചില വരികളൊക്കെ വളരെ മോശമുള്ള അങ്ങനത്തെ വരികളൊക്കെ ഇങ്ങനെ പാടി ആസ്വദിച്ചൊക്കെ നടക്കുന്നത് കാണാം. അതെന്താ അങ്ങനെ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം നമുക്കല്ലാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയാനും പാടാനും ഓർക്കാനും ഒക്കെ ഇല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള സിനിമയിലെ ഗാനങ്ങളും അല്ലേ മോശപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മളിങ്ങനെ പാടിയും ഒക്കെ നടക്കുന്ന ആവശ്യം, വല്ല ആവശ്യമുണ്ടോ? ശരിക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണ് എം എസ് ഇന്ന് കൂട്ടുകാരോട് ഈ കുഞ്ഞു മെസ്സേജ് പറയണമെന്ന് വിചാരിച്ചത്. കൂട്ടുകാരെ, എല്ലാവരും ഈ കുഞ്ഞു മെസ്സേജ് എന്തായാലും നിങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഇങ്ങനെ ഇത്തരം മോശപ്പെട്ട വരികളൊക്കെയുള്ള പാട്ടുകളൊക്കെ പാടി നടക്കുന്ന കൂട്ടുകാരോട് പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കണം ഇന്ന് പറയുന്ന കുഞ്ഞു മെസ്സേജ്. ശരിയാണല്ലോ, റെഡിയല്ലേ കൂട്ടുകാരെ? ഇന്ന് പറയുന്ന കുഞ്ഞു മെസ്സേജിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഇന്ന് പറയുന്ന എന്താണെന്നറിയോ? നമുക്കറിയാലോ, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും, അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ അല്ലേ? ആ നന്മയാണെങ്കിൽ അതെ, അതും രേഖപ്പെടുത്തുന്നുണ്ട്. തിന്മയാണെങ്കിൽ അതും രേഖപ്പെടുത്തുന്നുണ്ട്. ആര് രേഖപ്പെടുത്തുന്നുണ്ട്? ആ അള്ളാഹു ഏൽപ്പിച്ച രണ്ടു മലക്കുകൾ രണ്ട് കാര്യങ്ങളും, നന്മ ഒക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ അതും രേഖപ്പെടുത്തും, തിന്മ പറയുന്നതും ചെയ്യുന്നതൊക്കെ അതും രേഖപ്പെടുത്തും അല്ലേ? അതുപോലെ അള്ളാഹു എല്ലാം കാണുന്നു അറിയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ചീത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെ നാവുകൊണ്ട് നമ്മൾ പരമാവധി നമുക്ക് കഴിയുന്ന അത്ര നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം പറയാം അല്ലേ? അതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അല്ലേ? അതിനു സാധിക്കുന്ന ഒരു കുഞ്ഞു മെസ്സേജാണ് എം എസ് ഇത് പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ചൊല്ലേണ്ട ഒരു ദിക്കർ. ദിക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ ഒരുപാട് ദിക്കറുകൾ? ലാ ഇലാഹ ഇല്ലല്ലാ ഒരു ദിക്കറല്ലേ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, അങ്ങനെയൊക്കെയുള്ള ദിക്കറുകൾ നമുക്ക് പരിചയമുണ്ടല്ലോ. അതൊക്കെ നമ്മൾ എപ്പോഴും പരമാവധി ചൊല്ല. ഇന്ന് കൂട്ടുകാരോട് പ്രത്യേകമായി എം എസ് സൂചിപ്പിക്കുന്നത് ഒരു ദിക്കറാണ്. ഈ ദിക്കറ് ഇന്ന് കേട്ട് കഴിഞ്ഞ മുതൽ കൂട്ടുകാരെന്ത് ചെയ്യണം? എല്ലാ ദിവസവും കഴിയുന്ന അത്ര സമയങ്ങളിലൊക്കെ പരമാവധി ചൊല്ലണം. നമ്മളിങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചൊല്ലുന്നതിനും പറയുന്നതിനും പകരം എന്ത് ചെയ്യണം, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന എല്ലാ സമയത്തും നമ്മൾ ഈ ചെറിയ ദിക്കർ, നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്ന ഉടനെ തന്നെ നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇനി പരിചയം ഇല്ലാത്ത ചെറിയ കൂട്ടുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, എം എസ് ഇപ്പൊ പറയുന്നതോടുകൂടി പഠിക്കാൻ പറ്റും. അത്രക്കും ചെറിയ ഒരു ദിക്കറാണ്. എന്താന്ന് വെച്ചാൽ എം എസ് പറയട്ടെ, എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ് ആ ദിക്കർ. എന്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി? അത്രയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാന്ന് നമുക്കറിയാലോ. ആ അത് രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു രൂപമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്താ അതിന്റെ അർത്ഥം? അതെ, നമുക്കറിയാം സുബ്ഹാനല്ലാഹിയുടെ അർത്ഥം, നമുക്കറിയാം അൽഹംദുലില്ലാഹിയുടെ അർത്ഥം അറിയാം. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം കൂടിയിട്ടുള്ള ഒരു അർത്ഥമാണ് ഇതിനുണ്ടാവുക അല്ലേ. ആ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്താണ് അല്ലേ. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞെന്താ? ആ അള്ളാഹു ഏറ്റവും പരിശുദ്ധനാണ്. അവന്റെ ആ പരിശുദ്ധിയെ നമ്മളെങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് നമ്മൾ എപ്പോഴും നമുക്ക് കഴിയുന്ന അത്രയും സമയങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് ചെയ്താൽ എന്താ മെച്ചം? ആ നമുക്കറിയാം കൂലി കിട്ടുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. നന്മയുടെ ഭാഗത്തുള്ള മലക്ക് അങ്ങനെ എഴുതി വെക്കും, നന്മയിൽ അങ്ങനെ എഴുതി വെക്കും. നമ്മൾ പറയുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ എഴുതി വെക്കും. പക്ഷേ ഇതിനുള്ള പ്രത്യേകമായി റസൂലൊക്കെ പഠിപ്പിച്ച കൂലി എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒന്നുകൂടി ഒരു ഉഷാറുണ്ടാവില്ലേ. പ്രത്യേകമായി രണ്ട് കാര്യങ്ങളാണ് എം എസ് സൂചിപ്പിക്കുന്നത്, റസൂലുള്ളാഹി പഠിപ്പിച്ച രണ്ട് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നമ്മളൊരു ദിവസം 100 വട്ടം. 100 വട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ സംഖ്യയൊന്നും അല്ലല്ലോ. നമ്മളിങ്ങനെ കയ്യിൽ ഒന്നിങ്ങനെ പിടിച്ചാൽ കുറഞ്ഞ സമയം അല്ലേ, വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇത് ചൊല്ലിത്തീർക്കാൻ പറ്റും അല്ലേ. 100 വട്ടം നമ്മൾ ആത്മാർത്ഥമായി ശരിക്കും അർത്ഥമൊക്കെ ആലോചിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് കൃത്യമായി പറഞ്ഞാലുണ്ടല്ലോ എന്താ കിട്ടുക? ആ പരലോകത്തുണ്ടല്ലോ, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇവനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഇവനേക്കാൾ വലിയ അമലുമായിട്ട് എന്ത് ചെയ്യില്ല, ആരും വരില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരാളൊഴികെ. അതാരാന്നറിയോ? ഇവനേക്കാൾ കൂടുതൽ ചെയ്തവനോ അല്ലെങ്കിൽ ഇവനെപ്പോലൊക്കെ നന്നായിട്ട് ചെയ്ത ആളോ ഇവരല്ലാതെ എന്ത് ചെയ്യില്ല, ഒരാളും ഇവനേക്കാൾ ശ്രേഷ്ഠമായ അല്ലെ നല്ലതായ അമലുമായി വരില്ല എന്നാ റസൂല് പറഞ്ഞത്. അപ്പൊ നമുക്ക് പരലോകത്ത് അത്രയും വലിയ നല്ലൊരു അമല് കിട്ടാൻ നമുക്ക് എല്ലാ ദിവസവും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിക്കൂടെ കൂട്ടുകാരെ? ചൊല്ലാം അല്ലേ. അതേപോലെ റസൂല് പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നമ്മൾ 100 തവണ ചൊല്ലിയാൽ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ അള്ളാഹു നമ്മളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. എത്ര പാപങ്ങൾ അറിയോ? നമ്മൾ ചെയ്ത ഒന്നോ രണ്ടോ പാപങ്ങളൊന്നുമല്ല. പിന്നെയോ? അപ്പോൾ നമ്മൾ കടൽ കണ്ടിട്ടില്ലേ കൂട്ടുകാരെ? ആ കടലിൽ കുറച്ച് നമ്മൾ കാണുന്ന കുറച്ച് ഭാഗം മാത്രം എടുത്താൽ അവിടെയുള്ള ഈ നുരയും പതയൊക്കെ അല്ലേ, ഇങ്ങനെ നുരയും പതയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ മൊത്തം കടലിൽ അതിവിശാലമായി കിടക്കുന്ന ആ കടലിൽ ഉള്ള നുരയും പതയും അതെത്ര ഉണ്ടാവും പടച്ചോനെ? അത് നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ല, അത്രയും ഉണ്ടാവും അല്ലേ, അത്രയും കോടിക്കണക്കിന് ഉണ്ടാവും. അങ്ങനത്തെ അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ചെറിയ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു തരും. എപ്പോ? ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ആത്മാർത്ഥമായി അർത്ഥക്കറിഞ്ഞ് ചൊല്ലിയാൽ അല്ലേ. അപ്പൊ ഇത്രയും വലിയ കൂലി ലഭിക്കുന്ന, പാപങ്ങൾ പൊറപ്പിക്കുന്ന ഈ സിക്റൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടത്? അല്ലാതെ ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട ഗാനങ്ങളോ ഒക്കെ പാടി നടന്നിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മുടെ കൂട്ടുകാരൊക്കെ, ഈ പീസ് റേഡിയോ പൂമരത്തണലിൽ കേൾക്കുന്ന നമ്മുടെ എല്ലാ കൊച്ചു കൂട്ടുകാരും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും 100 വട്ടം നമുക്ക് ഒഴിവുണ്ടാവുമോ മതി? അല്ലെ, നമ്മൾ കളിക്കുമ്പോഴൊക്കെ ഇനി 100 വട്ടം തന്നെ ആവണമെന്നില്ല. നമുക്ക് ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചൊല്ലിക്കൊണ്ടേ നടക്കാം. സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അൽഹംദുലില്ലാഹ് ചൊല്ലാം, എല്ലാം ചൊല്ലി നല്ല കൂട്ടുകാരായി എപ്പോഴും നല്ലത് മാത്രം പറയുന്ന, എം എസ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ നുണയൊന്നും പറയാത്ത, സത്യം മാത്രം പറയുന്ന നല്ല കൂട്ടുകാരായിട്ട് മാറാനാണ് കൂട്ടുകാരെ ശ്രമിക്കേണ്ടത് എന്നാണ് എം എസിന് ഇന്നത്തെ കുഞ്ഞു മെസ്സേജിലൂടെ കൂട്ടുകാരോട് പറയാനുള്ളത്. എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ അല്ലേ? ശരി, എങ്കിൽ നമ്മൾ നമ്മുടെ മറ്റു സെഷനുകളിലേക്ക് പോവുകയാണ്. നമുക്കറിയാലോ, ഒന്നാമത്തെ സെഷൻ നമുക്ക് ഏറെ ആസ്വദിക്കാനും ഒക്കെയുള്ള സെഷനാണ്. എന്തായിരുന്നു ഒന്നാമത്തെ സെഷന്റെ പേര്? പാട്ടുപാടാം കൂട്ടുകൂടാം. കൂട്ടുകാരെ കൂട്ടുകൂടാം, പാട്ടുപാടി ചേർന്നിരിക്കാം, സത്യമാർഗം ചേർന്ന് കിട്ടാൻ ശക്തമായി നന്മ ചെയ്യാം. കൂട്ടുകാരെ പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി നമ്മൾ ഒരു അർത്ഥസമ്പൂർണമായ, കൂട്ടുകാർക്ക് ഏറെ ആസ്വദിക്കാൻ വകുപ്പുള്ള നല്ലൊരു ഗാനമാണ് നൽകാറുള്ളത് അല്ലേ? ഇന്നും അതുപോലെ നമ്മൾ പീസ് റേഡിയോയിലൂടെ കൂട്ടുകാർക്കായി കേൾപ്പിക്കുന്നത് വളരെ അർത്ഥസമ്പൂർണമായ, നമുക്ക് കേൾക്കാൻ ഏറെ കൊതി തോന്നുന്ന ഒരു ഗാനമാണ്. കൂട്ടുകാരെ കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

മാഷാല്ലാ, എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതുപോലെയുള്ള പാട്ടുകളും ഗാനങ്ങളൊക്കെയാണ് നമ്മളുടെ കൂട്ടുകാരും നന്നായി പഠിക്കാനും പാടാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അല്ലാതെ നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും മോശപ്പെട്ട ഗാനങ്ങളും വരികളൊക്കെ നമ്മൾ പാടി നടക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ നല്ല കൂട്ടുകാരല്ലേ. അതെ എങ്കിൽ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ സെഷനിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാർ പറയ്? കളിയിലൂടെ ഒരു കാര്യം.

കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയയോ ഗെയിമോ ആക്ടിവിറ്റിയോ ഒക്കെയാണ് അല്ലേ? അത്തരത്തിൽ തന്നെയാണ് ഇന്നും കൂട്ടുകാർക്കായി എം എസ് ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. ഇതൊരു ഐഡിയ ആയോ ഗെയിമായോ ഒക്കെ കൂട്ടുകാർക്ക് കൂട്ടാം, പറഞ്ഞു കഴിയുമ്പോൾ കൂട്ടുകാർക്ക് വ്യക്തമാകും എന്താന്ന് വെച്ചാൽ. കൂട്ടുകാരെ, നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ് അല്ലേ? നമ്മളൊക്കെ നന്നായി പഠിക്കണം. നമ്മുടെ സ്കൂളിലെ വിഷയങ്ങളും മദ്രസയിലെ പാഠപുസ്തകങ്ങളൊക്കെ നന്നായി പഠിക്കുന്നവരാണ്. ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ കഴിയാതെ വരാറുണ്ട് ഇല്ലേ? ആ, നമുക്ക് വേണ്ടത്രണ്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മളൊക്കെ പറയും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയും അല്ലേ? ആ, അങ്ങനെ ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ശ്രദ്ധിക്കുക എന്നൊക്കെ വേണമെങ്കിൽ അതിനർത്ഥം പറയാം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോഴൊക്കെ കൂട്ടുകാർക്ക് പലവിധ ചിന്തകളാലും അല്ലെങ്കിൽ പ്രശ്നങ്ങളാലും ഒക്കെ വരാറുണ്ട്. അങ്ങനെ നമുക്ക് പരമാവധി കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതെ നമ്മുടെ വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ആളുടെ സംസാരത്തിലേക്കോ ഒക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യണം ഇല്ലേ? നമ്മുടെ തലയുടെ ഉള്ളിൽ തലച്ചോറുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ? ആ ഉള്ള തലച്ചോറ് കൃത്യമായി വർക്ക് ചെയ്യണം, അപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, ആണല്ലോ? അത്തരത്തിൽ നമ്മുടെ തലച്ചോറിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ചില ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ ചില ഐഡിയകളൊക്കെ നമുക്ക് പ്രയോഗിക്കാം. അതൊക്കെ ചെയ്യുക വഴി നമ്മുടെ തലച്ചോറിന്റെ കോൺസെൻട്രേഷൻ പവർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് കൂട്ടാനൊക്കെ പറ്റും. കുറച്ചൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുപകരിക്കുന്ന ഒരു ചെറിയ ഗെയിം എന്ന രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരുന്നത്. എന്താന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് പറയാം. ഇത് കൂട്ടുകാര് നന്നായി ചെയ്ത് ഇത് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ച് എന്തു ചെയ്യണം, അതുവഴി നമ്മുടെ കോൺസെൻട്രേഷൻ പവർ, ശ്രദ്ധിക്കാനുള്ള കഴിവൊക്കെ പരമാവധി കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. എന്താണെന്നറിയോ, നമ്മുടെ തലച്ചോറിന് രണ്ട് ഭാഗങ്ങളുള്ളത്. നമ്മുടെ തലച്ചോറിന് രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം വലതുഭാഗവും നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ ഈ രണ്ട് ഭാഗവും ഒരുപോലെ ഒരേ സമയം ഒക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവനു നല്ലവണ്ണം ശ്രദ്ധിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്തരത്തിൽ നമ്മുടെ ഇടത്തെ തലച്ചോറിനെയും വലത്തെ തലച്ചോറിനെയും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാനൊക്കെ കഴിയുക, അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെ എം എസ് കൂട്ടുകാർക്കായി നൽകുന്ന സന്ദേശം. അതിനുപകരിക്കുന്ന ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ്. ഒന്ന്, ആദ്യം എം എസ് പറയാം, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ, കേൾക്കുന്നത് ശരിക്കും മനസ്സിലായാലേ ഈ ആക്ടിവിറ്റി എന്താണെന്ന് അറിയുള്ളൂ. ഒന്നെന്താന്ന് വെച്ചാൽ, നമ്മുടെ രണ്ട് കൈകളുണ്ടല്ലോ, ഇടത് കൈയും വലത് കൈയും, ഈ രണ്ട് കൈകളും നേർക്കുനേരെ പിടിക്കുക. രണ്ട് കൈകളും നേരെ മുഖാമുഖം ഫേസ് ടു ഫേസ് ആയി പിടിക്കുക. പിടിച്ചതിന് ശേഷം എല്ലാ വിരലുകളും മടക്കുക, എല്ലാ വിരലും മടക്കി പിടിക്കുക. പിടിച്ചല്ലോ, ഇത് പറയുമ്പോൾ തന്നെ കൂട്ടുകാർ ചെയ്തു നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. എല്ലാ വിരലും മടക്കി പിടിച്ചോ? പിടിച്ചു. ഇനി ഒരു കൈയുടെ ചൂണ്ടു വിരൽ ഒന്ന് ചൂണ്ടിക്കേ, മറ്റുള്ള വിരലൊന്നും ചൂണ്ടണ്ട, മറ്റുള്ള വിരലൊന്നും നിവർത്തണ്ട, ചൂണ്ടു വിരൽ മാത്രം നിവർത്തുക. ചൂണ്ടു വിരൽ ഒരു കൈയുടെ, ഏത് കൈയുടെ ആവാം, നിവർത്തിയോ? ഇനി മറ്റേ കൈയുടെ, ഒരു വിരലും നിവർത്താത്ത മറ്റേ കൈയില്ലേ, മറ്റേ കൈയുടെ ചെറിയ വിരലും ഒന്ന് നിവർത്തിക്കേ, ചെറിയ വിരൽ മാത്രം. അങ്ങനെ പിടിച്ചോ? ഒരു കൈയുടെ ചൂണ്ടുവിരലും നിവർത്തുക, ഒരു കൈയുടെ ചെറിയ വിരലും നിവർത്തുക. ഇത്ര മാത്രം ചെയ്തോ? ഇനി കൂട്ടുകാരെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇത് മാറ്റി മാറ്റി കളിക്കണം. എങ്ങനെയാണ്?

ചൂണ്ടുവിരല് നിവർത്തിയ കൈയുടെ ചെറിയ വിരല് നിവർത്തുക. അതേ സമയം തന്നെ ചെറിയ വിരല് നിവർത്തിയ കൈയുടെ ചൂണ്ടുവിരല് നിവർത്തുക. ഇങ്ങനെ ചെറിയ വിരലും ചൂണ്ടുവിരലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അങ്ങനെ എത്ര പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ, ഒരു 5 വട്ടം 10 വട്ടമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നോ, അത്രയും നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുമെന്നർത്ഥം. ഗെയിം മനസ്സിലായല്ലോ, ആക്ടിവിറ്റി മനസ്സിലായല്ലോ. എന്തായിരുന്നു ആദ്യം? രണ്ട് കൈകളും നേർക്കുനേരെ പിടിച്ച് ഒരു കൈയിൻ്റെ ചൂണ്ടുവിരല് ചൂണ്ടി പിടിക്കുക, അല്ലെ, നിവർത്തി പിടിക്കുക. മറ്റേ കൈയിൻ്റെ ചെറിയ വിരൽ നിവർത്തി പിടിക്കുക. എന്നിട്ട് പരസ്പരം മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചൂണ്ടുവിരൽ നിവർത്തി പിടിച്ചുള്ള കൈയുണ്ടല്ലോ, അവിടെ ചൂണ്ടുവിരൽ മടക്കി ചെറിയ വിരൽ നിവർത്തുക. അതേപോലെ നമ്മളിപ്പോൾ ചെറിയ വിരൽ നിവർത്തിയിട്ടുള്ള കൈയുണ്ടല്ലോ, ആ കൈയിൻ്റെ ചെറിയ വിരൽ മടക്കി ചൂണ്ടുവിരൽ നിവർത്തുക. ഇങ്ങനെ ഇങ്ങനെ പരസ്പരം മാറി മാറി എത്ര പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു, അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാനൊക്കെ പറ്റും. കേട്ടല്ലോ, ഇതൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. അതോടൊപ്പം കൂട്ടുകാർക്ക് ചെയ്യാവുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൈ, ഇപ്പോൾ ഉദാഹരണത്തിന് വലതു കൈ, എല്ലാ കൂട്ടുകാരും വലതു കൈ ഒന്ന് പൊക്കിക്കേ, വലതു കൈ. ആ ഈ വലതു കൈ ഉണ്ടല്ലോ, വലതു കൈ എന്ത് ചെയ്യണം, തലയിൽ വെക്കണം. തലയിൽ വെച്ചോ, എല്ലാവരും വെക്കൂ. ആ തലയിൽ വെക്കുക. തലയിൽ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ മെല്ലെ മേടിക്കേ. ആ അവനവൻ്റെ തലയാണ്, മെല്ലെ മേടിയാൽ മതി കേട്ടോ. തലയിൽ മെല്ലെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കി മെല്ലെ അടി കൊടുക്കുക, മെല്ലെ മേടുക ചെയ്യണ്ടല്ലോ അല്ലേ. ഇനി ഇടതു കൈയില്ലേ മറ്റേ കൈ, ആ തലയിലുള്ള മേട്ടം ഒഴിവാക്കണ്ട, അത് അവിടെ നിന്നോട്ടെ. ഇടതു കൈയില്ലേ, ആ ഇടതു കൈ എന്ത് ചെയ്യണം, നമ്മുടെ വയറിൽ വെക്കണം. വയറില്ലേ, ആ നമ്മുടെ വയറ്റിൽ വെച്ചിട്ട് വയറ്റിൽ ഇങ്ങനെ മെല്ലെ റൗണ്ടിൽ, അഥവാ ഇങ്ങനെ ഉഴിയണം. നമ്മൾ ഉഴിയൂലേ, വേദനയ്ക്ക് ഉണ്ടായാൽ നമ്മൾ നന്നായിട്ട് ഉഴിയില്ലേ, അതുപോലെ വയറ്റിൽ ഇങ്ങനെ ഉഴിയണം. ഇത് രണ്ടുമൊന്നും ഒപ്പം ചെയ്തേ. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആ ഒരു കൈ കൊണ്ട് തലയിൽ ഇങ്ങനെ താഴോട്ടും മേലോട്ടായിട്ട് മേടണം, മറ്റേ കൈ കൊണ്ട് വയറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഇങ്ങനെ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ആ വട്ടത്തിൽ ഇങ്ങനെ ഉഴിയണം. ഇത് രണ്ടും ഒന്ന് കൂട്ടുകാർ ഒപ്പം ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, സാധിക്കണ്ടോ നോക്കൂ. ആ പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല, അപ്പൊ കൂട്ടുകാർ പരമാവധി അതിനു വേണ്ടി ശ്രമിക്കണം. ഒപ്പം എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ കൈ രണ്ടും തമ്മിൽ മാറ്റാം. തലയിൽ വെച്ചിട്ടുള്ള കൈ വയറ്റത്തേക്ക് കൊണ്ടുവരിക, വയറ്റിൽ വെച്ചിട്ടുള്ള കൈ തലയിലേക്കും കൊണ്ടുവരിക, എന്നിട്ടും അതുപോലെ തുടരുക. തലയിൽ ഇങ്ങനെ മേടുക, വയറിൽ ഇങ്ങനെ ഒഴിയുക. ഇത് രണ്ടും ഒന്ന് ഒപ്പം ചെയ്യാൻ വേണ്ടി കൂട്ടുകാർ ശ്രമിച്ചു നോക്കൂ, സാധിക്കുന്നുണ്ടോ? ആ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൃത്യമായി രണ്ട് കയ്യും, ഞാൻ തലയിൽ ഇങ്ങനെ ചെയ്യൂ, വയറ്റിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് ഉറപ്പിച്ച് അങ്ങനെ പരിശ്രമിച്ചു നോക്കൂ. ആദ്യമൊക്കെ കുറച്ചതൊക്കെ തെറ്റും, പിന്നെ പിന്നെ ശരിയാവും. ഈ രൂപത്തിൽ ഈ രണ്ട് ഗെയിമും എന്ത് ചെയ്യണം, കൂട്ടുകാർ ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചെയ്യാൻ പറഞ്ഞ് വളരെ രസകരമായി. അപ്പോൾ അവർ ചോദിച്ചേക്കാം, നിനക്ക് എവിടെ നിന്നാണ് ഈ ഗെയിമൊക്കെ കിട്ടുന്നത്? അപ്പോൾ പീസ് റേഡിയോ പൂമരത്തനല്ല, അവരോടും കേൾക്കാനൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. ക്ലാസ്സുകളിലും നമ്മുടെ വിഷയങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കുന്ന, നന്നായി പഠിക്കുന്ന നല്ല കൂട്ടുകാരായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പൂമരത്തനിൽ കേൾക്കുന്ന കൂട്ടുകാരെല്ലാവരും വളരണം. ശരി, എങ്കിൽ ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള ഈ സെഷൻ നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ഏറെ രസകരമായിട്ട് നമുക്ക് കഥകളൊക്കെ കേൾക്കാനുള്ള അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അടുത്ത സെഷൻ്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ.

0: കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള നമ്മുടെ ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ലൊരു കഥയല്ലേ. ഇന്നും അതുപോലത്തെ നല്ലൊരു കഥയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കഥ കൂട്ടുകാരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതും നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ള നല്ലൊരു കഥയാണ്. എന്താ കഥ എന്നറിയാമോ? ഒരിക്കൽ ഒരാൾ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യില്ലേ, അങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകവേ പെട്ടെന്ന് കാർമേഘം. എന്താ കാർമേഘം എന്ന് പറഞ്ഞാൽ? ആ നമുക്ക് വെള്ളമൊക്കെ നമ്മൾ മേഘം എന്ന് പറയില്ലേ, കാർമേഘം. ആ നമ്മളെ മഴയൊക്കെ പെയ്യുന്ന കാർമേഘം അറിയില്ലേ. ഈ കാർമേഘത്തിൽ നിന്നൊരു ശബ്ദം. എന്താ ശബ്ദം എന്നറിയോ? ആ അതിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണം. ആ ശബ്ദം എന്തായിരുന്നു വെച്ചാൽ, ഇന്ന ഒരാളുടെ ഒരു തോട്ടത്തിൽ ചെന്ന് വെള്ളം നനക്കണം. എന്താ ശബ്ദം കേട്ടത്? ഇന്ന ഒരാൾ, അവരുടെ ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, പേരെന്താന്ന് ഇവിടെ പറയുന്നില്ല. ഇന്ന ഒരാളുടെ തോട്ടത്തിൽ ചെന്നിട്ട് വെള്ളം നനക്കണം എന്ന കാർമേഘത്തിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം ഇയാൾ കേൾക്കുകയാണ്. ഈ യാത്ര ചെയ്തു പോകുന്ന ആള് കേൾക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ഈ കാർമേഘം, അതുവരെ അവിടെ ഇങ്ങനെ മരുഭൂമിയുടെ മേലെ ഉണ്ടായിരുന്ന കാർമേഘം ഉണ്ടല്ലോ, അത് അവിടുന്ന് മെല്ലെ ഇങ്ങനെ തെന്നി മാറാൻ തുടങ്ങി. ആകാശത്തിലൂടെ കാർമേഘങ്ങൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കാർമേഘം അവിടുന്ന് ഇങ്ങനെ പോവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചിങ്ങനെ മാറിയിട്ട് എന്ത് ചോദിച്ചാൽ, കുറച്ച് ചരലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ആ കാർമേഘം അവിടെ മഴയായിട്ട് പെയ്തു. അവിടെ ആ വെള്ളം മൊത്തം പെയ്തു കഴിഞ്ഞു. അങ്ങനെ അതിനടുത്തുണ്ടായിരുന്ന ഒരു തോടിൽ ഈ വെള്ളം മൊത്തം വന്ന് നിറഞ്ഞു. എന്നിട്ട് ആ തോടിങ്ങനെ ഒലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. നമ്മൾ തോടൊക്കെ കണ്ടിട്ടില്ലേ, തോടും പുഴയൊക്കെ കണ്ടിട്ടില്ലേ? ആ അതുപോലെ ആ തോടിൽ ആ വെള്ളം മുഴുവൻ വന്ന് നിറഞ്ഞു. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ ഒലിച്ചു പോവാണ്. അപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ ശബ്ദം കേട്ട നമ്മുടെ ആളില്ലേ, ആ അദ്ദേഹം എന്ത് ചെയ്തു, ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നു നോക്കണല്ലോ അല്ലേ. അതിനു വേണ്ടി ഈ തോട്ടിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ഇങ്ങനെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനോടൊപ്പം ഇങ്ങനെ നടന്നു നീങ്ങി. അങ്ങനെ കുറച്ചുകൊണ്ട് പോയ സമയത്തുണ്ട് ഒരാള് അയാളുടെ തോട്ടത്തില് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാള് അയാളുടെ തോട്ടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ മൺവെട്ടി, നമ്മൾ കൈക്കോട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മൺവെട്ടി കൊണ്ട് ഈ വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്കൊക്കെ നന്നായിട്ട് തിരിച്ചു വിടുകയാണ്. അപ്പോ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ ഈ വെള്ളത്തേക്ക് അനുഗമിച്ച് വന്നില്ലേ ആ വ്യക്തി, ആ ആള് ഈ തോട്ടത്തിൽ നിൽക്കുന്ന തോട്ടക്കാരനോട് ചോദിക്കാണ്. ആ എന്താ ചോദിക്കുന്നതെന്നറിയോ? അല്ല, താങ്കളുടെ പേരെന്താണ്, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കാണ്. അപ്പോ ആ തോട്ടക്കാരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ആ പേര് കേട്ടതോടുകൂടി ഈ വന്ന ആൾക്ക് വലിയ അത്ഭുതമായി. എന്താ കാരണം എന്നറിയോ? ആ ഈ തോട്ടക്കാരൻ പറഞ്ഞ ഈ പേരുണ്ടല്ലോ, തോട്ടക്കാരന്റെ പേര്, ആ പേര് തന്നെയായിരുന്നു നേരത്തെ കാർമേഘത്തിൽ നിന്ന് കേട്ടത്. കാർമേഘത്തിൽ നിന്ന് എന്താ കേട്ടത്? ആ ഇന്ന ആളുടെ സ്ഥലത്ത് പോയി വെള്ളം നനക്കണം എന്നല്ലേ കേട്ടത്. ആ പേര് തന്നെയാണ് ഇയാളുടെ പേര്, ഈ തോട്ടക്കാരന്റെ പേര്. അത് കേട്ടതോടുകൂടി ഈ വന്ന ആൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോ ആ തോട്ടക്കാരൻ വീണ്ടും ചോദിച്ചു, അല്ല നീ ഇപ്പൊ എന്താ എന്റെ പേര് ചോദിക്കാൻ കാരണം? പെട്ടെന്ന് എവിടുന്നോ വന്നിട്ട് വെറുതെ ഇപ്പം എന്തിനാ എന്റെ പേര് ചോദിച്ചു? നമ്മളങ്ങനെ ചോദിക്കില്ലേ, അറിയാത്ത ആരോ പെട്ടെന്ന് പേര് ചോദിച്ചാൽ. അതുപോലെ അദ്ദേഹവും ചോദിച്ചു, ഈ തോട്ടക്കാരൻ ചോദിച്ചു. അപ്പോ ഈ വന്ന ആള് എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ആ ഈ സംഭവിച്ചതൊക്കെ മറുപടിയായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ വന്നിരുന്നൊരു മേഘം നേരത്തെ മരുഭൂമിയുടെ മേലെയായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. അതില് എന്താ പറഞ്ഞ്, ആ നിങ്ങളുടെ തോട്ടത്തില് വെള്ളം എത്തിക്കണം എന്നൊക്കെയാണ് അതിൽ നിന്ന് പറഞ്ഞത്. ആ നിങ്ങളുടെ പേരാണ് ആ കാർമേഘത്തിൽ നിന്ന് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ പേര് ചോദിച്ചത്. എന്നിട്ട് ഒരു കാര്യം കൂടി വന്നാൾ ചോദിച്ചു, എന്തറിയോ? അല്ല, നിങ്ങൾക്ക് ഇത്രമാത്രം പരിഗണന ലഭിക്കാൻ, അള്ളാഹു നിങ്ങളെ ഇത്രമാത്രം സഹായിക്കാനൊക്കെ അല്ലല്ലോ മഴ പെയ്യ്ക്കുന്നത്. ആ നിങ്ങളുടെ ഇവിടെ തന്നെ മഴയൊക്കെ പെയ്യ്ക്കാനും ആ കാർമേഘത്തിൽ നിന്ന് നിങ്ങളുടെ പേര് പ്രത്യേകമായി കേൾക്കാനുമൊക്കെ എന്താ ഇത്ര കാരണം? താങ്കൾ അതിനുമാത്രം എന്ത് വലിയ സൽക്കർമ്മ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഈ വന്ന ആള് ഈ തോട്ടക്കാരനോട് ചോദിക്കുകയാണ്. അപ്പോ ഈ തോട്ടക്കാരൻ വലിയൊരു താല്പര്യമൊന്നുമില്ലാതെ, എങ്കിലും ഇയാൾ ചോദിച്ചുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാട്ടോ. ആ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്യും, ഈ തോട്ടക്കാരൻ പറയാണേ, ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിളവിനെയും ഞാൻ എന്ത് ചെയ്യും, അതിനെ മൂന്നായി ഇങ്ങനെ ഭാഗിക്കും, മൂന്നായിട്ട് ഭാഗിക്കും. അതിൻ്റെ മൂന്നിലൊരു ഭാഗം, അതിനെ മൂന്ന് ഭാഗമാക്കിയതിന് ശേഷം മൂന്നിലൊരു ഭാഗം എന്ത് ചെയ്യും, ഞാൻ പാവങ്ങൾക്കൊക്കെ ധർമ്മമായി നൽകും, ദാനധർമ്മമായി അല്ലെങ്കിൽ സ്വതക്കയായി എന്നൊക്കെ നമ്മൾ പറയില്ല, സ്വതക്ക കൊടുക്കില്ലേ, ആ രൂപത്തിൽ എന്ത് ചെയ്യും, ധർമ്മം ചെയ്യും. പിന്നെ ഒരു ഭാഗം, മൂന്ന് ഭാഗമാക്കില്ലേ, ഒരു ഭാഗം ധർമ്മം ചെയ്തു, മറ്റൊരു ഭാഗം എന്ത് ചെയ്യും, ആ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഭക്ഷിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ആഹാരമായിട്ട് എടുക്കും. പിന്നെ മറ്റൊരു മൂന്നിലൊരു ഭാഗം കൂടി ഇല്ലേ, ആ ഭാഗം എന്ത് ചെയ്യും, അടുത്ത തവണ വീണ്ടും കൃഷി ചെയ്യും, വീണ്ടും അതിൽ തന്നെ വിളവിറക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഉൽപ്പന്നങ്ങളെ ഭാഗിക്കാറ്, ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ഈ തോട്ടക്കാരൻ പറയാണ്. ഇതാണ് ശരിക്കും ആ കഥ. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി കൂട്ടുകാരെ? ആ ദാനധർമ്മമൊക്കെ ചെയ്താൽ അത്രയും വലിയ അല്ലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ദാനധർമ്മം ചെയ്യുന്നതിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നതും നമ്മൾ സ്വന്തമായി നന്നായി അധ്വാനിച്ച്, ഇപ്പൊ ഉപ്പമാരുമ്മമാരൊക്കെ അല്ലേ, ആ ഉപ്പമാരൊക്കെ സ്വന്തമായി അധ്വാനിച്ച് നമുക്കൊക്കെ ഭക്ഷണമൊക്കെ തരുന്നത് വലിയൊരു നല്ല കാര്യമാണ് അല്ലേ. ആ അതിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തി നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അള്ളാഹു നമ്മെ അത്രയും വലിയ സഹായം സഹായിക്കും അല്ലേ. ഇപ്പൊ നോക്കൂ, മറ്റിടത്തൊന്നും പെയ്യാതെ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ മാത്രം വന്ന് മഴ പെയ്തത് കണ്ടില്ലേ. അതുപോലെയുള്ള വലിയ സഹായങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നല്ല കൂട്ടുകാരാവണം, പാവങ്ങൾക്കൊക്കെ പണമൊക്കെ കൊടുത്ത് സഹായിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനും ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കൂട്ടുകാരുമായി കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ കേട്ടുകഴിഞ്ഞത് കുരുന്നു കൂട്ടുകാരുടെ പൂമരത്തണലിൽ. പാട്ടായി, കഥയായി, കളിയായി ഇന്ന് കൂട്ടുകാരോടൊപ്പം ഉണ്ടായത്

0: പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. പിശാജിന്റെ രണ്ട് കെണികൾ തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ബഹുമാന്യ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്.
1: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സന്തോഷത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന്റെ ആജന്മ ശത്രുവാണ് പിശാച്. നമ്മെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല പല വഴികളും പലതരം കുതന്ത്രങ്ങളും പിശാച് പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അടിക്കടി ഉപദേശിച്ചിട്ടുള്ളതും ഉണർത്തിയിട്ടുള്ളതുമാണ് ഇക്കാര്യം. പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഇന്നശ്ശൈത്വാന ലകും അദുവുൻ, തീർച്ചയായും പിശാജ് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതിനാൽ ആ പിശാജിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതുണ്ട്. إنما يدعو حزبه ليكونوا من أصحاب السعير. ആ പിശാജ് അവന്റെ കക്ഷികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ വക്താക്കളാകാൻ ഇന്ധനമായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മോഹന വാഗ്ദാനങ്ങളും പലതും ഭംഗിയാക്കി തോന്നിപ്പിച്ചുമൊക്കെ പിശാജ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും അത് നല്ലതിനല്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശത്രുവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരവധി അനവധി ഉത്ബോധനങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പിശാജിന്റെ കെണികളെ സംബന്ധിച്ചും അത് മുഖേന പിശാജ് പലരെയും പിഴപ്പിച്ചതിനെ സംബന്ധിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൽബീസു ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥം. പിശാജ് മനുഷ്യരെ പിടികൂടിയിട്ടുള്ള പല ന്യായങ്ങളും അതേപോലെ അതിലെല്ലാം പെട്ടുപോയ ആളുകൾ എത്തിപ്പെട്ട ഗുരുതരമായ അവസ്ഥയുമൊക്കെ വിശദമായി അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. പൊതുവിൽ പിശാജ് മനുഷ്യനെ പിടികൂടുന്ന രണ്ട് കെണികൾ ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് അൽ ഇഫ്റാത്ത് അഥവാ അതിര് കവിച്ചിലാണ്. പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിൽക്കാതെ അത് പോരാ എന്നുള്ള തോന്നലിൽ നിന്ന് കൂടുതൽ ചെയ്തുകൊണ്ട് മതത്തിലുള്ളതുകൊണ്ട് തൃപ്തി വരാതെ അതിന്റെ എണ്ണവും വലിപ്പവും രൂപവുമൊക്കെ അവരുടേതായ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ഭക്തിയുടെ പേരിൽ പുണ്യത്തിന്റെ പേരിൽ പിശാജ് കൊണ്ടുപോകും. അത് അപകടമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അത് വലിയ കാര്യമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തതുകൊണ്ട് എന്താ തകരാറ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അത് അപകടമാണ്. നിർത്തിയെടുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതുപോലെ കൃത്യമായി കണിശമായി നാം ആ രീതി സ്വീകരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ദീനിന്റെ വക്താവായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. അത് പോരാ എന്ന് തോന്നി അതിന്റെ രൂപത്തിലും കോലത്തിലും എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടിയാൽ, അത് ഭക്തിയുടെ പേരിലാണെങ്കിലും പുണ്യം കൂടുതൽ കിട്ടാനെന്നുള്ള രീതിയിലാണെങ്കിലും, അവിടെയാണ് ബിദ്അത്തുകൾ മുളപൊട്ടുന്നത്. അപ്പൊ പിശാജ് പിടിക്കുന്ന ഒരു ട്രാപ്പതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹാബത്തൊക്കെ ചെയ്തു വന്നത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, എന്നാലും എന്ന് പറഞ്ഞ് ആ പോകുന്ന വഴി അത് പൈശാചികമാണ്, പിശാജിന്റെ ട്രാപ്പാണ്, കെണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അത്തഫ്രീത്ത് അഥവാ മതം പഠിപ്പിച്ചതിൽ കുറവ് വരുത്തൽ. ദീനിൽ എത്രയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറഞ്ഞത്, അത് ചെയ്യാതിരിക്കാൻ പലതരത്തിലുള്ള മുടന്ത ന്യായങ്ങളും പിശാജ് നമുക്ക് തോന്നിപ്പിച്ചു തരും. ഫർളും സുന്നത്തുമായ എത്രയോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, അവ ചെയ്യാതിരിക്കാൻ പിശാജ് ശ്രമിക്കും. കാരണം അത് ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും പുണ്യങ്ങൾ വാരിക്കൂട്ടുകയും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹ്, പറഞ്ഞുകൊടുക്കൂ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ പിൻപറ്റണം. ആ പ്രവാചകനെ പഠിച്ചറിഞ്ഞ് നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാലോ യുഹബ്ബുകുമുള്ള, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പൊ പിശാചിന് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഏത്? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുക എന്നതും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടുക എന്നതും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക എന്നതും പിശാചിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതിനാൽ അത്തരം നന്മകളിൽ നിന്ന്, ഫറളുകൾ ചെയ്യുന്നതിൽ നിന്ന്, സുന്നത്തുകൾ ചെയ്യുന്നതിൽ നിന്ന് എല്ലാം മനുഷ്യനെ മുടക്കാൻ, പിന്നാക്കം വലിക്കാൻ പിശാജ് തക്കം പാർത്തിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, ഫറളും സുന്നത്തുകളുമായ കാര്യങ്ങളിലൂടെ ഒരടിമ റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളിലൂടെയാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞ് എത്ര കണ്ട് സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നോ അതനുസരിച്ച് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് തരം, അഥവാ ഒരു വശത്ത് ദീനീ കർമ്മങ്ങളോട് വിരക്തിയും അതേപോലെ തന്നെ താല്പര്യമില്ലായ്മയും ഉണ്ടാക്കി അതിനെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, മറുവശത്ത് പഠിപ്പിച്ചത് പോരാ എന്ന രീതിയിൽ, കൂടുതൽ ഭക്തി എന്ന രീതിയിൽ പലതും ഇല്ലാത്തത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. രണ്ടായാലും ചൊവ്വായ പാതയിൽ നിന്ന് ദീനിൽ നിലനിൽക്കാൻ സമ്മതിക്കാതെ വഴിതെറ്റിക്കുന്ന രൂപമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും ഈ രണ്ട് വഴികളിലൂടെ പിശാജ് മനുഷ്യരെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് തഖ്ലീദ്, അഥവാ അന്ധമായ അനുകരണം. ഒരു തരം ഉലുവാണ്, ഇഫ്രാത്താണ് അവിടെയും സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഏതെങ്കിലും ഒരു നേതാവിനോട്, ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സ്നേഹവും ആദരവും കൂടിക്കഴിഞ്ഞാൽ ഒരു തരം അനുരാഗാത്മകമായ ഭ്രമമുണ്ടാവുകയും ആ മനുഷ്യൻ പിന്നെ എന്തു പറഞ്ഞാലും അതിന്റെ ശരി തെറ്റുകൾ പരിശോധിക്കാതെ, തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും ആ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് വരാതെ അന്ധമായി ഒരാൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാക്കുകാരണവന്മാരായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ, അതിന്റെ ന്യായങ്ങളും തെളിവുകളും എന്ന് കൊടുത്താലും നമുക്കതിന്റെ ന്യായാന്യായങ്ങളൊന്നും പരിശോധിച്ച് കണ്ടെത്താൻ നമ്മൾ വലിയ പണ്ഡിതന്മാരോ പ്രാപ്തിയുള്ള ആളുകളോ അല്ല. അതുകൊണ്ട് വാപ്പയും ഉപ്പാപ്പയും ഒക്കെ എന്താണ് ചെയ്തു വന്നത്, ആ രീതി നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുന്ന അന്ധമായ അനുകരണത്തിന്റെ തഖ്ലീദിന്റെ രീതി. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇഫ്റാത്ത്, അതിര് കവിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ആ എല്ലാ അതിർവരമ്പുകളും വിട്ടുകൊണ്ടുള്ള അതിരുകവിച്ചലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം ഉണർത്തിയത്, വഅലം അന്ന ഉമൂമ അസ്ഹാബിൽ മദാഹിബ്, ഏതൊരു വീക്ഷണത്തിന്റെയും ആളുകൾ പൊതുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യഅലുമു ഫീ ഖുലൂബിഹി മുശഖസ്, അവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ വലിയ മഹാന്മാരായി സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ ഫയത്തബിഊന ഖൗലഹു, ആ മനുഷ്യൻ പറയുന്ന വാക്ക് അയാൾ അനുകരിക്കും അല്ലെങ്കിൽ പിൻപറ്റും, മിൻ ഗൈരി തദബ്ബുരിൻ ബിമാ ഖാൽ, അയാൾ പറഞ്ഞത് ന്യായമാണോ, ആ ആയത്തുകളോട് യോജിക്കുന്നതാണോ, ഹദീസുകൾക്ക് എതിരല്ല അയാൾ പറഞ്ഞത് എന്നിങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അയാൾ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരവസ്ഥ. വഹാദാ ഐനുൽ ളലാൽ, ഇതാണ് വഴികേടിന്റെ നടുക്കഷ്ണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലിഅന്ന നളർ യംബഗി അൻ യകൂന ഇലൽ ഖൗലി ലാ ഇലൽ ഖായിൽ, സത്യത്തിൽ നമുക്ക് വേണ്ടത് വക്താക്കളെ, വ്യക്തികളെ കുറിച്ചല്ല നമ്മൾ നോക്കേണ്ടത്, അവർ പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം. നേരെ മറിച്ച് എത്ര വലിയ മഹാനാണ് എങ്കിലും അയാൾ പറഞ്ഞത് ശരിയല്ല എങ്കിൽ അത് കൈയൊഴിക്കാൻ യാതൊരു മടിയും വൈമനസ്യവും വേണ്ട എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മുൻ സമുദായങ്ങളിലൊക്കെ സംഭവിച്ച പിശാജ് അവരെയെല്ലാം പെടുത്തിയ ട്രാപ്പായിരുന്നു ഇത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിമാരോട് അവരുടെ ജനത പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു നബിയോടല്ല, ഓരോ നബിമാരും വന്ന് അവരെ ശരിയായ ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലേക്ക് പടച്ചറബിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ജനത പറഞ്ഞ ഏകദേശം സമാനമായ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന വജദന ആബാഅന അല ഉമ്മത്തിൻ വ ഇന്ന അല ആസാരിഹി മുഹ്തദൂൻ. ഞങ്ങൾ കുറെ നാളുകളായി വാപ്പയുടെയും ഉപ്പാപ്പയുടെയും ഒക്കെ പാരമ്പര്യത്തിലും മാതൃകയിലുമാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയോ ഒരു പുതിയ ആശയം പഠിപ്പിക്കുവാനും ഒരു മാർഗത്തിലേക്ക് ഞങ്ങളെ വിളിക്കാനും നിൽക്കേണ്ടതില്ല, ഞങ്ങൾ പൂർവികരുടെ ആ പാതയിലൂടെ തന്നെ പോകും എന്ന് ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഹറുഫ് അതിലെ 22-ാമത്തെ ആയത്തിലും 23-ാമത്തെ ആയത്തിലും കാണാം. 23-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു പറയുന്നത് അത് ഒരു കോമണായ പ്രതിഭാസമായിരുന്നു എന്നാണ്. വകദാലികമാ അർസൽനാ മിൻ ഖബ്ലിക് മിൻ ഖറിയത്തിൻ മിൻ നദീരിൻ, ഏതൊരു ജനതയിലേക്കും ഏതൊരു നാട്ടിലേക്കും നാം ഉത്ബോധനം നൽകുന്ന ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ടോ? ഇല്ലാ ഖാല മുത്തറഫൂഹ, അവിടെയുള്ള പ്രമാണിമാർ അവർക്കെതിരിൽ നിന്ന ആളുകളൊക്കെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന വജദന ആബാഅന അല ഉമ്മത്തിൻ വ ഇന്ന അല ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങൾ വാപ്പുപ്പാപ്പമാരായി ചെയ്തു വന്ന ആ കാര്യം അത് തന്നെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധനക്ക് പോലും മനുഷ്യർ അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ഭക്തിയോടുകൂടി കണ്ട് അതിന്റെ മുന്നിൽ സങ്കടങ്ങൾ പറഞ്ഞ് ആരാധിക്കുന്ന ബുദ്ധിശൂന്യവും പ്രമാണവിരുദ്ധവുമായ ആ കാര്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച പ്രവാചകന്മാരോടും അവർ പറഞ്ഞത് ഖാലു വജദന ആബാഅന ലഹ ആബിദീൻ, ഞങ്ങളുടെ വാപ്പുപ്പാപ്പമാരായി ഇങ്ങനെയാണ് ചെയ്തു വന്നത്, ഞങ്ങൾ അതാണ് കണ്ട് ശീലിച്ചത് എന്ന് പറയുന്നു. അവർക്ക് എത്ര തെളിവ് കാണിച്ചാലും ആ തെളിവിലേക്ക് ക്ഷണിച്ചാലും അവർ പറയുന്ന രീതിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഇദാ ഖീല ലഹു മുത്തബിഊ മാ അൻസലല്ലാ, അള്ളാ ഇറക്കിയത് ഇന്നതല്ലേ, ഖുർആനിൽ ഇന്നതാണല്ലോ, ഹദീസിൽ ഇന്നതാണല്ലോ പഠിപ്പിച്ചത്, അതിലേക്ക് നിങ്ങൾ വരൂ, അത് നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ ഖാലു ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ടതില്ല, കാക്കുകാരണവന്മാരായി വാപ്പുപ്പാപ്പമാരായി ചെയ്തു വരുന്ന കാര്യങ്ങൾ ഞങ്ങളത് പിൻപറ്റും. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ് അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅം വലാ യഹ്തദൂൻ, ഇവർ പറയുന്ന ഈ ഇവരുടെ വാപ്പമാർ ഇവരുടെ പൂർവികർ കാര്യങ്ങൾ തിരിയാത്തവരും ചിന്തിക്കാത്തവരും വഴി തെറ്റിയ ആളുകളുമാണെങ്കിലോ, എന്നാലും ആ വഴികേടിലൂടെ തന്നെ ഇവരും പോകുമെന്നാണോ ഇവർ പറയുന്നത്? ഇത്തരം അന്ധമായ അനുകരണത്തിന്റെ ഏറ്റവും വലിയ അപകടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പടച്ച റബ്ബ് മനുഷ്യരായ നമുക്കൊക്കെ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധിയും ചിന്തയും, അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് എന്നാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പ്രത്യേകം പറയുന്നു. അള്ളാഹു മനുഷ്യന്മാർക്ക് ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ പര്യാപ്തമാകുന്ന ഒരു ശേഷി ഒരു കഴിവ് നൽകിയിട്ടുണ്ട് ബുദ്ധിയിലൂടെ ചിന്തയിലൂടെ. അതെന്തിനാ നൽകിയത്? ബുദ്ധി എന്തിനാ അള്ളാഹു മനുഷ്യന്മാരായ നമുക്ക് നൽകിയത്? ചിന്തിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ ഇവരാകട്ടെ ആ മൻഫഅത്തിനെ പടച്ചറബ് നൽകിയ ആ അനുഗ്രഹത്തെ കൈയൊടിച്ച ആളുകളാണ്, അതിനെ വേസ്റ്റ് ആക്കി ഉപയോഗിക്കാതെ വെച്ച ആളുകളാണ്. അവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ എന്താണ് എന്ന് ചോദിച്ചാൽ വെളിച്ചം കാണാൻ കൂരാക്കുരിൽ വെളിച്ചം കാണാൻ വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്ത ആളെ പോലെയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ട് അത് തൊക്കിൽ വെച്ച് ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു പോവുകയാണ്. ഇതുപോലെയാണ് അള്ളാഹു നൽകിയ ബുദ്ധിയും പ്രമാണവും ഒരു ഭാഗത്തിരിക്കെ അതിലേക്കൊന്നും നോക്കാതെ അന്ധമായ അനുകരണത്തിന്റെ പിന്നാലെ പോകുന്നത്, അത് പിശാജ് മനുഷ്യനെ പിഴപ്പിച്ച ഏറ്റവും വലിയ അപകടമാണ് എന്നാണ്. എത്രയോ ആളുകൾ ഏറ്റവും ബുദ്ധിശൂന്യമായ ഏറ്റവും പ്രമാണവിരുദ്ധമായ അബദ്ധങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകൾ, എന്തെല്ലാം വിദ്യാഭ്യാസവും അറിവും യോഗ്യതയുമുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ജനവിഭാഗങ്ങളിലും നമ്മൾ നോക്കിയാൽ വിഗ്രഹാരാധനയെപ്പോലെ, അതല്ലെങ്കിൽ തന്നേക്കാൾ ദുർബലമായ സൃഷ്ടികളുടെ മുമ്പിൽ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവയോട് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ, ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തി ചെയ്യാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്ന അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, അതിന്റെ ഉത്തരമാണ് നമുക്കിവിടെ കാണുന്നത്. പിശാജ് അവരെ ആ ട്രാപ്പിൽ പെടുത്തി അത് ഭംഗിയാക്കി തോന്നിപ്പിക്കുകയാണ്. അവരവരുടെ ബുദ്ധിയോ ചിന്തയോ അത് അന്വേഷിക്കുവാനുള്ള തെളിവോ ന്യായമോ ഒന്നും പരിശോധിക്കാതെ അന്ധമായി അതിനെ സ്വീകരിക്കുന്നു. എന്നാൽ അതിന്റെ മറ്റൊരു വശമുണ്ട്, അഥവാ തഫരീദ്, പ്രമാണങ്ങളിൽ ഉള്ളതിനെ തന്നെ തന്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും പേരിൽ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ. ومن هؤلاء من حسن له ان لا يعتقد الا ما ادركته حواسه. പിശാജ് അവരെ സംബന്ധിച്ചിടത്തോളം പെടുത്തിയത് എങ്ങനെയാണ്? പിശാജിന്റെ കെണിയിൽ അവർ പെട്ടത്, അവർക്ക് തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ യുക്തി, അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി അവർക്ക് നല്ലതായി തോന്നാത്ത ഒരു കാര്യവും അവർ സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും ഒരുക്കമല്ല. അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ ചിന്തയിലൂടെ, പഠനങ്ങളിലൂടെ അവർക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചതിനപ്പുറത്തേക്ക് ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും അത് അവർ സ്വീകരിക്കാത്ത, നിഷേധിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ആ വഴിയിലൂടെയാണ് ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും ആളുകളെ പിശാജ് വഴിതെറ്റിച്ചത്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ വചനശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും, അഥവാ ഖുർആനും ഹദീസുകളും ഒക്കെ പഠിപ്പിച്ചു തന്ന വൈബിയായ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആ പ്രമാണങ്ങളെ മാറ്റിവെച്ച് അവരുടേതായ ബുദ്ധിയും ചിന്തയും യുക്തിയുമൊക്കെ പ്രയോഗിച്ച് ചില ഊഹങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും എത്തി പ്രമാണങ്ങളെ സൈഡാക്കി വെച്ച ആളുകൾ അവരാണ് ഇൽമുൽ കലാം എന്ന് പറഞ്ഞ വചനശാസ്ത്രത്തിന്റെയും ഫൽസഫ എന്ന് പറയുന്ന ഫിലോസഫി, തത്വശാസ്ത്രം എന്ന് പറയുന്ന ആളുകളുടെയും വലിയ അബദ്ധം. അവരെ പിശാജ് പിടിച്ചത് ആ രീതിയിലാണ്. എത്രയോ ആളുകൾ, ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെ വലിയ ബുദ്ധിജീവികളും യുക്തിവാദികളും ഒക്കെ കടന്നു വന്നു. മതയുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിലുള്ള പല വിശ്വാസ കാര്യങ്ങളെയും ചോദ്യം ചെയ്തു. കാരണം വൈബിയായ കാര്യങ്ങളാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും ചിന്തയും നടത്തി അവരുടെ ഗവേഷണങ്ങളിലൂടെ നടത്തി ഊഹാപോഹങ്ങളിലൂടെ കണ്ടെത്തുവാൻ സാധിക്കുന്ന സംഗതിയല്ല. വിശ്വാസികളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയായി പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആദ്യം നമ്മൾ വായിക്കും, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാണ് വേദഗ്രന്ഥം. ഇതിലൂടെ ഹിദായത്ത് കിട്ടും ആർക്ക്? മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവും അതിന്റെ സന്മാർഗവും ആർക്കാണ് ഉപകരിക്കുക? മുത്തഖീങ്ങളായ ആളുകൾക്ക്. അവരുടെ ഫസ്റ്റ് ക്വാളിറ്റിയായി അല്ലാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടെത്തുവാൻ സാധിക്കാത്തതിൽ, ഇന്ദ്രിയാതീതമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ആളുകളാണ്, ഗൈബിയായ കാര്യങ്ങൾ. എന്നാൽ ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും ആളുകൾക്കത് പഥ്യമല്ല, അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അതേപോലെ സച്ചരിതരായ മുൻഗാമികളും ഒക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അവരുടേതായ നിഗമനങ്ങളും ഊഹാപോഹങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് വിശ്വാസ കാര്യങ്ങൾക്ക് ശരിതെറ്റുകൾ കൽപ്പിച്ച ആളുകളാണ് പിൽക്കാലത്ത് നമ്മൾ കാണുന്ന ജഹമിയാക്കളും മുഅ്തസിലിയാക്കളും ഒക്കെ. അവർക്കൊക്കെ പറ്റിയത് അള്ളാഹുവിന് ഇന്നിന്ന വിശേഷണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് ഇവർ അങ്ങോട്ട് പഠിപ്പിക്കാൻ. അള്ളാഹു കേൾക്കും, അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഏ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ജഹമിയത്തിന്റെ ആളുകൾ, ജഹമ ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ആ ബിദ്അത്തിന്റെ കക്ഷിയുടെ വക്താക്കൾ അള്ളാഹുവിന് യാതൊരു ക്വാളിറ്റിയുമില്ല, സിഫത്തുകളുമില്ല എന്ന് നിഷേധിച്ചു. ഖുർആനിൽ എത്രയോ സിഫത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ അഫ്ആലുകളിലൂടെ സിഫാത്തുകളിലൂടെ പടച്ചറബിനുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചതിലൂടെ, അവരുടെ യുക്തിയെയും ബുദ്ധിയെയും മറയായി സ്വീകരിച്ച് നിഷേധിക്കുന്നതിലൂടെ പടച്ചവനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ രൂക്ഷമായി ഇവരെ സംബന്ധിച്ച് എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കൗല് കോട്ട് ചെയ്യുന്നുണ്ട്. ലഅൻ യുബ്തലൽ അബ്ദു, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുക എന്നതാണ്. ബികുല്ലി മാ നഹല്ലാഹു അൻഹു മാ അദശിർ, ഷിർക്ക് ഒഴികെ, ബഹുദൈവത്വം ഒഴികെ വേറെ എന്തെല്ലാം തിന്മകൾ, പടച്ചറബ് വിലക്കിയ തിന്മകളുണ്ടോ അതെല്ലാം കൊണ്ടൊരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഖൈറുൻ ലഹു മിൻ അൻ യൻളുറ ഫിൽ കലാം, ഈ പറഞ്ഞ പിഴച്ച വചനശാസ്ത്രത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഖൈറായിട്ടുള്ളത്, അഥവാ അത്രമാത്രം ഗൗരവപ്പെട്ട അബദ്ധമാണ്, തിന്മയാണ്, പാപമാണ് ഇവരിലൂടെ വന്നു ഭവിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അവർക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാൻ, ഞാൻ അവർക്കൊരു ശിക്ഷ വിധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവരെ എന്ത് ചെയ്യണം? ഈത്തപ്പന മട്ടല് കൊണ്ട് അടിക്കണം, എന്നിട്ട് നാട് നീളെ അവരെ ചുറ്റി സഞ്ചരിപ്പിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയണം ആളുകളോട്, ഖുർആനും സുന്നത്തും കൈയൊഴിച്ച് സ്വന്തം യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രമാണമായി സ്വീകരിച്ചവർക്കുള്ള ശിക്ഷയാണ് ഇത് എന്ന് ആളുകളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പിശാചിന്റെ ഈ കെണികളിൽ നിന്ന് സമൂഹത്തെ ഉണർത്തിയ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ രണ്ട് രീതിയിൽ നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പിശാജ് നമ്മെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും എന്നർത്ഥം. അള്ളാഹു എവിടെ നിർത്തിയോ അവിടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണോ മതത്തിന്റെ എണ്ണവും വണ്ണവും രൂപവും കോലവും നിർണയിച്ച് നമുക്ക് തന്നത്, ആ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണമെന്ന് പറഞ്ഞാൽ 34 ആകാനും പാടില്ല, 32 ആക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ് അല്ല, ഒരു 100 ഞാൻ അങ്ങ് ചൊല്ലിയേക്കാം. ആ സന്ദർഭത്തിൽ അവിടെ അതിന്റെ എണ്ണവും രൂപവും കോലവും ഒക്കെ നിർണയിച്ച അതേ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കണിശമായ രീതി മതത്തിന്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ പിശാജ് തട്ടിക്കൊണ്ടുപോകും എന്നതിൽ തർക്കമില്ല എന്നതാണ് ഇമാമിയങ്ങൾ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തിയത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതാണ്, പ്രവാചകരെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതെന്തോ അത് താങ്കൾ ഫോളോ ചെയ്യുക, പിൻപറ്റുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് പടച്ചറബിന്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ജാഗ്രതയോടെ ബോധത്തോടുകൂടി ദീനിലുള്ളത് എന്താണ് എന്ന് പഠിക്കുവാനും അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറാവുക, അത് നമ്മുടെ ജീവിതത്തിൽ കണിശമായി പാലിക്കുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദുനിയാവിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, പരലോകത്തും വിജയം നേടുവാൻ സാധിക്കും. അള്ളാഹു അത്തരം വിജയികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമാൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി കൃത്യതയോടെ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് ലോക പരിസ്ഥിതി ദിനമായി ഈ ഒരു ദിവസം കൊണ്ടാടുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായൊരു ദിവസവും ചടങ്ങുകളുമൊന്നും മതപരമായി ന്യായീകരിക്കുവാനോ സാധൂകരിക്കുവാനോ സാധിക്കുകയില്ലെങ്കിലും ആ വിഷയത്തിൽ ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളും സന്ദേശങ്ങളും ലോകത്തോട് നൽകുവാനുണ്ട്. അഥവാ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ പടച്ചറബ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാണ്. അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതാണ് പല ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ദീനിന്റെ വലിയൊരു അസലായി ബേസായി കാണുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അതിന്റെ അസൽ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഹലാലാണ്, അനുവദനീയമാണ്. ഇന്ന വസ്ത്രം ധരിക്കാൻ പറ്റോ, ഇന്ന ചെരുപ്പ് ധരിക്കാൻ പറ്റോ, ഇന്ന വാച്ച് കെട്ടാൻ പറ്റോ എന്നൊക്കെ ചോദിച്ചാൽ അസൽ വസ്തുക്കളുടെ വിഷയത്തിൽ അത് ഹലാലാണ്. ഇന്നത് തിന്നാൻ പറ്റോ, ഇന്നത് തിന്നാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ബേസ് ഹലാലാണ്. എന്നാൽ അത് ഹറാമാണ് എന്നതിന് പ്രത്യേകം വേറെ തെളിവ് വരണമെന്നാണ്. ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തെളിവ് വരാത്തിടത്തോളം ബാക്കി എല്ലാം നമുക്ക് അനുവദനീയമാണ്. കാരണം എന്താ? അല്ല പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണ്ടി അല്ല സൃഷ്ടിച്ചതാണ് എന്ന്, അതാണ് അതിന്റെ ബേസ്. അപ്പോ എല്ലാ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതിയിലൂടെ, പ്രകൃതിയിലെ എല്ലാം, പ്രപഞ്ചത്തിലെ എല്ലാം മനുഷ്യനെ ഉപയോഗിക്കാം, മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അത് മൃഗങ്ങളാണെങ്കിലും മരങ്ങളാണെങ്കിലും മലകളാണെങ്കിലും ഏത് വസ്തു, ചില ആളുകൾ പ്രകൃതി സ്നേഹം മൂത്ത് അത് തിന്നാൻ പാടില്ല, അത് മുറിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിവാദമാണ്. ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ച ആ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. എന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും അനാവശ്യമായ ധാരാളിത്തത്തിനും ദൂർത്തിനും ആർഭാടത്തിനും ഇസ്ലാം വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഈവൻ വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ പോലും ധാരാളം വെള്ളമുണ്ട്. വധുവെടുക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്ത് നിന്ന് വെള്ളമെടുക്കുന്നതിനെ ഒതുവെടുക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാവിശായി ഒതു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യാ സഅദ്, സഅദേ, ഇതെന്തൊരു ധാരാളിത്തമാണ്. ഒതുവെടുക്കുന്ന സഹാബിയോട് വെള്ളം കൂടുതൽ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ സഹാബി ചോദിച്ചു, പ്രവാചകര് ഒതുവെടുക്കുന്നതിലും ധാരാളിത്തമുണ്ടോ? ആ ഉണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്ത് നിന്നാണ് നീ ഒതുവെടുക്കുന്നതെങ്കിലും മൂന്ന് പ്രാവശ്യം കഴുക, അത് നാലാകാൻ പാടില്ല, അഞ്ചാകാൻ പാടില്ല. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രണ്ട് കാര്യവും, പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള മലകളും കുന്നുകളും മരങ്ങളും മൃഗങ്ങളും എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം, എന്നാൽ അത് ധാരാളിത്തത്തിൽ ദൂർത്ത് ചെയ്ത് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ ഇത് എനിക്ക് മാത്രമല്ല എന്റെ സഹജീവികൾക്കും ഉപയോഗിക്കാനുള്ളത്. അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം ആവശ്യത്തിലേറെയാകാൻ പാടില്ല. വല തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ ഖുർആൻ പറഞ്ഞ ശ്രദ്ധേയമായൊരു പ്രയോഗം, ലഹറൽ ഫസാദു ഫിൽ അർളി ഫിൽ ബരി വൽ ബഹർ, കടലിലും കരയിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. എന്താ കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ കൈകൾ അന്യായമായി അതിലേക്ക് കടന്നതിനാൽ. അപ്പോ മതപരമായി നോക്കിയാൽ നമുക്ക് പറയാനുള്ളത്, അള്ളാഹു നൽകിയ ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പടച്ചറബിന്റെ അനുഗ്രഹമാണ്, അതൊരു പരീക്ഷണമാണ് എന്ന് കൂടി തിരിച്ചറിഞ്ഞ് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഇല്ലാത്തവർക്ക് പങ്കുവെക്കുകയും അത് നൽകിയ റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയായി മാന്യമായി പ്രകൃതിയോടും അതേപോലെ തന്നെ പ്രപഞ്ചത്തോടുമൊക്കെ സന്തുലിതമായി നീതിയോടുകൂടി വർത്തിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും. ചൂഷണവും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യാതെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇസ്ലാമികമായ ആ ശരിയായ കാഴ്ചപ്പാടിലൂടെ മുന്നേറുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സാമ്പത്തികവും അതേപോലെ മാനസികവുമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സർവ വിശ്വാസികളും, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി പടച്ചറബിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ.

0: في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം ഇപ്പോൾ കേട്ടത്. പിശാജിന്റെ രണ്ട് കെണികൾ.
2: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-കണക്കിന് ശ്രോതാക്കൾ. 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50-ൽ ഏറെ സ്ഥിരം അവതാരകർ. 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020-840-840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم.
5: السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد. ഏവർക്കും പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ എൻ്റെ വിദ്യാലയം എന്ന ഒരു വിഷയത്തിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡും നമ്മൾ കേട്ടത്, ഈ ഒരു എപ്പിസോഡും ഇൻഷാല്ലാ ആ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെ 3-4 കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പാട്ടുകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. അപ്പോൾ ഷബീൽ, നമ്മളെ എൻ്റെ വിദ്യാലയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്കൂളുകൾ മാത്രമാണ് മനസ്സിലേക്ക് വരാറുള്ളത്. സാധാരണ മദ്രസകളെ അത്ര തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും നമുക്ക് പറയാൻ?
6: പ്രധാന കാരണമായിട്ട് എല്ലാവരും മദ്രസകൾ പൊതുവെ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ, അതായത് 2 മണിക്കൂർ രാവിലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഒന്നും കൂടി ചെറിയ ക്ലാസ്സുകളിൽ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് സ്കൂളുകളിലെ ടീച്ചർമാരോടും മാഷ്മാരോടൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊരു കാരണമാണ്.
5: അതെ.
6: പിന്നെ പലരും ഇപ്പോഴത്തെ കാലത്ത് പലരും പങ്കെടുക്കുന്നത് സൺഡേ ഹോളിഡേ മദ്രസകളിലായിരിക്കും.
5: അതെ.
6: അപ്പോൾ അതൊരു ഞായർ മാത്രം ഒരാഴ്ച കണ്ട്, ഒരു ദിവസം കണ്ട്, പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ കാണുക. അതേസമയം സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ 4 മണി വരെ
5: കാണുന്നുണ്ട്.
6: അതുകൊണ്ടൊക്കെ ആയിരിക്കണം കുട്ടികളുടെ മനസ്സിൽ പൊതുവെ സ്കൂളുകൾ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കാൻ കാരണം.
5: ശരിക്കും നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മദ്രസകൾ തന്നെയാണ്.
6: അതെ. നമ്മുടെ
5: പരലോക വിജയം അത് ഉറപ്പിക്കുന്നത് മദ്രസകളിലൂടെ തന്നെയാണ്.
6: അതുപോലെ അവരുടെ പ്രാർത്ഥനകളും,
5: അതെ,
6: മാതാപിതാക്കളുടെ ഒക്കെ ഒരു അവരോടുള്ള ഒന്നുകൂടി നമുക്കൊരു മത ബോധനം നമുക്ക് കൂടുതൽ കിട്ടുന്നത് മദ്രസകളിൽ നിന്ന്.
5: പക്ഷേ ഇപ്പോഴത്തെ പുതിയ കാലത്തൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ മദ്രസയും സ്കൂളും ഒരുമിച്ചുള്ള വിദ്യാലയങ്ങളുണ്ട്. അവിടത്തെ ഒരു സിലബസ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ര തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും തന്നെ സാധാരണ ഒരു ഡെയിലി മദ്രസകളിൽ നിന്ന് കിട്ടുന്ന അത്ര തന്നെ അറിവുകളും ഒന്നും ഇല്ലേ എന്നൊരു സംശയം ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനത്തെ അതിൽ സിലബസ് കാണുമ്പോൾ കാണാൻ പറ്റാണ്ട്. അതേപോലെ തന്നെ ചില ഇപ്പോഴത്തെ ഒരു ഡെയിലി മദ്രസ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സുകളാണ്. അതായത് 9 മണിക്ക് തുടങ്ങുന്ന ഒരു സ്കൂളാണെങ്കിൽ 8:30 അല്ലെങ്കിൽ 8 മണിക്കൊക്കെ എന്ത് ചെയ്യും സ്കൂൾ ബസ് വരും. അപ്പോൾ ആ കുട്ടി എന്തായിട്ടുണ്ടാവുള്ളൂ, നമ്മളെ മദ്രസയിൽ വന്ന് അരമണിക്കൂറായിട്ടേ ഉണ്ടാവുള്ളൂ,
6: ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടേ.
5: അതെ, ആ ഒരു ഒന്നാമത്തെ പീരീഡ് തന്നെ കുട്ടി എൻ്റെ ബസ് വരും എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കറക്റ്റ് 2-2.5 മണിക്കൂർ മദ്രസ ഉണ്ടാകും. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10:30 മണിക്കൊക്കെയാണ് നമ്മുടെ സ്കൂളൊക്കെ ബെല്ലടിക്കുക. സർക്കാർ സ്കൂളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, 10:20, 10:30, 10:30 മണിയൊക്കെയാണ് അതിൻ്റെ ഒരു സമയം. അപ്പോൾ 9:30 വരെ സ്കൂൾ മദ്രസ ഉണ്ടാകും. പിന്നെ വീട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് പിന്നെ വരികയാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സമയം അന്നൊക്കെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ സ്കൂൾ ബസ്സുകളാണ്, നടന്നു പോക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്.
6: അതെ അതെ,
5: ഒരു മതബോധമില്ലായ്മ, മൂല്യബോധമില്ലായ്മ ഒക്കെ മദ്രസാ പഠനത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാവാറുണ്ട് ഇൻഷാല്ലാ.
6: അപ്പോൾ ഏതായാലും എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം.
5: അതെ,
6: നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ആദ്യം നമുക്കുള്ളത് അബ്ദുള്ള ബിൻ മുഹമ്മദ് ആണ്, അമൽ സ്കൂൾ ചെമ്മണ്ണൂർ അല്ലേ,
5: ആ
6: ഒന്നാം ക്ലാസ്
5: ചെമ്മാനൂർ
6: ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുള്ള ബിൻ മുഹമ്മദ്. ഒരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്.
5: അതെ, ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്, നമുക്കതൊന്ന് കേൾക്കാം.
7: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, നമ്മൾ അബ്ദുള്ള ബിൻ മുഹമ്മദ് 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് സ്കൂളിലെത്തിയ ദിവസം തന്നെ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ അറബി ടീച്ചർ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആദ്യമായി അറബി ടീച്ചർ ചൊല്ലിക്കൊടുത്ത ഒരു പ്രാർത്ഥനാ ഗാനം പാഠപുസ്തകത്തിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകം അറബി പുസ്തകം തുറക്കുന്ന വരുമ്പോൾ തന്നെ കാണുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ് അബ്ദുള്ള ബിൻ മുഹമ്മദ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ആ ഒരു പാട്ട് എല്ലാ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഒരു സംഗതി തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബൈത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കവിതയാണ്, നല്ല മനോഹരമായിട്ട് കുട്ടികൾ പാടുന്ന കവിതയാണ്. ഇവനും വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്തു, അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരാളിലേക്ക് പോയാലോ?
1: അടുത്തൊരാളെന്ന് പറഞ്ഞാൽ അഹമ്മദ് ബിൻ മുഹമ്മദാണ്, അമൽ സ്കൂൾ ചെമ്മാനൂർ.
0: അതെ,
1: 1-ാം ക്ലാസ് വിദ്യാർത്ഥി തന്നെയാണ്.
0: ഒരു പക്ഷേ അവർ രണ്ടുപേരും ഒരേ
1: സഹോദരങ്ങളായിരുന്നു,
0: സഹോദരങ്ങളായിരിക്കാം, ഒരേ ക്ലാസ്സിലായിരിക്കാം, ചിലപ്പോൾ ഒരേ ബെഞ്ചിലായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല സൗകര്യമാണ്, ഈ കരച്ചിൽ കുറേ കുറയും 1-ാം ക്ലാസ് ചെല്ലുമ്പോൾ. നമ്മളൊരു സഹോദരനും കൂടെ അടുത്തുണ്ടാകുമ്പോൾ ഈ ഇരട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. രക്ഷിതാക്കൾക്ക് രണ്ടാളും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അടങ്ങിയവിടെ ഇരുന്നുള്ളൂ. സ്കൂളിലേക്കാകുമ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ നല്ല രസമാണ്. അന്നത്തെ ദിവസം 1-ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിന് ഒരാഴ്ച നല്ല
1: അഹമ്മദ് ബിൻ മുഹമ്മദിന്റെ ഒരു
0: പാട്ടും കൂടെ
1: കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അല്ലാ മറിയം നാദാ എന്നിൽ ഗുണവും നൽകും നാദാ സബുവത്തിലും ആൾത്തുന്നേ നാനിഞ്ഞവാൾത്തുന്നേ ശുക്രമുരയുന്നേ

0: عندي العالم كل بشيء، أنا أحمد والطيب دي، أنا أعلم نعم الله، أنا أشكر نعم الله.
1: മാഷാല്ലാ, എല്ലാവർക്കും പരിചയമുള്ളൊരു ഗാനം അല്ലേ?
2: അതെ,
1: എല്ലാം അറിയും നാദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഗാനം മനോഹരമായിട്ട് തന്നെ അഹമ്മദ് ബിൻ മുഹമ്മദ് പാടിയിട്ടുണ്ട്.
2: പക്ഷേ ഒരു പ്രശ്നം, നമ്മുടെ വിഷയവുമായി ഇതിന് എന്ത് ബന്ധമെന്നുള്ളതാണ്.
1: ഏതായാലും എന്താ പറയുക, വിദ്യാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള,
2: അങ്ങനെയാകുമ്പോൾ ലോകത്തുള്ള എല്ലാ പാട്ടും വിദ്യാലയവുമായി ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും അഹമ്മദിൻ്റെ പാട്ട് മാഷാല്ലാ നല്ല ഉഷാറായിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. അവൻ ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരാളിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ.
1: അടുത്തതായിട്ട് നമുക്കുള്ളത് ബിലാൽ സൽമാനാണ്, SNDP UP സ്കൂൾ, പട്ടത്താനം. അതിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു പ്രസംഗമായിട്ടാണ് ഒന്നാം ക്ലാസ് കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുള്ളത്.
2: അതെ, ഒന്നാം ക്ലാസ്സിലായപ്പോൾ തന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
1: തുടങ്ങിയിട്ടുണ്ട്.
2: ഭാവിയിലാവാൻ അതൊന്ന് കേൾക്കാം നമുക്ക്.
3: സ്സലാമു അലൈക്കും. എൻ്റെ പേര് ബിലാല്. ഞാൻ പഠിക്കുന്നത് SNDP UP സ്കൂൾ, പത്തത്താനം 1A. എൻ്റെ സ്ഥലം കൊല്ലം ജില്ല ഐറ്റിൽ. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ തുറന്നല്ലേ? എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഓട്ടേ സ്കൂളിൽ പോകും. അവിടേക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് ടീച്ചർമാരുണ്ട്. ഞങ്ങൾ ഇച്ചിരി കളിച്ചും ഇച്ചിരി പഠിച്ചും ഒരുപാട് സമയം ചെലവഴിക്കും. ഞങ്ങളുടെ സ്കൂളിൽ കളിസ്ഥലമുണ്ട്, കൊച്ചു കോടമുണ്ട്, കൊച്ചു പാർക്കുണ്ട്. എനിക്ക് എൻ്റെ സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് അറിവുകൾ രസിക്കുന്നത് നമ്മുടെ സ്കൂളിൽ കിടക്കിയതിൽ നിന്നാണ്. ഞാനും എൻ്റെ ഇത്തായും ഒളിമിച്ച സ്കൂളിൽ പോകുന്നത്. എൻ്റെ ഇത്ത 5ാം ക്ലാസ്സിലും ഞാൻ 1ാം ക്ലാസ്സിലുമാണ്. എൻ്റെ സ്കൂളിൽ ഒരുപാട് പൂന്തോട്ടമുണ്ട്, ഒരു മുട്ടിശ്ശിമടുണ്ട്. മുട്ടിശ്ശിമാവിൻ്റെ ചുറ്റിനും കിടന്ന് ഞങ്ങൾ ഓടിക്കളിക്കും. അപ്പം നല്ല രസമാണ്. കൂട്ടുകാർക്കൊക്കെ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ബിലാലിന് സ്കൂൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്നുള്ളതാണ് ബിലാലിൻ്റെ ചോദ്യം.
2: എനിക്ക് മാത്രമായി പോവോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട് അവസാന ചോദ്യം. പക്ഷെ അവൻ്റെ തോണിൽ എനിക്ക് ചെറിയ ഒരു അപകടം മണത്തു.
1: എന്താ,
2: രാവിലെ എണീച്ച് പല്ല് തേച്ച് യൂണിഫോമൊക്കെ എടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു താല്പര്യമില്ലാതെ പറഞ്ഞോ എന്നൊരു സംശയം എനിക്കുണ്ട്.
1: ഉഷാറായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
2: ഞാൻ വെറുതെ പറഞ്ഞോട്ടെ, ബിലാലേ അടിപൊളിയായിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്, അവതരണമൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. SNDP UP സ്കൂൾ, പട്ടത്താനം, 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് നമ്മോട് സംസാരിച്ചത്. അവൻ്റെ സ്കൂളിലെ എല്ലാ കാര്യവും, അതെ, അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൻ്റെ സ്കൂളിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി. കളിക്കാനുള്ള സ്ഥലമുണ്ട്, കുളമുണ്ട് അല്ലേ, എല്ലാം പറഞ്ഞു. ടീച്ചേഴ്സുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇൻഷാല്ല നമുക്ക് അടുത്തൊരാളിലേക്ക് പോകാം.
1: അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഫാദിയ മറിയം കെ, ഒരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, AMUP സ്കൂൾ, വെട്ടത്തൂർ.
2: യെസ്,
1: നമുക്ക് ഫാദിയ മറിയമിന്റെ പാട്ടിലേക്ക് കടക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രീ ഒളപ്പമ്മൻ എഴുതിയ എൻ്റെ വിദ്യാലയം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത്.

0: شكرا، السلام عليكم.
1: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ് ഫാദിയ മറിയം പാടിയിട്ടുള്ളത്.
2: അതെ, ഈ ഒരു പുസ്തകം മാറി ഇതിൻ്റെ മുൻപുള്ള സിലബസിലൊക്കെ ഈ ഒരു പാട്ട് കുട്ടികൾക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഈ ഒരു പാട്ട്
1: ഒളപ്പമണ്ണയുടെ
2: ഇപ്പോൾ ഇനി ഏതെങ്കിലും ഇപ്പോൾ മാറി വന്ന പുസ്തകത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും മുൻപ് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഈ ഒരു പാട്ട് മലയാളം സെക്കൻഡിൽ
1: ഞാനും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതാണ്
2: പഠിക്കാനുണ്ടായിരുന്നു ഈ ഒരു പാട്ട് ഒളപ്പമണ്ണയുടെ. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ട് നമ്മളെ
1: ഫാദിയ മറിയം
2: ഈ ഒരു പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്, ഒളപ്പമണ്ണ. ശരിക്കും ഈ ഇങ്ങനത്തെ കവികളൊക്കെ അവരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു അപാര കഴിവ് തന്നെയാണ്. ഈ കവിത എഴുതുക എന്നുള്ളത് അല്ലേ, അതായത് ഒരു വൃത്തമൊപ്പിച്ച്, പ്രത്യേകിച്ച് അറബി കവിതകളൊക്കെ വൃത്തമൊപ്പിച്ച് എഴുതിയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ എന്താ പറയുക, ഈ സ്വതന്ത്ര കവികളുണ്ട്, അവർക്ക് പിന്നെ അങ്ങനെ യുക്തിവാദികളെ പോലെയാണ്, അവർക്ക് തോന്നിയ മാതിരി കവിത ഇതാണ്. പക്ഷേ ഈ വൃത്തവും പ്രാസവും ഒപ്പിച്ച് കവിത ചെയ്താൽ ഈ അവസാന വാക്കുകൾ ഒരേപോലെ വരിക, അല്ലെങ്കിൽ ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുക, അതൊക്കെ കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അതിന് കുറച്ച് നമ്മൾ പച്ചമരത്ത് പറഞ്ഞ അന്തം വേണം,
1: സ്കില്ല് വേണം. ഏതായാലും ഷാഫിയൊക്കെ, ഇമാം ഷാഫി പോലുള്ള ഒരുപാട് നല്ല നല്ല
2: കവികളുണ്ട്.
1: സാബിത്ത്
2: അറബി സാഹിത്യത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു ലോകമാണ് കവിതേൻ്റെ അല്ലേ. അത് ശരിക്കും ഇസ്ലാമിൻ്റെ മുന്നേ തന്നെ ഒരു ഉംറുൽ ഖൈസൊക്കെ അറിയപ്പെട്ടിരുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ കവികളുണ്ട് ഇഷ്ടംപോലെ.
1: ജാഹിലി അറബ് തന്നെ,
2: ജാഹിലിയ ഇസ്ലാമിയ അങ്ങനെയൊക്കെ അറബി സാഹിത്യത്തിൽ തരംതിരിക്കാറുണ്ട്. അബ്ബാസിയ, ഉസ്മാനിയ അങ്ങനെ തിരിച്ചിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ആധുനിക സമൂഹം അങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ കവിതകളുണ്ട്, മലയാളത്തിലും ഇഷ്ടംപോലെ കവിതകളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ട് ഉള്ള ഒരു കവിതയാണ് ഒളപ്പമണ്ണയുടെ ഈ കവിത. വളരെ രസമാണ് ഇതിങ്ങനെ കേൾക്കാൻ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ, അന്നൊക്കെ ടീച്ചർ ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മളോട് പല ടോണിൽ പാടാൻ പറയും. ഓരോ ബെഞ്ചിങ്ങനെ എണീപ്പിച്ച് നിർത്തിയിട്ട് പല രൂപത്തിൽ പാടാൻ വേണ്ടി പറയുക, അങ്ങനെയൊക്കെയാണ്
1: ഒരു ആക്ടിവിറ്റി രൂപത്തിൽ.
2: അപ്പോൾ ഒരു പത്ത് ബെഞ്ചുണ്ടാവും ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ എട്ട് ബെഞ്ചുണ്ടാവും. ആ എട്ട് ബെഞ്ചുകൾ പാടുമ്പോഴേക്ക് നമ്മൾ ഈ കവിത എന്തിരിക്കും
1: കാണാതെ
2: പഠിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ പെട്ടെന്ന് പഠിച്ച് കയറിപ്പോവല്ലോ. അപ്പോൾ അതിനും കൂടെയുള്ള ട്രിക്ക് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്.
1: ഏതായാലും നമ്മളെ സ്റ്റാർ കോസ്റ്റിലെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ആരും എന്താ പറയുക, എനിക്കൊരു കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ അവരുടെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ വളരെ ഉഷാറായിട്ട് വരുന്നുണ്ട്.
2: പക്ഷേ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കൂളിലൊരു കലാമേള വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക നന്നായിട്ട് അല്ലേ, പഠിച്ചോന് ഓൾറെഡി ഗിഫ്റ്റായിട്ട് കൊടുത്ത് നല്ല സൗണ്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. കലാമേളൊക്കെ വരുമ്പോൾ അവരൊരു സ്റ്റാറായിട്ട് ഇങ്ങനെ വരുന്ന സംഗതി
1: സാധാരണ മാത്രം.
2: ആ അതെ, അവരുടേതായിട്ട് മാറാറുണ്ട് ചിലപ്പോൾ കലാമേളകൾ. അതുപോലെ തന്നെ വേറെ നമുക്ക് അനുവദനീയമല്ലെങ്കിലും ഈ ഡാൻസ് പോലെയുള്ള അങ്ങനെ ഈ ശാസ്ത്രീയ എന്താ ക്ലാസിക്കൽ ഡാൻസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റാറായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ പോകുന്ന കുറച്ച് ടീമുണ്ട് ഈ സ്പീച്ച് പറയുന്ന കുട്ടികൾ. ശരിക്കും അവരെക്കാളൊക്കെ വായനയും അതുപോലെ തന്നെ അറിവും, ഒരു ആനുകാലിക വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള അറിവും ഇങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഉണ്ടാവും, പ്രസംഗിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ സ്കൂളുകളിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അങ്ങനത്തെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടാം സ്റ്റേജ് ഉണ്ടാവും ഏതെങ്കിലും ഒരു മൂലയിലൊരു ക്ലാസ് റൂമിൽ.
1: ഓഡിയൻസ് ഒന്നുമില്ല,
2: പിന്നെ ബാക്കി പങ്കെടുക്കാനുള്ള കുട്ടികളും ഉണ്ടാവും, അവരാണ് സാധാരണ അത് ഉണ്ടാകുക. ശരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, മെയിൻ സ്റ്റേജിൽ കൊടുന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം. ഒരു കാണാതെ പഠിച്ചൊരു പാട്ട് പാടാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളും, പക്ഷേ ഒരു വിഷയം കൊടുത്തിട്ട് അതിൽ പ്രസംഗിക്കുക എന്നുള്ളത് വേറെ തന്നെ ഒരു സ്കില്ലാണ്.
1: അതെ, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അറബി പദ്യം ചൊല്ലലിൽ അറബി ഗാനമൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയത്തും സെക്കൻഡ് സ്റ്റേജിലാണ് പാടിയിട്ടുള്ളത് ഈ പറഞ്ഞ അധികമൊന്നും. അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാരെല്ലാവരും മാഷാല്ലാ നല്ല കഴിവുള്ള കൂട്ടുകാരാണ്. എല്ലാവരും ഇനിയും പ്രോഗ്രാമുകൾ അയക്കണം. ഇപ്പോൾ നമ്മൾ സ്കൂളുകളൊക്കെ തുറന്ന് എൻ്റെ വിദ്യാലയം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ സ്റ്റാർ കോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അതിൽ പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
2: ഇൻഷാല്ലാ
1: അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ

0: അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. وأصلي وأسلم على من أرسله الله رحمة للعالمين، بلغ الرسالة وأدى الأمانة، ونصح الأمة وكشف الغمة، وجاهد في الله حق جهاده حتى أتاه اليقين، وصلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه إلى يوم الدين. ثم أما بعد، പ്രിയമുള്ള ശ്രോതാക്കളെ, കർമ്മശാസ്ത്ര വിഷയത്തിൽ കച്ചവടം എന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത്. കച്ചവടങ്ങളെ സംബന്ധിച്ച് അനുവദനീയമായതും നിഷിദ്ധമായതും കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഏതാനും ക്ലാസ്സുകളായി കച്ചവടങ്ങളിലുള്ള പൊതുവായ ചില നിയമങ്ങൾ, ഖവായിദുകളാണ് അറിഞ്ഞുവരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ഖായിദയുടെ വിസ്തീർണമാണ് ഇൻഷാല്ലാ ഇന്ന് അല്പം വിശദമായി നമ്മൾ അറിയുവാനുള്ളത്. ഖായിദ ഇപ്രകാരമാണ്: ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ. മാല് കൊണ്ടേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. മാല് കൊണ്ടുള്ള കച്ചവടമേ കച്ചവടമായി പരിഗണിക്കുകയുള്ളൂ. ഇതാണ് ഖായിദ. ഒരുപക്ഷെ കേവലം ഈ ഖായിദ കൊണ്ട് മാത്രം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കച്ചവടം എന്ന് പറയുമ്പോൾ വാങ്ങുന്നവനും വിൽക്കുന്നവനും അതിലുണ്ടാകും. എന്താണോ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതും കച്ചവടത്തിൻ്റെ ഗണത്തിലുണ്ടാകും. കച്ചവടക്കാരൻ ഒരു വസ്തു വിൽക്കുമ്പോൾ വാങ്ങുന്നവൻ അതിന് പകരമായി മറ്റൊരു വസ്തു നൽകുന്നു. ഈ നൽകുന്നത് മാൽ ആണെങ്കിൽ, ധനമാണെങ്കിൽ മാത്രമേ പ്രസ്തുത കച്ചവടം കച്ചവടമായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊരിക്കലും കച്ചവടമായി പരിഗണിക്കപ്പെടുന്നതല്ല. ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ. മാലിൻ്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടാകുകയുള്ളൂ, അനുവദനീയമായി തീരുകയുള്ളൂ. എന്താണ് മാല്? ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക, മാൽ എന്ന് പറഞ്ഞാൽ നാണയം, കറൻസി, രൂപ നോട്ട് ഇവ മാത്രമാണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയി ഭക്ഷ്യവസ്തുക്കളാകട്ടെ മറ്റു ഉപകരണങ്ങളാകട്ടെ ആവശ്യ വസ്തുക്കളാകട്ടെ വാങ്ങുമ്പോൾ അതിന് പകരമായി കച്ചവടക്കാരന് നമ്മൾ കൊടുക്കുന്നത് കറൻസിയാണ്. ഓരോ രാജ്യക്കാരും അവരുടേതായ കറൻസികളാണ് കൊടുക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ മാൽ എന്ന് പറയുമ്പോൾ, ധനം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സാധാരണക്കാർ ഈ കറൻസി മാത്രമാണ്. എന്നാൽ ഇസ്ലാമിൽ കേവലം കറൻസി മാത്രമല്ല മാൽ എന്ന പരിധിയിൽ ഉൾപ്പെടുക. പഴയ കാലങ്ങളിൽ ബാർട്ടർ സമ്പ്രദായമുണ്ടായിരുന്നു, കച്ചവടത്തിന്റെ പഴയ ഒരു രൂപം. അങ്ങോട്ട് ഒരു വസ്തു കൊടുക്കുമ്പോൾ അതിന് പകരമായി ഇങ്ങോട്ട് കറൻസിയോ സ്വർണ്ണ നാണയങ്ങളോ അല്ല സ്വീകരിച്ചിരുന്നത്, മറിച്ച് പകരം വസ്തുക്കളാണ് ഇങ്ങോട്ട് സ്വീകരിച്ചിരുന്നത്. ഇതിനാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുക. എങ്കിൽ ഒരു വസ്തു കൊടുത്ത് പകരം ഇങ്ങോട്ട് കച്ചവടക്കാരൻ വാങ്ങുന്നവരിൽ നിന്ന് സ്വീകരിക്കുന്ന വസ്തുവിന് ഒരു നിബന്ധനയുണ്ട്, അവ മാൽ ആയിരിക്കണം, അവ ധനം ആയിരിക്കണം. എന്താണ് ഇസ്ലാം ഇവിടെ മാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂല്യമുള്ള ഉപകാരപ്രദമായ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അനുവദനീയമായി തീരുന്ന വസ്തുവാണ് മാൽ എന്ന് പറഞ്ഞാൽ, ധനം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, കർമ്മശാസ്ത്ര അടിസ്ഥാനത്തിൽ അലിൽ ഷറഇൽ ഇവിടെ മാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ, മാഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ. ഈ മാലിൽ മൻഫഅത്തുണ്ടായിരിക്കണം, ഉപകാരമുണ്ടായിരിക്കണം. കടയിൽ പോയി അരി വാങ്ങി, അതിന് ഒരു പിടി ചരൽക്കല്ല് കൊടുത്താൽ അതിന് വല്ല ഉപകാരവുമുണ്ടോ? ഉപകാരമില്ല എങ്കിൽ അത് മാൽ ആയി പരിഗണിക്കുകയില്ല, അത് കച്ചവടമായി ഗണിക്കപ്പെടുകയുമില്ല. ഉപകാരപ്രദമായിരിക്കണം, അതേപോലെ തന്നെ മുബാഹത്തുൻ അനുവദനീയമായി തീരണം. കടയിൽ പോയി ഒരു വസ്തു വാങ്ങുന്നു, അതിന് പകരമായി അശുദ്ധമായ നജസായ വസ്തു പകരം കൊടുക്കുന്നു, അത് മാലല്ല. നജസായ വസ്തു അശുദ്ധമായ വസ്തു മാലല്ല. അതുകൊണ്ട് വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അത് കച്ചവടമായി കച്ചവടമായി ഗണിക്കപ്പെടുകയില്ല. കച്ചവടമായി ഇസ്ലാമിക ദൃഷ്ടിയ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. ഉപകാരപ്രദമായിരിക്കണം, അനുവദനീയമായിരിക്കണം. പക്ഷേ ആ അനുവാദം മുത്തലഖൻ, നിരുപാധികം. ഏതെങ്കിലും സാഹചര്യത്തിലോ ഏതെങ്കിലും സന്ദർഭത്തിലോ മാത്രം അനുവദനീയമായി തീരുവാൻ പാടില്ല. മുബാഹത്തുൻ മുത്തലഖൻ, നിരുപാധികമായ ഉപകാരപ്രദമായ വസ്തുവായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ നിഷിദ്ധമായ വസ്തു ഹറാമായ വസ്തു ഹലാലായി തീരുന്നു. ചില സന്ദർഭങ്ങളിൽ നിഷിദ്ധമായ വസ്തു അത് ഹലാലായിത്തീരുന്നു. കൊന്നുകളയും, അല്ലെങ്കിൽ ഈ മദ്യം കഴിക്കണം എന്നൊരാളോട് പറയപ്പെട്ടാൽ താൻ നിർബന്ധിത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ മരണം സുനിശ്ചിതം എന്ന ബോധം അയാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ മദ്യം ഹറാമല്ല, കേവലം ആ മരണത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അവിടെ മദ്യം ഹലാലായിത്തീരുന്നു. ശരി, അങ്ങനെയുള്ളൊരു വേളയിൽ അയാൾക്ക് താൽക്കാലികമായ മരണത്തിൽ രക്ഷപ്പെടുവാനുള്ള ഒരു അവസ്ഥയിൽ അയാൾക്ക് അവിടെ അനുവദനീയമായി തീർന്നില്ല എങ്കിൽ ആ അനുവദനീയമായി തീർന്ന വസ്തു അത് വിൽക്കാൻ പാടുണ്ടോ? അത് ധനമായി പരിഗണിക്കുമോ? അത് കച്ചവടമായി നൽകിയാൽ വിറ്റാൽ അത് കച്ചവടമായി പരിഗണിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് മുബാഹത്തുൻ മുത്തലഖ് നിരുപാധികം. ഏത് കാലഘട്ടത്തിലാകട്ടെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലുമാകട്ടെ അവിടെ എല്ലാം അനുവദനീയമായി തീരുന്ന കച്ചവടം ആയിരിക്കണം എന്ന് സൂചിപ്പിച്ചത്. കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ രണ്ട് മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, കച്ചവടം ചെയ്ത വസ്തുവിന് പകരം ഇങ്ങോട്ട് നൽകുന്നത് അതേപോലെ തന്നെ ഉപകാരമായ വസ്തുവായിരിക്കണം. അരി വാങ്ങുന്നു, പകരം അങ്ങോട്ട് കാശ് കൊടുക്കുന്നു. പച്ചക്കറികൾ വാങ്ങുന്നു, അതിന് പകരമായി അങ്ങോട്ട് അരി കൊടുക്കുന്നു. മാംസം വാങ്ങുന്നു, അതിന് പകരമായി ഗോതമ്പ് കൊടുക്കുന്നു. ഇതെല്ലാം അനുവദനീയമാണ്. വാങ്ങുന്ന വസ്തുവും വിൽക്കുന്ന വസ്തുവും രണ്ടും ഉപകാരപ്രദവും ഏത് സാഹചര്യത്തിലും അനുവദനീയമായതുമാണ്. അതുകൊണ്ടാണ് മാൽ ആണ്, രണ്ടും മാലാണ്, ഉപകാരപ്രദമാണ്, ആ കച്ചവടം ശരിയാണ്. രണ്ടാമതൊരു കച്ചവടം, കൊടുക്കുന്ന വസ്തു മാൽ അല്ലാതിരിക്കുക, കൊടുക്കുന്ന വസ്തു നിഷിദ്ധമായി തീരുക. അരി വാങ്ങുന്നു, അതിന് പകരമായി അയാൾ പന്നി മാംസം കൊടുക്കുന്നു. പച്ചക്കറികളും പഴങ്ങളും വാങ്ങുന്നു, പകരമായി മദ്യം കൊടുക്കുന്നു. ഇവിടെ മദ്യവും പന്നി മാംസവും ഇസ്ലാം നിരോധിച്ചതാണ്. അതൊരിക്കലും മാൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ആ കച്ചവടം കച്ചവടമായി ഇസ്ലാം പരിഗണിക്കുന്നേയില്ല, നിഷിദ്ധമായ കച്ചവടമാണ്. മൂന്നാമതൊരു കച്ചവടം, ചില വേളകളിൽ മാത്രം അനുവദനീയമായി തീരുന്ന വസ്തുക്കൾ വിൽക്കുക. ചില സാഹചര്യങ്ങളിൽ മാത്രം അനുവദനീയമായി തീരുന്ന വസ്തു വിൽക്കുക. ഉപകാരപ്രദമാണ്, പക്ഷേ ആ ഉപകാരപ്രദമായി എന്നതുകൊണ്ട് ആ വസ്തു അനുവദനീയമായി കൊള്ളണമെന്നില്ല. ആ വസ്തു വിൽക്കൽ, അതിന് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ്. വേട്ടനായ, അവയെ വാങ്ങൽ എന്താണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? കാരണം നായയെ വിൽക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വ്യക്തമായ ഹദീസുകൾ വന്നിരിക്കുന്നു. നായയെ വിൽക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ ഇവിടെയുള്ള വിഷയം, നായ ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമായി തീരുന്നു, വിൽപ്പനയല്ല, നായയെ കൊണ്ടുള്ള ഉപയോഗവും ഉപകാരവും ചില സന്ദർഭങ്ങളിൽ അനുവദനീയമായി തീരുന്നു. മൂന്ന് വേളകൾ മാത്രമാണ് നായയെ ഉപയോഗിക്കുവാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത രൂപത്തിൽ നായയെ വളർത്തിക്കഴിഞ്ഞാൽ അവന്റെ അമലിൽ നിന്നും ഓരോ ദിവസവും ഓരോ ഖിറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ വിഷയം കച്ചവടമാണെങ്കിലും ശ്രോതാക്കൾ അറിയേണ്ട ഒരു വസ്തുതയാണ്, ഒരാവശ്യവുമില്ലാതെ വേട്ടനായയല്ല, കാവൽ നായയല്ല, അതേപോലെ തന്നെ വീട്ടിൽ പിന്നെ ഹറാസത്ത് കാവലിന് വേണ്ടി നിൽക്കുന്ന കള്ളനും മറ്റുമൊക്കെ വരും എന്ന ഭീതിയാൽ വളർത്തുന്ന നായയല്ല. ഇതൊന്നുമല്ല, അതൊരു ഫാഷനും മോഡലിനും പുരോഗതിയുടെ അടയാളവുമൊക്കെയായി നായ വളർത്തുക. അങ്ങനെ വളർത്തുന്ന ആളുകളുടെ അമലിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഖിറാത്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ പ്രവേശിക്കുന്നതുമല്ല. അപ്പോൾ നായയെ ഉപയോഗിക്കുക, നായയെ വളർത്തുക എന്നത് നിരുപാധികം അനുവദനീയമല്ല, ചില വേളകളിൽ മാത്രം, ചില സന്ദർഭങ്ങളിൽ മാത്രം അനുവദിക്കപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ മാൽ എന്ന് പറയുമ്പോൾ, ധനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സമയത്ത് മാത്രം അനുവദനീയമായതല്ല, നിരുപാധികം അനുവദനീയമായിരിക്കണം, അല്ലെങ്കിൽ അത് മാലായി ഇസ്ലാം പരിഗണിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ വേട്ടനായ, കാവൽ നായ, ഇതിനൊക്കെ ഇങ്ങനെയുള്ള നായയെ വാങ്ങാൻ പാടുണ്ടോ വിൽക്കാൻ പാടുണ്ടോ, അതിന്റെ വിധി എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമനുൽ കൽബി ഖബീതുൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തമനുൽ കൽബി ഖബീതുൻ, തീർച്ചയായും നായയുടെ വില അത് മ്ലേച്ഛമാണ്. നായയെ വിറ്റ് കിട്ടുന്ന ധനം, പണം, അത് മ്ലേച്ഛമാണ്. മറ്റൊരു ഹദീസിൽ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻജ അയത്തുലുബു സമനൽ കൽബ് ഫംല കഫഹു തുറാബ. നായയുടെ വില അന്വേഷിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ അവന്റെ കയ്യിൽ നിങ്ങൾ മണ്ണ് നിറക്കുക, മണ്ണ് വാരിയിടുക എന്ന് പറഞ്ഞു. ഇതൊക്കെ നായയെ കൊണ്ടുള്ള, നായയെ വിറ്റാൽ അതുകൊണ്ട് ലഭിക്കുന്ന സമ്പത്ത് മ്ലേച്ഛമാണ്, അനുവദനീയമല്ല എന്ന് പറയുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ നിരുപാധികം അനുവദനീയമല്ലാത്ത നായ, ആ നായ ഒരു മാലായി ഗണിക്കപ്പെടുകയില്ല, അത് വിൽക്കാൻ പാടില്ല എന്നാണ് ബഹുഭൂരിഭാഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും ഒക്കെ ആ രൂപത്തിലാണ് കാണുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയമാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പൊതുവെ നായ വിൽക്കൽ അനുവദനീയമല്ല എങ്കിലും വേട്ട നായ, കാവൽ നായ, ആ നായയിലൊക്കെ ഉപകാരമുണ്ട് എന്നതുകൊണ്ട് അനുവദനീയമായി തീരുന്നു എന്ന പക്ഷക്കാരുമുണ്ട്. നമ്മുടെ വിഷയം, നമ്മുടെ ഖാഇദ, ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ, മാലിന്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടായിത്തീരുകയുള്ളൂ. മാലല്ലാത്തൊരു വസ്തു, ധനമല്ലാത്തൊരു വസ്തു നൽകി ഒരു വസ്തു വാങ്ങിയാൽ, ഒരു വസ്തു വിറ്റാൽ അതൊരിക്കലും കച്ചവടത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് മാൽ എന്നതിന്റെ നിർവചനം. നമ്മൾ സൂചിപ്പിക്കേണ്ടായി, ഏതൊരു സമയത്തും ഏതൊരു കാലഘട്ടത്തിലും അനുവദനീയവും ഉപകാരപ്രദവുമായ വസ്തുവിനാണ് മാല് എന്ന് പറയുക. അത്തരത്തിലുള്ള വസ്തു കൊടുത്തുകൊണ്ടേ മറ്റൊരു ഒരു വസ്തു വാങ്ങുവാൻ പാടുള്ളൂ എന്നാണ്. ഷേഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതുപോലെ, ഏത് നായയായിരുന്നാലും ശരി, അതൊക്കെ നിഷിദ്ധമായ കച്ചവടത്തിലാണ് ഉൾപ്പെടുക, കാരണം അത് മാൽ ആയി ഗണിക്കപ്പെടുകയില്ല എന്ന പക്ഷക്കാരാണ്. അതേ അഭിപ്രായക്കാരന തന്നെയാണ് ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ കൂടിയായ സുലൈമാൻ അർ-റുഹൈലി, അല്ലാഹു യഹ്ഫദുഹു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ശുബഹത്തുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഏറ്റവും നല്ല അഭിപ്രായവും അത് തന്നെയാണ്. ഏത് തരം നായയായിരുന്നാലും ശരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മുടെ മുമ്പിൽ നിലവിലിരിക്കെ അത്തരത്തിലുള്ള നായയെ വാങ്ങലും വിൽക്കലും ഒക്കെ ഒരു അവഗണിക്കേണ്ട, ഒഴിവാക്കേണ്ട കച്ചവടങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മാൽ എന്ന് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, ചില സന്ദർഭങ്ങളിൽ മാത്രം അനുവദനീയമാവുന്ന കാര്യമല്ല, മറിച്ച് ഏതൊരു സമയത്തും അനുവദനീയമായിരിക്കണം. ഒരു ഉദാഹരണം കൂടെ നമ്മൾ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നതാണ്, പട്ടുവസ്ത്രം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണവും പട്ടുവസ്ത്രവും നിഷിദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയ്യിൽ പട്ടുവസ്ത്രവും മറുകയ്യിൽ സ്വർണ്ണാഭരണവും പിടിച്ചുകൊണ്ട് അത് എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധവും എന്നാൽ എന്റെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് അനുവാദം ഉള്ളതുമാണ് എന്ന് നമ്മൾക്ക് അറിയിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒരു കാരണവശാലും അവർക്ക് പട്ടുവസ്ത്രം ഉപയോഗിക്കുവാൻ പാടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില അവസ്ഥകളിൽ മാത്രം ചിലർക്ക് ചില പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം അനുവദനീയമായിത്തീരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള രോഗമുണ്ടായപ്പോൾ, ചൊറി പോലെ രോഗമുണ്ടായപ്പോൾ, അതിൽ നിന്നും ശമനം ലഭിക്കുവാനും ആശ്വാസം നൽകുവാനും വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പട്ടുവസ്ത്രം ധരിക്കൽ അനുവദനീയമാക്കി കൊടുത്തു. അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്നേക്കുമായുള്ള ഒരു വിധിയല്ല. താൽക്കാലികമായി അത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അതുവരെ നിഷിദ്ധമായിരുന്ന പട്ടുവസ്ത്രം ഹരീർ അദ്ദേഹത്തിന് താൽക്കാലികമായി അനുവദിച്ചു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വസ്തു മാൽ കേവലം ഹരീർ അല്ലെങ്കിൽ പട്ട് അത് ധനമല്ല എന്നല്ല സൂചിപ്പിക്കുന്നത്. താൽക്കാലികമായി ഒരു വസ്തു അനുവദനീയമായി തീർന്നാൽ, ഹലാലായി തീർന്നാൽ അത് മാൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല, അത് കച്ചവടം ചെയ്യുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു മാലുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒന്ന് രണ്ട് മസലകൾ കൂടിയുണ്ട്. അതായത് ചില വസ്തുക്കൾ അവ ഉപകാരമുള്ളതുണ്ടായിരിക്കും, അതോടൊപ്പം അതിൽ ഉപദ്രവമുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഏതൊരു സന്ദർഭത്തിലും അനുവാദമുള്ളതും ഉപകാരപ്രദവുമായ വസ്തുവാണ് ധനം അല്ലെങ്കിൽ മാൽ എന്ന് പറഞ്ഞാൽ അതേ കച്ചവടത്തിന് പകരമായി കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ചില വസ്തുക്കൾ നോക്കുക, അതിൽ ഉപകാരവുമുണ്ട് എന്നാൽ അതിൽ ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടും ഒരുപോലെ സാധ്യതയുള്ള വസ്തുക്കൾ. കത്തി തന്നെ എടുത്ത് പരിശോധിക്കുക. കത്തി അതിൽ ഉപകാരമുണ്ട്, ഭൂരിപക്ഷവും ഉപകാരം തന്നെയാണുള്ളതും. എന്നാൽ പല കൊലപാതകങ്ങളും നടക്കുന്ന ഇത്തരത്തിലുള്ള കത്തികൾ കൊണ്ടല്ലേ? എങ്കിൽ ഉപകാരവുമുണ്ട്, മൻഫഅത്തുമുണ്ട്, മദറത്തുമുണ്ട്, ഉപകാരവുമുണ്ട്, ഉപദ്രവമുണ്ട്, അത് മാലായി ഗണിക്കാൻ പാടുണ്ടോ? അത് കച്ചവടം ചെയ്യാൻ പാടുണ്ടോ? അതേപോലെ തന്നെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ ടി വി, ഇന്റർനെറ്റ്, ഇങ്ങനെ മനുഷ്യൻ നന്മയ്ക്കും തിന്മക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന, മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അത് ഇസ്ലാമിക ദൃഷ്ടിയ മാൽ അഥവാ ധനം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. അവിടെ നമ്മൾ അറിയേണ്ടത്, ഒരാൾക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ഈ ടി വി വാങ്ങിയാൽ, ഈ ഇന്റർനെറ്റ് കണക്ഷൻ ഏർപ്പെടുത്തി കൊടുത്താൽ, ഈ കത്തി അയാളുടെ കയ്യിൽ ലഭിച്ചാൽ നിഷിദ്ധമായ മാർഗത്തിൽ മാത്രമായിരിക്കും അയാൾ അത് ഉപയോഗിക്കുക എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് ആ വസ്തു വിൽക്കാൻ പാടില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അത് മാൽ അല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധ വ്യാപാരം ചില സന്ദർഭങ്ങളിൽ നിരോധിച്ചത്. മുസ്ലിങ്ങൾ തമ്മിൽ ആഭ്യന്തര സംഘട്ടനങ്ങൾ ഉണ്ടാവുന്ന വേളയിൽ, മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ നടക്കുന്ന വേളയിൽ, അതിലൊരു കക്ഷിക്ക് ആയുധം വിൽക്കൽ, വാള് കൊടുക്കൽ, അത് ഇസ്ലാം വിരോധിച്ചു. കാരണം കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തീരും എന്നുകൊണ്ട് തന്നെ. വാൾ ആയുധം ഉപകാരമുള്ളത് പോലെ തന്നെ ഉപദ്രവമാവും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പാണ് അത്തരം ആയുധങ്ങൾ കൊണ്ട് മദറത്ത് ആണ് മൻഫഅത്തിനേക്കാൾ, ഉപദ്രവമാണ് ഉപകാരത്തേക്കാൾ മുൻതൂക്കം നിൽക്കുക. എന്നാൽ ഒരു കടയിൽ വന്ന ഒരാൾ ടി വി ചോദിക്കുമ്പോൾ അകലബുല്ലൻ, ഒരു ഭൂരിപക്ഷ അഭിപ്രായം, അയാൾ അത് നന്മക്ക് വേണ്ടി ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കും എന്നാണ് എങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിൽക്കുന്നതിന് വാങ്ങുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഏതായിരുന്നാലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുവാണ്, ഉപദ്രവവും ഉപകാരവും ഒരേപോലുള്ള വസ്തുക്കളാണ് എങ്കിൽ അത് ഒരു ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും എന്ന ഒരു അകലബ് തന്നിലാണ് ആ വസ്തുക്കളൊക്കെ നമ്മൾ വിൽക്കേണ്ടതും വിൽക്കുന്നതും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലാകട്ടെ, മറ്റ് ഗൾഫ് നാടുകളിലാകട്ടെ, പലപ്പോഴും റീചാർജ് കൂപ്പണുകൾ, ടെലിഫോൺ റീചാർജ് കൂപ്പണുകൾ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കാർഡുകൾ, ഇതൊക്കെ കച്ചവടം നടത്തുമ്പോൾ ഒരുപക്ഷെ കാർഡിൽ എഴുതിയ തുകയേക്കാൾ കൂടുതൽ അതിൻ്റെ മൻഫഅത്ത്, 50 രൂപയുടെ കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു 55 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്, 50 രൂപയുടെ കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ 40-42 രൂപയെ കുറവായിട്ടാണ് കാണുക. എങ്കിൽ അതൊരു പലിശ എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ 100 രൂപയുടെ ഒരു സവാ കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് 125 ഒരുപക്ഷെ ചില സന്ദർഭങ്ങൾ 150 റിയാൽ വരെ ഉണ്ടാകും. എങ്കിൽ അതൊരു പലിശയായി അവർ തന്നതാണോ? അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ചില വേളകളിൽ നമ്മൾ നമ്മുടെ ടെലഫോണിലേക്ക് അല്ലെങ്കിൽ ഈ അധികമായി നമ്മൾ നമ്മുടെ ടെലഫോൺ കാർഡിലേക്ക് കാശ് കയറ്റുകയും പിന്നീട് അത് മറ്റുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം 20 റിയാലിൻ്റെ റീചാർജ് കൂപ്പൺ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അയാളിന് 22 റിയാൽ വാങ്ങിയാൽ അത് പലിശയായി പരിഗണിക്കുമോ? മഹാനായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ സൂചിപ്പിക്കുന്ന അഭിപ്രായം തന്നെയാണ് ശരി എന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു മാൽ എന്ന രൂപ ധനം എന്ന രൂപത്തിൽ നമ്മൾ കണക്കാക്കാൻ സാധിക്കുകയില്ല. ധനമാകുമ്പോൾ അതുകൊണ്ട് കൊടുക്കുവാനും വാങ്ങുവാനും വ്യവഹാരം നടത്തുവാനും സാധിക്കണം. നമ്മളൊരു 50 രൂപയുടെ കാർഡ് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടെലഫോൺ റീചാർജ് കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പരസ്പരം വിനിമയങ്ങൾ നടത്തുവാൻ സാധിക്കുമോ? അരി വാങ്ങുവാൻ 1.5 കിലോ അരി വാങ്ങുവാൻ സാധിക്കുമോ? 1 കിലോ പഞ്ചസാര വാങ്ങുവാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് കാശ് അങ്ങോട്ട് കൊടുത്ത് ടെലഫോണിലുള്ള സംസാരം എന്ന ഉപകാരം മാത്രമാണ് അതുവഴി നമ്മൾ നേടുന്നത്. ഒരു മൻഫഅത്ത് മാത്രം, ഉപകാരമെടുക്കൽ മാത്രം, വാടക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാടക അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 50 രൂപയുടെ കാർഡ് വാങ്ങി 42 രൂപയെ അതിലുള്ളൂ എങ്കിൽ അതൊരിക്കലും അവർ 8 രൂപ പലിശയെടുത്തത് എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ നേരെ മറിച്ചും 100 റിയാലിൻ്റെ കാർഡ് വാങ്ങിയപ്പോൾ അതിൽ 125 റിയാൽ കണ്ടാൽ 25 രൂപ നമുക്ക് അധികമായി തന്ന പലിശയല്ല, മറിച്ച് അതിൻ്റെ ഒരു വാടക എന്ന രൂപത്തിൽ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും അത് പിന്നെ ഒരു മാൽ ധനം എന്ന രൂപത്തിലല്ല. ധനം ആണ് എങ്കിൽ അവ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും വിനിമയം നടത്തുവാനും സാധിക്കേണ്ടതുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇൻഷാല്ലാ അതൊരു ഹറാമായ കച്ചവടത്തിൻ്റെ കൂട്ടത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ശരി, നമ്മുടെ അവസാനത്തെ 5-ാമത്തെ കായികയാണ് നമ്മൾ ഇന്ന് വിശദീകരിച്ചത്. ലയൻഅഖിദുൽ ബൈഉ ഇല്ല അലാ മാലിൻ, മാൽ എന്താണോ അതുകൊണ്ട് മാത്രമേ കച്ചവടം നടത്താൻ പാടുള്ളൂ, അതുകൊണ്ടുള്ള കച്ചവടം മാത്രമേ അനുവദനീയമായിത്തീരുകയുള്ളൂ. ഇവിടെ ഏതൊരു സമയത്തും ഉപകാരപ്രദവും ഏതൊരു സമയത്തും അനുവദനീയവും ഉപകാരപ്രദവുമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മാത്രമാണ് മാൽ, ധനം എന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി നേടുവാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. സാമ്പത്തിക രംഗത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ന്യൂനതകളും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്ത് മാഫാക്കി തെരുമാറാട്ടെ. ആർക്കെല്ലാം സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ നൽകാനുണ്ടോ അത് അന്വേഷിച്ചറിഞ്ഞ് നാളെ പരലോകത്ത് അവർ നമ്മോട് കണക്ക് തീർക്കുന്നതിന് മുമ്പായി ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ കണക്ക് പറഞ്ഞ് തീർക്കുവാൻ പൊരുത്തപ്പെടിപ്പിക്കുവാൻ ഉള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും നമ്മളുടെ ഭാഗത്തുണ്ടായിരിക്കണം. ഒരിക്കലും അതിൽ നമ്മൾ ഒരു പിന്നോട്ടടിക്കൽ ഒരു ലജ്ജ ഉണ്ടാകുവാൻ പാടില്ല. ഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ പ്രകാശതീരം ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള പഠനം. മണ്ണായതിനു ശേഷം പുനർജന്മമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി സൂറത്ത് റഅദിന്റെ അഞ്ചാമത്തെ ആയത്തിലൂടെ ഹസൻ അൻസാരി വിശദീകരിക്കുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഹൃദയവസന്തം പരിപാടിയിലാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 5 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് ആദ്യമായിട്ട് നമുക്കൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم وإن تعجب فعجب فعجب قولهم إذا كنا ترابا أئنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم

അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലേക്കെന്നോണം അതിൻ്റെ ഒരു ആശയം മാത്രം പെട്ടെന്നൊന്ന് പറയാം. അതായത് നമ്മൾ ഊതി വച്ചത് അഞ്ചാമത്തെ ആയത്താണ്. നാലാമത്തെ ആയത്ത് തൊട്ടു മുമ്പുള്ള ആയത്തിൽ റഹ്മാനായ റബ്ബ് എന്തു പറഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത്? അള്ളാഹു പറയുകയാണ്, വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ, ഭൂമിയിൽ പരസ്പരം സമീപത്ത് നിലകൊള്ളുന്ന പലതരം കഷ്ണങ്ങളുണ്ട്, ഗന്ധങ്ങളുണ്ട്. വ ജന്നാത്തുൻ മിൻ അഅനാബിൻ, മുന്തിരികളുടേതായ പല തോട്ടങ്ങളുമുണ്ട്. വ സർഉൻ വ നഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാനിൻ, അതേപോലെ തന്നെ കൃഷികളും ഇണച്ചമുള്ളതും ഇണച്ചമുള്ളാത്തതുമായ ഈത്തപ്പനകളുമുണ്ട്. യുസ്ഖാ ബിമാ ഇം വാഹിദ്, ഒരേ വെള്ളം കൊണ്ടതിന് നനക്കപ്പെടുന്നു. വനുഫദ്ദിലു ബഅദഹ അലാ ബഅദിൻ ഫിൽ ഉക്ലി, അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. ഇന്ന ഫീ ദാലികാല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നതായിരുന്നു ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആയത്താണ്. അതിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അടുത്തടുത്ത് തൊട്ട് സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയുള്ള ഭൂപ്രദേശങ്ങൾ, മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, മണൽ പ്രദേശം, ചളിപ്രദേശം, ഇങ്ങനെയുള്ള ഭൂമികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങൾ ഈന്തപ്പനകളിൽ നിന്നും, അതേപോലെ തന്നെ മുന്തിരികളിൽ നിന്നുമുള്ള കൃഷിയിടങ്ങളെക്കുറിച്ച് അള്ളാഹു വിശദമാക്കി. എന്നിട്ട് പറയുന്ന അവസാനിപ്പിച്ച കാര്യം എന്താണ്? ഇതിലൊക്കെയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയെ ഓർക്കുവാൻ ഇതെല്ലാം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിച്ചത്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ യൂതി വെച്ച അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞതെന്താണ്? അതിൻ്റെ വാക്കർത്ഥം ഒന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. എന്തായിരുന്നു? വഇൻ തഅജബ് ഫഅജബു ഖൗലുഹും അഇദ

0: ബിറബ്ബിഹിം വഉലായികൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വഉലായിക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. എന്താ പറഞ്ഞത്? വഇൻ തഅജബ്, നമ്മൾ സാധാരണ പറയാറില്ലേ അജബാവുക എന്ന് പറയില്ലേ, എന്താ അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. വൈൻ തഅജബ്, നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ, നബിയോടാണ്, വൈൻ തഅജബ്, ഓ നബിയെ താങ്കൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, താങ്കൾക്കിതാ ഒരു അത്ഭുതം. എന്താണ് അത്ഭുതം? കൗലുഹും, അതവരുടെ വാക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ നിനക്ക് അത്ഭുതപ്പെടാൻ സാധിക്കുമെങ്കിൽ ഇതാ ഒരു അത്ഭുതകരമായൊരു വർത്തമാനം. എന്താ വർത്തമാനം? ഇദാ കുന്നാ തുറാബൻ, വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന മുശ്രിക്കുകളുടെ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? ഇദാ കുന്നാ തുറാബ. തുറാബ് എന്താണ്? തുറാബ് മായന മണ്ണ്. അപ്പം ഇവിടെ എന്താണ്? ഇദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മണ്ണായിട്ടാണോ, ഞങ്ങൾ മരിച്ച് മണ്ണായിട്ടാണോ എന്ന് ചുരുക്കം. ഞങ്ങൾ മണ്ണായിട്ടാണോ? അഇന്ന ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ ഒരു ജദീദായിട്ടുള്ള ഖൽഖ്. എന്താ ഖൽഖ്? മാന ഖൽഖ്, മാന സൃഷ്ടിപ്പ്. അപ്പം ഞങ്ങൾ മണ്ണായി, മണ്ണിനോട് ചേർന്നു അല്ലേ, ഞങ്ങൾ മരിച്ച് മണ്ണായി, ഞങ്ങളുടെ മാംസങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മണ്ണോട് ചേർന്നു. അങ്ങനെ ആയിട്ടാണോ? അഇന്ന ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ ഒരു ജദീദായ സൃഷ്ടിയായി മാറുന്നത്, ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത് എന്നാണ് നബിയെ ഒരു അജബുള്ള ചോദ്യം, ഒരു അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, വഇൻ തഅജബ്, നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ ഖൗലുഹും, അത്ഭുതമത്രേ അവരുടെ വാക്ക്. അഇദാ കുന്നാ തുറാബാ, ഞങ്ങൾ മണ്ണായിട്ടാണോ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്. ഈ വാക്കിനെ പറ്റിയാണ് നബിയെ താങ്കൾ അത്ഭുതപ്പെടേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറയുകയാണ്, ഉലായിക ലദീന കഫറു ബിറബ്ബിഹിം. ഉലായിക മാന അക്കൂട്ടർ. അപ്പം ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരാരാണ്? അല്ലദീന, അവരൊരു കൂട്ടം ആളുകളാകുന്നു. എന്താ അവരുടെ പ്രത്യേകത? കഫറു, അവരവിശ്വസിച്ചിട്ടുണ്ട്. ആരിലാണ് അവിശ്വസിച്ചത്? ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. അപ്പം തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. ഇനിയോ, മാത്രമല്ല വ ഉലായിക്ക, അക്കൂട്ടർ, അല്ലഗ്ലാലു, മമാന അഗ്ലാല്, അഗ്ലാല് മാന വിലങ്ങ്. അക്കൂട്ടർക്ക് വിലങ്ങുകളുണ്ട്, അഗ്ലാല് മാന വിലങ്ങുകളുണ്ട്. എവിടെയാണ് അവർക്ക് വിലങ്ങുകളുള്ളത്? ഫീ അഅനാഖിഹിം, ഉനുഖിൻ്റെ ജംആണ് അഅനാഖ്. അപ്പം ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ എന്തുണ്ട്? ചങ്ങലകളുണ്ട്. അവരുടെ കഴുത്തുകളിൽ എന്തുണ്ട്? ചങ്ങലകളുണ്ട്. തീർന്നില്ല വ ഉലായിക്ക, അക്കൂട്ടർ. വ ഉലായിക്കമായന അക്കൂട്ടർ ആരാണ്? അസ്ഹാബുൻ നാർ, നരകത്തിൻ്റെ ആളുകളാണ്. അക്കൂട്ടർ ആരാണ്? നരകത്തിൻ്റെ ആളുകളാണ്. ഹും, അവരാകട്ടെ, ഫിഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികളുമായിരിക്കും. അപ്പം അവരതിലെന്തായിരിക്കും? നിത്യവാസികളുമായിരിക്കുമ്പോൾ ഉലായിക്ക അസ്ഹാബുൻ നാർ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. ഹും, അവരാകട്ടെ, ഫിഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികളുമായിരിക്കും. അപ്പം ഇവിടെ റഹ്മാനായ റബ്ബ് പറയുന്ന കാര്യം എന്താണ്? വഇൻ തഅജബ്, ഓ നബിയെ താങ്കൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ ഖൗലുഹും, അവരുടെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക് ഇതാകുന്നു, ഇദാ കുന്നാ തുറാബ, ഞങ്ങൾ മണ്ണായിട്ടാണോ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്, ഉലായിക്കല്ലദീന കഫറു ബിറബ്ബിഹിം അക്കൂട്ടർ, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. വഉലായിക്കല്ലഗ്ലാലു ഫീ അഅ്നാഖിഹിം, അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകൾ ഉണ്ടായിരിക്കും. വഉലായിക അസ്ഹാബുന്നാർ, അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരുമാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കും. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുകയാണ്. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ മുഹമ്മദ് നബിയെ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. റഹ്മാനായ റബ്ബ് എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യം പറയുന്നത്! വിഷയത്തിൻ്റെ മർമ്മം, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുനരുജ്ജീവിതവുമായിട്ടാണ് ഇപ്പം നമ്മളുടെയൊക്കെ നാടുകളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അല്ലേ. ആളുകൾ എന്തു ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. അയഇദുക്കും അന്നക്കും ഇദാ മിത്തും വകുന്തും തുറാബാ വഇലാമൻ അന്നക്കും മുഖ്റജൂൻ. അതായത്, ഒരു നബിയോട് അവരുടെ പ്രബോധിത സമൂഹം ചോദിക്കുന്നതായിട്ട് സൂറത്ത് മുഅ്മിനൂനിലെ 35-ാമത്തെ ആയത്തിൽ ചോദിക്കുകയാണ്. നിങ്ങൾ പറയുകയാണോ, നമ്മളൊക്കെ മരിച്ച് മണ്ണായി എല്ലുകളായി തീർന്നാൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണോ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാതു അദൂൻ, അവൻ പറയുന്ന, നബി പറയുന്ന കാര്യം എത്ര വിദൂരമാണ്! ഇൻഹിയ ഇല്ലാ ഹയാത്തുനദ്ദുന്യാ, കൂട്ടരെ, ആ നബി പറയുന്നതിൻ്റെ മറുപടി ഇതാണ്, ഈ ജീവിതം മാത്രമാണ്, ദുനിയാവിലെ ജീവിതം മാത്രമാണ്. നമൂതു, നമ്മൾ മരിക്കുന്നു. വനഹ്യ, നമ്മൾ ജീവിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരല്ല. അപ്പോൾ ഒരു നബിക്കെതിരായിട്ട് അവിടുത്തെ പ്രമാണിവർഗത്തിൻ്റെ സംസാരമായിട്ടാണ് റഹ്മാനായ റബ്ബ് സൂറത്ത് മുഅ്മിനൂനിലെ 35-ാമത്തെ ആയത്തിൽ ഇത് സൂചിപ്പിച്ചതെങ്കിൽ, വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത്, അതായത് സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ മറ്റൊരിടത്ത്, അതായത് 82-ാമത്തെ ആയത്തിൽ നമ്മളോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഖാലു വൈദാ മിത്നാ വകുന്നാ തുറാബം വഇലാമാ അഇന്നാ ലമബ്ഊസൂൻ. നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യമാണ്. എന്ത്? നമ്മൾ മണ്ണായി മരിച്ച് മണ്ണായി എല്ലുകളായി തീർന്നു, വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഇവർ പറയുന്നത് എന്ന് നബിമാരുടെ നേരെ ചോദിക്കുന്ന ചോദ്യം സൂറത്തുൽ മുഅ്മിനൂനിൽ വീണ്ടും നമ്മൾ കണ്ടു. ഇനി വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വഖാലല്ലദീന കഫറു അഇദാ കുന്നാ തുറാബം വആബാഉനാ അഇന്നാ ലമുഖ്റജൂൻ. ഇത് കാഫിറുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, നമ്മളെയും നമ്മുടെ വാപ്പകാരണവന്മാരെയും മണ്ണായി തീർന്നതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണോ ഈ നബി പറയുന്നത്? എന്നിട്ട് അവർ അതിന് കൊടുത്ത മറുപടി എന്താണ്? പ്രവാചക വിരോധികൾ കൊടുത്ത മറുപടി, ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവലീൻ, ഇത് കേവലം കെട്ടിച്ചമക്കപ്പെട്ട പുരാണങ്ങൾ മാത്രമാകുന്നു. അങ്ങനെയാണ് അവർ പരലോകത്ത് നിഷേധിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്തിലെ പ്രിയപ്പെട്ടവരെ, ഏതാണ് ആയത്ത്? നമ്മളെല്ലാവരും നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അഅൻതും മശദ്ദു ഖൽഖൻ അമിസ്സമാ, കൂട്ടരെ, മനുഷ്യന്മാരെ പടക്കാനാണോ അതല്ല ആകാശത്തെ പടക്കാനാണോ പ്രയാസം? അല്ലാ പറയാണ് ബനാഹ, ആകാശത്തെ നമ്മളിതാ പടച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യന്മാർ പറയുന്നത് തനിച്ച വിടുവായുത്തമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, തുള്ളി വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചുണ്ടാക്കിയത്. ആ മനുഷ്യൻ അതിൽ നിന്ന് നീണ്ടു നീർന്നു ചോദിക്കുകയാണ്, എന്ത്, ഇനി ഞങ്ങളെ മണ്ണിൽ നിന്നുണ്ടാക്കുമെന്ന ചോദ്യത്തിന് അവനിൽ തന്നെ മറുപടിയുണ്ട്. എന്താ മറുപടി? ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് അങ്ങനെ അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലേക്കായിത്തീർന്നത്. മറ്റൊരു മറുപടിയാണ് നമ്മൾ പറഞ്ഞത്, എന്ത്, മനുഷ്യനെ പടക്കാനാണോ ആകാശത്തെ പടക്കാനാണോ പ്രയാസം? അപ്പം അതിൻ്റെ മറുപടി എന്താണ്? ആകാശലോകങ്ങളെ പടക്കാൻ. അപ്പം അല്ലാഹു പറയുന്നു, ബനാഹ, ആകാശത്തെ നാം പടച്ച് പരിപാലിക്കുന്നു. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് ഒരുപാട് ഉൾക്കാഴ്ച കിട്ടുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ഊതി അർത്ഥം വെച്ച് ആശയം പഠിച്ചത്. റഹ്മാനായ റബ്ബിൻ്റെ അസ്തിത്വം, അവനുണ്ട്, പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട് എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ സമർത്ഥിക്കാൻ തക്ക രൂപത്തിലുള്ള തെളിവുകളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിനെ അനുസരിച്ച് അവന് വണങ്ങി, അവന് കീഴൊതുങ്ങി, അവന് കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. റഹ്മാനായ റബ്ബ് അതിനനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. നാം ഇപ്പോൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തുർ അദിൻ്റെ 5-ാമത്തെ ആയത്ത്, അതിൻ്റെ വിശദീകരണമാണ്. മണ്ണായതിനു ശേഷം പുനർജന്മമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി നമുക്ക് വിശദീകരിച്ച് നൽകിയത് ഹസൻ അൻസാരി.

0: മുമ്പിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി പിടഞ്ഞു പിടഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് കണ്ടാലും അടുത്ത ചൂണ്ടയിൽ കടിച്ചു തൂങ്ങാൻ പിറകിലുള്ള മത്സ്യങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില മനുഷ്യരുമുണ്ട്. മെസഞ്ചറിൽ ഹായ് എന്ന രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പല സൗഹൃദങ്ങളും കുറഞ്ഞ വാക്കുകളും കാലവും കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളായി മാറുന്നതും ശരിയായ ഊരും പേരും തമ്മിലറിയില്ലെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പോഴേക്ക് മക്കളെയും എന്നും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിലകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഭാര്യയും മക്കളുമൊക്കെയായി സമാധാനത്തോടെ ജീവിക്കുന്ന അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അതാരാണെന്നും എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റി.
1: ഒരു പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
2: ഒരു ട്രാപ്പ് പോലെ അല്ലേ?
1: ഈ നിഷ്ഠയിലാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ, ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഇന്ന് ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലും അതിലാണ്. നമ്മളൊക്കെ നമ്മൾ കുറച്ച് മുതിർന്ന ആളുകൾ നമുക്ക് ആ ഇൻസ്റ്റയോട് അത്ര താല്പര്യം ഇല്ല എങ്കിലും കുട്ടികളൊക്കെ അതിൽ തന്നെയാണ്. അപ്പൊ അതിലെ ഫ്രണ്ട്സുകള്
2: നമുക്കറിയാത്ത കുറേ ലോകങ്ങൾ അതിൽ അവർ അല്ലേ സൃഷ്ടിച്ചെടുക്കുന്നു.
1: അപ്പൊ അതിൽ പരിചയപ്പെടുന്ന ചില പരിചയങ്ങൾ അതാരാണെന്ന് അറിയില്ല.
2: സാധാരണ വഴിവക്കിലും ബസ്സിന്റെ യാത്രയിലും അതേപോലെ തന്നെ ഓഫീസ് മീറ്റിങ്ങുകളിലൊക്കെ ഉള്ള പരിചയങ്ങൾ ഇന്ന് തീർത്തും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാര് അവരുടെ ബന്ധങ്ങള് ഒക്കെ ഇൻസ്റ്റാ
1: ഫേസ്ബുക്ക്
2: അറിയില്ല.
1: അങ്ങനത്തെ ചില സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടു പോയ ആ സൗഹൃദ വലയങ്ങളിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ആ ചാറ്റുകള് അതിരി കടന്ന് അവർക്കിടയിലുള്ള സൗഹൃദം വളർന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി പിന്നെ ഒക്കെ വലിച്ചെറിഞ്ഞ്
2: തീർച്ചയായും
1: കുടുംബത്തെ.
2: അതായത് ഒരു ഹായ് വിടുന്ന ആളുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പുറത്തെ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ അപ്പുറത്തുള്ള നേരെ മറിച്ച് നമ്മൾ കണ്ട് സംസാരിച്ച് നമ്മൾ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെയല്ല.
1: കണ്ട് സംസാരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്കത് കിട്ടൂല മനസ്സ് കിട്ടും.
2: അതെ അതെ അതെ,
1: കാണുന്നില്ല എന്നുള്ളത്
2: അതെ അതെ
1: അത്ര വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നത്.
2: അതെ അതെ,
1: അതിനകത്ത് ഒരുപാട് വാർത്തകള് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
3: അംസൈന വ അംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ.

ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവിലെ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ഇന്നും പതിവ് പോലെ മുക്കം നെല്ലിക്കാപ്പറമ്പിലെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ നസീനുൽ ആബിദ്. നമുക്ക് കുറേയേറെ വിശേഷങ്ങളുമായി ഒരു ദിവസം കൂടെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ദുൽഹിജ്ജയോടുകൂടി ഒരു ഹിജ്റ വർഷം നമ്മൾ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം ഒരാണ്ട് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞു. ഇതൊക്കെ നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും പല ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിനിടക്ക് പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്ന, നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസവും നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തിയത്. ദുൽഹിജ്ജ 28 ഇനി ഒരു പക്ഷേ നാളെ 29 അതല്ലെങ്കിൽ മറ്റന്നാൾ അതോടുകൂടെ നമ്മുടെ ഒരു വർഷം ഹിജ്റ വർഷം 1447 നമ്മളിന്നിവിടെ പറയും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കാലത്തിനിടക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളുണ്ടായി എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കൂടെ കുറേയേറെ ആളുകൾ സലാം പറഞ്ഞ് ചേർന്നത് ആരൊക്കെയാണ് വന്നതെന്ന് നോക്കാം. അമീർ ടി അടുത്തനാട്ടുകര ആദ്യം തന്നെ സലാം പറഞ്ഞ് കൂടെയുണ്ട്. അതുപോലെ ആയിഷ തോട്ടശ്ശേരിയറ, സുബൈദ പുളിക്കൽ, സഫിയ എടപ്പാൾ, ജമീല വലിയകോട്, ആയിഷ കരിമിൽ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കൊക്കെ ലൈവിലേക്ക് ഫീഡ്ബാക്കുകളായിട്ട് വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ വോയിസുകൾ വരവ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എല്ലാവരും തിരക്കിലായതുകൊണ്ടൊക്കെ ആവാം, എങ്കിലും കഴിയുമ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ മിടുക്കുകളായ മിടുക്കന്മാരായ കൊച്ചു കൂട്ടുകാരുടെ വോയിസുകൾ ഈ നമ്പറിലേക്ക് അയക്കുക. ഞാൻ നമ്പർ പറയാം, 85 90 745 845. ഈ നമ്പറിലേക്കാണ് നമ്മുടെ കൂട്ടുകാരുടെ വോയിസുകൾ അയക്കേണ്ടത്. ഇൻഷാല്ലാ നമുക്ക് അതുപോലെ ഇനിയും കുറേയേറെ ആളുകൾ, അത് ആരാണ്, താഹിറ ടി കെ, മൈമുന ചീക്കലോട്, ഷുഹൈബ എം വളപട്ടണം, നഫീസ പി എ താമരശ്ശേരി, സാജിദ കാലിക്കറ്റ്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ റേഡിയോയിൽ ഇന്ന് വരാൻ ഉണ്ടായിരുന്ന നമ്മുടെ കൊച്ചുമക്കൾ എത്തിയിട്ടില്ല. ഇൻഷാല്ലാ നമ്മൾക്ക് വേറെ 2-3 കുട്ടികൾ നമ്മുടെ കൂടെ ചേരാനുണ്ട് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ദാനം എന്നത് കേവലം പണം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ അറിവും സമയവും നല്ല പ്രവൃത്തികളും മറ്റുള്ളവർക്കായി പങ്കുവെക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ പുണ്യമായി മാറുന്നത്. നമ്മുടെ കൈവശമുള്ള സമ്പത്തിനപ്പുറം ആത്മാർത്ഥമായ ഒരു വാക്കുകൊണ്ടോ മറ്റൊരാളുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന കരുതൽ കൊണ്ടോ, അതുമല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നതിലൂടെയോ ലഭിക്കുന്ന സംതൃപ്തി പണത്തേക്കാൾ വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മകളും അത് മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുമ്പോൾ അത് വലിയ നന്മയുടെ ശൃംഖലയായി മാറുകയും സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, പണമില്ലാത്ത അവസ്ഥയിലും നമ്മുടെ അറിവും നന്മ നിറഞ്ഞ പെരുമാറ്റവും കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ സാധിക്കുന്നത് മാനവികതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ദാനമാണ്. അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാനും അതിലൂടെ പുണ്യങ്ങൾ നേടാനും

0: തൗഫീഖ് ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമീർ ടി എടത്തനാട്ടുകാര. നമ്മളൊക്കെ വളരെ എന്താ പറയുക ചിന്തിക്കേണ്ട ഒരു മെസ്സേജാണ് അമീർ സാഹിബിൻ്റെ മെസ്സേജ്. കാരണം പലപ്പോഴും നമുക്കൊക്കെ ചില ആളുകൾക്കുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറയാം എൻ്റെ അടുത്ത് പൈസ ഇല്ലാതെ ഇതുകൊണ്ടാണല്ലോ എന്നുള്ള ടെൻഷൻ നമുക്ക് വേണ്ടതില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ കുറേ പുണ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാനധർമ്മത്തിൻ്റെ പുണ്യമൊക്കെ പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ പണക്കാരല്ലാത്ത സഹാബികളെന്ന് റസൂലിനോട് പറഞ്ഞു, റസൂല് പൈസ ഉള്ളവരൊക്കെ പുണ്യം കൊണ്ടുപോയി ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ റസൂല് അവരെ സമാധാനിപ്പിക്കാൻ അവരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇങ്ങനെ തുടങ്ങി കുറേ ദിക്റുകൾ പറഞ്ഞിട്ടു. എന്നിട്ട് റസൂൽ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഒരാൾ കണ്ട് പുഞ്ചിരിക്കുന്ന പോലും നിങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതക്കകൾ നമ്മളറിയാത്ത രീതിയിലൊക്കെ ഉണ്ട് എന്നർത്ഥം. സമ്പത്ത് കൊടുക്കുന്നതിൽ മാത്രമല്ല സ്വതക്ക, മറിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ട്. അത് ഒരു പക്ഷേ നമ്മളെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടേക്കാം, പക്ഷേ നമ്മളല്ലാതെ ചെയ്യുന്ന കുറേ സ്വതക്കകൾ, നേരത്തെ പറഞ്ഞതുപോലെ അറിവ് പകർന്നു കൊടുക്കുക. ഒരു പണ്ടൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളന്മാർ കൊണ്ടുപോകാത്ത സാധനം എന്ന് പറഞ്ഞുകൊണ്ട്, കവിത എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ കൊടുക്കും തോറും ഏറിടും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു കവിത ഉണ്ട്. ഏതായാലും അത് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നന്മകൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുന്നത്, അതിങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മൾക്ക് പരലോകത്തേക്ക് പുണ്യമായി മാറും. കള്ളന്മാർക്ക് അതൊരിക്കലും കൊണ്ടുപോകാൻ, ചോരന്മാർക്ക് കെട്ടുകൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരം നന്മകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ജനങ്ങളൊരു പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പറഞ്ഞു. തൻ്റെ സഹോദരനോട് ബിവജിഹിൻ ത്വലിഖിൻ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കണ്ടുമുട്ടുന്നത് പോലും സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പിനുള്ള നമ്മുടെ സാരോപദേശം കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സാരോപദേശം കേട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ആ ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ നാം ആരെയാണ് തിരഞ്ഞെടുക്കുക? അതിലേറ്റവും നല്ലവർ നമ്മുടെ പാരൻസാണ്. നാം ജനിക്കും മുമ്പേ നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നവരാണവർ. നമ്മൾ മാതാവിൻ്റെ ഗർഭത്തിൽ വളർച്ച ആരംഭിച്ച മുതൽക്കേ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനോ സാധിക്കാത്ത വിധം ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞു കിടന്ന് ഭാരം വഹിച്ച് നടക്കാൻ കഴിയാതെ ഒരുപാട് രോഗങ്ങൾ കടിമപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പുറത്തേക്ക് ഛർദ്ദിച്ചു പോയി ക്ഷീണിച്ചവശയായി ഉമ്മ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുമ്പോൾ മാനസികമായ സമ്മർദ്ദവും പ്രയാസവുമായിട്ട് പിതാവും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അവരെ പ്രേരിപ്പിച്ചത് ഈ കുഞ്ഞു വളർന്നു വലുതായാൽ നമുക്ക് സന്തോഷം നൽകുമല്ലോ എന്നാലോചിച്ചിട്ടാണ്. ആലോചിച്ചു നോക്കൂ, ഇന്ന് ഓരോ കുട്ടികൾ അവർ വളർന്നു വലുതായി സംസാരിക്കാനും പഠിക്കാനും അറിയാനും രണ്ടു കാലിൽ നിൽക്കാനുമൊക്കെ ത്രാണിയെത്തിയപ്പോൾ അവർ മീഡിയകളിൽ നിന്നുകൊണ്ട് മീഡിയയുടെ മൈക്കിന് മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ അവർ ട്രോളുന്നത് ആരെയാണ്? സ്വന്തം മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ മോളെ നീ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണത് പറയുന്നത്? നാളെ ഞങ്ങൾ മരിക്കും മുമ്പ് മകളൊരു സേഫായൊരവസ്ഥയിലെത്തട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ്. മാത്രവുമല്ല, ഇന്ന് കാലം ഒരുപാട് പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ മോശപ്പെട്ട ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീനുള്ള ഏത് പാരൻസിനും ഒരു ആധിയുണ്ടാകും, എൻ്റെ കുട്ടി അന്യാധീനപ്പെട്ടു പോകരുത്, ആരെങ്കിലും ദുരുപയോഗം ചെയ്ത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ തെരുവിൽ വലിച്ചെറിഞ്ഞ് അവളുടെ ഭാവിയും നഷ്ടപ്പെട്ട് ഉപ്പയാരാണെന്നറിയാത്ത കുട്ടിയുടെ അമ്മയായി മാറുന്ന സാഹചര്യം ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ അവർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആവശ്യപ്പെടുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ വലിയ പ്രശ്നമായി കാണുകയാണ്. പഠിക്കാൻ പറയുന്നത് പ്രശ്നമായി കാണുകയാണ്. ഉടുത്തിട്ടേ പുറത്തിറങ്ങാവൂ, മൊക്കന ധരിച്ചേ പുറത്തിറങ്ങാവൂ എന്ന് പറയുമ്പോൾ ആർക്കാണതിൻ്റെ ഗുണം? പടച്ചറബ് സുബ്ഹാനു വതാല പരലോകത്ത് ചോദിക്കില്ലേ, നിന്റെ ഔറത്ത് നീ എന്തുകൊണ്ട് മറച്ചില്ല? അപ്പോൾ മോളെ, നിന്റെ ഔറത്ത് നന്നായി നീ മറക്കണം. മകനെ, നിന്റെ ഡ്രസ്സ് നീ നെര്യാണിക്ക് താഴെ അയച്ചിടരുത്. നിന്റെ മുടി ഈ കോലക്കേടിൻ്റെ രൂപമാക്കരുത്. നല്ല വൃത്തിക്ക് നീ മുടിയെല്ലാം വെട്ടി ഒതുക്കണം. നിസ്കരിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണുള്ളത്? നമുക്ക് തന്നെയല്ലേ? പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെയും അറിയാതെയും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന്? നമ്മുടെ പല്ലും നഖവും മുടിയും അവർ ക്ലീനാക്കി വൃത്തിയാക്കി വളർത്തിക്കൊണ്ടുവന്നതല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോൾ, നമുക്കൊരു രോഗം ബാധിക്കുമ്പോൾ ഉറക്കമില്ലാതെ നമുക്ക് കാവലിരുന്നവരല്ലേ അവർ? രാവും പകലും കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ സമ്മാനമായി കിട്ടിയിട്ടും വീണ്ടും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പിതാവിനോട് പോയിട്ടല്ലേ നമ്മൾ നമ്മുടെ സാധനങ്ങൾക്കും വസ്തുക്കൾക്കുമൊക്കെ കാശ് ചോദിക്കുന്നത്? നമുക്ക് വീടുണ്ടാക്കിയതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും എല്ലാം അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിയർപ്പിൻ്റെ ഗന്ധമില്ലേ? അതുകൊണ്ട് ഒരു വിശ്വാസിയായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, എനിക്കെൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും, അവർ എനിക്ക് സ്വർഗത്തിലേക്കുള്ളതാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മയെയും ഉപ്പയെയുമാണ്. അവർ പറയുന്ന കാര്യങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെയും ആദരവോടുകൂടെയുമാണ് നോക്കിക്കാണുന്നത്. അവരെന്നെ ശകാരിക്കുന്നുവെങ്കിൽ, അവരെന്നെ പണിഷ് ചെയ്യുന്നുവെങ്കിൽ, അവരൊന്ന് മുഖം കറുപ്പിക്കുന്നുവെങ്കിൽ അതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ്. അതല്ലാതെ എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എന്നോട് വെറുപ്പുള്ളതുകൊണ്ടോ അല്ല. എന്നോട് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ അവർ എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുമായിരുന്നു. അവർ കഷ്ടപ്പെട്ടതുപോലെ ആരാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്? നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ പറയുന്ന മീഡിയക്കാരോ വ്ളോഗർമാരോ സിനിമാ താരങ്ങളോ ഈ പറയുന്ന പിന്നെ ആക്ടിവിസ്റ്റുകളോ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൈരൂപ്യ രൂപങ്ങൾ അല്ലേ, വൈരൂപ്യ കോലങ്ങൾ, ഇവരൊക്കെയാണോ നമ്മളെ പോറ്റി വളർത്തിയതും നമ്മെ പരിചരിച്ചതുമൊക്കെ? അപ്പോൾ അതെല്ലാം സ്നേഹത്തിൻ്റെ അടയാളങ്ങളല്ലേ? മറ്റെന്താണ് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ളത്? ഇന്നലെ വലിഞ്ഞു കയറിയ ഒരുത്തൻ വന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഇവനാണ് എന്നെ സ്നേഹിച്ചത് എന്ന് പറയുന്ന ഒരു കുട്ടി എത്ര എത്ര ബുദ്ധിയില്ലാത്തവനാണ്, എത്ര ചിന്തയില്ലാത്തവനാണ്! ഇത്രയും കാലം പോറ്റി വളർത്തിയ പാരൻസിൻ്റെ ആ സ്നേഹം തൊട്ടറിയാൻ കഴിയാതെ പോയ ഒരുത്തൻ എത്ര വിവരദോഷിയാണ്! അയാൾക്ക് എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അവന് വേണ്ട ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാതെ പോയി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് നമ്മൾ, ഞാൻ, എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരെന്നെ ചീത്ത പറഞ്ഞാലും എനിക്കവരെയാണ് ഇഷ്ടം. അവരെന്നെ എന്ത് ചെയ്താലും അവരാണ് എൻ്റെ എല്ലാം. അവർ കാരണത്താലാണ് ഞാനിവിടെ ഉണ്ടായത്. അവർ കാരണത്താലാണ് ഞാനിങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ അറിവും എല്ലാം അവരുടെ ശ്രമവും അവരുടെ പരിശ്രമവും കൂടെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറാനും ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാനും അവരുടെ ജോലികളിൽ അവരെ സഹായിക്കാനും അവർക്ക് നമ്മളൊരു ഭാരമാകാതെ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പഠനവും നമസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ വേഷവും നമ്മുടെ കോലവും നമ്മുടെ ഉറക്ക ഉണർച്ചയും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ അവർക്ക് സമാധാനമുണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കാനും എനിക്കെൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ അനിയന്മാർ, എൻ്റെ ഇക്കാക്കമാർ, ഇവരൊക്കെയാണ് എൻ്റെ ദുനിയാവിലെ എനിക്കേറ്റവും വാല്യുബിളായിട്ടുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കാനും ഫ്രണ്ട്സിന് അവർക്കർഹിക്കുന്നൊരു പൊസിഷൻ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് അവരർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഉമ്മയെ കെട്ടിപ്പിടിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഉപ്പയെ ചേർത്ത് പിടിച്ച് അവരുടെ മുഖത്ത് ഉമ്മ വെച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ, ഇനി ഇംഗ്ലീഷിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാലും, ഒഹിബുഖി എന്ന ഉമ്മയോട്, ഒഹിബുഖ എന്ന ഉപ്പയോട് അറബിയിൽ പറഞ്ഞാലും നമ്മളതൊക്കെ പറയേണ്ടതും നമ്മളതൊക്കെ കാണിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളോടാണ്. പ്രായം കൂടും തോറും മാതാപിതാക്കളെ തൊടുന്നതിൽ നിന്നും അവരെ അവരോട് വാത്സല്യം കാണിക്കുന്നതിൽ നിന്നും അകന്നു പോകുന്ന ഒരു സ്വഭാവം നമ്മെ ഒരിക്കലും ബാധിക്കരുത്. നമുക്ക് എത്ര വയസ്സായാലും, 20 വയസ്സായാലും 30 വയസ്സായാലും 40 വയസ്സായാലും നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ നമ്മുടെ ഒരു കുട്ടിയാണ്. നമ്മൾ ഒരു പക്ഷേ ഒരു പ്രൊഫസറായിരിക്കാം, എൻജിനീയറായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, പക്ഷേ സ്വന്തം ഉമ്മയുടെ മുമ്പിൽ നമ്മൾ അപ്പോഴും ഒരു കുട്ടിയാണ്. ഉപ്പയുടെ മുമ്പിൽ നമ്മൾ കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ സ്നേഹം, ആ ഒരു വാത്സല്യം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? അവർ നമ്മെ ഇഷ്ടപ്പെടും. അവർ നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതെല്ലാം നൽകും. മറ്റേതോ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഉമ്മക്ക് ആധിയാണ്. എന്തോ മകൾ മകൻ അനുസരിക്കുന്നില്ല, ഇപ്പോൾ എനിക്കവരെക്കുറിച്ച് ആധിയാണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, അല്ലെ, വർത്തമാനത്തിൻ്റെ ശൈലിയും രൂപവുമൊക്കെ മാറിയിട്ടുണ്ട്, ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മുടിയുടെ കോലം മാറുന്നുണ്ട്, അവൾ തട്ടം അയച്ചു തുടങ്ങുന്നുണ്ട്, കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പലതിനും എതിർത്ത് സംസാരിക്കുന്നുണ്ട്, ആരൊക്കെയോ ആയിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉള്ളിലൂടെ നടന്നു പോകുന്നുണ്ട് എന്നൊക്കെ നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ വിചാരിക്കാൻ പറ്റുന്ന കോലത്തിൽ നമ്മൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ കാര്യത്തിൽ അവർ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക? ഇത്രയെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പെയിനാണ്, വേദനയാണ്, ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ നമ്മെപ്പോലെ ക്രൂരനായിട്ടുള്ള ആരെങ്കിലും ഈ ഭൂമിക്കും മീതെ ഉണ്ടാകുമോ? നമ്മൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ മനുഷ്യരെ വേദനിപ്പിക്കുന്നവരെയും ആക്രമിക്കുന്നവരെയും അല്ലേ, ഹിരോഷിമ നാഗസാക്കിയിൽ അണുവായുധം വർഷിച്ച് അവിടെ ജനിക്കുന്ന കുട്ടികളെ ഇപ്പോഴും അംഗവൈകല്യമുള്ളവരാക്കിയവരെക്കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വിയർത്തൊഴുകി കഷ്ടപ്പെട്ടവരെ നാം വേദനിപ്പിക്കുന്നത് നാം അറിയാതെ പോകാൻ പാടുണ്ടോ? അതുകൊണ്ട് നല്ല സ്നേഹനിധികളായ മക്കളായി മാറാനും ആ സ്നേഹം ഏത് സമയത്തും പ്രകടിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെയേറെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മുനവർ സലാഹി നമ്മളോട് സംസാരിച്ചത്. നമുക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടാവും, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കളെ കൂടെ കൂടി വീട്ടുകാരെ തള്ളുന്ന സ്വഭാവം നമ്മളുടെ ഉണ്ടാവാതിരിക്കുക. അതുപോലെ ലവ് അഫെയറുകൾ, ഇതൊക്കെ ജീവിതത്തിൽ വരുത്തുന്ന അപകടങ്ങൾ കണ്ട് പഠിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ എത്ര കണ്ടാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി നമ്മുടെ യുവതലമുറകൾ മാറുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട് ചില വാർത്തകൾ കേൾക്കുമ്പോൾ. എൻ്റെ കൊച്ചു കൂട്ടുകാർ, നമ്മുടെ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ടാകണം. അള്ളാഹു തആല പഠിപ്പിച്ച രീതിയിൽ തന്നെയാവണം നമ്മുടെ നിലപാടുകൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട് വീണ്ടും കുറേയേറെ ആളുകൾ, അബൂബക്കർ, സുലൈമാൻ, റെയ്ഹാന ബാനത്തോട്ട്, ശരിയറ, സലീമ ഒതുക്കങ്ങൾ, സൽമാൻ ഗുദ്രം പോരാടമ്പലം, മെഹനാസ് ഗഫൂർ, സുബൈദ ഇസ്മായിൽ മടിക്കരി, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷുഹൈബ എം വളപട്ടണം, അസ്സലാമു അലൈക്കും, നല്ലൊരു സന്ദേശമാണ് സാരോപദേശത്തിലൂടെ മുലവർ സലാഹി പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ ഒരു ചോദ്യം അയച്ചിട്ടുണ്ട്, പക്ഷേ ചോദ്യം അയക്കുന്നതിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ കൂടെ ഉത്തരം കൂടെ അയക്കണം എന്നുള്ളത്. എങ്കിലേ നമ്മളിവിടുന്ന് ചോദ്യം ചോദിക്കുകയുള്ളൂ, ഉത്തരം അയച്ചാൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അമീർ ടി അടുത്തനായിട്ട് ഇവിടെ അയച്ചിട്ടുണ്ട്. അപ്പം അതിനുത്തരം പറയാം നമ്മുടെ ശ്രോതാക്കൾക്ക്, ടെലഫോൺ കണ്ടുപിടിച്ച ആളുടെ പേര്. അതുപോലെ വീണ്ടും കുറേ ആളുകൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ആരാണ്? ഉമർ, ചിറയമംഗലം, ചിറമംഗലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, എൻ്റെ ഫോണിൽ നെറ്റ് കഴിഞ്ഞു, ഭർത്താവിൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ലൈവ് കയറിയത്. മാഷാ അള്ളാഹ് ബാറക്കല്ലാഹു ഫീക്ക്. നമ്മൾക്ക് റേഡിയോ എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടെ കുറേയേറെ ആളുകളുടെ ജീവവായു പോലെയായി മാറിയിട്ടുണ്ട്. അപ്പം അത്രയേറെ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മുടെ റേഡിയോക്ക് കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുണ്ടാവുക. ഇബ്രാഹിം അന്നൂർ ഉള്ളാൾ മംഗളൂരിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അള്ളാഹ്, സാരോപദേശം നല്ലൊരു സന്ദേശമാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ, ജസാക്കല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരാണ്? സഫിയ എടപ്പാൾ. മാഷാ അള്ളാഹ്, സാരോപദേശ ഉപദേശം വളരെ നല്ലൊരു ഉപദേശം തന്നെ, ബാറക്കല്ലാഹു ഫീക്കും. സുബൈദ ഇസ്മായിൽ, മാഷാ അള്ളാഹ്, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു സ്വർഗ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ എല്ലാ മക്കളും നീ മക്കൾക്കും ഇനി ഹിദായത്ത് കരുണ ചെയ്യണമേ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ മലയാളം മംഗ്ലീഷ് ആകുമ്പോഴേ പലപ്പോഴും വായിച്ചെടുക്കാനുള്ളൊരു പ്രയാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ മംഗ്ലീഷുള്ള എഴുത്തുകളപ്പോഴുള്ള പ്രശ്നമാണ്. ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ ആരാണ്? ഓക്കെ, സഫിയ എടപ്പാൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമ ഫറൂഖ് അയച്ചിട്ടുണ്ട്. സാജിദ കാലിക്കർ, ചാൾസ് ഗ്രഹബൽ എന്നാണ് അയച്ചത്. അതുപോലെ താഹിറ ടി കെ കാസർഗോഡ് ഉത്തരയച്ചിട്ടുണ്ട്. ഏതായാലും നോക്കാം, നമുക്ക് ഇനി ആരൊക്കെ ഉത്തരയക്കും നോക്കാം. അതുപോലെ മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് ഭർത്താക്കന്മാർ മരിച്ച വിധവയായിരുന്നു സ്ത്രീ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരുവിധ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും അത്. അത്രയേറെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആരൊക്കെ ഉത്തരയക്കുമെന്ന് നോക്കാം. അതുപോലെ സഫിയ എടപ്പാൾ ശരി ഉത്തരയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടോ, ഏത് ഫോൺ കണ്ടുപിടിച്ച ആളുടെ പേര്? നമുക്കൊരു പാട്ട് കേട്ടാലോ, നമ്മുടെ കൊച്ചു കൂട്ടുകാരികളുടെ ഒരു പാട്ട് കേൾക്കാം.

തളർത്തുന്നു ദേഹം ജിബ്രീൽ വന്ന്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. നല്ല ടോപ്പ് ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്തും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ലൊരു പാട്ട് അല്ലേ. നമുക്കൊക്കെ ഇങ്ങനെ ആ പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ പോവുമായിരുന്നു ഞാൻ. നമ്മുടെ ഋതുവമ്മോളാണ് ആ പാട്ട് പാടിയത്. അപ്പോൾ മാഷാല്ലാ നല്ല ഉഷാറായിട്ടുണ്ട് പാട്ട്. ഇതുപോലെ കുറേയേറെ പാട്ടുകൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയക്കാൻ കഴിയും കേട്ടോ. വോയിസ് അയക്കൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അയക്കാം. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 85 90 745 845. അബൂബക്കർ സുലൈമാൻ, ഗാനം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമർ ചെറിയമംഗലം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം സഫിയ എടപ്പാൾ അയച്ചിട്ടുണ്ട്. നഫീസ പി എ ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മൾ ചോദിച്ച ചോദ്യം, ഫോൺ ടെലഫോൺ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചോദിച്ചിരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അതിനു മുമ്പ് രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ട ഒരു വിധവയായിരുന്നു അവർ, ആ ആളുടെ പേരാണ് ചോദിച്ചത്. അതുപോലെ ഫൗസിയ ഉമ്മു കുൽസു കൊല്ലം കൊയിലാണ്ടി, അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാജിദ കാലിക്കത്ത് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. അമീർ ടി എടുത്തനാട്ടുകര ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. അബൂബക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അമീർ ടി എടുത്തനാട്ടുകര, അബൂബക്കർ സുലൈമാൻ, താഹിറ ടി കെ കാസർകോട്, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ, ഇവരൊക്കെ അതിൻ്റെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാണ്, ഉമർ സൗദർദാണ് എന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ സൽമ ഫറൂഖ് ഉമ്മ സൽമ എന്ന് അയച്ചിട്ടുണ്ട്, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് ഏതായാലും. ഇബ്ര പിന്നെ ആരാണ്, ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും നമുക്ക് നല്ല ടോപ്പ് ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇതുപോലെ കഴിവുകളുള്ള നമ്മുടെ മക്കൾക്ക് ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് എത്താനും ഉന്നതങ്ങളിലേക്ക് എത്താനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ജമീല വി കെ പൂനൂർ, എത്ര കേട്ടാലും മതി വരാത്ത പാട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ടിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും യാത്രയിലൊക്കെ കേൾക്കാറുള്ള അത്രയേറെ ഇഷ്ടമുള്ളൊരു പാട്ടാണത്. ആ ഒരു പാട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളിലേക്ക് ഇങ്ങനെ വരച്ച് കാണിക്കുന്ന, ഖദീജ ബീവിയുമായുള്ള റസൂലിൻ്റെ ആത്മബന്ധവും റസൂലിൻ്റെ ആ ആത്മബന്ധം നമുക്ക് കാണാൻ കഴിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, റസൂൽ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഖദീജയുടെ കൂട്ടുകാർക്ക് കൊണ്ടുകൊടുക്കാൻ പറയായിരുന്നു എന്ന് പറയുന്നത്. എന്താ ആയിഷ ബീവി പറയുന്നുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഒരാളോട് കണ്ടിട്ട് പോലില്ലെങ്കിലും എനിക്ക് കുറച്ച് നേരം ഒരു അമർഷം തോന്നിയത് ഖദീജയുടെ ആയിരുന്നു. റസൂലിന് ഖദീജയുമായുള്ള ബന്ധത്തിൻ്റെ ആ ഒരു അഗാധത കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ബന്ധം അത്ര ശക്തമായ ആ ബന്ധം കണ്ടിട്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അത്രയേറെ റസൂലിന് ആത്മബന്ധമുണ്ടായിരുന്ന ഖദീജ ബീവിയുടെ ആ ഒരു ജീവിതം റസൂലിന് ഉപവത്ത് കിട്ടി വരുമ്പോഴുള്ള ആ അവസ്ഥയും അതിന് ഖദീജ ബീവി കൊടുക്കുന്ന മറുപടിയും ഒക്കെ മാഷാല്ലാ, നമുക്കിങ്ങനെ ആ പാട്ടിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കേൾക്കാൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. അതുപോലെ അബ്ദുൽ ഹമീദ് സി കെ, അസ്സലാമു അലൈക്കും, മാഷാല്ലാ ലൈവിൽ കയറാൻ പറ്റി അൽഹംദുലില്ല, നല്ലൊരു സ്വരം കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആ മാഷാല്ലാ ലൈവിൽ കയറാൻ പറ്റിയപ്പോൾ തന്നെ നല്ലൊരു സ്വരം നല്ലൊരു പാട്ട് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ, അതായത് സഫിയ എടപ്പാൾ. മാഷാല്ലാ മോൾ മനോഹരമായി പാടി, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും, പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായി, എനിക്കിഷ്ടപ്പെട്ട പാട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്, സഫിയ കെ തിരൂരങ്ങാടി. നല്ല കുറേയേറെ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട് ഇൻഷാല്ലാ. നമ്മുടെ കൊച്ചു കൂട്ടുകാരയച്ച കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഫൗസിയ മമ്മു ആണ്, ഉമ്മ കുൽസു അല്ല, സോറി ഞാൻ നേരത്തെ വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്, ഫൗസിയ മമ്മു. ഓക്കെ. അതുപോലെ നമ്പർ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് റോസിന വറക്കൽ വർക്കല, സോറി 85 90 745 845. 85 90 745 845. ഇതാണ് നമ്മുടെ വോയിസ് അയക്കാനുള്ള നമ്പർ. ഉമൈറ തൃശ്ശൂർ വെള്ളാർക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ മെഹനാസ് ഗഫൂർ നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. നഫീസ കാടാ നഫീസ കാടാമ്പുഴ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നഫീസ പി എ താമരശ്ശേരി. ഒന്നാമത് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചോദിച്ചിരുന്നത് ടെലഫോൺ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ശരി ഉത്തരം ഗ്രഹാമ്പൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ശരി ഉത്തരം ആരൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് നോക്കണ്ടേ. ഫസ്റ്റ് ഉത്തരം അയച്ചത് ആരാണ് എന്ന് നോക്കണം അല്ലേ. ചോദ്യം ആരാണ് ഫസ്റ്റ് ഉത്തരം അയച്ചത്? വന്നിട്ട് സഫിയ എടപ്പാൾ, പിന്നെ സൽമാ ഫറൂഖ്, സാജിദ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർഗോഡ്, സഫിയ എടപ്പാൾ, പിന്നെ റേഹ, പിന്നെ ആരാണ്? അങ്ങനെ കുറേയേറെ ആളുകൾ നമ്മൾ ഒന്നാമത് ചോദ്യത്തിൽ ഉത്തരം വെച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി അടക്കം കുറേയേറെ ആളുകൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരു ഒരു പാട്ടുകൂടെ കേട്ടാലോ? നമുക്കൊരു പാട്ടുകൂടെ കേട്ട് വന്നിട്ട് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇവിടുന്ന് പബ്ലിഷ് ചെയ്യാം ഇൻഷാല്ലാ. നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രശസ്ത കവി ഒ എം കരുവാരക്കുണ്ടിന്റെ ഉഹുദ് പടപ്പാട്ടിൽ നിന്നും ഏതാനും ചിലവരിക്കൽ ഇഷൽ മെഹ്ഫിൽ. വീരക്കരു ഹംസപ്പെട്ട് കൂടെ

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. നല്ല ടോപ്പ് ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടതല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോവുമായിരുന്നു. ഈ തടപ്പടെ കിടക്കോട് വളവളോ വേണ്ടിയുള്ള പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് ഞാനിങ്ങനെ ചിന്തിക്കരുത് എങ്ങനെ അവർ പാടിയെടുക്കുക എന്നുള്ളത്. നമുക്ക് എന്നെ കൊണ്ട് സാധിക്കൂല. മാഷാ അല്ലാ, ഏതായാലും നല്ല ടോപ്പ് പാട്ടായിരുന്നു. ബാറക്കല്ലാഹു ഫീക്ക്. പിന്നെ അബ്ദുൽഹമീദ് സിഖെ ഖുർആൻ ആദ്യമായി അച്ചടിച്ച സ്ഥലം ഏത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽഹമീദ് സിഖെ അഴിയൂർ. അതുപോലെ ഇബ്രാഹിം അന്നൂർ അലിക്കെ ഇബിൻ മഖ്സൂം. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. മംഗ്ലീഷാണെന്ന്, അതുപോലെ പേരാണ് മനസ്സിലായത്. അലി ബിൻ മഖ്സൂം ആണെന്ന് തോന്നുന്നു. ആൻഡ് അബു ഹലാൽ നബാഷ് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അയച്ചത് ഇബ്രാഹിം അന്നൂർ ടെക്സ്റ്റേഴ്സ് ഉള്ളാൽ ബാംഗ്ലൂർ എന്നാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ബാർക്കല്ലാ നമ്മളെ പാട്ട് പൊളിച്ചു. ശരി, ഉത്തരങ്ങൾ നമ്മൾ അവസാന നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഉത്തരം നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്. ഖദീജ ബിൻത് ഖുവൈലിദ് എന്നുള്ളതാണ് ശരീഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ആദ്യത്തെ ഭാര്യ. റസൂലിന് മക്കളുണ്ടായത് ആ ഭാര്യയിലാണ്. ഫാത്തിമ ബിവി അടക്കമുള്ള മക്കൾ റസൂലിൻ്റെ മക്കളുണ്ടായത് ഖദീജ ബിവിയിലാണ്. അപ്പോൾ അതിൻ്റെ ശരീഅത്തരം അയച്ചത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു അല്ലേ. നോക്കാം ആരൊക്കെയാണ് ശരീഅത്ത് അയച്ചതെന്ന്. ശരി, ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളത് ആദ്യം ശരിയത്ത് അയച്ചത് റേഹാനാബാൻ്റെ തൊട്ട ശരിയാ. അതുപോലെ താഹിറ ടി കെ ശരിയത്ത് അയച്ചിട്ടുണ്ട്. അബൂബക്കർ സുലൈമാൻ അമീർ ടി എടത്തനാട്ടുകര. പിന്നെ സഫിയ ഇടപ്പാൾ. പിന്നെ ആരാണ്? മെഹനാസ് ഗഫൂർ. ഇവരൊക്കെ ശരിയത്ത് അയച്ചവരാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ അവസാനം ചോദിച്ച ചോദ്യം, അതിന് ഉത്തരങ്ങൾ പല ആളുകളും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഖുർആൻ ആദ്യമായി പബ്ലിഷ് ചെയ്ത അല്ലെ പ്രിൻ്റ് ചെയ്ത പ്രസ് എവിടെയാണ് എന്നുള്ളതാണ്. അതുപോലെ അസ്സലാമു അലൈക്കും, പാട്ട് അടിപൊളിയായി, ലൈവ് പൊളിച്ചു, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയ കെ തിരുരങ്ങാടി. അതുപോലെ ജമീല വി കെ പൂനൂർ, വെറൈറ്റി പാട്ട്, സൂപ്പർ ആയി, ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ മാഷാ അല്ലാഹ് സൂപ്പർ സോങ് സഫിയ ഇടപ്പാൾ. സഫിയ കെ തിരുരങ്ങാടിയും അതുപോലെ സഫിയ ഇടപ്പാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഏതായാലും അതുപോലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സഫിയ കെ തിരുരങ്ങാടി അയച്ചിട്ടുണ്ട്. ഖുർആൻ പ്രിൻ്റ് ചെയ്ത സ്ഥലം, ആദ്യമായി ഖുർആൻ പ്രിൻ്റ് ചെയ്ത സ്ഥലം എവിടെയാണെന്നുള്ളതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഉത്തരം അയച്ചിട്ടുണ്ട്. നോക്കാം, നമ്മളോട് ചോദ്യം ചോദിച്ചിരുന്നത് ആരായിരുന്നു? അബ്ദുൽഹമീദ് സി കെ. അപ്പം നോക്കാം ആരൊക്കെയാണ് ശരിയുത്തരങ്ങൾ അയക്കുക എന്നുള്ളത്. നഫീസ പി എ വെനീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി. സാജിദ കാലിക്കറ്റ്, മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക്, സൂപ്പർ സോങ്. അതുപോലെ ഉമർ ചിറയമംഗലം, പ്രയാസമുള്ള പാട്ട്, സൂപ്പറായി പാടി, മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആയിഷ കരബിൽ, പാട്ട് സൂപ്പർ, ബാറക്കല്ലാഹു. അതുപോലെ അബ്ദുൽഹമീദ് സി കെ, മാഷാ അല്ലാ അടിപൊളി, ചെടിപ്പൊട്ടി, ഏ സൂപ്പർ സ്വരം, മോൾ നന്നായി പാടി, കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെയ്ഹാനാബാൻ്റെ തോട്ടശ്ശേരിയറ മദീന എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് അയച്ച മെസ്സേജാണ്. പിന്നെ ആരാളുള്ളത്? വെനീസിൽ. അതുപോലെ സഫിയ ഇടപ്പാൾ, ഇറ്റലിയിലെ വെനീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇനി ആരൊക്കെ ഉത്തരങ്ങൾ അയക്കും എന്നുള്ളത്. കുറഞ്ഞ സമയം കൂടെ നമുക്ക് കാത്തിരിക്കാം. നല്ല പാട്ട്, അടിപൊളി, മാഷാ അല്ലാ എന്ന് പറഞ്ഞ റെയ്ഹാനാബാൻ്റെ തോട്ടശ്ശേരിയറ താഹിറ ടി കെ സൗദി അറേബ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ടുകൂടെ കേൾക്കാം.

0: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ്റെയും ചരിത്രം വിളിച്ചോതിക്കൊണ്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. മാഷാല്ലാ, നല്ലൊരു പാട്ടായിരുന്നു. മാഷാല്ലാ, ഹജ്ജും പെരുന്നാളും ഓർമ്മയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സുലൈമാൻ, മെഹനാസ് ഗഫൂർ, പാലത്തിങ്ങൾ, ഈജിപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ ചിറയമംഗലം, മദീന, അതുപോലെ റെയ്ഹാന ബാനത്തോട്ട് ശരിയറ, നല്ല അടിപൊളി പാട്ട് മാഷാല്ലാ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഫൗസിയ മമ്മു, കാരുണ്യം കൊല്ലം കുയിലാണ്ട്, ഇറ്റലിയിലെ വെനീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അന്നൂർ പറഞ്ഞിട്ടുള്ളത് ഇറ്റലി വെനീസ് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഉത്തരം പറയാനുള്ള സമയമാവുകയാണ് ഇൻഷാല്ലാ. അതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് രണ്ട് മൂന്ന് ഫീഡ്ബാക്ക് കൂടെ നമുക്ക് വായിക്കാം. മാഷാല്ലാ, മോൻ നന്നായി പാടി. ബാറക്കല്ലാഹു ഫീക്, മോൾ നല്ല പാട്ട് നന്നായി പാടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂപ്പർ പാട്ട്, പാട്ട് സൂപ്പറായി. ഹജ്ജും വലികർ ഒരിക്കലും ഓർമ്മ വന്നു. ജമീല വി കെ പൂനൂർ, സഫിയ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, ഇന്നത്തെ ലൈവിലെ എല്ലാ പാട്ടുകളും ഉഷാറായി. അൽഹംദുലില്ലാ, മക്കൾക്ക് പാടാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് നല്ല നല്ല കുറേയേറെ പാട്ടുകൾ നമ്മൾക്ക് ഇനിയും കേൾക്കാനൊക്കെ ഉണ്ട്. മാഷാല്ലാ, ഇന്നത്തെ തലമുറകൾക്കുള്ള ഒരു പാട് ഗുണപാഠമുള്ള പാട്ടാണത്. ഇത് കാരണം അനുസരണമുള്ള ഒരു കുട്ടിയുടെ വാക്കും പിതാവിൻ്റെ മനസ്സിനിടി കൂടി വന്നതാണ് ഈ സ്വരം. ഒരു പിതാവിൻ്റെ മനസ്ഥിതിയും, അത് മനസ്ഥിതി എന്നൊക്കെ ഇതൊരു ഇതായതുകൊണ്ട് ക്ലിയർ ആയില്ല, മനസ്ഥിതിയും കൂടി വന്നതാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ. മാഷാല്ലാ, നമുക്ക് ഒരു പാഠക്കുറിപ്പിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നമ്മുടെ ലൈവിലേക്ക് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന പഠിച്ചല്ലോ. ഏതാണ് ആ പ്രാർത്ഥന? യെസ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫി ബസ്രി നൂറ വഫി സംഈ നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വഫൗഖി നൂറ വഅമാമി വതഹ്തി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വജഅൽലി നൂറ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയാൽ ആദ്യം വലത് കാലി വെച്ച് കയറുമ്പോൾ മറ്റൊരു പ്രാർത്ഥന കൂടിയില്ലേ, അതേതാണ്? ബിസ്മില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാ ബറഹ്മതിക. യെസ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചാൽ ആദ്യം അവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ സലാം പറയണം. എങ്ങനെയാണ് സലാം പറയേണ്ടത് കൂട്ടുകാരെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. കേട്ടോ, ഇപ്പം നമ്മൾ പള്ളി ഇനിയിപ്പോൾ ചിലപ്പോൾ നിസ്കാരം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഉറക്കെ പോയി സലാം പറയരുത്. അത് നമ്മളൊരു മാന്യത ഒക്കെ വെച്ചിട്ട് ആ നിലക്കാണ് നമ്മൾ സലാം പറയുന്നത്. നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ യാതൊരു തരത്തിലും പ്രയാസമുണ്ടാക്കരുത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറിയാൽ എവിടെ പോയി ഇരിക്കേണ്ടി? ചില ആൾക്കാരൊക്കെ കാണാം, ഖുതുബൊക്കെ നടക്കുന്ന സമയത്ത് ചാരിയിരിക്കാൻ വേണ്ടിയിട്ട് അവർ തൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചുമരിൻ്റെ അടുത്തൊക്കെ പോയിരിക്കും. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിരിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാം സൊഫിലെ വലത് ഭാഗം ലഭിക്കാനാണ്. അത് ലഭിക്കൂലെങ്കിൽ ഒന്നാം സൊഫിൻ്റെ ഇടതുഭാഗം, ഇമാമിനോട് ഏറ്റവും അടുത്തായിട്ട് നിൽക്കേണ്ടത്. ഇനി ഇല്ലെങ്കിൽ രണ്ടാം സൊഫിലെ വലതുഭാഗം, അതല്ലെങ്കിൽ രണ്ടാം സൊഫിലെ ഇടതുഭാഗം. അങ്ങനെ വലതുഭാഗത്തിന് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല സൊഫ് ഏറ്റവും മുന്നിലെ സൊഫാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒന്നാം സൊഫയിലുള്ള ആൾക്കാർക്കും ഒക്കെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് ഹദീസുകൾ കാണാൻ പറ്റും. വലത് ഭാഗത്ത് നിസ്കരിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ആ ചിന്ത നമുക്കുണ്ടാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ എവിടെക്കെത്തണം? യെസ് ഒന്നാം സൊഫിൻ്റെ വലത് ഭാഗം എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഇടത് ഭാഗം, അല്ലെങ്കിൽ രണ്ടാം സൊഫ്. ഇമാമുമായി ഏറ്റവും നമ്മൾ അടുത്തു നിൽക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. പിന്നെ പള്ളിയിൽ പോയി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ സൊഫ് അടുപ്പിച്ച് വെക്കണം. ചില ആൾക്കാർ കാണാം, ഒരാൾ നിന്നാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അടുത്ത ആളുണ്ടാവുക. അങ്ങനെ പറ്റില്ല. നമ്മുടെ കാലും നമ്മുടെ ചുമരും, നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ കാലും ചുമരും തമ്മിൽ ചേരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ കുറേ ദൂരെ ഇരുന്ന് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ അടുത്തിരിക്കണം. അതിനൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ ചിന്ത നമുക്ക് ഉണ്ടാവണം. അത്തരം ചിന്തയോടുകൂടിയിട്ട് നമ്മൾ സൊഫുമായി കൂടുതൽ അടുത്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിസ്കരിക്കേണ്ടതുണ്ട്. നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കണം. ഒരുപാട് പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് തുമനീയത്ത് അടക്കവും ഒതുക്കവും ഉണ്ടാവണം. പെട്ടെന്ന് കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പള്ളി ഓർമ്മിപ്പിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ വീടാണ്. നമ്മളെ വീട് നമ്മൾ എത്ര സൗന്ദര്യ വൃത്തിക്കും വെടിപ്പിനും കൊണ്ടടക്കുമോ അതിനേക്കാൾ നമ്മൾ ആദരിക്കേണ്ട ഭവനമാണ് അള്ളാഹുവിൻ്റെ വീട്. അതുമായി ബന്ധമുള്ളവർക്ക് നാളെ അർശനെ തണൽ ലഭിക്കുമെന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത്. ആ ചിന്തയോട് കൂടി നമ്മൾ പള്ളിയുമായി കൂടുതൽ അടുക്കുക. പടത്തറവ് നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കും അല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് പള്ളിയായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ബന്ധങ്ങളും പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ പ്രാർത്ഥനയൊക്കെയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട് അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ. അതിൽ ഒന്ന് പറഞ്ഞത് വറജലുൻ, ഒരു മനുഷ്യ, വശാബുൻ എന്നോ റജലുൻ അള്ളാഹു ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും ഒരു മനുഷ്യൻ, ആ മനുഷ്യന് കൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അവൻ്റെ മനസ്സിൽ പള്ളി വൃത്തിയായോ, പള്ളിയിൽ ആളുണ്ടോ, എവിടെ പോവുകയാണെങ്കിലും ആ സ്വന്തം നാട്ടിൽ തൻ്റെ പള്ളി, ആ പള്ളിയുമായി ഹൃദയബന്ധമുള്ള മനുഷ്യൻ, അവന് നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത ആ ഒരു ചൂടിൽ ഒരു തണൽ ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾക്കൊക്കെ ആ ഒരു തണൽ ലഭിക്കാൻ, അർശൻ്റെ തണൽ ലഭിക്കാനുള്ള ഒരു കാര്യമാണ് പള്ളിയായിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ പള്ളിയിൽ ഉണ്ടാവുക. നമ്മൾ വീട്ടിലുള്ള സമയത്തൊക്കെ ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ ഖുർആൻ ആദ്യമായി അച്ചടിച്ച സ്ഥലം ഏത്. ഉത്തരം നമുക്ക് പറയുകയാണ് ജർമ്മനിയിലെ ഹാംബർഗ് എന്നുള്ളതാണ് ശരിത്തരമായിക്കൊണ്ട് നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതയച്ച ആളുകൾ ജർമ്മനി എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, അതുപോലെ പിന്നെ ആരാണ്, ശരിത്ര അയച്ചത് ഈജിപ്ത്, ഇറ്റലി, അങ്ങനെയൊക്കെ വന്നിട്ടപ്പോൾ അയച്ചത് ഒരാളാണ് നമ്മൾ ശരിക്കും കാണുന്നുള്ളൂ. അതുപോലെ മാഷാല്ലാ എല്ലാ പാട്ടും സൂപ്പർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയിൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് റിഹാനാബാൻ തോട്ടശ്ശേരിയറ. ഇതാണ് നമ്മുടെ ശരിത്ര, നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി ആരൊക്കെ ഫീഡ്ബാക്കിലുണ്ട് നോക്കാം. മാഷാല്ലാ, പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കാര്യം നാം നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന്. ഇന്ന് കാണുന്ന കാഴ്ച വളരെ പരിതാപകരമാണ്, മനസ്സിലാക്കാനും ശ്രമിക്കാം. മാഷാല്ലാ എല്ലാ പാട്ടും സൂപ്പർന്ന് മെഹനാ ഗഫൂർ. അബ്ദുൽഹമീദ് സിക്കയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാഷാല്ലാ പാഠക്കുറിപ്പ് ഉസ്താദ് പറഞ്ഞ കാര്യം നാം നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു പാട്ടുകൂടെ കേൾക്കാം ഇൻഷാല്ലാ. ഒരു രണ്ട് പാട്ടുകൂടെ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ ഒരു പാട്ടുകൂടെ കേൾക്കാം നമുക്ക്.
2: السلام عليكم ورحمة الله وبركاته.

0: شكرا لكم، السلام عليكم ورحمة الله وبركاته.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ല ടോപ്പ് പാട്ടായിരുന്നു. ഏതായാലും നമുക്കൊരു ഹദീസ് അയച്ചു തന്നിട്ടുണ്ട് അമീർ ടി അടുത്ത നാട്ടുകാര. നമുക്ക് ഒന്ന് വായിച്ചാലോ. അൻ അബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തൻ യുദല്ലുഹും അല്ലാഹു ഫീ ദല്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദല്ലുഹു അൽ ഇമാമുൽ ആദിൽ വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് വറജുലാനി തഹാബാ ഫില്ലാ في الله واجتمع عليه وتفرق عليه ورجل طلبت امرأته ذات منصب وجمال فقال إني أخاف الله ورجل تصدق أخفى حتى لا تعلم شماله ما تنفق يمينه ورجل ذكر الله خاليا ففاضت عيناه റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അബ്ദുൽ ഹമീദ് സി കെ അയച്ച, നമ്മൾ നേരത്തെ പാഠക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഹദീസിൻ്റെ പദങ്ങൾ അതുപോലെ അയച്ചു തന്നാണ്. ഏഴ് വിഭാഗം ആളുകൾ സബ്അത്തൻ യുദല്ലുഹും അല്ലാഹു ഫീ ദല്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഏഴ് വിഭാഗം ആളുകൾക്ക് ഒരു ദില്ലുമില്ലാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു തആല അവൻ്റെ ദില്ല് തണൽ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഷാ അൽ ഇമാമുൽ ആദിൽ, ഒന്നാമത്തേത് നീതിമാനായ ഭരണാധികാരി, രണ്ടാമത്തേത് ഷാബുൻ നശഫി ഇബാദത്തി റബ്ബി, രണ്ടാമത്തേത് യുവാവാണ്, അയാൾ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു യുവാവ്. വറജുലിൻ, മൂന്നാമതായിക്കൊണ്ട് റസൂൽ പറയുന്ന വറജുലിൻ ഖൽബുഹും മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയബന്ധം ഊട്ടിയുറപ്പിച്ച പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ. വറജുലാനി, നാലാമതായിക്കൊണ്ട് റസൂൽ പറയുന്ന രണ്ട് മനുഷ്യർ. തഹാബാ ഫില്ല, അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ഇഷ്ടപ്പെട്ടത്. വജ്തമഅ അലൈഹി, അവർ ഒരുമിച്ച് കൂടുന്നതും അതിൻ്റെ പേരിലാണ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അതിനു വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. തഫറഖ അലൈഹി വറജുലിൻ തലബത്ത് ഇംറഅത്തുൻ മൻസബിൻ വജമാലിൻ. അഞ്ചാമതായി റസൂൽ പറയുന്നത് ഒരു മനുഷ്യൻ നാട്ടിൽ പ്രമാണിയായ സുന്ദരിയായ ഒരു പെണ്ണ് വേണ്ടാവൃത്തിക്ക് വിളിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഇന്നി അഖാഫുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ. വറജുലുൻ തസദ്ദഖ അഖ്ഫഹത്ത ലാത്തുഫിമീനു. ആറാമതായിക്കൊണ്ട് റസൂൽ പറയുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത മനുഷ്യൻ, അത്ര രഹസ്യമായിക്കൊണ്ട് സദഖകൾ ചെയ്യുന്നവൻ. അവസാനമായിക്കൊണ്ട് റസൂൽ പറയുന്നത് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയ ഫഫാളത്ത് ഐനാ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് എന്ന് റസൂൽ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ. അള്ളാഹുവിനെ ഓർത്ത് ഒറ്റ കരയുന്ന കണ്ണ് നരകത്തിൽ പ്രവേശിക്കൂലാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഇതിൽ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സ്വതക്കയുടെ കാര്യം. ഇതിങ്ങനെ പറയുമ്പോഴേ നമ്മളൊക്കെ സ്വതക്കകൾ നൽകാറുണ്ട്. പലപ്പോഴും പല ആളുകളും അത് ഫോട്ടോ മാനിയൊക്കെ വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാറ്. ഇപ്പം നമുക്കറിയാം വയനാട് ടൗൺഷിപ്പിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നു പോവുകയാണ്. പല ആൾക്കാരും അവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരുടെ പ്രൈവസി പോലും മൈൻഡ് ചെയ്യാതെ വന്ന് കയറി വീടുകളിലേക്ക് അടിച്ച് കയറുന്ന രീതിയിലുള്ള സ്വഭാവമൊക്കെയുള്ള ആളുകൾ. അപ്പോൾ പല ആളുകളും ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നമ്മളെ കദ്ദാനം കൊണ്ടുണ്ടാക്കിയ വീടല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം പല ആളുകളും അതിലേക്ക് സംഭാവന കൊടുത്തതുകൊണ്ട് അങ്ങനെ വരെ ചിന്തിക്കുന്ന ആളുകളും നമ്മൾക്കിടയിലുണ്ട്. സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിലേക്കൊക്കെ പൈസ കൊടുത്തിട്ട് അത് കൊണ്ട് ഉണ്ടാക്കിയ വീടിലേക്ക് സന്ദർശിക്കാൻ വരിക എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെയും മനോഭാവം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ വത്തഫർ ഈ റസൂൽ പറഞ്ഞ ഈ ഏഴ് വിഭാഗം ആളുകൾ, നമ്മളൊക്കെ അതിലൊന്നിലെങ്കിലും പെടാൻ, അതിലൊന്നിലെങ്കിലും പെടാൻ നമുക്ക് കഴിയണം. അതെല്ലാ മനുഷ്യർക്കും കഴിയും. അതുപോലെ അബൂബക്കർ സുലൈമാൻ, ഖാനം സൂപ്പർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈൻ മൂന ചീക്കളോട്, അസ്സലാമു അലൈക്കും, മാഷാല്ലാ പാട്ടുകളെല്ലാം സൂപ്പർ, പാഠക്കുറിപ്പ് വളരെ ഉപകാരപ്രദം, ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ടോപ്പ് പാട്ടുകളായിരുന്നു. അതുപോലെ അബ്ദുൽ ഹമീദ് സാഹിബ് അല്ല അമീർ ടി കെ, അമീർ ടി എടത്തനാട്ടുകാരെ നമ്മൾക്ക് അയച്ചു തന്ന ആ ഹദീസ് സാന്ദർഭികമായി ഞാൻ ആ ഹദീസിൻ്റെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപം അയച്ചു തരികയാണ്. ബറക്കല്ലാഹു ഫീക്കും. ഖുർആനിൻ്റെ പ്രഥമ സമ്പൂർണ്ണ പരിഭാഷ ഏത് ഭാഷയിൽ പുറത്തിറങ്ങി എന്നുള്ളൊരു ചോദ്യം അയച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതിപ്പോൾ അത് ചോദ്യമായിട്ട് വിടാൻ സമയം അധികമല്ല. ഏതായാലും ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, ഉത്തരം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കാത്തിരിക്കുക, രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റ്, അതൊരു കഴിഞ്ഞ് നമ്മളെ സമയം കഴിയും. റെയ്ഹാന ബാനത്തോട്ട് ശരിയറ, മാഷാ അല്ലാ ബറക്കല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പാടിയ പാട്ട് എത്ര മനോഹരം, ഇനിയും പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജമീല വി കെ പോനൂർ. മാഷാ അല്ലാ ഉമ്മയെക്കുറിച്ച് അർത്ഥവത്തായ ഗാനം മോൾ മനോഹരമായി പാടി, ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് സഫിയ എടപ്പാട്. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ്, ഖുർആൻ്റെ പ്രഥമ പരിഭാഷ ഏത് ഭാഷയിൽ ഇറങ്ങിയ ഭാഷയിൽ ഏത് ഭാഷയിലാണ് ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഉത്തരം, ശരി ഉത്തരം എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലാണ് ആദ്യമായിക്കൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ചോദിച്ച ചോദ്യം. അതിനുത്തരം അതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മളെ അവസാന സമയത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവുക. ഈ പരലോകത്തെത്തുമ്പോഴേ ഒരു തണലുമില്ലാതെ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടു മുകളിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ അള്ളാഹു താല പ്രത്യേകം ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തണൽ നൽകുന്ന അതിൽപ്പെട്ട ആളുകളെ പറഞ്ഞതൊക്കെ നമ്മൾ ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോൾ റസൂൽ മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്, എല്ലാവരും ഭരണാധികാരികളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ്, ഒരു കുടുംബനാഥൻ അയാളുടെ കുടുംബത്തിൽ ഭാര്യ ആ ഭർത്താവിൻ്റെ സ്വത്തിലും ഒക്കെ മസ്ഊലുൻ കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻറഈയതിഹി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം. അതുപോലെ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ തിന്മയിലേക്കും പോകുന്ന കാലമാണ് യുവത്വം. അവിടെ നിന്ന് നമ്മൾ മാറി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുക, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാൽ നാളെ പരലോകത്ത് നമ്മൾക്ക് രക്ഷയുണ്ടാകും. ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുക. അള്ളാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ വീണ്ടും നമുക്കടുത്ത് അടുത്തൊരു ലൈവിൽ കണ്ടുമുട്ടാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് സൈനുൽ ആബിദ് മലോറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ, ഓർമ്മ. സംസാരിക്കുന്നത് പി എസ് എം ഒ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ പി ദാവൂദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ശില്പിയായിരുന്ന കെ മൗലവി റഹ്മഹുള്ളയുടെ ചരിത്രമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ പേരമകനായിട്ടുള്ള പി എസ് എം ഒ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ കൂടെയായിട്ടുള്ള ദാവൂദ് സാറാണ് നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കെ മൗലവി റഹ്മഹുള്ളയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. കെ മൗലവി കേരള നവോത്ഥാനത്തിൻ്റെ ശില്പിയായിക്കൊണ്ട് അറിയപ്പെടാറുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർവഹിച്ചത് എന്ന ചോദ്യത്തിലൂടെയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ചത്. സമയപരിമിതി മൂലം എപ്പിസോഡ് പൂർണ്ണമാക്കാൻ നമ്മൾക്ക് സാധ്യമായിരുന്നില്ല. ഇൻഷാല്ലാ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തുടർന്നുകൊണ്ടാണ് ഈ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുന്നത്.
2: വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ കർമ്മമാണ് ഏറ്റവും ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരം. നമ്മൾ ചൊല്ലേണ്ട ഫാത്തിഹ, ആ ഫാത്തിഹക്ക് അനേകം ഗുണങ്ങൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഫാത്തിഹയുടെ ഗുണങ്ങൾ. ആ ഫാത്തിഹ പോലും അർത്ഥമറിയേണ്ടതില്ല, വെറുതെ കാണാപാഠം പഠിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യരെ ഖുർആനിൽ നിന്ന് പൂർണ്ണമായും അകറ്റുന്ന, ഹദീസ് എന്താണ് എന്ന് പോലും ആൾക്കാർക്ക് അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കെ മൗലവി ജീവിക്കുന്നത്. കിതാബുകൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊന്നുമല്ല യഥാർത്ഥ ഇസ്ലാം എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വെട്ടിത്തുറന്ന് പറയാൻ ആരംഭിച്ചു. മീതിയൻകുട്ടി മുസ്ലിയാർ പേടിച്ചതെന്താണോ അത് ഒരു പേടിയും കൂടാതെ കെ മൗലവി ചെയ്തു എന്നുള്ളതാണ്. മീതിയൻകുട്ടി മുസ്ലിയാർക്ക് കെ മൗലവിയെ വളരെയധികം ബഹുമാനമായിരുന്നു. അതേസമയം കെ മൗലവിയുടെ ആ ധീരത ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ അംഗീകരിക്കുവാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ മൈദീൻകുട്ടി മുസ്ലിയാർ തയ്യാറായില്ല. ആ സമയത്ത് തിരുവുരങ്ങാടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അന്നുണ്ടായിരുന്ന ഏറ്റവും അടുത്ത പള്ളിയായ തറമ്മൽ പള്ളിയിലേക്ക് ഒരു അര കിലോമീറ്റർ ദൂരം ഉണ്ടാവില്ല, അത്രയും ദൂരത്തേക്ക് അദ്ദേഹത്തിന് നടന്നു പോകുമ്പോൾ കൊക്കുവിളിയും കല്ലേറും ഇല്ലാതെ പോകാൻ പറ്റുമായിരുന്നില്ല എന്ന് ആ കാലഘട്ടത്തിലെ ചരിത്രം അറിയുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലതരം ചീത്ത പേരുകളും അവർ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇ കെ മൗലവിയും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും കൂടി അദ്ദേഹത്തെ കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചു കടത്തി. ഈ ഒളിച്ചു കടക്കുന്ന രംഗം പോലും കെ മൗലവിയുടെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ത്യാഗസന്നദ്ധതയുമൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ വാശി മറ്റുള്ളവർക്ക് പലപ്പോഴും വിഷമമായി തോന്നാറുണ്ട്. അദ്ദേഹം തോണിയിൽ പോകുന്ന പോക്കിലൊരിക്കൽ പോലീസുകാർ കണ്ടു. അപ്പോൾ തോണിക്കാരനോട് എവിടെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. തോണിക്കാരൻ പോലീസുകാരെ പറ്റിച്ചാണല്ലോ പോകേണ്ടത് എന്നുള്ള നിലക്ക് പാടൂർക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പോകേണ്ടത് യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരിലേക്കാണ്. അപ്പോൾ കെ മൗലവി തോണിക്കാരനോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് എൻ്റെ നാട് പാടൂരാണ്, അതുകൊണ്ട് അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ശരി, പാടൂർക്ക് തന്നെ പോയാൽ മതി എന്ന് പറയുകയും അങ്ങനെ പാടൂർ പോയിട്ട് പിന്നീട് യാത്ര തുടരുകയുമാണ് ഉണ്ടായത്. അതുപോലെ പോലീസുകാരുടെ മുന്നിൽപ്പെട്ട് അന്വേഷിച്ചപ്പോൾ താൻ തന്നെയാണ് കെ മൗലവി അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ ഒന്നും ചെയ്യാതെ തിരിഞ്ഞു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന സീതി സാഹിബിൻ്റെ വീട്ടിലേക്ക് 35 പോലീസുകാർ വരികയും വീട് വളയുകയും ചെയ്തു. എന്നാൽ അല്പസമയം മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് പോയിരുന്നതിനാൽ പോലീസുകാർക്ക് അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച കുറ്റം ഗവൺമെൻറ് പിൻവലിച്ചപ്പോൾ അദ്ദേഹം തിരുരങ്ങാടിയിലേക്ക് മടങ്ങി.

0: എന്നാൽ 11 കൊല്ലം അദ്ദേഹം കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലുള്ള മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഉൽപ്പതിഷ്ണുക്കളായിരുന്നു. മലബാറിലുള്ള മുസ്ലിയാക്കന്മാർ പഠിക്കരുത്, സ്ത്രീകൾ പ്രത്യേകം പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അറിവിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ച കാലത്ത് കൊടുങ്ങല്ലൂരിലുള്ള ആൾക്കാർ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും ചെയ്യാൻ തയ്യാറായിരുന്നു. അവർ സ്ത്രീകളെയും അഭ്യസിപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, വലിയ തറവാട്ടുകാരായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള സ്പർദ്ധയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തും ആ കേസിന് വേണ്ടി അധ്വാനിച്ചും ജീവിതം കളയുന്ന ആൾക്കാരായിരുന്നു അവർ. സിദി സാഹിബിൻ്റെയും അതുപോലെ അവിടെയുള്ള മറ്റ് പല സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ ആഗ്രഹമനുസരിച്ച് ഒരു നിഷ്പക്ഷ സംഘം രൂപീകരിക്കുകയും അങ്ങനെ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകളില്ലാതാക്കാനുള്ള ശ്രമം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. ആ നിഷ്പക്ഷ സംഘം പിന്നീട് ഐക്യസംഘം, കേരള മുസ്ലിം ഐക്യസംഘം എന്ന രീതി എന്ന പേരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂരിലെ മാത്രമല്ല, കേരളത്തിലുള്ള മൊത്തം ജനങ്ങളുടെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറി. അക്കാലഘട്ടത്തിലാണ് അദ്ദേഹം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി പരിചയപ്പെടുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അന്ന് തന്നെ ഒരു പുരോഗമനവാദിയായിരുന്നു. ദീനീ കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി മനസ്സിലാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായുള്ള പരിചയത്തിൽ കുറേ കൂടി അറിവുകൾ സമ്പാദിക്കുവാൻ കെ മൗലവിക്ക് സാധിച്ചു. അങ്ങനെ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം വെറും കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ജനങ്ങളെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തരാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഐക്യസംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ 1924 പണ്ഡിതന്മാരുടെ ഒരു സംഘടന വേണം എന്ന് അവിടെയുള്ള പണ്ഡിതന്മാർക്കും അതുപോലെയുള്ള സിദി സാഹിബിനെ പോലെയുള്ള വ്യക്തികൾക്കും തോന്നുകയും അങ്ങനെ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുകയും ചെയ്തു. അതിന് അവർ അന്ന് തന്നെ അതിന് തെളിവ് ചോദിച്ചവരോട് അവർ ഒരു ഖുർആൻ ആയത്ത് ഓതുകയാണ് ചെയ്തത്. വൽതക്കും മിങ്കും ഉമ്മത്തു യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുങ്കർ എന്ന് തുടങ്ങിയ ആയത്ത് ഓതി. അന്ന് സദസ്സിലുണ്ടായിരുന്ന ഒരാൾ അത് ആയത്തല്ലേ, അത് തെളിവല്ല, ദലീലല്ലോ എന്ന് പറഞ്ഞതായി ഇവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങിയ ജമീഅത്തുൽ ഉലമ പിന്നീട് സമ്മേളനങ്ങൾ നടത്തുകയും അങ്ങനെ ഐക്യസംഘവും ജമീഅത്തുൽ ഉലമയും സമ്മേളനങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് ഈ കാര്യം എത്തിച്ചുകൊണ്ടേയിരുന്നു. 1933 ആയപ്പോഴേക്ക് ഈ കേസ് പിൻവലിക്കുകയും അദ്ദേഹം തിരൂരങ്ങാടിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. പ്രസംഗങ്ങളിൽ മാത്രമല്ല പത്രപ്രവർത്തനത്തിലും അദ്ദേഹം തൽപരനായിരുന്നു. അൽ മുർഷിദ് എന്ന പേരിലൊരു അറബി മലയാള മാസിക തുടങ്ങുകയും വളരെ നല്ല രൂപത്തിൽ വളരെ കാലം അത് പ്രവർത്തിക്കുകയും ചെയ്തു. ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഫത്വകൾ വളരെ അധികമായിരുന്നു. അൽ മുർഷിദിലൂടെയാണ് അദ്ദേഹം ഈ ഫത്വകൾ നൽകിയിരുന്നത്. അൽ ഇർഷാദ്, അൽ ഇസ്ലാഹ്, മുസ്ലിം ഐക്യം, ഐക്യം എന്നീ പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവർത്തനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന അൽ മനാർ, അത് വായിക്കുകയും അതിലുള്ള അറിവുകൾ ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുക. മറ്റ് വല്ല സ്ഥലത്തു നിന്നും കിട്ടുന്ന അറിവുകൾ അൽമനാറിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നൊക്കെയായിരുന്നു. അൽമനാർ മാത്രമല്ല, അതുപോലെയുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളും. കെ എം മൗലവിയുടെ ഏറ്റവും ശക്തരായ എതിരാളികളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരിക്കുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയുടെ ഒരു ആരാധകനായിരുന്നു ആദ്യകാലത്ത് കെ എം മൗലവി. മൗദൂദിയുടെ ഉറുദുവിലുള്ള ലേഖനങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് അത് അൽമനാറിലേക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മൗദൂദിയെ പറ്റി ആദ്യകാലത്ത് കെ എം മൗലവിക്ക് നല്ല അഭിപ്രായമായിരുന്നു. അത് അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് മൗദൂദി പലതരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ കെ എം മൗലവി ആ ബന്ധം ഉപേക്ഷിച്ചു. ആദ്യം അഭിപ്രായ വ്യത്യാസങ്ങൾ മൗദൂദിയെ അദ്ദേഹം എഴുതി അറിയിക്കുമായിരുന്നു. എന്നാൽ മറുപടികൾ വരാതായപ്പോഴാണ് ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചതെന്ന് എൻ്റെ പിതാവ് പറയുകയുണ്ടായിട്ടുണ്ട്. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മാത്രം മുമ്പ് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ വിവാദത്തിൻ്റെ വിഷയത്തിൽ ജമാഅത്തുകാർക്കും സുന്നികൾക്കും സംഭവിച്ച പാകപ്പിഴവുകൾ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. മർഹം പി പി അബ്ദുൽ ഗഫൂർ മൗലവിയാണ് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അനുസ്മരിച്ചത്. അവസാന കാലത്ത് ജമാഅത്ത് വിരുദ്ധ നിലപാടുകളിൽ നിന്ന് കെ എം മൗലവി മടങ്ങിയിട്ടുണ്ടെന്ന ജമാഅത്തുകാരുടെ അവകാശവാദം തെറ്റായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കൊടുങ്ങല്ലൂരിൽ നിന്ന് മടങ്ങി വന്ന് തിരൂരങ്ങാടിയിലെത്തി തിരൂരങ്ങാടിയിൽ അദ്ദേഹത്തിൻ്റെ ടി സി റോഡിലുള്ള സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ആ സ്ഥലം വാങ്ങരുതെന്നും വാങ്ങി അവിടെ താമസം തുടങ്ങിയാൽ ഏറെ താമസിയാതെ കുടുംബത്തിലൊരാൾ അവിടെ നിന്ന് തന്നെ പാമ്പ് കടിച്ചു മരിക്കുമെന്നും പലരും ഭീഷണിപ്പെടുത്തി അത്രയും. എന്നാൽ കെ എം മൗലവിയുടെ പിൻതലമുറയിൽ ഇന്ന് വരെ ആരും പാമ്പ് കടിച്ച് മരിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. ഇനി അഥവാ മരിച്ചാലും അള്ളാഹുവിൻ്റെ ഖളൽ എന്നല്ലാതെ മറ്റൊന്നുമില്ല. പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത് ഏറ്റവും പ്രധാനമായി പ്രസംഗ പരിപാടികൾ തന്നെയാണ്. പഴയകാലത്തെ ആൾക്കാരോട് ചോദിച്ചാൽ വളരെയധികം ദൂരം നടന്ന് കെ എം മൗലവിയുടെയും അതുപോലെയുള്ളവരുടെയുമൊക്കെ പ്രസംഗങ്ങൾക്ക് ഹാജരായിട്ടുള്ളത് അവർ പറയുന്നത് കേൾക്കാം. അതുപോലെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇതിനെല്ലാം പുറമെ ജനങ്ങളിലേക്ക് ഇസ്ലാം എത്തിക്കാൻ അദ്ദേഹം സ്വീകരിച്ച ഒരു മാർഗം സ്വയം ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. എത്ര എതിരാളിയാണെങ്കിലും അദ്ദേഹത്തെ ഒരു തരത്തിലും മുഷിപ്പിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അദ്ദേഹം പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയൊന്നും ചെയ്തിരുന്നില്ല. അതുപോലെ പണക്കാരുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നില്ല. കുട്ടികളോടും വൃദ്ധരോടുമൊക്കെ പ്രത്യേകം സ്നേഹത്തോടെ പെരുമാറുകയും അതേസമയം ആദർശത്തിൻ്റെ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഒരിക്കൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചില സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതിന് കെ എം മൗലവി നൽകിയ മറുപടി, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമുള്ള രണ്ടാം ക്ലാസ് തീവണ്ടി ചാർജ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ വരാം എന്നുള്ളതായിരുന്നു അത്രേ. അത് അയച്ചു കിട്ടിയതിനാൽ അദ്ദേഹം അവിടെ പോവുകയും ആ ധനാഢ്യൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനൊരു ചോദ്യമുണ്ടായിരുന്നു, എന്തിനാണ് മടക്ക ടിക്കറ്റ് ആവശ്യപ്പെട്ടത് എന്ന്. അതിന് കെ എം മൗലവി പറഞ്ഞ മറുപടി, അവിടെ ചെന്ന് പിന്നീട് മടക്കത്തിനുള്ള പൈസയും കൂടി തരണമെന്ന് കെഞ്ചുന്ന രീതിയിലുള്ളവർ അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ അത് ആവശ്യപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ധനാഢ്യന് ആ മറുപടി വളരെ ഇഷ്ടപ്പെടുകയും ഒരു മാസം അദ്ദേഹത്തെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തിട്ടാണ് തിരിച്ചയച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരായ ഇ കെ മൗലവി, പി കെ മൂസ മൗലവി തുടങ്ങിയവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അനേകം ആൾക്കാരും കെ മൗലവിയുടെ വിജ്ഞാനത്തെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചാലിലാത്ത് കുഞ്ഞഹമ്മദാജിയെപ്പോലെ മതവിഷയങ്ങളിൽ മാത്രമല്ല മറ്റനേകം വിഷയങ്ങളിലും, അത് ജോഗ്രഫി, ലോജിക്, ഹിസ്റ്ററി, ജോമട്രി, അസ്ട്രോണമി മുതലായ പല വിഷയങ്ങളിലും അതുല്യമായ അറിവ് കെ എം മൗലവിക്കുമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയെല്ലാം ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന് കാണാപ്പാടമായിരുന്നു അത്രയും. ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെപ്പോലെ ഖിബ്ല നിർണയ വിഷയത്തിലും അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ പ്രശ്നത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആൾക്കാർ കുറേശ്ശെ കുറേശ്ശെ കാര്യം മനസ്സിലാക്കുകയും എങ്ങനെ ആ വിഷയം അംഗീകരിക്കുകയും ചെയ്തു. കുഞ്ഞഹമ്മദ് ഹാജിക്ക് ശേഷം നാടിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പള്ളികൾ നിർമ്മിക്കുമ്പോൾ അത് കഅബക്ക് നേരെയാക്കി നിർമ്മിക്കുവാൻ ജനങ്ങൾ സമീപിച്ചിരുന്നത് കെ എം മൗലവിയായിരുന്നു. മറ്റൊരു രീതി, പ്രബോധന പ്രവർത്തനത്തിൽ തന്നെ മറ്റൊരു രീതി അദ്ദേഹം അവലംബിച്ചത്, ഏത് പ്രശ്നത്തിൻ്റെയും മറുപടി തൻ്റെ ഒരു മറുപടി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം താൻ പറയുന്ന മറുപടി സച്ചരിതരായ മുൻഗാമികളുടെ അഭിപ്രായം തന്നെയാണ് എന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാൻ വന്നാൽ അതിന് മറുപടി പറയാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കിതാബുകളും മറിച്ച് വെക്കുകയും വന്ന വ്യക്തി അറബി അറിയുന്ന ആളാണെങ്കിൽ അയാളെ കൊണ്ട് തന്നെ അത് വായിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഷാഫി ഹനഫി ഫിഖുകളിൽ അദ്ദേഹത്തിന് വളരെയധികം വ്യുൽപ്പത്തി ഉണ്ടായിരുന്നതുകൊണ്ട് ആ രണ്ട് മദ്ഹബുകളിൽ ഏത് മദ്ഹബിൻ്റെ ആൾ വന്ന് ചോദിച്ചാലും കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതേസമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അത് മനസ്സിലാകുന്ന നിമിഷം തന്നെ അദ്ദേഹം ആ തെറ്റ് തിരുത്തുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ കെ.കെ.എം. ജമാലുദ്ദീൻ മൗലവി കെ.എം. മൗലവിയുമായി ഒരു വിഷയത്തിൽ അല്പം തർക്കമുണ്ടായി. ജമാലുദ്ദീൻ മൗലവിയോട് കെ.എം. മൗലവി അദ്ദേഹം നടക്കാൻ ഉപയോഗിച്ചിരുന്ന വടി ഉയർത്തി ഇതുകൊണ്ട് ഞാൻ തല്ലുമെന്ന് വരെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജമാലുദ്ദീൻ മൗലവിയുടെ അടുത്ത് വന്ന് എൻ്റെ തെറ്റ് പൊരുത്തപ്പെടണം, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരി എന്ന് പറയുകയാണ് കെ മൗലവി ചെയ്തത്.
1: സർ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ കെ മൗലവി എന്ന് പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ചില പ്രഭാഷണങ്ങളിൽ ഉള്ള സംസാരം എന്നുള്ളതിനപ്പുറത്ത് നവോത്ഥാന നായകൻ എന്നൊക്കെ പറയാനുള്ളതിനപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ കുറച്ച് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് കേൾവിക്കാർക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ രൂപീകരണത്തിൽ കെ മൗലവിയുടെ ഇടപെടലുകളെ സംബന്ധിച്ചും അതിനുവേണ്ടി അദ്ദേഹം എടുത്ത പ്രയത്നത്തെ സംബന്ധിച്ചുമൊക്കെ സാധാരണ പറയാറുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ വിശദീകരിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്.
0: 1921 ലഹളയോടനുബന്ധിച്ചാണ് കെ മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് താമസം മാറ്റുന്നത്. അവിടെ താരതമ്യേന മലബാറിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിരുന്നു. സീതി സാഹിബിൻ്റെ പിതാവും ഡോക്ടർ അബ്ദുൽ ഗഫൂറിൻ്റെ പിതാവുമൊക്കെ അവിടുത്തെ പ്രമാണിമാരുമായിരുന്നു. വിദ്യാഭ്യാസവും മതബോധവും ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഈ തറവാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാവുക പതിവായിരുന്നു. അങ്ങനെ ആയപ്പോൾ കുറേ പണ്ഡിതന്മാർ മലബാറിൽ നിന്ന് വരികയും അവിടെയുള്ള പ്രമാണിമാരുമായി ഇടകലരുകയും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തപ്പോൾ ഈ തർക്കവിതർക്കങ്ങൾക്കും ലഹളകൾക്കും ഒരു പരിഹാരമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, മണപ്പാട്ട് സഹോദരന്മാർ മുതലായി 11 പേർ ചേർന്ന് ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് നിഷ്പക്ഷ സംഘം എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. ഇത് തുടങ്ങിയ ആ യോഗത്തിൽ ഹമദാനി തങ്ങൾ പ്രസംഗം അറബിയിൽ എഴുതി വായിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കെ മൗലവിയാണ് അന്ന് അത് പരിഭാഷപ്പെടുത്തിയത്. നിഷ്പക്ഷ സംഘത്തിൻ്റെ യൂണിറ്റുകൾ പല പ്രദേശങ്ങളിലും ഉണ്ടാവുകയും സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി അത് വളരെ കാര്യമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങിയതോടെ അതിൻ്റെ പേരൊന്ന് മാറ്റി കേരള മുസ്ലിം ഐക്യസംഘം എന്നാക്കി മാറ്റി. സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ നിഷ്പക്ഷ സംഘത്തിൻ്റെയും തുടർന്ന് വന്ന ഐക്യസംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചവരാണ്. ഈ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേര് ഉറപ്പിക്കുന്നത്. ഐക്യസംഘം 12 വാർഷിക സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ ആൾക്കാരെ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി അധ്യക്ഷന്മാരാക്കി, അതുപോലെ പ്രാസംഗികന്മാരാക്കിയുമൊക്കെയാണ് ഈ വാർഷിക സമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. 1923 അതിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം ഏറിയാട്ട് വെച്ച് നടന്നു. അന്നതിൻ്റെ അധ്യക്ഷൻ വക്കം അബ്ദുൽ ഖാദർ മൗലിയായിരുന്നു. അന്നവർ പാസാക്കിയ ഒരു പ്രമേയം കൊടികുത്ത്, ചന്ദനക്കുടം മുതലായവക്കെതിരെയായിരുന്നു. അപ്പോൾ ഇത്തരം കൊടികുത്തും ചന്ദനക്കുടങ്ങളും അതുപോലെയുള്ള അനവധി അന്ധവിശ്വാസങ്ങൾ അന്ന് നാട്ടിൽ വളരെയധികം പ്രചാരം നേടിയ സംഗതിയായിരുന്നു. അതിനെതിരെയും കൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനം ഈ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പ്രവർത്തകർ എടുക്കുകയും അങ്ങനെ അതിൻ്റെ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ തന്നെ അവക്കെതിരെയുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ കേമൗലവി ഒരു അറബി മലയാള പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മുസ്ലിം ഐക്യം എന്നൊരു മാസികയും അൽ ഇർഷാദ് എന്ന ഒരു അറബി മലയാളം മാസികയും അന്ന് തന്നെ പ്രവർത്തനമാരംഭിച്ചു. അൽ ഇർഷാദിൻ്റെ പത്രാധിപർ ഇ കെ മൗലവിയും മുസ്ലിം ഐക്യത്തിൻ്റെ പത്രാധിപർ പി കെ മുഹമ്മദുണ്ണി സാഹിബുമായിരുന്നു. അൽ ഇർഷാദിൽ ഫത്വകൾ നൽകിയിരുന്നത് അന്ന് തന്നെ കെ എം മൗലവി സാഹിബായിരുന്നു. ഇതിൻ്റെയൊക്കെ പബ്ലിഷറായിരുന്ന പി കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ ഉടമസ്ഥതയിൽ ഏറിയാട് അധികം താമസിയാതെ ഒരു മൊഹീദ്ദീൻ പ്രസ്സും സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് ഈ പി കുഞ്ഞു മുഹമ്മദ് സാഹിബ് തന്നെ അൽ ഇസ്ലാഹ് എന്ന പേരിൽ ഒരു വാരികയും മാസികയും അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്നതിൻ്റെ പത്രാധിപർ ഈ മൗലവി സാഹിബായിരുന്നു. 24 ആലുവയിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ വേലൂർ ബാഖിയാത്തു സാലിഹാത്തിലെ പ്രിൻസിപ്പൽ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തായിരുന്നു അധ്യക്ഷൻ. അവിടെ വെച്ചാണ് കേരള ജമിയത്തുലമ രൂപീകരിച്ചത്. ഇതിൻ്റെ മൂന്നാം സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നു. അന്ന് സുന്നി മുസ്ലിയാക്കളുടെ നേതാവായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പരസ്യമായി തന്നെ ഈ ഐക്യസംഘത്തെ അംഗീകരിച്ച് സംസാരിച്ചു. പിന്നീട് അദ്ദേഹം കെ മൗലവിയുടെ പേരിൽ ലാനത്ത് ചൊല്ലുന്നത് വരെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഐക്യസംഘത്തിൻ്റെ മൂന്നാം സമ്മേളനത്തിൽ അദ്ദേഹം വളരെ നല്ല ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഏകദേശം 12 വർഷം കഴിഞ്ഞപ്പോൾ 1934 അവസാനത്തെ വാർഷിക യോഗം കണ്ണൂർ അറക്കൽ കെട്ടിടത്തിൽ വെച്ചാണ് നടന്നത്.
1: കേരള മുസ്ലിം സമൂഹത്തിൻ്റെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് അതുല്യമായ വ്യക്തി മുദ്ര പതിപ്പിച്ച മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ചരിത്രത്തിലൂടെയാണ് നാം കടന്നുപോയത്. കെ മൗലവി റഹിമഹുല്ലയെ ബോധപൂർവം കേരള നവോത്ഥാനത്തിൻ്റെ ഏടുകളിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ഇടപെടലുകൾ, ചരിത്രത്തെ ബോധപൂർവം വക്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബഹുമാനായ ദാവൂദ് സർ തൻ്റെ ഓർമ്മകളിൽ നിന്നെടുത്ത് നമ്മൾക്ക് പങ്കുവച്ച വരികൾ തീർച്ചയായിട്ടും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കെ എം മൗലവി റഹ്മഹുല്ലയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. കനൽപദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ ഓർമ്മയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും

മഹാനായ കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിതയാത്രയെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പൗത്രൻ കൂടിയായ PSMO കോളേജിലെ

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ചെറുപ്പക്കാരിൽ ക്യാൻസർ കൂടുന്നുണ്ടോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
1: ഒരു 10-20 വർഷം മുന്നേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞ പ്രായ ആളുകളുടെ അസുഖം മാത്രമാണെന്നാണ്. പലപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് ചെറുപ്പക്കാരിൽ, ഈവൻ 17 വയസ്സുള്ള ഒരു തൈറോയിഡ് ഉള്ള ഒരു പെൺകുട്ടി ഈ അടുത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ 30 വയസ്സുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. അപ്പം ചെറുപ്പക്കാരിൽ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് റീസൺസ് ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പ്രധാനമായും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ വരാൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമ്മൾ ഭക്ഷണത്തിൽ പ്രോസസ്ഡ് ഫുഡ്, സോസേജ് അങ്ങനെയുള്ള ഫുഡ് കഴിക്കുക, സെഡൻറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ഇതുണ്ടാവുക, അതിൻ്റെ കൂടെ ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പുറമേ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട 5 മുതൽ 10% ആളുകളെ ഒരു ക്യാൻസറിൻ്റെ കാരണം നമ്മളെ ജനറ്റിക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനിതകപരമായിട്ട് ഫാമിലിയിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ജീൻ മ്യൂട്ടേഷനുള്ള ആളുകളിൽ ഉണ്ടാവുന്ന ക്യാൻസർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് സ്ക്രീനിങ് വളരെ നേരത്തെ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഏർലി ആയിട്ടുള്ളതിന് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അഡിക്ഷൻസ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾ അതൊന്ന് ഉടനെ വിരമിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ സ്മോക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ പോലും അവർക്ക് നെക്സ്റ്റ് 10-15 years തിരിച്ച് ഈ ഇതിൻ്റെ എഫക്റ്റ്, ഇപ്പോൾ ടൊബാക്കോൻ്റെ ഫുള്ള് എഫക്റ്റിൽ നിന്ന് പുറത്തു വരാൻ ഒത്തിരി വർഷങ്ങളെടുക്കും. എനിവേ 10 വർഷം മുമ്പ് ആയിരുന്നു നിങ്ങൾ നിർത്തേണ്ടിയിരുന്നത്, അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് അടുത്ത ബെസ്റ്റ് ടൈം ഇന്നാണ് എന്ന് മനസ്സിലാക്കുക. സ്മോക്കിംഗ് അങ്ങനത്തെ ദുശീലങ്ങൾ ഒഴിവാക്കുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഫോളോ ചെയ്യുക, എന്താണ് ക്യാൻസർ തടയാനുള്ള നമുക്ക് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ട് വീര്യം കൂടിയ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നമ്മൾ വീഴാതിരിക്കാൻ അല്ലെങ്കിൽ പോയി പെടാതിരിക്കാനുള്ള നമുക്ക് ചെയ്യാവുന്ന മാർഗം.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചെറുപ്പക്കാരിൽ ക്യാൻസർ കൂടുന്നുണ്ടോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഡോക്ടർ ജംഷീർ വീട്ടി.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഞ്ചാവ് ലീഗലാക്കണം. നമ്മുടെ നാട്ടിൽ ജെൻസി ആളുകളുടെ ആവശ്യമായിക്കൊണ്ട് നമ്മൾ കണ്ട വീഡിയോ വൺ. ലഹരി സാർവത്രികമാക്കണം എന്ന് ആവശ്യപ്പെടുന്ന നിരീശ്വരവാദികളായ യുക്തിരഹിതവാദികൾ നമ്മൾ കാണുന്നുണ്ട്. യു ഓൺലി ലിവ് വൺസ്. ഈ ലോകത്ത് ഒരു വട്ടം മാത്രമാണ് ജീവിക്കുക, അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം എന്നാണ് ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ലഹരിക്കെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ലഹരി കൃത്യമായി കൊണ്ട് ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടുന്നില്ല. കള്ളിഷാപ്പുകൾ അടച്ചുപൂട്ടത് തുറക്കുന്ന, ബാറുകൾ സാർവത്രികമാക്കുന്ന നടപടികളൊക്കെ, നിയമങ്ങളൊക്കെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുക? ഇതിനെങ്ങനെയാണ് ഒരു തടയിടുക? ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഗതി പക്ഷെ നടപ്പിലാക്കുക മാത്രം ചെയ്യുന്നില്ല. അറബിയിലൊരു കവിതയുണ്ട്, ഇദാ മിത്തു ഫദ്ഫിനി അലാജം ബിക്കിറുമത്തിൻ തുറുവി ഇലാമി ബഅദ മൗതി ഉറൂഖുഹ. ഞാൻ മരിച്ചാൽ നിങ്ങളെന്നെ മുന്തിരിവള്ളിക്ക് കീഴെ നിങ്ങളെന്നെ കുഴിച്ചിടണം. എനിക്കെൻ്റെ മരണത്തിന് ശേഷവും എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിവള്ളിക്ക് കീഴെ നിന്ന് മുന്തിരിവള്ളിയുടെ ലഹരി എനിക്ക് നുകരാൻ സാധ്യമാകുമല്ലോ. വലാത്തത് ഫനന്നി ബിൽ ഫലാത്തി ഫ ഇന്നനി അഹാഫു ഇദാമാമിത്തു അല്ല അദൂഖുഹ. നിങ്ങൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെയൊക്കെ നിങ്ങൾ മറമാടുന്ന ഒരു വിജനപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പൊതു ശ്മശാനത്തിൽ നിങ്ങൾ എന്നെ കുഴിച്ചിട്ട് വരരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഹരി നുകരാൻ കഴിയില്ല എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് ആ കവിതയുടെ ആശയം. മറ്റൊരു കവിതയുടെ ആശയം ഇങ്ങനെയാണ്, ഈച്ച തൻ്റെ പാനപാത്രത്തിൽ അഥവാ മദ്യക്കോപ്പയിൽ വീണ് മരിച്ചപ്പോൾ ആ ഈച്ചയെ എടുത്ത് കയ്യിലേക്കെടുത്തുകൊണ്ട് ആ ഈച്ചയെ നോക്കിക്കൊണ്ട് ആ വ്യക്തി പാടിയത്രേ, അല്ലയോ ഈച്ചയെ, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് മദ്യത്തിൽ വീണ് മരിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്കത് സാധ്യമാകുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്, ഈ പാട്ടുകൾ പാടുന്നതൊക്കെ 6-ാം നൂറ്റാണ്ടിലാണ്. ഡാർക്ക് ഏജ് എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇരുണ്ട യുഗം എന്ന് പറയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്. ഈ ആളുകൾക്കിടയിലേക്കാണ് 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയും നിയുക്തനാവുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കി നിയോഗിക്കുന്നത് ഈ സമയത്താണ്, അഥവാ മദ്യത്തിൽ മുഴുകിയ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക്. എന്നാൽ പിന്നീട് ആ സമൂഹം എങ്ങനെയാണ് മാറിയത്? ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ പരിചയപ്പെടുത്തിയത് കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും ഉന്നതമായ ടോപ്പ് സമൂഹം അത് നിങ്ങളാണ് എന്നാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? എല്ലാ തരത്തിലും അവർ ഉന്നതന്മാരായി മാറിക്കഴിഞ്ഞു. മദ്യത്തിൻ്റെ കോപ്പയിൽ വീണ് മരിക്കണമെന്നാഗ്രഹിച്ച, മദ്യക്കോപ്പയിൽ വീണ് മരിച്ച ഈച്ചയെ നോക്കി നീ എന്ത് ഭാഗ്യവാനെന്ന് പാട്ടുപാടിയ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മദ്യം നുകരാൻ അവസരമുണ്ടാകണമെന്നാഗ്രഹിച്ച ആളുകൾ പിന്നീട് മദ്യം നുകരുന്നത് തന്നെ വലിയ പാതകമായി കണ്ട് ഒരിക്കലും നുകരാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. മദ്യത്തിൻ്റെ ചശകങ്ങൾ അത് സ്വയം പൊട്ടിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് മാറിയത്? വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഇസ്ലാം കൃത്യമായ പാഠം നമുക്ക് ഇതിന് നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യമുക്ത സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവാചകനാണ്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തെ, പരിപൂർണമായ മദ്യം ഒരിക്കലും ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചപ്പോൾ ഇൻതഹൈന യാ റസൂലല്ലാ, റസൂലേ ഞങ്ങളിതാ ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും അവർ മാറി നിന്നിരുന്നു. ഈ ആയത്തിൻ്റെ അവതരണത്തിൻ്റെ സന്ദർഭത്തിൽ ചില ആളുകൾ ഈ ആയത്ത് അവതരിച്ചുവെന്ന് നാടുനീള പറഞ്ഞ് നാടുനീള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ ആയത്ത് കേൾക്കുന്നത് പരിപൂർണമായും ഒഴിവാക്കണമെന്ന ആയത്ത് കേൾക്കുന്ന ചില ആളുകൾ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ തങ്ങളുടെ കൈകളുണ്ടായിരുന്ന മദ്യത്തിൻ്റെ കോപ്പ അവർ വലിച്ചെറിഞ്ഞുവെന്നാണ്. ചില ആളുകളുടെ വായിൽ മദ്യമുണ്ടായിരുന്നു, അവർ തുപ്പിക്കളഞ്ഞുവെന്നാണ്. ചില ആളുകൾ ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഛർദ്ദിച്ചു കളഞ്ഞുവെന്നാണ്. കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള മദ്യങ്ങൾ, അതിൻ്റെ വലിയ ചശകങ്ങൾ അവർ തന്നെ തച്ചുടച്ചുകൊണ്ട് പരിപൂർണമായും പൊട്ടിച്ചു കളഞ്ഞ് ഇനി എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുവെന്നാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയത്തിനാണ് മദ്യത്തെ പരിപൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത്. ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ്. ലഹരിയെ, സിന്തറ്റിക് ലഹരിയെ പരിപൂർണമായും എതിർക്കുകയും അതില്ലാതാക്കാൻ വേണ്ടി പലതരം ക്യാമ്പയിനുകൾ നടത്തുകയും അതേ സന്ദർഭത്തിൽ മറുഭാഗത്ത് മദ്യമെന്ന് പറയുന്ന കള്ള് എന്ന് പറയുന്നതിനെ സാർവത്രികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ ലഹരി ഇല്ലാതാവുകയില്ല. മദ്യവും ലഹരിയാണ്, കള്ളും ലഹരിയാണ്, പൊടിയും MDMA തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ലഹരിയാണ്. ഈ എല്ലാ ലഹരിയെയും ഒരേ രൂപത്തിൽ പരിപൂർണമായും തുടച്ചു മാറ്റിയാൽ മാത്രമാണ് സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ സാധ്യമാകുന്നത്. അതിന് ഈ ലഹരിയെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാൻ കൂടി സാധ്യമാകേണ്ടതുണ്ട്. അതെങ്ങനെ സാധ്യമാകും? അത് യഥാർത്ഥമായ പരലോക വിശ്വാസത്തിന് മാത്രമാണ് സാധ്യമാകുന്നത്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ലഹരിയെ വ്യാപകമാക്കാൻ വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അതിനുവേണ്ടി ആവശ്യപ്പെടുന്ന ആളുകൾ, അവരുടെ വിശ്വാസത്തെ പരിശോധിച്ച് നോക്കൂ. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ദൈവത്തെ പരിപൂർണ്ണ നിഷേധിക്കുന്ന, യുക്തിവാദികൾ എന്ന സ്വമേധയ പിന്നെ പറയുന്ന, പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. യുക്തിവാദികളുടെ വലിയ അപ്പോസ്തലന്മാരായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും 40 വട്ടം ഇസ്ലാമിനെ മാത്രം കളിയാക്കാൻ വേണ്ടി പേനയും നാവും മുന്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ലഹരി സാർവത്രികമാക്കണം എന്ന് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, അവർക്ക് എന്തും ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത, പരലോകബോധമില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇവിടെ ലഹരി ഇല്ലാതാക്കാൻ സാധ്യമാകുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ചും ആ പ്രവാചകൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ എല്ലാം ഉമ്മ, വിശ്വാസികളുടെ ഉമ്മ, പറയുന്നൊരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ലൈംഗിക വീഴ്ച, നിങ്ങൾ അനാവശ്യ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ പലിശ ഭുജിക്കരുത്, നിങ്ങൾ അന്യായമായി അന്യനെ സ്വത്ത് ഭുജിക്കരുത്, നിങ്ങൾ അക്രമം നടത്തരുത് എന്നിങ്ങനെയുള്ള ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മക്കയിൽ അന്ന് യഥേഷ്ട നടന്നിരുന്ന കാര്യങ്ങളായിരുന്നു. തനിക്ക് ആളുകളുമായി തല്ലുകൂടുക എന്നത് ഒരു ഹോബിയാക്കി മാറ്റിയവരായിരുന്നു. തൻ്റെ ഉറയിൽ നിന്നും ഒരു വാള് പുറത്തേക്ക് ഊരിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രക്തക്കറ പുരണ്ടിട്ടല്ലാതെ തിരിച്ചതിലേക്ക് വെക്കാൻ അവർ സന്നദ്ധമായിരുന്നില്ല. മദ്യത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മദിരാക്ഷിക്ക്, പെണ്ണുപിടുത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി നടന്നിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ട്, എല്ലാവരും അതിൻ്റെ ആളുകളായി മാറിയിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങളിൽ ചെയ്യരുത് എന്നാണ് അവർ ആദ്യം പറഞ്ഞതെങ്കിൽ ആരും പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്ന് അവർക്ക് ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അഥവാ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്, നിങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് പോറ്റി വളർത്തിക്കൊണ്ടുവന്ന്, പുറത്തേക്ക് കൊണ്ടുവന്നത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് എന്നുള്ള അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധം അവർക്കുണ്ടാക്കി കൊടുത്തു. ഈ അള്ളാഹു നിങ്ങളെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സദാസമയം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ റബ്ബു സുബ്ഹാനഹു വതാല അറിയുന്നുണ്ട് എന്ന ബോധമാണ് അവർക്ക് ആദ്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് ജീവിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നൽകും. നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കവിടെ സ്വർഗമുണ്ടാകും, നിങ്ങൾക്കവിടെ നേട്ടമുണ്ടാകും. നിങ്ങൾ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ, തോന്നിവാസങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കവിടെ ശിക്ഷയുണ്ടാകും, നരകമുണ്ടാകുമെന്ന് പരലോകബോധവും റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും ബോധ്യവും അവർക്കുണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നീട് ഇതാ മദ്യം തിന്മയാണ്, വ്യഭിചാരം തിന്മയാണ്, പലിശ തിന്മയാണ് എന്നിങ്ങനെ തിന്മകൾ അവർ പരിചയപ്പെടുന്നതോടുകൂടി തന്നെ ഈ റബ്ബിന് വേണ്ടി, ഈ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മദ്യപാന തിന്മ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു സഹാബികൾ. അങ്ങനെയാണ് അവർ ഉന്നതന്മാരായി മാറിയത്. അതേ രൂപത്തിൽ യഥാർത്ഥമായ വിശ്വാസം മനസ്സിനെ കൂട്ടിയുറപ്പിച്ചാൽ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ആ ലോകത്ത് കൃത്യമായി അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ അതിനുള്ള നന്മയും അവിടെ അതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാകും. അണുമണി തൂക്കമാണ് തിന്മ ചെയ്തതെങ്കിൽ അതും അവിടെ കാണുമെന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാക്കിയെടുത്താൽ നമുക്ക് തിന്മകളിൽ നിന്നും പരിപൂർണമായും ഇല്ലാതാക്കാൻ മാറി നിൽക്കാൻ കഴിയും. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് മദ്യമുക്തമായിക്കൊണ്ട് ലഹരിമുക്തമായിക്കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാനും സാധ്യമാവുകയുള്ള മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, ദൈവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ, പരലോകബോധം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. നമ്മുടെ ചുറ്റുമുള്ള ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിയുടെ എല്ലാ തിന്മകളും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള പരലോകത്തുള്ളതിൻ്റെ പ്രയാസം കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് മദ്യം നൽകും. ആ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കാത്ത, നിങ്ങളുടെ തലച്ചോറിനെ ഇല്ലാതാക്കളിൻ്റെ കാര്യങ്ങളൊന്നുമില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് നല്ലത് മാത്രം ലഭിക്കുന്ന മദ്യം പരലോകത്ത് നൽകും. ആർക്കാണ് അത്? ഈ ലോകത്ത് മദ്യം നുകരാത്ത ആളുകൾക്ക് മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന മ്ലേച്ഛമായ ഒരു പാനീയം, നരകത്തിൽ കടന്ന എരിയുന്ന പിന്നെ കുറ്റവാളികളുടെ രക്തവും ചെലവും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ തീനത്തുൽ ഖബാൽ എന്ന പാനീയം, അത് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് ഇഹലോകത്ത് ലഹരി ഉപയോഗിച്ച മദ്യം ഉപയോഗിച്ച ആളുകൾക്കാണെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. ആ ബോധ്യം മനസ്സിലുണ്ടാക്കുമ്പോൾ തിന്മകളിൽ നിന്ന് ലഹരിയിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് മാറി നിൽക്കാൻ കഴിയും. ആ നിലക്ക് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമ്മൾ ഓരോരുത്തർ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: أعوذ بالله من الشيطان الرجيم.

0: ത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
0: വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാസർ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹിന്ദുത്വം എന്ന വാക്ക് 1930 സവർക്കർ എഴുതിയ പുസ്തകത്തിലാണ് കാണുന്നത്. ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയുടെയും ഒന്നും തത്വശാസ്ത്രങ്ങളെ ഒന്നും അംഗീകരിക്കാത്തവരാണ് ഹിന്ദുത്വവാദികൾ. വിവേകാനന്ദനെ പോലും അംഗീകരിക്കാത്തവരാണ് ഹിന്ദുത്വവാദികൾ. ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ കാലത്ത് ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ വിവേകാനന്ദൻ ചോദിച്ചത്, മധ്യ ഇന്ത്യയിൽ ഉണ്ടായ ക്ഷാമത്തിൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന മനുഷ്യർക്കായി നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്തോ എന്നാണ്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ സംഘടന പശുക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. കൂടാതെ പട്ടിണിയാൽ കഷ്ടപ്പെടുന്നവർ അവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നതും എന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യരെ രക്ഷിക്കാതെ മൃഗങ്ങൾക്ക് മാത്രം സഹായം നൽകുന്നതിനെ ശക്തമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, അതേ കർമ്മതത്വം ഉപയോഗിച്ചാൽ പശുക്കളും അവരുടെ കർമ്മഫലമല്ലേ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഹിന്ദുവും അദ്ദേഹത്തെ കാണാൻ ചെന്ന ആളുകൾ ഹിന്ദുത്വവാദികളുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹിന്ദു വിശ്വാസികളെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഹൈന്ദവ വിശ്വാസികൾ ഹിന്ദുക്കളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റു മതവിശ്വാസികളോടൊപ്പം രക്തസാക്ഷികളായവർ ഹിന്ദുക്കളും അവരെ വ്യംഗ്യമായി ആക്ഷേപിക്കുന്നവർ ഹിന്ദുത്വവാദികളുമാണ്. സ്വാതന്ത്ര്യാനന്തര കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഹിന്ദുത്വവാദികൾ. രാജ്യത്ത് സമാധാനവും സാഹോദര്യവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹിന്ദുമതവിശ്വാസികളും. രാഷ്ട്രപിതാവെന്ന യഥാർത്ഥ ഹിന്ദുവായ ഗാന്ധിജിയെ കൊന്നവർ ഹിന്ദുത്വവാദികൾ. ഗാന്ധിവധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ലഡു വിതരണം ചെയ്തവർ ഹിന്ദുത്വവാദികൾ. ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും ആദരിക്കുന്നവർ ഹിന്ദുക്കൾ. ഇന്ത്യൻ ഭരണഘടന മാറ്റി മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് ദേശീയ പതാക വെറും 3 കഷ്ണം തുണിയാണെന്ന് പറഞ്ഞ് ദേശീയ പതാകയെ അപമാനിച്ചവർ ഹിന്ദുത്വവാദികൾ. ഹിന്ദുമതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മപദ്ധതികളുമെല്ലാം ഹിന്ദുധർമ്മത്തിൽ നിന്നും എടുത്തതാണ്. എന്നാൽ ഹിന്ദുത്വവാദികൾ അവരുടെ സംസ്കാരങ്ങളും പ്രവർത്തന പദ്ധതികളും മുസോളിനിയിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നുമാണ് എടുത്തത്. ജർമ്മനിയെ പ്രശംസിച്ചും കൊണ്ട് ഗോൾവാൾക്കർ എഴുതുന്നു, ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന രാഷ്ട്രമാണ് ജർമ്മനി. ഈ രാഷ്ട്രം ലക്ഷണമൊത്ത ദൃഷ്ടാന്തമാണ്. വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശുദ്ധി നിലനിർത്താൻ ലോകത്തെ ഞെട്ടിച്ചും കൊണ്ട് ജർമ്മനി സെമിറ്റിക് വിഭാഗക്കാരെ, അതായത് ജൂതന്മാരെ, പുറത്താക്കി. വംശാഭിമാനം അതിന്റെ ഉച്ചകോടിയിൽ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ ദൃശ്യമാവുന്നത്. അതായത് ജർമ്മനിയിൽ ആര്യരക്തമുള്ള ആളുകൾ മാത്രം ഭരണത്തിൽ വരികയും ജൂതന്മാരെ ശത്രുസ്ഥാനത്ത് നിർത്തി രാജ്യത്തുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്ത ആളാണ് ഹിറ്റ്ലർ എന്നതുപോലെ മനുസ്മൃതി വിഭാവനം ചെയ്യുന്ന ആര്യ സിദ്ധാന്തം നടപ്പിലാക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ. അതിൽ കൂടുതൽ കഷ്ടപ്പെടുന്നത് ഹിന്ദുമതവിശ്വാസികളാണ്. ഇത് ഉത്തരേന്ത്യയിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യമാകും. നുണപ്രചാരണങ്ങളിലൂടെ വിപുലമാക്കപ്പെട്ട ഹിന്ദുത്വം എന്ന സങ്കല്പം നാസി പ്രത്യയശാസ്ത്ര മോഡലിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നീതിക്കുവേണ്ടി വാദിക്കുകയും പ്രവൃത്തിയിൽ അതിൽ നിന്നും ഏറെ അകലം പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസിസ്റ്റ് രീതി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കിയതാണ്. എന്നാൽ ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹിന്ദുത്വവാദികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രവിശ്വാസികളാണെന്ന് പറയുകയും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമതവിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിയുടെ പേരിൽ തടയുന്നത് ഹിന്ദുത്വവാദികളാണ്. വിദേശിയായ ഹിറ്റ്ലർ ജർമ്മനിയിൽ വന്ന് നാട്ടുകാരുടെ സംസ്കാരങ്ങളെ മാറ്റിമറിച്ചതുപോലെ ഹിന്ദുത്വവാദികൾ ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന് ഇവിടുത്തെ സംസ്കാരങ്ങളെ മാറ്റിമറിച്ചു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമതവിശ്വാസികളെ അടിമകളെ പോലെയാക്കി അതിനവർ മതത്തിന്റെ പരിവേഷം നൽകി മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യമുണ്ടാക്കി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പഠനാർഹമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ മകൾക്കയച്ച എഴുത്തുകളിൽ നിന്ന് നമുക്കിങ്ങനെ വായിക്കാം, ദ്രാവിഡരെ വടക്കുനിന്ന് വന്ന ആര്യന്മാർ ആക്രമിച്ചു. മധ്യേഷ്യയിൽ ഈ ആര്യന്മാരുടെ കൂട്ടർ അസംഖ്യമുണ്ടായിരിക്കണം. അവിടെ അവർക്കെല്ലാം വേണ്ടുവോളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു തുടങ്ങി. അവരിൽ അസംഖ്യം ആളുകൾ പേർഷ്യയിലേക്കും ഗ്രീസിലേക്കും അവിടെ നിന്ന് പടിഞ്ഞാറോട്ടും പോയി. അവർ കാശ്മീരത്തിന് സമീപമുള്ള പർവ്വതങ്ങൾ കടന്നു വലിയ കൂട്ടം കൂട്ടമായി ഇന്ത്യയിലേക്ക് വന്നു. ഇങ്ങനെ കടന്നുവെന്ന് ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിച്ചവരാണ് ഹിന്ദുത്വവാദികൾ. സമാധാനത്തോടെ ജീവിതം നയിച്ചിരുന്ന ഇന്ത്യയിൽ അസമാധാനത്തിന്റെ വിത്ത് മുളക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചവർ, അതായത് മനുഷ്യരക്തം ഇന്ത്യയുടെ വിരിമാറിലൂടെ ഒഴുക്കി അതിലൂടെ രഥമുരുട്ടി ഡൽഹിയിലേക്ക് സഞ്ചരിച്ച ഹിന്ദുത്വവാദിയായ അദ്വാനി പാകിസ്ഥാനിൽ നിന്നും വന്ന ആളായിരുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? രഥമുരുട്ടി സാധാരണ ജനങ്ങളെ ഭിന്നിപ്പിച്ച ശക്തികളാണ് ഹിന്ദുത്വവാദികൾ. ഹിന്ദുമത വിശ്വാസികൾ സമാധാനവും സാഹോദര്യവും ഇഷ്ടപ്പെടുകയും വർഗീയതയും ഭീകരതയും ഇഷ്ടപ്പെടാത്തവരുമാണ്. എന്നാൽ ഹിന്ദുത്വവാദികൾ അസമാധാനം ഇഷ്ടപ്പെടുകയും എപ്പോഴും മനുഷ്യർ തമ്മിൽ, വിവിധ മതങ്ങൾ തമ്മിലോ, ഹിന്ദുമതത്തിലെ വിവിധ ജാതികൾ തമ്മിലോ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സമാധാനം നിലനിൽക്കുന്നിടത്ത് ഹിന്ദുത്വം വളരുകയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് കഴിയുന്ന സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുക എന്നത് ഹിന്ദുത്വവാദികളുടെ അജണ്ടയാണ്. എവിടെ മനുഷ്യർക്കിടയിൽ സാഹോദര്യം നിലനിൽക്കുന്നുവോ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, അതാണ് ഹിന്ദുത്വവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഗുജറാത്തിലെ 2002 കലാപത്തിന് ശേഷം മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കാൻ പഞ്ചായത്തുകൾ പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരവും വെച്ചു. 2 വർഷം തുടർച്ചയായി ക്രിക്കറ്റ് മത്സരം നടന്നു. തുടർച്ചയായ 3-ാമത്തെ വർഷത്തെ ടൂർണമെന്റ് ആയപ്പോഴേക്കും ഹിന്ദുത്വ സംഘടനയായ സംഘ് പരിവാർ അപകടം മണത്തു. ആ പ്രദേശത്തിന് തന്നെ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് മാറ്റമുണ്ടാക്കുകയാണ്. സംഘ് പരിവാർ സംഘങ്ങളിലെ കുട്ടികൾ പോലും ഹിന്ദു മുസ്ലിം സമ്മിശ്ര ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആ മാറ്റം അവരുടെ രാഷ്ട്രീയത്തിന് ഭീഷണിയാണ്. ആ വർഷമാകട്ടെ ടൂർണമെന്റ് അതിന്റെ മൂർധന്യത്തിലെത്തുകയും ചെയ്തു. ആൺകുട്ടികളുടെ 64 ടീമുകൾക്ക് പുറമെ പെൺകുട്ടികളുടെ 20 ടീമുകൾ കൂടി ടൂർണമെന്റിൽ മത്സരിക്കാൻ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഫൈനൽ മത്സരത്തിനിടെ ഉണ്ടായ നിരുപദ്രവകരമായ ഒരു സംഗതി ഈ ടൂർണമെന്റിനെതിരെയുള്ള ആയുധമായി സംഘ് പരിവാറിന് ലഭിച്ചു. ജയിച്ച ടീമിൽ നിന്നുള്ള ഒരു പയ്യൻ ആവേശത്തിനിടെ അപ്പുറത്തെ പള്ളിയിൽ നിന്നോ മറ്റോ ഒരു കൊടി വലിച്ചുരിയെടുത്ത് വിജയാഹ്ലാദ സൂചകമായി വീശിക്കൊണ്ടിരുന്നു. പ്രണവ് വിശദീകരിച്ചു, അതൊരു പച്ചക്കൊടിയായിരുന്നു. വിജയാഹ്ലാദ റാലിയുടെ ഫോട്ടോ എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടു. പ്രണവിനോടും സഹപ്രവർത്തകരോടും തദ്ദേശ ഭരണകൂടം ഒരു യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി. ഇവിടെ പാകിസ്ഥാന്റെ പതാകയാണ് ക്രിക്കറ്റ് കളിക്കിടയിൽ വീശിയത്. നിങ്ങൾ ഈ ജില്ലയുടെ തന്നെ പ്രതിച്ഛായ തകർത്തു. ഭാവിയിലെ ടൂർണമെന്റുകളുടെ അനുമതി നിഷേധിക്കാൻ പ്രാദേശിക പോലീസിന് ആ കാരണം ധാരാളം മതിയായിരുന്നു. ഈ ടൂർണമെന്റ് ക്രമസമാധാനത്തിന് ഭീഷണിയാണ്. പ്രണവ് കോപം കൊണ്ട് വിറച്ചു. മത്സരങ്ങൾ മാത്രമല്ല, അവന്റെ മുഴുവൻ ജീവിതവുമാണ് അവർ പൊടുന്നനെ തടഞ്ഞിരിക്കുന്നത്. ഭരണകൂടത്തോടും അതിനെ നിയന്ത്രിക്കുന്ന അതിഹൈന്ദവ സംഘടനകളോടുമുള്ള അവന്റെ യുദ്ധം അതോടെ തികച്ചും വ്യക്തിപരമായി കൂടിയായി മാറി. രേവതിലോളിന്റെ വെറുപ്പിന്റെ ശരീരശാസ്ത്രം, പേജ് 159-160. കുട്ടികൾക്കിടയിൽ മാനവ വൈത്തരി വളരുന്നത് എങ്ങനെയാണ് ഹിന്ദുത്വക്കാർ ഇല്ലാതാക്കിയത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും പരസ്പരം സഹായ സഹകരണങ്ങൾ നൽകുകയും ഓരോരുത്തരും തങ്ങളുടെ മതമനുസരിച്ച് ജീവിച്ചിരുന്ന കർണാടകയിലെ പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം വിദ്വേഷമുണ്ടാക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഉടുപ്പിയിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിസരത്ത് മുസ്ലിം വ്യാപാരികൾ തമ്പടിക്കുമായിരുന്നു. ഉത്സവങ്ങളുടെ നടത്തിപ്പുകാർക്ക് അവർ പണവും നൽകാറുണ്ടായിരുന്നു. 2002 ഉടുപ്പി സൂറത്തുക്കൽ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം കച്ചവട മേഖലയിൽ നിന്നും മുസ്ലിങ്ങളെ അകറ്റുക എന്നതായിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾ ഉത്സവ ചന്തകളിൽ കച്ചവടം നടത്താറില്ല. രവീന്ദർ രാവണേശ്വരത്തിന്റെ കാവിപ്പശു, പേജ് 57. ഹിന്ദുക്കളായ സ്കൂൾ കുട്ടികളോടൊപ്പം സഞ്ചരിച്ച മുസ്ലിം കുട്ടികളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തല്ലിച്ചതച്ച് ബൽമട്ടയിൽ ഉപേക്ഷിച്ചത് നാം വായിച്ചതാണ് അതേ പുസ്തകം. ബീഹാർ മുഖ്യമന്ത്രി ഹിന്ദുത്വവാദിയാണ്. അദ്ദേഹം പറയുന്നു, പോലീസ് എൻകൗണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ഹിന്ദുക്കളുടെ ജാതി ചോദിക്കണമെന്ന്. ദ്വിരാഷ്ട്രവാദം ആദ്യം ഉന്നയിച്ചത് ഹിന്ദുത്വവാദികൾ, അതിനെതിരെ ശബ്ദിച്ച ഹൈന്ദവ സഹോദരന്മാർ ഹിന്ദുക്കളും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ പശുക്കളെ വളർത്തി കുറച്ചു പ്രായമാകുമ്പോൾ അറുക്കാൻ നൽകിയും ഉപജീവനം കഴിക്കുന്നു. എന്നാൽ ഗോവധ നിരോധനം നടപ്പിലാക്കി ഹിന്ദുത്വവാദികൾ കാലി കർഷകരായ ഹിന്ദുക്കളെ പട്ടിണിയിലാക്കി. പശ്ചിമബംഗാളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നപ്പോൾ മുസ്ലിങ്ങൾ ആടിനെ അറുക്കാൻ തീരുമാനിച്ചു. എന്നാൽ 10,000-ക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ഭക്ഷണത്തിൽ കല്ലുവാരിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു ഹിന്ദുത്വവാദികൾ. പശുവിനോടുള്ള ബഹുമാനമല്ല ഗോവധ നിരോധത്തിന് പിന്നിൽ, മറിച്ച് ഹിന്ദുമത വിശ്വാസികളായ താഴെ തട്ടിലുള്ള കുറെ ആളുകൾ കാലി കച്ചവടത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നു. ഇത് തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെയാണ് ഗോവധ നിരോധം നടപ്പാക്കിയത്. ലോകത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത്. 14 വയസ്സ് കഴിഞ്ഞ പശുക്കളെയും കാളകളെയുമല്ല അവിടെ കയറ്റുമതി ചെയ്യുന്നത്. കാരണം പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ആരോഗ്യ വകുപ്പ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. പശുദൈവതമായതുകൊണ്ടാണ് ഗോവധം നിരോധിച്ചതെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യുന്നത് നിരോധിക്കേണ്ടതില്ലേ? ഹിന്ദുത്വവാദികളാണ് ബീഫ് കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന സംസ്ഥാനം ഹിന്ദുത്വവാദികൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. സാധാരണ ഹിന്ദു മതവിശ്വാസികളെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു. പക്ഷേ മുസ്ലിങ്ങളെ മുൻനിർത്തി ഹിന്ദുത്വ മതവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. ഗോവധ നിരോധനം തന്നെ പരിശോധിക്കാം. ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ ഏറ്റവും കൂടുതലായി നടത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കർഷകരും ഭൂമിയില്ലാത്ത ഗ്രാമീണ കുടുംബങ്ങളുമാണ്. ഇതിൽ സ്വാഭാവികമായും ഹിന്ദുമതവിശ്വാസികളാണ് കൂടുതലുണ്ടാവുക. അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയാണ് ഗോവധത്തിലൂടെ ഇല്ലാതെയാക്കുന്നത്. ഹിന്ദുത്വവാദികൾ ഹൈന്ദവ വിശ്വാസികളെ സംരക്ഷിക്കാനല്ല, മറിച്ച് ആര്യന്മാരായ ഉന്നത ശ്രേണിയിലുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. ചുരുക്കത്തിൽ ഹിന്ദുമതവിശ്വാസികളും ഹിന്ദുത്വവാദികളും വ്യത്യസ്ത ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് വിഭാഗം ആളുകളാണ്. ഹിന്ദുമത വിശ്വാസികൾ ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ ഉന്നതിക്കും പുരോഗതിക്കും മറ്റു സമൂഹങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. ഹിന്ദുത്വവാദികൾ ഭീകരതയും വർഗീയതയും പ്രചരിപ്പിക്കുകയും മറ്റു മതവിശ്വാസികൾക്കെതിരെ അക്രമാഹ്വാനം നടത്തുകയും ചെയ്യുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സഹോദരന്മാരെ, രാഷ്ട്രീയക്കാരെ, സാമുദായിക നേതാക്കന്മാരെ, മതനേതൃത്വത്തിലിരിക്കുന്നവരെ, സാംസ്കാരിക പ്രവർത്തകരെ, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുകയും ചെയ്ത ഇന്ത്യ വിരുദ്ധരായ ഹിന്ദുത്വവാദികൾ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹിന്ദുത്വത്തിനെതിരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നാം പ്രതികരിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വത്തെ എതിർക്കുക എന്നാൽ ഹിന്ദുമതത്തെയല്ല എതിർക്കുന്നത്, മറിച്ച് ഈ നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തുകയും ഇപ്പോഴും അതിനുവേണ്ടി ആഹ്വാനം നടത്തുകയും ചെയ്യുന്ന ഫാസിസത്തിനെതിരാണ് നാം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനായി, നന്മക്കായി, ഭരണഘടന നിലനിർത്താൻ ഒരുമിച്ച് പ്രയത്നിക്കുക. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
3: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് റഹ്മാൻ സ്വലാഹിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.

ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖദ് ജാ മാലുൽ ബഹ്റൈൻ അഅ്തൈതുക ഹകദ വഹകദ വഹകദ, ബഹ്റൈനിൽ നിന്നുള്ള ധനം എൻ്റെ അടുക്കൽ എത്തിച്ചേരുകയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത്ര അല്ലെങ്കിൽ ഇത്ര ഇത്ര നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്ര നൽകും എന്ന് 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രധാനമായും ഈ ഒരു പരാമർശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഹദീസുകളിൽ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ അൽ ബഹ്റൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സ്ഥലമാണ്? അത് ഇന്നത്തെ ബഹ്റൈൻ ആണോ? പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച്, ചരിത്രകാരന്മാർ അതിനെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള വിവരണങ്ങൾ പരിശോധിച്ചാൽ അവർ പറയുന്നത് അറേബ്യൻ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെ മുഴുവനായാണ് അൽ ബഹ്റൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇന്നത്തെ ബഹ്റൈൻ സൗദി അറേബ്യയിലെ കിഴക്കൻ ഭാഗങ്ങളായ അൽഹസ, ഹത്തീഫ് തുടങ്ങിയ പ്രദേശങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഏരിയയാണ് അൽ ബഹ്റൈൻ എന്ന ഹദീസുകളിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അതാണ് എന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന അൽ ബഹ്റൈൻ മക്ക വിജയത്തിന് ശേഷമാണ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം, മക്ക വിജയമുണ്ടാക്കുന്നത് ഹിജറ 8-ലാണ്, ആ മക്ക വിജയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഭരണാധികാരികൾക്കും കത്തെഴുതിയിരുന്നു. അതിൽ അന്ന് ബഹ്റൈൻ ഭരിച്ചിരുന്നത് അവിടുത്തെ ഭരണാധികാരി അൽ മുൻദിർ ബിനു സാവാ എന്ന വ്യക്തിയായിരുന്നു, എന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അലാഖ് ബിനുൽ ഹദ്റമി എന്ന് പറയുന്ന സ്വഹാബിയുടെ പക്കൽ ഒരു സന്ദേശം കൊടുത്തയക്കുന്ന അതിൻ്റെ ഉള്ളടക്കം ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ളതാണ്. അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നു. അതുമുതൽക്കാണ് ബഹ്റൈൻ ഇസ്ലാമിക രാജ്യമായി ഇസ്ലാമിൻ്റെ വരിധിയിൽ വരുന്നത്, ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ കീഴിൽ വരുന്നത്. അവിടെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിസിയ നൽകി മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നു. മുസ്ലിം ഭരണകൂടത്തിന് ജിസിയ നൽകാം. ആ വ്യവസ്ഥയിൽ അവരുടെ നാട്ടിൽ തന്നെ അവർ താമസിക്കുകയാണ്. ഒരു യുദ്ധത്തിലൂടെയൊന്നുമല്ല ബഹ്റൈൻ ഇസ്ലാമികമായ രാഷ്ട്രത്തിൻ്റെ വൃത്തത്തിൽ വന്നു ചേരുന്നത്. ജിസിയ എന്ന് പറയുന്നത് കൂട്ടത്തിൽ നമ്മൾ ചുരുക്കി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കതറിയാമെങ്കിലും എത്രയാണ് ജിസിയ അന്ന് വാങ്ങിയിരുന്നത്, ആരൊക്കെയാണത് നൽകേണ്ടിയിരുന്നത്, ആരൊക്കെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് എന്നൊക്കെ വിശദമായി തന്നെ വിശദീകരണങ്ങളിൽ, ചരിത്രകൃതികളിൽ, തഫ്സീറുകളിലൊക്കെ കാണാം. വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ ഇവരൊക്കെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ അന്ന് നൽകേണ്ടിയിരുന്നത് 1 ദീനാറാണ് അവർ നൽകേണ്ടിയിരുന്നത്. ഒരു വർഷത്തിൽ 1 ദീനാർ അത്രയാണ് അവർ നൽകേണ്ടിയിരുന്നത്. ഈ ജിസിയ എന്ന് പറയുന്ന ഈ സംരക്ഷണ നികുതി, അതവരിൽ നിന്ന് വാങ്ങുന്നതിന് ന്യായങ്ങൾ ഒരുപാടുണ്ട്.

0: അവിടെയുള്ള നിവാസികളുടെ രാജ്യത്ത് കഴിയുന്ന ആളുകളുടെ സംരക്ഷണ ബാധ്യത ആ രാഷ്ട്രത്തിനാണ്. മുസ്ലിങ്ങളുടെ പക്കൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നുണ്ട്, ഇവരിൽ നിന്ന് സക്കാത്ത് വാങ്ങുവാൻ ദീൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അവരുടെ സംരക്ഷണ ബാധ്യത എന്നുള്ളത് നിർവഹിക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തികമായ ബാധ്യത ഇസ്ലാമിക ഭരണകൂടത്തിന് വരും. ആ ബാധ്യതയുടെ തീവ്രത കുറക്കാൻ കൂടിയാണ് ഇത് വാങ്ങുന്നത് എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശ്യമായി പറഞ്ഞിട്ടുള്ളത്. ഈ ജിസിയ തൻ്റെ കയ്യിൽ വരുന്ന മുറക്ക് താങ്കൾക്ക് ഞാൻ അതിൽ നിന്ന് തരാം, നൽകാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്. എന്നാൽ ആ ധനം, ബഹ്റൈനിൽ നിന്നുള്ള ആ ധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതിന് മുമ്പ്, നബിയുടെ അടുക്കൽ ആ ധനം എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിഞ്ഞു, വഫാത്തായി. ഫലം യജി മാലുൽ ബഹ്റൈൻ ഹത്താ ഖുബിള നബിയു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ബഹ്റൈനിൽ നിന്ന് പറയപ്പെട്ട ധനം വന്നെത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവംഗതനായി മരണപ്പെട്ടു. ഫലമ്മാ ജാഅ മാലുൽ ബഹ്റൈൻ, പിന്നീട് ഉമർ റളിയല്ലാഹു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫ ചുമതല ഏറ്റെടുക്കുന്നു, ഖിലാഫത്തിൻ്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നു. ബഹ്റൈനിൽ നിന്ന് ധനം അദ്ദേഹത്തിനടുക്കൽ എത്തുന്നു. ആ ഒരു സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കെങ്കിലും വല്ലതും നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും അങ്ങനെ നൽകാം, ധനം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെൻ്റെ അടുക്കൽ വരാം, അത് ഞാൻ നിങ്ങൾക്ക് തരും, റസൂലുള്ളാഹിയുടെ വാഗ്ദാനം ഞാൻ നിറവേറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെയെങ്കിലും പക്കൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും വരാം, ആ കടം ഞാൻ വീട്ടും, ഈ ധനത്തിൽ നിന്നെടുത്ത് വീട്ടും എന്നിങ്ങനെ ആളുകൾക്കിടയിൽ വിളംബരം ചെയ്യാൻ ഒരാളെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചുമതലപ്പെടുത്തി. അങ്ങനെ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലനി കദാ വകദാ, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അഥവാ ബഹ്റൈനിൽ നിന്നുള്ള ധനം വന്നാൽ താങ്കൾക്ക് ഞാൻ നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിരുന്നു. ഈ വിവരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഫഹസാലീ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഹസാലി ഹസ്യ ഫഅദത്തുഹ, അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചൊരു വാരൽ എനിക്ക് നൽകി, എന്നിട്ട് ഞാനത് എണ്ണി നോക്കി. ഫഅദത്തുഹ ഫൈദാഗിയ ഖംസു മിഅത്തിൻ, 500 ഉണ്ടായിരുന്നു. ഫഖാലലി, ആ വേളയിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു, ഖുദ് മിസ്ലൈഹ, ഇപ്പോൾ താങ്കൾക്ക് 500 ആണല്ലോ, 500 ദീനാറോ ദിർഹമോ, അതാണല്ലോ കിട്ടിയത്, തന്നത്, അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി കൂടി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1500 എടുത്തു മൊത്തം. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി കൂടി എടുക്കുക എന്ന് പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അഅ്തൈതുക ഹാകദാ വഹാകദാ വഹാകദാ, 3 തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 3 തവണ കൊടുത്തു. അതാണ് 3 തവണ കൊടുക്കാൻ, 500 500 500 ഈ വീതം കൊടുക്കാൻ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു രീതി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച കാര്യം റസൂലുള്ള ഇങ്ങനെ ഹാക്കത എന്ന് 3 തവണ പറഞ്ഞതുകൊണ്ടാണ്. ഈ ഹദീസിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. സുപ്രധാനമായ ചില പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖും അത് ജീവിതത്തിൽ പുലർത്തുവാനുള്ള കഴിവും തൗഫീഖുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ്സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن

0: സ്വലാത്തു വസ്സലാം അലാ റസൂലില്ല വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ അലിജാബ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, യു എയിലും മറ്റും ഒമാനിലേക്ക് സിയാറത്ത് പോകുന്നുണ്ട്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അയ്യൂബ് നബിയുടെയും ഖബറുകളും ചരിത്ര സ്ഥലവും മറ്റും കാണാൻ വേണ്ടി, അങ്ങനെയുള്ള യാത്ര പോകാമോ? അവിടെ ജാറം പോലെ ഉണ്ടാക്കിയത് കാണാൻ പറ്റും, അത് ശരിയാണോ? യഥാർത്ഥത്തിൽ അവർ അവിടെയാണോ മരണപ്പെട്ടത്? ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
1: പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായി മൂന്ന് പള്ളികളിലേക്ക് മാത്രം യാത്ര ചെയ്യാനാണ് നമുക്ക് അനുവാദമുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറമും, രണ്ട് മദീനയിലെ മസ്ജിദ് നബബിയും, മൂന്നാമത്തത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസുമാണത്. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് അത് നിഷിദ്ധമാണ്. എന്നാൽ മറ്റു കാഴ്ചകൾ കാണുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയുവാനും ഒക്കെ ഹലാലായ രൂപത്തിൽ യാത്ര ചെയ്യുന്നതിനെ വിലക്കേണ്ടതുമില്ല. എന്നാൽ ശവകുടീര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുമാറുള്ള എല്ലാ യാത്രകളും അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമികപരമായി ഖബർ സിയാറത്തിനെ ഇസ്ലാം മതനിയമമാക്കിയിട്ടുള്ളത് ഒന്ന്, മരണത്തെക്കുറിച്ച് ഓർക്കാനും അതിലൂടെ പരലോക ചിന്തകൾ വളർത്തുവാനുമാണ്. രണ്ടാമതായി ആ മക്ബറയിൽ മറമാടപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുവാനുമാണ് ഇത്തരത്തിലുള്ള ഖബർ സിയാറത്തുകളെ അള്ളാഹു നമുക്ക് മതനിയമമാക്കിയത്. എന്നാൽ ഇന്ന് ഖബർ സിയാറത്തുകൾ നടത്തുക എന്ന പേരിൽ ഖബറുകളെ സന്ദർശിക്കുകയും അവിടെ പോയി ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അത്തരത്തിലുള്ള എല്ലാ യാത്രകളും നിഷിദ്ധമായ യാത്രകളാണ്. ഒരു വിശ്വാസിക്കതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ അഹ്ലു സുന്നയുടെ ആദർശമോ അതല്ലെങ്കിൽ സലഫി ആദർശമോ അല്ല അവിടെയുള്ള ഭരണകൂടത്തിനും അവിടെയുള്ള മതകാര്യ വകുപ്പുകൾക്കുമൊക്കെ ഉള്ളത് എന്നതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ കൈവിരലുകൾ നിവർത്തി വെക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും എന്ന് ആരംഭിക്കുമ്പോൾ നോട്ടം എവിടേക്കായിരിക്കണം എന്നാണ് ചോദ്യം.
1: നിസ്കാരത്തിൽ സലാം വീട്ടുന്നതോടുകൂടിയാണ് നിസ്കാരത്തിൽ നിന്ന് ഒരാൾ പരിപൂർണമായും ഒഴിഞ്ഞു പോരുന്നത്. അതുകൊണ്ട് തന്നെ അത്തഹിയാത്തിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അത്തഹിയാത്തും നിസ്കാരവുമൊക്കെ അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ സലാം വീട്ടുന്നതോടുകൂടിയാണ്. ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇരുന്നത് എന്നതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നിന്നും പരിപൂർണമായും സലാം വീട്ടി അവസാനിച്ചതിന് ശേഷമാണ് കൈവിരലുകൾ താഴ്ത്തേണ്ടത് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സലാം വീട്ടുന്ന സമയത്ത് വലതുഭാഗത്തേക്കും അതുപോലെ തന്നെ ഇടതുഭാഗത്തേക്കുമൊക്കെ സലാം വീട്ടുമ്പോൾ നേരെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തന്നെയാണ് നോക്കേണ്ടത്. അതുവരെയുള്ള സമയം കൈവിരലുകളിലേക്ക് നോക്കുക എന്നതാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: ഫ്ളാറ്റ്, വീട് എന്നിവ വാടകക്കെടുക്കുമ്പോൾ ഉടമസ്ഥനുമായി വാടക സംസാരിക്കുന്ന കൂട്ടത്തിൽ മാസത്തിലടക്കുമ്പോൾ ഒരു തുകയും ഒരു വർഷത്തേക്ക് മൊത്തത്തിലടക്കുമ്പോൾ വേറെ ഒരു തുകയും പറയാറുണ്ട്. ഇത് അനുവദനീയമാണോ? ഉദാഹരണമായി മാസവാടക 1000, അത് നമ്മൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ചടക്കുകയാണെങ്കിൽ 10,000, രണ്ട് മാസത്തെ വാടക ലാഭം എടുക്കുന്ന ആൾക്ക് കിട്ടും. ഈ സംവിധാനം ശരിയാണോ എന്നാണ്
1: ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ മതം അനുവദിച്ചു തന്നിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ് ഇത് ഉൾക്കൊള്ളുക. കാരണം കൂടുതൽ പണം ഒന്നിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് ലഭിക്കുന്നയാൾക്ക് കൂടുതൽ ഉപകാരങ്ങൾ ലഭിക്കുന്നു എന്നതിനാൽ തന്നെ ആ ഉപകാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം നമുക്ക് നൽകുന്ന മറ്റൊരു ഉപകാരമാണ് ആ വിലയിൽ ഉള്ള കുറവ് വരുത്തുക എന്നത്. എന്നാൽ അതേ കാര്യം നമ്മൾ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് നൽകുന്നത് എങ്കിൽ അതിൽ കൂടുതൽ വില വാങ്ങുന്നത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും അതിലൂടെ നടക്കുന്നില്ല എന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ബൈഉ തഖ്സീത് അഥവാ ഇൻസ്റ്റാൾമെൻ്റ് വ്യവസ്ഥയിലാണ് വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: ഞാൻ ഇഷായുടെ ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിക്കാറുണ്ട്. ശേഷം ഉറങ്ങി എണീറ്റതിനു ശേഷം വുളു എടുത്തതിന്റെ സുന്നത്ത് എന്ന് കരുതി 4 റക്അത്ത് നിസ്കരിക്കും. എന്നാൽ ഇന്ന് ഞാൻ ഒരു ക്ലാസ് കേട്ടപ്പോൾ സംശയം വന്നു. അവർ പറയുന്നത് ഇഷാക്ക് ശേഷം വിത്ർ രണ്ടരക്കാത്ത് നിസ്കരിച്ച് തഹജ്ജുദിൻ്റെ സമയത്ത് 2, 4 അതിൽ കൂടുതലോ നിസ്കരിക്കുകയും അവസാനം ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ച് അവസാനിപ്പിക്കുകയും വേണമെന്നാണ്. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് സംശയം.
1: രാത്രിയുടെ അവസാന സമയത്ത് എണീക്കുകയും നിസ്കരിക്കുവാൻ കഴിയുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ളയാളാണ് എങ്കിൽ നിങ്ങളുടെ വിത്ർ നിസ്കാരത്തെ രാത്രിയുടെ ഏറ്റവും അവസാന സമയത്തേക്ക് മാറ്റുകയാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇഷാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ ഫജ്ർ ബാങ്ക് വിളിച്ചതിനു ശേഷം മാത്രമാണ് എണീക്കാൻ കഴിയുക. അതല്ലെങ്കിൽ എണീറ്റ് തൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒതുവൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഫജറിൻ്റെ സമയമാകും, വിത്ർ നിസ്കരിക്കുവാനുള്ള സമയം ലഭിക്കുകയില്ല എന്ന് ഉറപ്പുള്ളയാളാണ് എങ്കിൽ അത്തരം ആളുകൾ ഇഷാ നിസ്കരിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് വിത്ർ നിസ്കരിക്കുന്ന രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്ത് അങ്ങനെ നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് കിടന്നുറങ്ങിയൊരു വ്യക്തിയാണെങ്കിൽ പിന്നീട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, അങ്ങനെ എണീക്കുമ്പോൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒലൂ ചെയ്യുന്ന സമയം, ഒലൂ ചെയ്ത് കഴിഞ്ഞാലുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് അദ്ദേഹത്തിന് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നിസ്കരിക്കുന്നത് വിലക്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവിടെ പിന്നീട് പ്രത്യേകമായി കൊണ്ടൊരു വിത്ർ ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വിത്ർ ആ നിലക്ക് ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി കൊണ്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ നേരത്തെ എണീക്കുന്നയാളാണ് ഫജറിൻ്റെ മുമ്പ് തന്നെ എണീക്കും. എണീറ്റ് തൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കുവാനുള്ള സമയമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരം ആളുകൾ ആ സമയത്തേക്ക് വിത്ർ നിസ്കാരത്തെ നീട്ടുകയാണ് നല്ലത്. അവിടെ വെച്ച് ആ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് കൂടുതൽ ഫളിലുള്ളത്. തഹജ്ജുദിൻ്റെ നിസ്കാരമായിക്കൊണ്ടാണ് ആ ഘട്ടത്തിൽ അത് പരിഗണിക്കപ്പെടുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
0: വിവാഹ വസ്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ലഭിക്കുന്ന വരുമാനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്തരം വസ്ത്രങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ഇടങ്ങളിലെ അനിസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് എന്നുകൂടി അദ്ദേഹം എഴുതുന്നു.
1: ഹലാലായ നിലക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഏത് വസ്തുവും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതുമാണ്. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അത്തരം വസ്തുക്കൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് മുൻകൂട്ടി അറിയുമെങ്കിൽ അത്തരം ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാതിരിക്കാം. എന്നാൽ ഓരോ ആളുകളോട് നിങ്ങളിത് എന്തിനാണ് ഉപയോഗപ്പെടുത്തുക, എന്താവശ്യത്തിനാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കേണ്ട ബാധ്യത വിൽപ്പന നടത്തുന്നയാൾക്കോ വാടകയ്ക്ക് കൊടുക്കുന്നയാൾക്കോ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏത് വസ്തുവും അത് വിൽക്കുമ്പോഴും അത് വാടകയ്ക്ക് കൊടുക്കുമ്പോഴുമൊക്കെ അയാൾ ഹലാലായ മാർഗത്തിൽ ആണ് അത് ഉപയോഗിക്കുക എന്നതാണ് നമ്മളെപ്പോഴും ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ മനുഷ്യനത് ഹറാമായ രൂപത്തിൽ ഉപയോഗിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് ആ കാര്യം വാടകയ്ക്കാണെങ്കിലോ അതല്ലെങ്കിൽ വിൽപ്പനക്കാണെങ്കിലോ പോലും നൽകാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ വിവാഹ വസ്ത്രങ്ങൾ സാധാരണഗതിയിൽ ആഭാസങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കാറുള്ളത്. എന്നതിനാൽ തന്നെ ഏറ്റവും മാന്യമായ വസ്ത്രങ്ങളാണ് എങ്കിൽ അത്തരം വസ്ത്രങ്ങൾ അത് വാടകയ്ക്ക് നൽകുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നാൽ അനിസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രങ്ങളും ആഭാസങ്ങൾക്ക് കാരണമാകുന്ന രൂപത്തിലുള്ള രൂപങ്ങളുമൊക്കെയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുവാനോ അതല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവാനോ ഒന്നും പാടുള്ളതുമല്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: ഭർത്താവിൻ്റെ ഉമ്മ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നിടത്ത് പ്രകാശം കാണാറുണ്ട്. അവർ വിചാരിക്കുന്നത് അത് മലക്കുകളുടെ സാന്നിധ്യമാണ് എന്നാണ്. വളരെ ശ്രദ്ധയോടെ നിസ്കരിക്കുമ്പോഴാണ് അവരിങ്ങനെ കാണുന്നത്. അവർ പറഞ്ഞു, കൊടുത്തതിലൂടെ അവരുടെ മകളും അനിയത്തിയും ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉമ്മ വൊലു എടുത്ത് ഇറങ്ങിയാൽ വീട് മുഴുവൻ പ്രകാശം തിങ്ങി നിറഞ്ഞതായി അവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരിക്കൽ അവർ നിസ്കാരം സലാം വീട്ടി തിരിഞ്ഞപ്പോൾ ഒരു പ്രകാശം പോലെ ഒരാൾ അവരുടെ പുറകിൽ സലാം വീട്ടുന്നതിൻ്റെ യഥാർത്ഥ രീതി അവർക്ക് ചെയ്തു കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം അവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മനുഷ്യർക്ക് മലക്കുകളുടെ സാന്നിധ്യം പ്രകാശം കാണാൻ സാധിക്കുമോ? ഇത് ശരിയാണോ? അവർക്ക് തോന്നുന്നതാണോ അതോ ജിന്നുകൾ പറ്റിക്കുന്നതാണോ? ഇതിൽ എന്താണ് ഇസ്ലാമികമായ മാനം എന്നാണ് ഇവർ അന്വേഷിക്കുന്നത്.
2: ഇത്തരം കഥകൾ അതിൻ്റെ പിന്നിലേക്ക് പോയി അന്വേഷണം നടത്തിയാൽ പലപ്പോഴും അത് കെട്ടുകഥകളായിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എതിർത്തതാണ് ഖീല വഖാല, കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബയ്ൻ ഫതബയ്യനു, അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വ്യക്തമായി അന്വേഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ അതിനെ യാഥാർത്ഥ്യം എത്രമാത്രമുണ്ട്, വസ്തുനിഷ്ഠപരമാണോ എന്നത് അന്വേഷിക്കേണ്ടതാണ്. ഒരു പ്രകാശം കണ്ടു എന്നതുകൊണ്ട് അത് മലക്കുകളുടെ സാന്നിധ്യം ആയിരിക്കണമെന്നില്ല. എന്നാൽ ഒരു പക്ഷേ ആകുവാനും സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബിയായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, ഞാനൊരിക്കൽ രാത്രിയിൽ അൽബഖറ സൂറത്ത് പാരായണം ചെയ്യുകയായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് ഞാൻ എൻ്റെ കുതിരയെ കെട്ടിയിട്ടിരുന്നു. അങ്ങനെ ഞാൻ ഓതുമ്പോൾ കുതിര ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ഒത്തു നിർത്തിയാൽ ആ ചലനം നിർത്തുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെ യഹ്യ എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുതിര ചവിട്ടുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ആകാശത്ത് മിസ്ല ദുല്ലത്തി ഫീഹ അംസാൽ മസാബിഹ്, ഒരു മേഘക്കുട പോലെ അതിൽ ധാരാളം പ്രകാശങ്ങൾ, ലൈറ്റുകൾ. അപ്പോൾ റസൂല ചോദിച്ചു, താങ്കൾക്കറിയുമോ അതെന്താണെന്ന്? തിൽക്കൽ മലായിക്കത്തു ദനത്തി സൗതിക, താങ്കളുടെ പാരായണം കേൾക്കുവാൻ വേണ്ടി മലക്കുകൾ അടുത്തു വന്നതാണ് എന്നാണ്. ഇത്തരൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്ത മറ്റെത്രയോ സഹാബിമാരുണ്ട്, അവരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചൊരു കറാമത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തു തന്നെയായിരുന്നാലും അങ്ങനെ ഒരാൾ നമസ്കാരത്തിൽ വല്ലതും കണ്ടു എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതോടുകൂടി അയാൾ മഹത്തുക്കൾപ്പെട്ടു എന്നോ അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നോ ഇനി അതൊരു കറാമത്താണ് എന്നോ അത് തന്നെ ഈ മലക്കുകളുടെ സാന്നിധ്യമാണ് എന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. മലക്കുകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ച ആ രൂപത്തിൽ മറ്റൊരാൾക്കും കാണുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. അദ്ദേഹം കൊറോണ സമയത്ത് നാട്ടിൽ കുടുങ്ങി, വിസ ക്യാൻസലായി. പിന്നീട് 2 വർഷത്തിനു ശേഷം പുതിയ വിസയിൽ വീണ്ടും ഇവിടെ വന്നു. അപ്പോഴേക്കും അതുവരെയുള്ള ലോണിൻ്റെ തിരിച്ചടവ് തെറ്റിയിരുന്നു. അതിനാൽ തന്നെ ഇവിടെ എത്തിയ 1 വർഷത്തിനു ശേഷം അവധിക്ക് നാട്ടിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലെത്തിയപ്പോൾ ആണ് ലോൺ തിരിച്ചടക്കാത്തതിനാൽ ട്രാവൽ ബാൻ ഉള്ളതായി അറിയുന്നത്. ബാങ്കിനെ സമീപിച്ചപ്പോൾ ഒന്നുകിൽ ബാക്കിയുള്ള തുക മുഴുവൻ അടക്കുക, അല്ലെങ്കിൽ 4 മാസത്തവണകളായി അടച്ചു തീർക്കുക. ഇത് രണ്ടും ഇപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനാൽ ആ തുക എന്നോട് എൻ്റെ അക്കൗണ്ട് വെച്ച് ഒരു ലോൺ എടുത്തു തരുമോ എന്നാണ് ചോദിക്കുന്നത്. 2-3 വർഷത്തെ അടവുകളായി പലിശയടക്കം അയാൾ തിരിച്ചടക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എനിക്ക് വേറെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ലോൺ എടുത്ത് നൽകാമോ എന്നാണ് ഈ സുഹൃത്തിൻ്റെ ചോദ്യം.
2: ചോദ്യത്തിൻ്റെ അവസാനത്തിലുള്ളത്, ഈ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലോണെടുത്ത്, പലിശ സഹിതമുള്ള ലോണാണ്, അദ്ദേഹത്തെ സഹായിക്കുവാൻ പറ്റുമോ എന്നാണ്. തൻ്റെ സുഹൃത്തിനെ സഹായിക്കണം എന്നൊരു ചിന്ത നല്ലൊരു ചിന്തയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ കടമുള്ള ആളുകളെ സഹായിക്കണം എന്നൊരു മനസ്സ് പലപ്പോഴും പലർക്കും തോന്നുകയില്ല. അവർക്ക് സാധിക്കുമെങ്കിലും പക്ഷേ ആ സഹായിക്കുന്നത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കണം. സുഹൃത്ത് വലിയ പ്രയാസത്തിലാണ് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിന് സഹായിക്കുന്ന മാർഗം അതുപോലെ ഒരു പലിശ എടുത്തുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം കുടുങ്ങിയതുപോലെ ഇദ്ദേഹം കുടുങ്ങുവാൻ സാധ്യതയുള്ള ഒരു രൂപത്തിലായിരിക്കരുത് സഹായിക്കേണ്ടത്. സാമ്പത്തികമായി കടമായി കൊടുക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഒരു കടം കൊടുത്തിട്ടാണെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, നീ സക്കാത്തിന് അർഹനായ വ്യക്തിയാണ് എങ്കിൽ സക്കാത്തിൽ നിന്നും കൊടുത്തുകൊണ്ടോ സക്കാത്ത് കമ്മിറ്റികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടോ ഇങ്ങനെയുള്ള അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ സ്വീകരിക്കുക എന്നല്ലാതെ അദ്ദേഹം അകപ്പെട്ട പോലെ ഒരു പലിശക്കണിയിൽ അകപ്പെടാനുള്ള, പലിശയുമായി ബന്ധപ്പെടാനുള്ള, ലോണുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ സഹായിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ പ്രയാസത്തിന് രക്ഷപ്പെടാനുള്ള ഒരു തുറവി ഫറജ് അള്ളാഹു നൽകുമാറാകട്ടെ.
0: ഞാൻ ഒരു വർഷം മുമ്പ് ഒരു ജ്വല്ലറിയിൽ ഒരു വർഷം കഴിഞ്ഞാൽ അന്നത്തെ വിലക്ക് സ്വർണം കിട്ടുമെന്ന കരാറിൽ കുറച്ച് കാശ് കൊടുത്തു. പക്ഷേ ആ പദ്ധതി നമുക്ക് പാടില്ല എന്ന് പിന്നീട് പീസ് റേഡിയോയിലൂടെ മനസ്സിലാക്കി. ഇന്നത്തെ വിലക്കാണെങ്കിൽ എനിക്ക് 6 പവൻ കിട്ടും, അന്നത്തെ വിലക്കാണെങ്കിൽ 8 പവനും. ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ വാങ്ങി എനിക്ക് ഹലാലായ 6 പവൻ എടുത്ത് ബാക്കി 2 പവൻ പാവപ്പെട്ടവർക്കോ ദീനി സ്ഥാപനങ്ങൾക്കോ കൊടുക്കാമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം.
2: സ്വർണം കച്ചവടം ചെയ്യുന്ന പല ജ്വല്ലറികളും ഇന്ന് ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നടത്താറുണ്ട്. ഒന്നുകിൽ നറുക്കെടുപ്പായിരിക്കും, മാസം മാസം ഉപഭോക്താക്കളിൽ നിന്ന് ഒരു സംഖ്യ വാങ്ങുകയും നറുക്കെടുത്ത് ഒന്നുകിൽ നറുക്ക് ലഭിച്ച വ്യക്തി ഇനിയും തിരിച്ചടക്കേണ്ടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ തിരിച്ചടക്കുന്ന രൂപത്തിൽ നറുക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ആളുകൾക്കും അപ്പോഴുള്ള സ്വർണത്തിൻ്റെ വിലയനുസരിച്ചോ, അല്ലെങ്കിൽ അവർ കുറി തുടങ്ങിയപ്പോഴുള്ള സ്വർണത്തിന് വില എത്രയാണോ അത് വെച്ചുകൊണ്ടോ ആഭരണം കൊടുക്കാറുണ്ട്. ഇതൊന്നും തന്നെ ഇസ്ലാമികമായി ശരിയായ ഏർപ്പാടല്ല. സ്വർണം വെള്ളി കച്ചവടം നടത്തുന്നവരും വാങ്ങുന്നവരും അറിയേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര കാശാണ് ഉള്ളത്, ആ കാഷ് കൊടുക്കുകയും അതിനുള്ള ആഭരണം അതിനുള്ള സ്വർണം വാങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അഥവാ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കണം. മാസം മാസം ഒരു സംഖ്യ കൊടുക്കുകയും എന്നിട്ട് വർഷാവസാനം ആഭരണം കൈപ്പറ്റുകയും ചെയ്യുക എന്നു വരുമ്പോൾ അത് പലിശയായിത്തീരുന്നു. അവർ ഏത് തരത്തിലുള്ള ഇത്തിഫാക്കാണ് നടത്തിയെങ്കിലും ശരി, സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും എന്തു തന്നെയായിരുന്നാലും ശരി, അവിടെയൊക്കെ തന്നെ രിബ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ കച്ചവടങ്ങൾ അനുവദനീയമല്ല. അറിവില്ലായ്മ മൂലം അത്തരം ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും തോപ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളും ഇടപാടുകളും അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പ്രവാസിയായ ഭർത്താവ് അറിയാതെ അദ്ദേഹം സ്വരുകൂട്ടിയ സ്വർണം മുഴുവൻ ഭാര്യ അവരുടെ വീട്ടുകാർക്ക് കൊടുത്ത് സഹായിക്കുന്നു. മാത്രവുമല്ല, ഭർത്താവ് അറിയാതിരിക്കാനായി സ്ഥിരം ധരിക്കുന്ന ആഭരണങ്ങളുടെ അതേ മോഡൽ മുക്കുപണ്ടമുണ്ടാക്കി അദ്ദേഹത്തെ കബളിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എതിർത്തിട്ടും ഏലസുകൾ ധരിക്കുന്നു, ജാരങ്ങളിൽ നേർച്ച നടത്തുന്നു. അയാൾ ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഇസ്ലാമികമായി ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
2: വിവാഹ ജീവിതം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭാര്യയും ഭർത്താവും ലിതസ്കുനു ഇലൈഹ, ഭർത്താവും ഭാര്യയും ചേർന്നുള്ള അവളിലേക്ക് ശാന്തി അടയുവാനാണ്. ഒരു ശാന്തമായ സന്തുഷ്ടമായ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനാണ് വിവാഹം എന്ന ഇസ്ലാം പറയുന്നത്. മനപ്പൊരുത്തം, അമാനത്ത് നിർവഹിക്കൽ, കളവും ചതിയും ഇല്ലാതിരിക്കൽ, വഞ്ചനയില്ലാതിരിക്കൽ, ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലുകളും അടിത്തറയുമാണ്. എങ്ങനെയാണൊരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ പണം മറ്റുള്ള ആളുകൾക്ക്, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ അവർ പ്രയാസമുള്ളവരായിരിക്കട്ടെ, ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലിൽ മർഅത്തി അതിയ ഇല്ലാ ബിഇദ്നി സൗജിഹ, ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഭാര്യയ്ക്ക് പാരിതോഷികം സമ്മാനങ്ങൾ കൊടുക്കുവാൻ പാടില്ല എന്നാണ്. ആ വീടിൻ്റെ സുരക്ഷിതത്വം അവളുടെ കയ്യിലാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ, അവളുടെ ശരീരത്തിൻ്റെ ഒക്കെ സുരക്ഷിതത്വം അവൾ കാത്തു സൂക്ഷിക്കണം. വൽമർഅത്തു റാഇയത്തുൻ അലാ ബൈതി വഅലിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണവൾ. വവലദിഹി, അയാളുടെ കുട്ടികളുടെ കാര്യത്തിനും വഹിയ മസ്ഊലത്തുൻ അൻഹും, അവരെക്കുറിച്ചൊക്കെ അവൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ്. ഇസ്ലാമിലെ കടന്നു വന്ന സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങിയപ്പോൾ അവരോട് പ്രത്യേകമായി പറഞ്ഞിരുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ യസ്രിഖിന വലാ യസ്നീന വലാ യഖ്തിൽന ഔലാദഹുന്ന, കുട്ടികളെ കൊല്ലാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല എന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ധനം മോഷ്ടിക്കുകയാണെങ്കിൽ, വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ ധനം അന്യായമായി നിങ്ങൾ ഭുജിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലാ യഹില്ലു മാലം ബ്രീൻ മുസ്ലിം ഇല്ലാ ബിത്വീബി നഫ്സി മിൻ, ഒരാൾ ഹൃദയശുദ്ധിയോടുകൂടി തന്നതല്ലാതെ മറ്റൊരാൾക്ക് ഭക്ഷിക്കുവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശിർക്കും ഖുറാഫത്തും ബിദ്അത്തും ഉറുക്കും ഏലസും മന്ത്രവുമായി നടക്കുന്ന ഒരു ഭാര്യയെ എങ്ങനെയാണ് തൗഹീദുള്ളൊരു ഭർത്താവിന് സ്വീകരിക്കാൻ സാധിക്കുക? അവ ഉപദേശിക്കുക, വീണ്ടും ഉപദേശിക്കുക, ആ ഉപദേശങ്ങൾക്ക് അവൾ വഴിപ്പെടുന്നുവെങ്കിൽ, അവൾ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിൽ അവളുമായി ഒത്തുപോകാവുന്നതാണ്. അതല്ല എങ്കിൽ അവൾ വഞ്ചിച്ചെടുത്ത മുതലുകളൊക്കെ തിരിച്ചു വാങ്ങുകയും അവളെ ത്വലാഖ് ചൊല്ലുകയും ചെയ്യുകയായിരിക്കും ഏറ്റവും ശരിയായ മാർഗം. അല്ലാഹു തആല ആലം.
0: കുട്ടികളുടെ തലമുടി ഒരുപാട് മോഡലുകളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയായാൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കേൾക്കാനിടയായി. അങ്ങനെ കുട്ടികൾക്ക് പ്രത്യേകം ഒരു വിധിയുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക വിധി എന്നാണ് അവരുടെ അന്വേഷണം.
2: ചെറിയ കുട്ടികൾ മാത്രമല്ല, ഇന്ന് ടീനേജ് പ്രായത്തിലുള്ള സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന അല്ലെങ്കിൽ യുവാക്കൾ, അവരുടെയൊക്കെ മുടിയുടെ കോലമെന്താണ്? മഹബ്ബത്തു റസൂൽ, റസൂലിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്ത് ആ വിഷയത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? റസൂലിനെ കർശനമായി വിരോധിച്ച നഹ അൽ ഖസ്ഇ, ഖസ്ഇ വിരോധിച്ചു, കുട്ടികളുടെ തലയുടെ ചില ഭാഗങ്ങൾ വടിച്ചു കളയുകയും അല്ലെങ്കിൽ അതേ രൂപത്തിൽ വെട്ടുകയും ബാക്കി ഭാഗങ്ങൾ വെട്ടാതെ നിർത്തുകയും ചെയ്യുക, വടിക്കാതെ നിർത്തുകയും ചെയ്യുക, അത് റസൂലിനെ വിരോധിച്ചതാണ്. അപ്പോൾ റസൂലിനെ വിരോധിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫാഷൻ്റെ പേരിൽ. മുടിയുണ്ടെങ്കിൽ അതിനെ മാന്യമായി കൈകാര്യം ചെയ്യണം എന്ന് ഇസ്ലാം പറഞ്ഞു. ചില കുട്ടികളുടെ മുടി കാണുമ്പോൾ വൈക്കൂൽ കൂനകൾ പോലെ വൃത്തികെട്ട രൂപത്തിൽ, അതൊക്കെ അവരുടെ മനസ്സുകളിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. തലയിലെ മുടി അത് മുളച്ചു വരുന്നത് അവരുടെ മനസ്സുകളിലാണ്. ഏതോ വ്യക്തികളോടുള്ള, ഏതോ ആളുകളോടുള്ള അടങ്ങാത്ത ഭ്രമം, അനുരാഗം, അത് പ്രവാചകന്മാരല്ല, സ്വഹാബിമാരല്ല, പണ്ഡിതന്മാരല്ല, ഒരു മുസ്ലിമിന് അനുകരിക്കാവുന്ന ആളുകളല്ല, മറിച്ച് കുഫ്റിൻ്റെയും ഷിർക്കിൻ്റെയും തിന്മകളുടെയും എന്നുവേണ്ട എല്ലാ വൃത്തികേടുകളുടെയും മുന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് അനുകരിക്കുന്നത്. അവർ മനസ്സിലാക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെയാണോ അനുകരിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും യുവാക്കളുമൊക്കെ ഹെയർ സ്റ്റൈലിൻ്റെ വിഷയത്തിൽ ഒന്ന് മാന്യമായിരിക്കണം. അവരുടെ ഇസ്ലാമികമായ മനസ്സിൽ നിന്നുമായിരിക്കണം മുടി മുളച്ചു പൊന്തേണ്ടത്. നാട്ടിൽ ഒരു മുറുവത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം, വ്യക്തിത്വമുണ്ടായിരിക്കണം. ഇത്തരം ആഭാസകരമായ മുടിയുള്ള ആളുകളെ കാണുമ്പോൾ പൊതുവെ സമൂഹം എന്താ പറയാറുള്ളത്? അവനെന്തോ MDMA-യുടെയോ കഞ്ചാവിൻ്റെയോ വിതരണക്കാരനാണ് എന്ന്. അതിൻ്റെ ഒരു അടയാളമായി ചിത്രീകരിക്കപ്പെടുന്നു അവൻ്റെ വിതരണക്കാരാണെങ്കിലും അല്ലെങ്കിലും. പൊതുവെ സമൂഹത്തിന് ഇത്തരം മുടികളോടുള്ള, ഹെയർ സ്റ്റൈലുകളോടുള്ള ഒരു നിലപാടുണ്ട്. ഒരു മുസ്ലിം എപ്പോഴും ഊഹങ്ങൾക്ക് അവസരം കൊടുത്ത് ജീവിക്കേണ്ടവനല്ല, തെറ്റിദ്ധാരണകൾക്ക് അവസരം കൊടുത്ത് ജീവിക്കേണ്ടവനല്ല, മാന്യമായി സമൂഹത്തിൽ വ്യക്തിത്വമുള്ളവനായി അതിൻ്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവനായിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ എല്ലാ നന്മക്കും മാർഗദർശനം കാണിച്ചു കൊടുക്കേണ്ട ആളുകളെന്നുള്ള നിലയിൽ അവരുടെ മുടിയും മാന്യമായിരിക്കണം എന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യുവ സമൂഹത്തിന്, കുട്ടികൾക്കൊക്കെ ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ, അമ്മാ ബഅദ്. വളരെ പ്രതീക്ഷകളോടുകൂടെയാണ് ഓരോ വിവാഹവും നടക്കുന്നത്. കാരണം ഒരു പുതിയ ജീവിതമാണ് അവിടെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ കുടുംബത്തിൻ്റെ സമാരംഭമാണ് കുറിക്കുന്നത്. പക്ഷേ പലപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. എന്നാൽ അത് പരിഹരിക്കുന്നിടത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ വലിയ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരികയും മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന വരുന്നൊരു വിഷയമാണ്. ഈ രണ്ട് ദമ്പതികളും പരസ്പരം ഇഷ്ടപ്പെട്ടും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോവാൻ കഴിയുമെങ്കിൽ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. എന്നാൽ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെടാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ലെങ്കിൽ, മനസ്സുകൊണ്ട് ഇഷ്ടവും താല്പര്യവും ജനിക്കുന്നില്ലെങ്കിൽ, ഒരു നിർബന്ധിതാവസ്ഥയിലുള്ള വിവാഹമോ പരസ്പരം ഇഷ്ടപ്പെടാതെയുള്ള വിവാഹമോ അങ്ങനെ പരസ്പരം ഉൾക്കൊള്ളാതെയുള്ള വിവാഹമോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് സംഭവിച്ചതൊക്കെ ആകാം, അങ്ങനെയൊക്കെ വന്ന് പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ച് കാലമാകുമ്പോൾ ആവും എന്ന പ്രതീക്ഷ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും പിന്നെ ഭർത്താവിൽ നിന്ന് താൻ കണ്ട എന്തെങ്കിലും തെറ്റായ അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ തെറ്റായ സമീപനങ്ങളാവാം, സ്വഭാവപരമായ ചില ഉൾക്കൊള്ളായ്മകളാവാം. അപ്പോൾ ഇത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ, മുന്നോട്ട് പോകാനുള്ളൊരു പ്രയാസം പ്രകടിപ്പിക്കുമ്പോൾ അത് തൽക്കാലം അതൊക്കെ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് നിസ്സാരമായി വിടാതെ നമ്മൾ എന്താണ് അത് എന്ന് അതിനെക്കുറിച്ച് അറിവും കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ സംസാരിച്ച് അത് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, മാനസികമായി യോജിപ്പ് ഇല്ലാത്ത പല ദമ്പതികളും അവർ ആദ്യഘട്ടങ്ങളിൽ മുന്നോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ മുന്നോട്ട് പോവാൻ നിർബന്ധിക്കുകയും അങ്ങനെ കാലം മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുകയും അവർക്ക് കുട്ടികളാവുകയും ഒക്കെ ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വർഷം കഴിയുമ്പോഴും ഈ അവസ്ഥ തുടരുകയാണ്. ആ സമയത്ത് അവർ പിരിയാന്ന് പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അവിടെയുണ്ട്. എന്താണ് ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പരസ്പരം ഒന്നിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെ ഒരു ഇഷ്ടം മനസ്സുകൊണ്ട് അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെന്താണ്, ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ പറ്റാത്ത പല പ്രതികൂല ഘടകങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അയാൾ നിരുത്തരവാദപരമായി പെരുമാറുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലമായ സ്വഭാവങ്ങളുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ട്. ആ ഒരു നിലയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, പക്ഷെ കൂടെ ജീവിച്ചത് കൊണ്ടുണ്ടായ ഒരു മാനസിക ഇഷ്ടം മാത്രം, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടല്ലോ എന്ന നിലയ്ക്ക് മറ്റൊരു ഗുണവുമില്ലെങ്കിലും ഈ കുട്ടി നാളെ അനാഥമായി പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഒരു ബന്ധത്തെ, എല്ലാ ദാമ്പത്യ ലക്ഷ്യങ്ങളെയും സുഖങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കാമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പുരുഷൻ തീരുമാനിക്കുന്ന ഒരവസ്ഥ, സുഹൃത്തുക്കളെ, ഇത് ഒഴിവാക്കാൻ വിവാഹത്തിൻ്റെ സമാരംഭങ്ങളിൽ, തുടക്കങ്ങളിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ, യഥാർത്ഥത്തിൽ ദമ്പതികളത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അതിന് ശരിക്കും മുഖവിലക്കെടുക്കുകയും ആർക്കും കുടുംബത്തിലൊന്നും പരിക്ക് പറ്റാതെ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ പരിശോധിച്ച് അത് പരിഹരിക്കേണ്ടതാണെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, പിരിയേണ്ട ബന്ധങ്ങളെ വെറുതെ അനാവശ്യമായി വൈകിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. രണ്ടു പേരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിച്ച് തങ്ങളുടെ ദാമ്പത്യമെന്നത് തൽക്കാലം ഒരു കടമയായി, ഒരു നാടകമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദുരവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം ദമ്പതികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു അനുകൂല ഘടകങ്ങളുമില്ല, ദാമ്പത്യത്തിൻ്റെ യാതൊരു ഗുണങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളുമില്ല. പക്ഷേ കുറച്ചു കാലം ജീവിച്ചു പോയല്ലോ, ഒരു കുഞ്ഞായിപ്പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ നീർനീറി കഴിയുന്ന, ജീവിതത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്ന, സന്തോഷങ്ങളെയും നിരാകരിക്കുന്ന ധാരാളം ദമ്പതികളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. ഈ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വിവാഹത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന പ്രശ്നങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്ത് പരിഹാരം കാണുവാൻ രക്ഷിതാക്കന്മാർ പ്രത്യേകമായി ശ്രദ്ധ കാണിക്കണം, താല്പര്യം കാണിക്കണം. മാത്രമല്ല, പരസ്പരം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത രണ്ടാളുകളെ വിവാഹത്തിന് നിർബന്ധിപ്പിക്കാതിരിക്കൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവർ പിന്നീട് ഇഷ്ടമായി കൊള്ളും എന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിൽ ഒരനിഷ്ടം പതിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് എത്രയായാലും മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഉൾക്കൊള്ളാത്ത ഒരാളോട് നല്ല നിലക്ക് പെരുമാറുവാനോ, നല്ലൊരു ഭാര്യയായി കാണുവാനോ, നല്ലൊരു ഭർത്താവായി കാണുവാനോ, നാം ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയോട് ആ രൂപത്തിൽ പെരുമാറാൻ പലർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറാവണം. അതല്ലെങ്കിൽ രണ്ടുപേരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കി ശരിയായ സമീപനങ്ങളോടെ ഇസ്ലാമിക മര്യാദകളോടുകൂടി തന്നെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വിവാഹവും വിവാഹ മോചനങ്ങളും നടത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ചെറിയൊരു അനുഭവം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ഇന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത്, ഒരു മത്സ്യ മാർക്കറ്റ്, മത്സ്യം വാങ്ങാനുള്ള ജനങ്ങളുടെ ഒരു വൈകുന്നേരം പിന്നെ സമയമാകുമ്പോൾ പിന്നെ പണി കഴിഞ്ഞു വരുന്നവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരൊക്കെ കൂടുന്ന ഒരു വലിയൊരു ഒരു മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനും അത് പിന്നെ കഷ്ണങ്ങളാക്കാനും വില ചോദിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഒരു മത്സ്യ മാർക്കറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
3: പൊതുവേ നമ്മുടെ മാർക്കറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ക്രൗഡി ഏരിയയാണ്.
2: അത് പ്രത്യേകിച്ച് വൈകുന്നേരം സീസണും കൂടിയാകുമ്പോൾ എല്ലാ ജോലിക്കാരും വന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതിനിടക്ക്, ഈ തിരക്കിനിടക്ക് യൂണിഫോമിലുള്ള, അതായത് ഒരു പറ്റം കുട്ടികൾ, ആൺകുട്ടികൾ, അതായത് നമ്മളൊരു പിന്നെ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ, അപ്പോൾ ശബ്ദമയമാണ്. അതായത് പിന്നെ കച്ചവടക്കാരനെ ഒച്ചുണ്ടാക്കുന്നു, അത് ഇത്ര കിലോക്ക് ഇത്ര, പിന്നെ 100 രൂപക്ക് അത്ര, 200 രൂപക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദമയമായ ഒരു ഒരു മാർക്കറ്റിൽ ഈ കുട്ടികൾ സംഘമായി വന്നിട്ട് ഇതിലെ പിന്നെ പ്രധാന കച്ചവടക്കാരനോട് പറയാണ്, ഏട്ടാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ആക്സിഡൻ്റ് പറ്റി അവൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
3: ഓ,
2: അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സാധാരണ നമ്മളൊരു കച്ചവടക്കാരനെ കാണാൻ എന്താണ്, എന്തെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ പിരാഗി പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇയാൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ലൈവായിട്ടത് കാണാൻ, ആ പാത്രത്തിൽ ബക്കറ്റിൽ കൈയിട്ട് അതിലെ ഏറ്റവും നല്ല ഒരു പച്ച നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് പെരിക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പോൾ ഇത് അത് പിന്നെ കണ്ടു നിൽക്കുന്ന സമയത്ത് മനസ്സിനുണ്ടായൊരു സന്തോഷം എത്രയെന്നറിയോ. ഒന്ന്, രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനത്തെ കുട്ടികളെ പിന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് വരാറുള്ളത്. എങ്ങനെയാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവരുമായി ബന്ധപ്പെട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുകയും, മർദ്ദനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മർദ്ദനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി കരുതലോടുകൂടിയാണ് നമ്മൾ ആ പ്രായക്കാരെ കാണുക. എന്നാൽ നമ്മൾ കണ്ട ചിത്രത്തിലെ സീനിലെ ആ രംഗം എന്താണ്, തൻ്റെ സഹപാഠിക്ക് വേണ്ടി അവൻ അപകടത്തിൽപ്പെട്ടു. അപ്പം ഇനി ആരാളുള്ളത്? അവൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം അടുത്തിരിക്കുന്ന ബെഞ്ചിലെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും കൂടി ഒരു ഷെയർ ചെല്ലട്ടെ. അങ്ങനെ അവർ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് എല്ലാ കടകളിലും അവർ കയറുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മൾ ആ ഒരു പ്രായത്തിലെ മക്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാവുന്നത്.
3: നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഇത്തരത്തിൽ സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും പരസ്പര ദയയുടെയും തൻ്റെ സഹപാഠിയുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ഒരു ഇടമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളും മറ്റും മാറേണ്ടത്. അവൻ മറ്റേത് മതക്കാരനാകട്ടെ, മറ്റേത് ജാതിക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഉന്നത കുലജാതനാകട്ടെ, അതല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരനാകട്ടെ, അവൻ എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്, അവളെൻ്റെ സഹപാഠിയാണ് എന്ന ഒരു, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തെപ്പോലെയാണവർ എന്ന ഒരു മാനസികമായ ചിന്ത വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ, ജനറേഷൻ ആൽഫ എന്നും സെഡ് എന്നും ഒക്കെ പറയുന്ന നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്താണ് കുട്ടികളിൽ വളരെ കൂടുതൽ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റു കുട്ടികളുടെ വീഡിയോകളും കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും, അതുപോലെ തന്നെ സ്കൂള് വരാന്തകളിലും സ്കൂൾ ഇലക്ഷനുകളിലും മറ്റുമൊക്കെ ധാരാളം കുട്ടികൾ പരസ്പരം അടിപിടി കൂടുകയും കലഹിക്കുകയും ഒരു പക്ഷേ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം മനസ്സിന് ഇമ്പം നൽകുന്ന കണ്ണിന് കുളിർമയേകുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേര നേരത്ത് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് അവർ ഒരു പക്ഷെ അവരാ യൂണിഫോം പോലും അഴിച്ചു വെക്കാതെ അവരവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയിട്ട്, ഞങ്ങളൊരു ജെനുവിൻ കേസാണിത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതാണ്, ഞങ്ങൾ ഇന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്, ഇത് ഞങ്ങളുടെ യൂണിഫോം. അപ്പോൾ അവരുടെ ആ ഒരു ജെനുവിനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അവരാ യൂണിഫോമിൽ തന്നെ അവരെല്ലാവരും ആ ഒരു മഹത് കർമ്മത്തിന് വേണ്ടി സാക്ഷിയായത് ആ ഒരു മാർക്കറ്റിൽ.
2: അതേപോലെ തന്നെ രണ്ടാമത്തത്, അതായത് ആ കുട്ടികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം രണ്ടാമത് ആ കച്ചവടക്കാരൻ്റെ റിപ്ലൈ, കുട്ടികളെ നിങ്ങൾ ഇത് വെച്ചോളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം അത് ഒരു എനിക്ക് തോന്നിയ ഒരു കോടി രൂപ കൊടുത്തതിന് സമാനമാണ് ആ വാക്കിൻ്റെ വില എന്നുള്ളതാണ്. അതായത് പലതും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു, നിങ്ങൾ പോയി ഇത് അതിനൊന്നും സമയമില്ല, അത്രയും തിരക്കുണ്ട് ആ മാർക്കറ്റിൽ. പക്ഷെ ഇയാളുടെ ഒറ്റൊരു പ്രതികരണം അതെന്താണ്, ഇനിയും നിങ്ങൾ വരാൻ മടിക്കരുത്, ഇതിപ്പോൾ തൽക്കാലം വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ ആ ഒരു പ്രതികരണം.
3: ചിലർക്ക് ഈ പിരിവുകാരെ കണ്ടാൽ, ഈ നമ്മൾ ചില റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി ആളുകൾ, അമ്പല കമ്മിറ്റി ആളുകൾ, അങ്ങനെ ഒരു കൂട്ടായ ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിലും ആ നാട്ടിലെ ചെറുപ്പക്കാരും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരൊരു ബക്കറ്റുമായി ചിലപ്പോൾ ആ നാട്ടിലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയുടെ ഭീമമായ ചികിത്സാവശ്യാർത്ഥം, വളരെ പൈസക്ക് ആവശ്യമായ ഭീമമായ സംഖ്യ ചികിത്സാവശ്യാർത്ഥം അവർ നടത്തുന്ന ചില പിരിവുകൾ, കളക്ഷനുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമാണ്, ചില ആളുകൾക്ക് പിരിവിനോടുള്ള ഒരു സമീപനം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ചില കളക്ഷന് വേണ്ടി വരുന്ന ആളുകളെ, അതല്ലെങ്കിലും പൊതുവേ യാചന എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, വ്യക്തിപരമായ യാചനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെന്തു ചെയ്യാണ്, ആ ജംഗ്ഷനിൽ അങ്ങനെ ബക്കറ്റും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവരവരുടെ അന്നത്തെ മഴയത്ത് ഒഴിവാക്കുകയാണ്, അവരവരുടെ അന്നത്തെ ജോലി മാറ്റിവെക്കുകയാണ്, ലീവ് എടുക്കുകയാണ്. ഒരു ബസ്സിൻ്റെ കളക്ഷൻ, ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിക്കുകയാണ്, ആ കളക്ഷൻ അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഒരു കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണിത്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ബഹുമതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണിത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ ഒരാൾക്കും ഒരു പ്രയാസം ബാധിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഓടിക്കൂടി അയാൾക്ക് വേണ്ടി, അയാളുടെ മതം നോക്കാതെ, അയാളുടെ ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, അയാളുടെ കൂടെ ഓടിക്കൂടി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഈ പുതിയ വളർന്നു വരുന്ന ഈ തലമുറ, ഹസനൻ സാരി പറഞ്ഞ അനുഭവത്തിലെ ആ കുട്ടികൾ, അള്ളാഹു ആ കുട്ടികളിൽ നന്മ ചെരിയുമാറാകട്ടെ. ആ കുട്ടികൾക്ക് ഇനിയും ഇനിയും നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരം നൽകുന്ന ഉപകാരപ്രദമായ മക്കളായി യുവാക്കളായി വളർന്നു വരാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്കും ഇത് കേൾക്കുന്ന മറ്റൊരുപാട് മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ മറിയം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഏഴാമത്തെ ഭാഗമാണ് ഇന്ന് വിശദീകരിക്കപ്പെടുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹദി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തേക്ക് താമസം മാറുകയും ആളുകളിൽ നിന്നൊക്കെ ഒരു മറ സ്വീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാറിയിരിക്കുകയും ആ സമയത്ത് അവരിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ചെയ്തു എന്നതാണ്

അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇൻകുന്ത തഖിയ, നീ ഒരു തഖ്വയുള്ളവനായിരുന്നുവെങ്കിൽ, നീ ഒരു സൂക്ഷ്മത പാലിക്കുന്നവനായിരുന്നുവെങ്കിൽ എന്ന് അവർ പറഞ്ഞു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ച് പറയാണ്, ലമ്മാ തബ്ദാലഹൽ മലകു ഫീ സൂറത്തി ബശരിൻ, ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വഹിയ ഫീ മക്കാനിൻ മുൻഫരിദിൻ, മറിയം ബീവി ആകട്ടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണല്ലോ, അവരൊറ്റക്കാണ് അവിടെ. വബൈനഹ വബൈന ഖൗമിഹ ഹിജാബുൻ, ആളുകൾക്കിടയിൽ നിന്നൊരു മറ സ്വീകരിച്ച് ഒറ്റക്ക് താമസിക്കുകയാണ് മറിയം അലൈഹിസ്സലാം. അപ്പോഴാണ് മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് വരുന്നത്. ആ സമയത്ത് ഖാഫത്ഹു, മറിയം അലൈഹിസ്സലാം ഭയപ്പെടുകയാണ്. വളന്നത്സ് അന്നഹു യുരീദുഹ അലാ നഫ്സിഹ, മറിയം അലൈഹിസ്സലാം ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ ഒരു സ്ത്രീയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പുരുഷൻ വരികയാണ്, അഥവാ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മോശമായ രൂപത്തിൽ സമീപിക്കാൻ വരികയാണോ എന്ന രൂപത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെടുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ഇൻകുന്ത തഖിയ, താങ്കളൊരു തഖ്വയുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ, അഥവാ ഇൻകുന്ത തഖാഫുല്ലാ, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ, തദ്കീറു ലഹു ബില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആ മനുഷ്യനെ, ആ വന്നയാളെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ചെയ്തത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയെ, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കുകയെ, അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങൾ സംസാരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ സലാത്തു വസ്സലാം മനുഷ്യനായി വന്നപ്പോൾ അദ്ദേഹം തന്നെ ഉപദ്രവിക്കാൻ വരികയാണോ എന്ന് തോന്നിയപ്പോൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ചെയ്തത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലേ? ഇൻകുന്ത തഖിയ, നീ ഒരു തഖ്വയുള്ളവനായിരുന്നുവെങ്കിൽ, അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ചട്ടോ, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, പക്ഷെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് നിനക്ക് നല്ലതാണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന രൂപത്തിലൊരു ശക്തമായ താക്കീത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം നൽകുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനെയും മാറ്റിയെടുക്കാൻ, ഏതൊരു മനുഷ്യൻ്റെ മനസ്സും മാറാൻ ഏറ്റവും വലിയ ഒരു തസ്കിയത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള തസ്കിയത്ത് തന്നെയാണ്, അഥവാ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. വേറെ ഭൗതികമായ എന്തൊക്കെ ഉപദേശങ്ങൾ നമ്മൾ നൽകിയാലും അതെല്ലാം കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരു സ്വാധീനമുണ്ടാക്കിയാലും അതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, തഖ്വ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിന്ത ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ആ മനുഷ്യൻ സംസ്കരിക്കപ്പെടും, അവന് ഒരു മുത്തഖിയാകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും ഉപദേശങ്ങൾ നൽകുകയാണ് എങ്കിലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നൽകുന്ന ഉപദേശത്തേക്കാൾ വലിയ ഒരു ഉപദേശം, ഒരു തസ്കിയത്ത് ഒരാൾക്കും ലോകത്ത് നൽകാനില്ല. മറ്റൊന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, മറിയം അലൈഹിസ്സലാം പറഞ്ഞതെന്താ, ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ നിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടുന്നത് ആരോടാണ്? ബിർറഹ്മാൻ, പരമകാരുണ്യകനോടാണ്. അപ്പോൾ നമുക്ക് രക്ഷ തേടാൻ അള്ളാഹുവിനോട് മാത്രമേ സാധിക്കൂ, അങ്ങനെ മാത്രമേ പറ്റൂ. അള്ളാഹു അല്ലാത്ത ഒരാളോട് രക്ഷ തേടിയാൽ, ശരണം ചോദിച്ചാൽ, ഒരാളിലേക്ക് അഭയം പ്രാപിച്ചാൽ അത് ശിരിക്കാകും. അള്ളാഹു എന്താ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രവാചകരെ പറയൂ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട്, അതാരാ? അള്ളാഹുവാണ്. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്, അതാരാ? അള്ളാഹുവാണ്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധനെ കൊണ്ട്, അതാരാ? അള്ളാഹുവാണ്. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, അവനിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പ്രവാചകരെ പറയൂ. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, എനിക്കൊരു അഭയസ്ഥാനമില്ല, അഥവാ എനിക്ക് ചെല്ലുവാൻ ഒരു അഭയസ്ഥാനം ഇല്ല, അതുപോലെ എനിക്ക് നീയല്ലാതെ വേറെ അഭയസ്ഥാനവുമില്ല, അഥവാ നിന്നിലേക്കല്ലാതെ
ചെല്ലാൻ

0: അഭയസ്ഥാനം എനിക്കില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു അഭയം എനിക്ക് വരാനുമില്ല. അപ്പം അതുകൊണ്ട് രക്ഷ തേടേണ്ടത്, ശരണം ചോദിക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. അഊദു ബില്ലാഹി, അഊദു ബിർറഹ്മാനി, അഊദു ബിഇസ്സത്തില്ലാഹി. നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വരുമ്പോൾ നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥന എന്താ? വലത് കൈ വേദനയുള്ള ഭാഗത്ത് മൂന്ന് പ്രാവശ്യം വെച്ച് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് മൂന്ന് പ്രാവശ്യം ചൊല്ലി, അതിനുശേഷം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു ഏഴ് പ്രാവശ്യം ചൊല്ല. അപ്പം നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ കൊണ്ടാണ് ശരണം തേടുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല, അവനോട് മാത്രമാണ് നമ്മൾ രക്ഷ തേടേണ്ടത്. ഇത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം? ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രവശങ്ങളാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓരോ വിശ്വാസിയുടെയും ദൈനംദിന ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട നിർബന്ധ ഘടകമാണ്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ശത്രുവിനെതിരിൽ വിജയം ലഭിക്കാനാവശ്യമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വഗലബത്തിൽ അദുവി വശമാത്തത്തിൽ അഅദാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വഗലബത്തിൽ അദുവി വശമാത്തത്തിൽ അഅദാഇ. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക. അവിടെ അഊദു ഐനാണ്, അഊ ഐനാണ്. അതുപോലെ ദാലാണ്, ദാലിൻ്റെ മുകളിൽ കുത്തിട്ടാലുള്ള ദാല്. അഊദു ബിക്ക മിൻ ഗലബത്തി, ഗൈനാണ്, ഐനിൻ്റെ മുകളിൽ കുത്തിട്ടാൽ ഉള്ള ഗൈന്, ഗൈന്. ഗലബത്തി ദൈനി വഗലബത്തിൽ അദുവി, അദുവി ഐനാണ്, അദുവി. വശമാത്തത്തിൽ അഅദാഇ, ഐനാണ്, ഐനിന് സുക്കൂന്. അഅദാഇ ഹംസ, ഹംസക്ക് കസർ, അഅദാഇ. ഇതാണ് പ്രാർത്ഥന. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക്ക, തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ഗലബത്തി ദൈനി, കടഭാരം വർദ്ധിക്കുന്നതിൽ നിന്ന്, കടം വർദ്ധിക്കുന്നതിൽ നിന്ന്. വ ഗലബത്തിൽ അദുവി, ശത്രുക്കൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന്. വശമാത്തത്തിൽ അഅദാഇ, എനിക്ക് ദുരിതമുണ്ടാകുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഒന്നുകൂടി പ്രാർത്ഥന പറയാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ ഗലബത്തി ദൈനി വഗലബത്തിൽ അദുവി വശമാത്തത്തിൽ അഅദാഇ. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ ഗലബത്തി ദൈനി വഗലബത്തിൽ അദുവി വശമാത്തത്തിൽ അഅദാഇ. ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കരുവമ്പോയിൽ.
3: ഗസയും ഫലസ്തീനുമൊക്കെ നിങ്ങൾ മറന്നു. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപുയിൽ. 2023 ഒക്ടോബർ 8 തുടങ്ങിയ ഇസ്രയേലിന്റെ ഗസ ഫലസ്തീൻ കൂട്ടക്കുരുതി 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴേക്കും എത്രായിരം പേർക്കാണ് ജീവനും ജീവിത സൗകര്യങ്ങളും നഷ്ടപ്പെട്ടതെന്ന് ഇനിയും കണക്കാക്കിയിട്ട് വേണം. അതിനൊക്കെ പുറമേ ഈ വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ചതിയന്മാരായ ഇസ്രയേലിന്റെ ക്രൂരതകൾ അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ 7 ആഴ്ചക്കിടയിലുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളിലൂടെ മാത്രം 347 ഫലസ്തീനികളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ചുരുങ്ങിയത് 889 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തു. ഈ 2 വർഷക്കാലയളവിനുള്ളിൽ ഇസ്രയേൽ 60 ഡസനോളം രാഷ്ട്രങ്ങളെയാണ് ആക്രമിച്ചത്. ചുരുക്കത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സമസ്യയായി ഫലസ്തീൻ പ്രശ്നം മാറിയിരിക്കുന്നു എന്നർത്ഥം. 7 ദശാബ്ദത്തിലേറെയായി സ്വന്തം നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഫലസ്തീനികൾ ലോകമെമ്പാടും അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുകയാണ്. എന്നെങ്കിലും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമെന്നാണ് അവരുടെ സ്വപ്നം. ഈ സ്വപ്നം എല്ലാ വർഷവും ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണ് നവംബർ 29, അഥവാ ഫലസ്തീൻ ജനതയുമായി ഐക്യദാർഢ്യപ്പെടാൻ ഐക്യരാഷ്ട്ര സംഘടന നിശ്ചയിച്ച ദിനം. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്താനുള്ള സ്വപ്നം ശക്തിപ്പെടുത്തുക, വിദ്യാഭ്യാസത്തിലൂടെയും സംസ്കാരത്തിലൂടെയും അവരെ പിന്തുണയ്ക്കുക എന്നിവയെല്ലാം ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. ഓരോ വർഷവും ഈ ലക്ഷ്യങ്ങളിലൂന്നിയുള്ള പ്രത്യേക പരിപാടികളും പ്രവർത്തനങ്ങളും ഒരു ഔദ്യോഗിക ചട്ടപ്രകാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രശ്നം രൂക്ഷമാകുകയല്ലാതെ ലഘൂകരിക്കപ്പെടാനുള്ള സാധ്യതകൾ പോലും വിദൂരമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ US സൈനിക ആസൂത്രണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തതുപ്രകാരം ഗസയെ വിഭജിച്ച് ഇസ്രയേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി രംഗത്തു വന്നിരിക്കുകയാണ് അമേരിക്കയും ട്രംപും. ഇതോടെ ഫലസ്തീനികൾ ഗസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായും ഒതുക്കപ്പെടും. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടന്ന വെടിനിർത്തൽ പ്രഖ്യാപന സമയത്ത് ഗസയിൽ ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും അന്താരാഷ്ട്ര പിന്തുണയോടെ പുനർനിർമ്മാണം നടത്തുമെന്നുമുള്ള വാഗ്ദാനത്തിൽ നിന്ന് തന്ത്രപൂർവ്വം അമേരിക്ക ഒഴിയുകയെന്നാണ് ഇത് കാണിക്കുന്നത്. പകരം ഇസ്രയേൽ അധിനിവേശം വ്യാപിപ്പിക്കുന്നതിന് ഒത്താശ നൽകുന്നതാണ് ഈ നീക്കം. ഗ്രീൻ സോണിനും റെഡ് സോണിനുമിടയിൽ ഇടനാഴിയിൽ യെല്ലോ സോൺ ഇസ്രയേൽ സൈന്യവും അന്താരാഷ്ട്ര സേനയും നിലയുറപ്പിക്കും. ഗസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതിയാണ് ഗാർഡിയൻ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2nd ലോകമഹായുദ്ധശേഷം തങ്ങളുടെ പക്ഷത്ത് നിലകൊണ്ടാൽ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന ജൂതവംശത്തിന് അഥവാ രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യം നൽകുമെന്ന വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു ബ്രിട്ടൻ. പക്ഷേ അതിനെ യുണൈറ്റഡ് നേഷൻസിന്റെയും വൻ ശക്തികളെയും സ്വാധീനിച്ചു. ചരിത്രത്തിലില്ലാത്ത 100% മുസ്ലിങ്ങളുള്ള ഫലസ്തീൻ രാജ്യത്തെ അഥവാ ബ്രിട്ടന് ഒരർത്ഥത്തിലും അവകാശമില്ലാത്ത മറ്റൊരു രാജ്യത്തെ 3 വിഭജിച്ചു. എന്നിട്ടവിടെ ഈ നെറികെട്ട ഭീകര കൊള്ളസംഘത്തിന് അവകാശം നൽകി. ബ്രിട്ടനും ലോകവൻശക്തികൾക്കും വല്യേട്ടൻ ചമയാനും ഏഷ്യ വൻകരയിലെന്നും അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും വിത്ത് വിതച്ച് ഒരിക്കലും തങ്ങൾക്കെതിരെ വിരലനക്കാതിരിക്കാനും ആയുധ വ്യാപാര മേൽക്കോയ്മ നിലനിർത്തുന്നതടക്കമുള്ള മറ്റനേകം ജുബിസ്സാഹമായ ഉദ്ദേശങ്ങളും ഇതിനു പിന്നിലുണ്ടായിരുന്നു. അതിനുള്ളൊരു തന്ത്രപരമായ കുതന്ത്രമാണ് 1947 ഇന്ത്യ പാക് വിഭജനവും തൊട്ടടുത്ത വർഷത്തിലെ ഫലസ്തീൻ വിഭജനവും. ഇസ്രയേലിന്റെ തലസ്ഥാനമായ മസ്ജിദ് അക്സ ഉൾക്കൊള്ളുന്ന ജെറൂസലേം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള ജൂതന്മാരുടെ ആധിപത്യം സദാ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന ബ്രിട്ടന്റെയും സഖ്യരാജ്യങ്ങളുടെയും കുബുദ്ധി തന്നെയായിരുന്നു. ജനവാസമില്ലാത്ത ഒട്ടനേകം ഭൂപ്രദേശങ്ങൾ ലോകത്ത് ധാരാളമുണ്ടായിരിക്കെ തദ്ദേശീയരാൽ ജനനിബിഡവും ഫലഭൂയിഷ്ടവുമായ ഫലസ്തീനിൽ ഈ ഭീകരരെ താമസിപ്പിച്ച് അന്നാട്ടുകാരെ രാജ്യഭ്രഷ്ടരാക്കി നടത്തിയ ഈ തോന്നിയാവാസത്തിന് ലോകചരിത്രത്തിൽ മറ്റു ഉദാഹരണങ്ങളില്ല. അതിനാൽ കരുത്തരും സ്വാതന്ത്ര്യദാഹികളുമായ ഫലസ്തീനികൾക്ക് തങ്ങളുടെ നാട് പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്നതാണ് പൂർണ്ണമായ നീതിയും ന്യായവും. അതല്ലാത്ത ഒരു ചൊട്ടുവിദ്യയോ സന്ധിയോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല 1948 മുതൽ ലോകമനുഭവിക്കുന്ന ഈ തലവേദന. 1977 മുതൽ കാലാകാലം മുറപ്രകാരം ആചരിക്കുന്ന ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ ചോരക്കളി എന്ന് ചുരുക്കം. ജൂതരാഷ്ട്ര പിറവിക്ക് ശേഷം ഫലസ്തീന്റെ മോചനത്തിനായി ആദ്യമായി നിലവിൽ വന്നത് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ PLO ആയിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിലും ധീരമായും പ്രവർത്തിക്കുന്നില്ലെന്നും ചിലപ്പോഴെങ്കിലും സയനിസ്റ്റ് സാമ്രാജ്യത്വ ലോബിയുമായി ഒത്തുകളിക്കുകയാണെന്നും പരിഭവപ്പെട്ട ഫലസ്തീൻ യുവതയും ചെറുപ്പക്കാരും 1987 ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് ഹമാസ് പാർട്ടി. ക്രമേണ ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങളെ ശക്തി സ്രോതസ്സും ബുദ്ധികേന്ദ്രവും ഹമാസായി. ആ വർഷം തന്നെ തന്നെ ഒന്നാം ഇന്തിഫാദ എന്ന പേരിൽ സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ പീരങ്കികൾക്കും ബോംബുകൾക്കുമെതിരെ ചെറുകല്ലുകൾ കൊണ്ട് പ്രതിരോധം തീർത്തത് ലോകത്തെ അത്ഭുതപ്പെടുത്തി. കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ കടന്നുപോകുന്നതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ച ഒക്ടോബർ 7 സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 വർഷത്തിനുള്ളിലെ 5-ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇസ്രയേലിൽ കഴിഞ്ഞ വർഷം നടന്നത്. ഭരണ നേതൃത്വത്തിന്റെ ഈ അസ്ഥിരത മുതലെടുത്താണ് ഹമാസ് ഈ ഞൊടിയുടെ ആക്രമണം നടത്തിയത്. 12 വർഷം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലുണ്ടായിരുന്ന നെതന്യാഹു കഴിഞ്ഞ വർഷം ജൂണിൽ രാജിവച്ച ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ യാമിന പാർട്ടി നേതാവ് നഫ്താലി ബെയ്നറും പിന്നീട് ഇസ്ഹാഖ് ഫർജോക്കുമൊക്കെ വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്തിനൊടുവിൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ അധികാരത്തിലെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരുമ്പ് മറകളെ ഭേദിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സൈന്യവും മന്ത്രിസഭയും ജനങ്ങളുമൊക്കെ വിവിധ തട്ടുകളിലാണ്. എല്ലാ പ്രസിഡന്റുമാരും ഭരണപക്ഷവുമൊക്കെ ഇതെല്ലാം മറച്ചുവെക്കാൻ ഫലസ്തീനികളുടെ മേൽ മെക്കിട്ട് കരയുകയാണ് പതിവ്. തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫലസ്തീൻ വിരുദ്ധരെന്നും സകല അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തി ഐക്യരാഷ്ട്രസഭയുടെ 100 കണക്കിന് പ്രമേയങ്ങൾക്ക് കടലാസിന്റെ വില പോലും നൽകാതെ അപങ്കുരം തുടരുന്ന ഈ ഇസ്രയേൽ നരനായാട്ട് അവസാനിപ്പിക്കാൻ സമയമായി. ലോകസമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഭീഷണിയായ ഈ സയണിസ്റ്റ് രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിതമായാൽ മാത്രമേ ഈ ലോകം ശാന്തിയും സമാധാനവും കൈവരിക്കൂ. അതിനുള്ള സമ്മർദ്ദങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നേ മതിയാകൂ.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സമകാലികം.
5: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പോട്ട് ലൈറ്റ് ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ തട്ടിക്കൂട്ട് സംഘങ്ങൾക്കും വൃത്തികേടുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ ലേബലൊട്ടിച്ച് നൽകുകയും ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഫോളോ ചെയ്ത് അതാണ് നന്മകൾ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ ഒന്ന് രണ്ട് ചാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് അക്രമങ്ങൾ നടത്തുമ്പോൾ എത്ര വലിയ വൃത്തികെട്ടവരുടെ ഫോളോവേഴ്സായിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളും ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു പോയ വാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമീദ് മാഷ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ തൊപ്പിയുടെ ഇന്നത്തെ സാഹചര്യത്തിലും ബാക്കിയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
1: ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-6 മാസം മുൻപ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ചുമരിൻ്റെ മുകളിൽ മറ്റേ ഒന്നിലധികം സ്ഥലത്ത് പിന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ട്. അത് എന്താണ് ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്കാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയുടെ മുകളിൽ ഞാൻ അന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് ജോയിൻ അടിച്ച് അടിച്ച് ഫസ്റ്റിൽ വരുന്നത് എന്താ വെച്ചാൽ പച്ചത്തെറിയണം. അത് നമ്മളൊരു വെൽക്കം ഇത് അതാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ മറ്റേ എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്തു പോന്നു. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഇത് തീർച്ചയായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഇനീഷ്യൽ ഇതിനകത്ത് തന്നെ ഇത്ര ഈ മൃഗീയമായ രീതിയിൽ വൾഗറായ രീതിയിൽ ഉള്ളൊരു വെൽക്കം നടത്തുമ്പോൾ അതിന് സ്വീകാര്യമാക്കുന്ന ഒരു മനഃശാസ്ത്രം എവിടെയോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എനിക്കറിയാം നമ്മളിപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ഒരു കഥാപാത്രത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് കുറേ വിമർശനങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ അഷ്റഫ് ഒക്കെ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഇതിനോട് ഉള്ള റിയാക്ഷൻ വീഡിയോ ഈ തൊപ്പി ചെയ്തിരുന്നു. എന്നുവെച്ചാൽ വെറുതെ കളിയാക്കല്ല, അതപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം തരാനോ ശ്രമിക്കുന്നതല്ല, വളരെ മോശമായിട്ടതിന് ചെയ്യാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിലൊരിക്കലും ഈ ഇങ്ങനൊരു കഥാപാത്രത്തെ വെറുക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് ആരുടെ ഉള്ളിൽ ഈ യങ് ജനറേഷൻ്റെ, ശരിക്കും യങ്ങും അല്ല ടീൻ ആണെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ചെറിയ ചില ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പിന്നെ പോലീസ് തലത്തിലോ ഔദ്യോഗിക തലത്തിലൊക്കെ തനിക്കെതിരുണ്ടെന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്തു നടത്തി, ഒരു കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി, ഒറ്റയ്ക്ക് എന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് പരിണമിക്കുകയും അവരെ ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തെ വല്ലാണ്ട് പൊലിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പല നമുക്കറിയാം പല തട്ടിപ്പ് ഗ്രൂപ്പുകളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ പൊതു മനസ്സിലേക്ക് കൂടെ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഉള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രമിച്ച് അപ്പോൾ അവർ വീടൊക്കെ എടുത്തിട്ട് ആണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ കൊറിയൻ ബാൻഡിനെ കുറിച്ച് പറയുമല്ലോ, ആ കൊറിയൻ ബാൻഡിനെ പലപ്പോഴും ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്, ഒരു വല്ലാത്ത തരം സൗഹൃദ തലത്തിൽ നിന്നിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റി ഹാർമണി ആ ഒരു ഫ്രണ്ട്ലിനെസ് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. സമാനമായ രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ അവർ നടത്തി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി. പക്ഷെ അവർ തെറ്റിയതോടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്തളത്ത് എന്താണ് നടന്നിരുന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ എനിക്കെന്താ വെച്ചാൽ നമ്മുടെ ഈ ടീനിൽപ്പെട്ട കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ പാരൻസിനോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ പാരൻസ് ആണെങ്കിൽ ഈ പാരൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഈ ഒരു ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിനെക്കുറിച്ച്, തൊപ്പിയെക്കുറിച്ച്, അവർ അസോസിയേറ്റ് ചെയ്ത മറ്റംഗങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഈ സത്യങ്ങൾ ഇത് കുട്ടികൾക്ക് തെളിവ് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മടങ്ങാത്ത കുട്ടികളാണെങ്കിൽ അവരെന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ തൊപ്പി ഞാൻ പറഞ്ഞൊരു പ്രതീകമാണ്. അതായത് ഒരു ചീഞ്ഞളിയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ തൊപ്പി നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ, ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ നമ്മുടെ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നൊരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഈ പിതാവ് പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, അവൻ എന്ത് ചെയ്യില്ല, സ്കൂളിൽ പോലെ പലപ്പോഴും, എന്നിട്ട് മീൻ പിടിക്കാൻ പോകും. അവനും കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്താ ചെയ്യച്ചിട്ട് മീൻ പിടിക്കാൻ മാത്രമല്ല, ഈ പോണ പോക്കും മീൻ പിടിക്കണമൊക്കെ ഒരു എന്ത് ചെയ്യും,
0: വീഡിയോ
1: എടുക്കും. എന്നിട്ട് 5ാം ക്ലാസ്സിൽ മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിത് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു, സാറ് തൊപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഇവനെന്താ വെച്ചു, തൊപ്പി പഠിച്ചിട്ടൊന്നുമില്ല, സുന്ദരമായിട്ട് ലക്ഷങ്ങൾ അവന് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ആകെ വേണ്ട നല്ല ക്യാമറയും ഒരു ക്യാമറാമാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തേക്ക് തുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ, അത്ര 10 വയസ്സായ ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ഒരു ജീവിത ചിന്ത എത്രമാത്രം വികൃതവും അപകടകരവുമാണെന്നുള്ളതാണ്. അതായത് അവനെ പഠിത്തത്തിൽ നിന്ന് വരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ഇത്തരത്തിലൊക്കെ ജീവിക്കാമെന്നുള്ള വികലമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ MDMA ഒക്കെ ഈ ഉപയോഗിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമാണത്, കാരണം അത് ആ ഉപയോഗിക്കുന്നവർ മാത്രമാണ് നശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അതിൻ്റെ മറ്റേ ലൈഫ് ഫിലോസഫിയെ കംപ്ലീറ്റായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപകടകരമായിട്ട് അല്ലെങ്കിൽ പ്രതിലോമകരമായിട്ടുള്ള ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ജീവിത ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. രണ്ടെന്താ വെച്ചാൽ അതൊരു ജനറേഷൻ നശിപ്പിക്കും. പിന്നെ ചില ഈ ഒരു ചില വീഡിയോസിലൊക്കെ ചില ലഹരിയൊക്കെ കാണിച്ചു കൊടുത്തുണ്ട്,
0: കഞ്ചാവ് കാര്യങ്ങൾ
1: ഓക്കെ. അതായത് അത് പോസിറ്റീവാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, പക്ഷേ എന്താണ് ഒരർത്ഥത്തിലുള്ളൊരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകുന്നു.
0: നോർമലൈസ് ചെയ്യാനുള്ള
1: ശ്രമമാണ്, അതിനെ തമാശയായിട്ടും കളിയാക്കിയിട്ടൊക്കെ പറയുന്നത്. അതിൻ്റെ ഗൗരവത്തിലേക്കല്ല അവരെ കൊണ്ടുപോകുന്നത്, പകരം ഇതിനെ മിനിമം ലെവലിലുള്ളതിൻ്റെ അപകടങ്ങൾ ഉള്ളൂ എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സ്ഥാനം എന്താ വെച്ചാൽ ഈ സ്ത്രീവിരുദ്ധതയാണ്. അതായത് സ്ത്രീകളെ വളരെ വൾഗറായി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കമൻസ്, അത് അത്ര പച്ചയായി പരസ്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടും ഇതുവരെയും പോലീസ് അതിനകത്ത് ഒരു നിലപാടും നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറയാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതിനൊരു തെറ്റും ഈ രാജ്യത്ത് ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് കുട്ടികളിലുണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം ടീനേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ലോജിക്കലായിട്ടോ റീസണബിളായിട്ടോ സയൻറ്റിഫിക്കായിട്ടോ ഒന്നും ചിന്തിക്കുന്നവരല്ല, വളരെ വൈകാരികമാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഫിൽട്ടർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരിത് കേൾക്കുന്ന കാര്യം അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ഇവൻ പണമുണ്ടാക്കാൻ ഇത്തരത്തിൽ എന്ത് മോശമായിട്ടുള്ള മാർഗം സ്വീകരിക്കാം എന്നതിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു തരം ആരോഗൻസ് അല്ലേ, ആരോഗ്യമൊക്കെ വേണമെങ്കിൽ കണ്ടാമല്ലേ നീറ്റ് വയ്ക്കും. അപ്പോൾ ഒരു ഒരു സാധാരണ വേണ്ടൊരു മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലും ഇല്ലാത്ത രൂപത്തിൽ അതിനെയും ആഘോഷിക്കുക. അപ്പോൾ അതിനെ എന്താണ് ഒരു വലിയ പിന്നെ ക്വാളിറ്റി ആയിട്ടാണ് ഇന്ന് ഇതാലോചിച്ച് നോക്കും. ഇത് കുട്ടികൾക്കിടയിൽ പടർന്നു പിടിച്ചാലുണ്ടാകാവുന്ന ഒരു ഒരു അപകടം എന്നാലോചിച്ച് നോക്കും. പിന്നെ ചിലൊരു ഈ നമുക്കറിയാം ഈ ഗുണ്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ ഒരു ആകർഷണം എന്താ, അവർ കൊലപാതകം നടത്തുന്ന ഉള്ള നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, കള്ളു കുടിക്കുന്ന അതൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കും ഒരു ആരാധകരുണ്ട്. അത്തരം സിനിമകൾക്ക് ഒരുപാട് ഫാനുണ്ട്. അത്തരം ഹീറോസിന് ഭയങ്കരമായിട്ടുള്ള വർഷിപ്പുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടൊരു ഫിലോസഫിയെ അക്സെപ്റ്റൻസ് നൽകുന്ന ഏത് കാര്യങ്ങളും അത് അവിടെ നമുക്കൊരു ഗ്ലോറിയായിട്ടോ തമാശയായിട്ടൊക്കെ തോന്നാം, പക്ഷേ സമൂഹത്തിലതുണ്ടാക്കുന്ന വളരെ ഡീപ്പറായിട്ടുള്ള വുണ്ടുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ്, ഇത് കാണാതെ പോവുകയാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ വരെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു നോർമലായ ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു എൻവയോൺമെൻറ്റ്, ഒരു പരിസരം ഇതിനെ മലിനമാക്കുന്നു എന്നുള്ളത് ചെറിയൊരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കൃത്യമായ നടപടിയിലേക്ക് പോയേ മതിയാവും. കാരണം ഈ അഡോളസൻസിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അതിന് ഒരു ഇമോഷണലായിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ളത്, ആ റിയാക്ടിവിറ്റിക്ക് അനുഗുണമായ രൂപത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തവർ വീണുപോകും, അതിൻ്റെ ഇരകളായിത്തീരും. കുടുംബങ്ങളിലൊക്കെ തന്നെ അതുണ്ടാക്കാവുന്ന അതിഭീകരമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, സമൂഹത്തിലുണ്ടാക്കാവുന്ന പല അപകടങ്ങളുണ്ട്. ഇതിനെ കാണാതെ പോയിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ ഒരു ടോക്സിക്കായിട്ടൊരു മാസ്കുലിനിറ്റി, ഇതിനെ പെൺകുട്ടികളും തീയുന്നുണ്ട്, എന്നിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരതിൻ്റെ അപകടത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
2: എന്തായാലും ചെറുക്കം തന്നെ പെൺകുട്ടികളും നിരന്തരം തൊപ്പി അപ്രോച്ച് ചെയ്യണത് കാണാം.
1: അത് അതാണ്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന വോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഈ വോക്ക് ഇൻഫ്ലുവൻസിൻ്റെ ഒരു നെഗറ്റീവായിട്ടൊരു ആസ്പെക്റ്റിനെ വളരെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് തൊപ്പി നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നേരത്തെ വെച്ചാൽ ഈ എന്താണ് റൺബീർ അലഹബാദി, അതുപോലെ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു പ്രണീത് മോറെ ഒക്കെ, അങ്ങനെ ചില ആളുകൾ ഇവരൊക്കെ തന്നെ ചില സമാനമായ സാധനങ്ങൾ. അതിപ്പോൾ ഈവൻ പോക്സോ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുക, ന്യായീകരിച്ച് സംസാരിക്കുക, ഒരു തമാശയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിനൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന പണി എന്താണ്, സമൂഹത്തിൻ്റെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുകയും അതിലൂടെ എല്ലാ വൾഗാരിറ്റിയെയും എല്ലാ ക്രിമിനാലിറ്റിയെയും എല്ലാ വയലൻസിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിക്കുള്ള അനുഗുണമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലായി, ഇവിടെ പോലീസ് നിർബന്ധമായി ഇടപെടണം. ഇതിനകത്തുള്ള സകല ഈ കാര്യങ്ങളവർ അന്വേഷണ വിധേയമാക്കുകയും അത് ചിലപ്പോൾ ഒന്നിൽ നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ തൂഫാൻ മറ്റേ ലഹരിക്കെതിരെ നടത്തുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ടീനുകളിൽ ഉണ്ടാക്കുന്ന തടഞ്ഞേ മതിയാവും. കാരണം ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ സ്വാധീനിക്കേണ്ട, ഭരിക്കേണ്ട, ഇതിനെ കൊണ്ടു നടക്കേണ്ട ഒരു തലമുറയ്ക്കിടയിലാണ് ഈ വിഷം ഇത്രമാത്രം വ്യാപകമായിട്ട് പരത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു നടപടിയാണ്, അത് നല്ല രീതിയിൽ ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്.
0: യഥാർത്ഥത്തിൽ ഇത് ഏത് കാലഘട്ടങ്ങളിലും, ഇപ്പോൾ 90s 2000s ആണെങ്കിലും എല്ലാ നാടുകളിലും വളരെ വൃത്തികേട് പറയുന്ന ആളുകൾ ചില ഏരിയകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഏരിയകളിലൊന്നും അങ്ങോട്ട് കുട്ടികളെയോ മറ്റോ ആരും അവർക്ക് കമ്പനി കൊടുക്കൂല. കാരണം അവർ വൃത്തികെട്ടാവുന്നുള്ള പൊതുബോധം ഉണ്ടായ സ്ഥിതിക്ക് ആ കുടുംബ നാട്ടുകാരെ ബാക്കി എല്ലാവരും അകറ്റി നിർത്തും. പക്ഷെ ഇവിടെ അങ്ങനെ വൃത്തികേട് ഉണ്ടായിട്ട് പോലും പിന്നെയും കുട്ടികൾ അതിനേറ്റ് മുന്നോട്ട് പോയി, രക്ഷിതാക്കൾ കണ്ടാൽ പോലും അത് സോഷ്യൽ മീഡിയ അല്ലെന്ന് വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ തൊപ്പി അനുകരിച്ച് എനിക്ക് തോന്നുന്നു 10-20 ഒക്കെ അതുപോലത്തെ ഗ്യാങ്ങുകളാണ് സ്ഥിരമായിട്ട് ഇതിൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ ഡോക്ടർ റാഫിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. റാഫിക്ക് ഇപ്പോൾ NSS പ്രോഗ്രാം ഓഫീസാണെങ്കിലും കോളേജിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലും ഇതിൻ്റെ ഒരു ട്രെൻഡ് പല സമയങ്ങളിൽ മനസ്സിലാക്കിയ ഒരാളാണ്. എന്താണ് ഇപ്പോൾ തൊപ്പി മാത്രമല്ല ഇത്, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തൊപ്പിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാളത്തിൽ ഒളിക്കൊന്നുമില്ല. ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു അനേകായിരം ചെറുപ്പക്കാർ ലൈവിലുണ്ട്. ഇതിനായിട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത്?
2: ഇവിടെ സൂചിപ്പിച്ച ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട തന്നെ ഇപ്പോൾ നേരത്തെ അമീദ് മാഷ് പറഞ്ഞ പോലെ നമ്മളിത് ഫസ്റ്റ് കേരളം തന്നെ പൊതുവെ ശ്രദ്ധിക്കുന്നത് വളാഞ്ചേരിക്കടുത്തുള്ള ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആളുകളത് വലിയ അളവിൽ ശ്രദ്ധിക്കാനുള്ള കാരണം ബ്ലോക്കും ഇതിനൊക്കെ അപ്പുറത്ത് അവിടെ വന്ന കുറേ വീഡിയോസുകൾ ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള 7th class 5th class മുതൽ ഒരു 7th class വരെയുള്ള
0: സ്കൂളിൽ പോകാതെ
2: UP കുട്ടികളാണ്. സാധാരണഗതിയിൽ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഈ പൊതുവെ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും സ്കൂൾ കട്ട് ചെയ്തു പോകുന്ന ഒരു രീതി ഉണ്ടാവാറുള്ളത്. ഇത് വളരെ ചെറിയ കുട്ടികൾ, അവർ അവിടെ വരികയും വലിയ ആവേശത്തോട് കുറേ സമയം കാത്തു നിൽക്കുകയും അവരോട് TV ചാനലുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന്. അപ്പോഴാണ് വളരെ തമാശാപൂർവ്വം ഒരു കുട്ടിയിൽ പറയുന്നത് അവൻ്റെ തെറിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതാണ് കേരള ശ്രദ്ധിച്ച ഏറ്റവും വലിയ കമൻറ്റ് തോന്നുന്നു. അതിന് ശേഷമാണ് ഇയാൾ
1: അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കെതിരാണെന്ന്.
2: അതെ, ആ പ്രായത്തിൻ്റെതായ ഒരു ഒരു എന്താ പറയുക ഇന്നസെൻസോടുകൂടി ആ കുട്ടി പറയുന്നത്. അപ്പോൾ അതിനുശേഷം കേരളം അല്ലെങ്കിൽ പൊതുവേ ഒരു ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കുന്നവരും കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഈ ഇയാളെ ശ്രദ്ധിച്ച് വരുന്നുണ്ട്. അവിടെയാണ് ഇയാളുടെ ഒരു പിന്നീട് ഇതിനെ വിറ്റ് ഈ തെറി പറയുന്നതിനെയും അതുപയോഗിച്ച് സത്യത്തിൽ ഇയാളൊരു ഗെയിമറായിട്ടാണ് ഇയാളെ സ്വയം പരിചയപ്പെടുത്തുന്നത്. ആ അതിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് പൊതുവെ നമ്മളൊക്കെ കടന്നു ചെല്ലുന്നതിനേക്കാൾ അപ്പുറം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഗെയിമിങ്ങിൻ്റെയും ഓൺലൈൻ ഗെയിമിൻ്റെയും ഓൺലൈൻ ചൂതാട്ടത്തിൻ്റെയും ഒക്കെ ഒരു വലിയ തലത്തിലേക്ക് കുട്ടികളെ ഈ ഇത്തരം ഗ്യാങ്ങുകൾ ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്ന് പിന്നെ ഈ ഗ്യാങ് വൽക്കരണം എന്നുള്ളത് ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ സ്വാഭാവികമായി ഈ കമ്പനി ആവുക, ഒരു ബോണ്ട് ഉണ്ടാവുക, ആളുകൾ പരസ്പരം ഭയങ്കരമായൊരു എല്ലാവരും വളരെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പൊതുവെ മുമ്പ് കാലത്തുള്ളത് പോലെ നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളുമായുള്ള ഒരു ഒരു സ്നേഹബന്ധമോ ഒരു പരസ്പരമുള്ള ഒരു കാഴ്ചപ്പാടുകളോ ഒരു ഐക്യമോ ഒരു റിലേഷൻസോ ഒന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികളൊക്കെ അവരുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് ഒതുങ്ങിയിരിക്കുക, വിർച്വൽ വേൾഡിലാണുള്ളത്. അങ്ങനെ റൂമിലിരിക്കുന്ന ഈ കുട്ടികൾക്ക് നൽകുന്ന വലിയ ഒരു ഒരു ടീം ബിൽഡിങ്ങും ഒരു ഗ്യാങ് ഒരു ഒരു അവർ തമ്മിലുള്ള ഞാൻ ഇത്തരം വലിയ ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്തെ ഒരു അംഗമാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം പിന്നെ എന്താ പറയുക മെസ്സേജുകളും നിരന്തരം കുട്ടികളെ ഇവനുമായി കണക്ട് ചെയ്യുന്ന സംഗതികളാണ് ഇയാളുടെ ഈ രാത്രി നടക്കുന്ന, പ്രത്യേകിച്ച് രാത്രിയാണിത് അധിക സമയത്തും ഇതിൻ്റെ വലിയ സ്ട്രീമിംഗ് നടക്കുന്നത്. ഇതിനകത്ത്
1: മണിക്കൂറുകൾ
2: ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സ്ട്രീമിങ്ങിലൂടെയും ഇത്തരത്തിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ഒരു മുതിർന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിരി വരുന്ന എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പിടുത്തം കിട്ടാത്തൊരു ലോകം എന്ന് വിചാരിക്കുന്നതിലൂടെ ഇവർ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്ട്രീമിങ്ങിലൂടെ സമ്പാദിക്കുന്നത്. അത് നൽകുന്നത് നമ്മളുടെ ഓരോ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, അവരെ വെച്ചുകൊണ്ടാണ് ഈ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മളുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾ ഈ തരത്തിൽ ഇത്തരം ഒരു വിർച്വൽ വേൾഡിൻ്റെ നമ്മളൊന്നും വിചാരിക്കാത്തൊരു പാരലൽ അധോലോകത്തിൻ്റെ അടിമകളായി മാറും നമ്മളറിയാതെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുള്ളതാണ് മറ്റൊന്ന്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ സമൂഹം മനസ്സിലായിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുമ്പ് കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ആരായിരുന്നു പഴയ അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള കാലം വരെ അധ്യാപകർ ഇൻഫ്ലുവൻസേഴ്സാണ്, മത രംഗത്തുള്ള പണ്ഡിതന്മാരും മറ്റും ഇൻഫ്ലുവൻസേഴ്സാണ്, സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇൻഫ്ലുവൻസേഴ്സാണ്. ഈ കഴിഞ്ഞ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് 2010 ശേഷം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു 10 ഇടയിൽ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മറ്റെല്ലാ സാമൂഹ്യ തലത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ആളുകൾക്കും ഒരുപാട് രാജ്യം നിശ്ചയിക്കുന്ന സമൂഹം നിശ്ചയിച്ചിട്ടുള്ള നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അധ്യാപകൻ മാതൃകാ അധ്യാപകനാവണം എങ്ങനെ, അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ നല്ല രാഷ്ട്രീയക്കാരൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവണം എങ്ങനെ, ഒരു സമൂഹത്തിൽ ഇടപെടുന്ന അയാൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്നാൽ ഇത്തരം യാതൊരു മാനദണ്ഡങ്ങളുമില്ലാത്ത ആകെയുള്ളൊരു മാനദണ്ഡം കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവുക, ഒരു മൈക്കുണ്ടാവുക എന്നുള്ളത് മാത്രമായ ഒരു ഇൻഫ്ലുവൻസേഴ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തൊപ്പി മാത്രമല്ല, പൊതുവിൽ എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തെ പകർത്തി പരസ്യമാക്കുക, അത് വിറ്റഴിച്ച് കാശുണ്ടാക്കുക, ആളുകൾ ഒരു ഒരു സ്വകാര്യതയോടുകൂടി പാലിക്കേണ്ട കാര്യങ്ങളെയൊക്കെ പുറത്തിട്ട് അതിനെയെല്ലാം എങ്ങനെ പണമാക്കി മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ആളുകൾക്കിടയിൽ വൈറലായി കൊണ്ടുവരാം എന്നുള്ളത് മാത്രം ആലോചിക്കുന്നു, അതിനുവേണ്ടി ക്യാമറ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സലീം കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ മരിച്ചിടത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ വിക്ഷോഭം ശരിക്കും കേരളം വലിയ അളവിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം പൊതു മീഡിയകൾക്ക് തന്നെ ഒരു ഒരു അവബോധം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോടൊക്കെ പൊതു മീഡിയകൾ പിന്നീട് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചാൽ സ്റ്റാൻഡിന് മുഖത്ത് പുറത്ത് മൈക്ക് വെക്കുകയും രാഷ്ട്രീയക്കാർ പിന്നെ അവരുടെ കമൻ്റ് പറയുന്നുണ്ടോ ബൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു മാറ്റത്തിന് വരെ കാരണമായത്. എന്നാൽ അതേസമയത്ത് ഇവർക്കോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് സോഷ്യൽ മീഡിയയുടെ ഈ മൈക്കും ഈ ക്യാമറയും എടുത്ത് നടക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണമില്ലാത്ത അവരിപ്പോഴും കണ്ടൻറ് തിരഞ്ഞ് നടക്കുന്ന അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതിൽ വരേണ്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയേണ്ടത്. അതിവിടെയും ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു എഡിറ്റിംഗ് പോളിസിയോ അല്ലെങ്കിൽ ആരത് ചെയ്യണം എന്നുള്ളതോ സ്ട്രീമിങ്ങിന് എന്ത് ലൈസൻസ് എന്നുള്ളത് നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മോണിറ്ററിംഗ് സിസ്റ്റമാണ് ലൈസൻസ് ഇല്ലാതെ UAE ലൈസൻസ് ഇല്ലാതെ ബ്ലോഗിങ് നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത് ഇന്ത്യക്കാരുടെ കൂടി ഒരു കടന്നുകയറ്റം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള പുതിയൊരു നിയമമാണ്. അവിടെ ഒന്ന് എല്ലാ ഒഫീഷ്യൽ സംവിധാനങ്ങളെയും രാജ്യത്തിൻ്റെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മുമ്പ് കാലത്തുള്ള ആളുകളൊക്കെ അവിടെ ഡ്രൈവിങ്ങും മറ്റൊക്കെ വളരെ കെയറായി കൊണ്ട് നടന്നിരുന്നെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പേടിയുണ്ടായിരുന്നു. പുതിയ തലമുറ വന്നപ്പോൾ അവർക്ക് ഈ പേടില്ല. അപ്പോൾ പുതിയ അവർ ഇത്തരം ലൈസൻസ് ഉള്ള ആളുകളെ വ്ളോഗ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അടിയന്തരമായി, പ്രത്യേകിച്ചും കേരളമാണ് ഏറ്റവും കൂടുതൽ ഇതെന്ന് തോന്നുന്നത്, കേരളത്തിൽ അടിയന്തരമായി ഇത്തരം ലൈസൻസി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇതിനൊരു ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ആരോടെങ്കിലുമൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഒരു കാര്യം കൂടി എന്നോട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയും ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു കാര്യമാണ് നടക്കുന്നത്, ഒരുപാട് ഇപ്പോൾ മെസ്സി, നെയ്മർ, വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെയൊക്കെ ഒരുപാട് താരങ്ങൾ, അവരെ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ ആ കളി മികവ് കൊണ്ടാണ്, അവരുടെ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊന്നുമല്ല ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കും. ജീവിതം എന്നത് നമ്മൾ ആ ജീവിതത്തിന് റോൾ മോഡലായി കാണേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. അത് ആധുനിക കാലത്തൊരു പഴഞ്ചനായി മാറുന്ന സാഹചര്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുട്ടികളായ ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും പ്രവാചകനെ വായിക്കാനും പ്രവാചകൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനും എങ്ങനെയാണ് ഗൗരവതരമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നൊരു ബോധത്തിലേക്ക് മടങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന ഒരു തലം കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.
0: ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയ വാരം കണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ അത് നിയന്ത്രിക്കണമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗം, സ്കൂളുകളിൽ ലിപ്സ്റ്റിക് ഉപയോഗം, അത് നിയന്ത്രിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഹുത്തുബകളിലും മറ്റു പൊതു പ്രഭാഷണങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വരുത്തി വരുന്ന ഒന്ന് അതിൻ്റെ അനിസ്ലാമികതയും അതോടൊപ്പം ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മളൊക്കെ പല വേദികളിലും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കോസ്മെറ്റോ വിജിലൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും അതിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ട് ഇതിൻ്റെ അപകടങ്ങൾ വിളിച്ചോന്നുണ്ട്. ഈ താൽക്കാലിക കോൺഫിഡൻസിൻ്റെ പേരിലും മറ്റുമൊക്കെ സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ കോസ്മെറ്റിക്സിന് അടിമപ്പെടുമ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്ഥാന സ്ഥാപനങ്ങൾ സ്വാഗതാർഹമാണ്. എന്താണ് സ്കൂളുകളിൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പുതിയ കാഴ്ചപ്പാടിൽ അമിതമാഷം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
1: ഞാൻ ഈ കോവിഡിൻ്റെ മുൻപ് ഒരിക്കൽ ഈ മോണ്ടിസോറി സ്കൂളുകൾ അതിൻ്റെ നന്നായി നടക്കുന്ന മോണ്ടിസോറി സ്കൂളുകൾ, അതിൻ്റെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ ഞാൻ കുറേ അങ്ങനത്തെ സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ വെൽ റണ്ണിങ് ആയിട്ടുള്ള, എനിക്ക് വേണ്ട 150 കുട്ടികളുണ്ട് അവിടെ. അങ്ങനത്തെ ഒരു സെൻറ്ററിൽ ഞാൻ പോയിട്ട് അതിൻ്റെ ഹെഡിനെ കണ്ട് സംസാരിച്ചു തന്നാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ട്, അവിടെ ഡിസ്പ്ലേ ബോർഡിൽ മീൻസ് അവിടെ എന്തു ചെയ്യുന്നു, വലിയൊരു പോസ്റ്ററാണ്. അപ്പോൾ അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഈ നവംബർ 14th ബന്ധപ്പെട്ടാ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ചിൽഡ്രൻസ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റോ അവിടെ നടക്കാൻ പോകുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താ വെച്ചാൽ റാമ്പ് വാക്കാണ്. എന്നിട്ട് അതിനകത്ത് ചെറിയ പെൺകുട്ടികൾ ആ രീതിയിൽ ഫാഷനബിൾ ഡ്രസ്സ് ചെയ്ത് ഒക്കെ ചുണ്ടൊക്കെ ചോപ്പിച്ച് തീത് നിൽക്കുന്ന ചിത്രം, അതിൻ്റെ ഒരു മറ്റേ ഇമേജാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കണ്ടപ്പോൾ നമ്മളുടെ ഒരു ഇത് വെച്ച്, സെൻസ് വെച്ച് നമുക്ക് എന്താണ് വല്ലാണ്ട് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതാണ്, പക്ഷേ അത് സ്പോൺസർ ചെയ്യുന്നത് വലിയ ചില ഗ്രൂപ്പുകളാണ്. അവിടെയുള്ള ഈ ഫാഷൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ കോസ്മെറ്റിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചില ഗ്രൂപ്പുകളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നൊരു ചെറിയ 3-4 അല്ലെങ്കിൽ 5 വയസ്സായ കുട്ടികൾക്കിടയിൽ ഇത്രയും പണം ചെലവഴിച്ച് ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം എന്താണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് വായിച്ചെടുക്കാൻ കഴിയാത്തൊന്നല്ല. ഇത് ഒരു കേവലം ചുണ്ട് ചോപ്പിക്കുന്ന വിഷയമല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്ന വെച്ചാൽ ഇത് നടപ്പാക്കാൻ തന്നെ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വളരെ അപകടകരമായൊരു തീരുമാനമാണ് ഈ ശിശുക്ഷേമ സമിതിയാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരാണെങ്കിലും എടുക്കുന്നത്. കാരണം അത്രമേൽ മൃഗീയമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഇൻഡസ്ട്രിയുടെ കൊങ്ങക്ക് പിടിക്കാറില്ലേ, അതിന് സമാനമായൊരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം മുന്നോട്ട് പോകും, വിജയിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് മറ്റേ തീരുമാനമെടുക്കുന്നവർക്ക് എത്രമാത്രം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുപോലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനത്തെ ചരിത്രം ലോകത്ത് ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പം കണക്കുകൾ പറയുന്ന വെച്ചാൽ ഈ 2033 ആകുമ്പോഴേക്ക് ഏതാണ്ട് 16 ബില്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് ലിപ്സ്റ്റിക്ക് മാത്രം. ഇന്ത്യയിൽ മാത്രം അത് ആ സമയമാകുമ്പോഴേക്ക് 1 ബില്യൺ മുതൽ 1.3 ബില്യൺ വരെയുള്ള ഇൻഡസ്ട്രി ആയിട്ട് മാറും. 10% വളർച്ചാ നിരക്ക് ഓരോ വർഷവും കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 65% യങ്സ്റ്റേഴ്സുള്ള ഒരു സമൂഹമാണ്. ഇവിടെ ഇത് വ്യാപിപ്പിക്കുക ഇതിലൂടെ അവർ കാണുന്ന വലിയൊരു മാർക്കറ്റ് ഷെയർ ഉണ്ട്. മാത്രമല്ല, ഇത് കേവലം ഒരു ലിപ്സ്റ്റിക് അല്ല, ഇത് ഫാഷൻ ഇൻഡസ്ട്രിയുമായിട്ട്, മ്യൂസിക് ഇൻഡസ്ട്രിയുമായിട്ട്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുമായിട്ടുള്ള, പാർട്ടി കൾച്ചറുമായിട്ട് എല്ലാം അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്തൂടെ ഇതൊരു എൻട്രിയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഒരു പുഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, ഇതിപ്പോൾ ഈ നേരത്തെ ഇതിനൊരു ഈ ദീർഘകാല ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പണ്ട് കാലത്ത് ഈജിപ്തിലും ചൈനയിലും മെസപ്പൊട്ടോമിയതിനകത്തൊക്കെ ഈ ഫേസ് കളർ ചെയ്യുക, ചുണ്ട് ചെയ്യുക, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കണ്ടെച്ചാൽ ഇത് പരമാവധി നാച്ചുറലായിട്ടുള്ള ഈ
2: കളറുകൾ
1: സാധനം ഉപയോഗിച്ചത്. ഇത് ഈ നമ്മുടെ എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിൽ ഈ സാധനത്തെ ഈ റിനൈസൻസും ഈ റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ആ സമയത്താണിത് ഒരു അക്സെപ്റ്റൻസിലേക്ക് വരുന്നത്. കാരണം മിഡിൽ ഏജിൽ ക്രിസ്ത്യാനിറ്റി ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിനെ മറ്റേ ഈ ചർച്ചുകളൊക്കെ ഇതിനോട് വിരുദ്ധമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ട്. പക്ഷേ എലിസബത്ത് രാജ്ഞി വെള്ള വസ്ത്രം ധരിച്ച് ആ വെള്ള മറ്റേ സ്കിന്നിൽ ഇത് ചുവപ്പിച്ചു കൊണ്ട് വന്നിരുന്നത് അന്ന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കാര്യമാണ്. അതിനകത്തൂടെ ഇംഗ്ലണ്ടിലും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ അക്സെപ്റ്റൻസ് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഗ്രീസിലൊക്കെ അത് ആദ്യകാലത്ത് എന്താ വെച്ചാൽ ഈ അഭിസാരികകളുടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു പിന്നെ
2: സിമ്പിളായിട്ടാണ്
1: ഉണ്ടായിരുന്നത്. ഫ്രാൻസിൽ പോലും അതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാരീസിലൊക്കെ എന്ത് ചെയ്യും, തെരുവുകളിൽ താൻ അഭിസാരികയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും അവിടുത്തെ ഈ അവിടുത്തെ ഗ്രേറ്റ് ഡിച്ചുണ്ടാവുന്ന സമയത്തൊക്കെ എന്താണ് സ്ത്രീകൾ അങ്ങനെയാണ് നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇതിനെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ മാറ്റും. ഒരു ഭാഗത്ത് 19-ാം നൂറ്റാണ്ട് പകുതി കഴിയുമ്പോഴാണ് ഇതിലൊരു ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നത്. അതുവരെ ഇത് വീട്ടിലോ അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ മാത്രമാണ്. ഇത് വരുന്നതോടെ ഇതിൻ്റെ പ്രൊമോഷൻസ് വരികയാണ്. ഈ പ്രൊമോഷൻസ് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും ഇതിൻ്റെ ഒരു സ്പ്രെഡും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ സഫർഗറ്റി മൂവ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ അവരിതിനെ ഒരു സ്ത്രീകളുടെ ഒരു ഫ്രീഡത്തിൻ്റെ ചിഹ്നമായിട്ട്, സെൽഫ് മറ്റേ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു ചിന്ത വ്യാപകമാക്കി ഇതിനെ സമൂഹത്തിൽ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ, ആ ഇൻഡസ്ട്രികളായിരിക്കാം ഒരുപക്ഷെ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിൻ്റെ ഫണ്ട് ചെയ്തിട്ടുണ്ടാവും, അവരിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്തൂടെ വളരെ ഈ വ്യാപകമായി തന്നെ ഈ സാധനത്തെ സ്ത്രീകൾക്കിടയിൽ കൊണ്ടുപോകും. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ, ഈ 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു.
2: ശരി,
1: കാരണം ഹിറ്റ്ലർ ഇതിനെതിരെ. അപ്പോൾ ഇവർ ഈ അതൊരു തരം പ്രൊട്ടസ്റ്റിൻ്റെ സ്വഭാവം അതിനുണ്ടായിരുന്നതാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള കൾമിനേഷൻസ് ആയിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഈ ഇതിനെ പലപ്പോഴും സ്ത്രീകളുടെ ഒരു സ്വയം നിർണയത്തിൻ്റെ, ഫ്രീഡത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമാക്കി മാറ്റുന്നതിലൂടെ വലിയ തോതിലുള്ള വ്യാപനത്തിനത് കാരണമായി. ഇപ്പോഴും എന്താ വെച്ചാൽ അവരുടെ ഹോപ്പ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയുടെ ഹോപ്പ് എന്താണ്, യൂത്തിലേക്ക് ഇതിൽ എങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളീ പറയുന്ന നമ്മുടെ ഈ കേരളത്തിലെ ഈ ശിശുക്ഷേമ സമിതി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ കാതലായിട്ടുള്ള ഗുണവശം എന്ന് പറയുന്നത്. ഇവിടെ അപ്പം അത് അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് വെച്ചുകൊണ്ടാണ് ഇത് പിന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. പക്ഷെ ഞാൻ വെച്ചാൽ കേവലം ഒരു ഹെൽത്ത് ഹസാർഡിൻ്റെ മാത്രം വിഷയമല്ല ഇത്, മറിച്ചൊരു കൾച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കൾച്ചറിലേക്ക് ഏറ്റവും വികൃതമായ ചില ആശയങ്ങളെ വളരെ ആസൂത്രിതമായി സ്പ്രെഡ് ചെയ്ത് അതിനകത്തൂടെ ഒരു സംസ്കാരത്തെ ഒരു ജനതയെ ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന, ഒപ്പം നമുക്കറിയാം ഈ ഫെമിനിസ്റ്റ് അപ്പം എവിടെ എത്തിയിട്ടുണ്ട്, അത് കുടുംബങ്ങളെയൊക്കെ ചിന്ന ഭിന്നമാക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരു ഒരു തലമുറയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം അതിപ്പോൾ പോപ്പുലേഷൻ്റെ പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ട്, മാരേജുകൾ ഡിലേ ചെയ്യുന്നതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സബ്ലിങ്കിങ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവ തമ്മിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള ഒന്നാണ്. ഇനി എന്താ വെച്ചാൽ ഇതിൽ രസകരമായിട്ടൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ വായിച്ചൊരു സംഭവമായിരുന്നു എന്ന് വെച്ചാൽ 2001 ഈ റിസഷൻ ഉണ്ടായപ്പോൾ, സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അന്നത്തെ ഒരു ഒരു സിഇഒ ആയിരുന്ന ലിയോണാർഡോ ലോഡർ എന്ന് പറയുന്ന കക്ഷി, ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പഠനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ് ഉണ്ട്. എന്താ വെച്ചാൽ റിസഷൻ ടൈമിൽ സാധാരണ സംഭവിക്കേണ്ടത് എന്താണ്, എല്ലാത്തിൻ്റെയും ഉപയോഗം
2: കുറയും.
1: അപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ പൊതുവായി നോക്കിയാൽ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം അതായത് സെയിൽ ഒക്കെ കുറഞ്ഞു, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടി. അപ്പോൾ അതിൽ നിന്ന് ഈ ലിപ്സ്റ്റിക് ഇൻഡെക്സ് എന്നുള്ള ഒരു പ്രയോഗം വന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ എന്താ സാറിന് പറയില്ലേ ഉള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് അവിടുത്തെ മറ്റേ GDP പഠിക്കും, അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇൻഫ്ലേഷനെ കുറിച്ച് എന്ത് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പകരം ഒരു ഒരു സമൂഹത്തിലെ സാമ്പത്തിക അതായത് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയറിൽ

0: ഈ ലിപ്സ്റ്റിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ടേം എന്താ വെച്ചാൽ അഫോർഡബിൾ ഇൻ്റലിജൻസ് തിയറി എന്നുള്ളത് പോലും എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു ചിലപ്പോൾ ഇത് പലപ്പോഴും ഇത് ചീപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്ത് എന്താ വെച്ചാൽ നേരത്തെ കോസ്റ്റ്ലി ആയിരുന്ന ഈ സാധനത്തെ, അതായത് ഏറ്റവും നല്ല കെമിക്കൽസ് ഉപയോഗിച്ച് പരമാവധി ഹെൽത്ത് ഹസാർഡ് ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടായിരുന്ന സാധനത്തെ ഇന്ന് നിങ്ങൾക്ക് 10 rupees ഒരു സ്റ്റിക്ക് കിട്ടും. അപ്പോൾ കുട്ടികളിത് വാങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു ബി എഡ് കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു ഇതപ്പോൾ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഗേറ്റ് കടന്ന് വന്ന് കുട്ടി നേരെ എന്ത് ചെയ്തു, തൻ്റെ ബോക്ക് എടുത്തു, എന്നിട്ട് എന്താണ് കണ്ണാടി ഉണ്ടായിരിക്കണം ഒന്ന് ഇട്ട്, എന്നിട്ട് എന്നോട് പറഞ്ഞു അതേപോലെ നിൽക്ക് നോക്കിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കോളേജിലേക്ക് കയറിയിട്ട് 2 steps കയറി കഴിഞ്ഞ് വീണ്ടും നിന്നു, വീണ്ടും ഇത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അതായത് ഒരു 3 minutes ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 minutes ഉള്ളിലാണ് ഈ 2 times ഇതെടുത്തിട്ട് അവർ നിന്ന്. അപ്പോൾ ഇത് ഇത്രമാത്രം ഒരു സ്യൂഡോ കോൺഫിഡൻസിനെയാണ് ഇത് നൽകുന്നത് എന്ന് ഈ കുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. എന്തായാലും നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ചോളം ഇത് വിജയിക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ടീച്ചേഴ്സ് ഇതിൽ നിന്ന് പിന്മാറണം. കാരണം ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഈ ടീച്ചേഴ്സിൻ്റെ നഖം, അല്ലെങ്കിൽ അവരിടുന്ന ക്യൂടെക്സ്, അവരിടുന്ന ഈ പെയിൻറ്റുകൾ, ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സ്കൂളുകൾ കൃത്യമായിട്ട് തന്നെ എന്തായാലും ഇത് ഇത്തരമൊരു പ്രചരണം നടക്കുന്നതുകൊണ്ടും ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിലേക്ക് അത് പോകുന്നതുകൊണ്ടും സ്കൂളുകൾക്കൊക്കെ തന്നെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ മേലധികാരികൾക്ക് ശക്തമായ നിലപാടെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാത്തിലൂടെ നിൽക്കണ്ട എന്ന് പറയാൻ വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന കുട്ടികളുടെ ആരോഗ്യത്തെ, അവരുടെ ഭാവിയെ ഒക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഈ സ്കൂൾ അധികൃതർ, പ്രിൻസിപ്പൾമാർ, അവരെന്തായാലും അത്തരത്തിലൊരു നിലപാടെടുക്കുക തന്നെ വേണം. ഒപ്പം എന്താ വെച്ചാൽ നമുക്കറിയാം കുട്ടി ഇവിടുന്ന് ഇതൊക്കെ തെറ്റാണെന്നൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ ഉമ്മയും ഒക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസിയാണ് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിൽ വ്യാപകമായിട്ട് പ്രചരണങ്ങളൊക്കെ എന്താണ് നടക്കാൻ പോകുന്നുണ്ട്, അത് ഗൃഹങ്ങളിലടക്കത്തിൻ്റെ അപകടങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അത്തരത്തിലൊരു പിന്നെ നടപടിക്രമം ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സിഗരറ്റിൻ്റെ പോലൊരു പരസ്യം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മദ്യം, മറ്റേ എല്ലാ സിനിമേൻ്റെ തുടക്കത്തിലും എന്ത് ചെയ്യും, മദ്യപാനം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് സർക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു അപകടം പൊതുവെ സമൂഹത്തിന് അറിയുകയൊക്കെ ചെയ്യാം, എന്നിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്, വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട്. അത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഒന്നാണ് ഇതിൻ്റെ മാരകമായ സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇപ്പം അത് മാരകമായ ക്യാൻസറിന് കാരണമാകുന്നു എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ നിലവിലുള്ള ഒരു മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ മനോഘടനയെ മറികടക്കുന്ന രൂപത്തിൽ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അത് ഒരു കേവലം പത്രപ്രസ്താവനകൾ കൊണ്ടോ ഒന്നും കഴിയില്ല. അപ്പോൾ അതിന് നല്ലൊരു മെഷീനറി വർക്ക് ചെയ്യാൻ ഉണ്ടതുണ്ട്. അപ്പോൾ ശിശുക്ഷേമ സമിതി എന്തായാലും മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ആശയവുമായിട്ടാണെങ്കിൽ യാതൊരു സംശയവുമില്ല. സർവ്വ പിന്തുണയും നമ്മൾ അതിന് നൽകണം. മാതാപിതാക്കൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കണം, ഒപ്പം നിൽക്കണം. ഏതെല്ലാം രീതിയിലാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഇത്തരത്തിലുള്ളൊരു ട്രെൻഡിനെ, ഒരു സംസ്കാരത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയുക, അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടതുണ്ട്. നമ്മൾ മദ്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മറ്റ് ഡിസ്ക്രിമിനേഷൻസിനെതിരെ ഒക്കെ നടത്തുന്ന വ്യാപക പ്രചരണങ്ങളിലോ ആ രീതിയിൽ കുട്ടികൾ തെരുവിലിറങ്ങിയിട്ട് ഇത് ജനങ്ങളെ പഠിപ്പിക്കുന്നൊരു സമയം വരണം, അത് കാണണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.
1: അതെ, മാഷ് പറഞ്ഞ പോലെ തന്നെ ശിശുക്ഷേമ സമിതിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടാവും, ഇതിൻ്റെ അപകടം മനസ്സിലാക്കി സമൂഹത്തിന് ഉതകുന്ന രൂപത്തിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങളെങ്കിൽ. യഥാർത്ഥത്തിൽ ഈ ഒരു സ്കൂളുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മാർക്കറ്റിംഗ് പഠിപ്പിക്കണമാണ്. ഒരു മാർക്കറ്റ് 3000 kids 2500 kids ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഏതൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ കേന്ദ്ര കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ചാൽ അവരും ചെയ്യും, ആണുങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കണില്ല, എന്താണ് അതിന് പരിഹാരം എന്ന് R&D നടത്തിക്കൊണ്ടിരിക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആണുങ്ങൾക്ക് ഇത്

0: താല്പര്യമല്ലോ. ഈ ആണും കുട്ടികളും അല്ലെങ്കിൽ പുരുഷന്മാരും കൂടി ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേതിനേക്കാളും മാർക്കറ്റ് ഒന്നും കൂടി പ്രൊഡക്ഷൻ കൂടാനും ബാക്കിക്ക് പറ്റും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടുത്തി വീണ രൂപത്തിലാണ് ശിശുക്ഷേമ സമിതിയുടെ ഈ നിലപാട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് പിന്നോട്ട് പോകാൻ പല നേരത്തെ മാഷ സൂചിപ്പിച്ച പോലെ ഇത് ടീച്ചർമാരെന്നെ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഉപയോഗിച്ച് ആളുകൾ പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് വരിക, ഇതൊരു വഷളത്തരാണെന്നുള്ളൊരു പൊതുബോധം വന്നു കിട്ടിയാൽ തന്നെ കുറേ ആളുകൾ ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മറ്റേ റാഫിക്ക് അതിന് കൂട്ടിച്ചേർക്കാനുള്ളത്?
1: ഇതിനകത്ത് മാഷ് പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, ഇതൊരു കമ്പോള വസ്തുവായി മാറ്റപ്പെടുന്നതിലൂടെയാണ് ഇതിന് പരസ്യങ്ങളുടെ ഒരു ആവശ്യം വരികയും ഇതിന് വ്യാപകമായ പ്രചാരണം കൊടുക്കുകയും ആളുകൾക്ക് ഇത് ഇമ്പോസ് ചെയ്യുന്ന, ആളുകളത് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു വരുന്നത്. അതിനുവേണ്ടി ഈ കുത്തക കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള ലോകം നിന്ന് അടിമപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരുപാട് സൗന്ദര്യ മാതൃകകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ എന്നതിനെ അവരൊരു പ്രത്യേക തലത്തിലേക്ക് മാറ്റുകയും ഇപ്പോൾ വെളുത്ത നിറമുണ്ടാവുക, പ്രത്യേക മുഖഘടന ഉണ്ടാവുക, പ്രത്യേകമായ ശരീര സ്ലിം ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ശരീരഘടന ഉള്ളവരാണ് കൂടുതൽ സൗന്ദര്യവാന്മാർ. അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ ആളുകളുടെ ശാരീരിക അംഗലാവണ്യങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ബ്യൂട്ടി കൺസെപ്റ്റ് വരികയുള്ളൂ. ഇങ്ങനെ അതാണ് ബ്യൂട്ടി കൺസെപ്റ്റ് എന്നൊരു സൗന്ദര്യം എന്ന നിലക്ക് അവർ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഗതി എന്താ വെച്ചാൽ, ഒന്ന് പ്രാദേശികമായ ഓരോ മനുഷ്യർക്കുമുള്ള, ഇപ്പോൾ നമ്മളൊക്കെ ഒരു ദ്രവീഡിയൻ സംസ്കാരത്തിലുള്ള ആളുകളാണ്, നമ്മളുടെ മൂക്കും നമ്മളുടെ ശരീരഘടനയും നമ്മളുടെ നിറവും ഒക്കെ ആ ഒരു അർത്ഥത്തിലാണ്. മറ്റ് എത്നിക് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളൊരു ബോധം തമിഴ്നാട്ടുകാർക്കും കേരളക്കാർക്കും കർണാടകക്കാർക്കും മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും നേരത്തെ നമ്മൾ പറയുന്ന പോലെ കൊറിയക്കാരായി മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കശ്മീരികളായി മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ലോകത്ത് അവർ കാണുന്ന സൗന്ദര്യത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളായി പറയുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് നമ്മൾ പണ്ട് നീലക്കുറുക്കൻ്റെ കഥ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്. ആളുകൾ അവരുടെ അസ്തിത്വത്തിൽ നിന്ന് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പ്രാദേശിക സൗന്ദര്യബോധം പുറകോട്ട് പോയി സ്വാഭാവികമായ ശരീരഘടനകളെക്കുറിച്ചുള്ള വലിയ അപകർഷതാ ബോധം കുട്ടികൾക്കിടയിലുണ്ടായി. എൻ്റെ മുഖം ശരിയല്ല എന്ന് ഇപ്പം നമ്മളുടെ പല്ല് പോലും വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പല്ല് വേദനകളോ പല്ലിൻ്റെ പ്രയാസങ്ങളോ അല്ല, കൂടുതൽ അതിനെ അപ്പുറത്ത് ഡെന്റൽ കോസ്മെറ്റിക്സും എന്താ മാക്സിലോ ഫേഷ്യൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ നിറം, അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ആളുകൾക്കിടയിൽ, കറുത്ത ആളുകൾ അല്ലെങ്കിൽ തൊലി അല്പം നിറം കുറയുമ്പോഴേക്കും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അതിനെപ്പറ്റി ടെൻസ്ഡ് ആവുകയും മാതാപിതാക്കൾ അത് കവർ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായി സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഈ കമ്പോളം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോഴുള്ളത് അത്ര ഒരു നല്ല ഒരു സാഹചര്യത്തിലല്ല എന്ന് തോന്നിപ്പിക്കുക, നിരന്തരം തോന്നിപ്പിക്കുക. നിങ്ങൾ കൂടുതൽ വെളുക്കണം എന്ന് തോന്നിപ്പിക്കുക, നിങ്ങൾ കൂടുതൽ മെലിഞ്ഞിരിക്കണം എന്ന് തോന്നിപ്പിക്കുക, നിങ്ങളുടെ ശരീരം എപ്പോഴും ചെറുപ്പമായി തോന്നണമെന്ന് തോന്നിപ്പിക്കുക. അപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ചെറുപ്പമാവാൻ വേണ്ടി ദീർഘമായ രീതിയിൽ ഡയറ്റിംഗ് എടുത്ത ഒരു വലിയ മോഡൽ മരിച്ചു പോകുന്ന സാഹചര്യം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഈ പരസ്യങ്ങൾ നൽകുന്നത്. നമ്മൾ അവിടെ സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളുടെ മലപ്പുറത്ത് തന്നെയുള്ളൊരു ഡോക്ടർ കണ്ടെത്തിയ കുറച്ച് ഒരു ഫൈൻഡിങ്സ് വന്നിരുന്നു. കോട്ടക്കലുള്ള വെളുത്തിട്ട് പാറുക എന്നാണ് അതിന് പത്രങ്ങളൊക്കെ കൊടുത്തൊരു ഹെഡിങ്. അദ്ദേഹം കണ്ടെത്തിയ ഗുരുതരമായ പ്രശ്നമാണ്, കിഡ്നിയാണ് ബാധിക്കുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അത് പണം അധികം ചെലവിടാനില്ല. എന്നാലും ഈ പരസ്യങ്ങളുടെ കൂടെ ഓടുകയും വേണം. അതിൻ്റെ വലിയ ഗുരുതര സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും സ്വന്തം ആരോഗ്യത്തെയും ഗുരുതരമായ അവസ്ഥയിലേക്ക്. നമ്മളീ കാണുന്ന നിരന്തരമായ വൃക്കരോഗങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഒരു വശം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അതല്ലെങ്കിൽ അതിനൊരു അനുകൂലമായ സാഹചര്യം നമുക്ക് ആരോഗ്യമാണ് ആളുകളെ ഒന്ന് ബോധവൽക്കരണത്തിന് വലിയൊരു ഒരു കാരണമായി മാറുക. അതിലേക്ക് എത്തിക്കാൻ ഈ പിന്നെ ശിശുസമിതിയുടെ ഇത്തരം കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മൾ ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ആളുകൾക്കിടയിൽ നമ്മളൊന്നുകൂടി പുനർക്രമീകരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പുതിയ തലമുറയോട് അധ്യാപകരും സ്കൂളുകളും ഒക്കെ വീണ്ടും വീണ്ടും പറയുകയും നമ്മളുടേതായൊരു സംസ്കാരത്തിലേക്ക് തിരിച്ചുകൊണ്ട്, അതിൽ മതപരമായ വശങ്ങളുണ്ടാകും, ആ നിലക്ക് പറയേണ്ട സ്ഥലത്ത് ആ നിലക്ക് പൊതുവായി പറയേണ്ടടുത്ത് പൊതുവായി പറയാം. ഇപ്പോൾ ബുദ്ധി, കഴിവ്, സ്വഭാവം, സാമൂഹിക സംഭാവന, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കുണ്ടാവേണ്ട യഥാർത്ഥത്തിലുള്ള അസ്തിത്വം, ഐഡൻറ്റിറ്റി എന്നുള്ളത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്കിതിനൊരു പരിഹാരത്തിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞു സൗന്ദര്യത്തെ പുനർനിർവചിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട് പ്രാദേശികമായോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഒരു ഐഡൻറ്റിറ്റിയെ അഭിമാനബോധമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എങ്ങനെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ പ്രാഥമികമായി സംവദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ആത്മബോധം എന്നുള്ളത് അത് നമ്മളുടെ ഇസ്ലാമിക് ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു ആത്മബോധം നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. പൊതു സമൂഹം ശ്രദ്ധിക്കേണ്ടത് മാധ്യമ സാക്ഷരത ഇതിൽ വലിയൊരു ഘടകമാണ്. പരസ്യങ്ങൾ എന്ത് പരസ്യവും കൊടുത്ത് തങ്ങളുടെ ചാനൽ കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്ത് അവിടെ ഒരു ഒരു മീഡിയ ധാർമ്മികത രംഗത്ത് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്കും ഇത്തരം കാര്യങ്ങളുടെ വലിയ ബോധവൽക്കരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പലപ്പോഴും ആ ബോധവൽക്കരണങ്ങളൊക്കെ ഇപ്പോൾ ചില ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്ന ഡിബേറ്റുകളൊക്കെ നെഗറ്റീവ് ടെൻഡൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാഭാവികമായ അത് ഇൻഡസ്ട്രിക്ക് വേണ്ടി ആയിരിക്കും അവർ. പക്ഷെ അവിടെയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒരു ധാർമ്മിക ബോധമുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലൂടെ ഇടപെടുക എന്നുള്ളതാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ എവിടെയാണ് ഇപ്പോൾ ഈ ശിക്ഷാ സംബന്ധിയുടെ വലിയ മാഷ് പറഞ്ഞതും അതാണ്. ഇപ്പോൾ നമുക്കൊരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്, വന്ന് കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു ഗവൺമെൻറ് ഒരു ഒരു മോഡ് തന്നെ നമുക്കിതിനൊരു അവസരമായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കിടയിലും ഒരുപാട് ഇത്തരം ആശയങ്ങളുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു സംവിധാനം വെച്ച് നമുക്ക് ശിക്ഷാ സമിതിയുടെ നിർദ്ദേശമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പി ടി എകൾ വിളിച്ചു ചേർക്കാനും അതേപോലെ തന്നെ സ്കൂളിൽ ഒരു ഒരു മോഡ് ഉണ്ടാക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ ഒരു പരിധിവരെ സാധിക്കും. അതിനെല്ലാവരുടെയും ഒരു പിന്തുണയും ഇതിൻ്റെ ഒരു അവിടെയൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ വശങ്ങളും മറ്റൊക്കെ സൂചിപ്പിച്ചാൽ എല്ലാവരുടെ ഒരു പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റ രംഗത്ത് നമുക്ക് ഇത് വെച്ചുണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും
2: ഇവിടെ ഒരു ഇസ്ലാമിനെതിരെ പലപ്പോഴും പ്രചണ്ഡമായ വിമർശനങ്ങൾ നടത്തുന്നവർ പലപ്പോഴും പറയാറുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് മൂടിക്കെട്ടിയ സ്ത്രീ എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെ മുൻപിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ടതെന്നാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രിയുടെ പൂർണ്ണമായ ഒരു പതനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാടെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇസ്ലാമിലെ സ്ത്രീ എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ സമൂഹത്തിൻ്റെ മുൻപിൽ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടൊന്നും ഈ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ഈ സ്ത്രീയുടെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും ഇത്തരത്തിൽ ഈ പൊതുമണ്ഡലത്തിൽ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളത്.
0: അതെ, നമ്മൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഖത്തറിൽ വളരെ ഭംഗിയായി ഒരുപാട് ആളുകളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭംഗിയായി ലോകകപ്പ് നടന്നപ്പോൾ ഈ നടക്കുന്ന ലോകകപ്പുമായി ബന്ധപ്പെട്ട് വളരെ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള മനുഷ്യന്മാരെ കളറിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് നികൃഷ്ടമാക്കിയും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഈ ലോകകപ്പ് നടക്കുന്ന വേദികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അക്ഷയ നമുക്കതിൽ സൂചിപ്പിക്കാനുള്ളത്?
2: നമുക്ക് ഈ ഒളിമ്പിക്സിൻ്റെ ഒരു ചരിത്രം അറിയാം. ഒരു ഒലീവില കൊണ്ട് എങ്ങനെയാണ് സമാധാനം വീണ്ടെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിലൊരു ഹാർമണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വളരെ മനോഹരമായൊരു ചിന്ത അല്ലെങ്കിൽ ആശയം അതിൻ്റെ പിറകിലുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ ഈ വൈജാത്യങ്ങളും മറ്റേ വെറുപ്പുകളും ഏറ്റുമുട്ടലും ഒക്കെ ഒഴിവാക്കി അവരെന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസത്തേക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ആകെ കൊടുക്കുന്നത് എന്താണ്, ഒരു ഒലീവിലയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ഈ ആഴമുള്ള ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് നൃത്തം. അന്നും സംഭവം ഇതിനകത്ത് ഈ വംശവെറിയും അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്കറിയാം അതിൻ്റെ ആശയത്തിൻ്റെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ ഒരു മനുഷ്യ ജനതയാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം കണ്ടെന്ന് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, പലപ്പോൾ ഇംഗ്ലണ്ടിൽ, മറ്റേ സ്പെയിന്, ജർമ്മനി, ഇറ്റലി, ഇത്തരം രാജ്യങ്ങളിലൊക്കെ ധാരാളം ഫുട്ബോൾ ക്ലബ്ബുകൾ, അവിടെയാണ് ഏറ്റവും ഈ റിച്ചായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ ഫുട്ബോൾ ഇതുകളൊക്കെ ഉള്ളത്, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ഇതുകൾ, അതിലൊക്കെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. ഒരു അപൂർവമായ ചില ഈ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അവിടെ പ്ലെയേഴ്സ് എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ആ രീതിയിൽ അവർക്ക് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ സ്പെയിനിൻ്റെ എന്ത് യമാലാണ്, ഒരു ലാമിൻ യമാൽ, അദ്ദേഹം നമുക്കൊരു സന്ദർഭത്തിൽ തൻ്റെ സ്വന്തം ടീം അംഗങ്ങൾ പോലും അയാളോട് മറ്റേ എതിർക്കുന്നതെന്ന് വെച്ചാൽ, ആ പലസ്തീൻ പ്രശ്നം നിൽക്കുന്ന സമയത്ത് പലസ്തീൻ്റെ പതാക മണിക്കൂറുകളോളം എന്താണ് ഗ്രൗണ്ടിലൂടെ വീശി തീയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചില മെസ്സേജുകളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ ഫുട്ബോളേഴ്സ്. പക്ഷെ നമ്മൾ കാണുന്നത് വെച്ചാൽ, ഈ അമേരിക്കയിലേക്ക് ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ ആ വെരി സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കടക്കലാണ് കത്തി വെച്ചിട്ടുള്ളതെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ പൊതു സ്വഭാവത്തിൽപ്പെട്ട ഈ മറ്റേ ദുര, സാമ്പത്തിക ദുര, മറ്റൊന്ന് വംശ വെറി എന്ന് പറയുന്നത്, ഇത് രണ്ടും വളരെ വിസിബിളായി തന്നെ പുറത്തേക്ക് വന്നിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയോടുള്ളൊരു സമീപനമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യയോടുള്ള വിദേശ നയം എന്തായാലും വേണ്ടി പറയാൻ നമുക്കറിയില്ല. ഇപ്പോൾ മോദിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു കമൻ്റ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഞാൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാൽ അടങ്ങിക്കോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ കപ്പൽ ആക്രമിക്കപ്പെട്ട്
1: അതെ
2: രണ്ട് മൂന്ന് ഇന്ത്യക്കാർ മരിക്കുന്നു, പക്ഷെ ശക്തമായ രീതിയിലൊരു വിമർശനത്തിന് പോലും നമുക്ക് കഴിയുന്നില്ല.
0: ഒരാളെ വിളിപ്പിച്ചിരിക്കുന്നല്ലാതെ
2: അത്രേ ഉള്ളൂ നമ്മ അല്ലേ ഒരു അല്ലേ. അപ്പോൾ അതുപോലെ അദാനിയുടെ വിഷയം വരുന്നു, അദാനിക്ക് വേണ്ടി എന്തെല്ലാം ഈ രാഷ്ട്രം എത്രമാത്രം സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ കേസ് അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അവിടേക്ക് തന്നെ ഒരു ബാർഗെയിനിങ് നടത്തി തങ്ങളുടെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, പിന്നെ അമേരിക്ക എന്നാണ് ശരിക്കും കുടിയേറ്റക്കാർ സൃഷ്ടിച്ചൊരു രാജ്യമാണ്, അല്ലാതെ അത് ഇന്ത്യയിലെ വളരെ 100-100 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഈ വിസയിൽ, വിസ നൽകുന്നതിൽ പോലും ഇത്തരത്തിലുള്ള പുതിയ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട റൂളുകളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാം, ട്രംപ് എന്നുള്ളൊരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ എങ്ങനെയൊക്കെയാണോ തനിക്ക് ലഭിച്ച ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സമ്പത്തും തൻ്റെ ലോകത്തിലെവിടെയുമുള്ള സാന്നിധ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മാനിപ്പുലേഷൻസ്, അതിലൂടെ തന്നെ അദ്ദേഹം എത്രയോ കോടികൾ കൊയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മറുഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കോർപ്പറേറ്റ് ദുര എന്ന് പറയുന്നത് ഇവർ ശരിക്കും കോഹോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, മെക്സിക്കോ കാനഡയിലും എന്തെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടിക്കറ്റ് ഫെയർ, അത്
0: പാർക്കിംഗ് ഫെയർ,
2: എല്ലാം മറ്റേ ഫ്ലൈറ്റിൻ്റെ ഇതുകൾ, അതുപോലെ മറ്റേ ട്രാവൽ ബാൻ കൊണ്ടുവന്നു. 39 രാജ്യങ്ങളിൽ ആളുകൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റാത്ത ഇത് വന്നു. അതിനകത്ത് ആരൊക്കെയുണ്ട്, ഇവിടെ കളിക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ഹെയ്ത്തി, ഇറാൻ, സെനഗൽ ഒക്കെ പോലുള്ള രാജ്യങ്ങളുടെ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൊരു ഫുട്ബോൾ ഫ്രണ്ട്ലി ആയ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ, ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരത്തെ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് സമാധാനത്തിൽ നോബൽ സമ്മാനം കിട്ടാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും നല്ല സമയമായിരുന്നത്, ഞാൻ എൻ്റെ എല്ലാ വെറുപ്പുകളും വിദ്വേഷങ്ങളും വംശീയതൊക്കെ മാറ്റിവെക്കുന്നു, സകല രാജ്യക്കാരും അമേരിക്കയിലേക്ക് വരൂ എന്ന രീതിയിൽ അദ്ദേഹം ഒരു പക്ഷേ വളരെ ആത്മാർത്ഥത തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയും അക്കമഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നതിൽ അടുത്ത ഒരു നോബൽ പ്രൈസ് നമുക്കും ഇവരെ പേരെന്തിയായിരുന്നു പറയായിരുന്നു, അല്ലെങ്കിൽ രാജ്യത്തുടനീളം എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചെറിയ ലോകത്തുടനീളം അങ്ങനെ ചെറിയൊരു മറ്റേ വേവെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അത്ര പോലും അതിന് തീരുന്ന വെച്ചാൽ, ഇപ്പം ഹേ മറ്റേ ഇവർ തന്നെ സെലക്ട് ചെയ്ത റെഫറിയെ തിരിച്ചും
1: അയച്ചു,
2: ഒരുപാട് രാജ്യങ്ങളിലെ ഒഫീഷ്യൽസ് അവരേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു അയക്കുക, വിസ കൊടുക്കാതെ ഇരിക്കുക. ഇപ്പം അല്ലേ ഇറാൻ, ഇറാനിപ്പോൾ ഒരു കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്, പക്ഷെ ആ സമയത്ത് പോലും അവരെ അമേരിക്കയിലേക്കുള്ള ഈ എന്താ പറയുക, അല്ല അതായത് സാധാരണ ഇവർക്കുള്ള ഈ എൻട്രി എക്സിറ്റ്, ഇത് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഉള്ള വിസയാണ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യില്ല, കൊടുക്കാതിരിക്കുകയും അങ്ങനെ അവർ മെക്സിക്കോയിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ, അവരെ ട്രെയിനിങ് അവിടെ നടത്തേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇതുപോലെ ഇപ്പൊരു മറ്റു വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫുട്ബോളിൻ്റെ തന്നെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ മറ്റേ വാർ എന്ന് പറയുന്ന, അതായത് വീഡിയോ അസിസ്റ്റഡ് റെഫറിങ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വിറ്റ്സർലാൻഡും ഖത്തറും തമ്മിൽ നടന്ന മത്സരത്തിൽ ശരിക്കും അതിൻ്റെ ഫൂട്ടേജ് നോക്കിയിട്ട് എടുക്കേണ്ട തീരുമാനം എടുത്തില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്ത് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഷോൺ ഇവാൻസ് എന്ന് പറയുന്ന ഒരു റെഫറി, അദ്ദേഹം കാണിച്ച ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു ബോഡി എക്സ്പ്രഷന്, അത് ശരിക്കും ചില വംശീയതയുടെ ആ വൈറ്റ് സുപ്രീമസിയുടെ സൂചകമായിട്ട് സാധനമായിരുന്നു. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഇവിടെ നടന്നിട്ടും ഫിഫ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു, ഫിഫയുടെ പ്രസിഡൻ്റിൻ്റെ ഒരു പത്രസമ്മേളനം കേട്ടു. അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്, ഇന്നൊരു കളിയുടെ ആവേശത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാർത്ഥതയിലും താല്പര്യത്തിലും ആണ് ഈ രാജ്യങ്ങളെല്ലാം ഈ ഒരു ഫിഫയുടെ ഒരു കൊടിക്കീഴിൽ അംഗമാകാൻ ശ്രമിക്കുന്നത്. നാളെ ഈ ഫിഫ സ്പ്ലിറ്റായി ഇപ്പോൾ തന്നെ നമുക്കറിയാം വേറെ ഒരുപാട് കപ്പുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇതും പിളർന്ന് രണ്ടോ മൂന്നോ ആയാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഗ്ലാമർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തുടളി നീളമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു നിരാശയ്ക്കത് കാരണമായി തീരും. മാത്രമല്ല ഈ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം ഇതിനകത്തൂടെ എത്രയോ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ മാർക്കറ്റിനെ ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവനവൻ്റെ തന്നെ ഈ കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെന്നെത്താൻ പോകുന്നത്. അത് അത്രയെങ്കിലും മനസ്സിലാകാനുള്ള ഒരു ബുദ്ധി എന്ത് ചെയ്യണം ഉണ്ടാവുള്ളൂ. എനിക്ക് പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടുന്നുള്ളതാണ്. എനിക്ക് വലിയൊരു സമാധാനം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ നോക്കി നോക്കൂ, ഇവിടെ അർജൻറ്റീനയുടെ, ബ്രസീലിൻ്റെ, സ്പെയിനിൻ്റെ, പിന്നെ ഇംഗ്ലണ്ടിൻ്റെ, പോളണ്ട്, സകല രാജ്യങ്ങളുടെയും ആരാധകരുടെ വലിയ വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ട്. ഇന്ത്യ എങ്ങാനും ഇതിൽ കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ വേറെ ആരുടെയെങ്കിലും, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അത് ഒരു മറ്റേ ആഫ്രിക്കൻ മുസ്ലിം രാജ്യമോ അല്ലെങ്കിൽ ഈ നമ്മളോട് ശത്രുത പുലർത്തുന്നു വിശ്വസിക്കപ്പെടുന്ന ആയിരുന്നെങ്കിലോ, അറബ് രാജ്യത്തിൻ്റെയൊക്കെ ആയിരുന്നെങ്കിൽ ദേശദ്രോഹവും രാജ്യദ്രോഹവും ഒന്നും
0: തന്നെ. ഇപ്പൊ ബ്രസീലിന്റെ പച്ച, മറ്റേ പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല
2: എന്തായാലും. അപ്പൊ ഒരു ചാപ്പ വരുമായിരുന്നു. അപ്പൊ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇന്ത്യ ഇനത്തില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് സങ്കടമുണ്ട്, ഇന്ത്യ കളിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വെച്ചാൽ, അത് വംശീയതയുടെയോ ദേശീയതയുടെയോ മതത്തിന്റെയോ ഒന്നും ഈ ആഴങ്ങൾ അളക്കാനുള്ള ഒന്നല്ല എന്നും, അത് കളിപ്പിരാന്ത് ആണ്, അതിൽ പ്ലെയേഴ്സും ടീമും ഒക്കെ തന്നെയായിരിക്കും പ്രധാനമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ ഒരു ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പരാജയം.
0: റാഫിക, എന്താണിപ്പോൾ ഖത്തർ വേൾഡ് കപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നു മനസ്സിലാവുന്നത്?
1: ഖത്തർ ഒരു അറബ് രാജ്യം എന്നുള്ളത് വളരെ ചെറിയ രാജ്യമാണല്ലോ. ഖത്തർ അറബ് രാജ്യം ലോകത്തിന് മാതൃകയായ രൂപത്തിലാണ് 2022 ഒരു വേൾഡ് കപ്പ് സംഘടിപ്പിച്ചത്. എനിക്കൊന്ന് അവിടെ വന്ന മാധ്യമ പ്രവർത്തകരൊക്കെ പിന്നീട് വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരു മാധ്യമ പ്രവർത്തകനും ട്രാൻസ്പോർട്ടേഷനോ ഫുഡിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു രൂപ പോലും വാങ്ങാതെ ലോകത്ത് ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇത്രയും നല്ല ആതിഥേയത്വത്തെക്കുറിച്ച് പറഞ്ഞ മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ആ നിലക്ക് അവർ അഭിനന്ദിച്ച ഒരു ലോകകപ്പായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വംശവെറിയുടെയോ അവർ വളരെ തമാശയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, പിന്നെ ബാത്റൂമിൽ വെള്ളം സജ്ജീകരിച്ചു എന്നുള്ളത് പോലും യൂറോപ്പിലൊക്കെ വലിയ വാർത്തയാക്കുകയും അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വലിയ ഒരു ആക്ഷേപമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ആ ലോകകപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു. അതേസമയത്ത് അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിൽ കൊടുത്തൊരു മെസ്സേജ്, ഈ അമേരിക്കൻ ലോകകപ്പിൻ്റെ ഉദ്ഘാടനം ലോകത്ത് എവിടെയെങ്കിലും ചർച്ചയായോ? എനിക്ക് തോന്നുന്നത് ആ വേൾഡ് കപ്പിന് വേണ്ടി അതിൻ്റെ ഗാനം അവതരിപ്പിക്കാൻ വേണ്ടി ഈ വേൾഡ് കപ്പിലും അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ വേൾഡ് കപ്പിലൊക്കെ ഗാനം അവതരിപ്പിച്ച ഒരു പോപ്പ് ഗായികയോട് ആവശ്യപ്പെട്ടപ്പോൾ ജസ്റ്റ് അവരോട് പറഞ്ഞ് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു ഗൗണ് കൂടി ധരിക്കണം എന്നുള്ളതാണ്. ആ ഒരൊറ്റ നിബന്ധനയുടെ പേരിൽ അവരാ ലക്ഷങ്ങൾ വരുന്ന കോൺട്രാക്ട് ഏറ്റെടുത്തില്ല എന്ന് വായിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് ലോകത്തിൻ്റെ ഒരു ഇത്തരം കാഴ്ചപ്പാടുകളോടുള്ള ഒരു സമീപനം എന്നുള്ളത്. പിന്നെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ, ഫുട്ബോൾ നമ്മൾ എപ്പോഴും ആളുകൾക്ക് പറയും യൂണിറ്റിയുടെയും ആളുകൾ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിനും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, വിനോദമാണെന്ന് പറയുമ്പോൾ തന്നെ ഫുട്ബോളിൻ്റെ ചരിത്രം ആരുടെ വേൾഡ് കപ്പാണ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. 1970 വരെ ലാറ്റിൻ അമേരിക്കൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്പും മാത്രം ഉണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പാണ് നടന്നിരുന്നത്. പിന്നെയാണ് പല രാജ്യങ്ങളെയും ഇപ്പോഴും വളരെ ചെറിയ കോണ്ടിനെൻറ്റുകളിൽ നിന്ന് വലിയ പ്രാതിനിധ്യം ഉണ്ടാവുകയും ഏഷ്യ പോലുള്ള വലിയ കോണ്ടിനെൻറ്റുകളിൽ നിന്ന് താരതമ്യേന അത്ര ടീമുകൾ എടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു
0: ഇന്നലെയൊക്കെ ജർമ്മനിയോട് തോറ്റ രാജ്യത്ത് 150,000 വളരെ കുറഞ്ഞ പോപ്പുലേഷൻ
1: ആളുകളുള്ള അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷനിലൊക്കെ വ്യത്യാസങ്ങൾ ഇതുണ്ട്. അത് തന്നെ ഒരു ഒരു ആളുകളെ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളോട് 1970 വരെ ആഫ്രിക്കയുടെ ഒരു സാന്നിധ്യവും ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ നടന്നിരുന്ന ഫുട്ബോൾ തന്നെ ബ്ലാക്കും വൈറ്റ്സും വേറെ വേറെ മത്സരങ്ങളായിരുന്നു അവിടെ ആ സമയത്ത് നടന്നിരുന്നത്. പിന്നീട് അത് ഇടപെട്ട് അപ്പോൾ അത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരു വംശപുരയുടെ വർണ്ണ വൈജാത്യത്തിൻ്റെ വേർതിരിക്കലിൻ്റെ ഒരു കളി കൂടിയാണ് എല്ലാ കാലത്തും ഫുട്ബോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജർമ്മനിയെ കുറിച്ച്, ജർമ്മനിയിലെ വളരെ പ്രസിദ്ധനായ കഴിഞ്ഞ ലോകകപ്പ് വരെ കളിച്ചിട്ടുള്ള മസൂട്ട് ഒസീൽ എന്ന് പറയുന്ന മസൂദ് എസീൽ എന്നാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ അറബിക് നെയിം വരുന്നത്. ആ കളിക്കാരൻ പറയുന്നുണ്ട്, കപ്പ് നേടുമ്പോൾ ഞാൻ ജർമ്മനിക്കാരനായിരിക്കും, ജർമ്മനി പരാജയപ്പെടുമ്പോൾ ഞാൻ മൈഗ്രൻ്റുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പിന്നെ ഞാൻ മറ്റൊരു രാജ്യത്തു നിന്ന് വന്നവനാണ് എന്ന ഒരു ആത്മനിന്ന പേറി നിൽക്കേണ്ട രാജ്യമാണിത്. ഏറ്റവും ഉയർന്ന തലത്തിൽ കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ 2000 ശേഷം നമ്മൾ കാണുന്നത് 2000 കാണുന്ന സിനദിൻ സിദാൻ ആവട്ടെ, കരീം ബെൻസേമ എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കിലിയൻ എംബാപ്പെ, ഇവരൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് തന്നെ നഷ്ടപ്പെട്ട സമയത്ത്, അർജൻറ്റീനയോട് തോറ്റ സമയത്ത് ഏറ്റവും ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം എംബാപ്പയ്ക്ക് നേരെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി, അൾജീരിയൻ ഐഡൻറ്റിറ്റി, അപ്പോൾ ഇത് അറബ് മുസ്ലിം ഐഡൻറ്റിറ്റി, ഇസ്ലാമോ ഫോബിക് ഏറ്റവും അധികം ഇവരുടെ വ്രതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, വനിതാ ഫുട്ബോളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇറാൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇങ്ങനെ നിരന്തരം വ്യത്യസ്തങ്ങളായ വെറികളുടെ ഒരു ലോകം കൂടിയാണ് ഫുട്ബോൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനെതിരെ നിരന്തരം പല നിലക്കുള്ള പ്രതികരണങ്ങളും പല നിലക്കുള്ള അഭിപ്രായങ്ങളും ലോകത്തുടർന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്ന സൊമാലിയയുടെ റഫറി ആയിട്ടുള്ള ഒമർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾക്ക് അവിടെ വിസ അനുവദിക്കാതിരിക്കുകയും, സെക്യൂരിറ്റി റീസണാണ് അവർ പറയുന്നുണ്ടെങ്കിലും, ഫിഫ നടത്തുന്ന ഒരു വേൾഡ് കപ്പിൽ ഫിഫ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള റഫറിക്ക് അവിടെ അവസരം നിഷേധിച്ചു എന്നുള്ളത്. യൂറോപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചു, പ്രത്യേകമായ ഒരു മത്സരത്തിൻ്റെ ചുമതലൊക്കെ നൽകി അപ്പുറത്ത് അവർ സ്വീകരിക്കണം. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് അവിടെ ബാധകമല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഖത്തറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കൻ ലോകകപ്പ് ലോകത്ത് ഒരു സന്ദേശവും നൽകാത്ത, എന്നാൽ കുറേ തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലോകകപ്പായി എന്നുള്ള സങ്കടം കൂടി ഫുട്ബോൾ ലോകത്തോട് നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്.
0: നമ്മുടെ ഈ ആഴ്ചയിലെ സ്പോട്ട് ലൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി കാണാവുന്ന പ്രതീക്ഷയോടെ വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പോകുന്നത് അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ അബ്ദുറൌഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഏറെ വിശിഷ്ടമായ, ഏറെ മഹത്വമേറിയ ഒരു വിജ്ഞാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാലോ, അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ് അല്ലേ? നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ അല്ലാഹു. ആ അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അറിവുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോകളിൽ അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള അറിവിനെ നമ്മൾ പഠിക്കാൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിൻ്റെ അസ്മാവും അല്ലാഹുവിൻ്റെ നാമങ്ങളും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും പഠിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ ശ്രവിക്കുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാരിൽ അബൂബക്കർ ബിൻ അറബി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, ഷറഫുൽ ഇൽം ബിഷറഫിൽ മഅലൂം. അറിവ് മഹത്വമാകുന്നത് ആ അറിയപ്പെട്ട മഹത്വത്തിനെ കുറിച്ചുള്ള, അറിയപ്പെട്ട കാര്യം അതിൻ്റെ മഹത്വം അധികരിക്കുന്നതിനനുസരിച്ചാണ്. എന്നാൽ വൽ ബാരി, ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് നമുക്കറിയാല്ലേ. ആ അള്ളാഹു അതിനെക്കുറിച്ചുള്ള, ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അഷ്റഫുൽ മഅലൂം, ഏറ്റവും ഷറഫാക്കപ്പെട്ട, ഏറ്റവും മഹനീയമായ അറിവ് എന്നത്, വിജ്ഞാനമെന്നത് ആ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല അറിവും ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമായതും അതുപോലെ തന്നെ പുണ്യമായതുമായ അറിവ് എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടാകണം എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകാം. ഒന്നാമതായി നമ്മുടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഉണ്ടാകേണ്ടത് റജാ, ഖൗഫ്, മുഹബ്ബത്ത്. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും, പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഖൗഫ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമാണ്. ഓക്കെ, അപ്പോൾ ആ ഭയം നമുക്കുണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു, അള്ളാഹു കളവ് പറയരുത് എന്ന് പറഞ്ഞു, ആ കളവ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് ഞാൻ കളവ് പറയില്ല, അല്ലെങ്കിൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കൂല എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമുക്കവരെ അനുസരിക്കാൻ മനസ്സുണ്ടാവുന്നത്. ഇതുപോലെ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹു പറയുന്നത് എന്തും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും. ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹ് എന്തു പറഞ്ഞാലും നമുക്കൊരു മടിയുമില്ലാതെ ചെയ്യാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അതുപോലെ തന്നെ നന്മകളിൽ നിൽക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ചരിത്രം, മഹാനായ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കായി. അറബിയാണ് ആള്, അനറബിയാണ്, ഗ്രാമീണനാണ്. അദ്ദേഹം ആ പെണ്ണിനെ മുമ്പേ കണ്ണുവച്ചൊരു പുരുഷനാണ്. ആ പെണ്ണിനെ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, പ്രേമമാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ മരുഭൂമിയിൽ അവർ രണ്ടും തനിച്ചായപ്പോൾ ആ മനുഷ്യൻ ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ആരും കാണാനില്ല, ആകാശത്തെ നക്ഷത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് ഒരുമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള ബോധം മനസ്സിലുള്ള ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സ്ത്രീ പറഞ്ഞത് ഫഅയ്ന മുഖൗകിബുഹ, അപ്പോൾ എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ എവിടെയാണ് എന്ന് ചോദിക്കാൻ. കാണാൻ ഇവിടെ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബുണ്ടല്ലോ അവനെവിടെയാണ്, അവൻ കാണുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അവർ രണ്ടു പേർക്കും ആ ഒരു അറിവ് സഹായമായി എന്നാണ്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ അനുജത്തിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളിൽ നിലനിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്കുതകുന്നത് നമ്മെ അള്ളാഹു അറിയുന്നു, നമ്മെ റബ്ബ് കാണുന്നു, നമ്മെ റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ആ അറിവാണ്. ഇൻഷാ അല്ലാ ഇനി മുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതർത്ഥമാക്കുന്നതെന്ത്, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു വച്ചാണ് നമ്മൾ അത് പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി തിസ് അത്തം വീന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മി അത്തൻ ഇല്ലാ വാഹിദ, അതായത് അറബിയിലൊരു പ്രയോഗമാണ്, 100 ഒന്ന് കുറവ്. അപ്പോൾ 99 എന്നത് ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്, 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അത് ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നമ്മുടെ ഈമാൻ ദൃഢവിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന നന്മകളിൽ നിൽക്കാൻ സാധിക്കുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ നാമഗുണ വിശേഷണങ്ങൾ ഇഹ്സാ ചെയ്യുക എന്നത്. ഇനി അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതിൽ 99 മാത്രമാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമുൽ ഗൈബായിക്കൊണ്ട് അദൃശ്യജ്ഞാനമായിക്കൊണ്ട് അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിച്ചത് അവിസ്തസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അള്ളാഹു നിന്റെ അടുക്കൽ എടുത്തു വച്ചിട്ടുള്ള മറച്ചു വച്ചിട്ടുള്ള ആ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് തേടുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ 99 നാമം മാത്രമല്ല, പക്ഷേ സ്വർഗപ്രവേശനത്തിനുതകുന്ന 99 നാമങ്ങളാണ്. നിങ്ങൾ അത് ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗപ്രവേശനം നൽകും എന്നത് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ പഠിക്കണ്ടേ? എന്നിട്ട് ഈ വീഡിയോ ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം, ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അറിയണം, ആ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിലൂടെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയത് ഹൈഫുദു അൽഫാലിഹ, അതിൻ്റെ വാക്കുകളെ അതിൻ്റെ ആ നാമങ്ങളെ ബൈഹാട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫഹ്മു മആനിഹ, അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ വത്തഅബ്ദു വൽ അമലു ബിമുർത്തലാഹ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി ഇബാദത്തുകൾ നിർവഹിച്ച് മുന്നോട്ട് പോവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇൻഷാല്ല ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും എല്ലാം മനസ്സിലാക്കി ഇൻഷാല്ല നമുക്ക് പഠിക്കാം, കൂടുതൽ അറിവ് നേടാം, അതോടൊപ്പം ഈമാനികമായി നമുക്ക് ഉയരാം. സ്വർഗപ്രവേശനത്തിനുതകുന്ന ഈ ഒരു വൈജ്ഞാനിക ഈ ക്ലാസ്സുകൾ ഒന്നും മിസ്സാവാതെ തുടരെ കേൾക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ് എന്ന വിഷയം നമുക്കായി അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുർ റഊഫ് അൽ ഹിക്കമി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം
1: ചെയ്യുമാറാം. സന്തോഷ വാർത്ത: ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും ഈ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. മറിയം അലൈഹി സ്വലാം ജീവിതത്തിൽ യാതൊരു കളങ്കവും ചെയ്യാത്തവരായിരുന്നു. അള്ളാഹു അവരെ സംബന്ധിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്നും നാം അതിൽ ഓതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയും അവർ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. 66:12. ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിന് പേടി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ജിബ്രീൽ മറിയമിനെ സമാധാനിപ്പിച്ചു. അദ്ദേഹം ജിബ്രീൽ പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. 19:19. നിനക്ക് ഒരു പരിശുദ്ധനായ സന്താനത്തെ നൽകാൻ പോകുന്ന വിവരം അറിയിക്കാൻ അള്ളാഹു അയച്ച ഒരു ദൂതനാകുന്നു ഞാൻ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ മറിയം ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്കെങ്ങനെ ഒരു ആൺകുട്ടിയുണ്ടാകും? യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ ഒരു ദുർനടപ്പുകാരിയുമായിട്ടില്ല. 19:20. ഇത് കേട്ടപ്പോൾ മറിയം ഒന്നുകൂടെ ബേജാറായി. ഹലാലായ മാർഗത്തിലൂടെ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ വിവാഹം നടക്കണം. വിഹിതമായ മാർഗത്തിലൂടെയോ അവിഹിതമായ മാർഗത്തിലൂടെയോ തനിക്കൊരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു പുരുഷൻ തന്നെ സമീപിക്കേണ്ടതുണ്ടല്ലോ. അപ്രകാരം ഒന്ന് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമില്ല. ഞാൻ ഒരു വേശ്യയുമല്ല, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞു ജനിക്കും? അദ്ദേഹം പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാകുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അവനെ, അഥവാ ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കാനും നാം ഉദ്ദേശിക്കുന്നു. അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. വിശുദ്ധ ഖുർആൻ 19:21. സൃഷ്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യാനും ചില കാരണങ്ങൾ അത്യാവശ്യമാണ്. ആ രൂപത്തിലാണ് അള്ളാഹു ഈ ലോകം സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏതൊരു കാര്യം നടപ്പിലാക്കുന്നതിനും യാതൊരു കാരണവും ആവശ്യമില്ലാത്തവൻ അള്ളാഹു മാത്രമാകുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹു അല്ലാത്ത ഒരാൾക്കും യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അത് വിവാഹത്തിലൂടെയാകുമ്പോൾ അനുവദനീയവും വ്യഭിചാരത്തിലൂടെയാകുമ്പോൾ നിഷിദ്ധവുമാകുന്നു. മറിയമിനെ ഒരു പുരുഷനും വിഹിതമായ മാർഗത്തിലൂടെയോ അവിഹിതമായ മാർഗത്തിലൂടെയോ സ്പർശിച്ചിട്ടുപോലുമില്ല. അഥവാ ഒരു കാരണവും കൂടാതെ മറിയം ബീവിക്ക് അള്ളാഹു ഒരു സന്താനത്തെ നൽകാൻ തീരുമാനിച്ചു. അള്ളാഹുവിനു മാത്രമേ അതിന് സാധിക്കൂ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടായിത്തീരുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അവൾ മറിയം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്നു പറയുക മാത്രം ചെയ്യുന്നു. അപ്പോൾ അതുണ്ടാകുന്നു. വിശുദ്ധ ഖുർആൻ 3:47. ഒരു പുരുഷന്റെ സ്പർശനവും കൂടാതെ മറിയം പ്രസവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിരിക്കുമെന്നും അള്ളാഹു മലക്ക് മുഖേന മറിയം അലൈഹിസ്സലാമിനെ അറിയിച്ചു. സൂറത്തു മറിയം 21 വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അവനെ, ആ ആൺകുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തം ആക്കുന്നതിനു വേണ്ടി മനുഷ്യർക്ക് അവന്റെ സൃഷ്ടാവിന്റെ കഴിവ് അറിയിക്കുന്ന ഒരു അടയാളവും തെളിവുമായിട്ടാകുന്നു അത്. അവരുടെ സൃഷ്ടിപ്പിൽ വ്യത്യസ്ത രീതി സ്വീകരിച്ചവനാകുന്നു അവൻ. അവരുടെ പിതാവ് ആദമിനെ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലാത്തതിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. ഹവ്വായിനെ സ്ത്രീയില്ലാതെ ഒരു പുരുഷനിൽ നിന്ന് മാത്രമായും സൃഷ്ടിച്ചു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ ബാക്കിയുള്ള ആദമിന്റെ സന്തതികളെ ഓരോ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമായും അവൻ സൃഷ്ടിച്ചു. അദ്ദേഹത്തെ, അഥവാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുരുഷനില്ലാതെ ഒരു സ്ത്രീയിൽ നിന്നും മാത്രമായും അള്ളാഹു ഉണ്ടാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ കഴിവിന്റെയും അധികാരത്തിന്റെയും തെളിവുകളായ ഈ നാല് രൂപവും അള്ളാഹു പൂർത്തിയാക്കി. അതിനാൽ അവനല്ലാതെ ഒരു ആരാധ്യനും അവനെ കൂടാതെ ഒരു റബ്ബും ഇല്ല. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവുമാക്കാനും എന്നു പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അവന്റെ ഏകത്വത്തിലേക്കും ക്ഷണിക്കുന്നവനായി പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായി അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്താൽ ഈ കുട്ടിയെ അവൻ ആക്കുകയും ചെയ്തു. അള്ളാഹു മറ്റൊരു വചനത്തിൽ പറഞ്ഞതുപോലെ, മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക, മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ ഈസ എന്നാകുന്നു. അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും. തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അവൻ സദ്വൃത്തരിൽപ്പെട്ടവനുമായിരിക്കും. അതായത്, തൊട്ടിലിൽ ആയിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നതാകുന്നു. മാതാവിന് ഈ കുട്ടിയിലൂടെയാണല്ലോ വലിയ പേരും പ്രശസ്തിയും വമ്പിച്ച നേട്ടങ്ങളും ലഭിച്ചത്. അത് ആ കുഞ്ഞിലൂടെ ഉമ്മാക്ക് ലഭിച്ചിട്ടുള്ള കാരുണ്യവുമാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയും അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുകയും അവരെ വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അങ്ങനെ അവർ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും അവർക്ക് സൗഭാഗ്യം നേടുവാൻ കാരണമായത് ജനങ്ങൾക്ക് അദ്ദേഹം മുഖേന അള്ളാഹു ചെയ്ത കാരുണ്യമാണല്ലോ. ഇൻഷാ അല്ലാ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ചരിത്രഗ്രന്ഥത്തിൽ നിന്നും അമ്പരപ്പിക്കുന്ന സന്തോഷവാർത്ത എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: أعوذ بالله من الشيطان الرجيم.

0: സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 28 ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ ക്ലാസ് എടുത്തുകൊണ്ട് ബഹുമാനിയായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് വിശദമായി പഠിക്കുകയുണ്ടായി. അവസാനം ഒരു മസ്അല പറഞ്ഞാണ് നമ്മൾ അതിൻ്റെ വിശദീകരണം അടുത്ത എപ്പിസോഡിൽ എന്ന് പറഞ്ഞ് നിർത്തിയത്. പ്രസ്തുത മസ്അല, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരമേകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിൽ അറിയിച്ചതുമാണ്. എന്നിട്ടും എന്തേ പലരുടെയും ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നു? ഇതായിരുന്നു പ്രസ്തുത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പ്രാമാണികർ പലരും പലതായി പരാമർശിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയവും ഹൃദ്യവുമായത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅലാനി ദവാ ഇശാഫി എന്ന വിശ്വപ്രസിദ്ധ രചനയിൽ ഉണർത്തിയതാണ്. അദ്ദേഹം ദുആയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നു, വകദാലിക ദുആ ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബ് ഫീ ദഫ്ഇൽ മക്രൂഹി വഹുസൂലിൽ മത്ലൂബ്. അനിഷ്ടം ചെറുക്കപ്പെടുന്നു.

അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ദുആയിരിക്കും. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവന്റെ ഹൃദയം അത് ദുർബലായിരിക്കും, അള്ളാഹുവിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ യഥാവിധം മുന്നിടാതെ, അതേപോലെ തന്നെ മനസ്സ് ആ ദുആയിൽ കേന്ദ്രീകരിക്കാതെ ദുആയിന്റെ സമയം വാദമി ഇഖ്ബാലിഹി അലല്ലാഹ് വജംഇയതിഹി അലൈഹി വഖ്തദ്ദുആ. അപ്പൊ ഈ ദുർബല മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുആ ഇബ്നുൽ ഖയ്യിം അതിനെ ചിത്രീകരിക്കുന്നത് ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസ് അർറഖ് ജിദ്ദൻ എന്നാണ്. ദുആ അമ്പ് സഹമാണ്. ഈ അമ്പയ്യണമെങ്കിൽ വില്ല് ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. ദുർബലമായ മനസ്സിൽ നിന്ന് ദുആ പോകുമ്പോൾ ആ ദുർബലമായ മനസ്സ് ഉറപ്പില്ലാത്ത വില്ല് പോലെ, വില്ലും ഞാനും ഉറപ്പില്ലാത്തതാണ് എങ്കിൽ പിന്നെ അതിൽ നിന്ന് തെറിക്കുന്ന അമ്പ് അത് ദുർബലമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ കാരണം പറയുന്നത് ഒന്നുകിൽ ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്നതിനാലായിരിക്കും. ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടൽ എങ്ങനെ? മിൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുക, വദ്ദുൽമ് അന്യായം പ്രവർത്തിക്കുക, വറൈനി ദുനൂബ് അലൽ ഖുലൂബ് ഹൃദയങ്ങളിൽ പാപക്കറ പറ്റി, ഇതൊക്കെ ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും അതിൻ്റെ ഫലം ലഭ്യമാകുന്നില്ല, വൈകുന്നു? അപ്പോൾ ഒന്നുകിൽ ദുആ തന്നെ ദുർബലം, അല്ലെങ്കിൽ ദുആ ഇരിക്കുന്നവൻ്റെ കൽബ് ദുർബലം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ എന്നാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകളൊക്കെ ധാരാളമായി നിരത്തുന്നുണ്ട്. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായവന്റെയും കാര്യഗൗരവമില്ലാത്തവന്റെയും കൽബിൽ നിന്ന് ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനാണ്. അപ്പൊ കൽബിന് ഉറപ്പ് വേണം, ദുആ യഥാവിധമാകണം. ദുആ ഇരക്കുന്നവൻ അവനൊരിക്കലും ശക്തിയില്ലാത്ത വില്ല് പോലെ, ഉറപ്പില്ലാത്ത ഞാണു പോലെ അമ്പയ്യുന്നവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നിറവേറാതെ പോകുന്നത്? അതാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള എന്നവർ കിതാബ് സുഹുദിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. അപ്പോ ആ പരീക്ഷണം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി അവര് അവരുടെ കൂടെയുള്ള നബിയോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിക്ക് വഹി നൽകി ഈ ഇസ്രായേലിയരോട് ആ നബി പ്രസ്താവിക്കാൻ, പറയാൻ എന്താ പറയേണ്ടത്? അന്നക്കും തഖ്റുജൂന ഇല സഅീദി ബി അബ്ദാനിൻ നജിസ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കേറ്റ പരീക്ഷണം ഉയർത്താൻ ദുആ ചെയ്യാൻ പുറപ്പെടുന്നത് മലിനമായ ശരീരത്തോടു കൂടിയാണ്. വതർഫൗന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹദ്ദിമാ, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തുന്ന കൈകൾ രക്തക്കറ പറ്റിയ കൈകളാണ്. വമലഅ്തും ബിഹാ ബുയൂതകും മിനൽ ഹറാം, ആ കൈകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹറാമിനെ നിറച്ചിട്ടുള്ളത്. അതിനാൽ الآن حين اشتد غضبي عليكم ولن تزدادوا مني إلا بعدا, എന്റെ കോപം ഇപ്പോൾ നിങ്ങളുടെ നേരെ കഠിനമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് എന്നോട് ദുആ ചെയ്താലും നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നത് വർദ്ധിക്കുകയല്ലാതെ എന്നോട് അടുക്കാൻ സാധ്യമല്ല എന്ന് വഹി നൽകി എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകണമെങ്കിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റണമെങ്കിൽ അതിന് വിഘ്നമാകുന്ന തടസ്സമാകുന്ന വിഷയങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന കുറേ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വദ്ദുആഉ മിൻ അംഫഇൽ അദ്വിയ, ദുആ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ്. വഹു അദുൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് ദുആ. യുദാഫിയുഹു വയുആലിജുഹു വയംനഉ നുസൂലഹു, പരീക്ഷണത്തെ ദുആ ചെറുക്കും, അതിനെ കൈകാര്യം ചെയ്യും, പരീക്ഷണം ഇറങ്ങുന്നതിനെ തടുക്കും. വയർഫഹു, ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തും. ഔ യുഹഫിഫുഹു, അല്ലെങ്കിൽ പരീക്ഷണത്തെ ദുആ ലഘൂകരിക്കും. ഇദാ നസൽ, അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ. വഹുവ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്. ഇതൊക്കെ പറഞ്ഞ് അലിയിൽ നിന്ന് ഇമാം ഹാക്കിം നൽകിയ നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരു തിരുമൊഴി, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ വനൂറു സമാവാതി വൽ അർദ്, ദുആ എന്നാൽ വിശ്വാസിയുടെ ആയുധമാണ്, ദീനിന്റെ നെടുന്തൂണാണ്, വനങ്ങളുടെയും ഭുവനങ്ങളുടെയും ദീപ്തിയും പ്രകാശവുമാണ്. വലഹു മാൽ ബലാഇ സലാസു മഖാമാത്, പരീക്ഷണത്തോടൊപ്പം ദുആക്ക് മൂന്ന് മഖാമാത് സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നുൽ ഖയ്യിം ആ മൂന്ന് മഖാമുകൾ നൽകുന്നുണ്ട്.

0: ഏതാണവ? അഹദുഹ അയ്യക്കൂന അഖ്വ മിനൽ ബല ഫയദ്ഫഉ. ദുആ പരീക്ഷണത്തേക്കാൾ ശക്തമായതാവുക. ഒരു വ്യക്തി ദുആ ചെയ്യുന്നു പരീക്ഷണത്തിന്റെ വിഷയത്തിൽ, ആ പരീക്ഷണത്തേക്കാൾ ശക്തമാണ് ദുആ എങ്കിൽ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തെ ചെറുക്കും തടുക്കും. അയ്യക്കൂന അദ്അഫ മിനൽ ബല, എന്നാൽ ദുആ പരീക്ഷണത്തേക്കാൾ ശക്തി കുറഞ്ഞതാണ് എങ്കിൽ, ദുർബലമാണ് എങ്കിൽ, ഫയഖ്വ അലൈഹിൽ ബല, പരീക്ഷണം പ്രാർത്ഥനയെ ദുആഇനെ ദുആഇന്റെ മേൽ ശക്തി നേടും. ഫയുസാബു ബിഹിൽ അബ്ദ്, അപ്പൊ ആ പരീക്ഷണം പ്രാർത്ഥനയെ തോൽപ്പിച്ച് ദുആഇനെ തോൽപ്പിച്ച് ആ ദാസനെ ഏൽക്കും. വലാക്കിൻ ഖദ് യുഖഫിഫുഹു വ ഇൻ കാന ദഈഫൻ, എന്നാൽ ദുആ ദുർബലമാണെങ്കിലും ദുആ നിർവഹിച്ചതിനാൽ പരീക്ഷണത്തെ ലഘൂകരിക്കും, അത് ഭവിക്കുന്നതിനെ ചെറുത്തിട്ടില്ലെങ്കിലും അതിനെ ലഘൂകരിച്ചേക്കും എന്നാണ് അദ്ദേഹം പറ, എന്നാണ് ഹദീസിന്റെ ആ പ്രയോഗത്തിലുള്ളത്. പിന്നെ മൂന്നാമത്തേത് അയ്യ തഖാവമ ദുആയും പരീക്ഷണവും ഒരേ അളവിൽ, അപ്പൊ എന്ത് ചെയ്യും, ഒന്നൊന്നിനെ ചെറുത്തുകൊണ്ട് നിൽക്കും. വയംന കുല്ലു വാഹിദിൻ മിൻഹുമ സാഹിബഹു എന്നാണ്. ദുആയും പരീക്ഷണവും പ്രതിരോധി തീർക്കും, ദുആ ഇറന്നവനെ ചെറുക്കും, ദുആ ബലായിനെ പ്രതിരോധിക്കും. അങ്ങനെ ദുആ കാരണത്താൽ ഈ ബല പരീക്ഷണം ഭവിക്കാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് തിരുമൊഴികൾ ധാരാളം ഉദ്ധരിച്ചു. അതിൽ ഒരു തിരുമൊഴി അദ്ദേഹം നൽകിയത് അദ്ദുആഉ യംഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ, വന്നുഭവിച്ച പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ ദുആ ഉപകരിക്കും, വന്നുഭവിച്ചിട്ടില്ലാത്തതിനും ദുആ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാ ബിദ്ദുആ, അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അത് അദ്ദേഹം പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വാഗ്ദാനം ഉജീബു, ഞാൻ ഉത്തരം തരും എന്ന വാഗ്ദാനം, അത് പുലരാൻ അത് നിവർത്തിക്കപ്പെടാൻ ദുആ ഇരക്കുന്നവനും ദുആ ഇരക്കുന്നവന്റെ കൽബും ഒക്കെ ശരിയാവണം എന്നുള്ളതാണ്. സുന്ദരമായ ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ദുആയോടൊപ്പം മനസ്സിന്റെ സാന്നിധ്യം, അതുപോലെ തേടുന്ന വിഷയത്തിൽ മനസ്സ് ശിഥിലമാവാതെ ഇരിക്കൽ, പിന്നെ ഉത്തരം ലഭിക്കപ്പെടുന്ന ആറ് സമയങ്ങളിൽ ഒരു സമയത്ത് ആ ദുആ ഒത്തുവരൽ, ഇതൊക്കെ ആയാൽ, എന്നിട്ട് അദ്ദേഹം ആ ആറ് സമയങ്ങൾ രാവിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, അതുപോലെ ബാങ്ക് വിളിയുടെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സമയം, അതേപോലെ നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാന സമയം, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറുന്ന സമയം, അതേപോലെ വെള്ളിയാഴ്ച ദിവസം തന്നെ അസറിന് ശേഷമുള്ള അസ്തമയത്തിൻ്റെ ആ അവസാന സമയം, ഈ സമയങ്ങളിൽ ദുആ ആവുക, ഒത്തുവരിക. പിന്നെ വസാദവ ഖുശുഉ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഭക്തിയോടൊത്ത് ദുആ വരിക. വൻകിസാറം ബൈന യദൈ റബ്, റബ്ബിനു മുമ്പിൽ ഭവ്യമായി. വദുല്ലൻ വതദറുഅൻ വരീഖതൻ, ഭക്തി പുരസരം വിനയാനിതത്വം തുളുമ്പി. വസ്തഖ്ബല ദാഇയ അൽഖിബല, ഖിബലക്ക് മുന്നിട്ട്. വകാന അലാ തഹാറത്തിൻ, ശുദ്ധിയിൽ. വറഫഅ യദൈഹി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി. വബദാ ബിഹംദില്ലാഹ്, ഹംദിൽ തുടങ്ങി. വസനാ അലൈഹി, അല്ലാഹുവെ വാഴ്ത്തി പുകഴ്ത്തി ദുആ തുടങ്ങി. സുമ സന്നാ ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി. സുമ ഖദ്ദമ ബൈന യദൈ ഹാജതിഹി അത്തൗബത വൽ ഇസ്തിഗ്ഫാർ, തന്റെ ആവശ്യം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി. പിന്നെ ആവശ്യം പറഞ്ഞു തുടങ്ങി. സുമ ദഖല അലല്ലാഹ വ അലഹ അലൈഹി ബിൽ മസ്അല, ആ ആവശ്യത്തിൽ അള്ളാഹുവോട് അലട്ടി അലട്ടി ചോദിച്ചു. ഇങ്ങനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഉത്തരം ലഭിക്കാൻ എങ്ങനെ ദുആ ചെയ്യണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ധാരാളം അദ്ദേഹം അതിൽ വായിക്കാനുണ്ട്. അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചന ഈ വിഷയത്തിൽ വളരെ സുന്ദരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കേൾപ്പിച്ചത്. എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും ഉത്തരം വരുന്നില്ല? നമ്മൾ ഇവിടെ ഉജീബു ദഅവത ദാഇദാൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അള്ളാഹു വാക്ക് നൽകുന്നത് ഇവിടെ പഠിക്കുമ്പോൾ പലരും പറയുന്നൊരു വിഷയമാണ്, എന്തുകൊണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല, അള്ളാഹു വാഗ്ദാനം ചെയ്ത് എന്നോട് കനിയുന്നില്ല, അതെന്തുകൊണ്ട്, അതെങ്ങനെ തരപ്പെടണം? ഇത് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ പ്രാമാണികരിൽ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിച്ചത്. അദ്ദേഹം ധാരാളം വിഷയങ്ങൾ, അതിൽ ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പലതും പലപ്പോഴും ദുആ ഇരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദ്വൈരക്കണം എന്നുള്ള അറിവല്ലാതെ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ എന്നതിൽ വലിയ പരിജ്ഞാനമോ ബോധമോ ഇല്ലാത്ത അവസ്ഥയാണ്. പൂർവികർ ദ്വാ ചെയ്യുമ്പോൾ ദ്വൈരക്കണം എന്ന അറിവ് മാത്രമുള്ളവരായിരുന്നില്ല, പിന്നെയോ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ അതിലൊക്കെ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അദബുൽ മുഫ്രദിൽ ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഈ മസ്ജിദുൽ ഫതഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഫതഹിൽ വെച്ച് ദുആ ചെയ്തു. തിങ്കളാഴ്ച ദുആ ചെയ്തു, ചൊവ്വാഴ്ച ദുആ ചെയ്തു, ബുധനാഴ്ച ദുആ ചെയ്തു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തുജീബ ലഹു ബൈന സ്സലാത്തൈനി മിൻ യൗമിൽ അർബിഅ, ബുധനാഴ്ച ദിവസം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ളാഹി തേടിയത് രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ബുധനാഴ്ച ദിവസം ഉത്തരം അരുളപ്പെട്ടു എന്നാണ്. ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ ഉത്തരം ലഭിച്ചു എന്നാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു തആല പറയാണ്, വലം യൻസിൽ ബി അംറു മുഹിമ്മുൻ ഗായിദുൻ ഇല്ലാ തവഖൈതു തിൽക സാഅ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം ദുആ ചെയ്യപ്പെടേണ്ടതായ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, ഇല്ലാ തവഖൈതു തിൽക സാഅ എന്നാണ്, ഞാൻ ആ സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതും. ഏത് സമയം? ബുധനാഴ്ച ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ. ഫദഅഉതുല്ലാഹി ഫീഹി ബൈന സ്സലാത്തൈനി യൗമൽ അർബിഅഇ ഫീ തിൽക സാഅ, ബുധനാഴ്ച ആ സമയം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ല അറഫ്തുൽ ഇജാബ, അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്ത് എനിക്ക് ബോധ്യപ്പെടാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ചത് അങ്ങനെയായിരുന്നു, സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ എന്ന ആയത്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അനുബന്ധമായിട്ട് ചില മസാലകൾ ദുആയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആയത്തിന്റെ ബാക്കി ഭാഗമാണ്. ഫലിയസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഇവിടെ തുടക്കത്തിൽ ഫ പിന്നെ ല, യസ്തജീബൂലി അതിൽ ഫ, ഫൗ തഫ്രീഅ് എന്ന് പറയും, തഫ്രീഅന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനായാൽ, ഇദാകുൻ തുജീബു ദാവതദ്ദായി ഫൽ യുജീബു അവാമിരി എന്നാണ്, എൻ്റെ കൽപ്പനകൾക്ക് അവർ ഉത്തരം ചെയ്യണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ആജ്ഞാപിക്കുകയാണ്. ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവരാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ എന്തുണ്ടോ ആ കൽപ്പനകൾക്ക് ഈ ദുആ ചെയ്യുന്നവർ ഉത്തരം നൽകണം. വലിയ മിനുബി, എന്നെ അവർ വിശ്വസിച്ച് അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും വേണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അവിടെ ഫ തഫ്രീഅന്റെ ലാമ് ലാമുൽ അംറ എന്ന് പറയും. ല ഫൽ എന്നുള്ളിടത്ത് ലാമ് ലാമുൽ അംറാണ് എന്ന് പറഞ്ഞാൽ യസ്തജീബു എന്നുള്ളത് കൽപ്പനയാണ്. പിന്നെ യസ്തജീബു എന്ന ക്രിയയും അതിൻ്റെ ബാക്കി ഭാഗവും അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി, ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ അതാണ് യസ്തജീബു എന്നാണ്, അതിന് ഉത്തരം ചെയ്യണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? ഇസ്തജാബ യസ്തജീബു, യസ്തജീബ് എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയാണ്. പക്ഷെ ഇവിടെ കൽപ്പനക്ക എന്നുള്ളത് അറിയിക്കുന്നത് ഈ ലാമാണ്, ലാമുൽ അമർ. അപ്പോൾ ഇവിടെ യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു എന്നർത്ഥത്തിൽ, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ അജാബ, ഉത്തരം ചെയ്തു. യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു, അവർ ഉത്തരം ചെയ്യട്ടെ. അജാബ ഇസ്തജാബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ചോദ്യം, അതിനുള്ള ഉത്തരം നൽകൽ, തലബ് മക്കാൽ, പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെടലാണ് എങ്കിൽ ജവാബുൽ മക്കാൽ, മക്കാലുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകുക. തലബ് മനാൽ, എന്തെങ്കിലും കാര്യം നൽകാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ജവാബുൽ മനാൽ, അത് നൽകിക്കൊണ്ട്, ആ സാധനം നൽകിക്കൊണ്ട് ഉത്തരം നൽകുക. അത് ഉജീബത്ത് ദഅവത്തുക്കുമാ എന്ന് പറഞ്ഞേ, മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അള്ളാഹിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് വാക്കാലുള്ള പ്രതികരണമല്ല, പിന്നെയോ പലതും നൽകാനുള്ള ആവശ്യമാണ്. അപ്പോൾ അത് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം വന്നത്. ഏതായാലും ഇവിടെ യുജീബു എന്നതും യസ്തജീബു എന്നതും ഒരേ അർത്ഥത്തിൽ, പക്ഷെ ഈ യുജീബു എന്നതിനേക്കാൾ യസ്തജീബു എന്നതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട്, സീനും താവും കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, സിയാദത്തുൽ മബ്ന സിയാദത്തുൽ ഫിൽമാന, നിർമ്മാണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആശയത്തിലും കൂടുതലുണ്ട്. അപ്പോ യുജീബു എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യസ്തജീബു എന്ന് പ്രയോഗിച്ചതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അള്ളാഹുന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണം എന്നാണ്. ആ അത് ശക്തിയുക്തം അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഞാനാണ് ദുആക്ക് ഉത്തരം നൽകുന്നത് എങ്കിൽ എൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണം എന്നത് അള്ളാഹു ഊക്കിൽ ശക്തിമത്തായി ആവശ്യപ്പെടുകയാണ്. അതിനാണ് ഈ പ്രയോഗം, ഫലിയസ്തജീബു ഫലിയുജീബു എന്ന് പ്രയോഗിക്കാതെ. ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെടുന്നത് സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്നത് തീർപ്പാക്കി ഉറപ്പാക്കി ഇനിയൊരു ആവശ്യപ്പെടൽ വേണ്ടതില്ലാത്ത വിധം അതിന് ഉത്തരം അരുളിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഈ അജാബ പ്രയോഗിക്കേണ്ടിടത്ത് ഇസ്തജാബ് പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൽപ്പനയ്ക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകിയ വിഷയത്തിലും അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രയോഗം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വറസൂൽ, എന്താ വിശ്വാസികളെ ഇസ്തജീബു ലില്ലാഹി വറസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരമേകൂ. അവിടെ ആ ഉത്തരമേകൽ അത് ഇനിയൊരു ആവശ്യപ്പെടൽ ആവശ്യമില്ലാത്ത വിധം ഉള്ള ഉത്തരമേകൽ, അതാണ് ആ രീതിയിൽ അർത്ഥം തരുന്ന പ്രയോഗമാണ് ഇസ്തജീബു. അള്ളാഹു ഉത്തരം നൽകിയതിനെ കുറിച്ച് പ്രയോഗങ്ങൾ നമ്മൾ ധാരാളം വായിക്കണില്ലേ. വനൂഹൻ ഇദ്നാദാ മിൻ ഖബിൽ ഫസ്തജബ്ന ലഹു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിന് മുമ്പ് വിളിച്ചു, അത് ഓർക്കാൻ പറയണം, അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഫസ്തജബ്ന ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരമേകി. അവിടെ ഫഅജബ്ന ലഹു എന്നതിന് പകരം ഫസ്തജബ്ന എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഇനിയൊരു യാചന ആവശ്യമില്ലാത്ത വിധമായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം നൽകൽ. വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅന്ത അർഹമുർ റഹീമീൻ ഫസ്തജബ്ന ലഹു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഫസ്തജബ്ന ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, ഇസ്തജബ്ന. അതുപോലെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ഫനാദ ഫി ദുലമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്ന ലഹു, അവിടെയൊക്കെ ഫസ്തജബ്ന പ്രയോഗിച്ചില്ലേ ഫഅജബ്ന എന്നുള്ളടത്ത്, അത് തഹഖീഖിനെയാണ് അറിയിക്കുന്നത്, തൗഖീദിനെയാണ് അറിയിക്കുന്നത്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ, അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ഉത്തരമേകി, ഫഅജാബ ലഹും എന്ന് പറയാതെ ഫസ്തജാബ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഈ ശൈലി അല്ലാഹു സുബ്ഹാനഹു തആല ഫലിയസ്തജീബൂലി എന്ന് പറഞ്ഞപ്പോ ആ ക്രിയ യുജീബു എന്നതിന് പകരം അതാണ് പ്രയോഗിച്ചത്. അതറിയിക്കുന്നത് അള്ളാഹുവിന് ഉത്തരമേകണം, എങ്ങനെ ഉത്തരമേകണം, യഥാവിധം ഉത്തരമേകണം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കി വിരോധങ്ങളെ വിട്ടകന്ന് കൽപ്പനകൾ നിർവഹിക്കണം എന്നുള്ളതാണ്, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഫലിയസ്തജീബൂലി ഇലാം ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും, തുടക്കത്തിലുള്ള ലാമ് ലാമുൽ അമ്രാണ്, കൽപ്പന ക്രിയയാണെന്ന് അറിയിക്കാൻ, പിന്നെ അതിന് ശേഷം വന്ന ലാമ് ലീ അത് ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും, അത് വഴിപ്പെടുന്നതിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാനിതത്വം തുളുമ്പിക്കൊണ്ടുള്ള ഉത്തരം നൽകലാകണം എന്നുള്ളതാണ്. മാതൃതിയുള്ള യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ അവരോട് അറിയിക്കേണ്ട അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഫൈൻഹും അജാബൂലക്ക എന്ന് പറയുന്നുണ്ട്, അവർ താങ്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഉത്തരം നൽകിയാൽ, താങ്കൾ പറയുന്നത് അവർ അനുസരിക്കുന്ന അതിന് കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടായാലേ എന്നുള്ളതാണ്. അവിടെ അജാബു എന്ന് മാത്രമല്ല പറഞ്ഞു, അജാബൂലക്ക എന്ന് പറഞ്ഞു, അലാമിന്റെ പ്രത്യേകതയാണത്, അത് ഇൻഖിയാദിനെ വഴിപ്പെടുന്നതിനെ അറിയിക്കും. അപ്പോ ഉത്തര മേഖല എങ്ങനെയാണ്, വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഓരോ പദങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഇവിടെ നോക്കി, ഫ എന്നത് നമ്മൾ പറഞ്ഞു ഉത്തരീലിന്, ലി എന്നത് അമറിന്, പിന്നെ യസ്തജീബു എന്നുള്ളതിൽ യുജീബു എന്നുള്ളതാണ് സീനും താവും ഏറെ വന്നു, സീനു വത്താവു ഇവിടെ അത് ലിൽ മുബാലഹ അഗാധാർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ ഈ സീൻ ത എന്നത് ഏറെ വന്നു. ഇതൊക്കെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആശയത്തിന്റെ പൂർണ്ണത ലഭ്യമാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിന്റെ ആ പൊരുൾ, അതിന്റെ യുക്തി, അത് നമുക്ക് ഉൾക്കൊള്ളാനാവുക. ഇൻഷാല്ലാ നമുക്ക് ഇനി 187 വചനമാണ് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചില മസ്അലകൾ ആയത്താണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിനു മുന്നേ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്, വലിയ മിനു ബി ലഅല്ലഹും യർഷുദൂൻ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനത്തിന് പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ മൊഡ്യൂൾ 16 28 ക്ലാസ്സാണ് നാം കേട്ടത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പലരുടെയും തേട്ടത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നതിനുള്ള 3 കാരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിദ്ദവാഇഷാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ എ, ദുർബലമായ പ്രാർത്ഥനയും ദുർബലമായ ഹൃദയവും. ഓപ്ഷൻ ബി, ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഉണ്ടാവൽ. ഓപ്ഷൻ സി, ഇവയെല്ലാം. ചോദ്യം രണ്ട്, തന്നിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ ഇഷ്ടകരമായത് ലഭിക്കുന്നതിൽ ഏറ്റവും ശക്തമായ കാരണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ന്യായമായി വർത്തിക്കൽ. ഓപ്ഷൻ ബി, സ്വതക്ക ചെയ്യാതിരിക്കൽ. ഓപ്ഷൻ സി, ഹറാം തിന്നൽ. ചോദ്യം മൂന്ന്, ദുർബലമായ അമ്പിൽ നിന്നും തൊടുക്കുന്ന വില്ലും ദുർബലമാകുന്നതുപോലെ ദുർബലമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദുർബലമായിരിക്കും. ഇപ്രകാരം പറഞ്ഞ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഓപ്ഷൻ ബി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള. ഓപ്ഷൻ സി, ഇബ്നു തൈമിയ റഹിമഹുള്ള.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കാൻ ആറു വഴികൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു ലക്ഷ്യബോധമുണ്ടാകണം. ആ ലക്ഷ്യബോധത്തിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി കാംക്ഷിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസി എന്നത്, ആത്മാർത്ഥത. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നിയ്യത്തുകൾ, നമ്മുടെ കരുതലുകൾ, അത് തികച്ചും ആത്മാർത്ഥമായിരിക്കണമെന്നാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മമായിരുന്നാലും, ഒരു ദിർഹം ദാനം ചെയ്താലും, സുബ്ഹി നമസ്കരിച്ചാലും, അതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏറ്റവും വലിയ നിർബന്ധ കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളായിരുന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ഉദ്ദേശശുദ്ധി നന്നായിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനെ കൃത്യമായി ക്രമീകരിക്കാനുള്ള ആറ് വഴികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് ഇഖ്ലാസാണ്. രണ്ടാമത്തേത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറു ലി വലാ തക്ഫുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നന്ദികേട് കാണിക്കരുത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹിനെ ഓർക്കുക എന്നത്, പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ നേരായ വഴിയിൽ നടക്കാനുള്ള ഒരു വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യ വൽ മയ്യിത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമയും ഓർക്കാത്തൊരു മനുഷ്യൻ്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനും മരണപ്പെട്ടവൻ്റെയും ഉപമ പോലെയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിക്ർ നമുക്ക് നൽകുന്നത് വലിയൊരു ഊർജമാണ്. മാത്രമല്ല, ദിക്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ അലാ ബി ദിക്റില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ആശ്വാസമുണ്ടാവുക, നിർഭയത്വമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. മറ്റൊന്ന് നിസ്കാരം, നമ്മുടെ നമസ്കാരത്തിലുള്ള നിഷ്കർഷത പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം. ആ നമസ്കാരം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ, നിർണിതമായ, സമയബന്ധിതമായ ഒരു ആരാധനയായിക്കൊണ്ട് നിർവഹിക്കേണ്ടതാണ് നമസ്കാരം. മാത്രമല്ല, അഖ്റബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അള്ളാഹുമായിക്കൊണ്ട് ഏറ്റവും അടുത്തു വരുന്ന, അടുപ്പമുണ്ടാകുന്ന ഒരു ആരാധനാ കർമ്മം ഉൾപ്പെടുന്ന ഒന്നാണ് നമസ്കാരം. നമുക്കറിയാം സുജൂദ്, ആ സുജൂദിനോളം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇബാദത്തില്ല, അത്രയും അള്ളാഹുമായിക്കൊണ്ട് അടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, അത് അധികരിപ്പിക്കണം എന്ന് പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ, നാലാമതായിക്കൊണ്ട് ഖുർആൻ പാരായണമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയതദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനുമായിക്കൊണ്ടുള്ളൊരു ബന്ധം, അത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസം എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇഖ്റഉ അൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി എന്നാണ്. ഖുർആൻ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഖിയാമത്ത് നാളിൽ ഒരു സുപാർശകനായിക്കൊണ്ട് നമുക്ക് വരുമെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒട്ടേറെ വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബന്ധത്തെ നിലനിർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഒട്ടനവധി നേട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വദറു ലാഹിറൽ ഇസ്മി വബാതിനഹു ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ എന്ന സൂറത്തുൽ അൻആമിൻ്റെ 120-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാപങ്ങളെ തൊട്ട് വിട്ടു നിൽക്കണം. നമ്മൾ സമ്പാദിക്കുന്ന എത്ര ചെറിയ കാര്യമായിരുന്നാലും അത് അതിനുള്ള ഒരു ഫലം നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. പാപങ്ങൾ ഹൃദയത്തെ നശിപ്പിക്കുന്നു എന്ന് റസൂലുള്ള വിവരിച്ചതായി കാണാൻ സാധിക്കും. ഇന്നൽ അബ്ദ ഇദ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുകിതതൻ സൗദ. ഒരാൾ ഒരടിമ ഒരു പാപം ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അങ്ങനെ അവനത് ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിന് മാപ്പ് നൽകുകയും അവനതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സെക്കൻഡുകളിൽ നമ്മൾ തിന്മകൾ ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാകും. സംസാരത്തിൽ, നോട്ടത്തിൽ, നമ്മുടെ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിൽ, അങ്ങനെ മനുഷ്യൻ ഇടപഴകുന്ന ഓരോ മേഖലയിലും തെറ്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കറുത്ത പുള്ളികളായി നമ്മുടെ ഹൃദയത്തിൽ ആ തെറ്റുകൾക്ക് അടയാളം വീഴുമെന്നും അങ്ങനെ വലിയ ഒരു പാപിയായി നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതിനെ നമ്മൾ സഗൗരവം ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജീവിതം ക്രമീകരിക്കുവാനുള്ള 6 വഴികളിൽ 5-ാമത്തേത് നമ്മൾ പറഞ്ഞു. നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ഇന്ന് തെറ്റുകൾ ചെയ്യാൻ ഏറെ പ്രചോദനമാകുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ 6-ാമതായി തിന്മയെ നന്മ കൊണ്ട് നമ്മൾ നേരിടണമെന്നാണ്. വലാ തസ്തവിൽ ഹസനത്ത് വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 34-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ ഏവരും ഹൃദ്യസ്ഥമാക്കേണ്ടതുണ്ട്. നന്മ കൊണ്ടാണ് തിന്മയെ നമ്മൾ എതിർക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഒരാൾ നമ്മളോട് വലിയൊരു തെറ്റ് ചെയ്താലും അതേ തിന്മ കൊണ്ട് അവനെ പ്രതിരോധിക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അവനോട് നമ്മൾ ഏറ്റവും നല്ലത് കൊണ്ട് അവനോട് നേരിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രതികാരം നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഒരു വിവേകത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിണക്കമുള്ള ആളുകളോട് നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. നമ്മളോട് ഉപദ്രവം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് അവസരം ലഭിച്ചാൽ അവർക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് വലിയ ദേഷ്യം വരും. പല നമുക്ക് പല തരത്തിലുള്ള ആളുകളോട് ഇടപഴകുമ്പോൾ വലിയ ദേഷ്യം വരും. ആ സമയത്തൊക്കെ ക്ഷമ നമ്മൾ ശീലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ സാധ്യമാകും. അള്ളാഹു ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ എന്നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ജീവിതം ക്രമീകരിക്കാൻ 6 വഴികൾ ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാടാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 82-83 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 82-83 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 81-ാമത്തെ ആയത്ത് ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

يعرفون نعمة الله يعرفون نعمة الله

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 82-83 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഇങ്ങനെയും ഒരു യുവാവ്. രചന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. ഒരാൾ പറഞ്ഞ കഥ. മക്കയിൽ ജുമാ നമസ്കരിച്ച ശേഷം ഞാനും അമ്മാവനും കാറിൽ തിരികെ യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ആളനക്കമില്ലാത്ത പള്ളി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് പള്ളിയുടെ പരിസരത്ത് നീലനിറമുള്ള ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴതാ ഒരാളുടെ ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുന്നു. പള്ളിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ മുന്നിലൊരു മുസല്ല നിവർത്തിയിട്ടിരിക്കുന്നു, കയ്യിൽ ഒരു ചെറിയ ഖുർആൻ. അതിൽ നോക്കിയാണ് പാരായണം. ഞാൻ സലാം ചൊല്ലി, ഈ സമയത്ത് ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന അത്ഭുതഭാവത്തിൽ അയാൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് സലാം അടക്കി. അസർ നമസ്കരിച്ചോ എന്ന് ഞങ്ങൾ യുവാവിനോട് തിരക്കി. ഇല്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളും നമസ്കരിച്ചിരുന്നില്ല. നമസ്കാരം തുടങ്ങാൻ ഇഖാമത്ത് കൊടുക്കാൻ ഉദ്യമിക്കുമ്പോഴതാ ആ യുവാവ് ഖിബിലയുടെ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു. ആരോടാണ് അയാൾ ചിരിക്കുന്നത്? ഒന്നും അറിഞ്ഞുകൂടാ. നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ യുവാവ് സംസാരിച്ചത് പറഞ്ഞു. അബ്ഷിർ സ്വലാത്തുൽ ജുമാ, സന്തോഷിക്കുക, ജമാഅത്ത് നമസ്കാരമാണ്. കൂടെ നിൽക്കുന്ന എന്റെ അമ്മാവനെ അയാൾ അത്ഭുതത്തോടെ നോക്കുന്നു. ഞാൻ നമസ്കാരം ആരംഭിച്ചു. എന്റെ മനസ്സിൽ അയാളുടെ വാക്കുകൾ ഓളം വെട്ടി. അബ്ഷിർ സ്വലാത്തുൽ ജമാ. ആരോടാണ് അയാൾ അപ്പറഞ്ഞത്? ഈ ഉപേക്ഷിക്കപ്പെട്ട പള്ളിയിൽ വേറെ ആരുമില്ലല്ലോ. ഇയാൾക്ക് ഭ്രാന്താണോ? നമസ്കാരം കഴിഞ്ഞ് പുറകിലുള്ള യുവാവിനെ ഞാൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹം ദിക്റിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കളുടെ സ്ഥിതി എന്താണ്? നമസ്കാരം തുടങ്ങാൻ നേരം അബ്ഷിർ സ്വലാത്തുൽ ജമാ എന്ന് താങ്കൾ പറഞ്ഞത് ആരോടാണ്? അയാൾ ചിരിച്ചു. അതിലെന്താണ് പ്രശ്നം? ഒന്നുമില്ല. ആരോടാണ് സംസാരിച്ചത് എന്ന് പറയൂ. അയാൾ പുഞ്ചിരിച്ചു. അല്പനേരം താഴോട്ട് നോക്കി ചിന്തയിലാണ്ടു. പറയൂ, താങ്കൾ ആരോടാണ് അങ്ങനെ പറഞ്ഞത്? അയാൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പള്ളിയോട് സംസാരിക്കുകയായിരുന്നു. ഈ മറുപടി എന്നെ ശരിക്കും നടുക്കി. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? താങ്കൾ പള്ളിയോട് സംസാരിച്ചിട്ട് പള്ളി മറുപടി പറഞ്ഞു? അയാൾ മന്ദസ്മിതം തൂകി. എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നു, പള്ളി സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേവലം കല്ലുകളാണ്. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ, സംസാരശേഷിയില്ലാത്ത ഈ കല്ലുകളോട് താങ്കൾ എന്തിനു സംസാരിക്കുന്നു? നിലത്തേക്ക് കണ്ണുകൾ നട്ട് ചിന്താനിമഗ്നനായി അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പള്ളികളെ സ്നേഹിക്കുന്നവനാണ്. പൊളിഞ്ഞു വീഴാറായതോ പഴകി ജീർണിച്ചതോ ആൾപെരുമാറ്റമില്ലാത്തതോ ആയ പള്ളികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ആലോചിച്ചു തുടങ്ങും. ഇത് മുമ്പ് ജനങ്ങൾ നമസ്കരിച്ച സ്ഥലമാണല്ലോ. ഞാൻ ആത്മഗതം ചെയ്യും. അള്ളാഹുവേ, ഒരു നമസ്കാരക്കാരനെ കിട്ടാൻ ഈ പള്ളി എത്രമാത്രം കൊതിക്കുന്നുണ്ടാകും. അതിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉയർന്നു കേൾക്കാൻ അതെത്ര ആശിക്കുന്നുണ്ടാവും. ഒരു തസ്ബീഹ് അല്ലെങ്കിൽ ഒരു ഖുർആൻ വചനം അതിൻ്റെ ചുമരുകളെ പ്രകമ്പനം കൊള്ളിച്ചെങ്കിൽ എന്ന് അതാഗ്രഹിക്കുന്നുണ്ടാകും. ആ പള്ളി ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പള്ളികൾക്കിടയിൽ ഒരു അപരിചിതനാണ് എന്ന്. ഒരു റുക്കുവിന്, ഒരു സുജൂദിന് അത് കാത്തിരിക്കുന്നു. വല്ല വഴിപോക്കനും കടന്നുവന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടെങ്കിൽ എന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ഉപേക്ഷിക്കപ്പെട്ട പള്ളിയുടെ മൂകമായ വാചാലത കേട്ട് ഞാൻ പറയും, നിന്റെ ദാഹം ഞാൻ ക്ഷമിപ്പിക്കാം. കുറച്ചു നേരത്തേക്കെങ്കിലും നിന്റെ ആ പഴയ പ്രതാപത്തിലേക്ക് നിന്നെ തിരിച്ചുകൊണ്ടുവരാം. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലും. രണ്ടു റക്അത്ത് നമസ്കരിക്കും. ഖുർആനിന്റെ ഒരു ഭാഗം ജുസ് മുഴുവനായും പാരായണം ചെയ്യും. ഇതൊരു സാധാരണ പ്രവൃത്തിയാണെന്ന് താങ്കൾ പറഞ്ഞേക്കരുത്. അള്ളാഹു തന്നെ സത്യം, എനിക്ക് പള്ളികളോട് ഇഷ്ടമാണ്. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത് അയാളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഞാൻ താഴോട്ട് നോക്കി. അയാളോട് എന്തു പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. അപ്പോഴതാ മറ്റൊരത്ഭുതത്തിന് ഞാൻ സാക്ഷിയാകുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങവേ കണ്ണുകൾ നിലത്ത് നട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്തരം വിജനമായ പള്ളികളിൽ കയറി നമസ്കരിച്ച ശേഷം ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുള്ളത് എന്താണെന്ന് താങ്കൾക്കറിയുമോ? ഞാൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. അയാൾ സംസാരം തുടരുകയാണ്. അള്ളാഹുവേ, നിന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ച് നിന്റെ ദിക്റുകൾ ഉരുവിട്ടും നിന്റെ വചനങ്ങൾ പാരായണം ചെയ്തും ഈ പള്ളിയുടെ ഏകാന്തതയിൽ ഞാൻ അതിനൊരു കൂട്ടുകാരനായ പോലെ ഏകരായി ഖബറിൽ കിടക്കുന്ന എന്റെ മാതാപിതാക്കൾക്ക് ഒരു കൂട്ടുകാരനെ നിശ്ചയിച്ചു കൊടുക്കണമേ. കാരുണ്യവാന്മാരിൽ ഏറ്റവും മെച്ചപ്പെട്ട കാരുണ്യവാനാണ് നീ. അടിമുടി ഒരു പ്രകമ്പനം എന്റെ സിരകളിൽ പാഞ്ഞുകയറി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ, ഇതെന്തൊരു ചെറുപ്പക്കാരൻ! മാതാപിതാക്കളോടുള്ള ഇയാളുടെ സ്നേഹം എത്ര ശക്തം! അയാളുടെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും അയാളെ പോറ്റി വളർത്തിയത്! എത്ര നല്ല പരിപാലനം! നമ്മുടെ മക്കളെ ഏത് മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് നമ്മൾ വളർത്തുന്നത്? മാതാപിതാക്കളോട് അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആവട്ടെ, നീതി പുലർത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്! നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നല്ല കർമ്മവും നല്ല പര്യവസാനവും ലഭിക്കാൻ.
2: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തു ആലിമ്രാനിലെ 135 വചനം, ഭാഗം 1, നീചകൃത്യങ്ങൾ സംഭവിച്ചാൽ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആല ഇംറാനിൽ നിന്നുള്ള 135 വചനമാണ് നമുക്കിനി പഠന വിധേയമാക്കുവാനുള്ളത്. അതൊന്ന് പാരായണം ചെയ്യാം.

ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളും മഖ്റജുകളുമെല്ലാം ശ്രദ്ധിക്കണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, ഫാഹിഷത്തൻ ഹ ആണ്, ഫാഹിഷത്ത് ഔ ലലമു അൻഫുസഹും, ലലമു എന്നിടത്ത് മദ്ദുണ്ട്, മദ്ദ് മുംഫസിൽ, അവിടെ അല്പം ദീർഘമായി ഓതണം. ഔ ലലമു അൻഫുസഹും, അൻഫുസഹും എന്നിടത്ത് ഇഖ്ഫ ആണ്, നൂനുസാക്കിരയുടെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഫാ വന്നിട്ടുണ്ട്. അൻഫുസഹും ദക്കറുല്ലാഹ, ദക്കറുല്ലാഹ, ദക്കറു അല്ലാഹ എന്നത് അവിടെ രണ്ട് സുക്കൂനുകൾ, രണ്ട് ഹംസകൾ വന്നിട്ടുണ്ട്. അപ്പം അത് ചേർത്തിട്ട് ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു, അവിടെയും ഇസ്തഗ്ഫറു എന്നത് ഫസ്തഗ്ഫറു എന്നതാണ്, അവിടെ ഹംസത്തുൽ വസലാണുള്ളത്. അവിടെ ഫ അസ്തഗ്ഫറു എന്നൊന്നും

ആയത്തുകളിൽ നമ്മെ അറിയിച്ചത് മുത്തഖികളായ ആളുകളുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഈ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്, വല്ലദീന ഇദാ ഫഅലു, ആ മുത്തഖികളായ ആളുകൾ ആരൊക്കെയാണ്, അവർക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അവർ സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്നവരും കോപം ഒതുക്കി വെക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരൊക്കെയായ മഹ്സനീയങ്ങളായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ശ്രേഷ്ഠതകൾ വേറെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ എന്തെങ്കിലും നീചകൃത്യകൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ, ഔ ലലമു അംഫുസഹും, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, തങ്ങളോട് തന്നെ ദുൽമ് അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ, ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ സ്മരിക്കും. എന്നിട്ട് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ തേടും, പാപമോചനം തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട്, ആരാണ് പുറത്തു തരുന്നത്. അതേപോലെ തന്നെ വലം യുസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ, വലം യുസിറു, അവർ ഷടിച്ച് ഉറച്ചു നിൽക്കുകയില്ല, അലാമാ ഫഅലു, അവർ ചെയ്ത തിന്മയിൽ, വഹും യഅലമൂൻ, അവർക്ക് അറിവുള്ളവരായിരിക്കെ. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ആ സ്വർഗം, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത്, ആ വിശ്വാസ മുത്തഖികളായ ആളുകൾ അവരാണ് എന്ന്. അതാണ് ഈ ആയത്തിൻ്റെ മാന. അവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തന്നു ലമു അംഫുസഹും, അവർ എന്തെങ്കിലും നീചകൃത്യം മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്താൽ, ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും എന്നാണ്. ഇദാ സദറ മിൻഹും ദംബുൻ, അവരിൽ നിന്ന് പാപം തിന്മയുണ്ടായാൽ, ഇത്തബഊഹു ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാർ, അവരാ തിന്മയെ തുടർന്നുകൊണ്ട് പശ്ചാത്താപവും പാപമോചനവും തുടർത്തുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇന്ന റജുലൻ അദ്നബ ദംബൻ ഫഖാൽ, ഒരു മനുഷ്യൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾ പറയുന്നു, റബ്ബി ഇന്നി അദ്നബ തു ദംബൻ ഫഗ്ഫിർഹു, ഞാനൊരു തിന്മ ചെയ്തിരിക്കുന്നു റബ്ബെ, പാപം ചെയ്തിരിക്കുന്നു, നീ അത് പുറത്തു തരണം. ഫഖാൽ അല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, അബദി അമില ദംബൻ, എൻ്റെ അടിമ ഒരു തിന്മ ചെയ്തിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. ഫഅലിമ, അവനത് മനസ്സിലായി, അന്നലഹു റബ്ബൻ, അവനൊരു റബ്ബുണ്ട്, യഗ്ഫിറു ദംബ, പാപം പൊറുക്കുന്ന ഒരു റബ്ബ്, വയഖുദു ബിഹി, ആ റബ്ബ് പിടിക്കുന്നതാണ് ആ പാപങ്ങളെ എന്ന് അവന് മനസ്സിലാകും, അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാപം പൊറുക്കുന്നവനാണത്. അത് ഗഫർത്തുൽ അബദി, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സുമ്മ അമില ദംബൻ ആഹ്റ, പിന്നെ അയാൾ മറ്റൊരു തിന്മ ചെയ്യുന്നു. ഫഖാൽ, അയാൾ പറയുന്നു, റബ്ബി ഇനി അമിൽ തു ദംബൻ ഫഗ്ഫിർഹു, റബ്ബെ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്, നീ അത് പുറത്തു തരണം. ഫഖാൽ തബാറക വതആല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ, എൻ്റെ അടിമ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു റബ്ബുണ്ടെന്ന്. യഗ്ഫിറു ദംബ വയഖുദു ബിഹി, അവൻ പാപം പൊറുക്കും വിട്ടുവീഴ്ച ചെയ്യും, അതേപോലെ തന്നെ പാപങ്ങളെ പിടിക്കുന്നവനായ റബ്ബ്. ഖദു ഖഫർത്തുൽ അബ്ദി, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അള്ളാഹ് പറയുന്നു. സുമ്മ അമില ദംബൻ ആഖറ, പിന്നെയും അവൻ തിന്മ ചെയ്യുന്നു, എന്നിട്ട് അവൻ പറയുന്നു, റബ്ബി ഇന്നി അമിൽതു ദംബൻ ഫഗ്ഫിർഹു ലീ, നീ അതെനിക്ക് പുറത്തു തരണം റബ്ബെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, നിശ്ചയമായും എനിക്ക് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവന് ഒരു റബ്ബുണ്ട് പാപങ്ങൾ പൊറുക്കുന്ന എന്ന്, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, പിന്നെയും അവൻ തെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം ആ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പാപങ്ങൾ തിന്മകൾ ചെയ്തു പോയ ആളുകൾക്ക് അവർ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലിഅബ്ദി, ഞാൻ നിങ്ങളെ സാക്ഷികളാക്കുന്നു,

0: എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, മാഫാക്കിയിരിക്കുന്നു. ഫല്യഅമൽ മാഷ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്ത് എന്ന അങ്ങേയറ്റത്തെ വലിയൊരു വിശേഷണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഉള്ള ഹദീസിൽ കാണാം, ബലഗനി അന്ന ഇബ്ലീസ ഹീന നസലത് വലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ അവ ളമു അൻഫുസഹും എന്ന് തുടങ്ങിയ ഈ ഒരു ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ, ഇറങ്ങിയ സന്ദർഭത്തിൽ ഇബ്ലീസ് ഐ ലാ യഗ്ഫിറു അഹദുൻ സിവാഹു, ഇബ്ലീസിനല്ലാതെ വേറെ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അതേപോലെ തന്നെ ഇവിടെ ഓരോ ആയത്തുകളും ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വർഗം ലഭിക്കുന്ന മുത്തഖികളായ ആളുകൾ അവരുടെ വിശേഷണം ഇതിൽ പറഞ്ഞതുവല്ലതീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ വല്ല നീചകൃത്യവും മ്ലേച്ഛതയും ചെയ്താൽ എന്നാണ്. അതായത് അവരിൽ നിന്ന് മോശമായ തിന്മയായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ, സ്വദറ മിൻഹും അഅമാൽ സയ്യഅ, തിന്മയായ പ്രവർത്തനങ്ങൾ, കബീറ വലിയ അഅമാലും കബീറ ഔമാ ദൂന ദാലിക അതല്ലാത്തത്, അവരെന്ത് ചെയ്യും? ബാദിറു ഇല തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, അവർ പശ്ചാത്താപത്തിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ധൃതിപ്പെടും. വദക്കറു റബ്ബഹും, അല്ലാമ നാസിർ സഅദി റഹ്മഹുല്ല അദ്ദേഹം വിശദീകരിക്കുന്നു തഫ്സീറിൽ, അവരവരുടെ റബ്ബിനെ ഓർക്കും. വമാ തുഅദ ബിഹിൽ ആസീന വവഅദ ബിഹിൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മ ചെയ്ത ധിക്കാരം കാണിക്കുന്ന ആളുകൾക്ക്, മുത്തഖികളായ ആളുകൾക്കും വാഗ്ദാനം ചെയ്തതൊക്കെ ഉണ്ട്. ഫസഅലൂഹുൽ മഗ്ഫിറ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവരുടെ റബ്ബിനോട് അവർ പാപമോചനം തേടും. വസ്സത്തുറലി ഒയൂബിഹിം, അവരുടെ ന്യൂനതകൾക്ക്, അവർ ചെയ്ത ആ ഒരു അവരുടെ കുറവുകൾ മറച്ചു വെക്കാൻ വേണ്ടി. മായിഖിലാഹിം അൻഹ, അതിൽ നിന്ന് പൂർണ്ണമായി ഊരിയെടുത്ത് വിട്ടുനിന്നതിന് ശേഷം. വനദുമിഹിം അലൈഹ, അതിലവർക്ക് ഖേദമുണ്ട്, അവർക്ക് വളരെ പ്രയാസമുണ്ട്. ആ രൂപത്തിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ് എന്ന്. ഇവിടെ ഇദാ ഫഅലു ഫാഹിഷത്തൻ, അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്താൽ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം ഫവാഹിഷ് എന്നാണ്. ഫാഹിഷത്ത് ജമ ഫവാഹിഷ്, ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ അത് മ്ലേച്ഛമായ കാര്യം, നീചകൃത്തി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയുക. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഒരു വാക്ക്, ഇതും ഇതിൻ്റെ ബഹുവചനവും ഫാഹിഷത്തും ഫവാഹിഷും വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് മ്ലേച്ഛകരമായ നീചകൃത്യം, അതായത് കസിന വഷുർബുൽ ഖംറ്, വ്യഭിചാരം പോലെ, മദ്യപാനം പോലെ, അതേപോലെ തന്നെ പലിശ തിന്നുന്നതുപോലെ, അങ്ങനെ തുടങ്ങിയതായ കൊലപാതകം തുടങ്ങിയ വൻ പാപങ്ങളെക്കുറിച്ചാണ് ആ ഒരു ഫാഹിഷത്ത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ കാണാം, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിന് സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിഷത്തം വസാഅ സബീല, നിശ്ചയമായും അതൊരു വളരെ നീചകൃത്യമാണ്, മ്ലേച്ഛമായ മോശമായ കാര്യമാണ്, ഒരു തെറ്റായ ഒരു വഴിയുമാണത്. പ്രവാചകന്മാരുടെ പല ചരിത്രങ്ങളും പറയുന്നിടത്ത്, മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ ഉണ്ടായിരുന്ന ഒരു വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായിരുന്നു എന്ത്? ലിബാത്തത്ത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനിണയായിക്കൊണ്ട് പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കെ അവർ പെണ്ണുങ്ങളെ വിട്ട് തങ്ങളുടെ വികാര പൂർത്തീകരണത്തിന്, തങ്ങളുടെ കാമപൂർത്തീകരണത്തിന്, ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആണുങ്ങളെ തന്നെ സമീപിക്കുന്നതായ ആ ഒരു അവസ്ഥ അതവരിൽ ഉണ്ടായിരുന്നു. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരാളും ചെയ്തിട്ടില്ലാത്ത വളരെ മ്ലേച്ഛമായ, വളരെ നീചകൃത്യം, മോശമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് അതിനെ സമീപിക്കുന്നത്? നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലൂത്ത് നബിയുടെ ജനതയിലെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂന അൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, സൂറത്തുൽ അഅ്റാഫിൽ കാണാം അത്. അതേപോലെ സൂറത്തുൽ അങ്കബൂത്തിലെ 28, അഅ്റാഫിലെ 80 ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുന്നൂറിൽ ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനാഫിക്കുകൾ നടത്തിയ വലിയൊരു ആരോപണമായിരുന്നു വ്യഭിചാരാരോപണം. ആ സമയത്ത് അവിടെ അവതരിച്ച ആയത്തിൽ കാണാം, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ മ്ലേച്ഛമായ നീചകൃത്യങ്ങൾ സ്പ്രെഡാക്കാൻ, അത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരാളെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, അതേപോലെ തന്നെ ആരോപണങ്ങൾ പറയുക, വ്യഭിചാരാരോപണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായ ആളുകൾ, അവിടെയും അൽ ഫാഹിഷത്ത് എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ആരെ നിക്കാഹ് ചെയ്യണം, വിവാഹം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നിസായിൽ ആരെ നിക്കാഹ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് അടിമകളെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നൊക്കെ പറയുന്നിടത്ത്, പിന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വല മുത്തഖിദാത്തി അഖ്ദാൻ ഫഇദ ഉഹ്സിന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്. അതായത് അടിമകളെ നിക്കാഹ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത് പവിത്രകളായ രഹസ്യ വേഴ്ചക്കാരെ സ്വീകരിക്കാത്ത, അതുപോലെ മിളച്ചകരമായ കാര്യങ്ങൾ ചെയ്യാത്ത അവരെയാണ് വിവാഹം ചെയ്യേണ്ടത്. ഫൈൻ അതൈന ബിഫാഹിഷ, ഇനി വല്ല മിളച്ചവൃത്തിയും അവർ ചെയ്താൽ, അവിടെ പ്രധാനമായും അതുകൊണ്ട് ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ സിന പോലെയുള്ള വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിൽ പിന്നെ മറ്റൊരു മസ്അല പറയുന്നത് വല തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ സലഫ്. നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്തവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിക്കാഹ് ചെയ്യാൻ പാടില്ല, മുമ്പ് കഴിഞ്ഞു പോയതല്ലാതെ. ഇന്നഹു കാന ഫാഹിഷത്തും വ മഖത്തും വസാഅ സബീല, നിശ്ചയമായും അത് വളരെ മ്ലേച്ഛകരമായ കാര്യമാണ്, ഫാഹിഷത്താണ്, വ മഖത്തും വ അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന കാര്യമാണ്, വസാഅ സബീല വളരെ തെറ്റായ ഒരു മാർഗമാണ് അത് എന്നും സൂറത്തുൻ നിസായിൽ അവിടെ ഫാഹിഷത്ത് പ്രയോഗിച്ചത്. പിതാക്കളെ കല്യാണം കഴിച്ചവരെ കല്യാണം കഴിക്കുക, പിതാക്കൾ കല്യാണം കഴിച്ചവരെ, പിന്നെ പൂർവ്വകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അത് വിലക്കിക്കൊണ്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദാബുകൾ പറയുന്നിടത്ത് സൂറത്തുൻ നിസായിൽ തന്നെ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാ കർഹ വലാ തഅദുലൂഹുന്ന ലിതദ്ഹബു ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ യഅതീന ബിഫാഹിഷത്തി മുബയ്യന. സ്ത്രീകളോട് പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ വാഷറൂഹുന്ന ബിൽ മഅറൂഫ് എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് ഫാഹിഷത്ത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിർദ്ദേശങ്ങൾ സൂറത്തുൻ നിസായിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അത്തരത്തിൽ മ്ലേച്ഛവൃത്തികൾ ചെയ്താലല്ലാതെ അവരോടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്ത് ഉള്ള നിർദ്ദേശങ്ങൾ പറയുന്നിടത്ത് വആശിറുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് നിങ്ങൾ ഏറ്റവും മാന്യമായി കൊണ്ട് അവരോട് വർത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാ യജ്നബി ഫാഹിഷത്തി മുബയ്യന, അവർ വ്യക്തമായ മ്ലേച്ഛതകൾ നീചകൃത്യങ്ങൾ ചെയ്താലല്ലാതെ അവരെ നിങ്ങൾ തടഞ്ഞു വെക്കുകയോ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാത്തി അത്തിനൽ ഫാഹിഷത്ത് മിൻ നിസായിക്കും ഫസ്തഷിദു അലൈഹിന അർബഅത്തം മിൻകും, നിങ്ങളുടെ ഭാര്യമാർ, ഇണകൾ, അങ്ങനൊരു സിന പോലെയുള്ള മ്ലേച്ഛകൃത്യങ്ങൾ ചെയ്താൽ, അവർ കൊണ്ടുവന്നാൽ, നിങ്ങളിൽ നിന്നുള്ള പെണ്ണുങ്ങൾ ചെയ്താൽ 4 സാക്ഷികൾ വേണം അതിന് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നിടത്തും ആ ഒരു ഫാഹിഷത്ത് എന്ന പദം വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ബഹുവചനമായ ഫവാഹിഷ്, അതും വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി മ്ലേച്ഛവൃത്തികൾ, നീചകൃത്യങ്ങൾ എന്നത് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ഷുഅറായിൽ വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, അതെ, വലിയ പാപങ്ങളും മ്ലേച്ഛതകളും നീചകൃത്യങ്ങളും ഒഴിവാക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മ്ലേച്ഛവൃത്തികൾ, അതേപോലെ തന്നെ പാപങ്ങൾ, വലിയ തിന്മകൾ, അതൊഴിവാക്കുന്നവരെ സംബന്ധിച്ച് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അതാ, ചെറിയ തെറ്റുകളല്ലാതെ വലിയ പൻപാപങ്ങൾ, വലിയ തെറ്റുകൾ, നീചവൃത്തികൾ, വിളേച്ചതകൾ ഒഴിവാക്കുന്ന ആളുകൾ നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ റബ്ബ് വിശാലമായി പൊറുക്കുന്നവനാണ്, വാസിഉൽ മഗ്ഫിറയാണ്, വിശാലമായി പാപമോചനം നൽകുന്നവനാണ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഫവാഹിഷ് എന്ന വാക്ക് പറയാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ അറാഫിൽ ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവൃത്തികളെയും മ്ലേച്ഛതകളെയും എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സൂറത്തു അൻആമിലെ 151 ഖുൽ തആലു, നബിയെ പറയുക, അവർ വരട്ടെ, അത്തുലുമാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ വരൂ, നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കിയതെന്ന് ഞാൻ വിശദീകരിച്ച് തരാം, ഓതിത്തരാം. അല്ലാ തുഷിരിക്കു ബി ഷൈഅ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. വലാ തഖ്തുലു ഔലാദക്കും മിൻ അംലാഖ് നഹ്നു നർസുഖുക്കും വയ്യാഹും, പട്ടിണി ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലാൻ പാടില്ല, നിങ്ങൾക്കും അവർക്കൊക്കെ ഞാനാണ് റിസ്ക് നൽകുന്നത്. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികൾ മ്ലേച്ഛതകൾ അതിനോട് നിങ്ങളെ സമീപിക്കരുത്. ഏറെയും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഫവാഹിഷുകൾ എന്നത് ഫാഹിഷത്ത് ഫവാഹിഷ് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു വാക്കാണ്. മ്ലേച്ഛതകൾ നീചവൃത്തികൾ എന്നാണ്. അത് വന്നു പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. വന്നാൽ തന്നെയും അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനോടും. അതാണ് ഈ ആയത്തിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു ആലിമ്രാനിലെ 135 വചനം, ഭാഗം 1, നീചകൃത്യങ്ങൾ സംഭവിച്ചാൽ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏത് മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരു പക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മഹത്വമുള്ളവൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റു പലരെയും ബഹുമാനിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ അയാളുടെ സാമ്പത്തിക ഔന്നിത്യമാവാം, അല്ലെങ്കിൽ അയാളുടെ അറിവാകാം, സ്ഥാനമാനങ്ങളാവാം, അധികാരങ്ങളാവാം, പലതുകൊണ്ടും. എന്നാൽ ആദരിക്കപ്പെടേണ്ട മുഴുവൻ ഗുണങ്ങളും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് ചില മഹത്വങ്ങളുണ്ടാവാം, അതുതന്നെ പരിമിതമായിരിക്കും. എന്നാൽ എല്ലാ മഹത്വങ്ങളും, ആദരിക്കപ്പെടേണ്ട എല്ലാ മഹത്വങ്ങളും പൂർണ്ണമായും ഉള്ള ഒരാൾ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് അൽ അലീം എന്ന് പറയുന്നത്. അൽ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാരണം അളമത്ത് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒന്നാണ്, അൽ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നുമാണ്. മഹത്വം, പ്രതാപം, ഔന്നിത്യം, ഇതൊക്കെ അള്ളാഹുവിന് ഉണ്ട്. അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ വലിപ്പവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ മഹത്വവുമാണ് അൽ അലീം എന്ന നാമം അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരാലും മഹത്വപ്പെടുത്തപ്പെടുന്നവൻ, അതാണ് അലീമിന് മറ്റൊരാശയം പറഞ്ഞത്. അതായത് മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാവട്ടെ, പ്രപഞ്ചത്തിലെ ഏതെല്ലാം വസ്തുക്കളാവട്ടെ, അവയെല്ലാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ മഹത്വപ്പെടുത്തുന്ന, മഹത്വപ്പെടുത്തപ്പെടുന്ന മഹത്വങ്ങൾക്ക്, മഹത്വം എല്ലാവരും മഹത്വപ്പെടുത്തുന്ന ഇത് എന്ന നിലക്കും എന്ത് ചെയ്യുന്നുണ്ട്, അൽ അലീം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ എല്ലാ മഹത്വങ്ങളും ഒരുമിച്ചുള്ളവൻ അത് അല്ലാഹു മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽ അലീം എന്നുള്ളത് ഈ നാമം ഖുർആനിലും ഹദീസിലുമൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. ഖുർആൻ തന്നെ ഏകദേശം 9 സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്നുള്ള നാമം പരാമർശിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വഹുവൽ അലിയുൽ അലീം, സൂറത്ത് അൽ ബക്കറയിലെ 255-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ആയത്തുൽ കുർസിയെ പറ്റി പറയുന്ന സമയത്ത് വഹുവൽ അലിയുൽ അലീം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പ്രയോജനപ്രദമായ പ്രാർത്ഥനകളും ദിക്കറിലുമൊക്കെയും ഈ അൽ അലീം എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ റുക്കൂഇൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അലീം എന്നാണ്. അതിൽ അലീമുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. മാത്രമല്ല സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്നത് സാധാരണഗതിയിൽ പിന്നെ റുക്കൂഇൽ ചൊല്ലിയതായിട്ടും അതോടൊപ്പം തന്നെ അത് 100 തവണ ഒരാൾ പൂർത്തീകരിച്ച് ചെല്ലുകയാണെങ്കിൽ അയാൾക്ക് ചില പ്രത്യേകതകൾ കൽപ്പിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇത് നാവിനേറ്റവും പറയാൻ എളുപ്പമുള്ളതും എന്നാൽ തുലാസിൽ ഏറ്റവും ഭാരമുള്ളതും എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മാത്രമല്ല മനസ്സമാധാനം കിട്ടാൻ വേണ്ടി മനസ്സിന് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിലും അൽ അലീമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, മഹോന്നതനും സഹനശീലനുമായ അള്ളാഹുവിന് അല്ലാതെ യഥാർത്ഥ ആരാധനയായ മറ്റൊരാളുമില്ല. ഉന്നതമായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധനയായി മറ്റൊരാളുമില്ല. ആകാശങ്ങളുടെ നാഥനായ, ഭൂമിയുടെ നാഥനായ, മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധനയായി മറ്റൊരാളുമില്ല എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. മാത്രമല്ല ഒരാൾ മരണമാസന്നമായ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ പോലും ആ രോഗിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് 7 തവണ അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അൻ യഷ്ഫിയക്ക, അസ്അലുല്ലാഹുൽ അലീം റബ്ബുൽ അർശിൽ അലീം അൻ യഷ്ഫിയക്ക, അവിടെ അലീം എന്നുള്ള വാക്ക് 2 പ്രാവശ്യം വന്നിരിക്കുന്നു. മഹത്വമുള്ളവനായ ഉന്നത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവോട് അവൻ താങ്കൾക്ക് രോഗശമനം നൽകട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ 7 തവണ പറഞ്ഞാൽ അയാളുടെ രോഗം സുഖപ്പെടും എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അഊദു ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്താനിഖിൽ ഖദീമിന ഷെയ്ത്താനി റജീം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ആ ദിവസത്തിൻ്റെ ബാക്കിയുള്ള സമയങ്ങളിൽ അയാൾക്ക് പിശാചിൽ നിന്നതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അങ്ങേയറ്റത്ത് ധിക്കാരിയും അതേപോലെ തന്നെ ക്രൂരനുമായ ഒരവസ്ഥയാണ്. അപ്പോൾ അയാളുടെ അഹങ്കാരവും അയാളുടെ അക്രമവും ഭയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഈ വറബ്ബൽ അർശിൽ അലീം കുൻലി ജാറൻ മിൻ ഫുലാൻ വഅഹ്സാബിഹി വഅശിയാഇഹി അൻ യഫ്രുതു അലയ്യ ഔ അൻ യതഗൗ അസ്സജാറുക വജല്ല സനാഉക വലാ ഇലാഹ ഗൈറുക എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ആ അക്രമിയായ ഭരണാധികാരിയിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യും, ആശ്വാസം കിട്ടുന്നതാണ്. അർത്ഥം ഇങ്ങനെയാണ്, ഏഴ് ആകാശങ്ങളുടെ നാഥനായ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹുവേ, നീ എനിക്ക് ഇന്ന വ്യക്തിയിൽ നിന്നും അയാളുടെ സംഘങ്ങളിൽ നിന്നും കക്ഷികളിൽ നിന്നും അവർ എൻ്റെ നേരെ അതിരുവിടുന്നതിൽ നിന്നും അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുന്നതിൽ നിന്നും നീ എനിക്ക് സഹായമേകണമേ. നിൻ്റെ സഹായം മഹത്തരമായിരിക്കുന്നു, നിൻ്റെ പ്രശംസ ഉന്നതമായിരിക്കുന്നു, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് പ്രാർത്ഥിച്ചാൽ ആക്രമിയായ ഭരണാധികാരിയിൽ നിന്നും അയാൾക്ക് സുരക്ഷ നൽകും എന്ന് പറയുന്നു. അപ്പോൾ അത് ഈ പ്രാർത്ഥനകളിലൊക്കെ അൽ അലീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം ഉൾക്കൊള്ളുന്ന ഇത്തരം വചനങ്ങളും പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അപ്പോൾ രണ്ടർത്ഥമാണ് പറഞ്ഞത്. ഒന്ന്, എല്ലാവരും മഹത്വപ്പെടുത്തുന്നവനാണ് ആര്? അള്ളാഹു. അതോടൊപ്പം തന്നെ എല്ലാ മഹത്വങ്ങൾക്കും സമ്പൂർണ്ണ ഉടയവനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ ആദരിക്കപ്പെടേണ്ടവൻ, ബഹുമാനിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന മഹത്തായ ആശയം, അത് അവൻ്റെ ദാത്തിലും സിഫത്തിലും ആ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ ശരിയായി ഉൾക്കൊള്ളുവാനും അത് ശരിയായി പഠിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ ഇതോടെ സമാപിക്കുന്നു. മഹത്വമുള്ളവൻ ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: കഥ പറയണ ഞാൻ. കഥ സംഭവിച്ചതല്ലാന്ന് ആദ്യം ഉറപ്പിച്ച് പറയണം. ഒരു ഉമ്മ മകനെ വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്. അതിൻ്റെ അവസാനത്തിൽ മാത്രമേ കഥയുടെ ഒരു ടിസ്റ്റുള്ളൂ. വളരെ പ്രയാസപ്പെട്ടു മോനെ വളർത്തി, ഒരു വിഷമം അറിയിച്ചില്ല. അവൻ വളർന്നു, അവൻ വലുതായി. പഠിക്കുന്ന സമയത്ത് ഉമ്മ അവൻ്റെ കൂടെ പഠിക്കാനും വായിക്കാനുമൊക്കെ ഇരുന്നു കൊടുത്തു. ഉമ്മാക്കങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും അറിയില്ല. പക്ഷേ മോൻ വായിക്കുന്ന സമയം ഉമ്മ ശരിക്കും അവൻ്റെ കൂടെ ഇരിക്കും, നന്നായി ഫോളോ അപ്പ് ചെയ്തു. അവൻ്റെ ഉപ്പയുടെ സ്വപ്നം അവനൊരു ഡോക്ടറാവണം എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഒരുപാട് അവനെയുമായി പോയി. അവന് വിവാഹപ്രായമെത്തിയപ്പോൾ ഉമ്മ അവനെ നല്ലൊരു അനാഥയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ഒരു അനാഥത്വത്തിൻ്റെ വേദന അറിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി അവൾ അനുഭവിക്കാത്ത സൗകര്യത്തിലേക്കും ആശ്വാസത്തിലേക്കുമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്കൊരു തടസ്സമാണ് എന്നാണ് ചിന്തിച്ച്. അത് ഈ ഉമ്മാക്ക് മനസ്സിലായപ്പോൾ ഉമ്മ മകൻ വെച്ച പുതിയ വീട്ടിൽ നിന്ന് പിന്നെ അവരുടെ ഉപ്പുണ്ടാക്കിയ പഴയ കൂരയിലേക്ക് തന്നെ താമസം മാറി, വീട് മാറി താമസിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു പോണ വഴികളിലൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ വരുന്നുണ്ടാവും. ഒരു വീടിൻ്റെ മൂലയിൽ തനിച്ചായി പോകുന്ന ചില പ്രായം ചെന്നവരുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുമ്പോൾ, ലോകത്തവർക്ക് എന്തെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്താലും ആ ഭർത്താവില്ല എന്നത് ഭാര്യ ഇല്ല എന്നത് ഇത്രയും പ്രായക്കായിട്ട് ഇനിയിപ്പോൾ അവർക്കതൊക്കെ ഒരു പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ഉപ്പയും ഉമ്മയൊക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ രണ്ടിലൊരാൾക്ക് ഒരു പുതിയ ഇണയെ വേണോ തുണയെ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആയിരക്കണക്കിന് മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ, കഥയിലെ സ്ത്രീ അങ്ങനെ തന്നെ പറയണം, നമ്മൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതുകൊണ്ടാണ് ഞാനിത് കഥയാണെന്ന് തീർത്തു പറയുന്നത്. പിന്നെ കഥയിലെ സ്ത്രീ എന്ത് ചെയ്യുന്നു, അവരുടെ പഴയ കൂരയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവരറിയണത് മോനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. വരുമ്പോൾ കുഞ്ഞിനെ മടിയിൽ താലോലിച്ച് മകനും ഭാര്യ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന മരുമകൾക്ക് ഭയങ്കര ഒരു കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണല്ലോ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളെ കുട്ടീനെന്ത് തരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കുട്ടി പേടിക്കും, കാരണം നിങ്ങൾക്കൊരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. ആ കണ്ണൊക്കെ കണ്ടാൽ, കൊഴിഞ്ഞ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ കുട്ടി പേടിക്കും, അതുകൊണ്ട് തരൂല എന്ന് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും കരഞ്ഞ് മടങ്ങാണ്. അങ്ങനെ മരണത്തോടടുക്കുമ്പോൾ മകന് വേണ്ടി അവരൊരു കുറിപ്പ് എഴുതി വെച്ചു. മകന് വേണ്ടി എഴുതിയ കുറിപ്പിലുണ്ടായിരുന്നത്, നിൻ്റെ ഭാര്യനോട് പറയണം എൻ്റെ കണ്ണ് ഒറ്റൊന്നായി പോയത്, ഞാൻ ഒറ്റക്കണ്ണിയായി പോയത്. പണ്ട് നീ ചെറിയ കുട്ടിയായപ്പോൾ കളിക്കിണീൻ്റെ അടുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എൻ്റെ കണ്ണിനടിച്ചതുകൊണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന കാര്യം നീ അറിയണം. നിൻ്റെ ഭാര്യയോട് പറയും വേണം, സാറല്ല നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്, ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിസരത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ മാതാപിതാക്കളുടെ നെഞ്ചിൻ കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. മക്കളെ സംബന്ധിച്ചിടത്തോളതൊന്നും അറിയുന്നുണ്ടാവില്ല. അവർ സഹിച്ചതും ത്യജിച്ചതും സമർപ്പിച്ചതുമാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതം എന്നത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയ ലോകം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കാൻ കഴിയില്ല. തിരിച്ച് മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി വളരെ സഹിക്കുന്നുണ്ടാവും. ജോലിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. മോനൊരു ചെറിയ പൈസ ചിലപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസേൻ്റെ ഒരു കാരണം എന്നതായിരിക്കും. ഇതൊക്കെ ഓരോന്ന് നോക്കി നുള്ളിപ്പുറക്കി പരസ്പരം ശ്രദ്ധിക്കണ എത്ര ആളുകളുണ്ട്. വാപ്പിയും മോനും കൂടിയും പോവാണെങ്കിൽ വാപ്പാനോട് പൈസ കൊടുക്കാൻ പറയണ പാരൻസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. മോനെ കുറിച്ച് നല്ല ടൈറ്റാണെന്ന് തോന്നിയിട്ടാണ്, നീയിപ്പം തന്നെ ഓട്ടോറിക്ഷൻ്റെ പൈസ കൊടുത്തു എന്ന് മോനോട് ചോദിക്കുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിക്കണ പരസ്പരം ഭയങ്കര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെയാണെങ്കിലും ഞാൻ ഓക്കെയാണെന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ വഴിവിളക്കുകളൊക്കെ അണയും മുമ്പ് ആ വഴികളിൽ വെളിച്ചം പകർന്ന് ആ വഴികളിലൂടെ നടക്കാൻ എനിക്കും പറ്റണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്.
3: ഈ ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രയാസം പോലും ഒരു പക്ഷേ വലിയ വേദനയായി മാറും എന്നത് ഒരു സത്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു പക്ഷേ അവർ ജീവിതകാലത്ത് പറഞ്ഞു മുഷിപ്പിക്കുകയോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ നമ്മുടെ കഥയിലെ ഉമ്മ ചെയ്തത് മരിക്കാൻ നേരത്താണല്ലോ എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വടി തട്ടിയിട്ടാണ് എൻ്റെ കണ്ണ് പൊട്ടിയത് എന്നുമ്മ മരിക്കാൻ നേരത്താണ് പറയണത്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടുകളോ അവരറിയിച്ചോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ രേഖയുണ്ടാകും എന്നതാണ് ശരിക്കും ഒരാൾക്ക് ബാധ്യത നിർവഹിക്കാത്ത ആൾക്ക് മനസ്സിൽ ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അവനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അവരൊന്നും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവൻ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമാണ്.
2: അതെ, ഇത് ഈ കഥയിലെ ഉമ്മ ഒരു ഐഡിയൽ കഥാപാത്രമാണ്. നിനക്ക് അഭിപ്രായമല്ല, അതായത് മകൻ മക്കളെ വഴി നടത്താൻ ആവശ്യമായ ശരിയായ റൂട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പങ്കുവെച്ചും തന്നെയാണ് പോകേണ്ടത്. അത് ഒരു സംശയമില്ല. അത് കറക്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൺവേ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുന്നപ്പോഴും ഇതേപോലൊരു വിഷയമാണ് നമ്മൾ ഒരു കഥയാണ് നമ്മൾ എടുത്തത്. അത് പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ വളരെ ജെന്യൂനായ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല.
3: അതെ, പ്രയാസങ്ങൾ അറിയിക്കാതെ വളർത്തുക എന്നാണ് പലരും സ്വീകരിക്കാറുള്ള വഴി. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ, ചില റിജക്ഷനുകൾ വേണമെന്നാണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന സംഗതി നടക്കില്ല, ഇന്നത് പ്രയാസമുണ്ട് എന്നതുകൂടി അറിയിക്കൽ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നത് ഉറപ്പാണ്.

0: നീർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സ്വവർഗരതി, ലിംഗസ്വത്വം, ഇസ്ലാമിക നിലപാട്. റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സ്വവർഗരതി, ലിംഗസ്വത്വം, ഇസ്ലാമിക നിലപാട്. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിവാദപരവും വ്യാപകവുമായി ചർച്ച ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക വിഷയങ്ങളിലൊന്നാണ് LGBTQ പ്രസ്ഥാനം. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പരിമിതമായ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ വിഷയം ഇന്ന് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആശയധാരയായി മാറിയിരിക്കുന്നു. മനുഷ്യാവകാശം, വ്യക്തിസ്വാതന്ത്ര്യം, ലിംഗസ്വത്വം, കുടുംബസങ്കല്പം, മതവിശ്വാസം, നിയമവ്യവസ്ഥ, വിദ്യാഭ്യാസം, പൊതുനയം തുടങ്ങി സമൂഹജീവിതത്തിന്റെ വിവിധ മേഖലകളെ ഈ സംവാദം സ്പർശിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ലോകമെമ്പാടുമുള്ള LGBTQ+ സമൂഹം തങ്ങളുടെ സ്വത്വവും അവകാശങ്ങളും സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് പ്രൈഡ് മന്ത് അഭിമാനമാസം ആചരിക്കുന്നു. ഈ കാലയളവിൽ LGBTQO സമൂഹത്തിന്റെ അവകാശങ്ങൾ, അവരുടെ ചരിത്രം, അനുഭവങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുന്നു. നിരവധി രാജ്യങ്ങളിൽ പരേഡുകളും പൊതുപരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നു. മറുവശത്ത് മതപരവും ധാർമ്മികവുമായ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും ഇതോടൊപ്പം സജീവമാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തെ വികാരപരമായ പ്രതികരണങ്ങൾക്കോ മുദ്രാവാക്യങ്ങൾക്കോ മാത്രം വിധേയമാക്കാതെ ചരിത്രപരമായും മതപരമായും ശാസ്ത്രീയമായും സാമൂഹികമായും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം LGBTQ എന്നത് കേവലം ലൈംഗിക ആകർഷണത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ സ്വത്വം, ലിംഗം, കുടുംബം, വിവാഹം, സാമൂഹിക ഘടന, ധാർമ്മികത എന്നീ അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. LGBTQ ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേവലം വ്യക്തിപരമായ ലൈംഗിക പെരുമാറ്റത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നിയമനിർമ്മാണം വരെ, വിവാഹത്തിന്റെ നിർവചനം മുതൽ ലിംഗനിർവചനം വരെ, മനുഷ്യാവകാശം മുതൽ മതസ്വാതന്ത്ര്യം വരെയുള്ള വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു സാംസ്കാരിക സംവാദത്തിന്റെ ഭാഗമാണിത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഓരോ ശ്രോതാവിനും ആവശ്യമാണ്. LGBTQIA+ എന്നാൽ എന്താണ്? LGBTQ എന്നതിലെ ഓരോ അക്ഷരവും എന്തിനു പ്രതിനിധീകരിക്കുന്നു എന്ന് പലർക്കും വ്യക്തമായി അറിയില്ല. അതിനാൽ ആദ്യം ഇതിന്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. LGBTQIA+ എന്നത് വിവിധ ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കുടപദമാണ്. അംബർലാ ടേം. എൽ എന്നാൽ ലെസ്ബിയൻ എന്നത് സ്ത്രീകളോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടാണ് പ്രധാനമായും പ്രണയമോ ലൈംഗികാകർഷണമോ തോന്നുന്നതെങ്കിൽ അവരെ ലെസ്ബിയൻ എന്ന് വിളിക്കുന്നു. ജി ഗേ. ഗേ എന്ന പദം പൊതുവായി സ്വവർഗ ആകർഷണമുള്ളവരെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ടെങ്കിലും സാധാരണയായി പുരുഷന്മാരോട് ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന പുരുഷന്മാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ബൈസെക്ഷൽ എന്നത് പുരുഷന്മാരോടും സ്ത്രീകളോടും ലൈംഗികമോ പ്രണയപരമോ ആയ ആകർഷണം അനുഭവപ്പെടുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ആകർഷണം ഒരു ലൈംഗിക അവയവത്തിലേക്ക് മാത്രം പരിമിതമായിരിക്കണമെന്നില്ല. ടി ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്നത് ജനനസമയത്ത് നിർണയിക്കപ്പെട്ട ലിംഗവുമായി സ്വന്തം ലിംഗസ്വത്വം പൊരുത്തപ്പെടുന്നില്ലെന്ന് കരുതുന്ന വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ലൈംഗിക ആഭിമുഖ്യമല്ല, ലിംഗസ്വത്വമാണ് ഇതിലെ വിഷയം. ക്യൂ ക്യൂർ ക്വസ്റ്റ്യനിങ്. ക്യൂ എന്ന അക്ഷരം സാധാരണയായി രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ക്യൂർ പരമ്പരാഗത ലൈംഗികതയുടെയും ലിംഗപരമായ വിഭാഗങ്ങളുടെയും പുറത്തുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൊതുപദം. ക്വസ്റ്റ്യനിങ് എന്നത് സ്വന്തം ലൈംഗിക ആഭിമുഖ്യത്തെയോ ലിംഗസ്വത്വത്തെയോ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നവരെയും സംശയാസ്പദത്തിൽ കഴിയുന്നവരെയും സൂചിപ്പിക്കാനും ഈ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ഐ ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്നത് ജനിതകമോ ഹോർമോൺ പരമോ ശാരീരികമോ ആയ കാരണങ്ങളാൽ വ്യക്തമായ പുരുഷ സ്ത്രീ വിഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ജീവശാസ്ത്രപരമായ അവസ്ഥയാണ്. ഇതൊരു മെഡിക്കൽ അവസ്ഥയുമാണ്. എ എസെക്ഷൽ എന്നത് മറ്റുള്ളവരോട് ലൈംഗിക ആകർഷണം വളരെ കുറവോ ഇല്ലാത്തതോ ആയ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പ്ലസ്. LGBTQIA എന്നതിലെ പ്ലസ് ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് പുറമെയുള്ള മറ്റു ലൈംഗിക ആഭിമുഖ്യങ്ങളെയും ലിംഗസ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്നതുമാണ്. സ്വവർഗരതിയുടെ ചരിത്രം. LGBTQIA എന്ന പദം ആധുനികമാണെങ്കിലും സ്വവർഗലൈംഗിക പെരുമാറ്റം, ഹോമോസെക്ഷൽ ബിഹേവിയർ മനുഷ്യചരിത്രത്തിൽ പുതിയ കാര്യമല്ല. ചരിത്രത്തിലെ വിവിധ സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ഗ്രീസ്, റോം തുടങ്ങിയ സംസ്കാരങ്ങളിൽ സ്വവർഗബന്ധങ്ങളുടെ ചില ചരിത്രപരമായ സൂചനകളും രേഖകളും കാണപ്പെടുന്നുണ്ടെങ്കിലും അവിടങ്ങളിലെ സമൂഹങ്ങൾ സ്വവർഗരതിയെ പൊതുവായി അംഗീകരിക്കപ്പെട്ട വിവാഹ സംവിധാനമായി സ്വീകരിച്ചിരുന്നുവെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനത. സ്വവർഗരതിയെക്കുറിച്ചുള്ള ഏറ്റവും പഴയതും പ്രസിദ്ധവുമായ ചരിത്ര വിവരണം ലൂത്ത് നബി അലഹിസ്സലാമയുടെ ജനതയെക്കുറിച്ചുള്ളതാണ്. ജൂത ക്രൈസ്തവ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. ലൂത്ത് നബിയുടെ ജനതയിലെ പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരിലേക്ക് ലൈംഗിക ആകർഷണം പ്രകടിപ്പിച്ചുവെന്ന് മതഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ പേരിൽ അവർ ദൈവശിക്ഷയ്ക്ക് വിധേയരായെന്നും ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. മധ്യകാല ലോകം. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ മിക്ക സംസ്കാരങ്ങളും സ്വവർഗരതിയെ ധാർമ്മികമായ തെറ്റായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. യൂറോപ്പിൽ ക്രൈസ്തവ സഭകൾ ഇതിനെ പാപമായി കണ്ടു. ജൂതസമൂഹത്തിലും സമാന നിലപാടായിരുന്നു. മുസ്ലിം ലോകത്തും സ്വവർഗലൈംഗിക പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടവയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ സമൂഹങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ ചിലയിടങ്ങളിൽ നടന്നിരുന്നുവെങ്കിലും അവ സാമൂഹിക ആദർശമായി കണക്കാക്കപ്പെട്ടിരുന്നേയില്ല. ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ മതത്തിന്റെ സ്വാധീനം കുറയുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഇതോടെ ലൈംഗികതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ആരംഭിച്ചു. 1869ലാണ് ഹോമോസെക്ഷ്വാലിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇത്തരം പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ചില മനഃശാസ്ത്രജ്ഞരും സാമൂഹിക ചിന്തകരും സ്വവർഗരതിയെ കുറ്റകൃത്യം, പാപം എന്നതിലുപരി ഒരു മനഃശാസ്ത്രപരമായ വിഷയമായി പഠിക്കാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിലെ വഴിത്തിരിവ്. 1969ൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്ന സ്റ്റോൺവാൺ കലാപം ആധുനിക LGBTQIA പ്രസ്ഥാനത്തിന്റെ നിർണായക തുടക്കമായി കണക്കാക്കാം. ഈ സംഭവത്തിനുശേഷം സ്വവർഗാവകാശ പ്രസ്ഥാനങ്ങൾ കൂടുതൽ സംഘടിതമായി. വിവിധ രാജ്യങ്ങളിൽ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1973ൽ അമേരിക്കൻ സൈക്രാട്ടിക് അസോസിയേഷൻ സ്വവർഗരതിയെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കി. പിന്നീട് ലോകാരോഗ്യ സംഘടനയും സമാന നിലപാട് തന്നെ സ്വീകരിച്ചു. യാതൊരുവിധ ശാസ്ത്രീയ പിൻബലവുമില്ലാതെ കേവലം സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇത് നീക്കം ചെയ്തത്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും LGBTQIA പ്രസ്ഥാനം ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറി. ചരിത്രത്തിൽ സ്വവർഗരതി പ്രധാനമായും ഒരു പെരുമാറ്റമായി, ബിഹേവിയറായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനിക LGBTQ പ്രസ്ഥാനം അതിനെ ഒരു ഐഡന്റിറ്റി അഥവാ സ്വത്വമായി അവതരിപ്പിക്കുന്നു. ഇതാണ് ചരിത്രപരമായ ഏറ്റവും വലിയ മാറ്റം. വിവിധ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ. ലോകത്തിലെ പ്രധാന മതങ്ങൾ വിവാഹം, കുടുംബം, ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ധാർമ്മിക നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവയാണ്. സ്വവർഗലൈംഗിക ബന്ധങ്ങളെ വിമർശിക്കുന്ന വ്യക്തമായ പരാമർശങ്ങൾ ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ കാണാം. തോറായിലെ സേവിർ പുസ്തകത്തിൽ സ്വവർഗലൈംഗിക ബന്ധങ്ങൾ നിരോധിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ലേവ്യർ 18:22-20:13. ഇതുപോലെ ബൈബിളിലെ പുതിയ നിയമത്തിൽ പൗലോസ് സ്വവർഗലൈംഗിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതായും കാണാം. റോമർ 1:26, കൊരിന്ത്യർ 9:10. അതുകൊണ്ടുതന്നെ ചരിത്രപരമായി ജൂത കത്തോലിക്ക ഓർത്തഡോക്സ് പരമ്പരാഗത പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങൾ സ്വവർഗരതിയെ പാപമായോ നിരോധിതമായോ ആണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ആധുനിക കാലത്ത് ചില ലിബറൽ ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ നിലപാടുകളെ പുനർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദുമതം ഏകഗ്രന്ഥാധിഷ്ഠിത മതമല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഏകീകൃതമായ ഒരു ഔദ്യോഗിക നിലപാട് കണ്ടെത്തുക പ്രയാസമാണ്. ചില പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ലിംഗപരമായ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാമെങ്കിലും അവയെ ആധുനിക LGBTQIA ആശയധാരയുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നാണ് നിരവധി ഹിന്ദു പണ്ഡിതന്മാരുടെ നിലപാട്. പൊതുവെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലും വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിക വീക്ഷണം. ഇസ്ലാം മനുഷ്യന്റെ ലൈംഗികാഭിലാഷത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അതിന് ഒരു സ്വാഭാവിക സൃഷ്ടിവാസനയായി അംഗീകരിക്കുന്നു. എന്നാൽ ആ വാസനകൾക്ക് ധാർമ്മികവും നിയമപരവുമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു. വിശപ്പുണ്ടെന്നത് മോഷണത്തിന് ന്യായീകരണമല്ലാത്തതുപോലെ ഒരു ആഗ്രഹമുണ്ടെന്നത് അതിൻ്റെ പ്രവർത്തനം അനുവദനീയമാണെന്നതിന് തെളിവല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സമീപനം. ലൂത്ത്നബി അലൈഹിസ്സലാമിയുടെ ജനത സ്വവർഗരതിക്കാരായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഖുർആനിലെ ഒന്നിലധികം സൂറത്തുകളിൽ ആ ജനതയെയും അവരുടെ ലൈംഗിക വൈകൃതത്തെയും അവർക്ക് ലഭിച്ച ശിക്ഷയെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലൂത്തിനെയും നാം അയച്ചു. അദ്ദേഹം തൻ്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 7 വചനം 80-81. നിങ്ങൾ ലോകരിൽ നിന്ന് ആണുങ്ങളുടെ അടുക്കൽ ചെല്ലുകയാണോ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ വിട്ടുകളയുകയുമാണോ, അല്ല നിങ്ങൾ അതിക്രമകാരികളായ ഒരു ജനത തന്നെ. വിശുദ്ധ ഖുർആൻ അധ്യായം 26 വചനം 165. ഈ സൂക്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ലൈംഗിക ബന്ധത്തിന്റെ സ്വാഭാവികവും അനുവദനീയവുമായ രൂപം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലൂടെ ആണെന്നും അതിനു പകരം പുരുഷൻ പുരുഷനെ ലൈംഗികമായി സമീപിക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ പ്രവൃത്തിയാണെന്നാണ്. ഇന്ന് ചിലർ വാദിക്കുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനതയെ അള്ളാഹു ആക്ഷേപിക്കാൻ കാരണം അവർ ബലാത്സംഗത്തിനൊരുങ്ങിയതും അതിഥികളെ അപമാനിച്ചതുമാണെന്നും സ്വവർഗരതിയെ അല്ല എന്നുമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആയത്തുകൾ തന്നെ ഈ വാദം പൊളിക്കുന്നതുമാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ബോധപൂർവമല്ലാതെ തോന്നുന്ന വികാരങ്ങളെയും ആകർഷണങ്ങളെയും അതേപടി പാപമായി ഇസ്ലാം കണക്കാക്കുന്നില്ല. ഒരാൾക്ക് സ്വവർഗ ആകർഷണം അനുഭവപ്പെടാം, അതൊരു പരീക്ഷണമായിരിക്കാം. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് പാപം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം അള്ളാഹു അവരോട് പുറത്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. ശാസ്ത്രീയ വീക്ഷണം. LGBTQIA വിഷയത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളിൽ പെട്ടതാണ് ഇത്. ജന്മനാ ലഭിക്കുന്നതാണ്, ഗേ ജീൻ കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രം ഇത് തെളിയിച്ചിട്ടുണ്ട് തുടങ്ങിയവ. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ വികാരങ്ങൾക്കപ്പുറം ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിൽ ഇന്നും പൂർണ്ണമായ ഏകാഭിപ്രായമില്ല എന്നതാണ്. സ്വവർഗ ആകർഷണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തവും അന്തിമവുമായ ഒരു ശാസ്ത്രീയ ഉത്തരം കണ്ടെത്തപ്പെട്ടിട്ടില്ല. ഗേ ജീൻ കണ്ടെത്തിയോ? 1990കളിൽ ചില ഗവേഷണങ്ങൾ സ്വവർഗ ആകർഷണവും ചില ജനിതക ഘടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന് സൂചിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഗേ ജീൻ കണ്ടെത്തി എന്ന തരത്തിലുള്ള തലക്കെട്ടുകളിൽ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ പിന്നീട് നടന്ന വലിയ പഠനങ്ങൾ ഈ അവകാശവാദത്തെ സ്ഥിരീകരിച്ചില്ല. 2019 പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ജനിതക പഠനങ്ങളിലൊന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജനിതക വിവരങ്ങൾ പരിശോധിച്ചു. ഈ പഠനത്തിന്റെ നിഗമനം വളരെ ശ്രദ്ധേയമായിരുന്നു. സ്വവർഗ ആകർഷണത്തെ നിർണയിക്കുന്ന ഒരൊറ്റ ജീൻ പോലുമില്ല. അതിനാൽ ഗേ ജീൻ എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. ശാസ്ത്രം ധാർമ്മികത നിർണയിക്കുമോ? ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, ഒരു കാര്യം ജൈവപരമായി സ്വാധീനിക്കപ്പെടുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും അത് ധാർമ്മികമായി ശരിയാണെന്ന് അതുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, മനുഷ്യർക്ക് ദേഷ്യം, അസൂയ, അക്രമവാസന എന്നിവ സ്വാഭാവികമാണ്. എന്നാൽ ഇവയെല്ലാം ധാർമ്മികമായി അംഗീകരിക്കപ്പെടണമെന്നില്ല. അതിനാൽ ഒരു പ്രവണതയ്ക്ക് ജൈവ ഘടകങ്ങളുണ്ട് എന്നതും ആ പ്രവണത ധാർമ്മികമായി ശരിയാണ് എന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ശാസ്ത്രത്തിന് ഒന്നാമതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയും, രണ്ടാമത്തേത് ധാർമ്മികതയുടെയും തത്വചിന്തയുടെയും മതത്തിന്റെയും മേഖലയാണ്. അതിൽ ശാസ്ത്രത്തിന് ഇടപെടാൻ കഴിയില്ല. ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സും. LGBTQIU+ സംബന്ധമായ ഇത്തരം സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് എന്നിവ. പൊതുചർച്ചകളിലും മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പലപ്പോഴും ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെയാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ വൈദ്യശാസ്ത്രപരമായും സാമൂഹികമായും ഇസ്ലാമികമായും ഇവ രണ്ടും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഈ വ്യത്യാസം മനസ്സിൽ

മോനെ, വീടും സ്വർണവും ഫർണിച്ചറുമൊക്കെ നല്ലതാണ്. പക്ഷെ മോനറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇതിലുണ്ട്. ലോട്ടറി നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ മോൻ പഠിച്ചിട്ടുണ്ടാവില്ല. അജ്മൽ കുറ്റബോധത്തോടെ ആലോചിക്കാൻ തുടങ്ങി. മനസ്സിൽ നിറയെ നല്ല വീടിനെക്കുറിച്ചും ഉമ്മയുടെയും കുഞ്ഞുപെങ്ങളുടെയും കൈകളിൽ പൊൻവളകൾ തിളങ്ങുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളായിരുന്നു. അത് വാടിപ്പോയി. അവന്റെ ആലോചന കണ്ട് ഷാഹിദ് ചോദിച്ചു, മോന് ദുഃഖണ്ടോ? ഇല്ല. മതത്തിൽ പാടില്ലെങ്കിൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ലല്ലോ. ലോട്ടറി ടിക്കറ്റ് വാങ്ങരുതെന്നും അതിന്റെ പണം ഉപയോഗിക്കരുതെന്നും എനിക്കറിയില്ലായിരുന്നു. സാരല്ല, ഇപ്പം കാര്യം തിരിഞ്ഞല്ലോ. കുറച്ചുകൂടി തിരിയാനുണ്ട്. എന്താണ് ലോട്ടറി പണം ഹറാമാകാൻ കാരണം? ആ പണം നമ്മുടെ പണിക്കൂലിയല്ല. കച്ചവടത്തിലെ ലാഭമോ പാരിതോഷികമോ അല്ല. തിരിഞ്ഞോ? അജ്മൽ തലയാട്ടി. അവൻ ആട്ടിൻകൂട്ടിലേക്കും കോഴിക്കൂട്ടിലേക്കും ഏറെ നേരം നോക്കി നിന്നു. ശേഷം ഉമ്മയോട് പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ തന്നെ

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോൾ ഇനി നമ്മൾ
1: വൈബ്സിലേക്ക് പ്രവേശിക്കണം. നമ്മൾ മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടോ,
0: നിങ്ങളുടെ കൂടെ ഞാൻ മൂസ പി പി.
1: അതെ, നമുക്ക് ഒന്നാമത്തെ പരിപാടി ഇൻസൈറ്റ് ആണ് അല്ലേ?
0: ഇൻഷാല്ലാഹ്
1: ഇൻസൈറ്റ് ആണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ അബ്ദുൽ മാലിക് സരഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: ഖുർആനിലെ പദപ്രയോഗങ്ങളിലെ സൂക്ഷ്മത എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത്. ഇൻഷാല്ലാഹ് നമുക്കത് കേട്ടിട്ട് തിരിച്ചെത്താം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്നും ലോകത്ത് തുല്യതയില്ലാത്ത വേദഗ്രന്ഥമായി നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉയർത്തപ്പെട്ട വെല്ലുവിളി ഇന്നും അതിശക്തമായി നിലകൊള്ളുകയാണ്. എന്തായിരിക്കും ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ അതിൽ നിന്ന് ജനങ്ങളെ അശക്തരാക്കുന്ന കാര്യം? അത് വ്യക്തമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അവൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ കലാമിനോട് കിടപിടിക്കുന്നൊരു സംസാരം ഒരു സൃഷ്ടിക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. പക്ഷേ ഈ തത്വം അംഗീകരിക്കാത്ത വിമർശകന്മാർ, അവർ പറയുന്നു പ്രവാചകൻ്റെ വചനങ്ങളാണ്, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരുന്നു കൊണ്ട് എഴുതി കൂട്ടിയതാണ്, വേദക്കാരിൽ നിന്നും വേദപണ്ഡിതന്മാരിൽ നിന്നുമെല്ലാം കടമെടുത്ത് പറയുകയാണ്, ഇതെല്ലാം വെറും പറച്ചിലുകൾ മാത്രമാണ് എന്നതിൽ കവിഞ്ഞ് അതിൽ നിന്ന് വ്യക്തമായൊരു തെളിവോ എവിഡൻസുകൾ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൈവികതയും അത് മനുഷ്യകരങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല, മനുഷ്യകരങ്ങൾ നിർമ്മിച്ചെടുത്തതല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപാട് തെളിവുകൾ ഖുർആനിൻ്റെ ആയത്തുകളോട് നമുക്ക് കടന്നാൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗങ്ങളുടെ അർത്ഥഗാംഭീര്യവും ആ പദങ്ങളല്ലാത്ത മറ്റു പദങ്ങൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസവും അർത്ഥവ്യതിയാനവുമെല്ലാം നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ്റെ ഓരോ പദങ്ങളും ദൈവികമാണ് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ പരിഹസിക്കുന്ന, അതിൻ്റെ അമാനുഷികതയെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ കാര്യമാണ്. ഇത്രയും സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ, വളരെ അർത്ഥവത്തായ അർത്ഥമൂല്യമുള്ള പദപ്രയോഗങ്ങൾ, ആ ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും അസ്ഥാനത്തല്ലാതെ പ്രയോഗിച്ചൊരു വേദഗ്രന്ഥം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിംറാനിൽ 40-ാമത്തെ ആയത്ത്, അത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്താനം ചോദിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുന്നു, ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അതെ അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല ആ

0: കാര്യം പ്രവർത്തിക്കുന്നു. ഇനി മറ്റൊരു സ്ഥലത്ത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കൊരു സന്തോഷവാർത്ത സന്താനത്തെക്കുറിച്ച് കൊടുത്ത അതേപോലെ തന്നെയാണ് മറിയം ബീവിക്കും സന്തോഷവാർത്ത കൊടുക്കുന്നു. പക്ഷേ രണ്ട് സ്ഥലങ്ങളും പ്രയോഗിച്ച പദങ്ങൾ വ്യത്യാസമുണ്ട്. മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖാലത്ത് റബ്ബി അന്നാ യകൂനുലി വലദുൻ വലം യംസസ്നി ബശർ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഖാല കദാലിക്കില്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. സൂറത്തു ആലി ഇംറാനിൽ തന്നെ 47-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ ആദ്യത്തെ ആയത്തിൽ അഥവാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ആയത്തിൽ യഫാലു എന്നതാണ് അള്ളാഹു പ്രയോഗിച്ച പദം. അഥവാ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പ്രയോഗിച്ചത് ഈ യഫാലു എന്ന പ്രയോഗമാണ്. അതേസമയത്ത് മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്നവുമായി കൊണ്ട് പ്രയോഗിച്ചപ്പോൾ അവിടെ പ്രയോഗിച്ച പദം യഹ്ലുഖു എന്നതാണ്. രണ്ടും സന്താനങ്ങളെക്കുറിച്ചുള്ള സന്തോഷവാർത്തയാണ്. പക്ഷെ രണ്ടും യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള ഭൗതികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം യഫാലു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേസമയത്ത് മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്മവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മറിയം ബീവിക്കൊരു ഭർത്താവ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചത് യഖ്ലുഖു, സൃഷ്ടിക്കുന്നു. മറ്റത് അള്ളാഹു ചെയ്യുന്നു, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടെ യഖ്ലുഖു എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സംഭവത്തെ അഥവാ ഒരേ സമാനമായ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പദപ്രയോഗങ്ങളിൽ വന്നിരിക്കുന്ന സൂക്ഷ്മത അത് വളരെ ചിന്തനീയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാളുകൾക്കും ഭൗതികമായ ചില തടസ്സങ്ങളുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാകാത്ത പ്രശ്നമാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതും അതുപോലെ തന്നെ മറിയം ബീവിയുടേതും. പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളാണ്, വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ആ അവസ്ഥകളെയും സംഭവങ്ങളെയുമെല്ലാം അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് ഖുർആനിലല്ലാതെ വേറെ ഏതു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ഉദാഹരണം കൂടി നോക്കൂ. സൂറത്ത് ബഖറയിലെ 60-ാമത്തായത്ത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വെള്ളം ചോദിക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽ നദ്രിബ് ബിഅസാക അൽഹജർ ഫംഫജറത് മിൻഹു 12 ഐന. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടവർ വെള്ളം ചോദിക്കുന്നു. ആ വെള്ളം ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ വടി കൊണ്ട് ആ പാറയമേലടിക്കുന്നു. ഫംഫജറത് മിൻഹു 12 ഐന, അതിൽ നിന്ന് 12 അരുവികൾ പൊട്ടിയൊഴുകുന്നു. ഇനി മറ്റൊരു സന്ദർഭം, സൂറത്തുൽ അഅ്റാഫിലെ 160-ാമത്തായത്ത്, വഹീന ഇല മൂസ അനിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് ബിഅസാക അൽഹജർ ഫം ബജസത് മിൻഹു 12 ഐന. അവിടെ ഇംബജസത് എന്ന ഇംബജസത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫം ഫജറത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അഥവാ ഇംഫജറത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യത്തിൽ പ്രയോഗിച്ചു. രണ്ടാമത്തേത് ഇംബജസത് എന്നുള്ള പ്രയോഗമാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യപ്പെടുകയാണ്. അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, നിങ്ങൾ പാറയിലടിക്കണം. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു അടിയിലൂടെ പുറത്തു കൊണ്ട്, അഥവാ ധാരാളം വെള്ളം അവർക്ക് വന്നു. അതേസമയത്ത് രണ്ടാമത്തെ ആയത്തിൽ ഇംബജസത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അക്രമങ്ങൾ കാരണം വെള്ളം തടഞ്ഞു വെച്ച സന്ദർഭമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ വെള്ളം ചോദിക്കുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് വെള്ളം ചോദിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നേതാവാണ്, അപ്പോൾ അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണല്ലോ, പരാതി പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അടിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ വെള്ളം വന്നത് ആദ്യം വെള്ളം വന്നതിൻ്റെ അത്രയില്ല, കുറച്ച് വെള്ളം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കുറവിനെ കുറിക്കാനും വെള്ളത്തിലുള്ള ഏറ്റവ്യത്യാസങ്ങളെ കുറിക്കാനും അതേപോലെ തന്നെ അവർ രണ്ടും ചോദിച്ചതിൻ്റെ അവസ്ഥയെ വിശദീകരിക്കാനും, രണ്ട് അവസ്ഥയിലുമാണ്, രണ്ട് അഥവാ ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ തീർന്നു, മാത്രമല്ല ഇവർ ലാലിമീങ്ങളായിട്ടുള്ള അക്രമികളായിട്ടുള്ള ആളുകൾ, അവർ അതിൻ്റെ ആയത്ത് അവസാനം അല്ല പറയുന്നു വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, അവർ സ്വന്തമായി അതിക്രമം പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഒമാ വലമൂന വലാക്കിൻ കാനു അൻഫുസഹും. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, പക്ഷേ വെള്ളത്തിലുള്ള ഏറ്റ വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു സന്ദർഭത്തെ വിശദീകരിക്കുമ്പോൾ ആ സന്ദർഭത്തിൻ്റെ മുഴുവൻ പശ്ചാത്തലങ്ങളും അടങ്ങുന്ന രീതിയിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വരെ, പദവ്യത്യാസങ്ങളും വരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രചന, ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമായൊരു കാര്യമല്ല. നേരെ മറിച്ച് പൊതുവേ ആളുകൾ പ്രയോഗിക്കുന്ന ഏത് സാഹിത്യകാരന്മാരെയും പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്, പക്ഷേ ആ പദപ്രയോഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏത് ശൈലികളിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇത് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ എന്നോട് സൂചിപ്പിച്ചത്, ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആൻ കണ്ടെത്താൻ കഴിയും. ഒരു പദം അത് എങ്ങനെയാണ്, ഇപ്പോൾ സൂറത്തുൽ കഹഫിൽ തന്നെ ഉള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ കഹഫിൽ തന്നെ ദുൽഖർനൈൻ കെട്ടിയ മതിലിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമസ്താഉ അൻ യളഹറുഹു വമസ്തതാഉ ലഹു നഖബ, അവർക്കത് ചാടിക്കടക്കാനും സാധ്യമല്ല, അതിൽ ഓട്ട തുളക്കാനും സാധ്യമല്ല. അവിടെ രണ്ടും സാധ്യമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്, പക്ഷെ രണ്ടും പദപ്രയോഗങ്ങൾ വ്യത്യാസമുണ്ട്. ഫമസ്താഉ അൻ യളഹറുഹു വമസ്തതാഉ ലഹു നഖബ, അവിടെ ആദ്യത്തിൽ ഒരു താഇൻ്റെ കുറവുണ്ട്, രണ്ടാമത്തിൽ താ കൂടുതലാണ്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക്, അഥവാ നിങ്ങൾക്ക് ചാടിക്കടക്കാനും സാധ്യമല്ല, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് തുരങ്കമുണ്ടാക്കാനോ ഓട്ടയുണ്ടാക്കാനോ സാധ്യമല്ല. ഇനി അവിടെ നിങ്ങൾക്ക് ഏറ്റവും അശക്തമായിട്ടുള്ളത്, ഒരിക്കലും സാധ്യമല്ലാത്തത് ഓട്ടയുണ്ടാക്കാനാണ്, തുരങ്കമുണ്ടാക്കാനാണ്, ആ മതിലിനെ തുളക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ചാടിക്കടക്കാൻ സാധ്യമായാലും നിങ്ങൾക്കത് ദ്വാരമുണ്ടാക്കാൻ കഴിയുകയില്ല എന്ന ആശയം വരാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദ്വാരമുണ്ടാക്കാനും കഴിയുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഒരു തായിനെ കൂട്ടിപ്പറഞ്ഞു, ഫമസ്താഉ അൻ യളഹറുഹു വമസ്തതാഉ ലഹു നഖബ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങളിലുള്ള ഓരോ അത്രയും സൂക്ഷ്മമായ പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഈയൊരു രീതി ലോകത്തൊരു ഗ്രന്ഥത്തിലും അള്ളാഹുവിൻ്റെ കിതാബിലല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആനെ വിമർശിക്കുന്നവർ, അകാരണമായി തെറ്റിദ്ധരിച്ചവർ ഇതെല്ലാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നിങ്ങൾക്ക് മഹാത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയും. നിങ്ങൾ ആ ഖുർആൻ്റെ തീരത്തേക്കൊന്ന് വന്ന് നോക്കൂ, അതിലൊളിഞ്ഞുകിടക്കുന്ന മുത്തുകൾ, അതിലൊളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ എത്രയാണ്! ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരാത്ത അത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതിൻ്റെ ഓരോ പദങ്ങളും എടുത്ത് പഠിച്ചു നോക്കി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആനെ വിമർശിക്കുന്നവരോട്, അതിനെ അകാരമായി തെറ്റിദ്ധരിച്ചവരോട്, അതിൻ്റെ എതിർപക്ഷത്തിൽ നിൽക്കുന്നവരോടൊക്കെ പറയാനും ഉപദേശിക്കാനുമുള്ളത് നിങ്ങൾ ഖുർആനെ പഠിക്കണം, ഖുർആൻ്റെ തീരത്തേക്ക് നിങ്ങൾ വരണം, അതിൻ്റെ തണലത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ നിങ്ങൾ വലിയ സ്വാധീനമുണ്ടാക്കും. ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അതിൽ സംശയമില്ല. അള്ളാഹു നമ്മെല്ലാം ആ ഗ്രന്ഥത്തിൻ്റെ തണൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാ. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. ഖുർആനിലെ പദപ്രയോഗങ്ങളിലെ സൂക്ഷ്മത എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം കേട്ടത്.
2: ഇനി ശ്രോതാക്കൾ ഏറെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ശ്രോതാക്കൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ ആളുകൾ ഇങ്ങനെ കുറേ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഒരു പാട്ട് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്വരം കേൾക്കാം.
1: ഉമ്മ എൻ്റുമ്മ എന്ന തുടക്കത്തോടുകൂടി മുബീൻ പട്ടാണി നമ്മോടൊപ്പം ചേരുന്നു.

0: മഷാല്ല, മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. ഉമ്മ എൻ്റുമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടത്. ആലപിച്ചത് മുബീൻ പട്ടാണിയാണ്.
1: അതെ, പീസ് റേഡിയോ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചാണ് ആരോഗ്യവിചാരത്തിൽ വരാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും
1: ഈ കാലഘട്ടത്തിൽ എല്ലാവരും അതിൽ ജാഗരൂകരാണ്. പല രൂപത്തിലും ചിലർ ശരീരത്തെ പട്ടിണി കിടന്ന് നന്നാക്കുന്നവരുണ്ട്, അതുപോലെ ജിമ്മിന് പോയിട്ട് അല്ലേ.
0: സാധാരണ പറയാറുണ്ട് ചില ആൾക്കാര് ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുണ്ട്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ എന്തായാലും ആരോഗ്യ വിചാരത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസുഖം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനപ്പുറം അസുഖം വരാതെ സൂക്ഷിച്ചാൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ ഇന്നത്തെ
1: സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരോഗ്യത്തെ കുറിച്ച് പല തെറ്റായതും ശരിയായതും ഒക്കെ ഉണ്ട്. അപ്പൊ പലരും പലതും പറയുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരണം നമ്മൾ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലൂടെ ആളുകൾക്ക് പങ്കുവെക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമ്മോടൊപ്പം ചേരുന്നു. കണ്ണിലെ പ്രഷർ നാം അറിയേണ്ടത് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം.
2: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ അലിഹി സഹബി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെയും ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: ഒന്ന്, ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് പ്രഷറ് കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ്, ഒരാളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്, കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ടൊരു റെഗുലർ ഇൻ്റർവൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കണ്ട്രോൾ അനുസരിച്ച് കൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഫീൽഡ്, വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവല്ലിൽ ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്.
2: സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല.
3: അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചില ലേസർ ചികിത്സകളും ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ അത് ഒരു ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൂടി കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങളുടെ ഐറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തെ കൊണ്ട് അടക്കും, അതൊരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ, അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട്. സാധാരണ രീതിയിൽ പിന്നെ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആ ജീവനാന്ത മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്ന് ഒഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടി കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്.
2: ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ
3: ഒന്ന്, എല്ലാ ഓപ്പറേഷനും പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷനൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ഹോസ്പിറ്റലിൽ ക്ലോപ്പിഡോഗിൽ
2: കഴിക്കുന്ന ആളുകളുണ്ട്.
3: അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോളായിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബി പി നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും, തിമിരം കുറേയും കൂടി എളുപ്പമാണ്. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ, ഇപ്പോൾ ഈവൺ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കൂടിയും നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്.
2: ഈ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു 70-80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ അതിലും വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ
3: അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രഷറാണ്, വേറൊന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല. കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് പിന്നെ സാധാരണ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പ് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളോ അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ രണ്ട് കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഷുഗർ ബാധിക്കുന്നത് വളരെ കോമൺ ആണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ബാധിക്കുക, ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അത് ഒരുവിധം ചെറിയ ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിന് നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അവർ കാഴ്ച പിന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ
2: പ്രാഥമിക കാര്യങ്ങൾ
3: ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായ ആളുകൾക്ക് അവരുടെ ഒരു ഫംഗ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ പിന്നെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു പ്രഷർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളിൽ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്.
2: സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്ന് ഒഴിക്കേണ്ട ഒരു സൂചന ഒന്നു അങ്ങനെയാണോ ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ ആജീവനാന്തം?
3: അതെ, ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്യസ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിന് ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്ന് ഒഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാ രീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രഷറോ വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്നൊഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്.
2: ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ് ഡോക്ടർ അവിടെ
3: പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം.
2: ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ?
3: ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ, അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിനൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള ഒരു നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റു ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല.
2: ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും ഉറക്കം, മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്?
3: ഉറക്കം കുറഞ്ഞ ആളുകൾ പുതു കണ്ണിന് സ്ട്രെയിന് വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും എന്നല്ലാതെ ഈ ഒരു അസുഖത്തിനെ നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല.
2: പലപ്പോഴും പിന്നെ കണ്ണ് ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയിലുള്ളവരോടൊക്കെ ഒരു ഇടയ്ക്കൊരു ഇൻ്റർവൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ?
3: അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂള്. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും, കുറച്ച് ദൂരമുള്ള ഒരു കാര്യത്തിൽ 20 സെക്കൻഡ്, ചെറിയ സമയമുള്ളൂ, നോട്ടൊന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കണ്ണിനെ അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
2: വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം, നടത്തം അല്ലെങ്കിൽ നീന്തൽ, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും?
3: ഒന്ന്, ഒരു പൊതുവേ നമ്മുടെ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, അതിപ്പോൾ ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിലുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാൽസ്യം ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്.
2: ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഈ ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടക്കിടക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 2-3 പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി 3 പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ നന്ന് വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മഷാല്ലാ, ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. കണ്ണിലെ പ്രഷർ നാം അറിയേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമ്മോട് സംസാരിച്ചത്. ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
1: പ്രാർത്ഥനാ പഠനം.
0: അതെ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലൂടെ നീളം കൊണ്ടു നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ആ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരം ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
1: അതെ,
0: സഫീർ അലിഹിക്കമിയാണ്.
1: മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ടത് എന്നതിൻ്റെ ഭാഗം ഒന്നാണ്, ഒന്നാം ഭാഗമാണ് ഇന്ന് സഫീർ അലിഹിക്കമി നമ്മോട് പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, മരണം എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ അനിവാര്യമായ കാര്യം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചില മര്യാദകളും പ്രാർത്ഥനകളും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കാണ് അത് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തമുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട് ചൊല്ലാനായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരാൾ മയ്യത്തിൻ്റെ അടുത്തെത്തിയാൽ, അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കുന്നത്. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ ചെന്ന്, മരിച്ച വ്യക്തിയുടെ വീടുകളിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന അല്പം വലുതായതുകൊണ്ട് തന്നെ നമ്മൾ പല എപ്പിസോഡുകളിലായിട്ടായിരിക്കും ഇൻഷാല്ലാ ഇത് പഠിക്കുക. അതിൻ്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്നതാണ്. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് ഗ എന്ന അക്ഷരം പുറപ്പെടേണ്ടത്. ലി ഫുലാൻ, അവിടെ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ വീട്ടിൽ, മരണപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണോ മരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് നമുക്കറിയാമെങ്കിൽ ഇവിടെ നമുക്ക് ആ പേര് പറയാവുന്നതാണ്. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുള്ള എന്ന വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുള്ള എന്നായിരിക്കണം പറയേണ്ടത്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുറഹ്മാൻ എന്നായിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി എന്നതിലെ ഗ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. അതിനുശേഷം അവിടെ ഫുലാൻ എന്ന് പറയാം, പേരറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നമ്മൾ പറയുക. വർഫ ദറജതഹു, വർഫ, വർഫ എന്ന ഐനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം. ദറജതഹു ഫിൽ മഹ്ദിയീൻ, ഫിൽ മഹ്ദിയീൻ എന്നാണ്. മഹ്ദി കഴിഞ്ഞ് ഒരു യാഇന് ഷദ്ദും കസറും ഉള്ള മഹ്ദിയി എന്നിട്ടാണ് നീട്ടലുള്ളത്. അപ്പോൾ മഹ്ദീൻ എന്ന് പറഞ്ഞാൽ തെറ്റാകും, മഹ്ദിയീൻ എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ വാചകം പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന്. അപ്പോൾ ഞാനിനി ഓരോന്നും മുറിച്ച് മുറിച്ച് പറഞ്ഞു തരിക, നിങ്ങൾ കേട്ട് കൂടെ പറയണം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഫുലാൻ അബ്ദുല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. മാഷാല്ലാ, മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന പലർക്കും അതറിയില്ല, മയ്യത്തിനെ കാണാൻ പോകുന്നു എന്നല്ലാതെ.
0: അതെ, എന്താണ് ഒരു മയ്യത്ത് കാണുമ്പോൾ
1: ഉള്ളൊരു പ്രാർത്ഥനയുണ്ട്.
0: അപ്പം എന്തായാലും നമ്മൾ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പഠിച്ചു.
1: അതെ,
0: ഇൻഷാല്ലാ അതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളും കൂടി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനിയൊരു പൂമരത്തണലിൽ എന്ന
1: പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
0: ചെറിയ കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ അണിയിച്ചൊരുക്കുന്ന പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. അപ്പോൾ ഇന്ന് പൂമരത്തണിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അൽഫഹദ് പൂന്തുറയാണ്. സ്നേഹമുള്ളവരാകാം എന്ന വിഷയമാണ് ഈ ഇന്നത്തെ പൂമരത്തണിൽ നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, പൂമരത്തണലിൻ്റെ തണലത്തിരുന്ന് കാറ്റുകൊള്ളുമ്പോൾ കാറ്റിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്നേഹത്തോടെ പൂമരത്തണൽ വന്ന് നമ്മുടെ ചെവികളിൽ തലോടി പോകുമ്പോൾ ഓതി വയ്ക്കുന്ന കുറച്ചു കാര്യങ്ങളില്ലേ കൂട്ടുകാരെ? ആ കാര്യങ്ങൾ എന്നും മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടുകാർക്കറിയാം, ഈ ലോകത്ത് എന്തും നമുക്ക് വില കൊടുത്തു വാങ്ങാൻ സാധിക്കും അല്ലേ? ഒരു പേന വില കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ബാഗ് വില കൊടുത്താൽ വാങ്ങാൻ കിട്ടും. നമുക്കാവശ്യമായ എന്തു കാര്യങ്ങളും വില കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇന്ന് ഈ ലോകത്ത് അല്ലേ കൂട്ടുകാരെ? ഒരാളുടെ ലിവർ മാറ്റിവെക്കാൻ വില കൊടുത്തു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് ഈ ലോകത്ത്. പക്ഷേ കൂട്ടുകാരെ, വില കൊടുത്താലും വാങ്ങാൻ ലഭിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണെന്ന് അറിയാൻ കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ. നമുക്കറിയാം കൂട്ടുകാരെ, ഇന്ന് ലോകത്ത് വില കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനമാണ് സ്നേഹമെന്നത്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും സ്നേഹിക്കും. മകന് ഉമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ഉമ്മ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. വാപ്പാക്ക് മകനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകുന്നു. ഉമ്മാക്ക് മകനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മകൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പുന്നാരെ ഉമ്മ അല്ലേ. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നത് നമ്മുടെ ഉമ്മയാണ്. നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് കൂട്ടുകാരെ ആരാണ്? നമ്മുടെ ഉമ്മയാണ്. നമുക്ക് ആവശ്യമായ ഡ്രസ്സും ബാഗും ബുക്കും പേനയും പെൻസിലും എല്ലാം വാങ്ങിത്തരാൻ കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മുടെ വാപ്പയാണ്. വാപ്പാക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ വാപ്പയും ഉമ്മയുമൊക്കെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് അല്ലേ കൂട്ടുകാരെ. ഈ സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. നമ്മളും സ്നേഹമുള്ള കുട്ടികളായി മാറണം കൂട്ടുകാരെ. ആരാണ് യഥാർത്ഥ സ്നേഹമുള്ള കുട്ടികൾ? എങ്ങനെയാണ് നമ്മളെല്ലാവരെയും സ്നേഹിക്കേണ്ടത് കൂട്ടുകാരെ? നമുക്ക് സ്നേഹം പഠിപ്പിച്ചു തന്ന, എല്ലാറ്റിനെയും സ്നേഹം പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയുണ്ട് കൂട്ടുകാരെ. ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നമുക്കറിയാം ഏത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. നമുക്കാവശ്യമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ കാര്യവും പഠിപ്പിച്ചു തന്നത് ആരാണ് കൂട്ടുകാരെ? നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയലുണ്ടോ? പറയണം കൂട്ടുകാരെ. ശരി, നമുക്ക് സ്നേഹത്തിലും മാതൃക കാണിച്ചു തന്നത് ആരാന്നറിയോ? നമ്മുടെ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാറ്റിനെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എല്ലാവരെയും. നമുക്കറിയാമല്ലോ കൂട്ടുകാരെ, പ്രവാചകന്റെ സ്നേഹം എല്ലാവരോടും ഒരുപോലെ എല്ലാവരെയും അങ്ങേയറ്റം വിശ്വസിച്ചും സ്നേഹിക്കുകയും ചെയ്ത ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ പ്രകാരം പ്രവാചകനെയും എല്ലാവരും ഇഷ്ടപ്പെട്ടും നല്ല നല്ല നാമങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഒരു കഥ. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ, ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു പ്രവാചകൻ. അതുപോലെ പ്രവാചകനെയും എല്ലാവരും സ്നേഹിച്ചിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ക്രൂരന്മാരും യുദ്ധതന്ത്രജ്ഞാനികളും എല്ലാവരും പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. മല്ലന്മാരും വില്ലന്മാരും പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും കൂട്ടുകാരെ നമ്മുടെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. കാരണം എന്താ? പ്രവാചകനെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. എല്ലാവരും എന്തു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുമായിരുന്നു ആരെ? പ്രവാചകനെ. പ്രവാചകൻ വിശ്വസ്തനായിരുന്നു. പ്രവാചകൻ സത്യസന്ധനായിരുന്നു കൂട്ടുകാരെ. ആ പ്രവാചകൻ സ്നേഹവും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ മാതൃകയായിരുന്നു, കാരുണ്യത്തിൻ്റെ വാത്സല്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്നേഹം കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശ്വസ്തത കാരണം എല്ലാവരും പ്രവാചകനെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നും വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും ഒക്കെ ആയിരുന്നു കൂട്ടുകാരെ. അപ്പം നമ്മളും ഈ സ്നേഹത്തിൽ പ്രവാചകന്റെ ഈ ജീവിതത്തിലെ മാതൃക നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടതില്ലേ കൂട്ടുകാരെ? അയൽവാസികൾ, കുടുംബങ്ങൾ, നാട്ടുകാർ, പക്ഷികൾ, മൃഗങ്ങൾ, പ്രാണികൾ തുടങ്ങിയവയോടുള്ള സ്നേഹം തുളുമ്പുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടതില്ലേ കൂട്ടുകാരെ? നോക്കൂ കൂട്ടുകാരെ, പ്രവാചകന്റെ ആ മാതൃകയിൽ നമുക്കൊരു ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, തീർച്ചയായും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട് അല്ലേ കൂട്ടുകാരെ? നോക്കൂ കൂട്ടുകാരെ, ആ പ്രവാചകൻ കാണിച്ച സ്നേഹത്തിൽ നമുക്കും ഒരു ഉത്തമമായ ഒരു മാതൃകയുണ്ട് കൂട്ടുകാരെ. പക്ഷികളെപ്പോലും അങ്ങേയറ്റം പ്രവാചകന്റെ മനസ്സിൽ സ്നേഹം തുളുമ്പുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നത്. പ്രാണിയെപ്പോലും ഒരു ഉറുമ്പിനെപ്പോലും ഒരു പക്ഷിക്കുഞ്ഞിനെപ്പോലും വേദനിപ്പിക്കാത്ത മനസ്സിനുടമസ്ഥനായിരുന്നു നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അങ്ങനെ ആകണ്ടേ? നോക്കൂ കൂട്ടുകാരെ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള അയൽവാസികളെ നമ്മൾ ഉപദ്രവിച്ചു, സ്നേഹം കാണിച്ചില്ല. നമ്മുടെ അടുത്തുള്ള പക്ഷികളെ, നമ്മുടെ മുമ്പിലൂടെ പാറിപ്പറക്കുന്ന വർണ്ണഭംഗിയേകിയ പക്ഷികളെ നമ്മൾ എത്ര പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട് കൂട്ടുകാരെ? ഇല്ലേ കൂട്ടുകാരെ? കാക്കയെ കാണുമ്പോൾ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, പൂച്ചയെ കാണുമ്പോൾ ചൂലെടുത്തടിച്ചിട്ടുണ്ട്, വടിയെടുത്തടിച്ചിട്ടുണ്ട് പൂച്ചയെ കാണുമ്പോൾ. പക്ഷിയെ കാണുമ്പോൾ അതിനെ ഒന്ന് പിടിച്ച് അതിനെ കൂട്ടിലാക്കിയിട്ടുണ്ട് നമ്മൾ, ഇല്ലേ കൂട്ടുകാരെ? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ പക്ഷികളോടും മൃഗങ്ങളോടും അങ്ങനെ തുടങ്ങി എല്ലാ ജീവജാലങ്ങളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സ്നേഹം കാണിച്ചിരുന്നു എന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാകാവുന്നതാണ് കൂട്ടുകാരെ. ഒരു കഥ നോക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒന്നിച്ചൊരു യാത്ര പോവുകയായിരുന്നു. കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ കഥ? കൂട്ടുകാരെ, കാതോർത്ത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്രവാചകന്റെ ഒരു ജീവിതത്തിലെ ഒരു കഥയാണ്, ഒരു ഗുണപാഠമുള്ള, നമുക്കെല്ലാവർക്കും ഗുണപാഠമുള്ള ഒരു കഥയാണ്. സ്നേഹം തുളുമ്പുന്ന പ്രവാചകന്റെ ഒരു സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു കഥയാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അവർ ഒരു യാത്ര പോവുകയായിരുന്നു. കൂട്ടുകാരെ, അവർ വഴിയിൽ വെച്ച് ഒരു ചുവന്ന പക്ഷിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും സ്വഹാബികൾ കണ്ടു. മുമ്പിലൂടെ നടന്നുപോയ സ്വഹാബികൾ ഒരു ചുവന്ന പക്ഷിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു. അങ്ങനെ ആ സ്വഹാബികൾ കുഞ്ഞു പക്ഷികളെ കണ്ടപ്പോൾ വളരെ സന്തോഷവാന്മാരായിക്കൊണ്ട് ആ രണ്ട് പക്ഷികളെയും തൻ്റെ കൈകളിലേക്ക് വാരിയെടുത്തു. ആര്? സ്വഹാബത്ത്. നോക്കൂ കൂട്ടുകാർ, എന്ത് രസമായിരിക്കല്ലേ! രണ്ട് കുഞ്ഞു പക്ഷികൾ, ചുവന്ന നിറമുള്ള നല്ല രസമുള്ള രണ്ട് പക്ഷികളെ കാണുമ്പോൾ നമ്മളും പോയി എടുക്കാറില്ലേ? എടുക്കുമല്ലേ. അങ്ങനെ സ്വഹാബത്തും ആ പക്ഷിയെ അതുപോലെ എടുത്തു. എന്നിട്ട്

സഹിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടും ഈ തള്ളപ്പക്ഷി രണ്ട് കുഞ്ഞുങ്ങളെ തന്റെ കുഞ്ഞുങ്ങളെ സ്വഹാബത്ത് എടുത്ത് കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ സങ്കടപ്പെടുകയാണ്. എന്തേ പക്ഷി വിചാരിച്ചു അവർ ആക്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഈ രംഗം കണ്ടുകൊണ്ട് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരെ അതുവഴി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, മൻ ഫജഅഹാദിഹി ബിവലദിഹ. പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകൻ വിഷമത്തോടുകൂടി ഈ അവസ്ഥ കണ്ടപ്പോ വിഷമത്തോടുകൂടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ഈ പക്ഷിയെയും അതിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ സങ്കടപ്പെടുത്തിയത്, വേദനിപ്പിച്ചത്, ആരാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ഈ തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ താഴെ നിന്ന് സ്വഹാബത്ത് വാരിയെടുത്ത് കളിപ്പിക്കുമ്പോൾ ഇത് കണ്ട തള്ളപ്പക്ഷി വിചാരിച്ചത് എന്തായി കൂട്ടുകാരെ? അതിനെ ആക്രമിക്കുകയാണെന്ന്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടും തള്ളപ്പക്ഷി ആകാശത്തുനിന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ ചോദിക്കുകയാണ്. സങ്കടത്തോടുകൂടി ആ തള്ളപ്പക്ഷിയുടെ സങ്കടം കണ്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചോദിക്കുന്നു, ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, റുദ്ധു വലദഹ ഇലൈഹി. നിങ്ങൾ അതിനെ മടക്കണം, നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ മടക്കി നൽകൂ അതിന്റെ പിതാവിന്റെ അടുത്ത്, അല്ലെങ്കിൽ അതിന്റെ വലദഹ അവരുടെ മാതാവിന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കി അയക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടുകൂടി പറയുകയാണ്. നോക്കു കൂട്ടുകാരെ, ഒരു പക്ഷിയെ കണ്ടപ്പോൾ അതിനെ എടുത്ത് താലൊലിച്ചപ്പോൾ അതിന്റെ തള്ളപ്പക്ഷിക്ക് സങ്കടം വന്നപ്പോ കൂട്ടുകാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ അതിനെ നിങ്ങൾ മടക്കി ആ തള്ളപ്പക്ഷിയിലേക്ക് പറഞ്ഞയക്കൂ, ആ തള്ളപ്പക്ഷി സങ്കടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് സ്നേഹം കാണിച്ച എന്ത് കാരുണ്യത്തിന്റെ സ്നേഹമുള്ള മനസ്സിനുടമസ്ഥനായിരുന്നു കൂട്ടുകാരെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ കൂട്ടുകാരെ, എത്ര ശരിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ? ആ പ്രവാചകന്റെ കാരുണ്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂട്ടുകാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും എങ്കിൽ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും, നിങ്ങളോട് കരുണ കാണിക്കുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ എത്രമാത്രം കാരുണ്യമുള്ള പ്രവാചകൻ, എത്രത്തോളം സ്നേഹമുള്ള പ്രവാചകൻ. ആരെയും വേദനിപ്പിക്കാത്ത, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാത്ത, കൈകൊണ്ട് വേദനിപ്പിക്കാത്ത, ആരെയും ഒരു നാവുകൊണ്ടോ തന്റെ കൈകൊണ്ടോ ആക്രമിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രം പഠിപ്പിച്ച ആ പ്രവാചകന്റെ സ്നേഹത്തിൽ നമുക്ക് മാതൃകയില്ലേ കൂട്ടുകാരെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. പ്രവാചകനെ കുറിച്ച് പറയാണ് കൂട്ടുകാരെ, ലോകർക്ക് കാരുണ്യമായിട്ടാണ്, എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? അപ്പോ നമ്മളും കരുണ കാണിക്കണ്ടേ, സ്നേഹം കാണിക്കണ്ടേ കൂട്ടുകാരെ? നമ്മളും എല്ലാവരോടും സ്നേഹം കാണിക്കണം. വാപ്പയോട് സ്നേഹം കാണിക്കണം, ഉമ്മയോട് സ്നേഹം കാണിക്കണം, കൂട്ടുകാരോട് സ്നേഹം കാണിക്കണം, നാടിനോട് സ്നേഹം കാണിക്കണം, സ്വന്തം രാജ്യത്തോട് സ്നേഹം കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു മൃഗത്തിന്റെ, ഒരു കഴുതയുടെ പുറത്തും ചുട്ടുപഴുത്ത ഇരുമ്പ് വെച്ച് ഒരു അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ്? ഇത് പ്രവാചകൻ ഇത് കാണുകയാണ്. ആ അടയാളം, ആ സീല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അപ്പോൾ പ്രവാചകൻ ആ മുദ്ര വെച്ചവനെ എതിരായിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ അടുത്തുള്ള ജീവജാലങ്ങളെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടാകും അല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ മൃഗങ്ങളെ വടി കൊണ്ട് അടിച്ചിട്ടുണ്ടാകും, ഇരുമ്പ് കൊണ്ട് അടിച്ചിട്ടുണ്ടാകും അല്ലേ കൂട്ടുകാരെ? അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശാപം നമുക്കുണ്ടാകും. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കഴുതയുടെ പുറത്ത് ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മുദ്ര വെച്ചവനക്കെതിരായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലഅനല്ലാഹു അല്ലദീ വസമഹു,
ഈ മൃഗത്തെ

0: ഇങ്ങനെ മുദ്ര വെച്ചവനെ അള്ളാഹു ശപിക്കട്ടെ. അള്ളാഹുവിന്റെ ശാപത്തിനിരയായാൽ എന്തായിരിക്കും അവസ്ഥ കൂട്ടുകാരെ? നരകത്തിലേക്ക് പോയി കിടക്കേണ്ടി വരും. വേണ്ടേ? വേണ്ടി വരും. അപ്പൊ അള്ളാന്റെ ശാപം വേണോ? വേണ്ട. സ്നേഹം കാണിക്കണം, എല്ലാവരോടും സ്നേഹം കാണിക്കണം. സ്നേഹമുള്ള നല്ല നല്ല കൂട്ടുകാരായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. അങ്ങനെ നല്ല സ്നേഹമുള്ള എല്ലാറ്റിനോടും, മൃഗങ്ങളോടും, വീട്ടുകാരോടും, കൂട്ടുകാരോടും, നാട്ടുകാരോടും, എല്ലാ നാടിനോടും, സ്വന്തം നാടിനോടും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതുണ്ട്. നാടിനോട് സ്നേഹം കാണിക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാവരോടും സ്നേഹം കാണിക്കാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാടിനോട് സ്നേഹം കാണിച്ച സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകൻ മദീന മക്കയിൽ പ്രവാചകനെ ആക്രമിച്ച് ഏറെ കൂടുതൽ പീഡനങ്ങൾക്കിരയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടി മക്കയിൽ നിന്ന് ഹിജ്ര പോകുമ്പോൾ, മദീനയിലേക്ക് ഹിജ്ര പോകുമ്പോൾ മക്കയെ നോക്കി പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയോ? സങ്കടത്തോടുകൂടി പറയുകയാണ് സ്വന്തം നാടിനെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്താണെന്നറിയോ? അല്ലയോ മക്ക, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ട നാട് നീയാണ് മക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ വളർന്ന സ്ഥലം, പ്രവാചകന്റെ ഉമ്മ വളർന്ന സ്ഥലം, പ്രവാചകന്റെ വാപ്പ വളർന്ന സ്ഥലം, പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം മക്ക. പ്രവാചകൻ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വച്ച് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട് നീയാണ് മക്ക. ഈ നാട്ടുകാർ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകുകയില്ലായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സ്വന്തം ഇഷ്ടപ്പെട്ട നാട്, നാട്ടിൽ നിന്ന് നാട്ടുകാർ ആട്ടിപ്പായിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോട് പറയുകയാണ്, എന്ത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഈ നാടാണ്, ഈ മക്കയാണ്. ഇവിടെ നിന്ന് എന്നെ ഈ നാട്ടുകാർ ആട്ടിപ്പായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പോകുക ഇല്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ. നോക്കൂ കൂട്ടുകാരെ, ആ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ എത്രമാത്രം തൻ്റെ നാടിനെ ഇഷ്ടപ്പെട്ടു എന്നറിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ നമ്മുടെ നാടിനെ? എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ? പുറനാട്ടുകളിലേക്ക് പോകാൻ നമുക്ക് സന്തോഷമാണ്. സ്വന്തം നാടിനെ സ്നേഹിച്ചിട്ടില്ല, നമ്മൾ എത്ര കാലം വളർന്ന നമ്മുടെ സ്വന്തം നാടിനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരെ, പീസ് റേഡിയോയുടെ പൂമരത്തണിലെ ഇന്നത്തെ എപ്പിസോഡ് കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാരും സ്നേഹനിധികളായി, സ്നേഹം തുളുമ്പുന്ന മനസ്സുകളുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാടിനെ സ്നേഹിച്ച പ്രവാചകനായിരുന്നു. അങ്ങനെ സ്വന്തം നാട് വിട്ട് പോകേണ്ടി വന്നപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? ഞങ്ങൾക്ക് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക ഇലൈനാ മക്ക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താറിയോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മക്ക പ്രിയപ്പെട്ടതാക്കിയതുപോലെ മദീനയും പ്രിയപ്പെട്ടതാക്കണേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ മക്കയാണ്, ഞാൻ താമസിച്ച എൻ്റെ നാടാണ്, അതുപോലെ മദീനയും എനിക്ക് പ്രിയപ്പെട്ടതാക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നാടിനെ സ്നേഹിച്ച, നാട്ടുകാരെ സ്നേഹിച്ച, വീട്ടുകാരെ സ്നേഹിച്ച, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, എല്ലാവർക്കും സ്നേഹം തുളുമ്പുന്ന മനസ്സു നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൂട്ടുകാരെ ഈ സ്നേഹം പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മളും സ്നേഹിക്കേണ്ടതില്ലേ കൂട്ടുകാരെ? നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ വാപ്പയെ, നമ്മുടെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. ചില കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ വീട്ടിൽ വയസ്സായ കുറച്ച് പ്രായമൊക്കെ എത്തിയ ആളുകളുണ്ടാകും, അവരെയൊക്കെ വെറുക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ട് കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ മാറ്റണം. എന്താ പറയാറിയോ, നമ്മൾ കൊച്ചും പ്രായത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഈ ആളുകൾ, ഈ വയസ്സായി വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ, അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അവരോട് നമ്മൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയണം, വിനയത്തോടുകൂടി സംസാരിക്കണം, നല്ല വിനയമുള്ള കുട്ടികളായി മാറണം, സ്നേഹമുള്ള ആളുകളായി മാറണം. അതുകൊണ്ട് പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കിട്ടാം. എല്ലാ കൂട്ടുകാരും സ്നേഹമുള്ള, സ്നേഹനിധികളായ, സ്നേഹം തുളുമ്പുന്ന മനസ്സിനുടമസ്ഥരായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അല്ലാഹു സ്നേഹം നിലനിർത്തുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പീസ് റേഡിയോ പൂമരത്തണലിനെ കാതോർക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫിക്കും. അൽഫഹദ് പൂന്തുറ നമ്മോടൊപ്പം ചേരുകയുണ്ടായി. പൂമരത്തണലിൽ സ്നേഹമുള്ളവരാകാമെന്ന വിഷയത്തിലായിരുന്നു ഇന്ന് കുട്ടികളുമായി സംവദിച്ചിട്ടുള്ളത്.

0: നാം ഇനി പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഇന്നത്തെ പീസ് റേഡിയോയിലുള്ള നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത് അദൃശ്യനായ അംഗരക്ഷകൻ.
2: അതെ,
1: ടി ചാണ്ടി രചന നിർവഹിച്ച് മൻസൂർ മണ്ണാർക്കാടാണതിന് ശബ്ദം നൽകിയിട്ടുള്ളത്.
3: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല, അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിന് ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിന്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ചു മുറിവേറ്റു. അദ്ദേഹത്തിന്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിന്റെ പള്ളയ്ക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിന്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിന്റെ കൈയിൽ തട്ടി അമ്പിന്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിന്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്കേൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
1: മാഷാ, നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. അദൃശ്യനായ അംഗരക്ഷൻ എന്ന വിഷയത്തെ
0: ടി ചാണ്ടിയാണ് നമ്മോടൊപ്പം ചേർന്നത്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വാഹിർ അൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങളെക്കുറിച്ച് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും ശരിയായൊരു വഴിയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നത്. എട്ടാമത്തെ നാമമായി നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അല്ലാഹിർ എന്ന അല്ലാഹു പരിചയപ്പെടുത്തിയൊരു പേരാണ്. ഹുവല്ലവ്വലു വൽ ആഖിറു വല്ലാഹിർ. ലാഹിർ എന്ന് പറഞ്ഞാൽ അദിബൻ എന്നാണതിനെ നമുക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കുക. വഹുവല്ലാഹിറു അലാ കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്ന, അതിനെയെല്ലാം മികച്ചു നിൽക്കുന്നവൻ. വഹുവൽ ആലി ഫൗക കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെ മേലും ഔന്നത്യം നേടുന്നവനാണ് അല്ലാഹു. വ അൻതല്ലാഹിറു ഫലൈസ ഫൗകക ഷൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകന്റെ വാക്കായി കാണാം. അല്ലാഹുവെ, നീയാണ് ലാഹിർ, മികച്ചു നിൽക്കുന്നവൻ, അതിജയിച്ചു നിൽക്കുന്നവൻ. ഫലൈസ ഫൗകക ഷൈ, നിന്നെ അതിജയിക്കാൻ നിന്റെ മീതെ യാതൊന്നുമില്ല. അപ്പോൾ പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും അത്യുന്നതനാണ്, അജയ്യനാണ് എന്നുള്ള ഒരു ബോധമാണ്, തിരിച്ചറിവാണ് നമുക്ക് ആ നാമം നൽകുന്നത്. അള്ളാഹുവിനെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ലോകത്ത് ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവ്, നാം ആരാധിക്കുന്ന, നാം നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കുന്ന അള്ളാഹു സർവശക്തനാണ്, കഴിവുറ്റവനാണ്, നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുവാൻ പര്യാപ്തനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകും. തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹത്വവും ആദരവും ഔന്നിത്യവുമൊക്കെ തിരിച്ചറിയുമ്പോൾ അവനെ ആദരിക്കാൻ, അവനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാ സംഗതികളും അവൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതോടൊപ്പം വിനയവും താഴ്മയും അവന് പരിപൂർണമായി കീഴ്പ്പെടുവാനുള്ള മനസ്സും ഒക്കെയാണ് ആ നാമം നമുക്ക് ഉണ്ടാക്കിത്തരിക. അതുകൊണ്ട് തന്നെ ആ പടച്ചറബിനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ നാം മടിക്കേണ്ടതില്ല. പടച്ചറബ് ഒരിക്കലും അവനോട് ചോദിക്കുന്നതിൽ നമ്മളോട് വെറുപ്പുള്ളവനല്ല. ചോദിക്കാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന് ദേഷ്യമെന്നാണ്. മല്ലം യസ് അലില്ലാഹ യഗളബ് അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാൽ അള്ളാഹു അയാളോട് ദേഷ്യപ്പെടുമെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഘട്ടത്തിലും ആശ്രയമായി സ്വീകരിക്കാവുന്ന, എല്ലാറ്റിൻ്റെയും മീതെ അതിജയിച്ചു നിൽക്കുന്ന സർവശക്തനായ അള്ളാഹു, അവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഒമ്പതാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അൽ ബാത്തിൻ. അതേ ആയത്തിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ച മറ്റൊരു നാമമാണ് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. ബാത്തിൻ എന്ന് പറയുമ്പോൾ നിഗൂഢമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഒന്ന്, എല്ലാം നിഗൂഢമായ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ, അവനേക്കാൾ അപ്പുറത്തൊരു നിഗൂഢതയില്ല. ഫലാശൈ അഖറബ ഇലാശൈ ഇമ്മിൻഹു, ഏതൊരു കാര്യത്തോടും അവനേക്കാൾ അടുത്തവനായി മറ്റൊന്നുമില്ല. ഏത് രഹസ്യവും ഏത് നിഗൂഢതയും ഏറ്റവും കൃത്യമായി വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു. വല്ലാഹു തആല ആരിഫുൻ ബിബവാത്തിനിൽ ഉമൂരി വല്ലവാഹിരിഹ, ഏത് കാര്യത്തിൻ്റെയും ആന്തരികവും ബാഹ്യവുമായ നിഗൂഢവും സൂക്ഷ്മവുമായ എല്ലാ കാര്യവും അവനറിയും. മറ്റൊരാശയം, അവനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി അറിയാൻ, അവൻ്റെ എല്ലാ സംഗതികളും ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കുകയില്ല എന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ ഒരു നിഗൂഢതയായിരിക്കും, ഒരു രഹസ്യമായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പരിപൂർണമായി അള്ളാഹുവിനെ അറിയാൻ, ഉൾക്കൊള്ളാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നതാണ്. വഹുവൽ മുഹ്തജബു അനിൽ ഇദ്രാക്, അഥവാ പരിപൂർണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം നിഗൂഢമായവൻ, മറയിടപ്പെട്ടവൻ. വഇന്നമാ യുദ്റഖു ബിആസാരിഹി വഅഫ്ആലിഹി, അവനെ നമുക്കറിയാനുള്ള മാർഗം അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അവനിവിടെ സൃഷ്ടിച്ചിട്ടുള്ള പലതിൻ്റെയും ആസാറുകളിലൂടെ, അടയാളങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുക. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈ, അള്ളാഹുവേ നീയാണ് ഏറ്റവും നിഗൂഢമായവൻ, അതിൻ്റെ അപ്പുറത്തു ഒന്നുമില്ല എന്നറിയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സൂക്ഷ്മതാബോധം ഒരു വിശ്വാസിക്ക് അത് പകർന്നു നൽകേണ്ടതുണ്ട്. ആ പടച്ചറബിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാനോ ഒന്നും പറയുവാനോ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ്. അതേപോലെ അവൻ്റെ മഹത്വവും നമ്മുടെ നിസ്സാരതയും നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹുൽ കിറാം, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ യഖൂലു ഇദാ ആവൌ ഇലാ ഫിറാശിഹി, അവർ അവരുടെ കിടപ്പറകളിലേക്ക് കിടക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ച പല ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, അല്ലാഹുവേ നീയാണ് ആദിമൻ, മുമ്പേയുള്ളവൻ, നിനക്ക് മുമ്പ് അങ്ങനെ ഒന്നില്ല, ആ ഒരു അവസ്ഥയില്ല, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, അള്ളാഹുവെ നീയാണ് അന്തിമൻ, നിനക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥയില്ല, യാതൊന്നുമില്ല. നീയാണ് എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്നവൻ, നിന്റെ മീതെ നിന്നെ അതിജയിക്കാൻ നിന്നെ പരാജയപ്പെടുത്താൻ യാതൊന്നുമില്ല. നീയാണ് ഏറ്റവും നിഗൂഢമായവൻ, ഏത് രഹസ്യവും അറിയുന്നവൻ, നിന്റെ രഹസ്യങ്ങളാകട്ടെ അത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഇഖ്ളി അന്നദ്ദൈൻ, ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരയണമേ, നീക്കിത്തരയണമേ. വഅഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ധന്യത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, പഠിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ ആശ്രയത്വം ആവശ്യമാണ്. അള്ളാഹു സഹായിച്ചാൽ നടക്കാത്തൊരു കാര്യവുമില്ല. അള്ളാഹുവിനെ വെട്ടിച്ചുകൊണ്ടോ അവനെ കവച്ചു വെച്ചുകൊണ്ടോ നമുക്കൊരു കാര്യവും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലായിരുന്നാലും ദുർബലതയുടെ സന്ദർഭങ്ങളിലായിരുന്നാലുമൊക്കെ അള്ളാഹുവിനെ ആശ്രയമായി കണ്ടുകൊണ്ട് ചോദിക്കുവാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഒരു വസീല എന്ന രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചതാണ് ഈ നാല് നാമങ്ങൾ. അള്ളാഹുവേ, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ. അപ്പോൾ അൽ അവ്വൽ എന്ന പേരും അൽ ആഖിർ എന്ന അള്ളാഹുവിൻ്റെ നാമവും, വഅൻതല്ലാഹിർ ഫലൈസ ഫൗകക ശൈ, അല്ലാഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമവും, വഅൻതൽ ബാത്തിൻ ബാത്തിൻ എന്നുള്ള ഈ നാമവും. ഈ നാല് പേരുകൾ വെച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവേ, ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരയണമേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പത്താമത്തെ ഒരു പേരാണ് അള്ളാഹുവിൻ്റെതായി പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വന്ന ഒരു നാമമാണ്, അൽ ബാരി, ജീവൻ നൽകിയവൻ അഥവാ സ്രഷ്ടാവ് എന്നാണ് അതിന് നമുക്ക് പറയാൻ പറ്റുന്ന പരിഭാഷ. വാഹിബുൽ ഹയാത്ത് ലിൽ അഹ്യാ, ജീവനുള്ള എല്ലാറ്റിനും ജീവൻ എന്ന ആ സവിശേഷത, ആ ഗുണം നൽകിയത് അല്ലാഹുവാണ്. ബറ അല്ലാഹുൽ ഖൽഖ ഐ ഖലഖഹും വ ഔജദഹും മിനൽ അദം, ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടികളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവൻ അവനാണ് അല്ലാഹു, അൽ ബാരി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കൊരു 40-50 വയസ്സായി എന്ന് സങ്കല്പിക്കുക. ഒരു 55 വർഷത്തിന് മുമ്പ്, 50 വയസ്സുകാരൻ ഒരു 55 വർഷത്തിന് മുമ്പ്, 40 വയസ്സുകാരൻ 45 വർഷത്തിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉത്തരമില്ല. ശൂന്യത ആയിരിക്കും അയാൾക്ക് കൊലപ്പെടുത്തുവാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യൻ പ്രസ്താവയോഗ്യമായ അഥവാ ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഏതൊരു മനുഷ്യൻ്റെയും മുന്ന് കഴിഞ്ഞു പോയിട്ടില്ലേ? നമ്മൾ ജനിച്ച വർഷത്തിൻ്റെയും അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ജീവനും അതേപോലെ സംവിധാനങ്ങളും ഒരുക്കിയവൻ, അൽ മൂജിദുൽ മുബ്ദിഉൽ ഖാലിഖ് സുബ്ഹാനഹു വതആല, അത്യുന്നതനും പരിശുദ്ധനുമായ അള്ളാഹുവാണ് നമുക്ക് അസ്തിത്വം നൽകിയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമുക്ക് ജീവൻ നൽകിയവൻ എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ പടച്ച റബ്ബിനോട് അങ്ങേയറ്റം കടപ്പെട്ടവനാണ് ഞാനും നിങ്ങളും. അൽ ബാരി ഉല്ലദീ ഖലഖ ജമീഅൽ മൗജൂദാത് വബറഅഹ വസവ്വാഅ ബിഹിക്മതിഹി വസവ്വറഹ. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ എല്ലാറ്റിനെയും രൂപപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. അവയുടേതായ പ്രകൃതങ്ങളും പ്രത്യേകതകളും നൽകി അവയെ പാകപ്പെടുത്തിയവനും അല്ലാഹുവാണ്. അല്ലാഹുവിന് അതിന് അവൻ്റേതായ യുക്തികളും രഹസ്യങ്ങളുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് പടച്ചറബ്ബാണ് നമ്മെ സൃഷ്ടിച്ചവൻ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഈ സൗകര്യങ്ങളൊരുക്കിയ അനുഗ്രഹദാതാവാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ അവനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ശിരസാവഹിക്കാൻ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും ജീവനെന്നുള്ള മഹത്തായ ആ ഔദാര്യം നൽകിയത്, അതിൻ്റെ അനുബന്ധമായി നമുക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ, അതാണ് അൽ ബാരി, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു. 11-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അൽബർ. അൽബർ എന്ന് പറഞ്ഞാൽ അത്യധികം നന്മ ചെയ്യുന്നവനെന്ന്. ഇന്നഹു ഹുവൽ ബറുർ റഹീം, പരിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിലെ 28-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ബർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ഹുവൽ വാസിഉ ഫി ഇഹ്സാനിഹി ലി ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികൾക്ക് അറ്റമില്ലാത്ത നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണവൻ. യുഅതി, അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പടച്ചറബിൻ്റെ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പോലും സൃഷ്ടികളായ നമ്മൾ അശക്തരാണ്. അത്രമാത്രം നന്മകൾ അള്ളാഹു നമുക്ക്, അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ, തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതേപോലെ തന്നെ അവൻ്റെ നന്മയുടെ ഭാഗമാണ് അസ്വാദിഖു ഫീ വഅദിഹി, അവൻ പറഞ്ഞ വാക്കുകളിൽ, വാഗ്ദാനങ്ങളിൽ അവൻ സത്യസന്ധനാണ് എന്നത്. ന്യൂനതകൾ വിട്ടുകൊടുക്കുന്നു, പാപങ്ങൾ പൊറുക്കുന്നു, അതേപോലെ അവൻ്റെ അടിമകളായ സൃഷ്ടികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം അവൻ്റെ നന്മയുടെ ഭാഗമാണ്. വയഖബലുൽ ഖലീല മിൻഹു വയുനമ്മീഹ്, സർവശക്തനായ സർവചരാചരങ്ങളുടെയും അധിപനും സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവിന് നാം അർപ്പിക്കുന്ന നിസ്സാരമായ ആരാധനകളും നമ്മുടെ നന്മകളും അവനത് സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ചെറിയൊരു ദാനം, യഖബലു അത്തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കും. അതേപോലെ അസ്വദഖ, ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കുമെന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ വളർത്തുമൃഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് പരിപോഷിപ്പിച്ച് വളർത്തുന്നതുപോലെ അള്ളാഹു നിങ്ങളുടെ നന്മകളെ, ദാനധർമ്മങ്ങളെ സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ പടച്ചറബിനെ സംബന്ധിച്ച് അവൻ അത്യധികം നന്മ ചെയ്യുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ നന്മയുടെ ഭാഗമാണ് കനിവും അനുകമ്പയും കാരുണ്യവും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ, അവൻ്റെ ഔദാര്യവും അവൻ നൽകുന്ന റിസുക്കും അവൻ്റെ നന്മയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മക്കും 10 മടങ്ങ് പ്രതിഫലം നൽകുന്നവനാണ് അവനെന്നത് അവൻ്റെ നന്മയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, തെറ്റും കുറ്റവും സംഭവിച്ചു പോകുന്ന ആളുകളോട് വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ നന്മകളാണ് എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന നമുക്ക്, നമ്മളിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് ആ നന്മ വീതിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവൻ്റെ സൃഷ്ടികളോട് നന്മ ചെയ്യേണ്ടതുണ്ട്. 2 തരത്തിലുള്ള നന്മകൾ അള്ളാഹുവിൻ്റേതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽബറുൽ ആം, അഥവാ സർവരോടും അള്ളാഹു കാണിക്കുന്ന, സർവസൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്ന നന്മ. അവിടെ അവന് വഴിപ്പെട്ടവർ എന്നോ അവന് നിഷേധിക്കുന്നവർ എന്നോ പരിഗണിക്കാതെ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവവായു അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. വെള്ളവും അതേപോലെ തന്നെ സസ്യലതാദികളും ഈ ലോകത്ത് വേണ്ടുന്ന എല്ലാം അള്ളാഹു ഒരുക്കിയത് അവൻ്റെ നന്മയുടെ ഭാഗമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിട്ടല്ല, എല്ലാവർക്കുമുണ്ട്. 2-ാമത്തെ ഒരു തരം നന്മ അൽബറുൽ ഖാസ്, പ്രത്യേകമായ അവൻ്റെ നന്മയാണ്. അഥവാ അവൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് പാലിച്ച് ജീവിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നന്മയാണ്. അപ്പോൾ അള്ളാഹു അൽബർ അർ റഹീം, അത്യധികം നന്മ ചെയ്യുന്ന, പരമകാരുണ്യകനാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നന്മകൾക്ക് വേണ്ടി നാം പ്രയത്നിക്കുകയും ആ നന്മകൾ കിട്ടിയതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അത് നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അവനെ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആത്മാർത്ഥമായി സ്നേഹിച്ച് അവന് വഴിപ്പെട്ട് ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാ നമ്മൾ അല്ലാഹിർ അൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ കേട്ടത്. ഷമീർ മദനിയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
0: ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് കഥ നമ്മുടെ കഥ പറയുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു കച്ചവട സംഘം മദീനയിലെത്തിയ വാർത്ത ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അവർ മദീന പള്ളിയുടെ അരികിലാണ് തമ്പടിച്ചിരിക്കുന്നത്. രാത്രിയായപ്പോൾ പതിവ് പോലെ പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. കേട്ടിട്ടില്ലേ നമ്മൾ ആ കഥയൊക്കെ? അപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ പതിയുന്നത്. വിശപ്പാണ് ആ കുഞ്ഞിനെ കരയിപ്പിക്കുന്നത്. കുഞ്ഞിൻ്റെ ഉമ്മയുടെ അരികിലെത്തി കുഞ്ഞിന് പാല് നൽകാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. കുഞ്ഞിൻ്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവരെ ഉമർ റളിയല്ലാഹു അൻഹു ഉണർത്തി. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി. എന്നാൽ അധികം വൈകിയില്ല, വിശന്ന് കരയുന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിൽ വീണ്ടും ഉയർന്നു. അത് കേട്ടതും കുഞ്ഞിനെ ഓർത്തുള്ള ദുഃഖവും ഉമ്മയോടുള്ള ദേഷ്യവും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. കുഞ്ഞിൻ്റെ ഉമ്മയുടെ അരികിലെത്തിയ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും അവരെ താക്കീത് ചെയ്തു. എന്നാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഖലീഫയാണെന്നറിയാതെ ആ സ്ത്രീ പറയാണ്, നിങ്ങൾക്കെന്തറിയാം? ഉമറിൻ്റെ ഭരണത്തിന് കീഴിൽ റേഷൻ കിട്ടുക മുലകുടി നിർത്തിയ കുട്ടികൾക്കാണ്. ബൈത്തുൽമാലിൽ നിന്നും ഓഹരി കിട്ടാൻ ഞാൻ കുഞ്ഞിൻ്റെ പാലുകൂടി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് റേഷൻ കിട്ടണ്ടേ? ആ സ്ത്രീയുടെ സംസാരം ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണ് നനച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രി പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ഒരു കുഞ്ഞിനെ അവൻ്റെ അവകാശം തടയപ്പെടുകയാണോ എന്ന് സ്വന്തത്തോട് തന്നെ കുറേ സമയം ചോദിച്ചു. നോക്കൂ, അന്ന് സുബൈനിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രജകളോടായി ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുകയാണ്, ഇനിയാരും റേഷൻ ലഭിക്കാനായി കുഞ്ഞുങ്ങളുടെ മുലകുടി നിർത്തേണ്ടതില്ല. എല്ലാ കുട്ടികൾക്കും ഇന്നു മുതൽ റേഷൻ നൽകുന്നതായിരിക്കും. ഉറക്കെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. എന്തൊരത്ഭുതമുള്ള കഥയല്ലേ! ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം എത്ര നീതിമാനായ ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഓരോരുത്തരുടെ വിഷമങ്ങളും അന്വേഷിച്ചു

0: കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന രീതി. അപ്പോൾ ഒരു അഭയസ്ഥാനമായിട്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ എല്ലായിടത്തും സ്നേഹിത പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു വിങ്ങാണ് കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്. അങ്ങനെ വനിതകൾക്കും കുട്ടികൾക്കും ഇതിലുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഒക്കെ ഇതിനൊരു പ്രധാന ഘടകമാണല്ലോ, അപ്പോൾ അതിനെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
1: അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാലും പെട്ടെന്ന് രാജ്യം വിട്ടുപോകാനോ അല്ലെങ്കിൽ കടുങ്കേ ചെയ്യാനോ നിൽക്കണ്ട,
0: സ്നേഹിതയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൗൺസിൽ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിൽ ആരെ കണ്ടാലും ഇവരെ നമ്പറുകൾ ലഭ്യമാണ്. ഇവരെ നേരിട്ട് ആ സ്നേഹിത സംവിധാനത്തിലേക്ക് എത്തിക്കേണ്ടതാണ് എത്തിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൗൺസിലറെ മുമ്പിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്തെങ്കിലും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വല്ലതും നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തും. ഇപ്പോൾ പോക്സോക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വളരെ പോക്സോയിലൊക്കെ വളരെ കടുകട്ടിയാണ്. ഇത്തരം നിയമങ്ങളെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം കൊടുത്താൽ തന്നെ
1: പകുതി പ്രശ്നം
0: തീരും. കാരണം ചില മനോരോഗങ്ങളൊക്കെ അപ്പോൾ തന്നെ ഒഴിവാകും. കാരണം അതിൻ്റെ ശിക്ഷകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളത് അതൊക്കെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുളയിലേ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്നേഹിതയിലേക്ക് വരാതെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊരു കുട്ടി വരാതെ ഒരു ഗാർഹിക പീഡനം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇത്തരം അവയർനെസ്. നമ്മളിടയിൽ ധാരാളം സംവിധാനങ്ങൾ നിലവിലുണ്ട്. അത് ഏറ്റവും താഴെത്തട്ടിൽ എത്തിക്കണം. അതിലേറ്റവും പ്രാധാന്യപ്പെട്ടത് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്. അത് കുടുംബശ്രീക്ക് അതിൻ്റെ സംവിധാനമുണ്ട് താഴെത്തട്ടിൽ എത്തിക്കാനുള്ള. ഒരു മിഷനറി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ,
1: ഒരു വിജിലൻസ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഒരു വിജിലൻസ് ഗ്രൂപ്പ് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു നിര വിജിലൻസ് ഗ്രൂപ്പ് എന്നുള്ള നിലക്ക് കുടുംബശ്രീക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും നിലവിലുണ്ട്.
1: മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് മാത്രമല്ല ഒരു നാടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു പ്രയാസമാണത്. ആ മേഖലയിലും കുടുംബശ്രീയുടെ കയ്യൊപ്പുണ്ട്. ബഡ്സ് സ്കൂളുകളും മറ്റും സാർ ഒന്ന് വിശദീകരിക്കാം.
0: അതെ, ബഡ്സ് സ്കൂള് കുടുംബശ്രീ ഏറ്റെടുക്കാനുള്ളൊരു കാരണമുണ്ട്. ഒരു കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഇത് വനിതകൾക്കെതിരെ, വനിതകളെ ശാക്തീകരണം, വനിതകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്ക്, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള നിലക്ക് ആ വീടിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഒരുപക്ഷെ ഈ കുട്ടിയുടെ മാതാവായിരിക്കും. അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. അവർക്ക് ജോലി കൊടുക്കുക, ഈ കുട്ടിയെ പിന്നെ പകൽ സമയങ്ങളിൽ സംരക്ഷിക്കുക, ആ കുട്ടിയുടെ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നമ്മുടെ ട്രസ്റ്റ് ഷോപ്പുകളിലൊക്കെയുള്ള പ്രൊഡക്റ്റുകളെ ഒക്കെ നിർമ്മിച്ചു കൊടുക്കാനൊക്കെ പ്രാപ്തരാക്കുക. അതുപോലെ തന്നെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും കടയോ മറ്റെന്തെങ്കിലും ജീവനോപാധി നൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇത്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുക്ക് ബഡ്സ് സ്കൂളുകൾ കുടുംബശ്രീ അതിൻ്റെ പിന്നെ ടീച്ചേഴ്സിനെ, അതിൻ്റെ സിലബസുകൾ, അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ തെറാപ്പി ഉപകരണങ്ങൾ എല്ലാം കുടുംബശ്രീയാണ്. അതുപോലെ തന്നെ അതിനുള്ള കെട്ടിടവും സാമഗ്രികളും ശമ്പളവും കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് പഞ്ചായത്താണ്. അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനും അവർക്ക് കലാപരിപാടികൾ, ഇപ്പോൾ ബഡ്സ് ഫെസ്റ്റ് എന്ന രീതിയിൽ ജില്ലാതലത്തിൽ പരിപാടികൾ, സംസ്ഥാന തലത്തിലും ബഡ്സ് ഫെസ്റ്റുകൾ നടക്കുന്നത്, ഇത്തരത്തിലൊക്കെ പ്രാപ്തരാക്കുക. അവർക്ക് പല നൈപുണ്യങ്ങൾ, അവരെ ചില കരകൗശല കഴിവുകൾ, ചിത്രം വരക്കാനേ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനേ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാനേ ക്ലീനിങ് സൊല്യൂഷനുകൾ നിർമ്മിക്കാനേ ഇത്തരത്തിനൊക്കെ പ്രാപ്തരാക്കുക, അതിന് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ കുടുംബശ്രീയാണ്.
1: 1998 മുതൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഏതാണ്ട് കാൽ നൂറ്റാണ്ടിനോട് അടുക്കുകയാണ്. സാറും ഒരു വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിലുണ്ട്. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്, വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഓർമ്മയിൽ വരുന്നുണ്ടോ?
0: ഒന്ന്, എനിക്ക് ബഡ്സ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇവരെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ, നല്ല പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണല്ലോ വരിക. ഈ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരും.
1: ഒരു സമ്മിശ്ര വികാരം.
0: കാരണം ഈ കുട്ടി യുടെ ഒരു അവസ്ഥ, ആ പിന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ, പക്ഷേ ആ കുട്ടിയുടെ കഴിവ് കാണുമ്പോഴുള്ള സന്തോഷം, പക്ഷേ അത് ഇത്തരത്തിലൊരു കുട്ടിയാണല്ലോ എന്നുള്ളതിലുള്ളൊരു ഒരു സങ്കടം, അത് ഈ ബഡ്സ് കലാമേളകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു വലിയൊരു ജീവിതത്തിലൊരു അനുഭവമായിട്ടാണ്. ഞാൻ രണ്ട് കലാമേളകളാണ് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ചത്. അതെനിക്ക് ജീവിതത്തിൽ പുതിയ കുറേ കാര്യങ്ങൾ, പുതിയ ട്രസ്റ്റ് ഷോപ്പ് അടക്കം അത്തരം കാര്യങ്ങൾ, ഇവർക്ക് പരിശീലനങ്ങൾ കൊടുക്കണം എന്ന് തോന്നിയത് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന തിരൂർ നടക്കുന്ന കലാമേളയിൽ, ജില്ലാ കലാമേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറഞ്ഞു ഇവർക്ക് ഒരു കട,

0: കൊടുക്കണം, കലക്ടറോട് നിർദ്ദേശം, കലക്ടർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നീക്കി. പറഞ്ഞ് ഇവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഏറ്റവും മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ അവസ്ഥയും അതിൽ സന്തോഷം സങ്കടമൊക്കെ ഉള്ള സമ്മിശ്ര പ്രതികരണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈകാരിക
1: മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്കൂൾ പെരിന്തൽമണ്ണയിലുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മോൻ ഇതുപോലെ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് നേരിട്ട് അനുഭവമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ ഒരു മത്സരത്തിൽ ഒരു ഒപ്പന എന്തുവാണ് അത് കളിക്കുമ്പോൾ മുതിർന്നവരാണ്, പക്ഷേ ആൺകുട്ടികളൊക്കെയാണ്. പക്ഷെ അവർ ഈ ഒപ്പന കളിക്കുന്നതിനിടയിൽ ഒരിടത്തിൻ്റെ ഡ്രസ്സ് കുറച്ച് നീങ്ങിപ്പോയി. പക്ഷെ അതൊന്നും അറിയാതെ കളിച്ച് കണ്ടപ്പോൾ കുറേ പേരുടെ കണ്ണ് നിറഞ്ഞതാണ്. സത്യം വല്ലാത്തൊരു
0: ഞാൻ അതേപോലെ മറ്റൊരനുഭവം പറയാം. ഓവറോൾ ട്രോഫി ഒരു സ്കൂളിന് കിട്ടി ജില്ലാ ഫെസ്റ്റിവലിൽ. അപ്പോൾ അതിലൊരു കുട്ടി ഒരു ഓവറോൾ ട്രോഫി നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ കയ്യിലാണല്ലോ കൊടുക്കുക. ഒരു ഉയരം കുറഞ്ഞൊരു ചെറിയ കുട്ടി അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, എനിക്കും ട്രോഫി വേണം. ഓവറോൾ ട്രോഫി ആ ഒരു ടീമിന് മൊത്തം കൊടുക്കുന്നതാണല്ലോ. ഒരു ട്രോഫി കിട്ടിയേ പോയുള്ളൂ. ഇതൊക്കെ നമ്മൾ പിന്നെ കണ്ണ് നിറയിക്കും. ആ കുട്ടിയുടെ പെരുമാറ്റവും അപ്പോഴത്തെ അവസ്ഥയും, എനിക്ക് ട്രോഫി വേണം. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്.
1: താങ്കൾ നേരത്തെ സർവീസിലുള്ള സമയത്തും കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പും സാമൂഹിക സേവന രംഗത്ത് ഇടപെടുന്ന ഒരാളാണ്. ഒരു ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ എന്താണ് താങ്കളുടെ റോള്?
0: ജില്ലാ മിഷൻ, ഇതിൽ ജില്ലാ മിഷൻ്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ട്രൈബൽ രംഗത്തുണ്ട്, വനിതാ ശാക്തീകരണ രംഗത്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹിത, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനം. ഇത്തരം പ്രവർത്തനങ്ങൾ, മൈക്രോ ചെറുകിട സംരംഭങ്ങൾ, മാർക്കറ്റിംഗ്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കുടുംബശ്രീക്ക് നിരവധി സംവിധാനങ്ങളുണ്ട്. ബ്ലോക്ക് തലത്തിൽ എല്ലാ ബ്ലോക്കിലും നാല് ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. വിവിധ വിഷയങ്ങൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും മൈക്രോ എൻ്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ പറഞ്ഞ സ്നേഹിതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അവരെ നിയന്ത്രിക്കണം, അവരെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. മറ്റൊന്ന് ഇതിൻ്റെ ഓഡിറ്റ് സംവിധാനമാണ്. ഓഡിറ്റർ ഓരോ അയൽക്കൂട്ടങ്ങളും ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടോ, സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഓഡിറ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻ്റുമാരുണ്ട്, എം ഇ സിമാർ. ഇവർക്ക് ഇവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ട്രെയിനിങ്ങുകൾ നടത്തും. അവർ പിന്നെ യൂണിറ്റുകളെ കൈപിടിച്ച് ഉയർത്തും, യൂണിറ്റുകൾ പ്രോജക്ട് റിപ്പോർട്ട് ശരിയാക്കി കൊടുക്കും, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സി ആർ പിമാർ, കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന, മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സി ആർ പിമാർ എന്നുള്ള പോസ്റ്റുണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ മൃഗസംരക്ഷണ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങൾ, എ ഡി എസ്, സി ഡി എസ്, അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കണം, അവരെ നിയന്ത്രിക്കണം, അവരെ കാര്യങ്ങൾ പരിശോധിക്കണം. പിന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനം, ജനകീയ ഹോട്ടലുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, മാലിന്യ സംസ്കരണ രംഗത്ത് ബഡ്സ് സ്കൂളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫണ്ടുകൾ അലോട്ട്മെൻറ്റ്, അത് കൃത്യമായിട്ട് ചിലവഴിക്കൽ, അത് വ്യവസ്ഥാപിതമായിട്ട് ചിലവഴിക്കൽ, ഇപ്പോൾ അതുപോലെ തന്നെ ജില്ലാ ഇനീഷ്യേറ്റീവായിട്ടുള്ള നിരവധി പരിപാടികളുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ഫോറമുണ്ട് അവർക്ക്, അതുപോലെ തന്നെ സ്നേഹ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം, ഓരോ വീട്ടിലും പാലിയേറ്റീവ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ. മിഷന് സ്വന്തമായിട്ടുള്ള സ്റ്റാഫുണ്ട്, ഓഫീസ് സ്റ്റാഫുകൾ 10-20 പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിവിധങ്ങൾ ആർ പിമാരുണ്ട്, റിസോഴ്സ് പേഴ്സൺമാർ ഓരോ വിഷയങ്ങൾക്കും. ഓരോ സി ഡി എസിലും പിന്നെ 111 സി ഡി എസിലും ക്ലർക്കുമാരുണ്ട്, അക്കൗണ്ടൻ്റുമാർ. അങ്ങനെ നിരവധി സ്റ്റാഫ് സംവിധാനമുള്ള, അവരൊക്കെ നിയന്ത്രിച്ച് ക്രിയാത്മകമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ്.
1: പകല് തികയില്ല
0: തീർച്ചയായിട്ടും.
1: കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സംഘകൃഷി, അതേപോലെ തരിശ് ഭൂമി ഉപയോഗപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്, അങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ കുടുംബശ്രീ ഒരുപാട് മേഖലകളിലെ തലങ്ങളിൽ ഇടപെടുന്നുണ്ട്. കൃഷിയുടെ കാര്യങ്ങളൊന്ന് പറയാമോ?
0: കൃഷി ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പിൽ ജെ എൽ ജികളുണ്ട്. അതിൽ പിന്നെ വാഴക്കൃഷി, നെൽകൃഷിയൊക്കെയാണ്. അവർക്ക് പിന്നെ വളരെ വലിയ ലോണുകൾ, പിന്നെ വിളവെടുപ്പ് കാലത്ത് തിരിച്ചടക്കുന്ന രീതിയിലുള്ള ലോണുകൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ സബ്സിഡിയോടുകൂടി കൊടുക്കുന്നുണ്ട്. 4% ഇൻട്രസ്റ്റോടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് ലോണ് കൊടുക്കാനുള്ള സംവിധാനം കുടുംബശ്രീ ജെ എൽ ജികൾക്കുണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും, തിരിച്ചടവ് കൃത്യമായിട്ട് ചെയ്യുന്ന അടുത്ത വിളവിന് വേണ്ടിയിട്ടുള്ളത് അടുത്തത് കൊടുക്കും. അതൊരു സംവിധാനം, അതിന് ഇൻട്രസ്റ്റ് ഇളവുകളും കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ സംവിധാനത്തിൽ. മറ്റൊന്ന്, ഇപ്പോൾ അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ വീട്ടിലും വേണ്ട പച്ചക്കറി, ഓരോ വാർഡിലും 50 ആളുകൾക്ക് പച്ചക്കറി വിത്തോ തൈകളോ കൊടുത്തുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് അവനവൻ്റെ പച്ചക്കറി ഉണ്ടാക്കാനുള്ള സംവിധാനം, ഇത് കൃഷി വകുപ്പുമായിട്ട് സംയോജിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രി തെറാപ്പി എന്ന് പറഞ്ഞ് ബഡ്സ് സ്കൂളുകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ പിന്നെ ആട് ഗ്രാമം, ക്ഷീരസാഗരം, ഇത് നമ്മുടെ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി യൂണിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ട്രൈബൽ മേഖലയിൽ നിരവധി യൂണിറ്റുകൾ ആട് ഗ്രാമമായിട്ടും ചില സമയങ്ങളിൽ പോത്തുകുട്ടി പരിപാലനം അങ്ങനെയുള്ള അതേമാതിരി മുട്ടക്കോഴി വളർത്തൽ അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ. ഞാനിവിടെ വന്നതിൻ്റെ ശേഷം നേച്ചർ ഫ്രഷ് മിൽക്ക് വിതരണ പരിപാടി ഒരു തൊഴിൽ അവസരമായിട്ട് കണ്ടുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്ഗർ നഴ്സറികൾ, നമ്മുടെ ജില്ലക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ, 45 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ പഞ്ചായത്ത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകളും പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കാർഷിക രംഗത്ത് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഉള്ള പരിശീലനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇനി പ്രൊഡ്യൂസർ കമ്പനികൾ പറ്റുമോ എന്ന് നോക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, ഒരേ ടൈപ്പ് ജോലി ചെയ്യുന്ന കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കമ്പനി രൂപീകരിക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും കാർഷിക രംഗത്ത് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്.
1: അതേപോലെ സ്നേഹവീട് എന്നൊരു സംരംഭമുണ്ട്, 200,000 സബ്സിഡി ഒക്കെ ലഭിക്കുന്ന ഒരു സംഗതി, ഒന്ന് പറയാമോ?
0: സ്നേഹവീട് യഥാർത്ഥത്തിൽ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു പരിപാടിയാണ്, ഗൃഹശ്രീ പദ്ധതി. 200,000 ഹൗസിംഗ് ബോർഡ് കൊടുക്കും, 100,000 ഒരു സ്പോൺസർ, 100,000 ബെനഫിഷ്യറിയുടെ കോൺട്രിബ്യൂഷൻ. കുടുംബശ്രീ അത് ഒന്നും കൂടി പൊളിച്ചെഴുതിയുകൊണ്ട് ഹൗസിംഗ് ബോർഡിൻ്റെ പരിപാടി തന്നെ, ഹൗസിംഗ് ബോർഡിൻ്റെ നോംസ് പ്രകാരം സ്പോൺസറിങ് ഏജൻസി CDS അവർ വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ചെറിയ എമൗണ്ട് സ്വരൂപിച്ചുകൊണ്ട് 100,000 സമാഹരിക്കുന്നു. അതുപോലെ തന്നെ ബെനഫിഷ്യറി കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ആ പ്രദേശത്തെ ആളുകൾ ഇയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ബെനഫിഷ്യറിക്ക് വേണ്ടി സ്വരൂപിച്ചു കൊടുക്കുന്ന 100,000. അങ്ങനെ ഈ 200,000 അടച്ചുകൊണ്ട് നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ 200,000 ഉപയോഗിച്ച് 400,000 വീട് പണിത് കൊടുക്കുന്ന ഒരു സംവിധാനം. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കൺവെർജൻസ് തന്നെയാണ്, അതായത് സംയോജിത സാധ്യതകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡുകളുടെ സംയോജിത സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഗൃഹശ്രീ പദ്ധതി അല്ലെങ്കിൽ സ്നേഹവീട് എന്നുള്ള പദ്ധതി. ഓരോ ഇതിലും 50 ഈ കുടുംബശ്രീയിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വയസ്സായ ഒരാളുണ്ട്, 25 മുമ്പ് കുടുംബശ്രീയിൽ അംഗമായാൽ പിന്നെ അവിടുത്തെ മരുകൾക്കും മക്കൾക്കും ഒന്നും അംഗമാവാൻ പാടില്ല. അപ്പോൾ അതിനാണ് ഓക്സിലറി ഗ്രൂപ്പ്. 18-45 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് ഇതിൽ പിന്നെ വരാൻ വേണ്ടിയിട്ട് വേറെ ഗ്രൂപ്പ്, കുടുംബശ്രീ അല്ല, 50 ആളിലെ ഒരു ടീം. അവർക്ക് എന്ത് ചെയ്യുക, കുടുംബശ്രീയുടെ ത്രിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മറ്റു പല പ്രവർത്തനങ്ങളും ഏർപ്പെടാം.
1: അയൽക്കൂട്ടം 18 മുകളിലുള്ള വനിതകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ഒരു ഓക്സിലറി ഗ്രൂപ്പ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ ഒരു?
0: ഈ അയൽക്കൂട്ട സംവിധാനത്തിൽ ഒരാൾ മെമ്പറായി കഴിഞ്ഞാൽ, കുടുംബശ്രീയിൽ മെമ്പറായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പിന്നെ മെമ്പറാവാൻ കഴിയില്ല ഒരു വനിതക്ക്. ഇപ്പോൾ അമ്മായിയമ്മ ഇതിൽ പെട്ടു എന്ന്, അല്ലെ അമ്മ ഇതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബശ്രീയിൽ അംഗമാരുടെ കുടുംബത്തിൽ വേറൊരാളെ, ഒരു കുടുംബമാണ് ഒരു യൂണിറ്റ്. പക്ഷേ നമ്മുടെ യുവതികൾ വ്യത്യസ്ത ടേസ്റ്റിലുള്ള ആളുകൾ, അവർക്ക് ജോലി ആവശ്യമുണ്ട്, പിന്നെ ലൈവ്ലിഹുഡ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ 18-45 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഓക്സിലറി ഗ്രൂപ്പ്. ഓരോ വാർഡിലും 50 താഴെ ഉള്ള ആളുകൾ വെച്ചിട്ട് ഓക്സിലറി ഗ്രൂപ്പ്, അതിന് ഭാരവാഹികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശങ്ങളുണ്ട്. ഓക്സിലറി ഗ്രൂപ്പിന് കുടുംബശ്രീ സംവിധാനത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലോണ് കിട്ടാൻ വേണ്ടിയിട്ട്, യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, മറ്റെല്ലാ പരിപാടികൾക്കും കുടുംബശ്രീ അംഗം എന്നുള്ളത് പോലെ തന്നെയുള്ള പരിഗണനയും, അതോടൊപ്പം തന്നെ പുതിയ മേഖലകൾ, യുവതികളുടെ, നമ്മളെ പുതിയ ജനറേഷൻ്റെ ടേസ്റ്റുകൾക്കനുസരിച്ചുള്ള ജോബ് മേളകൾ, അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ സംവിധാനം, DDK പോലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് അവർക്ക് വരാനും തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കാനും നമ്മുടെ ജോബ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള മേഖലകളൊക്കെ പിന്നെ താല്പര്യവും പ്രാവീണ്യവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ടാണ് ഓക്സിലറി ഗ്രൂപ്പിനെ കണ്ടിട്ടുള്ളത്.
1: അതുപോലെ തന്നെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയാം.
0: ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംവിധാനമാണ്. ഓരോ വാർഡിലും 2 ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അതിനെ റീസൈക്ലിങ്ങിന് വിടുക എന്നുള്ള സംവിധാനമാണ്. അവർക്കതൊരു വരുമാന മാർഗ്ഗമാണ്, വേസ്റ്റ് ഡിസ്പോസൽ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. തൊഴിലുറപ്പിൽ കുടുംബശ്രീ ഇടപെടുന്നത് ഇതിൽ വിദഗ്ധ തൊഴിലിൽ പണിശാലകൾ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ തൊഴുത്ത് ആട്ടിൻകൂട് ഒക്കെ സൗജന്യമായിട്ട് നിർമ്മിക്കാനുള്ള സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതൊരു കൺവെർജൻസ് സംയോജ്യ സാധ്യതയാണ്, തൊഴിലുറപ്പുമായിട്ട് എങ്ങനെ സംയോജിച്ച് പോകാമെന്നുള്ളതാണ്. വില്ലേജ് ഹാർട്ട് എന്നുള്ളൊരു പരിപാടിയുണ്ട്, 35 ലക്ഷം രൂപയ്ക്ക് ഓരോ വില്ലേജിലും ഓരോ മാർക്കറ്റ് വേണമെങ്കിലും സൗജന്യമായിട്ട് തുടങ്ങാൻ തൊഴിലുറപ്പിൽ കഴിയും. അപ്പോൾ ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പണിശാലകൾ ചെറിയ യൂണിറ്റുകൾക്ക് പിന്നെ കെട്ടിടം നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് ഇതിൽ സംവിധാനമുണ്ട്. രണ്ടും രണ്ടാണ്, ഒന്ന് പിന്നെ തൊഴിലുറപ്പിൻ്റെ കൺവെർജൻസാണ്, മറ്റത് എല്ലാ പഞ്ചായത്തിലും ഉള്ളതാണ് ഹരിത കർമ്മസേന. അത് പഞ്ചായത്ത് നല്ല രീതിയിൽ കുടുംബശ്രീ സംവിധാനത്തിലൂടെ നടപ്പാക്കി വരുന്നത്.
1: കുടുംബശ്രീ സംവിധാനത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും. ഇനിയും സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. തൽക്കാലം നമുക്കിവിടെ സമാപിപ്പിക്കാം. ഈ മേഖല സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് വന്ന ജാഫർ കക്കൂത്ത് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. മലപ്പുറം ജില്ലയുടെ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്ററാണ് അദ്ദേഹം. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തനതായ ഒരുപാട് പരിപാടികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഭാവനാപൂർണമായ ഇടപെടലുകളും ആസൂത്രണങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നടത്താൻ ജാഫർ സാറിന് കഴിയട്ടെ എന്ന് ടീം പീസ് റേഡിയോ ഹൃദ്യമായി ആശംസിക്കുന്നു. തിരക്കിനിടയിലും ഇങ്ങനെ സമയം കണ്ടെത്തിയതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമ പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ജാഫർ കക്കൂത്ത്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകര. കുടുംബശ്രീ പദ്ധതികൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ.

0: بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരിക്കൽ കൂടി ബഹുമാനനായ ആരിസ് മൗലവിയുടെ കൂടെ ഈയൊരു സെഷനിൽ പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും അവസരം ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ല. അല്ലാഹു ഇത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തിയും വ്യാപ്തിയും ഉയർച്ചയും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വൈകുന്നേരം മകൾ വരാത്തത് കാണുമ്പോൾ വീട്ടിൽ നിന്ന് ജനവാതിൽ വഴി പുറത്തേക്ക് നോക്കി തുടങ്ങുന്ന ഒരുമ്മ, പിന്നെയും വൈകുമ്പോൾ അവളെയും കാത്ത് ഗേറ്റിൻ്റെ ഓരത്ത് കാത്തു നിൽക്കുന്നൊരുമ്മ, നേരം ഇരുട്ടിയിട്ടും അവൾ വരാത്തത് കാണുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അറിയുമ്പോൾ അയൽപ്പക്കത്തെ വീട്ടിലോ മുമ്പൊരിക്കൽ താൻ പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിലെ ന്യൂസിലോ ഒക്കെ കണ്ട ചില കാര്യങ്ങൾ മനസ്സിൽ മിന്നിമറയുന്നു. പതിയെ അവളുടെ റൂമിലേക്കെത്തി അവളുടെ ബെഡും പായയുമൊക്കെ പരിശോധിക്കുമ്പോൾ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് അവനെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണ്, ഞാൻ സുരക്ഷിതയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത് ഇത്തരം ഒരു കത്ത് വായിക്കുന്ന ഉമ്മയാകാതിരിക്കാൻ, അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാകുന്ന ഒരു ഉപ്പയാകാതിരിക്കാൻ, അച്ഛനാകാതിരിക്കാൻ, അമ്മയാകാതിരിക്കാൻ, ജാതിമത വ്യത്യാസമില്ലാതെ ഇത്തരം അനുഭവങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ അപക്വതയുടെ യാത്ര നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയുടെ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഉന്നയിക്കാൻ കഴിയും. വരും എപ്പിസോഡുകളിൽ ആ സംശയങ്ങൾ ഉൾപ്പെടുത്താനും ഇൻഷാല്ലാ നമുക്ക് പരമാവധി ശ്രമിക്കാം. ആരിസ്മൂലിയുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ വെക്കുന്ന ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായ വ്യത്യാസമില്ലാതെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയും വിവാഹിതരും വിവാഹിതകളും അടക്കം ഇത്തരമൊരു മേഖലയിൽ ഓരോ ദിവസവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിഹിതങ്ങളും ഒളിച്ചോട്ടങ്ങളും പ്രണയങ്ങളുമൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ചില കാരണങ്ങൾ, ആ കാരണങ്ങളെ നിർവചിക്കുക വഴി അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമുക്കെത്താമല്ലോ.
1: സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ബന്ധപ്പെടാനും ആശയവിനിമയങ്ങൾ നടത്താനും അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്നത് നമുക്ക് എല്ലാവർക്കുമാണ്. അതിനിന്ന് മുമ്പത്തേതിനേക്കാളും സാധ്യതകളും സൗകര്യങ്ങളും വർദ്ധിച്ചു വന്നു എന്നതാണ് വസ്തുത. സാധാരണഗതിയിൽ ഒരു അന്യ സ്ത്രീക്കും ഒരു അന്യപുരുഷനും പരസ്പരം സംസാരിക്കാനും ഇടപഴകുവാനും കുറേ തടസ്സങ്ങളുണ്ട്. ഒന്ന്, സമൂഹം അതിനെ എങ്ങനെ കാണും, മറ്റാളുകൾ അറിയുമല്ലോ, കാണുമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, എന്തു പറയും, ഇത്തരത്തിലുള്ള ലജ്ജയുടെയും അതേപോലെ തന്നെ അഭിമാനത്തിൻ്റെയും ഒക്കെ അവസ്ഥകൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്നത് ഇത്തരം ഫോണുകളിലൂടെയോ മറ്റൊക്കെയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തായ പെൺകുട്ടിക്ക് പോലും തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടെന്നോ അവളത് സജീവമായി കൊണ്ടടക്കുന്നൊന്നും അറിയാൻ പറ്റണില്ല. അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് പോലും, അത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞേക്കും, പുറത്തുള്ള വല്ല പയ്യന്മാരുമായിട്ടാണെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വതന്ത്രമായി എന്തും ആശയവിനിമയം ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ കാലം, പുതിയ ലോകം എന്നത് ഇത് വർദ്ധിപ്പിക്കുന്നതിലൊരു പ്രധാന ഘടകമാണ്. കാരണം മുമ്പൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു വിവാഹം വരുമ്പോൾ വാപ്പയുമ്മയോ വേണ്ട എന്ന് പറഞ്ഞാൽ അന്ന വേണ്ട എന്ന് പറയാൻ പറ്റുന്നത് അത്രേ അതിന് ആഴമുള്ളൂ. ഇന്നതിൻ്റെ ആഴം വളരെയധികം വലുതാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ അവരുടെ എന്തും വീഡിയോ ആയിട്ടോ എങ്ങനെ അയക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ എന്ത് പ്രയാസങ്ങളെ എത്രത്തോളം ആഴമായി ഷെയർ ചെയ്യാനും മണിക്കൂറുകൾ കണക്കിന് അതിനു വേണ്ടി ചിലവഴിക്കാനും ഇപ്പോൾ പറ്റും. ഒരു കോളേജ് ടൈമിലെ ഒഴിവ് കിട്ടുന്ന ഒരു മണിക്കൂറല്ല ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നത്, മറിച്ച് 24 മണിക്കൂറും ഇവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ബന്ധപ്പെടാൻ സൗകര്യം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അനവധി നിരവധി അവസരങ്ങൾ, ഇതെല്ലാം ആകുമ്പോൾ ഒരാണും പെണ്ണും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കഴിഞ്ഞൊരു ദിവസത്തെ സംഗമത്തിൽ എനിക്ക് പറയാൻ തോന്നിയത്, ഇവിടെ പ്ലസ് ടുവിന് പഠിച്ച് ഹൈസ്കൂളിൽ

0: പഠിച്ച് കോളേജിൽ പഠിച്ച് ഡിഗ്രി പാസ്സായി പി ജി വരെ എത്തിയിട്ടും ഞാൻ ഇതുവരെയും ഒരു അന്യനായ എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനൊരു സ്വകാര്യ ബന്ധത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണം. കാരണം പ്രതിരോധിച്ച് നിന്നില്ലേ, എന്തെല്ലാം സന്ദർഭങ്ങളെ, എന്തെല്ലാം സാഹചര്യങ്ങളെ, അവസരങ്ങളെ, അതിനെ മുഴുവനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ടോ തൻ്റെ അഭിമാനത്തെക്കുറിച്ചുള്ള അഭിബോധം കൊണ്ടോ ലജ്ജ കൊണ്ടോ എന്തോ ആവട്ടെ തടഞ്ഞു നിർത്തി ഒരു വിവാഹം വരെ വിശുദ്ധയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത്രയും സാഹസികമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രചാരത്തെക്കുറിച്ചും ഇതിൻ്റെ വർധനവിനെക്കുറിച്ചും നാം ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല.
1: ഇതെത്രത്തോളം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിന് പിന്തുണ കിട്ടുന്നു എന്നതുകൂടി ഇതോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഒരു കുട്ടി അബദ്ധത്തിൽ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ട്, ഒരു ഹായ് മെസ്സേജ് കണ്ട്, അവർ തമ്മിൽ അവരുടെ എല്ലാ ന്യൂനതകളുടെ സ്വഭാവ വൈകല്യങ്ങളുടെ മേഖലകളും മാറ്റിവെച്ച് രണ്ടുപേരും ഏറ്റവും മാന്യമായി ഇടപെടുന്ന, യഥാർത്ഥ വ്യക്തിത്വം പുറത്തു കാണിക്കാതെ ഇടപെടുന്ന ആ ഇടപെടലിലൂടെ ഉണ്ടായ ബന്ധങ്ങൾ, അത് ഇവിടുത്തെ ക്ലബ്ബുകാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടെ ഇതൊരു ഹിഡൻ അജണ്ടയായി വിശേഷിച്ച് മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നവരുമൊക്കെ, കോടതിയും പോലീസുമൊക്കെ ഒരുപക്ഷെ നിയമത്തിൻ്റെ ചില ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതിന് പിന്തുണ കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ, മൗലവിയുടെ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ ആഴം പിന്നെയും വർദ്ധിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉത്തരം രൂപപ്പെടുത്തേണ്ട ഒരു മേഖലയുണ്ട്. ഇങ്ങനെ ഒരു കെണിയിൽ കുടുങ്ങിയ കുട്ടി, ഒരു ചതിയിൽപ്പെട്ട കുട്ടി, താൻ ചതിയിൽപ്പെട്ടതാണ് എന്ന് ഒരു കൗൺസിലറുടെ മുന്നിലടക്കം പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴും, അന്യമതസ്ഥനായ ഇന്ന ആളെ കൂടെ പോയപ്പോൾ ഇന്നതായിരുന്നു, സ്വന്തം മതസ്ഥനായ ഇന്ന കൂടെ പോയ കുട്ടിൻ്റെ അവസ്ഥ പിന്നീട് ഇന്നതായി, ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും ഇതിൽ അകപ്പെട്ട കുട്ടികൾ ഈയൊരു സ്വാധീനത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയാത്തതിൻ്റെ കുറേ അനുഭവങ്ങൾ ആരുസ്മോലിയുടെ തന്നെ ഒരുപാട് അനുഭവങ്ങളിലുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണ് തോന്നിയിട്ടുള്ളത്?
0: എന്താ പറയുക, രക്ഷിതാക്കളും ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഉത്തരമാണ് ശരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ സാധാരണ അഫയർ കേസുകളിലൊക്കെ വരുന്ന പെൺകുട്ടികൾ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല, എനിക്കത് ചിന്തിക്കാൻ പറ്റൂല, ഇനി ഒഴിവാക്കിയാൽ തന്നെ വേറൊരാൾ എനിക്ക് ഭർത്താവായി സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ എന്തായിരുന്നാലും ഞാനത് വിട്ടുപോവില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം, എന്താണ് അതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് സത്യത്തിൽ അഞ്ചും ആറും കൊല്ലം പ്രേമിച്ച ഒരു പെൺകുട്ടിക്ക് പോലും അറിയില്ല. ഇന്നലെ വന്നൊരു പെൺകുട്ടി 6 വർഷമായിട്ട് മാതാപിതാക്കൾ അറിയാതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 വർഷം കൊണ്ടും നമ്മുടെ ചോദ്യത്തിന് അവൾ ഉത്തരം പറയണില്ല. എന്താണ് ഇവനുള്ളൊരു പ്രത്യേകത? നീ പരിചയപ്പെട്ട ഒട്ടനവധി ചെറുപ്പക്കാരിൽ ഇവന് മാത്രമുള്ള, ഇവനെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ, ഇവനെ തന്നെ കിട്ടിയേ പറ്റൂ, ഇവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി ജീവിക്കില്ല എന്നൊക്കെ പറയാൻ മാത്രം ഇവൻ എന്താണ് പ്രത്യേകത? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആണ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലാന്നുള്ളതാണ്. ഇതൊരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് എന്നെന്തുകൊണ്ടോ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത് വളരെ ഡേഞ്ചറാണ്. കാരണം ഒരു അന്യനായ ഒരു പുരുഷനോട് അല്ലെങ്കിൽ അന്യൻ്റെ സ്ത്രീയോട് നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ലൈംഗികതയാണ് അല്ലെങ്കിൽ ഒരു പിന്നെ എതിർ സെക്സിനോടുള്ള ഒരു താല്പര്യമാണ് എന്നെ ഇതിലേക്ക് പിടിച്ചു വലിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സത്യത്തിൽ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അഫയറിലകപ്പെട്ട പെൺകുട്ടികളുടെ പരാജയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ നമ്മൾ വായിച്ചു തിരൂരിൽ കാമുകന് വേണ്ടി ഭർത്താവിനെ കഴുത്തറത്ത് കൊന്നൊരു പെൺ സ്ത്രീയെക്കുറിച്ച് വായിച്ചു. നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് കൊലപാതകങ്ങൾ ചെയ്ത് മനസ്സ് കടുത്തുപോയതവളാണോ അവൾ? അല്ലല്ലോ. പക്ഷെ പിന്നെ അവൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? കാരണം അവൾ ആഗ്രഹിച്ച ഒരു ഓപ്പോസിറ്റ് സെക്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആണിലേക്ക് എത്തണമെന്നതാണ് അവിടുത്തെ കാര്യം. അതിലെന്തുള്ളത്? അവൻ കൊടുക്കുന്ന ഔദാര്യങ്ങളാണോ, അവൻ കൊടുക്കുന്ന സഹായങ്ങളാണോ, ഇപ്പോഴുള്ള ഭർത്താവിനേക്കാളും അയാൾ എന്തെങ്കിലും ഭൗതിക വിഭവങ്ങൾ കൊടുക്കുന്നുള്ളതാണോ? ഒന്നും അല്ലല്ലോ. മക്കളോടൊപ്പം ജീവിക്കുന്ന ലീഗലായ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും വലുതെന്താ അവിടെ കിട്ടാനുള്ളത്? നോക്കു നിങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെയും പിടിച്ചിട്ട് വന്നിരിക്കുന്നു പള്ളി മുറ്റത്ത്, ഇശാ നമസ്കാരത്തിൻ്റെ സമയത്ത്. എന്തിനാണ് വന്നത്? കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. തൊട്ടപ്പുറത്ത് കയ്യും കെട്ടി ഉമ്മ കരഞ്ഞ് നിൽക്കുമ്പോൾ വാപ്പ കണ്ണു തുറച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വാപ്പൻ്റെ കൂടെ പോകണം എന്ന് ഞാൻ പറയണം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ പറയണം, ഒരു ഉസ്താദ് പറയണം. 19 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മ കരഞ്ഞു നിൽക്കുമ്പോൾ കാമുകന്റെ കൂടെ പോകാൻ ആ കുട്ടിയുടെ മനസ്സ് കടുത്തുപോയത് എങ്ങനെ ആ കുട്ടിക്ക് കഴിഞ്ഞു? അവിടെയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിലേക്കുള്ള ആകർഷണീയത. ഇപ്പം രണ്ടു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പിന്നിലുണ്ട്. ഒന്ന്, എന്താണ്, തൻ്റെ വിഷമങ്ങളും വേദനകളും പറയാം. അത് പറയുന്നത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇവന് എന്നെ അറിയാം, എ ടു സെൻ എന്നെ മനസ്സിലാക്കിയ ആളാണ്, എന്നെ അറിഞ്ഞ ആളാന്ന് പറയാൻ കാരണം ഈ ഷെയറിങ്ങാണ്. ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, അതായത് ഒരു പുരുഷനോട്, ഒരന്യ പുരുഷനോട്, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സമാധാനം കിട്ടും, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു പുരുഷന് സമാധാനം കിട്ടും. അതുകൊണ്ടാണല്ലോ തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞത്. ഭർത്താവിനോടും പിന്നെ ഭർത്താവിനോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഭാര്യയോട് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ അഫെയറിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഴമായ ബന്ധമുണ്ടാകുന്നു. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെക്സ് ആണ്. കാരണം ഈ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊന്നും എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഇത്തരം പൈങ്കിളി സംസാരങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ ഇവരിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ചാറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അവിഹിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പുരുഷനിലേക്ക് എത്താൻ വേണ്ടി ഒരു സ്ത്രീ എന്തും ചെയ്യും, ഒരു സ്ത്രീയിലേക്ക് എത്താൻ ഒരു പുരുഷൻ എന്തും ചെയ്യും. കാരണം അത്രയും അപകടകരമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രക്ഷിതാക്കളും മനസ്സിലാക്കണം, ഇത്തരം അഫയറിൽ കൂടുന്ന കുട്ടികൾ മനസ്സിലാക്കണം. എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഇഷ്ടം തോന്നുന്നത് എന്ന്, അവൻ പോയാൽ മരിക്കാൻ തോന്നുന്നതും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതും കൊല്ലാൻ തോന്നുന്നതും വിഷം കൊടുക്കാൻ തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയും ശക്തമാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആകർഷണീയത. അതിലാണ് ഞാൻ കുടുങ്ങിപ്പോയതെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് രക്ഷിതാവിനോട് നമ്മൾ പറയുകയാണെന്ത്, നിങ്ങൾ തൽക്കാലം എന്തു ചെയ്യുക, ഒരു 2 ആഴ്ച കുട്ടിക്ക് ഒരു സമയം കൊടുക്കുക, അവളത് മനസ്സിലാക്കി പിൻവാങ്ങാൻ അയാൾക്ക് പിറ്റേ തന്നെ മറുപടി കിട്ടണം, അവൻ ഒഴിവാക്കിയോ അവൻ ഒഴിവാക്കിയില്ലേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതങ്ങനെ പെട്ടെന്നൊരു സെക്കൻഡിൽ വിടാൻ കുട്ടികൾക്ക് പറ്റൂല, അത് വിടാൻ ചില സമയങ്ങളും സന്ദർഭങ്ങളും അനുവദിച്ച് കൊടുക്കണമെന്നത് ഈ സ്നേഹത്തിൻ്റെ അവസ്ഥ രക്ഷിതാക്കന്മാർ മനസ്സിലാക്കുമ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുടുങ്ങിപ്പോയാൽ മാരകമായ അപകടങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിച്ച് കൊടുത്തോളൂ, അല്ലെങ്കിൽ എന്തു ചെയ്യും, വലിയ ഫസാദുകൾ, അരിയിൽ വ്യാപകമായ ഫസാദുകൾ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ആ ഫസാദ് എനിക്കും നിങ്ങൾക്കും നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. ഇത് വിവാഹേതര വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ഇത്തരം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ എവിടെ എത്തും, എന്തൊക്കെ ഉണ്ടാക്കും എന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്.
1: എന്തുകൊണ്ട് ഒന്നുമല്ലാത്ത ഒരു ചെറുപ്പക്കാരനിൽ ഒരു റിക്ഷാ ഡ്രൈവർ, അവളാണെങ്കിൽ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി, ഇവനാണെങ്കിൽ ഒരു റിക്ഷാ ഡ്രൈവർക്ക് തകരാറുണ്ടായിട്ടല്ല, അവളുടെ വിദ്യാഭ്യാസ കഴിവ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴോ കുടുംബപരമായി വെച്ച് നോക്കുമ്പോഴോ സൗന്ദര്യം മാച്ച് ചെയ്യുമ്പോഴോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത, ഒരു നിലക്കും പറ്റാത്ത, എടുക്കാൻ കൊള്ളാത്ത ഒരുത്തനെ ഒരു പെൺകുട്ടി എടുക്കുന്നതിൻ്റെ കാരണമാണ് ഇവിടെ വളരെ സിമ്പിളായി ആരുസ്മലി സൂചിപ്പിച്ചിട്ടുള്ളത്. അയാൾ ഒരാണാണ് എന്നതാണ് അതിൻ്റെ കാരണം. ഒരു ആണിനോട് തോന്നുന്ന അഭിനിവേശമാണ് അതിൻ്റെ കാരണം എന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോയാൽ വൻ അപകടങ്ങളാണ് ഉണ്ടാവുക. ഞാനൊരു വിഷയം വളരെ ക്ലിയറായി നമുക്ക് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു. ഇപ്പോൾ ആൺകുട്ടികളുടേതാണെങ്കിലും പെൺകുട്ടികളുടേതാണെങ്കിലും ചില രക്ഷിതാക്കളെങ്കിലും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ വെള്ളത്തിനോടോ ഭക്ഷണത്തിനോടോ ഒരു കുട്ടി ഒരു വ്യക്തിക്ക് തോന്നുന്ന ദാഹം പോലെ ശരീരത്തോടും ലൈംഗികതയോടും തോന്നുന്നൊരു ദാഹത്തിൻ്റെ ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളെയൊക്കെ ഈ കുട്ടി ഞാൻ പഠിക്കുകയാണ് പഠിക്കുകയാണ് പഠിക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കണം, എനിക്കെൻ്റെ പഠനം പൂർത്തിയാക്കണം എന്നൊക്കെ ചിന്തിച്ച് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഭാഗം. 2, രക്ഷിതാക്കൾ തന്നെ അവൾ പഠിക്കട്ടെ, അവൻ പഠിക്കട്ടെ, അവൻ MBA കൂടെ കഴിയട്ടെ, അവൻ്റെ കൂട്ടുകാരൻ MBA കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നൊരു ഘട്ടം. ഈ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇത്തരം സമീപനങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ടോ? മറ്റൊരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നതിൻ്റെ കാരണം എതിർ സെക്സാണ് എന്നത് മാത്രമാണെങ്കിൽ ആ മേഖല പരിഹരിക്കപ്പെടാനുള്ള ഇസ്ലാമിക പരിഹാരം വിവാഹമല്ലേ? അപ്പോൾ അതിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്?
0: ഇത് വളരെ ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടി എന്തേ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായിട്ട് അവർ വിവാഹം കഴിയുന്ന സമയം വരെയും ധാരാളം ആളുകളെ കണ്ടും പരിചയപ്പെട്ടിട്ടും ഒരാളോടും ഒരു താല്പര്യവും തോന്നാതെ ജീവിക്കണമെങ്കിൽ അതിന് അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യും? ഈ ഒരു മനസ്സിൻ്റെ താല്പര്യവും ആഗ്രഹങ്ങളും തേട്ടങ്ങളും നിർവൃത്തികളും നിർവഹിക്കാൻ വിവാഹം തന്നെയാണ് പരിഹാരം. കാരണം വിവാഹം കൊണ്ട് കിട്ടുന്നൊരു ഗുണം, വിവാഹിതയായ ഒരു പെൺകുട്ടി കോളേജിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഫൈനൽ ഡി സിയിലെ കുട്ടികൾ പെൺകുട്ടികളെ വിളിക്കണ്ട, അത് വിളിക്കണ്ടെന്ന്. അവർക്ക് അവരിൽ ഒരു കുട്ടി മാത്രമേ ഇനി കല്യാണം കഴിയാൻ ബാക്കിയുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ആ അധ്യാപകൻ പറയുന്നൊരു കാര്യം. അതായത് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തൊരു ആൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ അറിയാം, അവൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. പിന്നെ എന്ത് ചെയ്യുന്നില്ല, അവളിലേക്ക് അഫയർ വരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കേണ്ട കാലം കഴിഞ്ഞ ഭർത്താവുണ്ട്. അവളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഷെയറിങ്ങുകളും നടത്താൻ ഭർത്താവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം എന്നത് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണ്. ഒരു പെൺകുട്ടിൻ്റെ രക്ഷിതാവിന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയപ്പോഴാച്ചാൽ, ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഈ ബേജാറ് മനസ്സിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ആ കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് വിവാഹം ഒരു പരിഹാരം തന്നെയാണ്. കണ്ണിനെയും കാതിനെയും ഒക്കെ സൂക്ഷിക്കാൻ, നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ എന്ത് ചെയ്യുക, ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തിക്കുക. വൈകിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ 18-19 വയസ്സാകുമ്പോൾ അവർക്കൊരു അഫയറൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കല്യാണം സിമ്പിളായി നടക്കും. എന്നാൽ നമ്മൾ 2 ലേറ്റ് ആക്കുമ്പോഴേക്കും ഇവരെന്തായിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു അഫയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ അവർ വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഡിഗ്രി കഴിയാനല്ല, അവൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ധാരാളക്കണക്കിന് പെൺകുട്ടികൾ അങ്ങനെയുണ്ട്. നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവർ പറയുമെന്ന്, എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട് നടത്തുകയാണെങ്കിൽ അത് നടത്തണമെന്ന് പറയും. അപ്പോൾ വൈകിപ്പിക്കുമ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ട്. വിവാഹം തീർച്ചയായും ഒരു പരിഹാരമാണ്. അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും സാഹചര്യങ്ങൾ ഒരു ബാഅത്ത് സാഹചര്യങ്ങൾ അതിന് അനുകൂലമാണെങ്കിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്.
1: വിവാഹം എന്ന പരിഹാരത്തെ സ്വീകരിക്കുകയും അതോടൊപ്പം കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കാവുന്ന വിധമുള്ള ബോധവൽക്കരണങ്ങൾ, വിജ്ഞാനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്ന മേഖല വിസ്മരിച്ചുകൂടാ എന്നുകൂടി സന്ദർഭത്തിൽ ചേർത്തുവെക്കുന്നു. മദ്രസയിൽ ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ജയിച്ച് പോകുന്നതിൻ്റെ ഒരു പിന്നെ ആ ഒരു മതബോധം അല്ലെങ്കിൽ ആ ഒരു മതപരമായ അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് തുടർച്ചയായ ബോധവൽക്കരണങ്ങൾ, തിരിച്ചറിവുകൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ വിവാഹം അനിവാര്യമായും നടക്കണമെന്നും അത് സുരക്ഷിതത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു കേൾവിയുടെ കൂടെ ഉള്ള ചില രക്ഷിതാക്കളെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അവളൊരു അഫെയറിൽ പെട്ട് അത് ഏകദേശം നിർത്തി നിൽക്കുകയാണ്, അവൾ പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ വിവാഹത്തിന് സന്നദ്ധമല്ല എന്നാണ് പറയുന്നത്, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കാൻ കഴിയും, ഒരു അഫെയറിൽ പെട്ടു അതിൽ നിന്ന് മോചിതയായി, അതല്ലെങ്കിൽ ഒരു അഫെയറിൻ്റെ വക്കത്താണ്, അവളാണെങ്കിൽ കല്യാണം വേണ്ട എന്ന് പറയുന്നു, അപ്പം നിർബന്ധിച്ച് പിടിച്ച് കെട്ടിച്ചു കൊടുത്താൽ പിന്നീടത് പ്രശ്നങ്ങളാവുകയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരെങ്കിലും, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മളെ കേൾക്കുന്നു, അവരോട് നമുക്ക് എന്ത് പറയാൻ കഴിയും?
0: ഇതിൽ ഇന്ന് എൻ്റെ അറിവിൽ തന്നെ നിരവധി പെൺകുട്ടികൾ വീടുകളിൽ മാതാപിതാക്കളോട് പിണങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, റൂമിൽ വാതിലടച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ ബന്ധു വീടുകളിൽ പോയി പുനരധിവാസം സ്വീകരിച്ച ധാരാളം പെൺകുട്ടികളുണ്ട്. ഇവർക്കൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ബോധ്യപ്പെടുത്തി കൊടുക്കാതെ അഫയറുകളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ്. അതായത് അഫയറിൽ പെട്ടുപോവാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് തന്നെ ബോധം വേണം. ഇപ്പോൾ സാധാരണ രക്ഷിതാക്കന്മാർ പറയുമ്പോൾ മദ്രസയിൽ 7 വരെ പഠിച്ചിട്ടുണ്ട്, ഖുത്തുബൊക്കെ എല്ലാവരും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ അഫയറിനെക്കുറിച്ചും ഈ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള അപകടങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് വിവാഹത്തിന് മുമ്പായിരുന്നാലും നമ്മുടെ ഏത് സന്ദർഭത്തിലായിരുന്നാലും ആ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരെ പിന്തിരിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അഫയറുകൾ വന്നു കഴിഞ്ഞാൽ വിവാഹം ബുദ്ധിമുട്ടായി വരുന്നു, വിവാഹത്തിലേക്ക് എത്താൻ പ്രയാസമായി വരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. സത്യമാണ്, നിങ്ങൾ ഒരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴേ അഫെയർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അഫെയറുകൾ പുറത്തു വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ യഥാർത്ഥത്തിൽ ഉണ്ടാക്കണം, രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടി ഇത് തെറ്റായി കാണില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടിനോട് പിടിച്ചടിച്ചു അല്ലെങ്കിൽ റൂമിലിട്ടു, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു അഫെയറിൽ രക്ഷിതാക്കന്മാർ കാണിക്കുന്ന സ്വാഭാവികമായ എല്ലാ പ്രതികരണങ്ങളും റോങ്ങാണ്. ഒന്ന്, കുട്ടിനെ അടിക്കുക. അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ. ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉമ്മനോട്, അതായത് നിങ്ങളെനിക്ക് 18 വർഷം കൊണ്ട് തന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം ഈ കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് ഇയാൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്നേഹക്കുറവ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരെ നമ്മൾ ഉപദേശിക്കും ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ കാര്യമാണ്. അപ്പം എന്തെന്ന് വെച്ചാൽ ഈ പ്രശ്നം വരുമ്പോൾ അടിക്കും പീഡിപ്പിക്കും ചെയ്യുമ്പോൾ ഇവനിലേക്ക് അടുക്കും. ഇത് ഈ അഫെയറിലേക്കുള്ള വഴി നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവനെ എന്ത് ചെയ്യും, ഇവൾ അന്വേഷിച്ചും തേടിയും കൊണ്ടിരിക്കും. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇത് പലരോടും പറയും. പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുടുംബങ്ങളിൽ മൊത്തം അറിഞ്ഞ് എല്ലാവരും വിളി ഉപദേശമാകുമ്പോൾ കഴിയുന്നതും എന്ത് ചെയ്യരുത്, പാരൻസ് അല്ലാത്ത മറ്റൊരാളിലേക്ക് വളരെ ആലോചിച്ച് മാത്രമേ ഈ അഫെയറിൽ നമ്മൾ അറിയിക്കാൻ പറ്റുള്ളൂ. അറിയിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാല്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം എന്താണ് അമ്മാവന് ചെയ്യാനുള്ളത്, എന്താണ് എളാപ്പക്ക് ചെയ്യാനുള്ളത്, എന്താണ് മൂത്താപ്പക്ക് ചെയ്യാനുള്ളത്, അത് അവളുടെ അഭിമാനത്തെ ബാധിക്കും. അതുകൊണ്ട് അവളുടെ അഭിമാനത്തെ ബാധിക്കാതെ നമുക്കതിനെന്ത് ചെയ്യണം, വളരെ സ്നേഹപൂർവ്വം സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പറ്റും. പിന്നെ ഒരു അഫെയർ ഉണ്ടായി പോയി എന്ന് വെച്ചിട്ട് ഒരു കല്യാണത്തിനൊന്നും ഒരു തടസ്സമല്ല. കാരണം അഫെയറുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന പെൺകുട്ടികൾ, എത്രയോ കുട്ടികൾ വിവാഹത്തിലൊരു പ്രയാസമില്ലാതെ വിവാഹിതരായി സുന്ദരമായി ജീവിച്ചു പോകുന്നു. പക്ഷേ സാവകാശം വേണ്ടി വരും. മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി സമയവും സന്ദർഭവും കൊടുത്താൽ അവർ ശരിയായ രൂപത്തിലേക്ക് വരും എന്നാണ് മനസ്സിലാവുന്നത്.
1: അഫെയറിൽ അകപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ, ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് അടുക്കളയുടെ പരിസരത്ത് വീട്ടിലെ മറ്റൊരു റൂമിലിരുന്ന് കേൾക്കുന്ന അഫെയർ ബാധിതയായ ഒരു പെൺകുട്ടി, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ഇവിടെ ബഹുമാനനായ ആരിസ് മൗലവി നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടി അഫെയറിലാണ് എന്നറിയുമ്പോൾ അവളൊരു രോഗിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവൾക്ക് ക്യാൻസറാണ് എന്നറിയുമ്പോൾ അവളെ നമ്മൾ അടിക്കാറില്ല, കൂടുതൽ അടുത്തിരുന്ന് സ്നേഹിക്കാറാണ്. നമ്മളോട് തുറന്നു പറയാനും നമ്മളുമായി കാര്യങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ ഉള്ളിലെ സ്നേഹം അവൾക്കു മുന്നിൽ തുറന്നിടാനും അവൾക്ക് സംസാരിക്കാനും ഇടപെടാനുമുള്ള അവസരം സൃഷ്ടിക്കാനും ഒക്കെ ചിലപ്പോൾ നമ്മുടെ അടുക്കള തിരക്കുകൾ, ചിലപ്പോൾ നമ്മുടെ ജോലി തിരക്കുകൾ ഒക്കെ കാരണമായപ്പോഴാണ് മറ്റൊരാളിലേക്ക് അവൾ പോയത്. അതുകൊണ്ട് അവൾ അഫെയറിൽ അകപ്പെട്ടതിൻ്റെ പ്രതിസ്ഥാനത്ത് നമ്മളുണ്ട്. അതുകൊണ്ട് അവളെ ഏറ്റവും സ്നേഹപൂർവ്വം സമീപിക്കണം എന്ന പോയിൻ്റ് വളരെ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിൽ വെക്കുക. അതോടൊപ്പം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്ന പോയിൻറ്റും ഇവിടെ ക്ലിയറായി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി എന്ന് തന്നെ പറയാൻ ചോദിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൗൺസിലേഴ്സിനെ പലപ്പോഴും കാണേണ്ടി വരാറുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോ സ്നേഹക്കൂട് മായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം മിക്കവാറും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരിസ് മൗലവിയാണ്, അദ്ദേഹത്തെ കിട്ടണമെന്നായിരിക്കും ആളുകളൊക്കെ പൊതുവെ പറയാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു ദിവസം തന്നെ 10, 20, 30 ആളുകൾ കാണാനും ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങൾ മൗലവി അനുഭവിക്കാറുണ്ട് എന്നുള്ളത് വളരെ വ്യക്തിപരമായി എനിക്കറിയാം. ഇങ്ങനെ വരുമ്പോൾ ഒരു കൗൺസിലറെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഒരു നല്ല കൗൺസിലറെ അയാൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും, അതല്ല പാരൻസിനു തന്നെ ഒരു നല്ല കൗൺസിലറായി മാറുന്ന അവസരങ്ങളുണ്ടോ, ഇത് പാരൻസ് ഡീൽ ചെയ്താൽ തീരാത്ത ഈ വിഷയങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ അലയുന്ന കുറേ അധികം ആളുകളുണ്ട്, അവരെ നമുക്ക് ഏത് രീതിയിൽ ഗൈഡ് ചെയ്യാൻ കഴിയും?
0: ഈ കൗൺസിലർമാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു അഫെയറിലൂടെ വന്നൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന അവളുടെ കല്യാണം അയാൾ സ്നേഹിച്ച ആളുമായി നടത്തി കൊടുക്കണം എന്നാണ് അവളുടെ ലക്ഷ്യവും അവളുടെ ആഗ്രഹവും അവളുടെ വാശിയും. ഇതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത്, ഒരു കൗൺസിലറെ സമീപിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിൻ്റെ മാനസികാവസ്ഥയാണ് പലരും അതിനെ പരിഗണിക്കുക. അവരതിൻ്റെ ദീനീ വശത്തെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്താ വെച്ചാൽ അവർ പറയുക, നിങ്ങളെന്ത് ചെയ്യുമോ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ആ പയ്യൻ കുഴപ്പമില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്തു ചെയ്തു കൊടുക്കൂ. കാരണം അവൾ അതിന് മാത്രം മാനസിക സമ്മർദ്ദത്തിലാണ്. ഒരുപക്ഷെ അത് വഴി പിരിച്ചു കഴിഞ്ഞാൽ അവളൊരു മാനസിക രോഗി വരെ ആവാം എന്ന ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ചില അങ്ങനത്തെ കൗൺസിലർമാരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ, പരിഹാരത്തിന് വേണ്ടി നമ്മൾ തന്നെ കൊണ്ടുപോയ കക്ഷി പറയുന്ന പരിഹാരം നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. കാരണം രണ്ടാമത്, ഈ കുട്ടിയെ നമ്മൾ കൺവീൻസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് വിവാഹം ചെയ്തു കൊടുക്കാൻ തടസ്സം എന്നതിന് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം അവളോട് പാരൻസ് പറയണം. അവരുടെ സ്റ്റാൻഡ് ആദ്യം എന്തായിരിക്കണം? ശക്തമായിരിക്കണം. ചെയ്യില്ലെന്നാണെങ്കിൽ ചെയ്യില്ലെന്നുള്ള ആ സ്റ്റാൻഡിൽ അവർ വ്യക്തമായും ശക്തമായും നിൽക്കണം. ഇപ്പോൾ ഞാൻ ഇതുവരെ കേട്ട കാര്യങ്ങളിലൊക്കെ എന്താ വെച്ചാൽ, രക്ഷിതാക്കന്മാർ പറയുന്ന ന്യായപ്രകാരം ആ കുട്ടിയെ നമുക്ക് കൺവീൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രക്ഷിതാവ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ അവൾക്കൊരു കല്യാണം വന്നു നിൽക്കുന്നുണ്ട്, അവൻ എഞ്ചിനീയറാണ്, ഗൾഫിലാണ്, നല്ല സ്മാർട്ടാണ്, അവൻ്റെ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ അഫെയറായി വന്ന ആളെ പറഞ്ഞു, അയാളൊരു ജോലിയില്ലാത്ത ആളാണ്, വേറെ പഠിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പെൺകുട്ടീൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എന്തു ചെയ്തു, കല്യാണം അന്വേഷിച്ച് വന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ എൻ്റെ അഫെയറും, എൻ്റെ അഫെയറായ വ്യക്തി കല്യാണം അന്വേഷിച്ച് വരുന്ന ആളുവാണെങ്കിൽ പാപ്പ ആർക്കാ ചെയ്തു കൊടുക്കുക? പാപ്പ എന്തു ചെയ്യും? എൻ്റെ അഫെയർ മാരേജ് നടത്തും. അതാണല്ലോ, അതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, വ്യക്തിയെ താരതമ്യം ചെയ്യുന്നത് മാത്രമാണ് വിവാഹത്തിന് തടസ്സമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ എനിക്ക് തന്നുകൂടാ? അയാൾക്കുണ്ടാകുന്ന കുറവുകൾ സഹിക്കേണ്ടവൾ ഞാനല്ലേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഉത്തരമില്ല. നമ്മൾ ഇന്നേ വരെ പറഞ്ഞു വന്ന കാര്യം എന്താണ്, അഫെയർ എന്നുള്ളതൊരു വിവാഹമാകുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചാൽ, ഇതൊരു അവിഹിത ബന്ധമാണ്, ഇത് വിവാഹത്തിലേക്കുള്ള ശരിയായ ഒരു വഴിയല്ല, അതിലുപരി ഈ വിവാഹപൂർവ്വ ബന്ധം വളരെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അത് വെറുതെ പറയണതല്ല, അത് വളരെ വസ്തുതാപരമായി തന്നെ പറഞ്ഞു. രക്ഷാക്കൾക്ക് ബോധം വേണം, ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എൻ്റെ മകൾ എത്തിയാൽ അവളുടെ ഭാവി എന്തു ചെയ്യും? തടസ്സപ്പെടും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാണും പെണ്ണും തമ്മിലുള്ള ആകർഷണീയതയാണ് ഇവളുടെ ഈ വാശിക്ക് പിന്നിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അവൾക്കിഷ്ടപ്പെട്ട ഒരു ആണിൻ്റെ അടുക്കൽ എത്താൻ ഉള്ള ആഗ്രഹം ആണായതുകൊണ്ട് അവിടെ പറഞ്ഞു, ഈ കാന്തും ഇരുമ്പും തമ്മിൽ ഇങ്ങനെ നിൽക്കും, അതിൻ്റെ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെങ്ങനെ അകറ്റി നിർത്താനുള്ള ബലപ്രയോഗം ഉണ്ടല്ലോ, ആ ബലപ്രയോഗത്തിന് നമുക്ക് മോചനം നേടാൻ എന്തേ ആവശ്യമുള്ളൂ? അണു വിട്ടാൽ മതി. വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തമ്മിൽ അടുത്ത് നിൽക്കും. അടുത്ത് നിന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതുപോലെ ഈ ആകർഷണീയതയുടെ കാലാവധി ഏത് വരെയുള്ളൂ? അവരൊന്നൊന്നു ചേരുന്ന വരെയുള്ളൂ. അപ്പോൾ എങ്ങനെ കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെന്തില്ല, ഈ അഫെയറിൻ്റെ ഒരു മാനസികാവസ്ഥ പോയി, പിന്നെ വൈഫായി, ഭാര്യയായി, പിന്നെന്താ വെച്ചാൽ ഇവർക്ക് തന്നെ എന്തു ചെയ്യും? വേറെ കുറേ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കും. അതിലുപരി ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികളുമായി അവിഹിത ബന്ധമുണ്ടാക്കുന്ന ആളുകൾ അപകടകാരികളാണ്. ഇപ്പം ഏറ്റവും അവസാനം ഞാൻ സംസാരിച്ച പെൺകുട്ടി അഫെയറായി സ്വീകരിച്ചിരിക്കുന്ന പയ്യൻ, ആ പയ്യനെ അവളുടെ ബ്രദറിൽ നിന്ന് തന്നെ അറിയാം. ഒരു ചെറുപ്പക്കാരിൽ എന്തെല്ലാം ഉണ്ടാവാമോ അതെല്ലാം അവനിലുണ്ട്. അപ്പം ഞാൻ അവളോട് ചോദിക്കുന്നത്, ഇവൻ നിന്നെ കല്യാണം കഴിച്ച് പിറ്റേന്ന് മുതൽ വേറെ പെണ്ണിന് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അവളെ മറുപടി, ഇവന് വേറൊരാളെ ഇനി ചാറ്റ് ചെയ്യൂല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവന് ഇവളുടെ മുമ്പ് വേറൊരാളുണ്ട്. അപ്പോൾ അതൊരു ടെൻഡൻസിയാണ്. ഈ ടെൻഡൻസി ഉള്ള ആളുകളെത്തി എങ്ങനെ നമ്മുടെ മക്കളെ സുരക്ഷിതരാകും? ധാരാളം കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ, അത് കൺവിൻസ് ചെയ്ത പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്ന് എന്തു ചെയ്യണം, നമ്മളത് ഡീൽ ചെയ്യണോടത്ത് നേരത്തെ പറഞ്ഞ മാതിരി നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് വളരെ ശക്തമായിരിക്കണം. അവരെ ബോധ്യപ്പെടുത്താവുന്നൊരു സ്റ്റാൻഡിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. വളരെ നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഒരഫെയറിനെ നമ്മൾ എന്തു ചെയ്യുക, വേർപ്പെടുത്തുന്നത് ഒരിക്കലും ആ കുട്ടിക്ക് സുരക്ഷിതത്വം നൽകൂല. കാരണം ഒന്ന്, അവൾ മാനസികമായി തകരും. രണ്ടാമത്തെ, മറ്റൊരു വിവാഹം ഇവനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൾക്ക് സാധ്യമല്ലാതെ വരും. പിന്നെ അവർ വേറിട്ടതിൻ്റെ കുറേ പ്രത്യാഘാതങ്ങൾ അതുമൂലം ഉണ്ടാകും. അതുകൊണ്ട് ബോധ്യപ്പെട്ട് എനിക്കവനെ വേണ്ട. ധാരാളം പെൺകുട്ടികൾ അങ്ങനെ പറയും, ഇപ്പം അടുത്ത ആഴ്ച ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോകണം. അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്ത സമയത്താണ് ഉമ്മ അതിൽ ഇടപെടുന്നത്. പക്ഷെ അവൾക്ക് ബോധ്യപ്പെട്ടു, അവൾ തന്നെ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ വരില്ല. ഇപ്പം ഇത് അതിന് മുമ്പൊരു ദിവസം, ഇപ്പം ഇന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇതേപോലെ ഒരു കൗൺസിലിംഗ് നമ്മൾ നടത്തിയ ഒരു കേസിൽ വളരെ വാശി പിടിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവൾ എന്ത് ചെയ്തു, അവൻ്റെ പാരൻസിൻ്റെ മുന്നിൽ അവനെ ഇരുത്തിയിട്ട് അവൾ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു കാലത്തും ഇവൻ്റെ എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല, എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയത് കാണാൻ പറ്റും. മാറും, നമ്മൾ വളരെ നല്ല ബോധ്യപ്പെടുത്തി കൊടുത്തി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് സ്നേഹത്തോടെ ഇടപെട്ടാൽ പിൻവാങ്ങിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഏത് തെറ്റൊന്നും പിൻവാങ്ങാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഈ തെറ്റൊന്നും പിൻവാങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.
1: അഫയറിലകപ്പെട്ട കുട്ടികളോട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാൻഡ് നമുക്ക് വേണം എന്ന് ഇവിടെ അരിസ്മലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം, ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന ഘട്ടം വന്നപ്പോൾ അവസാനം സ്റ്റേഷനിലെത്തിക്കുകയും എസ് ഐ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എസ് ഐ രക്ഷിതാവിനോട് ചോദിച്ചു, ഇവള് പ്രസവിച്ചപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അപ്പോൾ പാപ്പ പറഞ്ഞു, അവളെ 2 കിലോ 700 ഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ നീ ഇപ്പോൾ എത്ര കിലോ ഉണ്ട്? ഞാൻ 31 കിലോ ഉണ്ട്. അപ്പം 2 700 നിന്ന് 31 കിലോയിലേക്ക് നീ വെറുതെ എത്തിയതല്ല, നിന്നെ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ അങ്ങനെ നോക്കി വളർത്തിയതാണ്. ഇനി നീ പറയ്, നീ ആരുടെ കൂടെയാണ് പോകുന്നത്? അവസാനം അവള് അവൻ്റെ കൂടെ പോകാൻ തീരുമാനിക്കുകയും അവൻ്റെ കുടുംബം, അങ്ങനത്തെ ഒരു നിലവാരമുള്ള കുടുംബമാണ്, അവനെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിഷയത്തിൽ അവസാനം മഹല്ല് കമ്മിറ്റി ഇടപെട്ടപ്പോൾ മഹല്ല് കമ്മിറ്റി അത് ഒന്ന് ഹലാലാക്കി കൊടുക്കണം എന്ന ഒരു കമൻ്റാണ് പറയുന്നത്. എന്നാൽ ഈ വാപ്പ, എനിക്കങ്ങനൊരു മോളില്ല, ഞാനത് ചെയ്യുകയില്ല, എൻ്റെ അവളെ താഴെ പിന്നെയും കുട്ടികളുണ്ട് എന്ന വളരെ സ്ട്രോങ് ആയൊരു സ്റ്റാൻഡ് അദ്ദേഹവും സ്വീകരിച്ചു. ഇത്തരമൊരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു പിതാവ് പ്രതികരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഒരു ക്ലിയർ സ്റ്റാൻഡാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: എന്നാൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തേക്ക് ഇത് എത്താൻ പാടില്ല. എത്തിയാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഇൻഷാല്ലാ മറുപടി പറയേണ്ട കാര്യമാണ്. പക്ഷേ എത്താൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത. കാരണം എത്താൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ധാരാളം ഘട്ടങ്ങളിലൂടെ മാത്രമേ ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 6 കൊല്ലമായിട്ടുള്ള അഫയർ ഇവരറിഞ്ഞിട്ട് 5 മാസം പോലും ആയിട്ടില്ല. 5.5 കൊല്ലം വീട്ടിലും കുടുംബത്തിലുമൊക്കെ വെച്ചിട്ടൊരു പെൺകുട്ടിക്ക് അങ്ങനെയൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ, ആ കുട്ടിയുമായുള്ള ഇടപഴകൽ, ഇതൊക്കെ വളരെ സ്മൂത്തായി നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഏത് ചലനങ്ങളും ഉമ്മയറിയും, ഏത് ചലനങ്ങളും വാപ്പയറിയും. കാരണം അത്രയും അകലത്തിലും ബന്ധ കുറവിലുമാണ് ജീവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷനിലേക്കോ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഘട്ടത്തിലേക്കോ ഒക്കെ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇത് പരിഹരിക്കണം. ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഒരു കുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ബോധ്യപ്പെടുത്തണം. എനിക്കൊരു വളരെ മനസ്സിന് കുളിർമുള്ളൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ്, അഫയറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് മാത്രം സ്കൂളിൽ ഞാൻ എടുത്തു. ഞാൻ എടുത്തപ്പോൾ കഴിഞ്ഞൊരു അതൊരു ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്, ഒരു യൂണിഫോമിലെ പെൺകുട്ടി. അപ്പോൾ ഞാൻ ആ പെൺകുട്ടി പറയുന്നതെന്താ വെച്ചാൽ, സാറെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്, എന്താണ്? അപ്പോൾ എൻ്റെ താത്തക്ക് എൻ്റെ ജ്യേഷ്ഠത്തിക്ക് എന്തുണ്ട്, ഒരു അഫയറുണ്ട്, വാപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവൾ ആ ഒരു ആ പയ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവളോടൊന്ന് സംസാരിച്ച് പരിഹരിക്കണം. അപ്പോൾ ഞാൻ അവളിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് നീ എൻ്റെ അടുത്ത് വന്നത്? പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് സാറെടുത്ത സമയത്ത് ഞാൻ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഞങ്ങൾ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ ഈത്തൻ്റെ കാര്യത്തിൽ, അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ശരിയാവും എന്ന് എനിക്ക് തോന്നി. ഞങ്ങളൊരു പെൺകുട്ടിക്ക് ബോധ്യപ്പെടുക മാത്രമല്ല, അത് തൻ്റെ ജ്യേഷ്ഠത്തിയെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കാൻ മാത്രം പെൺകുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പെൺകുട്ടിക്ക് ഇപ്പോൾ അഫയറില്ല, അവൾക്കിപ്പോൾ ക്ലാസ് കിട്ടിയപ്പോൾ എന്താണ് അഫയറുള്ള ജ്യേഷ്ഠത്തിയെ തിരുത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾക്ക് ഉത്തരവാദിത്തമില്ലേ സുഹൃത്തുക്കളെ, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ, സമൂഹത്തിന് ഉത്തരവാദിത്തമില്ലേ, മറ്റ് നേതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ, ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നതിന് മുമ്പ് അതിനൊരു ബോധം നൽകുക, ഒന്നത്. 2. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരിലേക്കുള്ള ആക്സസ് മുടങ്ങരുത്. നമ്മൾ അവരായിട്ട് നല്ല നിലക്ക് നിന്ന് വർത്തമാനം പറയാനും നമ്മൾ വിളിച്ചോടത്തേക്ക് വരാനൊക്കെ ഉള്ള ഒരു ബന്ധം സ്മൂത്തായി നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകണം. അത് നിലനിർത്തി മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ ഇവളെല്ലാ കാര്യങ്ങളും ആലോചിക്കുന്ന ആരോടാണ്, ഇവളെ ചാടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളേറ്റാണ്. കമ്മ്യൂണിക്കേഷൻ ഇപ്പുറത്ത് നമ്മൾ ഇവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൾ മുഴുവൻ വിവരങ്ങളും ആർക്കാണ് കൊടുക്കുന്നത്, അയാൾക്ക് കൊടുക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഓരോ കരുക്കൾ നീക്കണം. നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ഒന്നിച്ചു ജീവിക്കാനുള്ള കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ പറയണത് സ്റ്റേഷനിൽ എത്തി തന്നെ വിചാരിക്കാം, എത്തി തന്നെ വിചാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല, നമ്മൾ കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ അവൾ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾക്ക് തന്നെ തോന്നും എൻ്റെ തീരുമാനം അത്ര ശരിയായില്ല എന്നൊക്കെ തോന്നും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഒരു പ്രശ്നമല്ല, തിരിച്ചു വരാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കേണ്ടത്. ഇനി അതിനൊരു സാധ്യതകളും കാണുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ഇസ്ലാമികമായി ഒരു വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ ഇവിടെ വെച്ച് പറയുമ്പോൾ അത് കുട്ടികൾക്കൊരു പ്രോത്സാഹനമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു നിലക്കും ഒരു കുട്ടിയെ തിരിച്ചു കിട്ടാത്ത സാഹചര്യം വരുന്ന സന്ദർഭത്തിൽ ഈ സമൂഹത്തിൽ എന്തുണ്ടാ ഒരു ഒരു മോശമുണ്ടാവാതിരിക്കാൻ, ഭാവിയിൽ ആ കുട്ടി എല്ലാ സമയത്തും എന്താണ് ഒരു ഇസ്ലാം ഒന്ന് സമ്പൂർണ്ണമായി വിട്ടുപോകുന്നൊരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കാൻ, ഇങ്ങനത്തിലൊക്കെ ഏറ്റവും അപകടം കുറഞ്ഞ അവസ്ഥ ഏതാണെന്ന് പണ്ഡിതന്മാരോടും വിവരമുള്ളവരോടും ചോദിച്ച് ആലോചിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്യണം, വൈകാരികമല്ലാത്തൊരു തീരുമാനം, ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വൈകാരികമായ മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നൊരു തീരുമാനമല്ല, പക്വവും ചിന്തയും ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അത്തരം ഒരു അനുകൂല തീരുമാനം വരുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കുമൊക്കെ ഇതേ റൂട്ട് കുറച്ചൊരു പ്രശ്നമുണ്ടെങ്കിലും പിന്നീട് അത് നടത്തിക്കിട്ടും എന്ന ഒരു തത്വത്തിലേക്ക് എത്തുകയില്ലേ എന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക.
0: തീർച്ചയായും നമ്മളത് ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ നടത്തിക്കൊടുക്കണം എന്നല്ല നമ്മൾ പറയണത്, മറിച്ച് ആ ഒരു സന്ദർഭത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കണം. തികച്ചും വൈകാരികമായി പോയാൽ ചിലപ്പോൾ അപകടങ്ങൾ നമ്മൾ വിചാരിച്ചതിലേറെ എന്തെയും സംഭവിക്കും. അവിടെയും ആലോചിച്ചും അന്വേഷിച്ചും സന്ദർഭങ്ങൾ പഠിച്ചും നമുക്കൊരു തീരുമാനം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ കണ്ടൊരു തീരുമാനം ഉണ്ടാക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന പല രക്ഷിതാക്കൾക്കും ആ തീരുമാനം ശരിയായില്ലെന്ന് പിന്നെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നിൽക്കുന്നൊരു സ്റ്റാൻഡ് എന്താണെന്ന് വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരുവാൻ ഏത് സ്റ്റേജിലും കഴിയുമെന്നാണ് നമ്മൾ പറയുക. ഏത് സ്റ്റേജിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ പിന്നെ മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ.
1: തീർച്ചയായും പ്രത്യാശയാണ് എന്നും എപ്പോഴും നമുക്ക് വേണ്ടത്. 5-5.5 കൊല്ലം നമ്മുടെ റൂമിൻ്റെ തൊട്ടു റൂമിൽ ഇരുന്ന് അവൾ മറ്റൊരു ഭാഗത്തിരിക്കുന്ന ആളോട് സംസാരിച്ചപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ആത്മപരിശോധനകൾക്ക് ഇപ്പോൾ സമയമായിട്ടുണ്ട്. മറ്റൊരാളുടെ അനുഭവം നമ്മുടെ അനുഭവമാകും മുമ്പ് തലയിണ കീഴിൽ അവളും ഒരു കുറിപ്പ് വെക്കരുതേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കൂടുതൽ ശക്തമായി സജീവമായി ഇടപെടാം. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്.
3: സ്നേഹക്കൂടിലായിരുന്നു പ്രണയ ചുഴിയിലെ ജീവിതങ്ങൾ. ഈ കാലഘട്ടത്തിൽ എക്കാലഘട്ടത്തിലും നമ്മുടെ സമൂഹം ചതിയിൽപ്പെട്ടുപോയ കാര്യങ്ങൾ അല്ലേ, അതിൽ ഒരു അനുഭവിച്ച സഹോദരിമാരുടെ, പ്രത്യേകിച്ചും സഹോദരിമാരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സുലാഹി എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
2: ഇനി നമ്മൾ പീസ് റേഡിയോയിൽ കേൾക്കുന്നത് അൽ ഉസൂൽ.
3: ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: സൂറത്തുകളുടെ നാമങ്ങൾ അല്ലേ, സൂറത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ നാമങ്ങൾ
3: എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് ഇന്ന് സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ ബിലില്ലാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ സൂറത്തുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ആഗമാനം, സന്മാർഗം കാണിക്കുവാനും ദുർമാർഗം ഏതാണെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ്. 23 ഇടയിലായി അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സമയങ്ങളിലുമായി അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനിൽ 114 അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ 114 അധ്യായങ്ങളുടെയും പേരുകൾ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേരുകൾ, നാമകരണങ്ങൾ നൽകപ്പെടുന്നത്? എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള സൂറത്തുകൾ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ട് തരം സൂറത്തുകളാണ്: മക്കിയായ സൂറത്തുകൾ, മദനിയായ സൂറത്തുകൾ. മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ മക്കിയെന്നും പ്രവാചകൻ്റെ ഹിജറാനന്തരം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മദനിയെന്നുമാണ് സാധാരണയായി നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെയുള്ള സൂറത്തുകൾക്ക് വ്യത്യസ്തമായ പേരുകൾ, ഒരു സൂറത്തിന് തന്നെ ചിലപ്പോൾ ഒന്നിലധികം പേരുകൾ ഉണ്ടാകാം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പേരുകൾ സൂറത്തുകൾക്ക് നൽകപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനോടനുബന്ധമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പഠനമാണ്. ആ പ്രമാണങ്ങളിൽ പ്രഥമമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കുറിച്ചുള്ള വിശദമായ പഠനത്തിലാണ് നമ്മളുള്ളത്. അതിലാണ് ഖുർആനിൻ്റെ കുറിച്ചും ആ ഖുർആനിൻ്റെ സൂറത്തുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ മൊത്തത്തിലുള്ള പേരുകൾ പരിശോധിച്ചാൽ അതിനെ നമ്മൾ മൂന്നായി നമുക്ക് ഭാഗിക്കാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ചില സൂറത്തുകളുടെ നാമങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യാതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലിസ്ഹാബി. നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓതണം, ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ഒരു ശുപാർശകനായി പരലോകത്ത് കടന്നു വരും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ് ഇഖ്റഉ അസ്ഹറവൈൻ അൽബഖറ വസൂറത്ത് ആൽ ഇംറാൻ. നിങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാനും ധാരാളമായി കൊണ്ടോതണം, അത് നിങ്ങൾ ഓതണം. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാനി. ഒരു മേഘത്തണൽ പോലെ ഈ രണ്ട് സൂറത്തുകളും അന്ത്യനാളിൽ പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ ഹദീസിൽ സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇംറാൻ ഈ രണ്ട് സൂറത്തുകളുടെയും പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പേരുകൾ ഉണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖുർആൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അളീം. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യത്യസ്തമായ പേരുകൾ പ്രവാചകൻ പറഞ്ഞു, അത് ഉമ്മുൽ ഖുർആനാണ്, സബ്ഉൽ മസാനിയാണ്, വൽ ഖുർആനുൽ അളീമാണ്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ സൂറത്തിൻ്റെ പേരുകളായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് ഒന്നാമത്തെ ഇനങ്ങൾ, അഥവാ ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ ഒരു ഇനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രഥമമായി ഖുർആൻ പഠിച്ചിട്ടുള്ള സഹാബിമാർ. ആ സഹാബിമാരിൽ നിന്ന് ചില സൂറത്തുകളുടെ പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖുൽതു ലിബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനോട് പറഞ്ഞു, സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹശറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽ സൂറത്തു ബനി നളീർ. നീ പറഞ്ഞോ, ആ സൂറത്തിന് സൂറത്തു ബനി നളീർ എന്നു പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. അവൾ ബനു നളീർ ഗോത്രക്കാരുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവമാണ് ആ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്നുകൊണ്ട് തന്നെ നീ ബനു നളീർ സൂറത്തു ബനി നളീർ എന്നുകൂടി ആ സൂറത്തിന് പേര് പറഞ്ഞോ എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ഒരു രീതിയാണ്, സഹാബത്തിൽ നിന്ന് സൂറത്തുകളുടെ പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇനം, സഹാബിമാരല്ലാത്ത സലഫുകളിൽപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ തലമുറ തലമുറയായിക്കൊണ്ട് അങ്ങനെ പറയപ്പെട്ടു വന്നിട്ടുള്ള പേരുകളുണ്ടാകും. അതധികവും സൂറത്തുകളുടെ ആദ്യ ഭാഗത്തുള്ള പദങ്ങൾ വച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഉദാഹരണമായിക്കൊണ്ട് ഉദാഹരണമായി സൂറത്തുൽ മാഊൻ, സൂറത്തുൽ മാഊനിനെ കുറിച്ച് അറായിത്തല്ലതി യുക്കദുബിദ്ദീൻ ഫദാലിക്ക് ലതി യദുഉ ലതീം എന്ന് തുടങ്ങിയ സൂറത്ത് അറായിത്ത, അതുപോലെ തന്നെ ലം യക്കുനി, ഇത്തരം പേരുകൾ നബിയോ സഹാബത്തോ പഠിപ്പിച്ചതല്ല, പക്ഷെ സലഫുകളിൽ നിന്ന് ആ സൂറത്തുകൾക്ക് അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. അത് തലമുറ തലമുറയായിക്കൊണ്ട് അങ്ങനെയാണ് നമുക്ക് പകർന്ന് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വിശുദ്ധ ഖുർആനിലുള്ള സൂറത്തുകളുടെ നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, ചിലപ്പോൾ ഒരു സൂറത്തിനു തന്നെ ഒന്നിലധികം പേരുകൾ കണ്ടേക്കാം, അഥവാ ചില സൂറത്തുകൾക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടായേക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ലഭിച്ചതായിരിക്കാം, അല്ലാതെയും ഉണ്ടാകാം. ഉദാഹരണം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ അതിന് ഒന്നിലധികം പേരുകളുണ്ട്. സൂറത്തുൽ ബഖറ അതിന് ഒന്നിലധികം പേരുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂറത്തുൽ ബഖറയും ആലു ഇംറാനും ഒന്നിലധികം പേരുകൾ പ്രവാചകനിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ അതിന് ആ പേരുകൾ ഒരു വെറുതെ നാമകരണം ചെയ്യപ്പെടുന്നതല്ല. എന്തെങ്കിലും ഒരു കാരണം ആ സൂറത്തിന് ആ പേര് ലഭിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ആ കാരണങ്ങൾ പലവിധമാണ്. ഒന്ന്, ആ വിഷയം അഥവാ ഖുർആനിൽ ആ സൂറത്തിന് പേര് നൽകപ്പെട്ട ആ വിഷയം ആ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ടാകും. ഉദാഹരണമായി സൂറത്ത് തൗബ എടുക്കാം. സൂറത്ത് തൗബ വിശ്വാസികളായ ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പണിഷ്മെൻറ്റും അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതുമാണ് ആ സൂറത്തിൽ ഒരു പരാമർശം. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ സൂറത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ച ആ വിഷയത്തിലുള്ളതുകൊണ്ട് ആ സൂറത്തിന് സൂറത്ത് തൗബ എന്ന് പേര് ലഭിച്ചു. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കഭാഗം, ആദ്യ ഭാഗത്തുള്ള ചില പരാമർശങ്ങൾ. ഉദാഹരണമായി സൂറത്ത് സൽസല, അതിനൊന്നാമത്തെ ആയത്ത് തന്നെ ഇദാ സുൽസിലത്തിൽ അർളു സൽസലഹ, ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ സൂറത്ത് തൗഹീദ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, അതിൻ്റെ പ്രഥമമായ ആയത്തിൽ തന്നെ ആ സൂറത്തിൻ്റെ പേരിന് അനുഗുണമായ രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ്, മുമ്പ് സൂചിപ്പിച്ചു ഒന്നിലധികം പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടാകും. ഉദാഹരണമായി സൂറത്തുൽ ബഖറ പോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, സബ്ഉൽ മസാനി, ഖുർആനുൽ അദീം എന്ന ഒറ്റ പേരിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, ആ സൂറത്തുകൾ അതിൻ്റെ പേരുകൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാം. ഓരോ സൂറത്തുകൾക്കും വേറെ വേറെ പേരുകളാണ്. പേരുകൾ എന്ന് പറയുമ്പോൾ ആ പേരുകളിലൂടെയാണ് നമ്മൾ ആ സൂറത്തുകളെ തിരിച്ചറിയുന്നത്. ഏതു കാര്യവും അങ്ങനെ തന്നെയാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാമതായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് പേരുകളാണല്ലോ. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, പേരുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയായി നമുക്കത് ബോധ്യപ്പെടും. ഈ വിഷയത്തിൽ മാത്രം അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകൾ, ആ പേരുകളുടെ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി മസാഇദുൻ നദർ ലി ഇശ്റാഫി അലാ മഖാസിദുസ് സുവർ എന്ന് പറയുന്ന ഇമാം അൽ ബഖാഇയുടെ ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ തഹരീർ വ തൻവീർ എന്ന് പറയുന്ന ലിത്താഹിർ ബിൻ ആഷൂറിൻ്റെ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഓരോ സൂറത്തുകളുടെയും പേരുകൾ പ്രത്യേകമായി എടുത്ത് ചർച്ച ചെയ്യുകയും എത്ര പേരുകൾ ഓരോ സൂറത്തുകൾക്കുമുണ്ട് എന്ന് പ്രത്യേകമായി കൊണ്ട് എത്ര സൂറത്തുകൾക്കുമുണ്ട് എന്ന് പ്രത്യേകമായി കൊണ്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഈ വിഷയത്തിലുള്ള ഒരു പുതിയ പഠനമാണ് അസ്മാഉ സുവരിൽ ഖുർആൻ വ ഫളാഇലുഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പഠനം. അത് മുനീറ മുഹമ്മദ് നാസർ അദ്വൈസിരിയുടെ ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പഠനമാണ്. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പേരുകൾ ഖുർആനിൻ്റെ പേരുകൾ പോലെ തന്നെ ആ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകൾ ഒരുപാട് വ്യത്യസ്തമായ ചർച്ചകൾക്ക് ലോകത്ത് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഈ വിഷയമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില ഹദീസുകളിൽ, അത് ദുർബലമായ ചില ഹദീസുകൾ കാണാം, ലാ തഖൂലു സൂറത്തുൽ ബഖറ വലാക്കിൻ ഖൂലു അസ്സൂറ അല്ലത്തി യുദ്കറു ഫീഹ അൽ ബഖറ എന്ന് ഇമാം ബൈഹഖിയുടെ ഒരു റിവായത്ത് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ സൂറത്തുൽ ബഖറ എന്ന് പറയരുത്, ബഖറത്ത് പരാമർശിക്കപ്പെടുന്ന സൂറത്തുകൾ സൂറത്ത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക എന്ന് ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. പക്ഷേ അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂറത്തുൽ ബഖറ എന്ന് സ്വഹീഹായി അവിടുന്ന് പറഞ്ഞതായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ സനദ് പ്രബലമല്ലാത്തതുകൊണ്ട് ആ ഒരു വാദം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. സാന്ദർഭികമായി അതൊരു സൂചന നൽകി എന്ന് മാത്രം. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആലവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ.
3: അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ നാമങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം നമുക്ക് ഇതുവരെ പങ്കുവച്ചത്. ഇൻഷാ അല്ലാ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
5: أعوذ بالله من الشيطان الرجيم
6: فلا تحسبن الله مخلف وعده رسل

0: പീസ് റേഡിയോ കർമ്മസരണി. ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ. നമ്മൾ 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം, ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലീങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫി സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ, അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം ചെയ്യരുത്, അങ്ങനെയാകണം ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത്, അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ

മക്കളോടാണെങ്കിലും നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പണി ചെയ്യുന്ന ആളുകളോട് അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കുകൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലെ ഒരു പാഠമാണ്. അല്ലാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യണം അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ് ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ കപ്പുകളാകട്ടെ അതേപോലെ തന്നെ ബൗളുകളാകട്ടെ പ്ലേറ്റുകളാകട്ടെ ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത് ഭക്ഷിക്കരുത് കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയുന്ന അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത് സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട് ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത് അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷേ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറേ സ്വർണം പാത്രങ്ങളായിട്ട് സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ

0: അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന, ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, അത് ഭക്ഷണമായിട്ട്, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ, ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ ഉള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സെത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ്, അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ, ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം, ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയുമൊക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക്, കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്? അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയൊരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളുമൊക്കെ എത്രയോ വില പിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫിദ്ദുനിയ വലകും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തന്നെ, മൻ കാന യുരീദുൽ ആജിലത്ത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അല്ല ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അല്ല ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവും കൊടുക്കും എന്നൊന്നുമല്ല അതിൻ്റെ, ചിലർക്ക് കൊടുക്കും. അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ ഈ ശരീഅത്തിൻ്റെ ഇതിൽ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിലെ ഒരാൾ ഇത്ര സമ്പത്ത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും, വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടുകൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീടും പിന്നീടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഖൈർ, ആ ഖൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഖൈറിൻ്റെ വഴികൾ, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഖൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാഫത്ത അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ബിനുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറു കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു പക്ഷേ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്തു കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നീ നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട് എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം. ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1. അവതരിപ്പിച്ചത് ഹംസ മദീനി.

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു പക്ഷേ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുറഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലാ യദഊനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പടച്ചവൻ പേര് പറഞ്ഞ് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാനില്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാ അള്ളാഹ് ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാ അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്.

0: എൻ കാഴ്ച മങ്ങുന്നു.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോകത്തെ നഷ്ടക്കാർ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ച പരലോകത്ത് നഷ്ടവാളികളാവുന്ന ആളുകളെക്കുറിച്ച്, അതിൽ രണ്ട് വിഭാഗം മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, കുഫർ, ശിർക്ക് ഇത് രണ്ടും ജീവിതത്തിൽ സംഭവിച്ചാൽ, അതുപോലെ ബിദഅത്തുകൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, സമ്പത്ത് ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സന്താനങ്ങളൊക്കെ ധാരാളമായി ഉണ്ടാകുമ്പോൾ അള്ളാഹനെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിനോടുള്ള ദിക്റുകളിൽ അശ്രദ്ധയിലായി ജീവിക്കുന്ന ആളുകൾ, അവർ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അല്ലയോ സത്യവിശ്വാസികളെ, സമ്പത്ത് നിങ്ങൾക്കുണ്ടാകുമ്പോൾ, സന്താനങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ അള്ളാഹനെ നിങ്ങൾ മറന്നു പോവല്ലേ, ദിക്റ് ചൊല്ലാം മറന്നു പോവല്ലേ. വമൈ യഫ്അലു ദാലിക, ആരെങ്കിലും അപ്രകാരം മറന്നു പോയാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ്. സഹോദരങ്ങളെ, അള്ളാഹനെ ഓർക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ അവർ നഷ്ടക്കാരാണ്, അവർ നരകവാസികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓരോ സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ ദിക്കറുകളുണ്ട് അല്ലേ. ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ വീണ്ടും ഉറക്കിലേക്ക് പോകുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവൻ ദിക്കറുകളെ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നറക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറിപ്പോയാൽ, അതിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ നിന്ന് മക്കൾ തടസ്സമായാൽ, അതുപോലെ തൻ്റെ സമ്പത്ത് തടസ്സമായി കഴിഞ്ഞാൽ, തൻ്റെ കച്ചവടം, തിരക്ക് പിടിച്ച കച്ചവടത്തിനിടയിൽ അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോയാൽ, നിസ്കരിക്കാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ മറന്നുപോയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബൗദ്ധിക കാര്യങ്ങൾ ഇതിനൊക്കെ തടസ്സമായാൽ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മളതിൽ പതറിപ്പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ട്, പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പതറിപ്പോകുന്ന ആളുകൾ. ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലഭിക്കുമ്പോൾ അതിൽ അതിയായി സന്തോഷിക്കുകയും, ജീവിതത്തിൽ പെട്ടെന്നൊരു പരീക്ഷണം സംഭവിക്കുമ്പോൾ, ഒരു പരാജയം സംഭവിക്കുമ്പോൾ അള്ളാഹനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, എന്താണിങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടും എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയാണല്ലോ എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരും ഉലൈക ഹുമുൽ ഖാസിറൂൻ, നഷ്ടക്കാരാണ് എന്നാണ്. ചില ആളുകളെ പ്രത്യേകം പറയുകയാണ്. ഒമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയ്യബുദുല്ലാഹ അല ഹർഫിൻ, ഒരു വക്കത്തിരുന്നുകൊണ്ട് അള്ളാഹനെ ആരാധിക്കുന്ന ആളുകൾ, പൂർണ്ണമായും ഈമാനില്ലാതെ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസ്വാബഹു ഖൈറുൻ, വല്ല നന്മയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്കുണ്ടാക്കി കൊടുത്തു, അവരുടെ കുടുംബത്തിൽ അവർക്ക് ബറക്കത്ത് നൽകി, അവരുടെ ജോലിയിൽ അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകി, അങ്ങനെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത സമാധാനമാണ്. വലിയ ആവേശത്തോടെ അവൻ പറയും, എന്നെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാഹു എനിക്ക് അത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, എനിക്ക് ഇത്ര മക്കളെ തന്നു, ഇത്ര സമ്പത്ത് തന്നു, എനിക്ക് കാറ് തന്നു, വീട് തന്നു, എന്നിങ്ങനെയുള്ള സകല കാര്യങ്ങളും അവൻ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഫഇൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ, വല്ല പരീക്ഷണങ്ങളും അവനെ ബാധിച്ചാലോ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവൻ്റെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്, അവൻ അള്ളാഹനെ മറന്നു പോവുകയാണ്, അള്ളാഹുവിനെ പഴി പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതൊക്കെയാണല്ലോ സംഭവിച്ചത് എന്ന് അവൻ വേവലാതിപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരിക്കൽ അള്ളാഹൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഈമാനിറക്കാത്ത ചില ആളുകൾ വന്നിട്ട് പറയുകയാണ്, മുഹമ്മദെ, നിന്റെ മതത്തിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു നന്മ ലഭിച്ചിട്ടില്ലല്ലോ, ഇസ്ലാമിൽ കയറിയത് മുതൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളാണ്, ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് പീഡനങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും വരികയാണ്. നിന്റെ ദീനിൽ പ്രവേശിച്ചത് മുതൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകളെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്നുണ്ട്, ഹസിറ ദുനിയാവൽ ആഹിറ, അവരെ ഇഹലോകവും പരലോകവും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇഹലോകത്ത് കുറേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നിട്ട് ഇഹലോകം അവർക്ക് നഷ്ടമായി. അങ്ങനെ ഇഹലോകത്ത് ശമിക്കാൻ കഴിയാത്തത് കൊണ്ട് പരലോകവും അവർക്ക് നഷ്ടമായിപ്പോയി. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലൊരിക്കലും പതറിപ്പോകാൻ പാടില്ല. പതറിപ്പോകുന്ന ആളുകൾ അതിൽ ശമിക്കാൻ കഴിയാതെ അതിൽ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ ചിന്തകൾ വെച്ച് പുലർത്തി അള്ളാഹുവിനെ പഴി പറയുന്ന, ചീത്ത പറയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അവർ നഷ്ടക്കാരാണ് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിൽ നമുക്ക് സഹിക്കാൻ സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അത്തഫ്രീത്തു ഫിസ്വലാത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ്. കാരണം അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമ മിൻ അമലിഹി സ്വലാ. ഒരു അടിമ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി അവനോട് വിചാരണക്കെടുക്കുന്ന കർമ്മം സ്വലാത്ത് നമസ്കാരമാണ്. തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അഫ്ലഹ, അവൻ വിജയിച്ചു. വൈൻ ഫസദത്, അതിൽ വീഴ്ച സംഭവിച്ചാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശ്വാസികളെ, അഞ്ച് നേരത്തെ നമസ്കാരം അത് കൃത്യമായിക്കൊണ്ട്, അതിൻ്റെ സമയബന്ധിതമായിക്കൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായി മാറും, അതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് റസൂൽ പഠിപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, നഷ്ടക്കാരായ വേറെയും ചില വിഭാഗങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു റസൂൽ കുറച്ച് ഗൗരവത്തോടുകൂടി തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല. വലാ യുസക്കീഹിം, അവരെ ഒന്ന് സംസ്കരിക്കുക, അവരെ ഒന്ന് പരിഗണിക്കുക പോലുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷകൾ അവർക്കല്ലാഹു അവിടെ നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്നൊരാൾ ചോദിക്കുന്നുണ്ട്, മന്നുഹും യാ റസൂലുള്ളാഹ്, അള്ളാഹുടെ പ്രവാചകർ ആരാണ് ആ വിഭാഗം, ആ മൂന്ന് വിഭാഗം ആരൊക്കെയാണ്? റസൂൽ പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്. ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇങ്ങനെ ധരിച്ച് അതിങ്ങനെ നിലത്ത് വലിച്ചിഴച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുന്ന തെമ്മാടികളായ ആളുകൾ, അതുപോലെ അൽ മന്നാൻ, ചിലവഴിച്ചത് എടുത്തു പറയുന്നവർ. അൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന കച്ചവടക്കാരൻ, വഞ്ചന നടത്തുന്നവൻ. വിശ്വാസികളെ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവരൊന്നും നോക്കുക പോലും ചെയ്യുകയില്ല, അള്ളാഹു ഒന്ന് പരിഗണിക്കൂല എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇത്തരം നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള എല്ലാവിധ നഷ്ടക്കാരിൽ നിന്നും സംരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ. അള്ളാഹു എല്ലാവിധ നന്മകളും ചെയ്ത് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരലോകത്തെ നഷ്ടക്കാർ. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
1: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ റേഡിയോയിൽ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
2: പരിശുദ്ധ ഹജ്ജ് പൂർത്തിയാക്കി ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ തിരിച്ചെത്തി. ഇനിയും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഹജ്ജിൻ്റെ സംഘടനത്തെയും മറ്റും പ്രശംസിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പ്രശംസാ പത്രം പുറത്തിറക്കിയതായും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 17 ലക്ഷത്തോളം ഹാജിമാർ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും സൗദി അറേബ്യയിലെത്തി മക്കയിലെത്തി മക്കയിലും മദീനയിലുമായി കഴിച്ചു കൂട്ടി, ദിവസങ്ങളോളം കഴിച്ചു കൂട്ടി, ഓരോ വർഷവും വിപുലമായി ഭംഗിയായി പ്രയാസങ്ങളും മറ്റുമൊന്നുമില്ലാതെ അവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പ് പോയ ആളുകൾ അന്നതുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു, ഓരോ അപ്ഡേഷനുകളും കേൾക്കുമ്പോൾ അവിടുത്തെ സജ്ജീകരണം വളരെ ബൃഹത്തായതാണ്. അതിപ്പോൾ ലോകാരോഗ്യ സംഘടനയോടെയും അംഗീകാരം പിടിച്ചുപറ്റിയിട്ടുണ്ട്. എന്താണ് അമിത് മാഷ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്?
3: നമ്മളെ ഈ തിരുനാവായിൽ ഈ കൊല്ലം ഒരു എന്താ ഒരു
2: മഹാകുംഭമേളയുടെ
3: ഒരു മിനി വേർഷൻ നടന്നിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ച കുറച്ച് വിഷ്വൽസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ കൂമ്പാരമായി കൂടിയ വേസ്റ്റ് പുഴയിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ കൂടെ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒന്നാണ് ഹജ്ജ്. ഇപ്പോൾ സൗദിയെ സംബന്ധിച്ചുള്ളൊരു വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് ഒരു ആശയം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു വളരെ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ലോകത്തിന് മാതൃകയാകേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുപോലെയുള്ളൊരു ഗ്യാതറിങ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുംഭമേള നടക്കാറുണ്ട്, 10-12 ലക്ഷം ആളുകൾ സൗദിയിൽ, പക്ഷേ അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. മാക്സിമം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായിരിക്കും, ഒരേ ഭാഷ സംസാരിക്കുന്നവർ. പക്ഷേ ഹജ്ജ് എടുത്തു നോക്കൂ, 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ രൂപമുള്ള, വിവിധ സൈസുള്ള, വ്യത്യസ്തമായ ഈ മറ്റേ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് വരുന്നത്. അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സംവിധാനത്തിൽ ഇത്ര ഫോൾട്ട് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ എത്രമാത്രം അബ്സല്യൂട്ടായ പ്ലാനിങ് വേണമെന്ന് ആലോചിച്ചു നോക്കൂ. അവിടെയാണ് ഈയൊരു സംവിധാനത്തെ അവരെത്ര ആത്മാർത്ഥതയോടെയാണ് നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു ഇതല്ല, മറിച്ച് അത്ര ആത്മാർത്ഥതയോടെയാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെ കുളി, അവരുടെ ഭക്ഷണം, അവർക്ക് വാഷ്റൂം ഉപയോഗിക്കേണ്ടത്, മെഡിക്കൽ എയ്ഡുകൾ, യാത്ര, മറ്റ് ഇതുകൾ, ഇതിൻ്റെ പുറമെ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകളുടെ വേസ്റ്റ്, അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ പോയി താമസിക്കും അവിടെയൊക്കെ. പക്ഷെ നമ്മൾ അവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അവിടെ വേസ്റ്റ് കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടോ? എവിടെയും കേൾക്കുന്നില്ല. നിമിഷങ്ങൾ കൊണ്ട് ഇതെല്ലാം, ഇനിയിപ്പോൾ ഒരു വലിയ മഴ പെയ്താൽ പോലും അതൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഈ നിരന്തരമായ പരിഷ്കാരങ്ങളാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ചിലരൊക്കെ അതിനെ വിമർശിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ പിറകിലുള്ള താല്പര്യത്തെ, ആത്മാർത്ഥതയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൗദി ഭരണകൂടം ആ ഒരു ഹജ്ജിന് നൽകുന്ന, അല്ലെങ്കിൽ അത്രയും ആ വരുന്ന ഇതര ദേശത്തിൽ നിന്ന് വരുന്ന ആളുകളെ, അവർ വെറും കസ്റ്റമേഴ്സാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് ആണെന്നോ ഒന്നുമല്ല, മറിച്ച് അവർ ഹാജിമാരാണെന്നും അവർക്ക് നൽകേണ്ട ഒരു ബഹുമാനം അത് കൽപ്പിച്ചു കൊടുക്കുകയും അതിഥികൾ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ബാച്ചിന് എന്ത് ചെയ്യും, പോയിട്ട് അവിടുത്തെ മറ്റേ സുപ്രീം ആയിട്ടുള്ള ഭരണാധികാരി പോയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയും ബഹുമാനത്തോടെയാണ് അവരത് നിർവഹിക്കുന്നത് എന്നർത്ഥം. പിന്നെ നമുക്കറിയാം ഇപ്പം അതിൻ്റെ ഒരു ആധുനികവൽക്കരണം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ടൂൾസ്, ഇന്ത്യയും കഷ്ടകാലത്തിന് എന്താണ് ഒരു ഹജ്ജ് സുവിധ ആപ്പൊക്കെ ഇറക്കി, എന്തോ ഒരു റിസ്റ്റ് വാച്ച്, പക്ഷേ അതെന്ത് ചെയ്തു, ഫലത്തിൽ അത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷെ എന്നാലും ആ താല്പര്യത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അത് ഭാവിയിൽ ഒരു പക്ഷേ നന്നായിരിക്കാം. പക്ഷെ ഇവർ എന്താണ് നുസുക്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റേ ഈ വ്യക്തി ഓരോരുത്തരെയും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, ഇതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഹജ്ജിൻ്റെ ഡേയ്സ് ഒന്ന് കുറച്ചു അല്ലേ, ഒരു ഷോർട്ട് ടേം പാക്കേജ് ആക്കിയിട്ട് അത് മറ്റു ചില അത് പല രീതിയിലുള്ള കാഷ്വാലിറ്റീസും അവോയ്ഡ് ചെയ്യാൻ, അതുപോലെ ഈ ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ മക്കയെ മദീനയെ മുസ്തലിഫയെ മറ്റേ അങ്ങനെ അറഫയൊക്കെ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ബസ് സർവീസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർസിറ്റി ഈ ബസ്സുകൾ എന്നുവെച്ചാൽ ഈ ഒരു അതിന് പുറമെ കിട്ടും ചില മാസീവായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, അതായത് എന്താ മിസ്റ്റി ഫാൻ എന്ന് പറയുന്ന അതായത് 85,000 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് അവർ ശീതീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഹെൽത്ത് അതിൻ്റെ സ്ക്രൂട്ടനിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിൽ 10 ഒരു സ്ഥലത്ത് 10 താമസിച്ചാൽ തന്നെ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അതിനകത്താണ് ഇത്ര കൃത്യമായി വൃത്തിയോടെ അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ പ്രവർത്തകർ ആലോചിച്ച് നോക്കൂ, രാവും പകലും ഓടി നടന്നുകൊണ്ടതും വളണ്ടറി ആയിട്ടാണ് പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അടക്കമുള്ള ആളുകൾ പോയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള രൂപത്തിലുള്ളതാണ്. ഇവിടെ അവസാനം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അത് കുറേ അല്ല, ഇപ്പം പുതുതായിട്ടിപ്പോൾ കമ്പനീസിനൊക്കെ എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇതെന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പിറകിലുള്ള ഒരു ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ കാരണം ഇത് ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ഇപ്പോൾ ചെയ്യുന്നതാണ് ഫ്ലൈറ്റുകളുടെ ചാർജൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയും എന്നെങ്ങനെയും ഇപ്പോൾ വല്ലതും പിടുങ്ങാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഹജ്ജ് സബ്സിഡി എന്ന പേരിൽ കലാകാലമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സാധനമുണ്ട്. അതിപ്പോൾ ഏതായാലും കുറച്ചുകൊണ്ട് നന്നായി ഇല്ലാതെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതില്ല എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം സാധാരണ രീതിയേക്കാൾ കൂടുതൽ എത്രയോ വലിയ തുക ഈടാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് തീരുന്നത്. അപ്പോൾ നമ്മുടെ നാടൊക്കെ ഇതിനൊരു ലാഭത്തിൻ്റെ മറ്റേ മാർഗമായി കാണുമ്പോൾ അവരിതിനെ പൂർണ്ണമായൊരു സർവീസായിട്ട് കാണുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവരഭിനന്ദനം കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, വർഷങ്ങളായി അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സേവനമുണ്ട്. അത് അഭിനന്ദനാർഹമാണ്, ലോകത്തിനൊരു മാതൃകയാണ്. അതിൽ നിന്നും മുസ്ലിങ്ങളെക്കുറിച്ചും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്.
2: ഈ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ആ മുസ്തലഫയിലെ കടത്തമൊക്കെ ആണെങ്കിലും അല്ല അർഫയിലെ ഒരുമിച്ച് കൂടുതലൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ മഹാത്ഭുതമായിട്ട് തന്നെയാണല്ലോ ഇത് കാണുന്നത്. ഇത് ലോകാരോഗ്യ സംഘടന അത് ഇപ്രാവശ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവരൊരു പ്ലസ് ആയിട്ട് തന്നെ നമ്മൾ കാണാം. പക്ഷേ നമ്മൾ പൊതു ആളുകളും ഒരുപാട് ഇത് ഒന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ. ഷാ സർഫി,
4: ഇപ്പോൾ നേരത്തെ അമി സാർ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലൊരു ചെറിയ ഗാദറിംഗ് ഉണ്ടായാൽ, ഗാദറിംഗ് വേണ്ട പള്ളികൾ, പള്ളികൾ ബാത്റൂം എത്ര പള്ളികളുണ്ടാകും, ബാത്റൂം സ്മെല്ലെടുക്കാത്ത എത്ര പള്ളികളുണ്ടാകും. ഹറമിൽ ഹജ്ജ് കാലത്ത് മാത്രമല്ല, മക്കയിലാവട്ടെ മദീനയിലാകട്ടെ, ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. മിക്കവാറും വെള്ളിയാഴ്ചകളൊക്കെ പോയാൽ മുറ്റത്ത് അത്രയും വിശാലമായ മക്ക ഹറമിൽ, ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഹറമിലെ മുറ്റത്താണ് ആളുകൾ ജുമാക്ക് ഉണ്ടാവുക. പല ജമാഅത്തുകളിലും ആളുകൾ മുറ്റത്ത് സുബൈനും മറ്റ് നമസ്കാരങ്ങൾക്കൊക്കെ മുറ്റത്തുള്ള ജമാഅത്തുകൾ ഉണ്ടാവാറുണ്ട്. അത്രയും ആളുകൾ വരുന്ന ഹറമിൽ ഒരു ദുർഗന്ധം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും വർഷത്തിൽ ആ ഏതാനും ദിവസങ്ങളിലുള്ള ഹജ്ജ് മാത്രമല്ല, എല്ലാ ദിവസവും 24 hours. മദീനയിലെ പള്ളി ഒരു സമയം കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ അടക്കും. മസ്ജിദുൻ നബവി ഒരു സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. രാത്രി 12 എൻ്റെ ഓർമ്മ. പിന്നെ പുലർച്ചെയാണ് തുറക്കുക. മസ്ജിദുൽ ഹറം അടക്കില്ല. രാത്രിയും അവിടെ ഹാജിമാരുണ്ടാവും, ഉംറ ചെയ്യാൻ വന്ന ആളുകളുണ്ടാവും. 24 hours ഉംറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ബാത്റൂമുകളും അവിടുത്തെ സിസ്റ്റവും ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ, ആ വരുന്ന ആളുകളും വൃത്തിയിൽ ശുചിത്വത്തിൽ ശ്രദ്ധിക്കാത്ത അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. എന്നിട്ടും അവരതെന്ത് ചെയ്യുന്നു, അവർ വളരെ മനോഹരമായത് പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ശരിക്കൊരു വലിയ അത്ഭുതമാണ്. പൊതുവിൽ അവർ സ്വയം പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെക്കുറിച്ച് പറയാറുള്ളത് ഖാദിമുൽ ഹറമൈന ഷെരീഫൈൻ എന്നാണ്, പരിശുദ്ധ ഹറമുകളുടെ സേവകൻ. എനിക്കൊന്നും അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു വിശേഷണമാണ് സൗദി ഭരണത്തലവന് ആ പേര് എന്നാണ്. അത്ര മനോഹരമായി അവർ അത് പരിപാലിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു ചൊല്ലുണ്ട്, ഹറമിലെ പണി പണി പോലെ എന്നാണ് പറയുക. ഹറമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന പോലെ എന്താ പറയുക, അത് തീരൂല. എല്ലാ സമയത്തും ഹറമുകൾക്ക് മുകളിൽ രണ്ടോ മൂന്നോ ക്രെയിനുണ്ടാവും. അവിടെ വർക്കുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ഹറമും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ കുരുക്കിയ സംവിധാനങ്ങൾ, മിനയിലെ ടെൻറ്റുകൾ, എന്തുമാത്രം സൗകര്യമുള്ള ടെൻറ്റുകളാണ് അവിടെ അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾക്ക് ചൂടിനൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ, ഹറമ്, ഹറമിൻ്റെ പരിസരം, അവിടുത്തെ വഴികൾ, അറഫ, മുസ്ദലിഫ, അവിടെയൊക്കെ നേരത്തെയുള്ള അവിടുത്തെ ഫാനുകൾ, ഉച്ചയായാൽ അതിൽ നിന്ന് സ്പ്രേ വരും, വെള്ളം സ്പ്രേ ചെയ്യും. ഹജ്ജിൻ്റെ സമയത്ത് ഹെലികോപ്റ്ററുകളുണ്ടാവും, നൂറുകണക്കിന് ആംബുലൻസുകളുണ്ടാവും. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി നിർത്തിയാണ് അവരത് ഭംഗിയായി പരിഹരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, അവർ ലോക മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന സേവനത്തെക്കാൾ വലിയ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സേവനം വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനു പുറമെ ആളുകൾക്ക് അവർക്ക് മതത്തെ അറിയാനും പഠിക്കാനും ഗ്രന്ഥങ്ങൾ കരസ്ഥമാക്കാനും ക്ലാസുകൾ കേൾക്കാനും ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് മതം പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവരൊരുക്കുന്നുണ്ട്. ഹറമുകളിലെ എല്ലാ വൈകുന്നേരങ്ങളിലും അസറിന് ശേഷം ചെന്നാൽ അവിടെ എല്ലാ പിന്നെ ഹറമിലെ ഓരോ തൂണിൻ്റെ അടുത്തും ഖുർആൻ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കാണാം. മിക്കവാറും ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇരു ഹറമുകളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പോയാൽ അവർ സൗജന്യമായി മതം പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നത്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പള്ളിക്കകത്ത് ഒരു കാർപ്പറ്റിൽ നിന്ന് ഒരു പൊടി ശ്വസിച്ച് അലർജി വന്ന, ഹറമിലെ പള്ളിയിൽ നിന്ന് പൊടി ശ്വസിച്ച് അലർജി വന്ന ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടുത്തെ വളണ്ടിയർമാരുടെ, അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥരുടെ സേവനം, എന്തുമാത്രം ക്ഷമയോടുകൂടിയാണ് അവിടെ വരുന്ന ആളുകളെ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കരമായ മാതൃകയാണ് യഥാർത്ഥത്തിൽ അവർ. അതിനെ WHO അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ പോകുന്ന ഓരോ മനുഷ്യനും അത് കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെടും എന്നതാണ്.
1: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ്. പങ്കെടുത്തവർ TK നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് PP.
5: أعوذ بالله من الشيطان الرجيم
6: فلا تحسبن الله مخلف وعده

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കുടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് കളിക്കാം, കാര്യമാവരുത്, സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തുകൊണ്ട് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ, ഷമീം എം വണ്ടൂർ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ. അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലുള്ള ആരവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ റോഡും നഗരങ്ങളുമെല്ലാം വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞ് ആടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ യുവാക്കൾ തെരുവിലിറങ്ങി പല രൂപത്തിലുമുള്ള മത്സരങ്ങളും ആർപ്പുവിളികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹക്കൂട് അത് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി. വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: സ്നേഹക്കൂട് ഇന്ന് പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ റോഡ് നിറയെ ഫ്ലക്സ് ബോർഡുകളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം രാത്രി സമയങ്ങളിലാണ് യാത്ര ഉണ്ടായിരുന്നത്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ടൗണുകളിൽ പോലും വലിയ ആൾക്കൂട്ടങ്ങൾ, വലിയ കൂറ്റൻ ഫ്ലക്സുകൾ ഫിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നല്ല ഒരു വിനോദമാണ്, നല്ലൊരു കായികമായി നമുക്ക് മുന്നേറാനുള്ള ആരോഗ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹലാലായ ഒരു സംഗതിയാണ്. പക്ഷേ അതൊരു മറ്റൊരു തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം.
4: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. അമ്മാബത്ത്, ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശവും അതിൻ്റെ എല്ലാം എന്താ അലയോലികളും നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. പൊതുവെ കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ, ഒന്നുകൂടി പറയണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ആരോഗ്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കാറുണ്ട് ബാക്കിയുള്ളിടത്തുകൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒന്നും ഇല്ലാത്തൊരാരവം കേരളത്തിലുണ്ടോ എന്ന് നമ്മളോട് ഒരു ചോദ്യം, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കാൻ. സ്വാഭാവികമായിട്ടും ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അലയോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ സമയവും അതിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റോഡുകളിൽ മുഴുവൻ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ രാത്രി മുഴുവനും എന്ന് പറഞ്ഞ പോലെ യുവാക്കള് ഒരു മത്സരത്തിന്റെ കാലത്തിലാണ്, വെല്ലുവിളികളാണ്. ഫാൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു അനാവശ്യമായ, അനാരോഗ്യകരമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടോ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ, അതൊരു കളിയാണ്, ഒരു വിനോദമാണ്, അത് അതിൻ്റെ ഒരു നിലയിൽ കണ്ട് എടുക്കുകയും ആ നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ കളി ഇഷ്ടമുള്ള, ഫുട്ബോളിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഏത് കളികളാണെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടാവും, സ്വാഭാവികമായിട്ടും മനുഷ്യരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിനോദം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിധികൾ ഒരിക്കലും ലംഘിച്ച് മുന്നോട്ട് പോകരുത് എന്നാണ് ആമുഖമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുക.
3: അതിപ്പോൾ ഈ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നിടത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തമ്മിൽ വല്ല വെല്ലുവിളികളാണ്. ഇപ്പോൾ ഒരു ഫാൻസ് ഒരു 500 അടി, ഇപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം 600 അടിയുള്ള ഫ്ലക്സ് സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ എതിർ വിഭാഗം ഇപ്രാവശ്യം 700 അടിയുള്ളതാണ് അവർ സ്ഥാപിച്ചത്. ഇങ്ങനെയുള്ള അതിന് വലിയ സാമ്പത്തിക ചിലവും മാൻ പവറൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ഉപകാരവുമില്ലാതെ, സത്യത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യപരമായി, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനുണ്ട് ഒരു എക്സസൈസ് എന്ന നിലക്ക് കായികമായി അമ്പെയ്ത്ത്, കുതിര സവാരി, ആ ഗണത്തിൽ പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുട്ബോൾ കളിക്കാം, കാണുകയും ചെയ്യാം. അതൊരു പുണ്യകർമ്മമല്ല, ഹറാമല്ല, അനുവദനീയമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ അതിരി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതോ ലോകത്ത് നടക്കുന്ന, ഏതോ രാജ്യത്ത് നടക്കുന്ന കളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എന്തെല്ലാം അവസ്ഥ എന്ന് വെച്ചാൽ സൗഹൃദങ്ങൾക്ക് വിള്ളലുണ്ടാക്കണം. ആ ഒരു വിഷയം നമ്മൾ പറയേണ്ടതുണ്ട്
4: തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നിങ്ങൾ പറയേണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കാര്യങ്ങൾ എന്താ അറിയോ, 8-ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബോയ്സ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ടീം ഒരു ഒരു ടീമിനെ ഇതിൽ പറയുന്നു, അപ്പൊ എതിർ ടീമിന്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ ഗേൾസ് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. സൗഹൃദങ്ങൾക്കുള്ളിൽ ഇപ്പൊ ഈ ലോകകപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ജൂലൈ 20-ഓടുകൂടി ഇതിന്റെ ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മളെ നാടുകളിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ആ ഒരു പകയും ദേഷ്യവും വൈരാഗ്യവും അങ്ങോട്ട് തീർത്ത് ഇങ്ങോട്ട് തീർത്ത് പകരത്തിന് പകരം ചോദിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സൗഹൃദത്തിന് ഒരിക്കലും വിള്ളലുണ്ടാക്കുന്ന ഒരവസ്ഥയും ഈ ഫുട്ബോളിൻ്റെ പേരിൽ നല്ല ഏതൊരു വിനോദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പേരിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ നാടുകളിലെ ഫ്ലെക്സുകൾ, അത് ശരിക്കും നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും സർക്കാർ സംവിധാനങ്ങൾ ആ കാര്യത്തിൽ ചില കർശനമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു കാരണം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നല്ല ശക്തമായ കാറ്റും മഴയുള്ള ഒരു സമയത്ത് നമ്മൾ പരിചയമുള്ള ഒരു

0: രാത്രി കാലങ്ങളിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റോഡ് സൈഡുകളിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരവരുടെ പഠനം ഉറക്കമൊഴിച്ച് പഠനം ഒഴിവാക്കി, അതുപോലെ യുവാക്കളാണെങ്കിൽ ഈ ഉറക്കം ഒഴിച്ചത് കാരണം ജോലിയിൽ പോകാത്ത ആളുകൾ, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് സത്യത്തിൽ എന്തുണ്ട്, രക്ഷിതാക്കൾക്ക് തലവേദനയായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു നിലപാട് എല്ലാവരും എടുക്കണം.
1: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളെ കാര്യം മാത്രമല്ല, ശരിക്ക് നമുക്കെല്ലാവർക്കും അല്ലേ, കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ റഇയതിഹി എന്ന പ്രവാചക വചനമുണ്ടല്ലോ, അതിൽ പറയണൊരു കാര്യം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ രക്ഷിതാവിന് റോളുണ്ട്, ഒരു യുവാവ് എന്ന് പറയുമ്പോൾ ആ യുവാവിന് റോളുണ്ട്, അതുപോലെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റോളുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് അയാളൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ഈ ഒരു ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ മത്സരങ്ങൾ അധികവും നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷവും പുലർച്ചെയും ഒക്കെയാണ്, കാരണം അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരിതിന് വേണ്ടിയിട്ട് സമയം ചില ഇപ്പോൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കളികൾ രാത്രി 12 മണിക്കും 12:30 ഒക്കെയാണുള്ളത്.
0: അതെ.
1: അപ്പോൾ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് തീരെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ 12 മണി വരെ പലപ്പോഴും അവർ കാണുന്ന കാഴ്ചകൾ വേറെ ഏതെങ്കിലും വല്ല സീനുകളൊക്കെ,
0: അതുവരെയുള്ള സമയം
1: എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ
0: പറ്റില്ല.
1: അതിനുവേണ്ടി വലിയ പിന്നെ കൂറ്റൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് LCD LED പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ക്ലബ്ബുകളും അതുപോലെ മറ്റു മീഡിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനോരമൻ്റെയും മാധ്യമത്തിൻ്റെയും മാതൃഭൂമിയുടെ ഒക്കെ ഇതുപോലെയുള്ള അവരെ ഓഫർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കാണാൻ നല്ല സൗകര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മൾ നോക്കുക. ചെറിയ കുട്ടികളൊക്കെ രാത്രി ഒട്ടും ഉറങ്ങാതെ മുഴുവൻ കളികളും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഇടപെടണം എന്നാണ് പറയുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്, ഏതൊരു വിദ്യാർത്ഥിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് കളി കാണണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു നിശ്ചിത സമയമൊക്കെ കണ്ട് മുഴുവൻ കളികളും കാണണം എന്നൊരു വാശി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാണേണ്ട കളികൾ കണ്ട് വിശ്രമം അഥവാ ഉറക്കം എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്നുള്ളത്. അതുപോലെ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഏതൊരു ജോലിയിൽ നമുക്കറിയാലോ വളരെ സജീവമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കളും ഇതുപോലെ തന്നെ തീരെ രാത്രി ഒട്ടും ഉറങ്ങാതെ ഈ ഒരു ഫുട്ബോളിന് വേണ്ടി ചിലവഴിക്കുകയും അതിനിടയിൽ വരുന്ന സമയങ്ങളൊക്കെ മറ്റു എൻ്റർടൈൻമെൻറ്റുകൾ കാണുകയും അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്രിയാശേഷിയെ ക്രിയേറ്റിവിറ്റിയെ തീർച്ചയായിട്ടും നശിപ്പിക്കും, ജോലിയിൽ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്ത് അതൊക്കെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് നമ്മളങ്ങനെ കാണുന്നത് വലിയ പ്രായമായ ആളുകൾ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം ചിലവും കാണട്ടെ, കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ കളി എന്നതിൻ്റെ അപ്പുറം അതൊരു ജ്വരമായിട്ട് മാറി അതിൻ്റെ പിന്നാലെ വാശിയും അതുപോലെ തന്നെ ബെറ്റ് വെക്കലും പിന്നെ എൻ്റെ ടീം മാത്രമേ ജയിക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ വീടുകളിൽ തൻ്റെ മക്കൾക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ആ ഒരു വാശിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ഈ ലോകകപ്പ് കളി മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
0: അതവിടെ നമുക്ക് ഇസ്ലാമികമായ ഭൂമികയിൽ നിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇസ്ലാം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ലഹരിയെക്കുറിച്ച് പറയാറ്, ഇപ്പോൾ മദ്യം, ആ മദ്യം കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്, അവൻ അള്ളാഹുവിനെ മറക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമസ്കാരം പോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അതെല്ലാം മറന്നു പോവുകയാണ്. അവിടേക്ക് ഇത് എത്തിച്ചാൽ ഇതെന്താവും, ഇതു ലഹരിയാണ് ഉണ്ടാവുക, ലഹരി ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ ജ്വരം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ഉപദേശം അവർക്ക് നൽകേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കളികളൊക്കെ കഴിഞ്ഞ് രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങണമെങ്കിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട സുബഹ് നമസ്കാരം പോലും എന്ത് ചെയ്യുന്നുണ്ട്,
0: അതെ,
1: പലരും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തൻ്റെ ബാധ്യതകൾ, അത് സ്വന്തം ശരീരത്തിനോട് ബാധ്യതയുണ്ട്, തൻ്റെ കീഴിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ബാധ്യതയുണ്ട്, തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യതകളുണ്ട്. ഈ ഓരോരുത്തരുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴേ അയാൾ എന്തെയ്യുള്ളൂ, ഒരു വിശ്വാസിയായി മാറുന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമസ്കാരത്തിനൊക്കെ ഇത് തടസ്സമാണെങ്കിൽ അവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് തൻ്റെ ആരാധനാകർമ്മങ്ങൾക്കാണ്. ആ ആരാധനാകർമ്മങ്ങൾക്ക് തടസ്സമാണെങ്കിൽ ഇതാണ് ഒഴിവാക്കുക എന്നല്ലാതെ അതൊരിക്കലും മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ സമയം കഴിഞ്ഞ് നിർവഹിക്കാനോ പാടില്ല എന്നുള്ളതാണ്.
0: അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലത്തെ

0: ഇതൊരു വലിയ തെറ്റായിട്ടല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ തെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്, ഈ ആരാധനാ കർമ്മങ്ങളിലെ വീഴ്ച. അപ്പോൾ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ കുട്ടികളെ ഇതിനല്ല മത്സരിപ്പിക്കേണ്ടത്. മത്സരിപ്പിക്കേണ്ടത് എന്തിനാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികൾ അലാറം വെച്ച് ആരുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും ഈ അലാറം വെച്ച് ആ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കത്ത് നിസ്കരിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരും മെനക്കെടാറില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ ആ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് എന്ത് വരിക, അവരൊരു പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുള്ളൂ.
1: ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്നും ഇതേപോലെ ലോകകപ്പ് മത്സരം നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇല്ല കളി കാണാനുള്ളൊരു ആവേശമാണ്. കോളേജിൽ നിന്ന് അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണം കാണാൻ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പണ്ഡിതനോട് ഞങ്ങൾ ചോദിച്ചു, സാർ ഞങ്ങൾ രാത്രിയൊക്കെയാണ് കളി, അത് കാണുന്നതിനെ കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങളെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, തരൂ കളി കാണണ്ട എന്ന് ഞാൻ പറയില്ല മക്കളെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തറിയോ, ആ കളി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു മൂന്നരക്കത്ത് തഹജ്ജുദ് നമസ്കരിക്കും, എന്നിട്ട് നിങ്ങൾ പോയി. കാരണം അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നും, ദുനിയാവിൻ്റെ കാര്യത്തിൽ വിനോദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളെ പിശാച് വല്ലാതെ ബാധിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് പിന്നെ ജീവിതത്തിലും തുടർത്തുക, കളി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നുള്ളതാണ്. നന്മയിൽ മുന്നേറാനാണ് നമ്മൾ മത്സരിക്കേണ്ടത് അല്ലേ? നന്മകളുടെ മാർഗത്തിൽ അത് ഏതൊക്കെ വഴികളുണ്ടോ അതിലൊക്കെ നമ്മൾ മുന്നേറണം എന്നാണ് ഏത് സന്ദർഭത്തിലും നമ്മൾ സാരിയുല്ല മാഫിറത്തിൻ ജനങ്ങളാണല്ലോ കാണുന്നത്. സ്വാഭാവികമായിട്ടും അള്ളാഹുലേക്ക് പാപമോചനം തേടിക്കൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലേക്കുമാണ് നമ്മൾ മത്സരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു ഹറാമാക്കാത്ത, നിഷിദ്ധമാക്കാത്ത കളികളാവട്ടെ, ഇതുപോലെയുള്ള വിനോദങ്ങളാവട്ടെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാന്നുള്ളതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്.
0: ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ വാതുവെപ്പ് പന്തയം, ഇത് സത്യത്തിൽ ഹറാമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യായുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസറു അല്ലേ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൈസർ പന്തയം വെക്കുക എന്നുള്ളത്. ഈ ലോകകപ്പ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ തന്നെ വലിയ വാതുവെപ്പും വൻ ബിസിനസ്സാണ്, അതൊരു ഭാഗത്തുണ്ട്. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് പോലും വലിയ കാസിനോകളെ മുൻനിർത്തിക്കൊണ്ടാണ്, അവരുടെ വരുമാനം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു കാര്യത്തിലാണ് എന്ത് ഈ പോർവിളികളും വെല്ലുവിളികളും. എൻ്റെ ടീം ജയിച്ചാൽ ഇത്ര എന്ന് പറയാം, അത് ശരിക്കും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
1: തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മതപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നാണ് ഒരു വിശ്വാസി എന്നും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. മാത്രമല്ല, അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഫ്ലെക്സിൻ്റെ കാര്യത്തിലൊക്കെ, അപ്പം അത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകളിൽ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായിട്ട്, നമ്മൾ പണ്ട് കുട്ടികളെ കാണുന്ന സമയത്ത് ഒരു മൂച്ചിമ കയറ്റുക മോട്ടറാക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ആ രൂപത്തിലേക്കൊക്കെ ഇത് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു ഫാൻ അസോസിയേഷൻ 400 അടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എതിർ ടീമുകൾ 600 അടി വെക്കുന്നു, എന്നിട്ട് പറയുന്നു ഇനിയും ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിങ്ങൾ കൂട്ടണമെങ്കിൽ വീണ്ടും ഞങ്ങൾ കൂട്ടും, ഇതൊക്കെ പറഞ്ഞൊരു ഒരു ഒരു പരസ്പരം മത്സരിക്കണം. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നന്മയിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. മാത്രമല്ല ഈ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾക്കൊക്കെ ഭീമമായ സംഖ്യ ചെലവഴിക്കണമെന്നുള്ളതാണ്. 1000, 10000 ഈവൻ ലക്ഷങ്ങൾ പോലും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
0: ഫ്ലെക്സ് മാത്രമല്ല, വാഹനങ്ങൾ, കാറ്. ഇന്നലെ ഞാൻ ഒരു ബൈക്ക് കണ്ടു രാത്രി പോകുമ്പോൾ, അവിടെ അവിടെ നിന്നിട്ട് കുട്ടികൾ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ഫാൻസിൻ്റെ ആ ഒരു രൂപമാക്കിയിട്ടുണ്ട്. അവരെ കാറുകൾ പെയിൻ്റ് അടിച്ചു, വീട് ഒരു ടീമിൻ്റെ പേരിൽ പെയിൻ്റ് അടിച്ചു. ഇങ്ങനത്തെ വലിയ ചെലവിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊന്നും ഇപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു നേട്ടം, ആർക്കെങ്കിലും ഒരു നേട്ടം വേണ്ടേ? നേട്ടമുള്ളവരുണ്ടാകാം, ഫ്ലക്സുകാരന് ഉണ്ടാവാം, പെയിൻറ്റിങ്ങുകാരുണ്ടാവാം, അതല്ലാതെ സ്വന്തത്തിനോ നാടിനോ വീടിനോ രാജ്യത്തിനോ എന്ത് ഗുണമാണ് അതിലുള്ളത്?
1: ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെയൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വലിയൊരു ഇൻഡസ്ട്രി ഇതിൽ നിന്നും ഭീമാകരന്മാരായി മാറുന്നുണ്ടെന്നുള്ളതാണ്. നല്ല കൊയ്ത്തുകൾ അവർ, ഞങ്ങൾ പലപ്പോഴും പറയാനുള്ള കാര്യം തരൂ, ഈ ഫ്ലക്സ് ആദ്യം കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും നല്ല ഫ്ലക്സ് നടത്തുന്ന ടീമുകളാണെന്നുള്ളത്, അത് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഇൻഡസ്ട്രി. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഇത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിക്കാതെ, ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താ പറയുക, ഒരു ബക്കറ്റ് ഇട്ട് പിന്നെ ഒരു രാജ്യത്തിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ടീം നിൽക്കുകയാണ്, അതിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങളിൽ ഈ ബക്കറ്റ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഫ്ലക്സ് വെക്കാനാണ്, കട്ടൗട്ടുകൾ വെക്കാനാണെന്നുള്ളതാണ്. അപ്പം അതൊക്കെ അതിൻ്റെ കൂടെ അവർ പറയണ്ട് ഞങ്ങൾ ഇന്ന ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ആൾക്കാർ മാത്രം നന്നാ വിടാം, അല്ലാത്തവർ വേണ്ടട്ടോ, മറ്റൊരത് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു റോട്ടിൽ തടസ്സങ്ങളുണ്ടാക്കി വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയൊക്കെ അതിനുവേണ്ടി പൈസ പിരിച്ച്. അപ്പം ഇങ്ങനെയുള്ള ക്യാഷുകൾ നമ്മൾ ചിലവഴിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. പല രക്ഷിതാക്കളും ഇപ്പോൾ ആസ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഞങ്ങൾ ഈ ഒരു 10-15 ദിവസത്തിനിടയിൽ ക്ലാസ് നടന്ന കാഴ്ചകൾ എന്താണെന്നറിയോ, ഇപ്പോഴും യൂണിഫോം എടുക്കാത്ത കുട്ടികളുണ്ടെന്നുള്ളത്, ഇപ്പോഴും ആവശ്യത്തിനുള്ള നോട്ട്ബുക്കുകൾ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളത്, ഇതൊക്കെ ആരാ, നമ്മുടെ നാട്ടിലെ മക്കളല്ലേ.
0: അതെ തീർച്ചയായിട്ടും.
1: മഴയൊക്കെ കുട്ടികൾക്ക് കുടം ഉണ്ടായാലും കുടം ഇല്ലാത്തൊരു കാലമാണ്. പക്ഷേ മഴ നനഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുടമില്ല സാർ, ഞാൻ വെച്ചാൽ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവരുണ്ട് എന്നുള്ളത്.
0: അപ്പൊ
1: ഇതൊക്കെ യുവാക്കൾ ഓരോ നാട്ടിലെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ഈ എടുക്കുന്ന സംഖ്യകൾ കളക്ഷനായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ എടുക്കുന്ന പൈസകൾ കൊണ്ട് നമുക്ക് എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല ഒരു മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളു. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന അത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, രോഗികൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത എത്ര എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, ചോർന്ന് നിൽക്കുന്ന വീടുകളുള്ള എത്ര വീടുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞത്, ഒരു സുഹൃത്താണ് അദ്ദേഹം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, അതും ഇത്രയും ദൂരം ഒരു ഓട്ടോ വിളിച്ചു പോകണമെന്നുണ്ട്, ടാക്സിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, കാരണം ബസ്സിന് പോകാൻ ഇയാൾക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്നെ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്കാണ്, അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തിരിച്ചു വരുമ്പോൾ അവരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ എൻ്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്, എന്തായാലും ഇത് വാങ്ങിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് തന്നു, എന്നിട്ടും ഞാൻ സാധാരണ അത്രയും അങ്ങോട്ടേക്ക് പോകുന്ന ദൂരത്തിൻ്റെ പകുതി പൈസ മാത്രമാണ് വാങ്ങിയത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ടെന്നുള്ളതാണ്. ഒരു നേരത്തെ മരുന്ന് ആഹാരം ഇതിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. ഈ റോഡുകളിൽ ഫ്ലെക്സ് ഉണ്ടാക്കി ബോർഡുകൾ വെച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിന് പകരം ഇതുപോലെയുള്ള നല്ല
0: ക്രിയേറ്റീവ്
1: പുണ്യകർമ്മങ്ങൾ, അത് അവരെ ഫാൻ അസോസിയേഷൻ്റെ ഒരു ചെയ്യട്ടെ, എന്താ ഞങ്ങൾ ഇന്ന ടീമിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇതുപോലെയുള്ള ഫ്ലെക്സുകൾ വെക്കുന്നില്ല അല്ലെങ്കിൽ കട്ടൗട്ടുകൾ വെക്കുന്നില്ല, ഞങ്ങളുടെ സംഖ്യ ഇന്ന കാര്യത്തിനാണ്, ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷവും ഒരു ആത്മാഭിമാനവും അതിലുപരി ഞങ്ങൾ സംതിങ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിലെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ അവർക്ക് തോന്നലോ. അപ്പം ആ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, ഒന്ന് തിരിച്ചുവിടണം എന്നാണ് സ്നേഹക്കൂടിന് പറയാനുള്ളത്.
0: അതെ, അപ്പോൾ സ്നേഹക്കൂടിൽ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു അടയാളപ്പെടുത്തലുകൾ വേണം. ഇപ്പോൾ നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യകർമ്മം അല്ലെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട് നിർമ്മാണമോ ആ ചോർന്നൊലിക്കുന്ന വീട് പുനർനിർമ്മാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് യൂണിഫോം അല്ലെങ്കിൽ പുസ്തകങ്ങൾ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വരുമാനം, ആ ചെറിയ വരുമാനം അതിൻ്റെ ആ പണത്തിൻ്റെ സക്കാത്ത് അവൻ്റെ ഉപ്പയെ അവനെ ഏൽപ്പിച്ചു എന്നാണ്. ഉപ്പയെ ഏൽപ്പിച്ചിട്ട് ബാക്കി പണം കൊണ്ട് അവൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികൾക്ക് പഠന സാമഗ്രികളും, ഒരു 17 വയസ്സുകാരൻ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് വളരുകയാണെങ്കിൽ, ഇത് ഒരു കുട്ടി ചെയ്ത, നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ അങ്ങനെ ആലോചിച്ച് വളരുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള പല കുറേ പ്രശ്നങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മലിനീകരണം അത് മാറിക്കിട്ടുകയും ചെയ്യും.
1: നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പിന്നെ മോനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമ്മളൊക്കെ സുഹൃത്തിൻ്റെ മോനാണ്, മാത്രമല്ല എനിക്ക് അവനായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവൻ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു 3 വർഷം. അങ്ങനെ നമ്മളൊക്കെ ഒരു ഒരു സങ്കടപ്പെടുത്തിയ ഒരു ഒരു മരണമാണ് അവൻ്റെ മരണം. പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരുന്നുണ്ടെന്നുള്ളതാണ്. എന്താണ് ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 17 വയസ്സ് മാത്രം പ്രായമായ അവൻ ചെയ്ത ഒരുപാട് നന്മകൾ നമുക്കൊക്കെ അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഒരസുഖം പറയത്തക്ക ഒരസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഒന്നുമില്ലാതെ ഒരു ദിവസം ഒരു തലവേദന വന്ന് ഹോസ്പിറ്റലിലാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്.
0: പക്ഷേ
1: സ്നേഹക്കൂടിനിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത് അവനും ഒരു വിദ്യാർത്ഥിയാണല്ലോ, വെക്കേഷനിൽ അവൻ ചെയ്ത ഒരു വർക്കിന് അവന് കിട്ടിയ ഒരു സംഖ്യ കൊണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. 10-ലധികം കുട്ടികൾക്ക് സ്കൂൾ പഠന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കാൻ അവർ സാധിച്ചു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പിന്നെ മാതൃകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ കട്ടൗട്ടുകൾ വെച്ച് അതുപോലെ തന്നെ ഫ്ലെക്സുകൾ വെച്ച് കൊടിതോരണങ്ങൾ തൂക്കി എത്രയോ സംഖ്യ വെറുതെ ആർക്കല്ല. അപ്പോൾ പല സ്ഥലത്തൊക്കെ ആ കൊടിയൊക്കെ മഴ പെയ്ത് തൂങ്ങി ആരും കാണുപോലുമില്ല, അത്ര ചുറ്റിയും ഇതൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക്, നന്മകളിലേക്ക് ചിന്തിച്ച് അതിലേക്ക് വഴി മാറ്റുകയാണെങ്കിൽ അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി തീരുന്നുള്ളതിനാണ് വീണ്ടും നമുക്ക്
0: ആ കുട്ടിയുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി അനവധി ആളുകൾ വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടി എന്തുകൊണ്ടാണ് വന്നത്? ഈ പുണ്യകർമ്മങ്ങൾ നാടിന് സേവനം ചെയ്തുകൊണ്ടാണ്. എന്നാലിപ്പോൾ ഇതിപ്പോൾ എന്ത് സേവനം പറഞ്ഞിട്ട് ആളുകൾ വരിക, ഇന്ന ഫ്ലക്സ് തൂക്കിയെന്ന് പറഞ്ഞ് ആരും വരില്ല. അതേസമയം ഒരു കുട്ടിക്ക് യൂണിഫോം കൊടുത്തതിൻ്റെ പേരിൽ അല്ലേ, അതുകൊണ്ടാണ് ആളുകൾ അവനെ ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതും അവനെ മാതൃകയാക്കണമെന്നൊക്കെ പറയാം. അതിലേക്ക് യുവാക്കൾ കടന്നു വരണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വാശി കാണിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്, അവരെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം.
1: അത് നന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ വാശിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവുന്നുള്ളതാണ്. ഒന്ന്, പിന്നിൽ നിന്നും ആരെങ്കിലും ഇങ്ങനെ പ്രേരിപ്പിച്ച് വരുന്നൊരു കാര്യങ്ങളുണ്ടാവാം. പിന്നെ ആവശ്യത്തിനുള്ള ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളിൽ അമിതമായ വാശി ഉണ്ടാവാം. അതിനേക്കാളും ഉപരി ഈ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിനുശേഷം നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒരു ദിവസം ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത്, ഏറ്റവും അധികം വർദ്ധിച്ചത് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ അർദ്ധരാത്രി ആരിൻ്റെ കൂടെയാണ് നമ്മുടെ മക്കൾ ഈ കളികൾ കാണാൻ പോകുന്നത്? വീട്ടിൽ നിന്ന് അല്ല പലപ്പോഴും കാണുന്നത്, ഒരു വൈബ് ഉണ്ടാവണം എന്നാണ് കുട്ടികൾ പറയാറുള്ളത്. ഈ വൈബിന് വേണ്ടി ക്ലബ്ബുകളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. അർദ്ധരാത്രി പോകുന്നു, ആരാ കൂടെ ഉള്ളത്, ആരൊക്കെയാണ് ആ ക്ലബ്ബിലുള്ളത്, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ കണ്ണികൾ വിശാലമാക്കാൻ വേണ്ടിയിട്ടും വലിയ റാക്കറ്റ് വലിയ കണികളുമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. കാരണം ഈ ലഹരിക്ക് ഒരു പ്രാവശ്യം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത്
0: പ്രയാസമാണ്.
1: അത് മാത്രമല്ല, മക്കളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കളിക്ക് പോയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസം പോവും.
0: അതെ,
1: ആ കളി തീരുന്നത് വരെ ഒരു 10, 30, 35, 40 ദിവസത്തോളം എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് അവർ കിട്ടണം. അപ്പം അതിനിടയിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എന്ത് ചെയ്യും, പലപ്പോഴും ഈ ലഹരി മാഫിയകൾ ഇവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കണം എന്നുള്ളത്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അവർ അതിൻ്റെ ആവശ്യക്കാരായിട്ട് മാറണം എന്നുള്ളത്. പിന്നെ ഒരു ചെയിൻ കണ്ണികളായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിലാണ് പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾ ഉള്ളത് എന്നുള്ളത്. അപ്പം അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഗൗരവമായി കാണുകയും അത് നോക്കുകയും പരിശോധിക്കുകയും അത്തരക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് ഈ സ്നേഹക്കൂടിന് ആവശ്യപ്പെടുന്നത്.
0: അതെ, അതിൽ രക്ഷിതാക്കൾക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ് ഒന്നവരെ അതിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ വീട്ടിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത്ര നിർബന്ധമാണെങ്കിൽ, പിന്നെ അതിനൊരു പരിധി വെക്കുക ആ വിഷയത്തിൽ എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിലൊരു ആവേശം, ഇപ്പം ഈ ആവേശം ചെയ്യുന്ന ആളുകൾ എന്താണ്, മറ്റുള്ളവരെ കളി കണ്ടിട്ടാണ്. ഈ കളിക്കാർ അവരെ ഉത്തരവാദിത്വം, അവരെ സാലറിയൊക്കെ വാങ്ങി അവരവരെ വീടുകളിലേക്ക് പോകും. പിന്നെ നടക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത്. അത്രക്കാരോട് ഇപ്പം ആ കഠിനാധ്വാനം ശരിക്കും ആരെ നമ്മളാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം അവരെ മസിൽ പവറും അവരെ സിക്സ് പാക്കൊക്കെ കണ്ടിട്ട് ആവേശങ്ങളും, നമുക്കതുപോലെ എന്ത് ചെയ്യാം, മസിലും സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്.
1: അവർക്കൊരു കളിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. സ്കൂളുകളും തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറിൻ്റെ ഫാൻസ്, എംബാപ്പെ, ആളണ്ട്, സലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ കളിക്കാർ അവരുടെ ഫാൻസാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പലപ്പോഴും, നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് ടീമിൻ്റെ ആളുകളാണ് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മക്കളോട് ലാസ്റ്റ് പറയും, ഓക്കെ നിങ്ങളെല്ലാവരും ടീമും ജയിക്കട്ടെ, എന്തായാലും ഒരു ടീമല്ലേ ഫൈനലിൽ കപ്പ് കൊണ്ടുപോകുള്ളൂ. അത് സാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ആ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു വേർഡ് പറയുമ്പോൾ, മക്കളെ നിങ്ങൾ നോക്കൂ ഈ കളിക്കാർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര രൂപ ഓരോ കളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പോകട്ടെ ഈ ലോകകപ്പ് മത്സരങ്ങൾ പോട്ടെ, അല്ലാതെ അവർ മത്സരിക്കുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നും ഓരോ വർഷവും വലിയ ഭീമമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ കൈയിനോ കാലിനോ ശരീരത്തിലോ എവിടെയെങ്കിലും ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ആയിട്ട് പോലും അവർക്ക് ലഭിക്കുന്നത് വലിയ സംഖ്യകളാണ്. കളിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവർക്ക് കിട്ടേണ്ട സംഖ്യകൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ മക്കളോട്, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, യുവാക്കളോടും പറയാറുള്ളത്, നമ്മുടെ ഓരോരുത്തരും നമുക്കൊരു പിന്നെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് എങ്കിൽ അവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അവർ കളിക്കളത്തിൽ പലപ്പോഴും കളിക്കുന്നത് മാക്സിമം പോയാൽ 1.5 മണിക്കൂറൊക്കെയുണ്ട്. ഇനി എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ 1.5 മണിക്കൂറും കൂടെ ഉണ്ടാവും. അഥവാ ഒരു കളിക്കാരൻ ഒരു ഗ്രൗണ്ടിൽ മാക്സിമം കളിക്കുന്നത് 2 മണിക്കൂറാണ്, ഇല്ല 1.5 മണിക്കൂറാണ് കളിയുടെ സമയം, അത് മുഴുവൻ കളിക്കണമെന്നില്ല. ഇനി അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ വരികയാണെങ്കിൽ 2 മണിക്കൂറാണ് കളിക്കുന്നത്. പക്ഷേ ആ 2 മണിക്കൂർ കളിക്കുന്നതിന് വേണ്ടി അവർ ജീവിതത്തിൽ എടുക്കുന്ന കഠിനാധ്വാനം, അത് നമുക്ക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന, ഗോളടിക്കുന്ന, പന്തുമായിട്ട് പാസ് ചെയ്ത് നടക്കുന്ന, അതിവേഗത്തിൽ ഓടുന്ന കളിക്കാരെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിവേഗത്തിൽ ഓടാനും ഗോളടിക്കാനും തങ്ങളുടെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കാനൊക്കെ അവർ വർഷങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ദിവസങ്ങൾ മണിക്കൂർ, ഓരോ ദിവസവും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, തരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട മെയിൻ ഉത്തരവാദിത്തം എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ആ പഠനത്തിന് വേണ്ടി അല്ല, ഈ കളിക്കാർ അവരുടെ കളിയാണ് അവരുടെ പ്രധാനം. അതിനു വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്ന സമയവും കഠിനാധ്വാനവും എത്രയാണോ, അതേപോലെ പഠനത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം നിർവഹിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
0: അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കളിക്കാരൻ, ഇപ്പോൾ ഉദാഹരണമാണ് ഒരു മെസ്സി, ഈ മെസ്സി എന്ത് ചെയ്യണം? കുട്ടികൾ ഫോളോ ചെയ്യണം. അതിൽ നമുക്ക് എന്ത്, ഇയാളിൽ എന്ത് മാതൃകയുള്ളത്? അപ്പോൾ അയാളുടെ മുടി എങ്ങനെയാണ് വെട്ടി, അപ്പോൾ കുട്ടികളുണ്ടല്ലേ പല രൂപത്തിലും മുടി വെട്ടി, അവർ അയാൾ അവരെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത്, ആ ഡ്രസ്സ് ധരിച്ച് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. സത്യത്തിൽ നമ്മളൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ചാണ് അല്ലേ, നഹാ, നബി വിരോധിച്ചു. ഇപ്പോൾ മുടി വെട്ടിപ്പോൾ ഒരു കുട്ടി നടന്നു പോകുന്നു, ആ കുട്ടി നബി പറഞ്ഞു എന്താണ് അങ്ങനെ മുടി വെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമ്മളെ രക്ഷിതാക്കൾ പോലും അങ്ങനെ വെട്ടാൻ പറയുന്ന ഒരു രൂപമുള്ളത്. അപ്പോൾ ശരിക്കും നബി വിരോധിച്ചൊരു കാര്യമാണ് എന്ത്, അത് ചെയ്യണം എന്താ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾ അങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത്, ഇയാൾ ഈ ഡ്രസ്സാണ് എടുത്തത്, അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കണം. കളി കണ്ടു അത് വിനോദം, അത് നമ്മളങ്ങനെ ആസ്വദിച്ചു എന്നല്ലാതെ അയാളെ ഫോളോ അപ്പ് ചെയ്യണം അതേപോലെ അല്ലേ. അത്
1: ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കുട്ടികളാണ്. ഇപ്പോൾ ഒരു ഗോൾ അടിച്ചാൽ പോലും അദ്ദേഹം കാണിച്ച അതേ ആക്ഷൻ കാണിക്കുക, അദ്ദേഹം നടക്കുന്നത് പോലെ നടക്കുക, അയാളുടെ ഡ്രസ്സ് അതേപോലെ ധരിക്കുക. ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ചരിത്രം, എൻ്റെ ക്ലാസ്സിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് അവർ പറഞ്ഞത്, സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരു കളിക്കാരനെ, ഇപ്പോഴും കളിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അവർ പറയണത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരും, എൻ്റെ മോൻ്റെ റൂമൊന്ന് നോക്കിയും, ഇനി ഫോട്ടോ ഒട്ടിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല, കണ്ണാടിയിൽ അവൻ്റെ മുഖം കാണുന്ന ആ ഒരു ഭാഗത്തല്ലാത്ത റൂമിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കളിക്കാരൻ്റെ ഫോട്ടോ ഒട്ടിച്ചേക്കാണ്. അയാളെങ്ങാനും നമ്മളെ നാട്ടിൽ വരികയാണെങ്കിൽ എനിക്കറിയണ ഭാഷയിൽ ഞാൻ അയാളോട് പറയും, എൻ്റെ കുട്ടിനെ കേടുവരുത്തിയത് നിങ്ങളാണ് കേട്ടോ. ഈ ഉമ്മ പറയണം, വളരെ സങ്കടപ്പെട്ടിട്ട് പറയണം, എന്നിട്ട് പറയണേ ഇവൻ വായിക്കാനിരുന്നാൽ അവൻ്റെ മുന്നിൽ കാണുന്ന മുഴുവൻ ഈ ഒരു സാധനങ്ങളല്ലേ. മാഷെ ഇനി നിങ്ങളെ ശ്രദ്ധിക്കുക, അവൻ പുസ്തകം പൊതിഞ്ഞ കവറ് പോലും അയ്മൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ ഇയാളുടെ ഫോട്ടോ ഉള്ള കവറാണ് വാങ്ങുക, അതല്ലെങ്കിൽ അവനെങ്കിലും വരച്ച് വെച്ചിട്ടുണ്ടാവും സ്കെച്ചൊക്കെ എടുത്തുകൊണ്ട്. പഠിക്കാനിരുന്ന ഫുള്ള് ഇതാണ് പരിപാടി എന്നുള്ളതാണ്. അപ്പം ഈ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല, കളിയിൽ അവർ ഒരു പക്ഷേ പെർഫെക്റ്റ് ആവാം, പക്ഷെ അവരുടെ മറ്റു പല ജീവിത പിന്നെ ശൈലികളോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളോ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് തൊടാൻ പോലും പറ്റൂല. ഫോളോ ചെയ്യാൻ വേണ്ടി തൊടാൻ പോലും നമുക്ക് പറ്റൂല. വൈവാഹിക രംഗത്തുള്ള കാര്യങ്ങളാവട്ടെ, അതുപോലെ എല്ലാ കാര്യവും ഓരോ മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ പല കാര്യം, ഇപ്പോൾ വൈനുകൾ പല ടീമുകളും ആഘോഷിക്കാറുള്ളത് വൈൻ ഓപ്പൺ ചെയ്തിട്ടും അത് കുടിച്ചുകൊണ്ടും അങ്ങനെ ആ രൂപത്തിലാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ആ രൂപത്തിലേക്ക് അവരുടെ കളി ഓക്കെ ആവാം, പക്ഷെ അതിലപ്പുറമുള്ള ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ അലക്ഷ്യമായ മറ്റു പല കാര്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
0: അഡിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പോൾ പിന്നെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം, ഇവരൊരു പരസ്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് അവരൊരു കോള കുടിക്കണം, കോള കുടിക്കുന്ന പോലെ കാണിക്കണം, എന്നിട്ട് അത് നമ്മുടെ കുട്ടികൾ എന്തെയാണ് അത് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഇവർ ഈ കോള കുടിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോള ഒരിക്കലും ഇവർ കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പാൻപരാഗ് അങ്ങനത്തെ ഒരു സാധനമല്ല, ഒരു ലഹരി പദാർത്ഥം എന്നിട്ടോ അത് കുടിച്ചിട്ട് ഇവരെ മസിൽ പവറൊക്കെ അതിലുണ്ടായതാണെന്ന് കാണിക്കുന്ന രൂപത്തിൽ, എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കുട്ടികളത് ഫോളോ ചെയ്ത് അത് വാങ്ങി കുടിക്കുന്നു, പരസ്യത്തിൽ കണ്ടത് കുടിക്കുന്നു. ഇത്രമാത്രം വിഡ്ഢിത്തരമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്ക് വേണം.
1: അതാണ് നമ്മൾ വീണ്ടും പറയുന്ന കാര്യം. അഥവാ കളി, അവരുടെ കളിയും അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ ഓക്കെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അവർ, പല ആളുകളും പല പരസ്യത്തിൽ, അല്ലേ, ഇവർ കളിക്ക് പ്രതിഫലം വാങ്ങുന്നതിനേക്കാൾ സംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനിയുടെ മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യത്തിൽ നിന്ന് അവർക്ക് ജസ്റ്റ് ആ പരസ്യത്തിൽ അഭിനയിക്കണം, അവരൊരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പരസ്യത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിഞ്ച് കുട്ടികൾ പോലും പിന്നീട് അത് വാങ്ങി കുടിക്കുകയും അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മക്കളെ ഫോക്കസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, നമ്മളിഷ്ടപ്പെടുന്ന കളിക്കാരുണ്ടെങ്കിൽ ആ കളിക്കാരുടെ കളിയിലുള്ള മികവനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. അതിനുവേണ്ടി അവരെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, നിരന്തര പരിശ്രമം അവർ നടത്തുന്ന കൺസിസ്റ്റ് എഫേർട്ട് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കലും. അത് റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, ഇന്ന് കളിക്കുന്ന ഏത് കളിക്കാരാവട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരൊക്കെ ഒരു ദിവസം മണിക്കൂറുകളാണ് ഈ ഒരു 2 മണിക്കൂറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, 2 മണിക്കൂർ കളിക്ക് വേണ്ടി, 1.5 മണിക്കൂർ കളിക്ക് വേണ്ടി, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കും ഒരു പക്ഷെ അവർ ഗ്രൗണ്ടിലുണ്ടാവുക. ആ ഒരു കളി ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നത്, ചെലവഴിക്കുന്നത് മണിക്കൂറുകളാണ്. അപ്പം നിരന്തര പരിശ്രമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നതാണ് ഒരു പോയിന്റ് നമുക്ക് പറയുന്നത്. പലപ്പോഴും കളിക്കാരങ്ങൾ ആലോചിക്കും അല്ലേ, അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുള്ളതാണ്. നമ്മുടെ മക്കളോട് പറയാനുള്ളത്, ആ ഒരു ആത്മവിശ്വാസം സ്വീകരിച്ചു കൊണ്ടാവണം നമ്മുടെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനരംഗത്തേക്ക്, യുവാക്കളാണെങ്കിൽ അവരുടെ ജോലികളിലേക്ക്, അല്ലേ, ഈ കളിക്കാർ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കും, എൻ്റെ മാക്സിമം പെർഫോമൻസ് എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അവിടെ മറ്റുള്ളവർ അതിനുവേണ്ടി സഹകരിപ്പിക്കും, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. ഈ രൂപത്തിൽ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ്. അതേ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുലർത്തണമെന്നാണ് രണ്ടാമതൊരു പോയിന്റ് നമുക്ക് ഈ വിഷയത്തിൽ പറയുന്നത്.
0: അതെ, നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും കളിക്കാരനാവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മേഖല എന്താണോ അതിലേക്ക് നമ്മൾ വളരെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഉന്മേഷത്തോടെ ഇറങ്ങുക എന്നുള്ളത്. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇതിലേക്ക് എന്താണെന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്?
1: നമ്മൾ ഇപ്പോൾ ഒന്ന് വിജയങ്ങൾ പറഞ്ഞല്ലോ, വിജയം നമ്മൾ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസം വേണം, നിരന്തര പരിശ്രമം വേണം, അതുപോലെ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഏതൊരു കളിക്കാരനും ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തിനുണ്ട്, നമ്മൾ ജീവിതം അല്ലേ, നമുക്കറിയാലോ സൂറത്തുൽ ബക്രയിലെ 201-ാമത്തെ ആയത്ത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫില ആഖിറത്തി ഹസന തൻ വക്കിനാ അദബന്നാർ, ഞങ്ങളുടെ റബ്ബേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ തരണേ, പരലോകത്ത് നന്മ തരണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്ത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളാണ് നമ്മൾ. പക്ഷേ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് ഇവിടത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വിജയിക്കാൻ വേണ്ട നല്ലൊരു ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവും അതിലുപരി നല്ലൊരു പ്രതീക്ഷയും നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നല്ല ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിലുപരി അല്ലേ, ഏതൊരു കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.
0: അതെ,
1: ഒന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നാഷണൽ ആന്തം അവിടെ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞ് കളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരൊരു പിന്നെ ടീമായി കൂടി നിന്ന് അവരവരുടേതായ, ഏത് മതക്കാരാണെങ്കിലും അവരുടേതായ ഒരു, ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടേതായ ഒരു ആചാരവും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ നമുക്കൊരു വലിയ മാതൃക ഉണ്ട്. ആ പ്രാർത്ഥന പിന്തുടർന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നമുക്ക് അഭയമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അല്ലേ. ഒരു ആ ടീം എന്താണ്, ഞങ്ങൾ കളിക്കുന്ന കളികൾ ഏറ്റവും നന്നാവണേ എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ പിരിഞ്ഞു പോകാറുള്ളത്, എന്നിട്ടാണ് അവർ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഇത് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ നാഥ എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളെ പഠനരംഗത്തേക്കാവട്ടെ, യുവാക്കളാണെങ്കിൽ ജോലിയിലേക്കാവട്ടെ, മുതിർന്ന ആളുകളാണെങ്കിൽ തങ്ങൾ നിർവഹിക്കുന്ന ഏത് കർത്തവ്യമാണോ അതിലേക്ക് ആ രൂപത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്കറിയാലോ നമ്മൾ ഏതൊരു കാര്യവും
0: നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടവരുമാണ്.
1: അതെ,
0: അതെ, ഇറങ്ങുമ്പോൾ എന്ത് കാര്യത്തിലാണ്, വാഹനത്തിൽ കയറുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് നിർദ്ദേശമുണ്ട്. അതൊരു സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിനോദമാണ്, ഒരു കളിയാണ്. അതിൻ്റെ അതിരുവിടാതെ, പരിധി ലംഘിക്കാതെ, മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമുക്ക് അറിയാം, ഫീ റസൂലില്ലാഹി ഉസ്വത്തും ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചിരുന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതും മരണപ്പെടേണ്ടതും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വിഷയവുമായി അടുത്ത സ്നേഹക്കോടി നമുക്ക് കാണാം. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. കളിക്കാം കാര്യമാവരുത്. സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവർ.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് സമത്വം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട, മനുഷ്യർ മുഴുവൻ ശ്രദ്ധിക്കേണ്ട വലിയൊരു അധ്യാപനത്തെ കാണാൻ കഴിയും. സമത്വം എന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട, ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു ആദർശമായി നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും ചില വിഭാഗങ്ങൾ ബോധപൂർവം മനുഷ്യർക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില വർഗീയ ധ്രുവീകരണങ്ങൾ കേരള മണ്ണിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിസ്ഥാനപരമായി ഇല്ലാതാക്കുക എന്നതാണ് കേരള ജനതയ്ക്ക് ഏറ്റവും നന്മയായി വർത്തിക്കുന്നത്. അവിടെ ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇസ്ലാം വർഗീയതയും ഇത്തരം തീവ്രവാദ ചാപ്പകുത്തലും എല്ലാത്തിനും മറുപടിയായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നമ്മളൊന്ന് ഒരാവർത്തി പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഈ രൂപത്തിൽ സംവിധാനിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൽ നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട്, ഇന്ന ജഅൽനാകും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ച്, ആ സൃഷ്ടിപ്പ് എങ്ങനെയാണ്, ആണും പെണ്ണുമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ആണിനെയും സൃഷ്ടിച്ചു പെണ്ണിനെയും സൃഷ്ടിച്ചു, വ ജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഗോത്രങ്ങളാക്കിയിട്ടുണ്ട്, ഖബായിലുകളും ഗോത്രങ്ങളുമാക്കി അള്ളാഹു നിശ്ചയിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. തിരുവനന്തപുരത്തുള്ള ആളുകളെ അവരുടെ സംസാരം കേട്ടാൽ തന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയും. മംഗലാപുരത്ത് പോയാൽ നമുക്ക് വേറെ തന്നെ ഭാഷയാണ്. അപ്പോൾ ഭാഷകൾ വ്യത്യാസപ്പെടുന്നത് ആ നാടിനെയും കൂടി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവരുടെ ഒരുപക്ഷെ ശൈലിയിലും അവരുടെ രൂപത്തിലും എല്ലാം നമുക്ക് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ചില മുഖ രൂപങ്ങൾ കണ്ടാൽ തന്നെ, ചൈനീസും അതുപോലെ തന്നെ ജപ്പാനുമെല്ലാം അവരുടെ മുഖം കണ്ടാൽ തന്നെ ഏത് നാട്ടുകാരാണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് പറയുമ്പോൾ, ലിതആറഫു, പരസ്പരം വർഗീയത പറഞ്ഞിട്ടും ജാതീയത പറഞ്ഞിട്ടും മാറ്റി നിർത്താനല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ അവിടെ തീവ്രവാദം കുത്തിവെക്കുവാനോ അല്ലെങ്കിൽ വർഗീയതയുടെ വിഷം ചീറ്റാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് പരസ്പരം തിരിച്ചറിയാൻ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതെന്നറിയോ, നിങ്ങളിൽ ഏറ്റവും ആദരണീയരാരാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ വക്താവാകുക? അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നതാണല്ലോ. അവിടെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിൽ സമത്വമുണ്ട്, നീതിപൂർവമായ ജീവിതം നയിക്കണമെന്നാണ്, സത്യസന്ധമായ ജീവിതം നയിക്കണമെന്നാണ്, ആരെയും അക്രമിക്കാൻ പാടില്ല എന്നാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നാണ്, തൻ്റെ നാവിൽ നിന്നും തൻ്റെ ശരീരത്തിൽ നിന്നും മറ്റുള്ളവൻ നിർഭയത്വമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവനെ വിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുക എന്നെല്ലാം പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായിക്ക് എങ്ങനെയാണ് ഒരു തീവ്രവാദിയാകാൻ, അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്താൻ എങ്ങനെ കഴിയും? ഒരു മുസ്ലിം ഒരിക്കലും വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. വർഗീയ ധ്രുവീകരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നയാളുകളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഒരു നിലക്കും നിങ്ങളോട് വ്യക്തിപരമായിട്ട് നമ്മൾ വിയോജിക്കുന്നില്ല. അതേസമയം നിങ്ങൾ പറയുന്ന ആശയങ്ങളും നിങ്ങൾ പറയുന്ന ഈ വർഗീയ വിഷം തുപ്പലും അതിന് വിയോജിപ്പ് ശക്തമായി നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ സംസാരത്തിൽ 1.5 ലക്ഷം വരുന്ന സ്വഹാബത്ത് മുന്നിൽ നിൽക്കുകയാണ്. അവിടെ മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ഉന്നഗതിയിൽ നിൽക്കുന്ന ചില അധ്യാപനങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നും മനുഷ്യാവകാശ ലംഘനങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശം എന്താണ്, മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ടോപ്പ് നിയമങ്ങൾ, ചില ചിന്താധാരകൾ ഇസ്ലാം നമുക്ക് പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു മനുഷ്യൻ്റെ രക്തവും അഭിമാനവും അവൻ്റെ സമ്പത്തും എല്ലാം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമാണ് ഹജ്ജ് എന്നത്. ആ ഹജ്ജ് നിർവഹിക്കുന്ന സ്ഥലങ്ങൾ പുണ്യമുള്ള സ്ഥലങ്ങളാണ്. ആ മാസവും അള്ളാഹു പുണ്യമാക്കിയ മാസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഈ മാസത്തിനേക്കാൾ, ആ പുണ്യമുള്ള മാസത്തേക്കാൾ അവർ ഹജ്ജിന് വേണ്ടി സമ്മേളിച്ച അറഫ മൈതാനി എന്നത് പുണ്യമുള്ള സ്ഥലമാണ്. ആ പുണ്യമുള്ള സ്ഥലത്തേക്കാൾ, കഅബാലയത്തേക്കാൾ നിങ്ങൾക്ക് പവിത്രമായിട്ടുള്ളത് മറ്റുള്ളവരുടെ രക്തവും മാംസവും ഒക്കെയാണ്. അതുകൊണ്ട് അനാവശ്യമായി ആരുടെയും സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല എന്നും ഒരാളെയും കൊല്ലാൻ പാടില്ല എന്നും ആരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ, അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. കൊലയും അതുപോലെ തന്നെ സമ്പത്തിനെ അപഹരിക്കലും വഞ്ചിക്കലും പറ്റിക്കലും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇവിടെ ഏറ്റവും നിസാരമെന്ന് നമ്മൾ കരുതുന്ന അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംഗതി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ, നീതിയുക്തമായ സമത്വങ്ങൾ ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് തൗഹീദ് എന്നത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളും കൂടി ഇല്ലാതെ ഒരിക്കലും ഒരു പൂർണ്ണമായ വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ സമത്വം ഇസ്ലാം വളരെ പ്രധാനമായ കാര്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആരാധന വിഷയങ്ങളിൽ സമത്വമുണ്ട്, അതുപോലെ തന്നെ നീതിയുടെ വിഷയത്തിൽ സമത്വമുണ്ട്. വിശ്വാസരംഗത്തും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നിടത്തൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ജനങ്ങളെ വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്നാണ്. കണ്ടോ, ആരാധനയിൽ ഒരു സമത്വം കൊണ്ടുവരാൻ അള്ളാഹു പഠിപ്പിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്, അപ്പോൾ സ്രഷ്ടാവ് ഏകനാണ് എന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതും എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരാധനയിലൊരു ഏകത്വം, അതുപോലെ തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ കൃത്യമായ സമത്വവും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലോ, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നിസ്കാരത്തിൽ സമത്വമുണ്ട്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന സൊഫിൽ നിൽക്കുന്നവർ പണക്കാരനും പാവപ്പെട്ടവനുമുണ്ട്, അടിമകളുണ്ട്, ഉടമകളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രജകളുമുണ്ട്. എല്ലാവരും ഒരേ സൊഫിൽ ഒരേപോലെ അണിനിരന്ന് നിസ്കരിക്കുന്നു. അവരുടെ നിസ്കാരത്തിൻ്റെ രൂപവും ഒന്നാണ്. ഇനി ഹജ്ജിൻ്റെ വേളയിൽ, ഹജ്ജിൻ്റെ ഉംറയുടെ ഇബാദത്തിൽ പുരുഷന്മാർ അണിഞ്ഞു നിൽക്കുന്ന വസ്ത്രം ഒന്നാണ്, ഒരേ രൂപത്തിലാണ്. അവർ ഉരുവിടുന്ന വാക്കുകളൊന്നാണ്. ഇവിടെയെല്ലാം ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം സമത്വം പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, സമത്വം എന്നത് ഇസ്ലാം വലിയ മൂല്യങ്ങളുള്ള കാര്യമായിക്കൊണ്ടാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നീതിയുടെ വിഷയത്തിൽ പോലും സമത്വമുണ്ടാകണം, ഒരു അമുസ്ലിമാണ് എന്നതുകൊണ്ട്, ഒരു ക്രൈസ്തവനാണ്, ഒരു ഹൈന്ദവനാണ് എന്നതുകൊണ്ട് അവിടെ നീതി പാലിക്കാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. ഇസ്ലാം അവിടെ പോലും നീതി പാലിക്കണമെന്നാണ്, സമത്വം ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകൾ. ഭരണാധികാരികളുടെ ഏറ്റവും ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവർ, അവരെ സംരക്ഷിക്കുക, അവരെന്ത് തോന്നിവാസം ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്ന നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരായവരെ നിയമത്തിൽ നിന്ന് സംരക്ഷിച്ച് കാവലാളാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നേതാക്കന്മാർക്കുള്ളത്. എന്നാൽ ഇസ്ലാമിനൊരു നേതാവുണ്ട്, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നീതിയുക്തമായ സമത്വമായ നിലപാട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആര് എന്ത് ചെയ്താലും എല്ലാവർക്കുമുള്ള ശിക്ഷ ഒന്നു തന്നെയാണ്. കട്ടവൻ എന്നത് അത് മുതലാളി കട്ടാലും ശരി, തൊഴിലാളി കട്ടാലും ശരി, കൈവെട്ടണമെന്നത് ഇസ്ലാമിൻ്റെ സമത്വമുള്ള നിലപാടാണ്, നീതിയുക്തമായ നിലപാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ശുപാർശയുമായിക്കൊണ്ട് ഒരു സഹാബി വരുന്നുണ്ട്. നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ഉന്നത കുലജാതയായ പെണ്ണ്. ആ പെണ്ണ് ഒരു സാഹചര്യത്തിൽ കളവ് നടത്തി. കൈവെട്ടണമെന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. വലിയ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കൈവെട്ടുക എന്നത് ആ കുടുംബത്തിന് തന്നെയും ആ ഗോത്രത്തിന് തന്നെയും മോശപ്പേരുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇളവുണ്ടാകണം എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ നിയമത്തിനെ ഒന്ന് ഇളവ് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്ന സമയത്ത് പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുത്തത്, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കും. ഇതാണ് സമത്വം. എല്ലാവർക്കും നീതിയിൽ ഒരേ രൂപത്തിലാണ്. പ്രവാചകൻ്റെ മകൾ എന്ന പ്രത്യേകത കൊണ്ട് അവർക്ക് ഇളവ് കൊടുക്കുന്ന സാഹചര്യമില്ല. സമത്വം എന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നീതിയുടെ വിഷയത്തിൽ, വിധിയുടെ വിഷയത്തിൽ, നിയമത്തിൻ്റെ മുമ്പിൽ ഇസ്ലാം കൃത്യമായ സമത്വം പഠിപ്പിക്കുന്നു. ആരാധനയുടെ മുമ്പിൽ ഇസ്ലാം കൃത്യമായ സമത്വമാണ് പഠിപ്പിക്കുന്നത്. ആരാധനയിൽ വിശ്വാസത്തിൻ്റെ രംഗത്തു പോലും ഏകനായ സൃഷ്ടാവിലേക്കാണ് എല്ലാ ആളുകളെയും വിളിക്കുന്നത്. അവിടെ ഇന്ന ഗോത്രത്തിലെ ദൈവമെന്നോ ഇന്ന നാട്ടിലെ ദൈവമെന്നോ അങ്ങനെ ഒന്നും ഇസ്ലാം പ്രത്യേകമായി ആളുകളെ ക്ഷണിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം ക്ഷണിക്കുന്ന വിശ്വാസത്തിൻ്റെ സമത്വം എന്നത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. അവിടെയും സമത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആശയധാരകളിലേക്ക് ആളുകളൊന്ന് കണ്ണോടിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. വിമർശകർ പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ ശരിയായ വശങ്ങൾ പഠിക്കാനുള്ള സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരും എന്നതിൽ നമുക്ക് സംശയമില്ല. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ് സമത്വം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.

0: നമുക്ക് പീസ് റേഡിയോയുടെ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികൾ ഇന്നത്തെ എപ്പിസോഡിൽ കവി മുഹമ്മദ് അലി മലുവി നമ്മോടൊപ്പം ചേരുന്നു. ഉപകാരം ഉള്ളതിൽ ഉത്സാഹിക്കുക, ദുർബലനാകരുത് എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم احرص على ما ينفعك واستعن بالله ولا تعجز. പ്രശ്നതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസി അസ്ഹറാനി അൽയമാനി യമനുകാരനാണ്, ദൗസ് ഗോത്രക്കാരനാണ്. ഹിജ്റ ഏഴാം കൊല്ലമാണ് അദ്ദേഹം തുഫൈൽ ബിൻ അംർ റളിയല്ലാഹുവിൻ്റെ പ്രബോധനത്താൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലെത്തുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും ദീൻ പഠിച്ച് നബിയോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചു. ആ ഏതാനും വർഷം കൊണ്ട് തന്നെ സ്വഹാബികളെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറി എന്നതും ചരിത്രം. 5374 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. മാതാവ് ഉമൈമ എന്നിവരാണ്. മൈമൂന എന്നാണ് മാതാവിൻ്റെ പേര് എന്നും ചില വിശദീകരണങ്ങളുണ്ട്. അനവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും ചരിത്രം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അമ്മ അറിയിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നീ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകണം, നീ താല്പര്യം കാണിക്കണം. ഇഹ്രിസ്, നീ താല്പര്യം കാണിക്കണം, ഉത്സാഹം കാണിക്കണം. അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ളതിൽ. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യണം. വലാ തഅജിസ്, നീ ഒരിക്കലും ദുർബലനായി പോകരുത്, ദുർബലനായി പോകരുത്, അലസനായി പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഉപകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുത്ത് താല്പര്യത്തോടെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നും ഏതൊരു സന്ദർഭത്തിലും റഹ്മാനായ റബ്ബിൻ്റെ സഹായം തേടേണ്ടതുണ്ടെന്നും ഒരിക്കലും അലസനോ ദുർബലനോ ആകരുതെന്നുമാണ് സൂചന. വലാ തഅജിസ് എന്നാണ് ഹദീസിൻ്റെ അവസാനം. ലാ തഅജിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കസലാണ്, മടിയാണ്, അലസതയാണ്. അപ്പോൾ ഉത്സാഹമില്ലായ്മ അതൊരിക്കലും വന്നു പോകരുത് എന്നുകൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഇരുലോകത്തും ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നതാണ് സൂചന. നിനക്ക് ഉപകാരമുള്ളത് എന്ന് പറയുമ്പോൾ ദുനിയാവിൽ നിനക്ക് ഉപകാരമുള്ളത്, അതിലുപരി നിനക്ക് പരലോകത്ത് ഉപകാരമുള്ളതായിരിക്കണം നീ, പിന്നെ അതിനായിരിക്കണം നീ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇനി ഇഹലോകത്തോ പരലോകത്തോ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിന് നീ പരലോകത്ത് ഗുണം ലഭിക്കുന്നതിന് മുൻഗണന നൽകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിനക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും നീ റബ്ബിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരിക്കലും അത് തെറ്റിലേക്ക് പോകാതിരിക്കാൻ അത് സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിനക്ക് ഉപകാരമുള്ളത് നീ ഉത്സാഹിക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ രൂപത്തിലുള്ള ആയിരിക്കണം. നീ അങ്ങനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട്, അതാണല്ലോ ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥ കാരണക്കാരൻ. അപ്പോൾ അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അവൻ്റെ സഹായത്തോടുകൂടി നന്മയിൽ നിരതനാവുക. നിനക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ദുനിയാവിലോ ആഖിറത്തിലോ, ആഖിറത്തിൽ പ്രത്യേകിച്ചും രണ്ട് നിലക്കും പ്രയോജനമുള്ള കാര്യങ്ങൾ നീ ഉത്സാഹത്തോടുകൂടി ചെയ്യുക. അതല്ലാത്ത ഒരു നിലക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അതോടൊപ്പം പരലോകത്തേക്കാൾ ഇഹലോകത്തിന് മാത്രമാണ് പ്രാധാന്യമെങ്കിൽ അവിടെ നീ പരലോകത്തിന് പരിഗണിക്കണം. ഇനി ദുനിയാവിൽ പ്രയോജനമുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി നീ അത് ചെയ്യുമ്പോൾ പരലോകത്ത് നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെയാണ് ഇവിടെ സൂചന. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവും ശക്തിയുമില്ലാതെ, അവൻ്റെ തോഫിയത്ത് ഇല്ലാതെ ഒന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ടാണല്ലോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാബില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതും നമ്മളോട് പറയാൻ പറഞ്ഞതും അത് ഏറ്റവും വലിയൊരു നിധിയാണ് എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും യാതൊരു കഴിവും ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവനോട് സഹായം ചോദിച്ചുകൊണ്ടാണ് ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകേണ്ടത് എന്ന് ചുരുക്കം. അപ്പോൾ നന്മ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും റബ്ബിൻ്റെ തൗഫീഖിനായി നല്ല പര്യവസാനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വിജയം ലഭിക്കുക. ആ വിഷയത്തിൽ പോലും ഒരിക്കലും ദുർബലത വന്നു പോകരുത്. അങ്ങനെ ദുർബലത വന്നു പോകരുത്, നീ അശക്തനാകരുത് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, അമൽ ചെയ്യുന്നതിൽ അലസതയുണ്ടാകരുത്. മറ്റൊന്ന്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന കാര്യത്തിൽ നീ ദുർബലനാകരുത്. കാരണം നിനക്കൊരുപാട് കഴിവും ശക്തിയും സ്വാധീനവും മറ്റാരെയും തോൽപ്പിക്കാനാകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് നീ വിചാരിച്ചതുപോലെ പ്രയോജനമുള്ളൊരു കാര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ ശക്തിയും തൻ്റെ ഇടവും കരുത്തും നിനക്കുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അത് സത്യത്തിൽ ദൗർബല്യമാണ്. അപ്പോഴൊക്കെ തന്നെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ച് അള്ളാഹുവിനോട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നല്ല ഖാത്തിമത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ തൗഫീഖ് ലഭിക്കാൻ വേണ്ടി മനസ്സുരുകി പറഞ്ഞുകൊണ്ടായിരിക്കണം നീ ആ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നേറേണ്ടത് എന്നതുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിയുന്നതുപോലെ നന്മകളിൽ നിരതരാവണം. എല്ലാം കഴിയുന്നവനാണ് എന്നൊരിക്കലും ഒരാളും നടിക്കാനാ പാടില്ല. റബ്ബിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. അലസതയും ദുർബലതയും ഒരിക്കലും കടന്നു വരാതിരിക്കുകയും ചെയ്യണം എന്ന അനവധി സന്ദേശങ്ങൾ നൽകുന്ന ഒരു കൊച്ചുവചനമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44-45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവുകഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ് 44-ാമത്തെ ആയത്ത് നിർവഹിച്ചിട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊന്നും എന്നാണ് അർത്ഥം വരിക. മിന്ന് എന്നത് അവിടെ തബഈലിൻ്റെ മിന്നാണ്. ഒന്നും വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏട് പോലും അവർക്ക് നൽകിയിട്ടില്ല. എങ്ങനെയുള്ള വേദഗ്രന്ഥം? യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ യാതൊരു വേദഗ്രന്ഥവും അവർക്ക് നൽകിയിട്ടില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. താങ്കൾക്ക് മുമ്പ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അനിയ സുദ്ദക്കും അമ്മാ കാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത്, ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ, തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്, ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബൽസിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന് പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും
എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീ

എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം, നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീനു പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തിയുള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ

0: ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ബലഗു മിഅശാറമാ ആതൈനാഹും. വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഅശാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. മാ ആതൈനാഹും, മാ ഒരു കാര്യം, ആതൈനാഹും നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹം എന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞു പോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്ന് പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞുപോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, കാനു അക്സറ മിൻഹും വഅശദ്ദ ഖുവതൻ വആസാറൻ ഫിൽ അർദ്. ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ വഅമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബു റുസുലി, ഫകദ്ദബു അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞുപോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, ക്യാന നകീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അതുതന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാടോടുകൂടി കഴിയണം എന്ന ഒരു ധ്വനിയാണ് ആ ആയത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പാഠം, മൂന്നാമത്തെ പാഠമെന്നത്, ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ യാതൊന്നും തന്നെ നമ്മളാരും സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംസാരമെന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കോപത്തിന് നമ്മൾ ഓരോരുത്തരും ഇരയാകുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. എന്തൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.

0: السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ പലപ്പോഴും ആലോചിക്കാറുള്ളത് ഒരു വിവാഹം കഴിഞ്ഞാൽ ആ ദമ്പതികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ സ്വഭാവ പ്രശ്നങ്ങളും അവർ യോജിച്ചു പോകാത്ത പ്രശ്നങ്ങളും ആണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നടക്കുന്ന വിവാഹമോചനങ്ങൾ, അതിലെന്തായിരുന്നാലും ചെറിയൊരു പങ്ക് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ കൊണ്ടുവന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം, ഈ മാതാപിതാക്കൾ എങ്ങനെ സ്വന്തം മക്കളെ വിവാഹം അത് തകരാറാകാൻ വേണ്ടി അവർ ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷെ നമ്മൾക്ക് ചില നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമികമായ ചില പരിഹാര മാർഗങ്ങളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ നിലക്ക് തന്നെ വിഷയങ്ങളെ കാണണം. നമ്മൾ വൈകാരികമായി, നമ്മൾ ഇമോഷണലായി കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് എന്ത് ചെയ്യും? അത് നയിക്കും. ഒരു പക്ഷേ വിവാഹമോചിതരാകേണ്ടി വന്ന എത്രയോ ദമ്പതികൾ, അവരെ മാതാപിതാക്കൾ ആ സമയത്ത് സ്വീകരിച്ച ചില സമീപനങ്ങളും ചില ശ്രദ്ധയില്ലായ്മയും കൊണ്ട് വേർപെട്ടു പോയ ആളുകൾ, ആ വേർപാടിനെക്കുറിച്ച് മരണം വരെ വേദനിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിധവയായി ജീവിക്കുന്ന ഒരു സഹോദരി അറിയാൻ പറ്റും. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർക്കൊരിക്കലും ഇഷ്ടമില്ലാതെ പിതാവ് നിർബന്ധം പിടിച്ച് ഉണ്ടാക്കിയ ഡൈവേഴ്സാണ്. പക്ഷേ എന്തായിന്നറിയോ, അതിനുശേഷം അതിനേക്കാളും നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മുൻ ഭർത്താവിനോടൊരു വെല്ലുവിളി നടത്താനൊക്കെ തീരുമാനിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അവർ രണ്ട് മൂന്ന് കുട്ടികളായിട്ട് വിധവയായിട്ട് ഈ ജീവിക്കേണ്ടി വന്നു എന്നുള്ള അവസ്ഥ. പക്ഷേ അയാൾ വേറെ വിവാഹമൊക്കെ കഴിച്ച് നല്ല കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താണിത് സംഭവിക്കാൻ കാരണം എന്നറിയോ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമ്മളത് പെൺകുട്ടിയുടെയും അതേപോലെ തന്നെ വരൻ്റെയും വധുവിൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളിൽ ഇടപെടും. ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഒന്ന് സങ്കടം പറയുമ്പോൾ ആ സങ്കടം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉമ്മൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ വീട്ടിലെ പെരുമാറ്റം അല്ലെങ്കിൽ മരുമകൻ്റെ പെരുമാറ്റം ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വാപ്പിമ്മയും നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടീൻ്റെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരൊരു പ്രതിയാക്കപ്പെടുമ്പോൾ അവരതിനോട് പ്രതികരിക്കും, അവരും വളരെ ഇമോഷണലായിട്ട് സംസാരിക്കും. ഇപ്പോൾ രണ്ട് കൂട്ടരും ഒരു പക്ഷേ മക്കൾക്ക് വേണ്ടിയുള്ള സംസാരത്തിൽ എല്ലാ പരിധിയും വിട്ട് വൈകാരികമായി സംസാരിക്കും. സത്യത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം അതോടുകൂടെ പോകും. പിന്നെ ഈ സംസാരമായിരിക്കും ഈ ബന്ധം തകരാറാകാനുള്ള അടിസ്ഥാന കാരണമായി മാറും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളങ്ങനെ വൈകാരികമായി സംസാരിക്കരുത്. പരമാവധി നമ്മുടെ കുട്ടികൾക്ക് ഉപദേശം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും കുറച്ചൊരു കാത്തിരിപ്പ്, വിവാഹമല്ലേ, നമ്മൾ കാത്തിരിക്കുക. ഇനി അങ്ങനെയല്ല, അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നമാണ്, കുട്ടീൻ്റെ ഭാവിക്ക് എന്നും ദോഷകരമായി തീരുന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഹക്കവമിൻ്റെ അഖിലി അക്കവമിൻ്റെ അഖിലിയാണ്. രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരുമാണ്. ഈ മധ്യസ്ഥന്മാർക്ക് വേണ്ടി ഉപയോഗിച്ച പദം ശരിക്കും ഹക്കമു എന്നാണ്. ശരിക്കൊരു ഹാക്കിമാണ് അയാൾ, ഒരു വിധി പറയുന്ന ആളാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് വൈകാരികമായിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആളാണ്. അവർ രണ്ട് പേരുടെയും സംസാരങ്ങൾ പുതിയ എല്ലാ കേസുകളും കേൾക്കുമ്പോൾ അവർക്ക് രണ്ട് പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷമായി ആലോചിക്കുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. അത് പറഞ്ഞു കൊടുത്താൽ അത് പരിഹരിക്കപ്പെടും. ഇനി അതെല്ലാം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല തോന്നുകയാണെങ്കിലോ അവർ വേർപ്പെടുത്തണം. സാധാരണ നമ്മൾ കലാപവും കച്ചറയും ഉണ്ടാക്കിയിട്ട് തലാക്ക് സംഭവിക്കുമ്പോൾ തരാം, തലാക്ക് കിട്ടൂല. പുരുഷന്മാർ പറയും നിങ്ങൾ എവിടുന്ന് വെച്ചാൽ വാങ്ങിക്കോളി, കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ തലാക്ക് തരില്ല എന്ന് പറയും. ചിലപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ആജീവനാന്തം ആ കിടത്തം കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിന്ന് ഈ ഹക്കമു എന്ന് പറയുന്നുണ്ട് മധ്യസ്ഥൻ, ഈ മധ്യസ്ഥന് ശരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാത്ത ബന്ധമാണ്, അത് എന്ത് ചെയ്യട്ടെ, പിന്നെ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് ഡൈവേഴ്സായി തീരട്ടെ എന്ന് പറയുകയാണെങ്കിൽ അവരെ വിധിപ്രകാരം അത് ഡൈവേഴ്സാണ്, അത് തൊലാക്കിലേക്ക് പോകും. എളുപ്പത്തിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അതിൻ്റെ സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്താനും എന്തെങ്കിലും അങ്ങോട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും അവർക്ക് മാന്യമായി കൈകൊടുത്ത് പിരിയാനുള്ള അവസരം ഈ മധ്യസ്ഥന്മാരുണ്ടാക്കി കൊടുക്കും. ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ്. ഇനി നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ചില പിടിവാശികളാണല്ലോ ഇതിനൊക്കെ കാരണം. ഈ പിടിവാശികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ, ശുഹ് എന്നാണ്, അതായത് പിശുക്ക്, സ്വാർത്ഥ എന്നൊക്കെ പറയലോ. നമ്മൾ മറ്റെന്തോ ആയിക്കോട്ടെ, അപ്പുറം എന്തോ ആവട്ടെ, നമ്മുടെ കാര്യം നടക്കണമെന്നുള്ളൊരു മനസ്സുണ്ടല്ലോ. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഈ പിശുക്കിനെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ചില അവകാശങ്ങൾ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഇങ്ങനെ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഒരു ബന്ധം പരമാവധി വേർപിരിയാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് വസ്സുലഹു ഖൈർ എന്നാണ്, മസ്ലഹത്ത് ഉണ്ടാക്കുക. എനിക്കിത്രയൊക്കെ കാര്യങ്ങളിൽ ഉള്ള രൂപത്തിൽ ആണെങ്കിലും ഞാൻ ജീവിച്ചു പോകാമെന്ന് ഭാര്യ തയ്യാറാകുക, ഇനിയൊരു രൂപത്തിലൊക്കെ പരമാവധി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെന്ന് പറയാം, അത് രണ്ടുപേരും അംഗീകരിച്ചാൽ ആ മധ്യസ്ഥതയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും നമ്മുടെ മക്കളുടെ ഭാവി തകരാറാവാൻ കാരണക്കാരായിക്കൂടാ. നമ്മുടെ വൈകാരികമായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ എന്നും എന്നും ദമ്പതികൾക്കൊരു ഖേദത്തിന് ഇടയാക്കാൻ പറ്റില്ല, നമ്മുടെ കുട്ടികൾ വഴിയാധാരാവാൻ ഒരു കാരണമാവാൻ പറ്റില്ല. അതുകൊണ്ട് പക്വമായി നമ്മുടെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഇടപെടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും പരിശ്രമിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: അൽഹംദുലില്ലാഹ്,
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്.